0: അപ്പോൾ 2 വർഷം കഴിഞ്ഞു, അപ്പോൾ സീനിയർ റിസർച്ച് ഫെലോ ആണ്. 2 വർഷം കഴിഞ്ഞാണ് നമ്മൾ SRF ആവുന്നത്, സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സയൻസ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലെ KCST, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. 12 സ്ഥാപനം കേരളത്തിലുണ്ട്. ഇപ്പോൾ കോഴിക്കോടിനാണെങ്കിൽ CWRDO, പിന്നെ PEACHY നമ്മുടെ തൃശ്ശൂർ, കേരള വനഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ ഏകദേശം 12 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മലബാർ ബൊട്ടാണിക് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് എന്ന് പറയുന്ന, കോഴിക്കോട് ടൗണിൽ നമ്മുടെ പാലായിക്ക് അടുത്തായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് അവിടെയാണ് ഞാൻ PhD ചെയ്യുന്നത്. എൻ്റെ ഗവേഷണം എന്ന് പറയുന്നത് ചാലിയാർ പുഴയിലുള്ള അധിനിവേശ സസ്യങ്ങളുടെ അവരുടെ അതിനെക്കുറിച്ചാണ് എൻ്റെ PhD എന്ന് പറയുന്നത്.
1: അത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം
0: 2 വർഷം
1: കൂടുതലേ ചാലിയാർ പുഴയിലെ അധിനിവേശ സസ്യങ്ങൾ.
0: അതെ അതെ. അപ്പോൾ ഈ പുഴ ഇതിൻ്റെ ഒരു സ്പ്രെഡിങ്ങിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ ചുറ്റുപാടും നമ്മുടെ നാടും എല്ലാം ഇത് ഈ നിലമ്പൂരിൻ്റെ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഇപ്പോഴും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് ഉണ്ടാവും, വൈകുന്നേരം പോകുമ്പോൾ ബസ് ഉണ്ടാവില്ല. കാരണം പുഴയിൽ അവിടെ മഴ പെയ്തിട്ടില്ലെങ്കിലും ചാലിയാറിലെ പുഴ തിരിഞ്ഞു ഒഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോകുന്ന വഴികളിൽ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പുഴയൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ
1: ഭാഗമായിരുന്നു.
0: ആ ഒരു ഏരിയത്തിനെ വർക്ക് ചെയ്യാൻ നമ്മുടെ ഉദ്ദേശത്തിലാണ് ചെറിയൊരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ഏരിയയിലെ ടോപ്പിക് എടുത്തിട്ടുള്ളത്.
1: അപ്പോൾ പുഴയിൽ നിങ്ങളിപ്പോൾ ഒരു റിസർച്ചിലൂടെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ഇത്രയും കാലത്തെ പഠനത്തിലൂടെ ഈ ചാലിയാറിൻ്റെ ഗതിവിഗതികൾ എന്താണ്?
0: ചാലിയാറിൻ്റെ മൊത്തത്തിലെ ഗതിവിഗതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന, പക്ഷെ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു തെക്ക് ഭാഗത്തായിട്ടൊക്കെ പലപ്പോഴും കാണാം. ഏകദേശം ഗുജറാത്ത് മുതൽ ഗുജറാത്തിലെ താപ്തി പുഴ മുതൽ തമിഴ്നാട് കന്യാകുമാരി വരെ 1600 കിലോമീറ്ററോളം വിസ്തൃതിയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പൊതുവേ പറയുമ്പോൾ കേരളം നന്നാവാൻ, കേരളം വികസിക്കാനൊക്കെ കാരണം പല കാര്യങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഗൾഫിൻ്റെ പൈസ കൊണ്ടാണ് ഇത്രയും സാമ്പത്തികമായി വികസനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം വെള്ളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, അത് കമ്പനി ആവട്ടെ ഒരു സ്കൂളാവട്ടെ, വെള്ളമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല. കാരണം എല്ലായിടത്തും വെള്ളമുണ്ടാവും. മാക്സിമം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ വെള്ളമുണ്ടാവും. അത് നമുക്ക് അത് പ്രശ്നമില്ലാതാക്കാൻ കാരണം നമുക്ക് ഈ പശ്ചിമഘട്ടം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ തന്നെ പശ്ചിമഘട്ടം നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. രണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം, ഒന്ന് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പാണ്. ഏകദേശം ഈ പറയുന്ന 1500 കിലോമീറ്ററിൽ 40 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ട്.
1: അതാണ്
0: പാലക്കാട് ഗ്യാപ്പ്. പാലക്കാട് നിന്ന് നമുക്ക് കോയമ്പത്തൂർ പോകണമെങ്കിൽ എന്ത് വേണം, കുന്ന് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു വ്യത്യാസമാണ് നമ്മുടെ ഈ പറയുന്ന, നമ്മുടെ മലപ്പുറം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ ഇങ്ങനെ ആ മുകൾ ഭാഗം, ആ മുകൾ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പല്ല, കുറച്ച് ഉള്ളിലോട് തള്ളി നിൽക്കുന്ന പോലെയാണ്. നമ്മളെന്താ പറയുക, ഒരു ഒരു ഉള്ളോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ് നിലമ്പൂർ ഏരിയകളൊക്കെ. നിലമ്പൂരിൻ്റെ 3 സൈഡ് നമ്മളെന്ത് പറയാൻ പറ്റും, കാടാണ്, മലയാണ്. അപ്പം ആ 3 സ്ഥലങ്ങളിലുള്ള വെള്ളം വരുന്ന സ്ഥലമാണെന്ത് ഈ പറയുന്ന ചാലിയാർ പുഴ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ പല നദികളിൽ വലിയൊരു നദി, പക്ഷെ അതിൽ ഒരിക്കലും ഡാം ഉണ്ടാക്കാൻ പറ്റൂല, അതാണ് ചാലിയാർ പുഴ. കാരണം എന്താ വെച്ചാൽ ഡാം ഉണ്ടാക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രകൃതിയോട്, പ്രകൃതി ലോല പ്രദേശത്തിലൂടെ ഒഴുകുന്ന പുഴയാണിത്. നമ്മൾ നോക്കണേ വയനാട് നിന്ന്, വയനാട്ടിലെ ഈ പറയുന്ന മുണ്ടക്കി ദുരന്തം ഉണ്ടായ അവിടെ നിന്ന് മുതൽ നമ്മുടെ നാടുകാണി തമിഴ്നാട് മൊത്തം നമ്മുടെ പാലക്കാട് ജില്ലേൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെടുന്ന നമ്മുടെ സൈലന്റ് വാലി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ 5-6 നദികളിൽ നിന്ന് വരുന്ന ചെറുനദികളിൽ നിന്ന് പുഴയത്തെ വെള്ളമാണ് ചാലിയാറിലേക്ക് എത്തുന്നത്.
1: അപ്പോൾ
0: ഒരു മഴ പെയ്താൽ നിലമ്പൂർ വെള്ളത്തിലാവും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 3 സ്ഥലത്തു നിന്നുള്ള വെള്ളം നിലമ്പൂരിലേക്ക് വരുന്നത്. അപ്പോൾ അതന്നെ ഒന്നാമത്. രണ്ടാമത് ചാലിയാർ പുഴേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ സ്വർണം നിക്ഷേപമുള്ള ഏക സ്ഥലം നിലമ്പൂരാണ്. അതും നമ്മുടെ ചാലിയാർ പുഴേൻ്റെ തീരത്താണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ആദിവാസി ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പോലീസ് കുറച്ച് ആളുകൾ പിടിച്ചിരുന്നു, കാരണം അത് നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഇതൊരു മിനറലാണ് സ്വർണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എടുക്കാനുള്ള ഒരു ലീഗലി നിയമപ്രകാരം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിക്ഷേപമുള്ള സ്ഥലമാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ഒരു മരുതപ്പുഴ എന്ന് പറയുന്ന പുഴൻ്റെ മുമ്പത്തെ പേര് കലക്കൺപുഴ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരെ കാലത്ത് അവിടെ അവർ അത് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പം കലങ്ങിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ട്. പിന്നെ രണ്ടാമത് ഈ അധിനിവേശ സസ്യങ്ങളുടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ സ്പ്രെഡിങ് നമുക്ക് പുഴയിൽ കൃത്യമായിട്ട് കണ്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്.
1: ഈ പുഴ ശരിക്കും പുഴയിലത് കാണുമ്പോൾ പുഴയുടെ ഓരങ്ങൾ ശരിക്കും നല്ല ഫലഭൂയിഷ്ഠമായ കൃഷികൾക്കും പറ്റിയിട്ടുള്ളതാണല്ലോ.
0: അതെ അതെ.
1: അത് പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചാലിയാറിൻ്റെ ഓരോ അങ്ങ് അറബി കടലിലെത്തുന്നവരെ അങ്ങനത്തെ ഏരിയകളുണ്ട്. പക്ഷെ ഇന്നത് നിങ്ങളുടെ റിസർച്ചിലൂടെയും അത് ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ ഇടയ്ക്ക് എന്തായിരുന്നു, എന്തെങ്കിലും അതിൽ കണ്ടെത്തിയിട്ടുണ്ടോ?
0: അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ മരം വീണാൽ നമ്മളെ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഈ റോഡെന്ന് പറയുന്ന ഒരു മീ ഒരു മാ ഒരു എന്താ മീഡിയാണ്, നമുക്ക് എത്തിപ്പെടുന്ന മീഡിയാണ്. പണ്ട് ഇതുപോലെ മീഡിയായിരുന്നു എന്ത് പുഴ എന്ന് പറയുന്നത്. അപ്പം ഈ പുഴയിൽ എന്ത് സാധനം വന്നാലും ആളുകൾ മാറ്റും. ഇപ്പം അത് മാറ്റുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, മരം വന്നടിഞ്ഞാൽ പിന്നെ പുഴ ഗതി മാറും. ഇപ്പോൾ ഈ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം മുണ്ടേരി ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുണ്ടേരി ഭാഗത്ത് പോകുമ്പോൾ വലിയ മരങ്ങൾ റോഡിൻ്റെ ഈ പുഴയുടെ നടുവിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട്, വലിയ മരങ്ങൾ. അപ്പോൾ ഈ മരം പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മരത്തിൻ്റെ കൂടെ പിന്നെ എന്ത് ചെയ്യും, ബാക്കി ചെറുമരങ്ങൾ വന്ന് അത് സെൻട്രിൽ നിൽക്കുമ്പോൾ പിന്നെ അതൊരു തുരുത്തായി മാറുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് മൂന്ന് വർഷത്തെ തന്നെ നമ്മൾ, അതായത് രണ്ട് മൂന്ന് വർഷമാണെങ്കിൽ തന്നെയും ഒരു 10 വർഷത്തെ രീതിയിലുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തുരുത്താവുന്നു. അപ്പോൾ ഈ തുരുത്തായ സ്ഥലം അടുത്ത വർഷം എന്ത് ചെയ്യും, മരങ്ങൾ വരും. പിന്നെ ഇതൊരു ദ്വീപായി ചെറിയ ഇതായി മാറുന്ന അവസ്ഥ നമുക്ക് നിലമ്പൂര് കൃത്യമായിട്ട് കാണാൻ പറ്റും. നിലമ്പൂര് ഉള്ളേരികളുള്ള ഈ ചെറിയ കൈവരികൾ നമുക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഇതിലൂടെ കടത്തം എന്തായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബേപ്പൂരിലേക്ക് അടക്കം ഉള്ള മരങ്ങളുടെ ഒരു കൊണ്ടുപോയിരുന്ന സ്ഥലമായിരുന്നു.
1: സുഖമായ ഒരു ഗതാഗത
0: ജലഗതാഗതം നമ്മൾ മാനേജ് ചെയ്തിരുന്നു, കൃത്യമായി മാനേജ് ചെയ്തിരുന്നു ആര് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ.
1: ഇപ്പൊ
0: നമ്മളിപ്പോ റോട്ടിൽ മരം വീണാൽ അത് മാറ്റാൻ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വരേണ്ട ആവശ്യമില്ല, നമ്മൾ മാറ്റും. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാല്, അങ്ങ് അതിന്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് ഒരു നദിയൊക്കെ മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഗതി മാറുന്നു. അപ്പോൾ ഗതി കാറുമ്പോൾ ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ, വെള്ളത്തിൻ്റെ ഗതി ചിലപ്പം ഒരു സൈഡിലേക്ക് മാറും. അപ്പം മറ്റേ സ്ഥലം എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ ആണ്, നല്ല ഫലഭൂയിഷ്ടമുള്ള മണ്ണുണ്ട്, വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാ വിത്തുകളും ഉണ്ടാവും. പെട്ടെന്ന് ഏതിനാണ് പെട്ടെന്ന് മുളക്കാൻ പറ്റുക, ഈ നേരത്തെ പറഞ്ഞ അതേ സസ്യങ്ങൾ അവർ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. അതാണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.
1: ശരിക്കും ചാലിയാറിൻ്റെ ഓരോ ഇതിലും ഇപ്പം പിന്നെ ഈ അധിനിവേശ സസ്യങ്ങളുടെ എണ്ണം എങ്ങനെയാണ്, ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ പുഴയിൽ കടന്നു വന്നിട്ടുള്ളത്?
0: അധിനിവേശ സസ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈക്കേനിയ എന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞാൽ പച്ച കളർ,
1: ധൃതരാഷ്ട്ര പച്ച,
0: പച്ച കളർ. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് മതി താഴെ വേര് ഒരു മരം മൊത്തം എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഉയർന്ന പ്രദേശങ്ങൾ, നിലമ്പൂരിൽ തന്നെ ഉള്ള നമ്മൾ കരിമ്പുയ വന്യജീവി സങ്കേതം ഉയർന്ന പ്രദേശമാണ്. അവിടെയൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ ഡെയ്സി, അവിടെ എൻ്റെ ഒരു സുഹൃത്ത് പി എച്ച് ഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവിടെയൊക്കെ സിംഗപ്പൂർ ഡെയ്സി കാണാൻ പറ്റില്ല, പക്ഷേ ഈ ധൃതരാഷ്ട്ര പച്ച അവിടെയുണ്ട്. അത്രയും അത്രയും തണുപ്പുള്ള അത്രയും ഉയർന്ന പ്രദേശങ്ങൾക്ക് ആർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
1: ശരി, ഏത് ഏത് ക്ലൈമറ്റിന് അങ്ങനെയുള്ള ചെടികളാണല്ലേ, ഏത് ക്ലൈമറ്റിനെയും പിടിച്ചു നിന്ന് മുന്നോട്ട്
0: മുന്നോട്ട് പോകാൻ പറ്റാന്നുള്ളൊരു ഒരു കഴിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ സ്പ്രെഡ് ആയി പോകുന്നത് എന്നുള്ളതാണ്.
1: ഇത് ഈ അടുത്ത് നമ്മൾ പുതുതായിട്ട് വന്ന എന്തെങ്കിലും, ഇപ്പം ഇപ്പോൾ നേരത്തെ സിംഗപ്പൂർ ഡെയ്സി, അത് അതാണ് ഏറ്റവും ആധുനികമായി വന്നത്,
0: ലേറ്റസ്റ്റ് വന്നത്. സത്യം പറഞ്ഞാൽ ഈ വർഷം ഇപ്പം നമ്മുടെ ആപ്പിൽ അതില്ല. കാറ്റ്സ് ക്ലോ എന്ന് പറയുന്ന ഒരു മഞ്ഞ പൂവ് കുറച്ച് മുമ്പ് ഭയങ്കര റീല് വന്നിരുന്നു, എല്ലാ വീടിനും പോലും മഞ്ഞ പൂവ്. അത് അതിനിമി സ്വഭാവം കാണിക്കുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ലിസ്റ്റിൽ അതില്ല, കാരണം ഈ വർഷമാണ് അത്രയും സ്പ്രെഡിങ് കാണിച്ചത്.
1: അല്ല, അത് ഒരു ഒരു ഭയങ്കര എല്ലാ വീട്ടിലും ഒരു അലങ്കാരമായിട്ട്
0: അലങ്കാരമായിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ പറയുന്ന 96 എണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം അലങ്കാര ചെടികളാണ്. നല്ല പൂവുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ പ്രജനനത്തിന് പല രീതികൾ എടുക്കുന്നുള്ളത്. ഈ കാസ്ട്രോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അവരുടെ വിത്തിൻ്റെ താഴെ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ഇഞ്ചി പോലെയുള്ള വേര് കുറച്ചുകൂടി ഉണ്ടാവും, കട്ടിണ്ടാവും. അപ്പോൾ അതിന്ന് റൈസോം എന്ന് പറയാം, അതിന്ന് പിന്നെ ഉണ്ടാകാൻ പറ്റും. നമ്മൾ നശിപ്പിച്ച് പോയാലും അത് ഉണ്ടാകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കി, നമ്മളൊരു വീട്ടിൽ ഒന്ന് നട്ടാൽ ഇത്രയും പടർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിൽ എങ്ങാനും ഇത് രക്ഷപ്പെട്ട് ഒരു കാട്ടിലെത്തിയാൽ കണ്ട്രോൾ ചെയ്യാറില്ല, കാട് മൊത്തം ആരാവും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നോക്കുമ്പോൾ നല്ല മഞ്ഞ പൂവായിരിക്കും, പക്ഷെ കാട് ജൈവ വൈവിധ്യം ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് പറയാൻ പറ്റുന്നത്. അതൊന്നും നമ്മുടെ ലിസ്റ്റുകളിലില്ല. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ലിസ്റ്റിൽ അതില്ല, ഉൾപ്പെടുത്തില്ല. ഇപ്പം നമ്മളത് മൂടി
1: ആപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് അത്ര കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ സസ്യങ്ങളെ കുറിച്ച് അധിനിവേശം പറഞ്ഞു, വലിയ മരങ്ങൾ പിന്നെ അധിനിവേശം ഏതാ ശരിക്കും കേരളത്തിൽ? വലിയ ഇപ്പം കുറേ ചിലതൊക്കെ മുറിച്ച് വെച്ച് കളയുന്നുണ്ട്
0: കേരളത്തിൽ. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ രാക്ഷസക്കൊന്നയാണ് അല്ലെങ്കിൽ മഞ്ഞക്കൊന്നയാണ് നമ്മൾ പൊതുവെ പറയാനുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ എല്ലാവർക്കും അറിയുന്നൊരു ഇത് അക്കേഷ്യ അല്ലെങ്കിൽ മാഞ്ചി എന്ന് പറയുന്നത്. മാഞ്ചം ഒരു കാലത്ത് നമ്മൾ മരം നടാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതായിരുന്നു.
1: അതെ
0: എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ അന്നത്തെ നമ്മുടെ ഒരു നോളജ്, നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഗവൺമെൻറ്റിൻ്റെയും ശാസ്ത്രന്മാരുടെ നോളജ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു ചെടി വരുമ്പോൾ ഇത് അതിനുവേ സ്വഭാവം കാണിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും മരം, സാധാ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഈ അക്കേഷ്യ നട്ടു. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള കുറച്ച് ചൂടുള്ള ഈ ചെങ്കൽ പീഠഭൂമികൾ, ചെങ്കൽ കല്ലുകൾ കാണുന്ന സ്ഥലങ്ങളിൽ നട്ടു, ഇത് പടർന്ന് പന്തലിച്ച് അവിടെ മൊത്തപ്പം ഈ ഒരു പറയുന്ന ചെടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
1: ചിലത് വെള്ളം അതിശക്തമായി വലിച്ചെടുക്കുന്ന, അത് അധിനിവേശത്തിൽ പെടുന്നതുണ്ടോ?
0: അത് ചില അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. ഈ പറയുന്ന അക്കേഷ്യ, നമ്മുടെ മഹാഗണിയൊക്കെ ഉണ്ടല്ലോ, അത് അധിനിവേശ സ്വഭാവം ഇൻവേസീവ് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അതും ഈ പറയുന്ന വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പരമാവധി നമ്മുടെ റിസോഴ്സ് എന്താണ് അത് മൊത്തം അവരെടുത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു ഒരു ജീവിയാണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സസ്യമായി നമുക്ക് നേരിട്ട് ഫൈറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്.
1: അപ്പോൾ ചെറിയ സസ്യങ്ങൾ മുതൽ വൻ മരങ്ങൾ വരെ, ജീവികൾ, പ്രാണികൾ,
0: എല്ലാത്തിലും
1: ഇതെല്ലാം.
0: ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലില്ല, നമ്മൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ റൂട്ടിനോ പോയാൽ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും. ഒരു ഒരാളെ രണ്ടാളെ പൊക്കത്തിലുള്ള ചെറിയ ഇലുള്ള ഒരു ചെടി നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും. ജസ്റ്റ് പുറത്ത് നോക്കിയാൽ മതി. അത് പ്രൊസോപിസ് ജൂലിഫ്ലോറ എന്ന് അതിനെ പറയാം. കേരളത്തിൽ അത്ര കാണുന്നില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ കർഷകർ, കാരണം എവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെ ഈ സാധനം വരും. ഇപ്പോൾ ഹൈദരാബാദ് ഈ അവാർഡ് എൻ്റെ സമയത്തിന് പോയ സമയത്ത് ഒരു പ്രദേശം കാണുന്ന വെച്ചാൽ, ഒരു പ്ലോട്ടിൽ കൃഷി നടത്തുന്നില്ല അവർ, മറ്റടുത്ത് മൊത്തം കൃഷി നടത്തുന്നുണ്ട്. ഈ പ്ലോട്ടിൽ ഈ ചെടി മാത്രമേ ഉള്ളൂ. അതായത് ഒരു വർഷം ഇവർ കൃഷി ചെയ്യാതെ പോകുമ്പോൾ തന്നെ ഇതെന്ത് ചെയ്തു, ഒരാളെ പൊക്കത്തിൽ വളർന്നു
1: വളർന്നു വലുതായി. ഇതിന് ചില രാസ പിന്നെ എന്തെങ്കിലും അങ്ങനെ കെമിക്കൽസ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്ന
0: കെമിക്കൽസ് നമുക്ക് ഇപ്പോൾ ഞാൻ ആപ്പിൻ്റെ കേസിലും ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിന് നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നത് പ്രശ്നമുണ്ട്. അതായത് നമ്മൾ കൃഷിയിടമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കാം, പക്ഷെ കാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ ചെറിയ ജീവികളുണ്ടാവും. നമുക്ക് ഒരിക്കലും മെഷീൻ ഉപയോഗിച്ചിട്ട് കാട് വെട്ടാൻ പറ്റില്ല, കാരണം ഈ പറയുന്ന സ്ഥലത്തെല്ലാം ചെറിയ എന്നുണ്ട്. പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന നമ്മൾ മലബാർ പിറ്റ് വൈപ്പർ, മലബാർ ഈ കോസ്റ്റിൽ മാത്രം കാണുന്ന ചില തനത് എന്നുള്ള
1: ജീവികളുണ്ടാവും.
0: നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സാധനങ്ങളൊന്നും കാട്ടിലേക്ക് പറ്റില്ല. നാട്ടിൽ പിന്നെ എന്താ വെച്ചാൽ പല ആളുകളും കൃഷിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതിൻ്റെ എല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് എന്തേ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ജൈവ അധിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ജൈവ അധിനിവേശത്തിന് കാരണം എന്താവുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ അധികരിപ്പിക്കുന്നുണ്ട് അവർ ജൈവ അധിനിവേശം.
1: അതെ അതെ അതെ,
0: അതാണ്.
1: അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ എന്ത് പിന്നെ ഒരു ബന്ധമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ശരിക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഓരോരുത്തരാണെങ്കിലും ഇതൊരറിയുക എന്നുള്ളതും ഇത് ചുറ്റുപാടിനെ മനസ്സിലാക്കുക എന്നുള്ളതും അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ എന്താണ് നമുക്ക് ആളുകളിലേക്ക് എങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്താണ് വഴി, ഈ ഒരു ബോധവൽക്കരണം എത്തിക്കാൻ എന്താണ് വഴി?
0: നമുക്ക് മെയിനായിട്ട് ബോധവൽക്കരണം എത്തിക്കുന്ന നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഈഗോ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ പൊതുവേ എക്കോളജി സയൻസുകളൊക്കെ പറയുന്നത് ഈഗോ ഒഴിവാക്കി എക്കോ. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ടോപ്പ്, മനുഷ്യന്മാർക്ക് ഏറ്റവും ടോപ്പ്. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം നമുക്ക് ഉപയോഗിക്കാൻ, അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യം തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം, എല്ലാം വേണം എന്നുള്ള ചിന്തയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, അത്രയും ആളുകൾ മരിച്ചു, നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതെന്താ, ഒരു ദുരന്തമുണ്ടായി കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ വയനാട് ഒരു പുലിയോ കടുവയോ ഒരാളെ കൊന്ന നമ്മൾ വനംവകുപ്പിനെ ബാക്കിൽ നിന്ന് കുറ്റപ്പെടുത്തും. ഇത് രണ്ടിന് കാരണം ഒന്നാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വയനാട് ദുരന്തം ഉണ്ടായി, 1300 ആളുകൾ മരിച്ചു, അത്രയും ആളുകൾ മരിച്ചിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ അവിടെ ആളില്ല എന്നതുകൊണ്ടാണ്. ഇത് രണ്ടിന് കാരണം എന്താണ്, ഒന്നാണ്,
1: ഒന്നാണ്,
0: അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കുറ്റപ്പെടുത്തിക്കാറില്ല. പിന്നെ ഇതിൽ പല ആൾക്കും പല എന്തുണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പല താല്പര്യങ്ങളുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതാണ്. കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആദിവാസികളുടെ സംബന്ധിച്ച് എന്താണ് അവരുടെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഒരു അജണ്ടക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്, എന്ത് കടുവനെ കണ്ട അപ്പ് വെടിച്ച് കൊല്ലണം എന്നുള്ളതല്ല. എല്ലാ കടുവയും എന്തായാലും പ്രശ്നക്കാരല്ല. ഇപ്പം പലപ്പോഴും കാണാം ബന്ദിപ്പൂര് റൂട്ടിൽ കടുവ കണ്ടു, ഈ കാടിനെ മുറിച്ചാണ് റോഡുണ്ടാക്കിയത്, അവിടെ കാണും. ഈ പറയുന്ന നമ്മൾ ആനനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പല സമയത്ത് ഞാൻ നിലമ്പൂരിലൂടെ പോകുമ്പോൾ നമുക്ക് ആന റോഡ് സൈഡിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഈ ഒരു ചെവി നല്ല വലിപ്പമുണ്ടായിരിക്കും. നമ്മളെ പോലെ മാത്രമല്ല, അവർക്ക് ഈ സ്വെറ്റ് ലാൻസ് ഉണ്ടാവില്ല, വിയർപ്പിരന്തികൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെപ്പോഴും ഒരു തണൽ പ്രദേശം ഉണ്ടാവുള്ളൂ. ഇവരെപ്പോഴും ഫാനെ പോലെ ഇത് ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ആട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ കൂളാണ്, നമുക്ക് അതിൻ്റെ കൂടെ പാസ് ചെയ്യാമെന്നുള്ളതാണ്. അവർ അലേർട്ടാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാ സ്വഭാവവും അല്ലെങ്കിൽ എല്ലാ ആനകളും എന്തെങ്കിലും പ്രശ്നക്കാരല്ല. നമ്മൾ നാട് കാണിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തില്ല, അത് കണ്ടിട്ടില്ല. മാത്രമല്ല വനംവകുപ്പ് കൃത്യമായിക്കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾക്ക് എന്ത് റേഡിയോ കോളർ ഇടുന്നുണ്ട്, കൃത്യമായിക്കൊണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എവിടെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വന്യമെന്ന് കാണുമ്പോഴേക്ക് അതോ എന്തോ ഒരു വലിയ ജീവി, അതിന് ശത്രു ആയിക്കൊണ്ട് ഭീകരനായി കാണേണ്ട ആവശ്യമൊന്നുമില്ല.
1: നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നടത്തും.
0: അതെ, നമ്മളെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറണം. ഇപ്പോൾ കടുവയാണെങ്കിൽ തന്നെ ഏത് ജീവിയാണെങ്കിൽ തന്നെ മൂന്ന് സമയങ്ങൾ ആക്രമിക്കുള്ളൂ. ഒന്ന്, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുള്ളൂ, അത് മനുഷ്യന്മാരെ പോലെയല്ല. അവർ 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഇന്നലെ ഒരു മാനിനെ പിടിച്ചു വെച്ചിട്ട് ഇന്നും അതിനെ പോയി കഴിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്തതിനെ പിടിക്കുള്ളൂ. നമ്മളിലേറെ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിയെക്കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ് ആര് ഈ പറയുന്നത്. രണ്ടാമത് അവരെ സംബന്ധിച്ച് അവർക്ക് കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ, ഇപ്പം ആനൻ്റെ ഒപ്പം തന്നെ ആന കുട്ടി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി എന്തായിരിക്കും, അഗ്രസീവായിരിക്കും. അത് നമ്മളെല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു സമൂഹത്തിലൂടെ പോകുമ്പോൾ നമ്മളൊരു രാത്രി അങ്ങാടിയിലൂടെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുള്ളത്. മൂന്നാമത് അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായാലും, ഭീഷണി ഉണ്ടായാലും അവർ ആക്രമിക്കും. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളവരെ പോലെ ഒരാളെന്ന രീതിയിൽ പോയൊരു പ്രശ്നമൊന്നുമില്ല, ഉണ്ടാവുന്നില്ല. ഇപ്പോൾ PhD ഭാഗമായിട്ട് കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇതുവരെ ആരും ആക്രമിക്കപ്പെട്ടത് നമ്മളൊന്നും എന്തില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വൈൽഡ് ഫോട്ടോഗ്രാഫർമാരൊക്കെ PhD ചെയ്യുന്ന കാടിൻ്റെ ഉള്ളിലൂടെ പോയി കണ്ട് PhD ചെയ്യുന്ന വൈൽഡ് ഫോട്ടോഗ്രാഫർക്ക് കടുവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരൊന്നും ആക്രമിച്ചിട്ടില്ല. ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നാളെ ജീവിച്ച് പോകണമെങ്കിൽ എന്ത് വേണം, ഈ പ്രകൃതി വേണം. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രകൃതി തീവ്രവാദികളാവണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു സുസ്ഥിരമായിട്ടുള്ള, നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറക്കും ജീവിക്കാനുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
1: എല്ലാറ്റിൻ്റെയും ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ ചെടികളും എല്ലാം ചെത്തിക്കോരി നിരപ്പാക്കി ഇടുക എന്നുള്ളതാണ്, നീറ്റാവണമെങ്കിൽ അതാണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചെറിയ പുൽച്ചെടിക്ക് പോലും അല്ലെങ്കിൽ ചെറിയ പുൽനാമ്പ് പോലും നമുക്ക് സഹായകമാവുന്നുള്ളൊരു ധാരണ, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നവും അധിനിവേശത്തിന് കാരണമാവുന്നുണ്ട്. കാരണം നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ മുറ്റത്ത് ഒരു സ്ഥലം വെറുതെ ഒഴിവാക്കിയിട്ടു, നമ്മൾ ചെടി മൊത്തം പറിച്ച് ഒഴിവാക്കി, പിന്നെ അവിടെ വരുന്ന ഫസ്റ്റ് ആളായിരിക്കും ഈ അധിനിവേശ സ്വഭാവം ഒരു ജീവിയായിരിക്കും, ഒരു ചെടിയായിരിക്കും.
1: ശരിയാണ്.
0: അപ്പം എന്ത് ചെയ്തു, നമ്മൾ നേരെ എതിർ കാണിക്കുന്നത്, അത് പോകണമെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒന്ന്, ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല. രണ്ടാമത്, എല്ലാ പച്ചപ്പും നല്ലതുമല്ല. അപ്പോൾ നമ്മൾ ഈ ആപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിനിങ്ങൊക്കെ നോട്ട് ഓൾ തിങ്സ് ആർ ഗുഡ്, എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്ന് വെച്ചാൽ, കൺസർവേഷൻ, പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ മരം നടുക. അപ്പോൾ ഏത് മരം എന്നുള്ളതാണെന്ന് നമ്മൾ നോക്കണം. രണ്ട്, എല്ലാ പച്ചപ്പും നല്ലതല്ല. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള, ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു വയനാട് വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, വിദേശികൾ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾ വേനൽക്കാലത്ത് വരെ ഈ പറയുന്ന രാക്ഷസക്കൊന്നേക്ക് ഇത്രയും പച്ചയോടുകൂടി ഇല ഇത്രയും ഗ്രീനായി നിൽക്കാൻ നിങ്ങൾ വെള്ളം നനയ്ക്കുന്നുണ്ടോ, ഈ കാട് മൊത്തം വെള്ളം നനയ്ക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ, എല്ലാ പച്ചപ്പും നല്ലതല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെന്ത് ചെയ്യണം, പ്രകൃതിനോട് ഇണങ്ങി ജീവിക്കുക തന്നെ വേണം. പ്രകൃതിനോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുസ്ഥിര കാഴ്ചപ്പാട് കൂടി നമ്മൾ നോക്കണം. ക്ലൈമറ്റ് ചേഞ്ച് ഇതിൽ വലിയൊരു ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു വിശ്വാസം ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 മാസം മുമ്പ് നല്ല ചൂടായിരുന്നു, 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, ഇന്ന് 2 ദിവസമായിട്ട് മഴ അല്ല, അപ്പോൾ പിന്നെ ചൂട് വന്ന് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ ഉള്ളതാണ്. അതിനെ ഗവൺമെൻറ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമില്ല, എല്ലാവരും കൂടി മാറ്റണം. രണ്ടാമത്, ഇത് പ്രകൃതി എന്ന് പറയുമ്പോൾ വനം നാട് എന്നോ കേരള തമിഴ്നാട് എന്നോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിലല്ല, ഇതെല്ലാം മിക്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം.
1: അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഇത് നമ്മുടെ വ്യക്തിപരമായ വ്യക്തിനിഷ്ഠമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് സവിശേഷം പ്രോഗ്രാം അതിനൊരു പ്രചോദനമായിരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തതിന് സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ല ഈ ആപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സവിശേഷം അധിനിവേശ സസ്യങ്ങൾ എങ്ങനെ ഭീഷണിയാകുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുസ്സലാം വീട്ടി, കൂടെ അലീം യൂസഫ് എൻ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീ ആണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല, സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ജീവിതത്തിലെ യഥാർത്ഥ വിജയം മനുഷ്യരുടെ പ്രശംസകളിലോ കയ്യടികളിലോ അല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നതിലാണ്. ആ തൃപ്തി തേടി ജീവിച്ചാൽ നഷ്ടങ്ങൾ പോലും നേട്ടങ്ങളായി മാറും. ചെറുതെന്ന് കരുതി അവഗണിക്കുന്ന ഒരു പുഞ്ചിരിയും ഒരു സഹായഹസ്തവും ഒരു സ്നേഹവാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ നന്മകളായി രേഖപ്പെടുത്തപ്പെടാം. അതുകൊണ്ട് ഒരു നന്മയും ചെറുതായി കാണരുത്. ഒരുപാട് നന്മകൾക്കായി തുറക്കുന്ന വാതിലുകളാവട്ടെ ഈ പുതുപ്രഭാതവും.

ഇന്ന് 2026 ജൂലൈ 11 ശനി. ഹിജ്റ വർഷം 1448, മുഹറം 25, കൊല്ലവർഷം 1201, മിഥുനം 27.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കും സദാസമയവും വർഷിച്ച് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളോട് ഈ ഒരു സമയത്ത് ചോദിക്കണമെന്ന് വിചാരിക്കുന്നൊരു കാര്യം, എല്ലാവരും ഓരോ ദിവസവും ഓരോ ചോദ്യത്തെ പ്രതീക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ചോദ്യം കൃത്യമായി പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ജീവിതത്തിൽ പലരും സാക്ഷിയായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പല ആളുകളുടെയും ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ പലരും ജീവിതത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ അവസാന സമയങ്ങളിൽ ഒരുപക്ഷെ അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, കെളിമ ചൊല്ലി മരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കെളിമ ചൊല്ലിക്കൊടുത്തിട്ട് അത് ഏറ്റി ചൊല്ലിക്കൊണ്ട് മരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട, അങ്ങനെയുള്ള കാഴ്ചകൾ നേരിട്ട് കണ്ടവരുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം വ്യക്തമാണ്, കെളിമ ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന ആളുകളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കെളിമ ചൊല്ലിക്കൊടുത്തിട്ട് അത് ഏറ്റു ചൊല്ലി കണ്ണ് അടഞ്ഞുപോയ, ജീവിതത്തിൽ നിന്ന് യാത്രയായ, അത്തരമൊരു അനുഭവം നേരിൽ കണ്ട അനുഭവമുള്ള ആളുകളൊന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഇന്നത്തെ ഈ പുലരിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നാടിൻ്റെ നാനാഭാഗത്തും അള്ളാഹു നമ്മുടെ ഈ അനുഗ്രഹത്തെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, അതല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമായി തീരുന്ന രൂപത്തിൽ വർഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് സാന്ദർഭികമായി പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും മോർണിംഗ് ഷോയുടെ ഈ പ്രാരംഭത്തിൽ നമ്മൾ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10 മുതൽ 13 കൂടിയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. മധുരം ഖുർആനിലേക്ക്.
1: തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: ഇന്നമൽ മുഅ്മിനു

0: മാഷാല്ലാ. വിശുദ്ധ ഖുർആനിലെ നമുക്ക് കേട്ടാലും കേട്ടാലും മടുക്കാത്ത ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ചില ആയത്തുകളുടെ പാരായണമാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറയേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ മിക്കവാറും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട ആയത്തുകളാണ്. നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്നാക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. തുടർന്ന് വിശ്വസിച്ചവരെ, ഒരു ജനത വേറെ ഒരു ജനതയെപ്പറ്റി പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായേക്കാം. സ്ത്രീകൾ സ്ത്രീകളെപ്പറ്റിയും പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. അസഭ്യമായ അർത്ഥപ്പേരുകളിൽ അന്യോന്യം വിളിച്ചപമാനിക്കുകയും അരുത്. സത്യവിശ്വാസത്തിന് ശേഷം ദുഷ്ടപ്പേര് ഉപയോഗിക്കൽ എത്ര ചീത്ത. ആർ പശ്ചാത്തപിക്കുന്നില്ലയോ അക്കൂട്ടരത്രേ അക്രമികൾ. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ ഇല്ലാതായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഒരു തമാശക്കെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും ഒരു പേര് വിളിക്കുക, അവനിഷ്ടമല്ലാത്തൊരു പേര് വിളിക്കുക, എന്നാൽ സ്വാഭാവികമായിട്ടും നാട്ടിൽ അറിയപ്പെടുന്ന പേര് അല്പം അതായിരിക്കും ചെയ്യും ഒരാളെക്കുറിച്ച്. പക്ഷെ അവനത് അവനെ വിളിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവളെ അതങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എങ്കിൽ അത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുകയും ചിലപ്പോൾ നരകപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുന്ന രൂപത്തിൽ അതിൽ അത് പര്യവസാനിച്ചേക്കാമെന്ന രൂപത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കളിയുടെ സമയമാണല്ലോ, വേൾഡ് കപ്പ് നടക്കണല്ലോ. വേൾഡ് കപ്പിൻ്റെ പല ടീമുകളും പുറത്തായി കൊണ്ടിരിക്കുന്നു. പല വമ്പൻ ടീമുകളൊക്കെ പുറത്താകുമ്പോൾ റോഡിലെ ഫ്ലെക്സുകളൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ പല പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു നല്ല പേരിലൊന്നല്ലോ വിളിക്കുകയും ഒക്കെ ചെയ്യണത്. അരയും മുക്കാലൊക്കെ പേരിട്ട് വിളിക്കുക അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വലിയാടാകുന്നത് നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ദുര്യോഗം നമുക്ക് വന്ന് ഭവിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാന്നുള്ള, വിശ്വാസികൾ എന്തായാലും അത്തരമൊരു വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സ്ത്രീകളെയും കുടുംബിനികളെയും ഒക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ആകാശാരോഹണം നടത്തി ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടതെന്ന് പറഞ്ഞല്ലോ നരകത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം അവർ തമ്മിൽ കുത്തിപ്പറച്ചിലും അവരുടെ നാവ് കൊണ്ടും ഉണ്ടാകുന്ന അവരുടെ അപകടങ്ങളാണ് എന്ന് റസൂൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പേര് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, പരിഹസിക്കുകയോ ചെയ്യുന്നത്, തീർച്ചയായിട്ടും അത് നമുക്ക് പരാജയത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുക എന്നതും, എന്നാൽ പറയപ്പെടുന്നവർ പറയുന്നവരെക്കാൾ അല്ലെങ്കിൽ പറയപ്പെടുന്നവരെക്കാൾ പറയുന്നവർ അത്ര നല്ലവരായിരിക്കില്ല എന്ന ഒരു സൂചന കൂടി അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് ഖുർആനിൽ അവിടെ ആയത്തുകളിൽ പിന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു കൈ ഒരു വിരൽ മറ്റൊരു തണ്ടിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലും നമ്മളിലേക്ക് തന്നെയാണ് എന്ന ചിന്ത നമുക്കുണ്ടായാൽ മതി. അപ്പോൾ ആരുടെയും കുറ്റവും കുറവൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് ഈ ഒരായത്തിൽ നമ്മൾ കേട്ടത്. ഖരീനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാത്തത്ര രൂപത്തിൽ വളരെ മഷഹൂറായിട്ടുള്ള ലോകപ്രസിദ്ധനായ നമ്മുടെ ഇരു ഹർമിലെയും ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശാണ് ഈ പാരായണം നിർവഹിച്ചത്. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ലാത്തത്ര. അതെ, നമ്മുടെ ശ്രോതാക്കളും തീർച്ചയായിട്ടും അതിൽ എന്താണ് ഉത്ബുദ്ധരാണ്, മനസ്സിലാക്കിയവരാണ്.
1: ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ലൈവ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് സാധാരണ നമ്മൾ തുടക്കത്തിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നു, നസറുല്ലാ സലാഹിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാടാണ് ഇന്നത്തെ ഈ ലൈവ് സെഷൻ നിങ്ങളുടെ കൂടെ ഉള്ളത്.
0: നിങ്ങൾ പറയാൻ വിട്ടുപോയില്ല.
1: യെസ്,
0: എത്തുള്ള പേടിയുണ്ട്, അത് പറയാനായിരിക്കും. ഞങ്ങളുടെ ചെറിയൊരു ബ്രേക്ക്, അതായത് പിന്നെ റോഡ് മാർഗം പോരുമുണ്ടാവുന്ന നമ്മുടെ പട്ടിക്കാട് ഭാഗത്ത് ചെറിയ അവിടെ റെയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡ്. അപ്പം അതിൽ ചെറിയൊരു ഇത് വന്നതാണ്, ഒരു രണ്ട് മിനിറ്റ്. അൽഹംദുലില്ലാ, എന്തായാലും നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പിന്നെ ഇന്നും ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച, പ്രത്യേകിച്ച് രണ്ടാം ശനിയാണ്, കുറെ ആളുകൾക്ക് അവധിയും കാര്യമൊക്കെ ഉണ്ടാവും, പിന്നെ പല സ്ഥലങ്ങളിലും മഴയും കാര്യമൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏതായാലും ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളിലേക്ക് പോകേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും സലാം പറഞ്ഞു വന്ന ഏറ്റവും ഇന്ന് ഫസ്റ്റ് നമ്മോട് 6 മണിക്ക് ശേഷം ഫസ്റ്റ് വന്നത് ജംഷീർ മുട്ടിലാണ്, പിന്നീട് സെറീന, വി പി വളഞ്ചേരി, ഷിംസിന അമിയൂര്, സുബൈദ ഇസ്മായിൽ മടിക്കേരി അല്ലേ. ഓക്കെ, സീനത്ത് പി ചാലി. ഇങ്ങനെ ഞാൻ താഴത്തുനിന്ന് അങ്ങോട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് സലാം പറഞ്ഞു വന്ന ആളുകളെ നമ്മൾ അവഗണിച്ചു എന്നുള്ളൊരു ഇത് വരരുത്.
0: ഇവിടെ മുനീർ ചെമ്മനാട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, അസ്സലാമു അലൈക്കും. ഷേക്ക് സുദേശിന്റെ നല്ല ഖിറാഅത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണ്. ഞാൻ പല പ്രാവശ്യം കൂടെ ഹറമിൽ നിന്ന് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അത് വലിയൊരു രണ്ട് രൂപം, ഒന്ന് ഹറമിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയുക എന്നുള്ളതും, രണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കാൻ
1: കഴിയാന്നുള്ളതൊക്കെ.
0: റുഷ്ദ കളികാവ് മുസ്തഫ അൻസാരിയുടെ കൂടെ ആരാണ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു
1: പറഞ്ഞു
0: അത് കുറച്ച്
1: പറഞ്ഞു അല്ലേ
0: മുമ്പേ.
1: പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യത്തിനും കുറെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഷഹാദത്ത് കലിമ സ്വയം ചൊല്ലി മരിച്ചവരെയും എട്ടു ചൊല്ലി മരിച്ചവരെയും കണ്ടിട്ടുണ്ട് എന്ന് റുക്സാന എം പ്രതികരിക്കുന്നുണ്ട്
0: ഇന്നത്തെ ചോദ്യത്തിന്.
1: യെസ്.
0: ഓക്കെ, സീനത്ത് പുളിഞ്ഞാൽ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. കുട്ടി അഹമ്മദ് പേരസ്നൂർ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. ഖൈറുന്നിസ തെക്കിൽ, ഐഷ അങ്ങാടിപ്പുറം, അബു ഫാത്തിഹ് പട്ല മംഗളൂർ, ഇംതിയാസ് തിരുവമ്പാടി. ഇംതിയാസിനെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇംതിയാസിന്റെ പേര് പറയാറില്ല, അതിന്
1: ആങ്കർമാണെന്ന്
0: അറിയില്ല. ഓക്കെ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ജമീൽ വി കെ പൂനൂർ, അതുപോലെ തന്നെ റഷീദ എൻ കെ കാഞ്ഞിരോട്, സജി ഷമീജ പാറാൽ, ഷുഹൈബ എം വളപട്ടണം, ഉമ്മുകുൽസു ചിറമംഗലം, ഇവരൊക്കെ സലാം പറഞ്ഞിരിക്കുന്നു. ഉമ്മുകുൽസു ചിറമംഗലം മുസ്തഫ അൻസാരിയുടെ കൂടെ നസറുള്ളയാണോ ചോദിച്ചിട്ടുണ്ട്.
1: അതെ,
0: നസറുള്ള തന്നെയാണ്.
1: നമ്മുടെ ഫർസാന മർജാൻ സി വി വേങ്ങര അവരുടെ ഒരു പ്രതികളോട് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഉപ്പയുടെ ഉമ്മ ഉമ്മാമ മരണ സമയത്ത് നേർത്ത ശബ്ദത്തിൽ കെലിമ ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോൾ സംസാരിക്കുമ്പോഴും അള്ളാഹു നമ്മളെ ഈമാനോട് മരിപ്പിക്കട്ടെ എന്ന് ഉമ്മാമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം നൽകട്ടെ.
0: റൈഹാനാബാനു തോട്ടശ്ശേരി ആറന്മുള സ്ഥിരം ശ്രോതാവാണ്, സുബഹിന്റെ മുമ്പേ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് പക്ഷെ നിങ്ങൾക്ക് കൈ കഴുകാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ 6 മണിക്ക് ശേഷം സലാം പറഞ്ഞവര് എന്നാണോ പറഞ്ഞത്? അത് 6 മണിക്ക് മുമ്പേ.
1: 6 മണിക്ക് ശേഷം.
0: ആ, അപ്പൊ 6 മണിക്ക് മുമ്പേ സലാം പറഞ്ഞവരുണ്ട്. അതായത് സുബഹിക്ക് മുമ്പ് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. 4:45 4:53 ബാങ്ക്. അപ്പൊ ഏകദേശം ആ ഒരു ടൈമിന് പറഞ്ഞിട്ട് 5 മണിക്ക് മുമ്പ് സമയം സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ എന്തായാലും ലൈവില് വന്നിരിക്കുമ്പോ നമ്മൾ അവിടെ നിന്ന് കിട്ടാനുള്ള കാണാം.
0: അതെ,
1: കമന്റ് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ.
0: പിന്നെ നമ്മൾ കാണണമെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോണം. കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഫൈസിയാമു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞു. ഷാജിദ വീട്ടി വല്ലപ്പുഴ സലാം പറഞ്ഞിട്ടുണ്ട്. മറിയം ഹസീന ബിന്ത് അബ്ദുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുക്കുൽസു, ഞാൻ 5:30 സലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മിക്കവാറും എല്ലാവരും സമയം പറഞ്ഞു തുടങ്ങും കേട്ടോ. ഞാൻ 5:30 പറഞ്ഞിട്ട് ഞാൻ 4:30 പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട്, കാരണം നേരത്തെ സലാം പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ തൊട്ട് നമ്മുടെ ലൈവ് തുടങ്ങുന്ന ഈ ഒരു ടൈമിൽ 6 മണിക്ക് സലാം പറഞ്ഞു വന്നവരുണ്ട്. എന്തായാലും ഇൻഷാല്ലാ ആരെയും വിട്ടുപോകാതെ ശ്രദ്ധിക്കാം. നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക്, പ്രോഗ്രാമിൻ്റെ ഈ ഒരു ഷെഡ്യൂളിൽ അതിൻ്റെ ഒരു ചലനത്തിൽ ഇൻഷാല്ലാ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ആരെങ്കിലും അഥവാ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സൂചിപ്പിച്ചതുപോലെ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നമുക്ക് തീർച്ചയായിട്ടും അത് കാണാതെ പോകാതിരിക്കുന്നതിന് അങ്ങനെ ശ്രദ്ധ കൂടി നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ പീസ് ടൈമിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇന്നത്തെ പീസ് ടൈമിൽ ആരാണ് വന്നിട്ടുള്ളത്, എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്?
1: ഇന്നത്തെ പീസ് ടൈമിൽ ചില വാക്കുകൾ വർഷങ്ങളോളം മനസ്സിൽ നിലനിൽക്കും. പീസ് റേഡിയോയിൽ നിന്ന് കേട്ട പല ഉപദേശങ്ങളും ഇന്നും ജീവിതത്തിൽ വഴികാട്ടികളാണ് എന്ന ഒരു കമന്റാണ്. പക്ഷെ ആളെ പേര് നമുക്ക് ഇന്നിവിടെ
0: കിട്ടിയിട്ടില്ല. എന്തായാലും ആരാണെങ്കിലും അത് അയച്ചവർക്ക് അറിയാം. അതോടൊപ്പം തന്നെ കേട്ട നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് വലിയൊരു ആവേശമാണ്. കാരണം ഇതാണ് സത്യത്തിൽ റേഡിയോയുടെ വിജയവും. റേഡിയോ കൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ റേഡിയോയോടൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പിന്നെ ബാക്കി വെപ്പും ഇത് മാത്രമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു സന്തോഷം നൽകിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്ത് പോകില്ലല്ലോ. റസൂൽ അങ്ങനെ പറഞ്ഞു. റസൂൽ തിരിച്ചു വെക്കണം, റസൂൽ അങ്ങും അങ്ങനെ തന്നെയാണോ? അപ്പൊ റസൂൽ അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു, നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ കാണിച്ചു കൊടുക്കുകയോ അതിലേക്ക് വഴി നടത്തുകയോ അതിലേക്കൊരു സൂചന കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കാലശേഷവും ആ ഒരു നന്മയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രവർത്തന ഫലം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു വരവ് വെക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം വർഷങ്ങളായിട്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ 5 വർഷമായിട്ട് അല്ലെങ്കിൽ 4 വർഷമായിട്ട് വേണ്ട ഒരു മാസം മുമ്പേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ തെറ്റായ കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത ഏതെങ്കിലും നന്മയായിരിക്കാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിന് വഴി കൊടുത്തത് റേഡിയോയിലെ ഏതെങ്കിലും ഒരു സംസാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നിയത്ത് വെച്ച ഇറങ്ങിയവരാരൊക്കെയോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ, പല ആളുകൾ നമ്മുടെ ഇവിടെ പറഞ്ഞ യാത്രയായിട്ടുണ്ട്, നമ്മൾ ഫഹമി അടക്കമുള്ള ആളുകൾ, പല ആളുകളെയും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണം. അപ്പം അവർക്കൊക്കെയും അവരുടെ കബറിടത്തിലും അവർക്ക് അത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ആളുകൾക്ക് അവരുടെ പരലോകത്തേക്കുള്ളൊരു ഒരു ഒരു ഒരു പിന്നെ സംഭരണ സ്വത്തായിട്ട് മുതൽക്കൂട്ടായിട്ട് അള്ളാഹു അവിടെ മാറ്റി വെക്കുമെന്നുള്ളതാണ്. ഏതായാലും നല്ലൊരു സന്ദേശമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് പുലരിവട്ടത്തിൻ്റെ സമയത്തിലേക്ക് ഏകദേശം സമയമായിട്ടുണ്ട്, നമ്മൾ നേരെ പുലരിവട്ടത്തിലേക്ക് പോകാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ നമ്മൾ ബഹുമാനനായ ഹാരിസ് മൗലവിയുടെ സംസാരം കേൾക്കുന്നത് സങ്കടത്തോടെ പറയുമ്പോൾ എന്ന സംസാരമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുട്ടികളോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറയലുണ്ടല്ലോ. പ്രത്യേകിച്ചും ഒരു ടീനേജിലൊക്കെ എത്തിയ കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് നിയന്ത്രിക്കാനും അവരോട് എന്തെങ്കിലും പറയാനും അവരെ ഉപദേശിക്കാനൊക്കെ വലിയൊരു പ്രയാസമാണ്. പ്രത്യേകിച്ച് ഉമ്മമാരാണ് ഈ പ്രയാസം ഏറ്റവും അധികം അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരോട് ഉപദേശിക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുക? ഇത് നമ്മളെല്ലാവരും ആലോചിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ സങ്കടപ്പെടുക എന്നുള്ളത്. നമ്മൾ വിഷമിക്കുക, നമ്മൾ ദുഃഖിക്കുക എന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കരയുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായിരിക്കും. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉണ്ടാകുന്നൊരു കാര്യമാണത്. സ്വന്തം മാതാപിതാക്കൾ, നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കൊരു വിഷമവും സങ്കടവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ അത്യധികമായി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ചെറിയ കുട്ടികൾ, അപ്പോൾ വളരെ ചെറിയൊരു കുട്ടിയാണാവട്ടെ, ഉമ്മ സങ്കടപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്നൊരു മനോവേദന എത്ര വലുതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വാപ്പിയമ്മയും തമ്മിൽ ഉണ്ടാകുമ്പോൾ അവിടെ ചിലപ്പോൾ ഉമ്മ കരയും. ആ കരയുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ആ കുട്ടിയുടെ മുഖം വളരെ ദയനീയമായ ഒരു മുഖമാണ് ആ നോട്ടവും ആ വിഷമമൊക്കെ. ഇപ്പോൾ മാതാപിതാക്കളുടെ സങ്കടങ്ങൾ തന്നെ അത് കുട്ടികൾക്ക് വളരെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും ഉമ്മയുടെ സങ്കടം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ നമ്മൾ ആ സങ്കടം വിഷമം പ്രകടിപ്പിച്ചാൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കും. അപ്പോൾ നിങ്ങളുടെ മോനിപ്പോൾ സമയത്ത് വീട്ടിൽ വരുന്നില്ല, അവൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, അവൻ പണം അനാവശ്യമായി ചിലവഴിക്കുന്നു, അവൻ എപ്പോഴും ഫോണിൽ ആണ്, അവൻ നമ്മളോട് അനുസരണ ഇല്ല, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സങ്കടം, ആ സങ്കടം നിങ്ങളൊന്ന് ശരിക്ക് പ്രകടിപ്പിക്കാം. നമ്മൾ അവനോട് ദേഷ്യപ്പെടുന്നില്ല, അവനോട് നമ്മൾ, അവൻ വരുമ്പോഴൊക്കെ നമ്മൾക്കൊരു വിഷമം. അപ്പോൾ എന്തമ്മ അങ്ങക്കൊരു വിഷമം? നമുക്കത് ആലോചിച്ച് ചിലപ്പോൾ കണ്ണെന്ന് കണ്ണീരൊക്കെ വരും. അപ്പോൾ എന്തമ്മക്കൊരു വിഷമം? ഒന്നുമില്ലടാ, പ്രശ്നമില്ല എന്ന് പറയാം. അല്ലെങ്കിൽ പറഞ്ഞോളി, നിങ്ങളെ വിഷമം എന്താ വെച്ചാൽ പറഞ്ഞോളി എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പറയാണ്, എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കുമ്പോഴുള്ള ഒരു വിഷമവും സങ്കടവുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ്, ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്, നീ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ മൊത്തത്തിൽ നിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്കിങ്ങനെ ആലോചിക്കും, എനിക്കൊരു പേടി നീ എന്തെങ്കിലും വഴി തെറ്റിപ്പോവോ, നാട്ടിലൊക്കെ പല കുട്ടികളെയും കാണുന്ന പോലെ ആയിത്തീരോ, നീ വൈകി വീട്ടിൽ വരുമ്പോൾ, നീ ആവശ്യത്തിലുള്ള പണം മേടിച്ച് പോകുമ്പോൾ, നീ എന്നോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ എനിക്ക്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ഇതായിട്ട് ഇപ്പം എന്താ വെച്ചാൽ മനസ്സിക്ക് ഇതിങ്ങനെ ചിന്ത കടന്ന് എനിക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. അപ്പം നമ്മൾ സത്യസന്ധമായി അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ കണ്ണീര് വരും, വിഷമം വരും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സത്യത്തിൽ അത് അവനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ ഉടനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മോട് ചോദിക്കുകയാണ്, അല്ലമ്മ ഇതിപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഉള്ളൂ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പത്തെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ അവരൊക്കെ അങ്ങനെയല്ലേ, ഈ അവരിങ്ങനെ ഫുള്ള് സമയം മൊബൈലാണ്, അവർ പുറത്താണ്, അവരൊക്കെ എപ്പോഴാണ് വരിക? അപ്പം ഞാൻ വരുമ്പോഴത്തേന് എൻ്റെ രണ്ട് കൂട്ടുകാർ അയൽവക്കസികളായ ആളുകൾ അവരെൻ്റെ ഒപ്പം വരല്ലേ, അവർ വീട്ടിൽ നിന്നും അവർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്ക് അതുകൊണ്ട് വിഷമമില്ലല്ലോ എന്ന് പറയും. അതിന് കേൾക്കുമ്പോൾ തന്നെ അതൊരു കൗണ്ടറാണല്ലോ, അപ്പം നമുക്കിന് ദേഷ്യം വരും. അവർ നോക്കിയിട്ടാണ് നീ പോയത്, അവരാണ് എൻ്റെ മാതൃക, ഇതാണോ നിൻ്റെ കാര്യം, ഞാൻ പറയണത് നിനക്ക് കേട്ടൂടെ? അപ്പം നമ്മൾ ട്യൂൺ മാറി, അത് ദേഷ്യമായി. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോഴും സങ്കടപ്പെടുക ചെയ്യണത്, നമ്മുടെ സങ്കടം ഒരു ദേഷ്യമായി പരിണമിക്കുകയാണ്. പക്ഷേ ആ ദേഷ്യം ഒരു സങ്കടമാണെന്ന് അവനൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ദേഷ്യം വരുന്നതോട് കൂടെ തന്നെ അവൻ്റെ കംപ്ലീറ്റ് മാനസികാവസ്ഥ മാറും. നമ്മളോട് ആ സഹതാപവും സ്നേഹവും സങ്കടമൊക്കെ മനസ്സിൽ പോയിട്ട് അവനൊരു ഒരു ഫൈറ്റിന്, ഒരു യുദ്ധത്തിന് നമ്മോട് ഒരുങ്ങുന്ന പ്രതിഷേധമായിരിക്കും. പിന്നെ അവനെന്താണ്, ഉമ്മക്ക് ഇങ്ങനെയോട് സ്നേഹമില്ല, എന്നോട് ഇതില്ല, ഉമ്മക്ക് ഈ പറഞ്ഞ സങ്കടമൊന്നുമില്ല, മനസ്സിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ട്യൂൺ മാറും. അവൻ എന്ത് ചെയ്യും, എങ്കിൽ കണ്ടത് കുട്ടികൾ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സങ്കടത്തിന് പകരം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ മക്കളെ കാര്യത്തിലുള്ള അവരുടെ പിന്നെ വഴിതെറ്റലും അവരുടെ പ്രശ്നങ്ങളുള്ള സങ്കടങ്ങൾ ശരിക്കും ആ ഇമോഷൻ ശരിക്കും നമുക്ക് സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ അതുമാത്രം മതിയാവുന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഉമ്മയുടെ സങ്കടം ദേഷ്യമായിട്ടാണ്. ദേഷ്യം ഒരിക്കലും കുട്ടികളെ സ്വാധീനിക്കില്ല. അത് നമുക്ക് അവരുടെ സ്നേഹമില്ലെന്ന് വിചാരിക്കാനും നമുക്കവരെതിരാവാനും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതിനെ എതിർ പ്രവർത്തിക്കുവാനും ധിക്കാരപൂർവ്വം മുന്നോട്ട് പോകാനും അവരുടെ വാശി വർദ്ധിപ്പിക്കാനൊക്കെ ഉപകരിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി നമ്മൾ പെരുമാറിയാൽ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും, അവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റും, നമ്മൾ പറയുന്ന വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരുപക്ഷെ നമ്മുടെ സത്യസന്ധമായ വൈകാരിക പ്രകടനങ്ങളെ കൊണ്ട് സാധ്യമായി.
1: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പുലരിവട്ടം സങ്കടത്തോടെ പറയുമ്പോൾ എന്ന വിഷയത്തിലാണ് ബഹുമാനനായ ഹാരിസ് മൗലവി സംസാരിച്ചത്.
0: പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് കൂടുതൽ കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്.
4: യെസ്,
0: കാരണം ഇത് ഒരു അനുഭവമാണ് അല്ലേ, നമ്മളൊക്കെ വീട്ടുകളിൽ ഉണ്ടാവാവുന്ന നമ്മുടെയൊക്കെ, ഞാനടക്കമുള്ള രക്ഷിതാക്കള്, നമ്മളടക്കമുള്ള രക്ഷിതാക്കള്, വാപ്പ അമ്മയൊക്കെ ഇടപെടുമ്പോൾ ഉണ്ടാകാവുന്ന. അപ്പം നമ്മൾ, ഞാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയായിരുന്നു, അവർ ചില ചില ആംഗിളുകൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് തീർച്ചയായിട്ടും അത്തരം ക്ലിക്ക് ചെയ്യുന്ന ഒരു വിഷയത്തിലൂടെ തന്നെയാണെന്ന് പോയിട്ടുള്ളത്. കമൻറ്റുകൾ നമ്മുടേതായ പച്ചയായ കമൻറ്റുകൾ ഇനി വരട്ടെ ഇൻഷാല്ലാ നമ്മുടെ അനുഭവങ്ങളിൽ. എന്തായാലും നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയം ആയിട്ടുണ്ട്. ഇപ്പം തന്നെ പോകണോ അതോ രണ്ട് സെക്കൻഡ് ഒരു വെയിറ്റ് ചെയ്യണോ? 6:25 നമ്മളെ സ്ലോട്ട് മോർണിംഗ് ലൈവിന്റെ, 26 നമുക്ക് നേരെ ലൈവ് ക്വിസിലേക്ക് കയറാം. ഇനിയിപ്പോ ഈ ശനിയാഴ്ച ദിവസം ആരെങ്കിലും പറഞ്ഞ പോലെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വിസിന്റെ അവരുടെ അതിൻ്റെതായിട്ടുള്ള നിയമാവലികൾ ഒന്ന് പറഞ്ഞു കൊടുക്കാമാണെങ്കിൽ.
1: നമ്മൾ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിലെ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന്

0: ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ വർഷം ഏതാണ്?
1: ഓപ്ഷൻ എ ഹിജ്റ 20, ഓപ്ഷൻ ബി ഹിജ്റ 25, ഓപ്ഷൻ സി ഹിജ്റ 30, ഓപ്ഷൻ ഡി ഹിജ്റ 23.
0: ചോദ്യം ഒന്നുകൂടി കേൾക്കുക, അതിൻ്റെ ഉത്തരത്തിനുള്ള ഓപ്ഷൻ നന്നായി ശ്രദ്ധിക്കുക. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ വർഷം ഏത്?
1: ഓപ്ഷൻ എ ഹിജ്റ 20, ഓപ്ഷൻ ബി ഹിജ്റ 25, ഓപ്ഷൻ സി ഹിജ്റ 30, ഓപ്ഷൻ ഡി ഹിജ്റ 23. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ വർഷം ഏത്?
0: ഓപ്ഷൻ കേൾക്കുക. എ ഹിജ്റ 20 വർഷം, ബി ഹിജ്റ 25, സി ഹിജ്റ 30, ഡി ഹിജ്റ 23. 25 സെക്കൻഡിൻ്റെ ടൈമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഉത്തരം അയക്കാനുള്ള സമയം. പെട്ടെന്ന് അയക്കുക ഇൻഷാല്ലാഹ്.
1: ഏതായാലും അയച്ച ഉത്തരങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ ആളുകളൊക്കെ ഒന്ന് കറക്കി കുത്തിയോ എന്ന് സംശയം.
0: അത് കറക്കി കുത്താനേ പറ്റുള്ളൂ. ചിലതുകൊണ്ട് നേരത്തെ പറഞ്ഞു ചോദ്യം ഈസിയാണ്, ഉത്തരം ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വിജയികളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടി വരും. ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളുകളായിരിക്കാം. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറെ കേട്ട ആളുകളുണ്ടാവും. ഹാ ഇതാപ്പൊ ചോദ്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അപ്പോ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഉത്തരത്തിന്റെ ഭാഗത്തേക്ക് പോകാം. ഒത്തിരി കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ആരൊക്കെയാണ് അതിലെ വിജയികൾ അല്ലെങ്കിൽ വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾ ആര് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ പറയാം. ഒരുപാട് ആളുകൾ അവരുടേതായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും കേട്ട് വന്നിട്ടുണ്ട്. ഹുസൈൻ വി എം ഇടത്തനാട്ടുകാരൻ ഉപ്പുകുളം, അതുപോലെ തന്നെ ഖദീജ സാലിഹ് കൊപ്പം, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മറിയം ഹസീന ബിന്ത് അബ്ദുള്ള പറഞ്ഞതും വളരെ ശരിയാണ് സാർ പറഞ്ഞത്. നല്ല മക്കളെ നല്ല മക്കളെ വാർത്തെടുക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്നാണ് പുലരിവട്ടം കേട്ട ഉടനെ അവരുടെ കമൻറ്റ്. എൻ്റെ അനുഭവമാണ് ഇന്ന് മൗലവി പറഞ്ഞത്. എല്ലാവർക്കും ദുആ ചെയ്യുക എന്ന് ഒരു ശ്രോതാവ് ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം
1: ഉമ്മു അമാന മക്കര പറമ്പ്, അവർ പറയുന്ന ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശം ഞാൻ പ്രയോഗിക്കാറുള്ളത് ഈ രീതി തന്നെയാണ് എന്ന്.
0: മാഷാല്ലാ, നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ പുലരിവട്ടം. എല്ലാ മക്കളെയും അള്ളാഹു കാക്കട്ടെ ആമീൻ എന്ന് ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം. അതിനിടയിൽ ഹനീഫ സുൽഫി കൊട്ടാരക്കര കൊല്ലം റുഖയ്യ വി കാക്കയങ്ങാട് എന്നിവർ സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടപ്പോഴും ഞാൻ തന്നെ മോളോട് പറഞ്ഞു ദേഷ്യം പിടിച്ച് പറയരുത്, സങ്കടപ്പെട്ട് നീ ഒന്ന് പറഞ്ഞു നോക്ക്, എന്നാൽ അവന് അതനുസരിച്ച് ചെയ്യും എന്ന് എൻ്റെ മകളോട് ഞാൻ പറയാറുണ്ട് എന്ന് നഫീസ പി എ താമരശ്ശേരി. തുഷറ കെ മുറയൂർ, ഇന്നും പുലരിവട്ടത്തിലൂടെ നല്ലൊരു ഉപദേശം ലഭിച്ചു മാഷാല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സുഹൈബ എം വളമട്ടണം, വളരെ നല്ലൊരു സന്ദേശമാണ് മാഷാല്ല എന്നവരും കമന്റ് ചെയ്തിട്ടുണ്ട്.
1: ജമീല വി കെ, അവർ പറയുന്നത് ആസ്മിലി പറഞ്ഞ കാര്യം 100% സത്യമാണ്. അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞത് പോലെ ഇത് എൻ്റെയും അനുഭവമായിരുന്നു. ഇപ്പോൾ മക്കൾ വലുതായി നല്ല മക്കളാണ് അൽഹംദുലില്ലാഹ്.
0: പൂനൂരിൽ നിന്നല്ലേ സീനത്ത്, പാലക്കാട്. നഫീസ പി എ താമരശ്ശേരി, കാജ ഹുസൈൻ, തിരുവല്ലാമല. മറിയം ഹസീന ബിൻ അബ്ദുള്ള,
1: നഫീസ വികാര അല്ലേ,
0: നഫീസ വികാര എന്നിവരെല്ലാം സലാം പറഞ്ഞിരിക്കുന്നു. സങ്കടവും മംഗ്ലീഷാണ്, സങ്കടമാവും ഇത് കേട്ടില്ലെങ്കിൽ, പ്രോഗ്രാം കേട്ടില്ലെങ്കിൽ എന്നാണ് അവർ പിന്നെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എസ് താമരശ്ശേരി ഉണ്ട്, ഈ എസ് എന്താന്നുള്ളത് അറിയില്ല, സലാം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മൻസിദ ഒദായി, ഷഖില എടപ്പാൾ, രഹന താഴേക്കോട്, ജാസ്മിൻ സാലിം തൊടുപുഴ, സുലേഖ തിരുവാലി, റംല പി സി ചിങ്ങപുരം, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഓക്കെ സൈനബ മുല്ലപ്പടി, സെനിയ കെ കാഞ്ഞിരമറ്റം, മുഹമ്മദ് റഫീഖ് ടൈലർ മംഗളൂർ, അതുപോലെ തന്നെ സഫീറ കല്ലാച്ചി, സെറീന ചമൽ, ഇവരെല്ലാം സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: എൻ്റെ ഇടയിലുണ്ട് സൽമ ഫറൂഖ് പറയുന്നത്, ഞാൻ ഇന്നലെ മോനിക്ക് വായിച്ചു കൊടുത്ത ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് ലൈവ് കിസിൽ വന്നത്.
0: ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇത് അവർക്ക് ഈസിയാവും, പ്രശ്നമുള്ള കാര്യമാവില്ല. ചില ആളുകൾ ഞാൻ നമ്മൾ വലിയ പിന്നെ ഒരു പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിച്ചാണ്ട് പറയും. അപ്പോഴായിരിക്കും ഒന്നുകിൽ അബ്ദുൾ ജബ്ബാർ അബ്ദുള്ള മദീ

0: ഈടെ പിന്നെ 500 ഇന്നലെ കേട്ടിട്ടേയുള്ളൂ, അതിൽ വന്ന സംഭവമാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഇറക്കി തരുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ അത് മാസങ്ങളാവട്ടെ വർഷങ്ങളാവട്ടെ അതൊക്കെ ഓർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ വരും. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് കേട്ട ഒരാളെ സംബന്ധിച്ച് ഉമറുള്ളാഹുവിന്റെ ഷഹീദായ വർഷം ഏത് എന്ന് ചോദിക്കുമ്പോ അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജാമ്യം എടുത്ത്, ചില ആളുകൾക്ക് ഈസി ആയിരിക്കും എന്ന്.
1: ഓക്കെ, അതേപോലെ തന്നെ മക്കളോട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പ്രതികരിക്കുന്ന ഒരുപാട് ആളുകൾ പുലരിവട്ടം കേട്ടതിന് ശേഷം ഷീബ സിദ്ദീഖ് പോലെയുള്ള ആളുകളൊക്കെ പ്രതികരിക്കുന്നുണ്ട്.
0: സീനത്ത് പാലക്കാടേ, അത് നമുക്ക് എടുത്ത് പറയണ്ട. അസ്സലാമു അലൈക്കും, എന്റെ സലാം അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എത്തിയിട്ടില്ലേ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എത്തിയിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, പ്രത്യേകം സലാം പറയാം. കാരണം ചില ആളുകൾ അങ്ങനെ നേരത്തെ സലാം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, എന്റെ പേരെന്തുകൊണ്ട് വായിക്കണില്ല എന്ന്. അത് നമുക്കും തോന്നുമല്ലോ, നമ്മളിപ്പോൾ സലാം പറഞ്ഞാണ്ട് റേഡിയോ സലാം പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കും, ചിലപ്പോൾ എന്താ സലാം മടക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ശ്രോതാക്കൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ 4:30 അഞ്ച് മണിക്കൊക്കെ സുബഹി വാങ്ക് വിളിച്ച ഉടനെ സലാം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കുറേ സ്ക്രോൾ ചെയ്ത് ഒരുപാട് ഇന്നത്തെ ഈ ശനി ഞായർ ദിവസങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പിന്നെ കമന്റ്സ് അതുപോലെ ശ്രോതാക്കളുള്ള ദിവസമുണ്ട്. ആളുകള് നേരത്തെ പറഞ്ഞ സലാം കുറെ ഒരുപാട് താഴെ ആയിരിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോഴേക്ക് വീണ്ടും മെസ്സേജുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ചിലപ്പം കാണാതെ പോകുന്നതാണ്. ഒരിക്കലും അവഗണിക്കുകയല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ട് ഇപ്പം എൻ്റെ സലാം എന്തുകൊണ്ട് മടക്കണില്ല എന്ന് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളൂ, ഒരു അസ്സലാമു അലൈക്കും കൂടെ വിട്ടോളൂ. മൈമൂനെ തെക്കേ പോയിൽ കരിക്കുളം സലാം പറഞ്ഞ് വന്നിരിക്കുന്നു. അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. ജമീല നടുവട്ടം അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ക്വിസ് കഴിഞ്ഞോന്ന് സുമിറാസ് താങ്ങാളൂർ ചോദിക്കുന്നുണ്ട്. ക്വിസ് കഴിഞ്ഞു.
0: ക്വിസ് കറക്റ്റ് 6:25 6:26 ആകുമ്പോഴേക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. റൈഹാനാബാദ് തോട്ടശ്ശേരി അറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുലരിവട്ടത്തെ ക്ലാസ് ഉപകാരപ്പെടുന്ന നല്ലൊരു ക്ലാസ്സാണ് മാഷാല്ലാ, അൽഹംദുലില്ലാ.
1: യാത്രയിലാണ് കൂടെ ഉണ്ട്. 2 ദിവസം മെസ്സേജ് അയക്കാൻ കുറവായിരുന്നു, എന്നാലും ലൈവിൽ ഉണ്ടായിരുന്നതിന് ഇംതിയാസ്.
0: ഞാനതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില പേരുകളൊക്കെ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, വരുമ്പോ ക്ലിക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. സമീറ കെ.എം. താനൂർ ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആവർത്തിക്കാം, പക്ഷെ കഴിഞ്ഞുപോയി, അതിന് ഉത്തരം അയക്കാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്.
1: ഉത്തരം പറയേണ്ട സമയത്ത് ഒന്നുകൂടി ആവർത്തിക്കല്ലേ.
0: ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ഷഹീദായ വർഷം ഏതായിരുന്നു എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഇഷാദ് തടിയമ്പറമ്പ്, അതുപോലെ തന്നെ സുമിറാസ് താനാളൂർ ക്വിസ് കഴിഞ്ഞു. അസ്റഫ് ബേപ്പൂർ, ചിലപ്പോൾ ഹനീന എന്നാണ് കേൾക്കാറുള്ളത് എന്ന് പറഞ്ഞു, ഹനീൻ എന്നുള്ളത്. ഉമർകുട്ടി കോട്ടക്കൽ, അതുപോലെ തന്നെ ഇഷാൽ മറിയം, ഐഷ കെ എ ഇരിക്കൂർ, ബഷേരി അബു തലശ്ശേരി, സഫിയ എടപ്പാൾ. QHLS ക്ലാസ് കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ ബീപ് സൗണ്ടാണ് കേട്ടത്, ചോദ്യം കേട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ് വേണമെങ്കിൽ റേഡിയോക്ക് കൊടുക്കാം. ഞങ്ങളെ QHLS ക്ലാസ് ഉണ്ട് എല്ലാ ശനിയാഴ്ചയും. അപ്പൊ ക്വസ്റ്റ്യൻ്റെ പിന്നെ എന്താണ് ലൈവ് ക്വിസിന്റെ സമയം ഒരു 5 മിനിറ്റ് കൂടി അങ്ങോട്ടാക്കണം എന്ന് വേണമെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാം. സൽമ ഫറോക്ക് പറഞ്ഞു, ഞാൻ ഇന്നലെ മോൻക്ക് വായിച്ചു കൊടുത്ത ഭാഗത്ത് നേരത്തെ പറഞ്ഞല്ലേ ആ ക്വിസ് വന്നത്.
1: അതേപോലെ ഫൗസിയ മമ്മു, കാരുണ്യം, കൊല്ലം, കൊയിലാണ്ടി, പുലരിവട്ടം എത്രയോ നല്ല മെസ്സേജ്. എൻ്റെ അനുഭവം, എൻ്റെ മോനും ഇതുതന്നെയാണ്. മറ്റുള്ള കുട്ടികൾ എന്തൊക്കെ കളിക്കുന്നു, ഞാൻ അങ്ങനെയല്ലോ, ഞാൻ അങ്ങനെയാവണോ? എൻ്റെ മോന് സ്നേഹമുള്ള മകനാണ്. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള മക്കളായി തീർക്കട്ടെ, ആമീൻ.
0: ഇൻഷാല്ലാഹ്. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഓരോരോ പ്രത്യേകിച്ച് ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരുപാട് അതിൽ വൈകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം അടുത്തൊരു സ്ലോട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ ചരിത്ര സംഭവങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് റേഡിയോയുടെ ഈയൊരു ചലനം അല്ലെങ്കിൽ ഈയൊരു പിന്നെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥയോ ഒരു അനുഭവമൊക്കെ ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാറുണ്ട്.
1: ഇന്നത്തെ ഒരു സമകാലികമായൊരു വിഷയമാണ്, സകല കുടുംബങ്ങളിലും ഉണ്ടാകാറുള്ള കേട്ടുവരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു സുഹൃത്ത് അങ്ങേയറ്റം ക്ഷമാലുവായ, കാരുണ്യം ചെയ്യുന്ന, കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥലത്ത് താന്നുകൊടുത്താൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും അത്തരം താഴ്ന്നു കൊടുക്കലുകൾ പറ്റ ചവിട്ടിത്താഴ്ത്താനും കാരണമാകാറുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും ഈ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ തൻ്റെ പാർട്ണർക്ക് പങ്കുവെക്കേണ്ട പലതും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അത് വക വെച്ച് കൊടുക്കാതെയും ഒക്കെയുള്ള ചെറിയൊരു സ്വഭാവമുള്ളൊരു ഭാര്യയിൽ നിന്നുണ്ടായ ഒരു അനുഭവം അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പങ്കുവച്ചതാണ്. അപ്പം എന്താ വെച്ചാൽ, അവർക്കിപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴൊക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഇന്ന് അടുത്ത് കടക്കണ്ട എന്ന ആ രൂപത്തിലുള്ള ചില സംസാരങ്ങൾ, അതായത് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കേണ്ട പലതും അവളുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അത് നിരാഹരിക്കുക, അതിനോട് വിമുഖത കാണിക്കുക എന്നുള്ള ഒരു സ്വഭാവം. അതുപോലെ തന്നെ അത് ഒരു ചെറിയ ഒരു വിഷയത്തിൽ മാത്രം, അങ്ങനെ പലതിലും കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ച് കാണുന്നവരല്ലേ നമ്മൾ. ശരിക്കും ഭർത്താവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അള്ളാഹു ആയുസ് നൽകുന്ന അത്രയും കാലം ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ജീവിക്കേണ്ട ആളുകൾ പരസ്പരം ഒരു വാശിയിലൂടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതനുസരിച്ചോണം എന്ന് ഭാര്യയോട് ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യയോ തിരിച്ചോ മറിച്ചോ ഒരു നിർബന്ധിത സ്വരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് അവിടെ തൻ്റെ ആരുമല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്ന ഒരു രൂപം. അപ്പം അങ്ങനെയുള്ളൊരു ഭർത്താവ്, അദ്ദേഹം ജീവിതത്തിൽ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് തീരുമാനമെടുക്കുന്നുള്ള ഒരു വിഷയത്തിൽ, കാരണം അത്രത്തോളം അസഹ്യമായ രൂപത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഏറ്റവും വലിയ ഉപദ്രവം നാവുകൊണ്ടാണല്ലോ. അപ്പം അത് അങ്ങേയറ്റം ഏറ്റുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും ഈ മക്കളെ ആലോചിക്കുമ്പോഴും അതുപോലെ കുടുംബം, മാതാപിതാക്കൾ, അവർക്ക് മുമ്പിലുള്ള അഭിമാന പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ ഘടകമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സുഹൃത്ത്, അപ്പം അദ്ദേഹം പല കൗൺസിലർമാരെ പോയി കാണുകയാണെങ്കിലും ഇത്രയും പോന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും വലുതായിട്ട് ഇനിയിപ്പോൾ അതെ അതെ ഇങ്ങനെയുള്ള, അപ്പോൾ ഇതെന്താ വെച്ചാൽ ചില ക്യാരക്ടറുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്തരം ക്യാരക്ടറുകളുള്ള ആളുകൾ ശരിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പരിമിതികളുണ്ട്
2: ഈ ഒരു വിഷയത്തിൽ. പിന്നെ നമ്മൾ റേഡിയോ ശ്രോതാക്കൾക്ക് മിക്കവാറും അതിൽ പരിഹാരം പല ആളുകൾക്കും ഇപ്പൊ തന്നെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മളെ സ്നേഹക്കൂട് പോലുള്ള പ്രോഗ്രാം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ ഇത്തരമൊരു വിഷയം വരുമ്പോ ഞാന് ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരു റേഡിയോ ശ്രോതാവാണല്ലോ, ഇപ്പൊ നമ്മളെ മുമ്പിൽ റേഡിയോ ശ്രോതാക്കളാണല്ലോ, നമ്മള് ഒരു കുടുംബമായിട്ട് നിൽക്കാണല്ലോ. ഇപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോഴേ ഞാൻ ആ നേരത്തെ ഇടപെട്ട് സംസാരിക്കണ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഒരു സ്നേഹക്കൂടിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കുറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ റേഡിയോ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം മിക്കവാറും ഒരു കൂട്ടത്തിൽ നാട്ടിലൊരു ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും കൂടുതലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ ആളുകൾ പറയാം. ഒന്നുകിൽ ഒരു നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുന്ന സമയത്ത്, കാരണം ഇതെപ്പോഴും എല്ലാവരോടും പറയാൻ പറ്റുന്ന കേസല്ലല്ലോ. പ്രത്യേകിച്ച് ഈ കുറച്ച് പ്രായവും കാര്യമൊക്കെ ആയി മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതങ്ങനെ പരസ്യമാവൂല, പരസ്യമാക്കി പറയാൻ മടിയായിരിക്കും. ചിലതങ്ങോട്ട് പരസ്യമാവും, ഏത് അയൽവാസികളും കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞത്, കാരണം അത് അനിയന്ത്രിതമായ സംസാരങ്ങളും വഴക്കുകളൊക്കെ
1: ആയിക്കോട്ടെ,
2: ആ പൊട്ടിത്തെറികൾ, അത് പിന്നെ സ്വാഭാവികമായിട്ടും അതങ്ങനെ ആവും. അതല്ലാതെ അടക്കി പിടിച്ചിങ്ങനെ നിങ്ങളീ പറഞ്ഞ പോലെ ഏതെങ്കിലും സഹോദരങ്ങൾ, ഒരു സ്ത്രീയുടെ മാത്രം ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ല, നേരെ തിരിച്ചുണ്ടാവാം, നേരെ തിരിച്ചുണ്ടാവാം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അതേപോലെ എന്നും ആക്ഷേപിക്കലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർത്തി പറയലും കുടുംബത്തെ ആക്ഷേപിച്ച് പറയലും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവനവന്റെ കാര്യം രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവനവന്റെ ഒരു വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ മറ്റുള്ളവരെ ചാരി പറയുന്നുണ്ടാവും. ഇതുകൊണ്ട് ഇത് ഇങ്ങനെ വിഷയം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് മിക്കവാറും സഹിച്ച് സഹിച്ച് സഹിച്ച് കുറേ കഴിഞ്ഞിട്ട് അതൊക്കെ പറയാം. പിന്നെ മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കളുടെ ഇടയിൽ പിന്നെ ഒരു വിഷയം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂടി വെക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളവർക്ക് ഞാൻ മാഷാല്ലാ നമ്മളെ റേഡിയോയിലെ പിന്നെ സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ കൈകാര്യം ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഒപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആളുകൾ എന്താ പറയാലോ, വേഗം ഒരു കൗൺസിലർ പോയി കാണിക്കാന്ന് പറയും. കൗൺസിലറെ കണ്ടു വിചാരിച്ചിട്ട് പെട്ടെന്ന് തീരതൊക്കെ ഇല്ല, അവനവന്റെ അകത്തുള്ള അവനവന്റെ വീടകങ്ങളുള്ള പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീർക്കാനാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ. ചിലപ്പോ ഈ കൗൺസിലർ പോയി കണ്ടു എന്നുള്ളത് ചിലപ്പോ കൂടുതൽ അകലച്ചുണ്ടാക്കാനൊക്കെ കാരണം ആളുകളുടെ ഒരു പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു ചിന്താരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൗൺസിലർ പോയി കാണാം, അതിന് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആരാണോ അവരെ പോയി കണ്ട് സംസാരിക്കുക, അവരെ ഫോണിൽ സംസാരിക്കുക. അപ്പം അതൊക്കെ ശരിക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ, അതായത് കൗൺസിലർ കാണുകയാണെങ്കിൽ തന്നെ രണ്ടുവട്ടം ആലോചിച്ചിട്ടാണ് ഏതെങ്കിലും കൗൺസിലർ പോയി കാണേണ്ടതുള്ള അഭിപ്രായക്കാരൻ ഞാൻ. എല്ലാ ആളുകളും അഭിപ്രായമുള്ളവരാവില്ല, എല്ലാവരും കൗൺസിലർ ആയിരിക്കുന്ന ആളുകൾ പോയിട്ടാണ് കാണാന്നുള്ളതല്ല. അവിടെയൊക്കെ ചൂഷണത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭാഗം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയാനുള്ള വെച്ചൊരു മത ചിന്തകൾ മനസ്സിലിട്ട് കൊടുക്കുക, അതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ വിജയിക്കാനുള്ള മാർഗമുള്ളൂ. പിന്നെ നമ്മുടെ റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊരു ആശ്വാസം റേഡിയോ തന്നെയാണ് അല്ലെ. ഇങ്ങനത്തെ വിഷയം നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും ചില പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. നിരന്തരമായി ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ അതൊരു രോഗമാണ്, അത് മനസ്സിനെ ചികിത്സിക്കേണ്ട രോഗം തന്നെയാണ്. ഇൻഷാല്ലാ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു സുരക്ഷ നൽകട്ടെ, സമാധാനം നൽകട്ടെ എന്ന്
1: പ്രാർത്ഥിക്കാം.
2: ഒപ്പം

0: യെസ്, ചിന്തയിൽ പറഞ്ഞ കാര്യം മതബോധമാണ് അതിനുള്ള പരിഹാരം എന്നാണ് ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു വാക്ക്, പറഞ്ഞ അവസാനിപ്പിച്ച വാക്ക് നമുക്ക് അതിനു മുമ്പേ നമ്മുടെ ശ്രോതാവ് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ്, മതബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലൊക്കെ സമാധാനമുണ്ടാകും. സ്നേഹക്കൂട് കേൾപ്പിക്കൂ, പരിഹാരം കണ്ടെത്താം ഇൻഷാ അല്ലാ. കണ്ടോ, ഞാൻ നമ്മൾ മനസ്സിൽ കാണുമ്പോഴേക്ക് ഇത് മാനത്ത് കാണുന്ന നമ്മൾ ശ്രോതാക്കളുണ്ട്. അപ്പം ഉപ്പുകുളം എടത്തനാട്ടുകാര ഹുസൈൻ വിയമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ആയിഷ കരുമ്പിൽ സലാം പറഞ്ഞിരിക്കുന്നു. കാജ ഹുസൈൻ, ഡൊണേറ്റ് ഓപ്ഷൻ വഴി പൈസ അയക്കുമ്പോൾ ഓപ്പൺ ആകുന്നില്ല. എൻ്റെ സിമ്മിൻ്റെ പ്രശ്നമാണോ സെറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും പീസ് റേഡിയോയുടെ ഏതെങ്കിലും ജിപേ നമ്പർ ഉണ്ടോ എന്ന് ടെക്നിക്കൽ വിങ്ങിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് അവർക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻഷാല്ലാ അതിനുള്ള മറുപടി ടെക്നിക്കൽ വിങ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ കരീം തുമിനുണ്ട്, എന്താണ് തുമിനാട്?
1: തുമിനാട് കാസർഗോഡുള്ള സ്ഥലം.
0: ആ, ഞാൻ രണ്ട് പ്രാവശ്യം സലാം പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലല്ലോ. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള, നേരത്തെ സലാം പറഞ്ഞിട്ടുണ്ടാവാം. ഒരു സർജറി കഴിഞ്ഞ് കിടപ്പിലാണ് എന്ന് സെറീന അത്താണിക്കൽ, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽപ്പെട്ട ഒരാളാണ്. എന്തായാലും പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ, പീസ് റേഡിയോ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് ഇൻഷാ അല്ലാഹ്.
1: ഓക്കെ,
0: ജമീല ബി പി കാളികാവ്, അസ്സലാം വലൈക്കും. ക്വിസ് കഴിഞ്ഞു, നേരത്തെ ക്വിസ് കഴിഞ്ഞോ എന്ന് ആള് ചോദിച്ചല്ലോ, അവരോട് തിരിച്ചങ്ങോട്ടാണ്, ക്വിസ് കഴിഞ്ഞു സഹോദരി, ക്വിസ് ചോദ്യം ഈസി ആയിരുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ കയറാൻ കുറച്ച് വൈകി, ഖുർആൻ ക്ലാസ്സിലായിരുന്നു, തീർന്നിട്ടില്ല, ഇടക്ക് കട്ട് ചെയ്തു എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അസ്ന കടമ്പഴിപ്പുറം സലാം പറഞ്ഞിരിക്കുന്നു. സൈനവ കടമ്പഴിപ്പുറം, നദീറ എം പൂനൂർ, അതുപോലെ തന്നെ സെറീന താമരശ്ശേരി. മാഷാല്ലാ, പുലരിവട്ടം നല്ല ഒരറിവാണ് നൽകിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂർ, അതുപോലെ തന്നെ മുഹമ്മദ് കൈപ്പമംഗലം. റൈഹാന ബാനു, 6 മണിക്ക് ശേഷം സലാം പറഞ്ഞാൽ മതിയല്ലേ എന്ന് റൈഹാന ബാനു തോട്ടശ്, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പറയാം, ഒരു 3 മണിക്കൊന്നും പറയാൻ നിൽക്കരുത്. ഓക്കെ, ഒരു സുബഹിക്ക് ശേഷം നിങ്ങൾക്ക് സലാം പറയാം.
1: അതിലൊരു ക്ലാരിറ്റി കൊടുക്കാന്ന് വെച്ചാലേ, നമ്മളിപ്പോ ലൈവ് ഒരു 6 മണിക്കാണ് തുടങ്ങണത്, അപ്പൊ നമ്മൾ പരമാവധി 6 മണി മുതലാണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങുക, കമന്റ് അല്ലേ?
0: അതെ അതെ, പക്ഷെ അതിന് മുമ്പ് കിട്ടും, നമുക്ക് താഴെ വരെയുള്ള സമയങ്ങളിലൊക്കെ കിട്ടും. താഴോട്ട് കൂടുതൽ കമന്റുകൾ വന്നു കഴിഞ്ഞാല് താഴെ പോയ കമന്റുകൾ ചിലപ്പോൾ എന്തെയും മറ്റേ സ്ക്രോൾ ചെയ്ത് പോകും. നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് അറിയാലോ ആദ്യം ടേറുന്നതിന് ശ്രദ്ധിക്കാതെ പോകുന്നത്, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നാണ്. എന്തായാലും പരമാവധി നമ്മൾ ചെക്ക് ചെയ്യും. റൊക്സാന എം, മൗലവിയുടെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനും മകനോട് ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് എന്ന് അവർ കമന്റ് ചെയ്തിരിക്കുന്നു. 6 മണിക്ക് മുമ്പ് സലാം പറഞ്ഞാൽ പ്രതികരണമില്ല, അത് അത് വെറുതെ പറയാം. ഞാൻ നമുക്ക് എന്നോട് സലാം പറയാം, അതിൻ്റെ ടൈം പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് വീണ്ടും സലാം പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അങ്ങനെ അത് ഓക്കെ, അത് എൻ്റെ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് വീണ്ടും സലാം പറയാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കാരണം എന്ന് വിചാരിച്ചിട്ട് 4-5 പ്രാവശ്യം ഒന്നും പറയാൻ നിൽക്കരുത്, ഇത് നമുക്ക് പിന്നെ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പേരുകളിങ്ങനെ വായിക്കുന്ന അവസ്ഥയും ഉണ്ടാവേണ്ടതില്ല. എന്തായാലും പരമാവധി നമ്മൾ ചെക്ക് ചെയ്യും ഇൻഷാ അല്ലാ. നദീറാമൻ പൂനൂര് സലാം പറഞ്ഞിരിക്കുന്നു. സമീറ കെ എം താനൂര്, ലൈവ് ക്വിസ് ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്ദുൽ കരീം തുമിനാട് സലാം പറഞ്ഞിരിക്കുന്നു. നജ്മ കെ കെ, അസ്സലാമു അലൈക്കും. മൈമൂന തെക്കേ പുയിൽ കരിക്കുളം, ജമീല
1: വി കെ പുനൂരിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് ചിന്തയിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ റേഡിയോ നിത്യവും കേട്ടാൽ ഏത് ചീത്ത സ്വഭാവവും മാറിക്കിട്ടും. അൽഹംദുലില്ലാഹ്. ഓക്കെ, സൽമാബി മംഗളയും നമ്മുടെ ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്രയും സലീമ ഒതുക്കുങ്ങലുമൊക്കെ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഇനി ഷെഡ്യൂളിലേക്കൊന്ന് മടങ്ങിയാലോ.
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അതിന്റെ സമയമാണ് നമുക്കിപ്പോൾ.

0: മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ 42-ാം അധ്യായം സൂറത്ത് ശൂറ അതിൻ്റെ 22-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ആയിട്ട് അതിൻ്റെ ഖുർആൻ പറയണം നമ്മൾ കേട്ടത്. നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലാതെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും. ഇൻഷാല്ലാ നമ്മൾ ആദ്യം അത് സ്റ്റാറ്റസ് വീഡിയോ ആക്കുക, തുടർന്ന് നമ്മുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിലേക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അതും ഒരു നന്മയാണ് എന്ന നിയത്തോടു കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് ഖുർആൻ്റെ റേഡിയോയുടെ പിന്നെ ഒരുപാട് പ്രോഗ്രാമുകളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഇന്ന് നമുക്ക് കർമ്മസരണിയെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം നൂറിലധികം പ്രോഗ്രാമുകൾ നമുക്ക് പിന്നെ റേഡിയോയിൽ നമുക്ക് കേൾക്കാറുണ്ട്. മിക്കവാറും ഒന്നുകിൽ ലൈവ് കേട്ട് നിർത്തുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ യാത്രയുടെ ലൈവ് കേൾക്കാതെ ബാക്കി സമയം ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. 8 മണിക്ക് ശേഷം ലൈവ് ആകുന്ന ആൾക്കാരുണ്ടാവും. സുബഹിസ്കാരം കഴിഞ്ഞ് ചിലപ്പം വല്ല ക്ലാസ്സോ മദ്രസയോ അതിന് മദ്രസ അധ്യാപകർക്കൊന്നും തീർച്ചയായിട്ടും ഇത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവാറില്ല. ഒരു 6-6.5 വരെയൊക്കെയാണ് മിക്കവാറും നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളത്. 6:30 ഞങ്ങളുടെയൊക്കെ മദ്രസ തുടങ്ങുക. അപ്പോൾ ഇതിന് 8:30, 8:30 വരെ മദ്രസ ആവും. അപ്പോൾ ലൈവിൽ ചേരാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. മിക്കവാറും അവരൊക്കെ റിവൈൻഡിലാണ് ലൈവിലെ പ്രോഗ്രാം കേൾക്കാറുള്ളത്. പിന്നെ 8 മണിക്ക് ശേഷം ലൈവ് ആകുന്ന ആളുകളുണ്ടാവാം. പിന്നെ ജോലി അപ്പം എവിടെയാണെങ്കിലും ഏത് സമയത്താണ് നമ്മളിപ്പം കൂടുന്നതെങ്കിലും കുറേ പ്രോഗ്രാമുകൾ മിക്കവാറും നമ്മൾ കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഇടയ്ക്കുള്ള ദിവസങ്ങൾ, സ്ഥിരമായിട്ട് വരുന്ന പരിപാടികളല്ലാത്ത ഇടയിലുള്ള ദിവസങ്ങൾക്കുള്ള പ്രോഗ്രാമുകളുണ്ടല്ലോ, അവിടെ അത്തരം പ്രോഗ്രാമുകളെ കുറിച്ച് ചിലപ്പം ബോധവാന്മാരല്ലാത്തവർ, പ്രത്യേകിച്ച് കർമ്മസരണി വ്യാഴം രാത്രി 9 മണിക്കാണ്, അപ്പൊ അതത് കേൾക്കാൻ അതിനായിട്ട് തന്നെ വരണം. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച അടുത്ത 24 മണിക്കൂർ നമുക്ക് റിവൈൻഡിൽ കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരാഴ്ച തന്നെ കർമ്മസരണി നമുക്ക് വിട്ടുപോകും. പിന്നെ ഇടക്ക് നമ്മളത് പ്ലേ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ കർമ്മസരണിയുടെ സ്ലോട്ട് വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ്. അപ്പൊ അത് ഓർത്തു വെച്ച് അങ്ങനെ തന്നെ കേൾക്കുന്ന ആളുകളുണ്ട്. കാരണം അത്ര നല്ല ക്ലാസ്സും അത്ര നല്ല വിഷയങ്ങളുമാണ് അതിൽ. കാരണം ഡീപ്പായിട്ടുള്ള, കാരണം ഹംസ മദീനിയാണ് നമ്മൾ കഴിഞ്ഞത്. ഇപ്പം കഴിഞ്ഞ ഞങ്ങൾ ഒരു യാത്രയുടെ ഇടയിലാണ് വ്യാഴാഴ്ച കർമ്മസരണി കേട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ഈ കർമ്മസരണി പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. സ്ഥിരം ശ്രോതാവാണ്, പക്ഷെ കർമ്മസരണി ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ഇത് വ്യാഴാഴ്ച ഞാൻ അത് അങ്ങനെ തന്നെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോകുന്ന ആളുകളുണ്ടാവാം. പക്ഷെ ഹംസ മദീനിയുടെ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഹംസ മദീനിയാണല്ലേ, സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ കർമ്മസരണി എന്നൊരു പ്രോഗ്രാമായിട്ട് വ്യാഴാഴ്ച 9 മണിക്ക് കേൾക്കാറില്ല.
1: പിന്നീടാണ് കേൾക്കുക,
0: പിന്നെയാണ് കേൾക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ റേഡിയോ പിന്നെ റീപ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കാറുണ്ട്.
1: നിങ്ങൾ പറഞ്ഞപ്പോഴൊരു കാര്യം അതിൽ, ഇപ്പം നിങ്ങൾ ഒരു യാത്രയിൽ ഇങ്ങനെ കിട്ടുന്ന പറഞ്ഞല്ലോ, ശരിക്കും നമ്മളേ സാധാരണ ഇങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ഇതാണ്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുക എന്നുള്ളതും വലിയൊരു സമ്പാദ്യമാണ്. ഒരേ മനസ്സ് വേണ്ട, അല്ലെങ്കിൽ അത് നിർത്തിക്ക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അത്. അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതൊരു മാതൃകയും കൂടി ഈ പറഞ്ഞതിലുണ്ട്. നമ്മൾ കേൾക്കാത്ത പല പരിപാടികൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരുമിച്ച് കേൾക്കാനുള്ള ഒരു അവസരം.
0: അപ്പൊ ഈ കർമ്മസരണി പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് ഓഫ് ആയിക്കാന്ന് പറയില്ല, അത്രയും ശൈത്താൻ കൂടി പറയുള്ളൂ. ചില ഈ അൽ ഇജാബ, അതുപോലെ തന്നെ കർമ്മസരണി, പിന്നെ അൽ ഉസൂല്, ഇങ്ങനെയുള്ള പ്രോഗ്രാം അസ്മാഉൽ ഹുസ്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും കേട്ട് തുടങ്ങിയ പിന്നെ അത് അവസാനിച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് പറയും. അത് നമ്മളിപ്പോ ഫാമിലി ആയിട്ട് പോവാണെങ്കിലും നമ്മൾ അത്ര ഗൗരവമല്ലാത്ത കാര്യം ചർച്ച ചെയ്യുന്ന, അല്ല വലിയൊരു ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്തതല്ലെങ്കിൽ, വലിയൊരു ഗൗരവം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് പോണതിൻ്റെ ഇടയിൽ എന്ത് കേൾക്കും. കാരണം കർമ്മസരണിക്ക് അത്രയും നമ്മുടെ ജീവിത നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെയും. അപ്പൊ നമ്മൾ, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ കേൾക്കണതൊക്കെ എന്നുള്ളതാണ്. ഈ വ്യാഴാഴ്ചയുടെ 9 മണി സമയമുണ്ടല്ലോ, അപ്പൊ നമ്മൾ ചാർട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് അവിടെ വ്യാഴാഴ്ച കർമ്മസരണി 9 മണിക്ക് വ്യാഴം എന്ന് എഴുതി വെച്ചാലേ നമുക്ക് കർമ്മസരണി കേൾക്കാം എന്നൊരു ബോധം ചിലപ്പോൾ ഉണ്ടാവും.
1: അപ്പൊ ഇന്നലെ രാത്രി 9 മണിയോട് കൂടി റിവൈൻഡ് പോയിട്ടുണ്ടാവും.
0: അപ്പം ഇൻഷാല്ലാ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ കൃത്യമായ ധാരണ ഉണ്ടാവണം. ഹംസ മദീനി ആയിരിക്കും അതിലെ ക്ലാസ് പിന്നെ എടുക്കുക. എന്തായാലും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇൻഷാല്ലാ
1: കേൾക്കാം,
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം, ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലിങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരും ഉണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവന്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫി സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ, അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം, ചെയ്യരുത്, അങ്ങനെയാകണം, ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഈ കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും, നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട്, പണി ചെയ്യുന്ന ആളുകളോട്, അവരോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കുകൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലെ ഒരു പാഠമാണ്. അള്ളാഹുക്കിപ്പോ നമ്മളോട് ഇന്നത് ചെയ്യണം, അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും, നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി, അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട്, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ, കപ്പുകളാകട്ടെ, അതേപോലെ തന്നെ ബൗളുകളാകട്ടെ, പ്ലേറ്റുകളാകട്ടെ, ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത്, ഭക്ഷിക്കരുത്, കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയുന്ന, അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം, അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട്, ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത്, അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷെ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏതു തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ, അഥവാ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്. നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറേ സ്വർണം പാത്രങ്ങളായിട്ട് സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്.
1: മാഷാല്ലാ പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ കർമ്മസരണിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് നമ്മുടെ റിവൈൻഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ സമയം വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ്. അതെല്ലാം മനസ്സിലോർത്തിരിക്കുക. ഇൻഷാല്ലാ കൂടുതൽ അറിവ് നേടാനുള്ള പീസ് റേഡിയോയുടെ പുതിയ ഓരോ പ്രോഗ്രാമുകളെ പരിചയപ്പെടാൻ ഇനി നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ഞാൻ അയക്കുന്ന സലാം 1 വീക്ക് ആയി അവിടെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പി ആറിൻ്റെ കൂടെ തന്നെയുണ്ട്, ട്രെയിനിലാണ് ഇപ്പോഴുള്ളത്. അസ്മാവി പെരിന്തൽമണ്ണ, എന്തായാലും നേരത്തെ അഡ്വാൻസ് ആയിട്ട് അയച്ച സലാമിന് നമ്മൾ വലൈക്കും സലാം പറയാണ്.
1: നമുക്ക് എല്ലാവരോടും ഒരു സലാം, അസ്സലാം വലൈക്കും
0: അങ്ങോട്ട്
1: അല്ലേ, ഇനി തിരിച്ചിങ്ങോട്ട് പറഞ്ഞതിന് വലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: യെസ്, മാഷാല്ലാ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. എൻ്റെ കൂടെ സുഹൃത്തുക്കൾ യാത്ര ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്, പിന്നീട് സ്വരത്തിലേക്ക് മാറും. നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. ഞങ്ങൾ യാത്രയിലാണ്, എല്ലാവരും റേഡിയോ കേൾക്കുന്നുണ്ട് അൽഹംദുലില്ലാ ഖൈറുന്നിസത്തക്കിൽ കേട്ടോ. അത് യാത്ര കുടുംബമായിട്ടോ ഫാമിലി ആയിട്ട് അത് കൂട്ടുകാരായിട്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും റേഡിയോയിലെ ചില പ്രോഗ്രാമുകൾ കേൾക്കുന്നത് എന്തല്ല, തടസ്സമല്ല. യാത്രക്ക് തടസ്സം ഉണ്ടാവില്ല, യാത്രയിലെ സംസാരത്തിനും തടസ്സം ഉണ്ടാവില്ല. കാരണം അത്രയും വിഭവ സമൃദ്ധമായിരിക്കും നമ്മുടെ യാത്ര റേഡിയോയിലെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുമ്പോഴേ നിങ്ങൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രോതാക്കൾ പറയണം. ഒരു പല ആളുകളും പറയണം കേട്ടോ, ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയേണ്ടത്, ഒരു പ്രോഗ്രാം ഏറെ വന്നാൽ എത്ര മിനിറ്റ് ഉണ്ടാകും, ഒരു 15 മിനിറ്റ്. ഇപ്പം നമ്മളെ കർമ്മസരണി പോലുള്ള പ്രോഗ്രാമായിരിക്കും കൂടുതൽ ടൈം ഉണ്ടാവുക, 20 മിനിറ്റ് അല്ലേ. അതിൽ നമ്മൾ ഓരോ മിനിറ്റിലെയും ഓരോ വരികളും നമുക്ക് ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയിരിക്കും ആണല്ലോ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് ആ 20 മിനിറ്റ് കൊടുക്കണം, കാരണം ഒരു വിഷയം പൂർണ്ണമാകണമെങ്കിൽ ആ ഒരു ടൈം
1: സമയമെടുക്കും. അതെ, ബാക്കിയൊക്കെ എപ്പിസോഡുകളാ,
0: അതെ
1: ഓരോ ഇത്ര ടൈം. പിന്നെ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസമാണ്, അപ്പൊ നമുക്ക് ആ സമയം ചുരുക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ.
0: മാത്രമല്ല, 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ 1 മണിക്കൂറിൽ മിക്കവാറും ആ ഒരു വിഷയത്തെ പിന്നെ അധികരിച്ചുള്ള സംസാരമായിരിക്കും. അപ്പം അതിന്റെ കണ്ടന്റ് ടോട്ടലി ആ ഒരൊറ്റ വിഷയമായിരിക്കും. നേരെ മറിച്ച് റേഡിയോയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ 1 മണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ എത്ര വിഷയം നമുക്ക് കിട്ടുക, അതിൽ മിക്കവാറും ആളുകൾക്ക് പിന്നെന്ത് ചെയ്യണ്ടാവും, അവർക്ക് ഉപകാരപ്പെടുന്ന ആ ഇത് കേൾക്കേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്ന ആ ഒരു സംസാരം ചിലപ്പോൾ എന്ത് ചെയ്യും കിട്ടും. ഉദാഹരണത്തിന് ഞാൻ ഒരു വിഷയം പറഞ്ഞുതരാം. അപ്പൊ യാത്രയുടെ ഇടയിൽ അൽഹിജാബ് കേട്ടു, അന്ന് ഷോക്സ് നമ്മൾ ധരിക്കാൻ പറ്റുമോ പറ്റില്ല, ഒരു ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ എത്രയാണ് അതിന്റെ കണക്ക് എന്നുള്ളേ.
1: യാത്രയിലാണ്.
0: അപ്പം കൂടെ ഉള്ള ഒരാൾ പറഞ്ഞത് ഇത് ഞാനേ കേൾക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ കൂടെ ഉണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തെ നമ്മളോട് ചോദിക്കാം. ഇനി നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടോ പറഞ്ഞു കൊടുക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ കേട്ടപ്പോ അതേ പറഞ്ഞു, ഓ ഇത് ഞാൻ കേൾക്കണം എന്ന് വിചാരിച്ചു,
1: ഞാനതൊന്ന് ചോദിക്കാൻ. അതിന്റെ ഒരു കറക്റ്റ് സാധനമാണ്.
0: പിന്നെ നമ്മളെ ഒന്നും മനസ്സിൽ വരാത്ത കുറേ ചിന്തകൾ അലിജാബയിലെ ചോദ്യങ്ങളായിട്ട് വരും, അതിന്റെ ഉത്തരങ്ങൾ ഇഷ്ടം പോലെ. നമ്മളൊന്നും വിചാരിക്കാത്ത കുറേ വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ഇന്നലെയാണോ മിനിഞ്ഞാന്നോ എന്നറിയില്ല, തോട്ടിലൂടെ ഒലിച്ചു വരുന്ന തേങ്ങ നമുക്ക് എടുക്കാൻ പറ്റുമോ
1: പറ്റുമോ
0: അല്ലെ. നമ്മളോട് ആരോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ അറിവുള്ള ഒരാൾ എന്ന് ജനങ്ങൾ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് അത് അങ്ങനത്തെ ഈ തേങ്ങ കൊലിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പൊ മഴയാണ്, വെള്ളം പൊക്കം വരുന്ന സമയമാണ്.
1: കേട്ടോ, അതിന്റെ ഉത്തരം
0: കേട്ടോ,
1: എടുക്കാൻ പറ്റുമോ
0: എടുക്കാം. അതിനും രണ്ടുണ്ട്. അതായത് ഒന്നിച്ചു വരികയാണെങ്കിൽ അത് ആരുടെയോ സംഭവം കൂട്ടിയിട്ടതാണ്, അത് ഒന്നിച്ച് വരായിരിക്കും. അത് നമ്മൾ എടുത്തു വെക്കുക, കണ്ണോലെടുത്ത് വെക്കുക, എടുത്തു വെച്ചിട്ട് അത് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യണം അദ്ദേഹം അതിന്റെ ഏറ്റവും വൽഹാസിൽ ഏറ്റവും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അദ്ദേഹത്തിന് കിട്ടണം, കിട്ടിയാൽ ഉപകാരമുണ്ട്, അത് അദ്ദേഹം അന്വേഷിക്കും, കളഞ്ഞുപോയാൾ അന്വേഷിക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന് അത് എത്തിക്കൊടുക്കണം, ഒരു പരസ്യം കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ല ഒരു വടി ഊന്നുവടി അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ റസൂലിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സാദിഖ് മദീനയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ അതിപ്പം സാധാരണ അത് കാണുമ്പോൾ അഥവാ അവർക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് തിരഞ്ഞടക്കൊന്നുമില്ല എങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യൂല, ഇത് നമ്മൾ അതിന്റെ ആഴത്തിൽ പോയി പഠിക്കുകയോ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാത്തൊരു വിഷയമാണ്. അപ്പൊ പലപ്പോഴും അത്തരം യാത്രകളിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് പറയുന്ന അത്തരം സാഹചര്യങ്ങൾ റേഡിയോ കേൾക്കുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ പല മണിക്കൂറുകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന അർത്ഥം.
1: ഇപ്പൊ നിങ്ങൾ ഈ സംസാരത്തിൽ ഈ തേങ്ങ കിട്ടിയാക്കി ഒരു സമാധാനമായിട്ടുണ്ടോ?
0: അതെ,
1: അത് എടുക്കാൻ പറ്റില്ല എന്നുള്ളേ.
0: അതെ, എന്തായാലും അപ്പം ഇൻഷാല്ല നമ്മൾ നിങ്ങളുടെ കമന്റുകൾ ചെയ്തോ ഇൻഷാല്ല ഇപ്പം നടക്കട്ടെ. റുഖിയ വി കാക്കേങ്ങൾ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, ഹിജറ 23 വർഷമാണെന്നാണ് തോന്നുന്നു. അത് തോന്നലാണോ?
1: തോന്നാണല്ലോ.
0: ആ അപ്പോൾ അടക്കട്ടെ, നമുക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. കുഴപ്പമില്ല, ഒരു അറിവ് കിട്ടി അലഹമ്മദില്ല. അതിൻ്റെ പിന്നിൽ ഇപ്പം എന്താ പറയുക, ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഗൂഗിളിനൊക്കെ
1: ചോദിച്ചിട്ടുണ്ടാവും.
0: ഇത് ഉത്തരം അയച്ച ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതാണ് ചില ആളുകൾ എന്താ ഉത്തരം പറയാത്തത്, ഉത്തരം ശരിയല്ലേ, ശരിയാണോ, എന്താ അത് പ്രഖ്യാപിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. സഫിയ കെ തിരുവങ്ങണി, അസ്സലാമു അലൈക്കും. കർമ്മസരണി, നേർരേഖ എന്നിവയെല്ലാം നല്ല പരിപാടിയാണ്, കേൾക്കാറുണ്ട് അലഹമ്മദില്ല. അള്ളാഹു ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കാനുള്ള കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുഷറ മുറയൂരിൽ തന്നെയാണോ? എൻ്റെ മകളെ കല്യാണം കഴിച്ചത് മുറയൂരുള്ള ഒഴുകൂരിലാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുടുംബ പിന്നെ അന്വേഷണം അല്ലേ, ഒരു കുശല അന്വേഷണം. അതുപോലെ റേഡിയോയിലൂടെ നമ്മളെപ്പോഴും റേഡിയോയെക്കുറിച്ച് പറയാറുണ്ട്, വെറുമൊരു റേഡിയോ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കില്ല. അസ്സലാമു അലൈക്കും, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് അൽഹംദുലില്ലാ. സഫിയ കെ തിരുവങ്ങാടി, 3 മണി മുതൽ സലാം മടക്കുകയാണെങ്കിൽ എൻ്റെ സലാമിന് ഒരുപാട് മടക്കാൻ തന്നെ സമയം ഉണ്ടാവും. അപ്പം തന്നെയാണ് പണി, ഒരു സലാം അയച്ചാൽ മതി. ഹുസൈൻ വീഗം ഇടത്തനായിട്ട് ഞാൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പം ടാപ്പിങ്ങിന് ഇറങ്ങുന്ന സമയം മുതൽ തന്നെ ഞാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഒരു 3 മണി 3:30 ആകുമ്പോഴേക്കും ഇറങ്ങി തുടങ്ങും, അപ്പോഴേ സലാം അയച്ചുകൊണ്ടിരിക്കും. 6 മണിക്കാണ് ഇവിടുന്ന് ലൈവ് ആരംഭിക്കുള്ളൂ. അപ്പൊ 3 മണിക്ക് സലാം അയച്ച് മടക്കണമെന്ന വാശിയൊന്നും ഉണ്ടാവണം.
1: നിങ്ങളുടെ ഒരു എൻട്രി അറിയിക്കാൻ വേണ്ടിയിട്ട് സലാം പറഞ്ഞ് കേറല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്.
0: അവർ 3 മണിക്ക് ഇട്ടായിരുന്നു നമ്മൾ പരിഗണിക്കൂല.
1: അതെ,
0: കാരണം അത്രയും താഴോട്ടൊക്കെ പോണെങ്കിൽ നിങ്ങൾ ടാപ്പിങ്ങിന്റെ ഇടയിൽ ജസ്റ്റ് 3 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ, 3:30 തുടങ്ങി കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും എന്തായാലും നിസ്കരിക്കാൻ വേണ്ടിട്ട് 5 മണിക്ക് നിർത്തുമല്ലോ. ആ ടൈമിൽ ഒന്നും കൂടെ സലാം ഇട്ടോണ്ടോ കേട്ടോ, ശ്രീനക്കാനോട് പ്രത്യേകിച്ചുള്ള ഒരു കാര്യമാണ്. ശരി, സഫിയ കേത്തിരുവ, അസ്സലാമു അലൈക്കും. 1 മിനിറ്റ് ടോക്ക് കഴിഞ്ഞു, ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ? കഴിഞ്ഞിട്ടില്ല, അത് നമ്മൾ വിട്ടുപോയതാണ്. ഇൻഷാല്ലാ നമുക്ക് ഇനി 1 മിനിറ്റ് ടോക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷൂറയിലെ 38-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതിൽ അള്ളാഹു പറയാണ്, വല്ലദീന സ്തജാബൂ ലിറബ്ബിഹിം, അള്ളാഹുവിന് ഉത്തരം കൊടുത്ത ആളുകൾ, ഫഖാമുസ്സലാഹ്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ നിസ്കാരം മുറ പോലെ നിർവഹിക്കും. അതിനുശേഷം അള്ളാഹു പറയാൻ, വഅംറുഹും ഷൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ ഷൂറയിലൂടെ അവർ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുമെന്നാണ്. നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ഭൗതികവും മതപരവുമായ വിഷയങ്ങളിൽ കൂടിയാലോചനകൾ സത്യവിശ്വാസിയുടെ ഗുണമാണെന്നാണ്. അതുകൊണ്ട് കൂടിയാലോചന എന്ന് പറയുന്നത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഷൂറ, അതിന്റെ മഹത്വം നാം ഉൾക്കൊള്ളുക. ഒറ്റക്കുള്ള തീരുമാനത്തെക്കാൾ കൂടിയാലോചനയിലൂടെ വരുന്ന തീരുമാനങ്ങൾക്ക് ഖൈറുണ്ട്. അള്ളാഹു അതിന് തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, 1 മിനിറ്റ് ടോക്ക് 1 മിനിറ്റ് ആകുന്നതിന് മുമ്പേ വലിയൊരു കാര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, കാര്യങ്ങൾ കൂടിയാലോചിക്കണം എന്നുള്ള വലിയൊരു സന്ദേശമാണ്. 1917 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഇത്തരം പല നല്ല കാര്യങ്ങളും നല്ല ചിന്തകളും പകർന്നു തരുന്ന 1 മിനിറ്റ് ടോക്ക് തുടങ്ങിയിട്ട് ഇപ്പം ഷാഫി അൽഹിക്കമിയാണ് നമ്മളോട് ഈ ഒരു കാര്യം 1 മിനിറ്റ് ടോക്കിലൂടെ ഉണർത്തിച്ചത്.
1: ഓക്കെ, നമുക്ക് ഫീഡ്ബാക്കിൽ രസകരമായൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പുഴയെന്ന് പിന്നെ തേങ്ങിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ ഇനി മുതൽ പുഴയിൽ പോയി നിൽക്കാൻ തുടങ്ങുന്നവർ.
0: അപ്പോൾ ടാപ്പിംഗ് ഒഴിവാക്കൂലേ?
1: അതെ അതെ അതെ,
0: മിക്കവാറും ഈ ഇവരുടെ തോട്ടം മിക്കവാറും ഏതെങ്കിലും പുഴയുടെ പക്കത്തിലായിരിക്കും. അപ്പൊ അവിടെ അതിന് നിക്കണ്ട, അത് വേറെ, അത് വേറെ, ഇത് വേറെ, അത് ഇത് വേറെ എന്ന് പറയാറില്ലേ,
1: അത് വേറെ ഫത്വ വേണം.
0: ആ അതിനായിട്ട് പോയി നിക്കണം. അതായത് വഴിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എടുക്കാമോ എന്നാണ് ചോദ്യം. വഴിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കാണ്ട, അത് വേറെ വിഷയമാണ്. വഴിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് അതിന് വേണ്ടി തുനയേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴെങ്കിലും നമുക്ക് വീട് കിട്ടുന്നൊരവസ്ഥ, സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ആ ചോദ്യകർത്താവിൻ്റെയും ഉത്തരം പറഞ്ഞവൻ്റെയും കാര്യം ഇഖ്ലാസുള്ളത് ചോദ്യമാണ്, ഇഖ്ലാസുള്ള ഉത്തരമാണ്. അപ്പം അത് കേട്ട് വളവുമാർ എന്ത് ചെയ്യണ്ട, എന്നാ പിന്നെ പുഴയുടെ പൊക്കത്ത് പോയിരുന്നു. ഇപ്പം തേങ്ങക്കല്ല വിലയുള്ള സമയമാണ്,
1: ആ
0: 35 ഇപ്പം 60 രൂപയുടെ തേങ്ങക്ക് വിലയുണ്ട്. അപ്പം ഒരു 10 തേങ്ങ കിട്ടിയാൽ അന്നത്തെ കാര്യമായി എന്ന് വിചാരിച്ചാണ്ട് പോയി നിൽക്കുന്ന ആളുകൾ, അത് ഉദ്ദേശം മാറും. ഓക്കെ,
1: നമ്മൾ ഈ റേഡിയോനെ കേൾക്കണതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ ഒരു സുഹൃത്ത് പറയണം, ഞാൻ നല്ലോണം വായിച്ചിരുന്നു, ഇപ്പൊ വായന തീരല്ല, പക്ഷെ അപ്പൊ വായനക്ക് പകരം ഞാൻ റേഡിയോ കേൾക്കില്ല എന്ന് പറഞ്ഞു.
0: അതുകൊണ്ടായില്ല
1: അല്ല, അദ്ദേഹം പറയണ എന്താച്ചാല് മുഴുവൻ സമയം യാത്രയാണ്, മണിക്കൂറുകൾ യാത്ര.
0: എന്തായാലും വായനക്ക് വായനയുടേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്, പ്രാധാന്യമുണ്ട്. അത് ഖുർആൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് വായിക്കണം എന്നുള്ളത്. അത്
1: വായനകളാണ് ഉദ്ദേശിച്ചത്,
0: ഏതാണെങ്കിലും ഭൗതിക പഠനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വായിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളും ഭൗതിക പഠനങ്ങളൊക്കെ ഉണ്ടാവണം. വായനക്ക് വായനയെ പറ്റുള്ളൂ.
1: അതെ,
0: എന്ന് വിചാരിച്ച് ഖുർആൻ റേഡിയോ കേട്ടാൽ കിട്ടൂല എന്നുള്ളതല്ല, അത് രണ്ടും രണ്ട് തലങ്ങളാണ്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞ ആളുകളെ എന്തെയ്യല്ല, നിരുത്സാഹപ്പെടുത്തല്ല. യെസ്, സലീന തോട്ടശ്ശേരിയാര, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ആദ്യമായിട്ടാണല്ലോ. സഫിയ അടപ്പാൾ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ, നമ്മൾ നേരത്തെ അങ്ങോട്ട് പറഞ്ഞിട്ടായിരുന്നു. മുനീർ ചെമ്നാട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ് മാഷാല്ലാ, മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ,
1: നമുക്കേ സുപ്രധാനമായൊരു പരിപാടിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. നമുക്കറിയാം തിരുമൊഴികളാണ്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, عن أبي مالك الأشجعي عن أبيه الطارق بن أشيم رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من علم آية من كتاب الله عز وجل كان له ثوابها ما تليت برشو داكلي صحيح الجامعي لهم أدب لسلسلة صحيحة لهم وكي وندت الله بريو حديثان كل بيشد شيخ الباني حسن أنه بشيش بيش حديثان ده طارق بن أشيم റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പുത്രൻ പ്രസിദ്ധനായ സൊഹാബി അബൂ മാലിക് അൽ അഷ്ജഈ ആണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. താരിഖ് ബിനു അശ്യം ബിനു മസ്ഊദ് അൽ അഷ്ജഈ എന്നതാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. മകനായ അബൂ മാലിക് അഷ്ജഈയും വളരെ പ്രസിദ്ധനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുലഫാ റാഷിദീങ്ങളിൽ നിന്നൊക്കെ താരിഖ് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകൻ അബൂ മാലിക്കാണ് പ്രധാനമായും ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ളത്. പ്രസിദ്ധമായ പല ഹദീസുകളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ആയത്ത് പഠിപ്പിച്ചാൽ,

എങ്കിലും ഒരു ആയത്ത് പഠിപ്പിച്ചാൽ കാനലഹു സവാബുഹ, അയാൾക്ക് ആ പഠിപ്പിച്ച വ്യക്തിക്ക് അതിന്റെ പ്രതിഫലമുണ്ടായിരിക്കും. മാതുലിയത്ത്, അത് ഓതപ്പെടുമ്പോഴൊക്കെ തന്നെ, ആ വചനം പാരായണം ചെയ്യപ്പെടുമ്പോഴൊക്കെ അതിന്റെ ഒരു ഫലം പാരായണം ചെയ്തവനൊട്ടും കുറയാതെ തന്നെ ഈ വ്യക്തിക്കും പഠിപ്പിച്ച വ്യക്തിക്കും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്ന സന്ദേശം. വലിയ ചർച്ചകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നടത്തിയതായിട്ട് നമുക്ക് കാണാം. ഒരായത്ത് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ഒരായത്ത് പഠിപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ ആരെ പഠിപ്പിച്ചാലും ശരി, വിശദീകരണങ്ങളിലുണ്ട്. അത് പിതാവാകട്ടെ, പുത്രനാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരെയെങ്കിലും ഒരു ഖുർആനിന്റെ ഒരു വചനം അത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാൽ അവന് അതിന്റെ പ്രതിഫലമുണ്ട്. ഖുർആനിൽ ഏറ്റവും ചെറിയ ഒരായത്ത് പഠിപ്പിച്ചു കൊടുത്താലും എന്ന് കാണാം. മാത്രവുമല്ല, ഈ ചർച്ചകളിൽ കാണുന്നത് ആയത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹെറഫാണെങ്കിലും, പരിശുദ്ധ ഖുർആനിൽ ഒരു ഹെറഫ് ഒരാളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചാൽ പോലും ആ പ്രതിഫലമുണ്ട് എന്ന ചർച്ച നമുക്ക് കാണാം. പഠിപ്പിച്ചു കൊടുത്തത് കാരണത്താൽ അത് പഠിച്ച വ്യക്തി എപ്പോൾ പാരായണം ചെയ്താലും അത് അതിനനുസരിച്ച് അമൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അമൽ ചെയ്താലും ആ പഠിപ്പിച്ചവനും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. അതായത് ഒരാൾ ഒരായത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്പം പഠിപ്പിച്ചു, അത് പഠിച്ച ആൾ എപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നുണ്ടോ, ആ പഠിച്ചതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ, റബ്ബിനെ ഓർക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒരു വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ പഠിച്ചവനെ പോലെ, പ്രാവർത്തികമാക്കുന്നവനെ പോലെ, അത് ഊതായത്ത് ഊന്നുന്നവനെ ലഭിക്കുന്ന അതേ പ്രതിഫലം അത് പഠിപ്പിച്ചു കൊടുത്തവന്, അതിനെ പ്രേരിപ്പിച്ചവനും ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ആശയം. എന്നാൽ മറ്റൊരു ചർച്ച, അതുമാത്രമല്ല, ഈ പഠിപ്പിച്ച ആയത്ത്, മറ്റാൾക്ക് പഠിപ്പിച്ച ആയത്ത് പഠിപ്പിച്ചവൻ തന്നെ സ്വയം ഓതിയാലും അവന് കിട്ടും എന്ന ചർച്ചകളും ചിലർ നടത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചർച്ച, ഇനി ഈ പഠിപ്പിച്ച ആയത്ത് ഒരാൾക്കൊരു ആയത്ത് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ജനതക്ക് പഠിപ്പിച്ചു, ഒരു കൂട്ടം ആളുകൾക്ക് പഠിപ്പിച്ചു, എന്നാൽ ആയത്ത് ആര് എവിടെ എപ്പോൾ ഓതിയാലും ഈ പഠിപ്പിച്ച വ്യക്തിക്കും അതിന്റെ പ്രതിഫലം കിട്ടും എന്നതുകൂടി ചർച്ചകളുണ്ട്, അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരായത്ത് പഠിപ്പിച്ചാൽ അത് പഠിച്ച വ്യക്തി അത് പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഫലം ഈ പഠിപ്പിച്ച ആൾക്കും വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിലേക്ക് വെളിച്ചം വീശുന്ന അനവധി മറ്റ് ചില വചനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്, മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി ലാ യൻഖുസു മിൻ അജ്രിൽ ആമിലി ഷൈഅ. സഹീഹുൽ ജാമിയിൽ വന്ന വളരെ പ്രസിദ്ധമായ ആശയമുള്ള ഒരു ഹദീസാണല്ലോ. ആരെങ്കിലും ഒരു ഇൽമ്, ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചാൽ അത് ചെയ്യുന്നവന്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറവില്ലാതെ തന്നെ ഈ പഠിപ്പിച്ച വ്യക്തിക്കും കിട്ടും. അപ്പോൾ ഖുർആൻ മാത്രമല്ല, ഏതൊരു ഖൈർ പഠിപ്പിച്ചാലും, ഏതൊരു നന്മ പഠിപ്പിച്ചാലും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം അതിലേക്ക് പ്രേരിപ്പിച്ചവന്, പഠിപ്പിച്ചവന് ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നത് മഹത്തായ കാര്യമാണ്. കാരണം അവൻ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് റബ്ബിൻ്റെ കലാമാണ്. ഏറ്റവും ഖൈറായ കലാം ഖൈറുൽ കലാമാണല്ലോ കലാമുള്ള, ഏറ്റവും ഖൈറായ കലാം അള്ളാഹുവിന്റെ കലാമാണ്. അതിനെയാണ് അവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്, പാരായണം ചെയ്തു കൊടുക്കുന്നത്, ആശയം പഠിപ്പിക്കുന്നത്, അവതരണ പശ്ചാത്തലം അതിന്റെ വിശദീകരണങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല. അമലുകളിൽ, സൽക്രമങ്ങളിൽ ഏറ്റവും മുന്തിയ കാര്യമാണ് അള്ളാഹുവിന്റെ കലാമിനെ പരിചയപ്പെടുത്തലും അത് പഠിപ്പിക്കലും എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം നാം തിരിച്ചറിയുക, ഏതൊരു നന്മയും പ്രചരിപ്പിക്കാൻ, ഏതൊരു നന്മയും പഠിപ്പിച്ചു കൊടുക്കാൻ, ഏതൊരു നന്മയും ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, അതിനെ പ്രേരിപ്പിക്കാൻ മുന്നിലുണ്ടാവേണ്ടവനാണ് ഓരോ വിശ്വാസിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മയാണല്ലോ ഖുർആൻ പഠിപ്പിക്കൽ. അതിനെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല, അതിന്റെ മഹത്വം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രസിദ്ധമായ വചനമുണ്ടല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ പഠിപ്പിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല, അതിനുള്ള സമയം ഉപയോഗിക്കുന്നത്, അതിനുള്ള ത്യാഗം, അതൊക്കെ മഹത്തരമാണ് എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പഠിക്കാനെത്തുന്നതും നിസ്സാരമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുന്നത്, അതാഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ഒന്ന് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്നത്, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ വലിയ പ്രതിഫലമുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ അവഗണിക്കുന്നു, ചിലരെങ്കിലും അതിനെ ചടങ്ങായി കാണുന്നു. മാതൃകയാക്കേണ്ടവർ പോലും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം
ഈ രംഗത്തുണ്ട് എന്ന

0: തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, പഠിക്കുന്നവനാകണം, അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കണം, അള്ളാഹുവിന്റെ കലാമിനെ ഇഷ്ടപ്പെടണം എന്നിത്യാദി ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു വചനമായി, തിരുവചനമായി നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ചും പഠിപ്പിക്കുക, ഒരായത്തെങ്കിലും പഠിപ്പിക്കുക, പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉത്ബോധനം നടത്തുക, അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. പഠിച്ചവന് മറ്റൊരുത്തന് അത് പകർന്നു കൊടുക്കുമ്പോഴും ആ പ്രതിഫലം ലഭിക്കും എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, വളരെ വ്യക്തമാണ്. നമുക്ക് വിഷയം പറയാതെ തന്നെ കൃത്യമായിട്ട് ഒരായത്തെങ്കിലും ആളുകൾക്ക് പഠിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിയാണ്, റസൂലിൻ്റെ ഹദീസുകളുടെ പൊരുളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ ദിവസവും പേപ്പർ വായിക്കും, അതുപോലെ തന്നെ ആകാശവാണി കേൾക്കാറായിരുന്നു പതിവ്. ഇപ്പോൾ വാർത്ത മാത്രമേ അതിൽ കേൾക്കാറുള്ളൂ, ബാക്കി മുഴുവനും സമയവും പീസ് റേഡിയോ ആണ് കേൾക്കാറുള്ളത്. ഈ ആകാശവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, ആകാശവാണി എന്ന സംഭവം കേൾക്കാത്തവരായ ആരെങ്കിലും ശ്രോതാക്കളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ടണോ? ആകാശവാണി
2: ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളീ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ നമ്മൾ ചെറിയൊരു റേഡിയോ ഉണ്ടാവില്ലേ?
1: അതെ, ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പിന്നെ സ്കൂൾ കുട്ടികളുടെയൊക്കെ പല കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സ്ഥിരമായി നമ്മൾ പോപ്പുലറായിട്ട് നമ്മളൊരു ചെറുപ്പത്തിലും അതുപോലെ തന്നെ ഉള്ള കാര്യസമയങ്ങളൊക്കെ ഉപയോഗിച്ച കാര്യമുണ്ടല്ലോ, പറഞ്ഞിരുന്നത്, ഉപയോഗിച്ചിരുന്നത്, ചെയ്തിരുന്നത്. ഇത് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലേ കുട്ടികൾ മുഖത്ത് ഇങ്ങനെ നോക്കും. അപ്പം ആകാശവാണി കോഴിക്കോട് ഇതാരെങ്കിലും കേട്ടോന്ന് വെച്ചാൽ മേലേക്ക് ഇങ്ങനെ നോക്കും.
2: റേഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവില്ല.
1: അതെ, അപ്പൊ ആകാശവാണി കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും ആകാശവാണി എന്താണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഉണ്ടാവാം. ഇവര് ഫിസാബിയെ താമരശ്ശേരിയാണ് ഈ ഒരു പിന്നെ കമന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ സത്യം പറഞ്ഞാൽ ആകാശവാണി വാർത്തയൊക്കെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് സത്യം പറഞ്ഞില്ലേ?
2: ചെറിയ ചായക്കടിയിൽ
1: അങ്ങനെയുള്ള ചില ആ ഒരു പിന്നെ എന്താ പറയാ ഗൃഹാതുരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു
2: ചിന്താജിയ
1: ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. അപ്പൊ ചില ആളുകളെങ്കിലും മീൻസ് എന്റെ കമന്റ് വരും, ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങൾ
2: കേട്ടിട്ടുണ്ട്,
1: ഇപ്പൊ കേൾക്കാറുണ്ട്, കേൾക്കാനുള്ള ആളുകൾ കമന്റ് ചെയ്യട്ടെ എപ്പോഴും. ആകാശവാണി രാവിലെ തന്നെ ആകാശവാണി ആ സംഭവം ബഹിഷ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുമ്പോ
2: യെസ്.
1: അപ്പോ ഇൻഷാല്ലാ അത് കേൾക്കുന്നവർ അത് കമന്റ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. പുലരിവട്ടവും തിരുമൊഴിയും നല്ല അറിവായിരുന്നു, മാഷാ അല്ലാ. അള്ളാഹു ഉസ്താദ്മാർക്കും കേൾക്കുന്ന നമ്മൾക്കും തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂബക്കർ സുലൈമാൻ, സ്ഥലം എഴുതിയിട്ടില്ല. അബൂബക്കർ സുലൈമാൻ ഞാൻ ഫസ്റ്റ് വായിക്കുന്ന പേരാണെന്ന് തോന്നുന്നു, സ്ഥലം എഴുതിയിട്ടില്ല. സമീറ കെ എം താനൂർ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള പറഞ്ഞു. ഞാൻ കെ എം അഷ്റഫ്. ആ തേങ്ങക്ക് 60 അതിന് മുകളിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ 45 ഉള്ളത് നസറു എന്നോട് ആയിരിക്കും. 45 തോന്നുന്നു, 60-68 ഉണ്ടായിരുന്നു. എന്താ 45 ഒരു ചെറുതല്ല, ഒരു 10 തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങള് മിക്കവാറും അത് പത്തപ്പീരത്തേരൊക്കെ ചാലിയാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിന്നെ അത് പുറക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ തൽക്കാലം അത് എന്ത് ചെയ്യാം, അങ്ങനെ കിട്ടുന്നതുണ്ടെങ്കിൽ തൽക്കാലം തേങ്ങകളെ സ്വന്തമായിട്ട് ഉപയോഗിക്കണ്ട. അതിന്റെ ആളുകൾ എന്തായാലും ചോദിച്ചു വരുമെന്നില്ല.
2: അപ്പൊ
1: ആള് അതിനായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ എനിക്ക് അഷ്റഫ് മിക്കവാറും കമന്റ് ചെയ്യും, ഞങ്ങൾ ആ പുള്ളിപ്പാടത്ത് പാലത്തിന്റെ അവിടെ പോയിട്ട് വാലിട്ട് പിടിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ തന്നെ ശ്രോതാക്കൾ തന്നെ ഉണ്ടാവും പല സ്ഥലങ്ങളിലും. ചെറിയ ചെറിയ പാലത്തിന്റെ മുകളിൽ ഇരുന്നാണ്ട് ഈ വലിയ പിന്നെ തോട്ടിയിൽ ഒരു വലയൊക്കെ ഉണ്ടാക്കിയിട്ട്
2: ഇങ്ങനെ
1: സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ പിന്നെ ഗ്രാമങ്ങളിലേക്കുള്ള കാഴ്ചകളാണ്.
2: അത് ചില കൗതുകവും കൂടിയാണ് അല്ലേ?
1: അതിലൊരു വേറൊരു വിറ്റ് പറയാനുണ്ട്, സമയം നമുക്ക് കുറച്ചധികം. അപ്പൊ എന്താലേ, ഞങ്ങള് ഇപ്പൊ നമ്മളെ ഞങ്ങളുടെ രണ്ട് ഭാഗത്തും പുഴയാണ്. അപ്പോ ഈ മഴ വന്നു കഴിഞ്ഞാൽ തേങ്ങ ഉറക്കാൻ പോകുന്ന ആളുകളുണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ ഒരിക്കൽ ഈ തേങ്ങ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 68 ആകുന്ന സമയത്ത്, ചെറിയ ചിന്തയും കൂടെ ആയിക്കോട്ടെ
2: കേട്ടോ,
1: 68 ആകുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ 60 ഒക്കെ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് പണിയും കുറവുണ്ട്, ജോലിയും കുറവുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഈ ഫാമിൽ ജോലിക്ക് വന്ന ബംഗാളികൾ ഇഷ്ടം പോലുള്ള ഏരിയ ആണ് ഞങ്ങളെ കാളികാവ്. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവും, ഇഷ്ടംപോലെ ഫാമുള്ള ഏരിയ ആണ്. അപ്പൊ അവർക്കും ആ ഒരു ടൈമിൽ ഫാമിൽ കോഴി വരുന്ന സമയം കുറഞ്ഞു. ഈ ടൈമിൽ ഇവരെന്ത് ചെയ്യും, തേങ്ങ ഉറക്കാൻ പോകും. ഏത് മഴ പെയ്തു കഴിഞ്ഞാൽ തേങ്ങ ഉറക്കാൻ പോകും, അതിനായിട്ട് നിൽക്കും. കൗതുകമുള്ള കാര്യം, നമ്മൾ തമാശ പറയല്ല,
2: ഒരുങ്ങിപ്പോവും.
1: അപ്പൊ ഒരിക്കൽ ഇത് ഒരു ചങ്ങാതിക്ക് എന്ന് പോയാലും അവർ 2-3 കൂട്ടായിട്ടാ പോവാ, അവർക്ക് എന്നും കുറെ തേങ്ങ കിട്ടും. ആ അപ്പൊ ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്തു, കുറച്ചാളുകൾ എല്ലാത്തിലും ഉണ്ടാകുമല്ലോ ഒരു പിന്നെ ആന്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ,

0: തേങ്ങ ഇട്ട സ്ഥലത്ത് പോയിട്ട് വെള്ളം വെള്ളത്തേക്ക് എടുത്തിടും. അതൊഴുകി ഇങ്ങനെ താഴോട്ട് വരുമ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും.
1: അപ്പോ ഒരാൾക്കാരനെയാണ് ഇത് ഇടുന്നത്?
0: ഇവര് മൂന്നാളായിട്ട് കമ്പനിയായിട്ട് പോവും. മുകളിൽ നിന്ന് ഒരാള് സൈഡിൽ കൂടെ പോകും, മറ്റേ സൈഡിൽ കൂടെ രണ്ടും തോട്ടല്ലേ.
1: സമാനമായ ഒരുപാട് തരികിടകൾ നാട്ടിലുണ്ടല്ലേ.
0: അപ്പോ ഓക്കെ, അപ്പോ അഷ്റഫ് ഖാനോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് അതിന് എപ്പം ചെയ്യണ്ട, എടുത്താണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണ്ട. അഥവാ കുറെ കിട്ടുകയാണെങ്കിൽ എടുത്താണ്ടൊക്കെ പാവങ്ങക്കാർക്കെല്ലൊക്കെ കൊടുത്തോണ്ടു. അതും ഒരു പതിവായിട്ട് പറഞ്ഞല്ല കേട്ടോ, തമാശ പറഞ്ഞു. മൈമൂന പാറപ്പുറം ക്ലാസ്സിൽ പ്രസന്റ് രേഖപ്പെടുത്തലാണ് നമ്മുടെ സലാം എല്ലാവർക്കും കൂടി മടക്കുന്നു എന്ന് പറഞ്ഞാൽ പരാതി ഒഴിവായി കിട്ടും. അൽഹംദുലില്ലാ, ചില ആളുകൾ അങ്ങനെയും പറയാറുണ്ട്, ഏത് നിങ്ങൾ എല്ലാവർക്കും കൂടി സലാം അടയ്ക്കാൻ മതി, ചിലപ്പോൾ എനിക്ക് സലാം അറിയാത്ത എന്താന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. മനസ്സിലായ, ഇന്നലെ ഒരു മരണ വാർത്ത കേട്ടു, ഇതുപോലെ പുഴയിൽ മരം പിടിക്കാൻ പോയ ഒരു സുഹൃത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. മമ്പാട് നമ്മുടെ മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞു. മൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് അദ്ദേഹം വെള്ളത്തിൽ പോയത്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ സമയത്ത് നമുക്ക് പറയേണ്ടതായിട്ടല്ലോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പിന്നെ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു ശക്തമായ കാറ്റോ മഴയോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് റേഡിയോയിൽ കേൾക്കാം.
2: ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലുകൾ ഒടിഞ്ഞും വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ലതല്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. കാറ്റും മഴയുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEBയുടെ 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കേണ്ടതാണ്. മഴക്കാലത്ത് വൈദ്യുതി സംബന്ധിച്ച അപായങ്ങൾ കൂടുതലാകുന്നതുകൊണ്ട് തന്നെ KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം പാൽ വിതരണക്കാരെ പോലെ അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റു വൈദ്യുതി ലൈൻ പൊട്ടിവീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ടു പോവുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. അടുത്ത 3 മണിക്കൂറിൽ മഴയും ഇടിമിന്നലും ഉണ്ടാകാനിടയുള്ള ജില്ലകളുടെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. mausam.imd.gov.in തിരുവനന്തപുരം എന്നതാണ് വെബ്സൈറ്റ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുക. അധികൃതർ നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. അപകടങ്ങളെ ജാഗ്രതയോടെ സമീപിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. അങ്ങനെ മഴക്കാലത്തെ ദുരന്തങ്ങളെ ഒരു പരിധിവരെ നമുക്ക് നേരിടാൻ കഴിയും.
0: മാഷാല്ലാ, നമ്മൾ ഈ ഒരു സമയത്ത് സന്ദർഭത്തിൽ കേൾക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ്. നമ്മളത് നന്നായി മുഖവിലക്കെടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു പാട്ട് കേൾക്കാനുള്ള സമയമാണ്
3: അല്ലേ.
0: റേഡിയോയുടെ ഒരു സ്വരം നമുക്ക് കേൾക്കാം. മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിൻ മണമറിയാമോ എന്ന വരിയിൽ തുടങ്ങുന്ന സാദിയ ആലപിച്ച ഗാനം.

0: മാഷാല്ലാ.
1: പാട്ടിലൂടെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ കേട്ടിരുന്നാലേ, ചിലപ്പോൾ ഒരു ഒരു ഒരു പ്രസംഗം കേട്ടാൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്ലാസ് കേട്ടതിൻ്റെ പ്രതീതിയൊക്കെയാണ്. എന്തായാലും ഇത് എഴുതിയ ഈ വരികളെ എഴുതിയ അതോടൊപ്പം തന്നെ പാടി ധന്യമാക്കിയ രണ്ടാളുകൾക്കും നമ്മൾ അഭിനന്ദനം അറിയിക്കുക. ഓക്കെ, പിന്നെ നമുക്കിനി നമ്മുടെ നേരത്തെ ലൈവ് ക്വിസിൻ്റെ റിസൾട്ട് എന്താ പറയാത്തത്, അതിൻ്റെ ഉത്തരം എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോഴേക്ക് ഇൻഷാല്ലാ നമുക്കതിൻ്റെ ഉത്തരം പറയാം. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ വർഷം ഏത് എന്നായിരുന്നു ഇന്നത്തെ ലൈവ് ക്വിസിലെ ശ്രോതാക്കളോട് ഉത്തരം അയക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം. ഒരുപാട് ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ശരി ഉത്തരം
2: ഓപ്ഷൻ ഡി,
1: ഡി
2: ഹിജറ 23.
1: യെസ്, ഹിജറ 23-ലാണ്
2: യെസ്
1: ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു
2: ഷഹീദാകുന്നത്.
1: അതിൽ ഒരുപാട് ആളുകൾ ഉത്തരം ശരി ഉത്തരം അയച്ച ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ആ 13 ആളുകൾ ഇപ്പോൾ വായിക്കണമെന്ന് കുറച്ചുകഴിഞ്ഞിട്ട് വായിക്കേ,
2: ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വായിക്കല്ലേ. ശ്രോതാക്കൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നമ്മളടുത്ത് നിന്ന് കേൾക്കാനുണ്ടാവും, ചിലപ്പോൾ ഇത് കേൾക്കണോടുകൂടി
1: ഇറങ്ങിപ്പോവോ. കേട്ട് കഴിഞ്ഞാൽ ഞാനിതിലില്ല, ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയും, അല്ലെ ഞാനുണ്ട് ഇനി പോയാലും പോവാ, അങ്ങനെ ഉണ്ടാവും അല്ലേ?
2: അതെ, രണ്ടും ഉണ്ടാവും,
1: രണ്ടും ഉണ്ടാവും. ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാലും മത്സരം തോറ്റു കഴിഞ്ഞാലും, ഇപ്പം പന്ത് കളി കിടക്കുന്ന സമയത്ത് ഒരു 4 ഗോളോ കിട്ടിക്കഴിഞ്ഞാലേ ഇന്റർവെൽ തന്നെ ഇറങ്ങിപ്പോവും, ടിക്കറ്റ് ഒന്നും നോക്കൂല. 100 രൂപ കൊടുത്തിട്ടാണ് ഇരിക്കണമെങ്കിലും പറയും 4 എണ്ണായി, ഇനിയിപ്പോ എന്താ, കണ്ടിട്ടൊരു കാര്യമില്ല എന്ന് പറയും. മറ്റേ അപ്പുറത്തിനുള്ള മൈൻഡ് എന്തായിരിക്കും, 4 എണ്ണായില്ലേ, ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു കിട്ടുകയാണെങ്കിൽ വേറെ ഒന്നും 1-2 കളി അടിക്കുള്ളൂ, നമുക്ക് പോവാ, സമയം കളയണ്ടല്ല എന്ന് പറയുന്നു.
2: അവസാനം പെനാൽറ്റി ആയാലേ,
1: പക്ഷെ ആ ഒരു മൈൻഡിലാവില്ല റേഡിയോയിൽ ഇരിക്കണത് എന്തായാലും. തീർച്ചയായിട്ടും മാഷാല്ലാ, അർത്ഥവത്തായ സ്വരം, മനസ്സിനെ തട്ടി ഉണർത്തുന്ന വാക്കുകൾ, പാടിയ മോൾക്കും എഴുതിയ ആൾക്കും നാഥൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. അതേപോലെ വാർത്ത വായിക്കുന്ന ഗോപൻ, സുഷമ, ഹക്കീം കൂട്ടായി, ഇവരുടെയൊക്കെ വാർത്തകൾ, സമീറ കെ എം താനൂർ പറഞ്ഞിരിക്കുന്നു, ഇവരുടെയൊക്കെ വാർത്ത വായിക്കുന്നതും ഓർമ്മയുണ്ട്.
2: തീർച്ചയായിട്ടും ഹക്കീം കൂട്ടായി എന്നുള്ള പേര് നമ്മൾ കുറേ കേട്ടിട്ട്,
1: അത് നമുക്ക് സമയം ഈ അവസാന സമയത്തൊക്കെ നമ്മൾ ഹക്കീം കൂട്ടായാണ് കൂടുതലും ഉണ്ടാവുക. പക്ഷെ ഗോപനൊക്കെ കേട്ടിരിക്കുന്നത് മിക്കവാറും കുറച്ച് പഴയ ആളുകളായിരിക്കും. സുഷമയൊന്നും കേട്ട ആളെ കുറവ്, വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പത്തെ ഈ ഒരു
2: ജനറേഷൻ തന്ത
1: കേട്ടിട്ടുണ്ടാവും സുഷമയുടെ ഒക്കെ. അൽഹംദുലില്ലാ, വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് എന്ന് ജമീല വി പി കാളിക്കാവ്. മാഷാല്ലാ, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അർത്ഥവത്തായ ഗാനം മോൾ നല്ല മനോഹരമായി പാടി. ബറക്കല്ലാഹു ഫീക്കും. സഫിയ എടപ്പാൾ,
2: യെസ്,
1: സ്വരം സൂപ്പർ, മരണത്തെ ഓർക്കുന്ന നല്ല അർത്ഥവത്തായ വരികൾ. ആയിഷ കരുമ്പിൽ, മരണവും ഖബറും ഓർപ്പിക്കുന്ന അർത്ഥവത്തായ ഗാനം, അർത്ഥവത്തായ ഗാനം, സ്വരം സൂപ്പർ, മാഷാല്ലാ, നല്ല ഇനത്തിൽ പാടിയ മോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. ഷുഐബ വളപട്ടണം. ഞാൻ ആകാശവാണി കേൾക്കുന്ന ആളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാട്ട് കേൾക്കലായിരുന്നു. എൻ്റെ മുതിർന്നവർ അതിനെ എതിർത്തിരുന്നു. പക്ഷേ എന്താണ് കാരണം എന്ന്
2: എതിർക്കാൻ കാരണമാണ്
1: എന്നവർക്ക് അറിയില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഹാരിസ് ബിൻ സലീമിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് എനിക്ക് ആ അറിവ് കിട്ടി. ഞാൻ എൻ്റെ പാട്ട് കേൾക്കൽ അവിടെ നിർത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഏറെ നാൾ ആഗ്രഹിച്ചിരുന്ന ഖുർആൻ പഠനം ഇതിനു ശേഷം എനിക്ക് സാധിച്ചു.
2: ശരിയാണ്, രണ്ടും കൂടെ കൊണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മ്യൂസിക്കും ഖുർആനും,
1: ഖുർആനും ഒരേ മനസ്സിലല്ലേ. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇവരല്ലേ.
2: യെസ്,
1: മാഷാല്ലാ, അതൊരു ജീവിച്ചിരിക്കുന്ന തെളിവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മുനീർ ചെമ്മനാട്, ന്യൂ ജനറേഷൻ ആളുകൾക്ക് രാമചന്ദ്രൻ അറിയപ്പെടുന്ന വാർത്ത ആകാശവാണി അറിയില്ല. രാമചന്ദ്രൻ മുല്ലപ്പള്ളി, മുല്ലപ്പള്ളി വായിക്കുന്ന ആളാണ്.
2: യെസ്,
1: രാമചന്ദ്രൻ എന്താണ് ഉദ്ദേശത്തിന്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിട്ടുണ്ട്, ലൈന് കയറി മറിഞ്ഞു വന്നിട്ടുണ്ട്. മാഷാല്ലാ, സന്ദർഭോചിതമായ വിവരം തരുന്ന പീസ് റേഡിയോ എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. നാഥൻ അനുഗ്രഹിക്കട്ടെ.
2: കറക്കി കുത്തി ഉത്തരം തെറ്റി, അൽഹംദുലില്ലാ, ഒരു അറിവ് കിട്ടി. നാദറ ഇടും ഒരിക്കലേ.
1: മാഷാല്ലാ, സ്വരം സൂപ്പറാണ്, മരണത്തെ ഓർപ്പിക്കുന്ന ഗാനമെന്ന് റുഷ്ദ കാളികാവ്.
2: വിജയ് ആയില്ലെങ്കിലും ഇത്രയും നേരം ഞങ്ങൾ കട്ടക്ക് വെയിറ്റിംഗ് ചെയ്തില്ലേ, ഇനിയും വൈകിപ്പിക്കണോ, ഞങ്ങൾ വൈബ് കേട്ടിട്ടേ പോകൂ. അത് പറയുന്ന ആരറിയോ, സൽമ ഫറൂഖാണ്.
1: തോട്ടിലൂടെ തേങ്ങ വരുന്നത് എടുക്കാൻ പറ്റുമോ എന്നും എനിക്കും ഡൗട്ടുള്ള കാര്യമായിരുന്നു. ഒഴുകി വരുമെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ, അതും അറിയാൻ കഴിഞ്ഞു. ഇനി ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. ദിശ പരിചയപ്പെടുത്തണം ഒരു ദിവസം. ദിശയെക്കുറിച്ച് പരിചയപ്പെടുത്തണം എന്ന് ഒരു ശ്രോതാവ് ആവശ്യപ്പെട്ടു. അല്ല, ചില സമയങ്ങളിൽ ഈ പിന്നെ ചില കാര്യങ്ങൾ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ഇട്ട് കൊടുക്കും.
2: ഇനിയും വരണം. അത്
1: ചിലപ്പോൾ അവർ ഇങ്ങനെ ദിശയെക്കുറിച്ചുള്ളൊരു ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്, അതെന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയാം. ഞാനൊരു കാര്യം ചെയ്യാൻ റേഡിയോയിൽ കേൾക്കും, ആ സമയത്ത് ഞാൻ പറഞ്ഞു തരണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്കത് കേൾപ്പിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ, അറിയാം വെനിലുണ്ട് കേട്ടോ എന്ന് പറയുമല്ലോ. അപ്പോൾ അത് മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടും എന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ
2: പറഞ്ഞിട്ടുണ്ടാവുക.
1: എന്തായാലും ടെക്നിക്കൽ വിങ് അത് നോട്ട് ചെയ്ത് വെക്കണം എന്ന്
2: ആവശ്യം.
1: അവര് അസ്മാബി പെരുന്തൽമണ്ണ.
2: പെരുന്തൽമണ്ണ, ഓക്കെ. ഇൻഷാല്ലാ നമുക്ക് ഇനി വഴിവിളക്കിന്റെ ഒരു പോസ്റ്റർ ഒന്ന് എന്താ നോക്കിയാലോ.
1: വഴിവിളക്ക് പോസ്റ്റർ നോക്കാം.
2: അനുഗ്രഹം ചൊരിയപ്പെടാൻ എന്ന ഒരു തലക്കെട്ടിലാണ് ഇന്നത്തെ വഴിവിളക്കുള്ളത്. വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം 132-ാമത്തെ വചനത്തിന്റെ സാരമാണ് ഇന്നത്തെ വഴിവിളക്കിൽ. നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം എന്നതാണ്.
1: കുറഞ്ഞ വരികളിൽ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഇത്. ഈ വഴിവിളക്ക് പോസ്റ്ററിനെ കുറിച്ചും പറയുമ്പോഴേ മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഇതൊരു ഭാഷയിൽ മാത്രമല്ല വഴിവിളക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രവർത്തകരുടെ ഒരുപാട് പിന്നെ പരിശ്രമമുണ്ട്, അവരുടെ ഉറക്കൊഴിക്കലുണ്ട്, സമയമുണ്ട്. അപ്പം ഏകദേശം 7-8 ഭാഷയിൽ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ പോസ്റ്റർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പരിചയമുള്ള മലയാളികളാവട്ടെ ഹിന്ദിക്കാരാവട്ടെ, ഇനി നമ്മളെ കൂട്ടൊരു നമ്മുടെ ഫ്രണ്ട്സിലുള്ള നമ്മുടെ സംസ്ഥാന
2: ആളുകൾ
1: കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. നമുക്ക് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാം. പക്ഷേ അത് അതിലും ഒരു പുണ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്റ്റാറ്റസ് വെച്ചാൽ തന്നെ കുറെ ആളുകൾ ഇത് കണ്ടോളൂ.
2: ഞാൻ ഭായിമാരെ മാത്രം വെച്ചൊരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് കുറച്ച് ഭായിമാരുണ്ട്.
1: അങ്ങനെ കുറെ ഭായിമാരുണ്ട്. ഈ ഭായിമാരുള്ള കുറെ ഭായിമാരെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അയൽപ്പെട്ടാണ് അല്ലേ. കുറെ ഭായിമാരെ കൊണ്ടിറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ബംഗാളികളെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക്
2: ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല.
1: നിങ്ങളെ ബംഗാളിയിൽ പെട്ടതല്ല. ആയിക്കോട്ടെ. നഫീസ താമരശ്ശേരി പറഞ്ഞു, അൽഹംദുലില്ലാ ഉസ്താദിന്റെ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് അനിയത്തിയെ ഓർമ്മ വന്നു. നേരത്തെ നമ്മുടെ തിരുമൊഴികൾ, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവൾ ഞങ്ങൾ തജ്വീദും അസ്മാഉൽ ഹുസ്ന എല്ലാം പഠിപ്പിച്ചു. ഇപ്പോൾ ദുആ പഠിപ്പിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇത് വലിയ കാര്യമാണ്. ഒരാഴ്ചത്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള ഹദീസ് കേട്ടപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പിന്നെ കമൻറ്റ് വന്നതാണ്. ഞങ്ങളുടെ ശാഖ ട്രഷറുടെ ഉമ്മ കുറച്ച് ദിവസമായി അസുഖബാധിതയായി ICU. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് സഫിയ അടപ്പാൾ. അള്ളാഹു അമ്മയുടെ അസുഖത്തെ പെട്ടെന്ന് തന്നെ ശിഫയാക്കി കൊടുക്കുമാകട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. സമീറ KM താനൂർ, റേഡിയോ കേൾക്കുമ്പോൾ മാത്രമായിരുന്നു സംസ്കൃതം കേട്ടിരുന്നത്. സംപ്രതി വാർത്താഹി സുയന്ത
2: പ്രവാചക ബലദീവാനന്ദ അല്ലേ? അതല്ലേ
1: ഇത്? ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ കുറേ പരിപാടികൾ ഓർമ്മയിലുണ്ട്.
2: യെസ്.
1: അപ്പം ഇതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വൈബ് ഉള്ള ആളുകളാന്ന് തോന്നുന്നു. പച്ചക്ക് പറയണ്ട, ചിലപ്പം അല്ലാന്ന് പറയും. എന്തായാലും നമുക്ക് ആ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചിന്ത, ഇപ്പൊ പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ മഴക്കാലവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു ഇപ്പൊ ആനുകാലിക ഇപ്പം നിലവിൽ ഞാൻ നടന്ന അപ്പോ നമ്മുടെ ഒരു ശ്രോതാവ് പരിചയപ്പെടുത്തുകയും ചെയ്ത വിഷയമുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞതിൽ ചാലിയാറിൽ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അതിനുശേഷം നമ്മൾ കാറ്റും അതുപോലെ തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം റേഡിയോ ഓർമ്മപ്പെടുത്തിയപ്പോഴും അതിൽ പ്രത്യേകം പറഞ്ഞു കേരള സാഹചര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. ഇപ്പം വയനാട് പോലുള്ള അതുപോലെ പ്രദേശങ്ങളിൽ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാലുടനെ ഉരുൾപൊട്ടലും അതിന്റെ സാധ്യതകളൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയം കൂടിയാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അടുത്ത ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മുൻകഴിഞ്ഞ ദുരന്തങ്ങൾ നമ്മൾ മറക്കുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മറവി ഒരു ഭാഗം വെച്ചും മറവി അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മള് ആ മറവി അല്ല ഇത്. നമ്മള് ശരിക്കും അശ്രദ്ധരായിട്ട് നടക്കുന്ന കുറെ എത്ര ദുരന്തങ്ങൾ വന്നാലും നമുക്ക്
2: പഠിക്കാത്ത ചില
1: ആളുകളുണ്ട്. ഇപ്പം ഈ വയനാട് ഈ ദുരന്തം നടന്നപ്പം ഇനി കഴിഞ്ഞ ആഴ്ച ഈ സംഭവം നടന്ന കള്ളാടിയിൽ ഈ സംഭവം നടന്ന അതിന്റെ പിറ്റേന്ന് റിസോർട്ട് ബുക്ക് ചെയ്ത് ഫാമിലി സഹിതം ടൂറ് പോകുന്ന ആളുകളെ നമുക്ക് ഞാൻ പരിചയം. അതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം പോകാൻ അങ്ങോട്ട് ഒരുങ്ങനെ ഇങ്ങോട്ടാണ് പോണത്. ഏത്
2: കാണാനോ
1: അല്ല, അവര് ഈ പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇനി യാത്ര പാടില്ല, അല്ലെങ്കിൽ ചുരം വഴിയുള്ള യാത്ര പരമാവധി കുറക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ വാട്സാപ്പ് വഴിയും അല്ലാതെ ഒക്കെ അയച്ചപ്പോഴും അവര് മുന്നേ കൂട്ടി ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് അടുത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ടൂർ പോവാ, ഫാമിലി അടക്കം ടൂർ പോവാ. ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണല്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പാഠമാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ ദുരന്തം, ഇപ്പൊ കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോ എത്ര പേരാ മരണപ്പെട്ടത്. അവിടെ ചൂരൽമലയിൽ നടന്ന ഒരു പിന്നെ അപകടം, ഇവിടെ ചാലിയാർ മമ്പാട് ഭാഗത്തു നിന്നുവരെ ആളുകളുടെ ഭൗതിക ശരീരം പൊക്കിയെടുക്കേണ്ട, അതിന്റെ പാർട്സുകളൊക്കെ പൊക്കിയെടുക്കേണ്ട വന്ന ഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പം വാർത്തകളിലും വീഡിയോകളിലും കാണുമ്പോൾ അതൊരു ആശ്ചര്യവും കാര്യവും അത്ഭുതവും ഒക്കെ ഉണ്ടാവുക എന്നതിനപ്പുറം പിന്നീടും ഇത് സംഭവിക്കാം. നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ജീവനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ കുടുംബത്തിൻ്റെയോ ഒക്കെ ജീവനോ നഷ്ടപ്പെടാമെന്ന് പോലും നമ്മൾ ചിന്തിക്കണില്ല എന്നർത്ഥം. ഇപ്പം മുനിഞ്ഞാന്ന് പിന്നെ ചൊവ്വാഴ്ച ഒരു സുഹൃത്തിൻ്റെ, മമ്പാടുള്ള സുഹൃത്തിൻ്റെ ഒരു ഉദാഹരണമായൊരു സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടു. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് പിന്നെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇപ്പം ഇവിടെ വെള്ളം വരുന്ന സമയത്ത്, ഈ പ്രത്യേകിച്ച് ഈ മഴയിലൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഏജൻസികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന നമ്മൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് കണക്കിലെടുക്കുക. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ യാത്രക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ യാത്രക്ക് മുന്നേ കൂട്ടി ഒരുങ്ങിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. തൽക്കാല യാത്ര വേണ്ടാന്ന് വെച്ചാലായിരിക്കും അത് നമുക്കതിൽ ഗുണമാവും ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം അദ്ദേഹത്തിന് രണ്ട് കൂട്ടുകാരുമായിട്ട് തടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്താണ്, പിടിക്കാൻ വേണ്ടിട്ട് നോക്കിയതാണ്. എന്തൊരു സാഹസികതക്ക് നമ്മൾ പിന്നെ മുതിരുകയാണെങ്കിലും ഇറങ്ങുകയാണെങ്കിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു സന്നദ്ധ പ്രവർത്തകനാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചോളൂ, അപ്പൊ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത്, മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ തിരയാനോ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ പോകാറുണ്ട്. ഇതൊരു ആവേശമാണ്, ഒരു വിശ്വാസമാണ്, നമുക്കതിന് പോയാൽ കൂലി കിട്ടും, അല്ലാതെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് പോകുന്നവരുണ്ടാവും, ഇതിന്റെ ദൗത്യാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളുണ്ടാവും, ഞാനിത് ചെയ്യണം ചെയ്യേണ്ടവനാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രിക്കോഷൻസ്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചളിയിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ഈ വയനാട് ഇപ്പൊ കള്ളാടിയിലുണ്ടായ ആ ഒരു ദുരന്തത്തിൽ തന്നെ ഒരാളെ പൊക്കിയെടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് അവരുടെ മനുഷ്യ സഹജമായ കാര്യം കൊണ്ട്, അവർക്കുണ്ടായ ഉൾവിളി കൊണ്ട് ചാടി ഇറങ്ങിയതാണ്. ഒരു സുഹൃത്ത് അവിടെ കിടക്കാൻ കണ്ടപ്പം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല്, നമ്മളതിന് പുറപ്പെടണം, കഴിയുമെങ്കിൽ എടുക്കണം ഒക്കെ ശരിയാണ്. പക്ഷെ തൊട്ടപ്പുറത്തൊരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ വെള്ളം കുത്തിയൊഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ അവിടെ നിന്നിട്ടില്ല. ആ സമയത്ത് പോലും നമ്മൾ ഒന്നിച്ച് കൂടി ഇറങ്ങുന്നതിന് പകരം, ഒരു അവിടെ നിൽക്കുന്ന ആളുകൾ വേറെ സെറ്റപ്പിൽ ഒരാളോ രണ്ടാളോ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പ് എടുക്കാൻ മുകളിൽ നിൽക്കുക, ഇതെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പെട്ടതിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിടിച്ച്. ഇതില് ഇപ്പൊ കഴിഞ്ഞ ചാലിയാറിൽ നടന്ന സംഭവത്തിൽ അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട്, ഇദ്ദേഹം രണ്ടു മൂന്നാളും കൂടെ ഒന്നിച്ച് തടിക്കിറങ്ങിയതാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു പിന്നെ കയറോ ഒന്നും അവരുടെ കയ്യിലോ ഒന്നുമില്ലാതെ ആണ് വരുന്നത് ഇറങ്ങുന്നത്. ഇത് തടി കിട്ടി എന്ന് വന്നപ്പോൾ ഇത് അവർക്ക് എന്ത് ചെയ്യണം, ബന്ധിക്കണം, കയറിൽ ബന്ധിക്കണം. ഞാൻ മനസ്സിലായല്ലോ, ബന്ധിക്കണേ കയർ വേണം, കയറെടുക്കാതെയാണ് അവർ പോയത്. അപ്പം ഈ പോയ ആളുടെ കൂട്ടത്തിൽ ഈ മരണപ്പെട്ട സുഹൃത്ത് കാല് കൊച്ചി പിടിക്കേണ്ടതോ കാല് തളരേണ്ടതോ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒരു വടം കൊണ്ട് കെട്ടാനോ ഒന്നുള്ള സംവിധാനം ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞ പിന്നെ രക്ഷയില്ല, വെള്ളവും തീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും, കുട്ടികളുടെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ രക്ഷിതാവ് തന്നെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ അനുകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ സമയത്ത് പോകണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ തേങ്ങ പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കായിരിക്കും. എന്താണ്, എപ്പോഴാണ് ഈ വെള്ളം ഒന്നിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. മലക്ക മുകളിൽ വെള്ളം പെയ്തു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ കുത്തിയൊഴുകി വരും. അപ്പൊ അവിടെ നമ്മൾ അതിന് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ അതിനു വേണ്ടി പ്രിക്കോഷൻസ് തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ, അതിൻ്റെ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാത്തവർ, അതിനൊന്നും കഴിയില്ല, നമുക്കൊന്ന് വെള്ളം കണ്ടുവരാം എന്ന് ആ ഒരു മനസ്സായിട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും.
2: അപകടം തന്നെയാണ്. അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അപ്പൊ ഇത് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ കൂടെ തന്നെ ഒരു 3 വയസ്സുകാരൻ മരിച്ചു ഞങ്ങൾ ശ്രദ്ധിച്ചോ. ഉമ്മയും ഇളയമ്മയും പിന്നെ റീൽസ് എടുക്ക, വെള്ളത്തിലേക്ക് ചാടിയിട്ട് റീൽസ് എടുക്കാണ്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, കുട്ടി ചാടാണ്. ഈ കുട്ടി ചാടിയത് ആര് കാണുന്നില്ല, ഇവർ കണ്ടിട്ടില്ല. അപ്പൊ ഇവര് ചാടി വീഡിയോസ് റീൽസിന് വേണ്ടി എടുക്കുന്നതിന്റെ സമയത്ത് കുട്ടിയും ചാടിയിട്ടുണ്ട്. ബലം വെച്ച ശരീരമാണ് പിന്നെ കിട്ടുന്നത്. 3 വയസ്സുകാരൻ ഇവിടെ ശരിക്ക് നമ്മളവരെ പ്രതികളാക്കി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധ വെക്കുവാണ്. മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്താ, നമ്മളെ കണ്ടിട്ടല്ലേ ചില കാര്യങ്ങൾ കുട്ടികളും ചെയ്യുന്നത്. തീർച്ചയായും അവർക്ക് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അശ്രദ്ധകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു മുന്നൊരുക്കങ്ങളില്ലാത്ത കാര്യങ്ങളും അവിടെ പോലും റീൽസ് എടുക്കലൊക്കെ ഓരോ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യുന്ന എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ അവർ ശ്രദ്ധിക്കണമായിരുന്നു. എന്തായിരുന്നാലും ഒരുപാട് സമാനമായ അനുഭവങ്ങൾ നമുക്ക് ഇതുമായി
1: പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ പിന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റും ഏജൻസികളൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെയാണ്, വരുമ്പോഴേക്കുള്ള മുന്നറിയിപ്പും കാര്യം കൊടുക്കാനുള്ള കാരണം. ഇതൊന്നും വകവെക്കാതെ ഒരു വീരപരിവേഷം ഉണ്ടാകുന്നതിനോ അതുപോലെ തന്നെ ഇങ്ങനത്തെ റീൽസിനോ ഒന്നും ആരും മുതിരരുത് എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളത്.
2: ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ഒരു ഒരു ചോദ്യം ഒരു ഉത്തരവും എന്ന നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു നമ്മുടെ ഒരു പ്രോഗ്രാമാണ്, അതിലേക്ക് ഒന്ന് പോകാം അല്ലേ.
1: തീർച്ചയായിട്ടും.
0: രാത്രി നിസ്കാരത്തിന് വേണ്ടി രാത്രിയുടെ അവസാന യാമം അവസാനത്തെ 1/3 എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: രാത്രിയുടെ 1/3 കണക്കാക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ രീതി, സൂര്യാസ്തമയം മുതൽക്ക് സൂര്യോദയം വരെയുള്ള സമയം കണക്കാക്കുകയും ആ സമയത്തെ 3 വീതിക്കുകയും എന്നിട്ടതിൻ്റെ അവസാനത്തെ 3/3 കണക്കാക്കുകയും ചെയ്യുന്ന രീതി. രണ്ടാമത്തെ അഭിപ്രായം, മഗ്രിബിന് ശേഷം അഥവാ സൂര്യാസ്തമയത്തിന് ശേഷം ഫജർ സാദിഖ് വരേക്കും അഥവാ സുബഹ് ബാങ്ക് വിളിക്കുന്ന സമയം വരേക്കുമുള്ള സമയത്തെ മൊത്തത്തിൽ കണക്കാക്കുകയും എന്നിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് 6:30 വിചാരിക്കുക, സൂര്യോദയം 6:30 വിചാരിക്കുക, അഥവാ മഗ്രിബ് വൈകുന്നേരം 6:30 സൂര്യോദയം രാവിലെ 6:30, 12 രാത്രിയുടെ ദൈർഘ്യം. അത്തരം ഘട്ടത്തിൽ ആ 12 3 ഡിവൈഡ് ചെയ്താൽ 4 3/1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 4 ആദ്യത്തെ 8 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 1:30 ഈ 1:30 കഴിഞ്ഞാൽ രാത്രിയുടെ അവസാനത്തെ 3/1 ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയുടെ 3/1 കാണുന്ന രീതി. ഇനി രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ, സ്വാഭാവികമാണ് ഒരു 6:30 സൂര്യ ഉദയമെങ്കിൽ അതിൻ്റെ 1 മുമ്പ് അതല്ലെങ്കിൽ ഒരു 1.5 മുമ്പൊക്കെയാണ് സാധാരണഗതിയിൽ ഫജറിൻ്റെ സമയമാകാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു 1.5 കൂടെ ഇതിൽ നിന്ന് കുറയുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഈ രൂപത്തിലാണ് സമയം കണക്കാക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: മഷാ, നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകൾക്കും പിന്നെ ഈ ഉത്തരം കിട്ടേണ്ടതായിരുന്നു എന്ന രൂപത്തിലുള്ള ചോദ്യമായിരിക്കാം. അതിൻ്റെ കമൻറ്റുകൾ വരുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. ഇൻഷാല്ലാ. ഇന്നലെ ഒരു വീഡിയോ കണ്ട് മഹാരാഷ്ട്രയിൽ സിലിണ്ടർ ഒഴുകി വരുന്നത്, അത് അടിച്ചു മാറ്റാൻ കുറേ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. വളരെ അപകടം പിടിച്ച പണിയാണ് അവർ ചെയ്യുന്നത് എന്ന് അബ്ദുൽ ഹമീദ് എഴുതിയൊരു വെള്ളത്തിൽ ഒഴുകി വരുന്ന സിലിണ്ടറായിരിക്കാം. എന്താണെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് നല്ലത്. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് നേരത്തെ വായിച്ചു, പിന്നെ അർത്ഥവത്തായ സ്വരം, മനസ്സിനെ തട്ടിയുണർത്തുന്ന വാക്കുകൾ, പാടിയ മോൾക്കും എഴുതിയ ആൾക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. അതുപോലെ വാർത്ത വായിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ നേരത്തെ മുല്ലപ്പള്ളി എന്ന് പറഞ്ഞതല്ലേ, മുല്ലപ്പള്ളി ഇല്ല രാമചന്ദ്രൻ എന്നാണ് നമ്മൾ ഞാൻ നേരത്തെ പിന്നെ വായിച്ച കൂട്ടത്തിലെ രാമേന്ദ്രൻ മുല്ലപ്പള്ളി എന്നൊരു കമൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എനിക്കും തോന്നി രാമേന്ദ്ര മുല്ലപ്പള്ളി വാർത്ത വായിക്കുന്ന സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ തപ്പിയത്. ഇന്നലത്തെ ഒരു ചോദ്യവും ഉത്തരം എന്ന പ്രോഗ്രാം ഒന്നുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ, ഒരു സംശയം തീർക്കാനാണ് എന്ന് വയനാട് നിന്നും ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഇട്ട ചോദ്യം അത് ഇതിലുണ്ടാവും, പിന്നെ നമ്മുടെ റിവൈൻഡിലുണ്ടാവും, നോക്കിയാൽ ഇനിയിപ്പം പോയിട്ടുണ്ടോ എന്നറിയില്ല.
2: പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറും കൂടി ആയതുകൊണ്ട് ധാരാളം അതിഥി തൊഴിലാളികളും നമ്പർ സേവ് ആണ്, തിരിച്ചും ഇവർക്കൊക്കെ അയക്കാൻ പറ്റുന്ന ഭാഷ ഏതാണെന്നാണ്, ഹിന്ദി, ഉറുദു, ബംഗ്ല അല്ലേ, ഏതാണോ ഒന്ന് മനസ്സിലാക്കി രണ്ട് ചെയ്താൽ മതി. 11 ഭാഷ ഉണ്ട് അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ. നമുക്ക് നമ്മളെ കൊടുക്കാൻ ഇഷ്ടം പോലെ. പിന്നെ ഞാൻ വേറൊന്നുണ്ട്, ഈ അതിഥി തൊഴിലാളികൾ ഉറുദുക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഉറുദു മാത്രം അയച്ചു കൊടുക്കണ്ട, അവർക്ക് ബംഗ്ല അയച്ചു കൊടുക്കാം.
2: അറിയാം,
1: കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബംഗ്ല ടീമുണ്ടാവും, കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, അവരിലേക്ക് അത്
2: പോയിക്കോളും.
1: പിന്നെ ബംഗ്ലയും ഉറുദുവും സംസാരിക്കുന്ന ഉറുദുക്കാരുണ്ട്. ഇപ്പൊ ബീഹാറിൽ പൂർണിയ ഭാഗത്തൊക്കെ രണ്ടും സംസാരിക്കുന്നവരുണ്ട്, കട്ടിഹാർ അല്ല പിന്നെ ജാർഖണ്ഡ് ഭാഗത്ത് രണ്ടും സംസാരിക്കുന്ന, കൂടുതലും ബംഗ്ലേ സംസാരം, ഒരു വീട്ടിൽ ബംഗ്ലേ സംസാരം, ഉറുദുക്കാരാണ് അവർ, ഉറുദു ആണ്, പക്ഷെ അവര് ബംഗ്ലയാണ് വീട്ടിൽ സംസാരം. സ്ത്രീകൾക്കൊന്നും ഉറുദു അറിയില്ല ഈ ജാർഖണ്ഡിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം, നമുക്ക്
2: അയച്ചു കൊടുക്കേണ്ട,
1: നമ്മളൊന്നും അയച്ചു കൊടുക്കേണ്ട പണിയുള്ളൂ. നമുക്ക് ഏതായാലും കിട്ടിയാൽ അവിടെ കിടന്നോട്ടെ വിചാരിക്കേണ്ട, 10-11 ഭാഷയിൽ അത് വരുന്നുണ്ട്. ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു അൽഹംദുലില്ലാ. കൂടുതൽ കൂടുതൽ അറിവുകൾ പറഞ്ഞു തരുന്ന നമ്മുടെ കുടുംബത്തിന് എല്ലാവരും എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന്
2: വിജയികൾ പറയണം. നമുക്ക്
1: വിജയികൾ പറയണം, പെട്ടെന്ന് വിജയികൾ പറയണം. ഇൻഷാല്ലാ
2: വിജയികൾ. ഒന്നാമത്തെ മുഹമ്മദ് ലത്തീഫ് ഓച്ചിറ,
1: ഫൗസിയ തോട്ടശ്ശേരിയാറ,
2: ഐഷ അടിമാലിയ,
1: ഹസ് അതെ അടിമാലി,
2: ഓക്കെ, ഹസീന നൂറുദ്ദീൻ ദമാമ,
1: ജമീല രണ്ടത്താണി,
2: ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ,
1: ആസിയ കെ തിരുവേക്കപ്പറ,
2: ആമിന ടി കുടിയത്തൂര്,
1: ഹൈറുനിസ ചെറുപ്പുളശ്ശേരി,
2: ആയിഷ മേലെ മെട്ടേത്തില അമിയൂർ തെറ്റുണ്ടല്ലേ സ്ഥലം, ഓക്കെ, റംല പി സി ചിങ്ങപുരം,
1: ഇർഫാന ഷജീബ് പൂച്ചാക്കൽ,
2: യെസ് താമരശ്ശേരി.
1: നേരത്തെ യെസ് വായിച്ചല്ലേ, അത് വിജയിയായി വന്നിട്ടുണ്ട്. എന്താ ചെയ്യുക, ഒന്നുകൂടെ നോക്കുക. മുഹമ്മദ് ലത്തീഫ് ഓച്ചിറ,
2: ഫൗസിയ തോട്ടശ്ശേരിയറ,
1: ഐഷ അലി അടിമാലി,
2: ഹസീന നൂറുദ്ദീൻ ദമാം,
1: ജമീല രണ്ടത്താണി,
2: ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ,
1: ആസിയ കെ തിരുവേക്കപ്പുറ,
2: ആമിന ടി കൊടിയത്തൂർ,
1: ഹൈറുനിസ ചെറുപ്പുളശ്ശേരി,
2: ആയിഷ അമ്മൂർ,
1: റംല പി സി ചിങ്ങപുരം,
2: ഇർഫാന ഷജീബ് പൂച്ചാക്കൽ,
1: എസ് താമരശ്ശേരി.
2: യെസ്, അപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞു.
1: അതെ, അപ്പം ഇന്നത്തെ റേഡിയോ ലൈവിൽ ഒരുപാട് ആളുകൾ അവരുടെ കമന്റുകൾ ഇനിയും വായിക്കാനുണ്ട്. ഇഷ്ടംപോലെ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ള ആ കമന്റാണ്. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തയുടെ കമന്റാണ് അവസാനം വന്നത്. ഗ്യാസ് ഒഴുകി വരുന്നത് നമ്മുടെ നാട്ടിലല്ല, പുറത്തുള്ള നാട്ടിലാണ് എന്ന് ഹുസൈൻ വി എം, അദ്ദേഹം അവിടെയും പോയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും
2: ഏതായാലും നമ്മുടെ ഈ ലൈവ് ഇവിടെ അവസാനിക്കുമ്പോൾ
1: ലൈവിൽ നമ്മൾ കൂടെ നിന്ന നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളൊപ്പം ഉണ്ടായിരുന്നത്
2: അഫ്സൽ
1: ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹനീഫ വണ്ടൂരുണ്ടായിരുന്നു,
2: സാബിക്ക് കീശേരി, ഹിഷാം, ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ടെക്നിക്കൽ വിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി എപ്പിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാലിഹി വസാബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. നാം ഇനി പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ മൂസ പി പി.
1: അപ്പോൾ ഹനീഫ്ക്ക് നമുക്ക് ഇന്ന് പിന്നെ ഇൻസൈറ്റാണ് ആദ്യത്തെ പ്രോഗ്രാം വൈബ്സിൽ വരുന്നത്. എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്ന വിഷയത്തിൽ ജസീൽ കൊടിയത്തൂരാണ് ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, ഈ ഭൂമിലോകങ്ങളും പ്രപഞ്ചങ്ങളുമെല്ലാം സംവിധാനിച്ച പ്രപഞ്ചസ്രഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചസ്രഷ്ടാവ് ഇറക്കിയിട്ടുള്ള ആ മഹദ് ഗ്രന്ഥം മാനവരാശിക്കാകമാനം മനുഷ്യത്വമെന്ത്, മനുഷ്യജീവിതമെന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, രാവിലെ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതും വരെ എത്രമാത്രം പ്രതിഭാസങ്ങളാണ്, അനേകായിരം സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിവസം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു രാത്രിയും ഒരു പകലും അവ രണ്ടും ഗണിച്ചുകൊണ്ടാണ്. ഒരു മാസമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് 29-30 ദിവസമാണ്, അതല്ലെങ്കിൽ 30-31 ദിവസങ്ങൾ. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഇപ്രകാരം കണക്ക് കൂട്ടാൻ തുടങ്ങിയത്? പകലിൽ നമുക്ക് ചൂടുണ്ട്, വെയിലുണ്ട്, രാത്രിയാകുവോളം വെളിച്ചമുണ്ട്, രാത്രി നമുക്ക് ഇരുട്ടുണ്ട്, തണുപ്പുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം സംവിധാനിച്ച ആ പ്രപഞ്ച സൃഷ്ടാവ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പലയിടങ്ങളിലായി വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോക പ്രതിഭാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിനെക്കുറിച്ച് അവൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ അവൻ ആകാശത്തെ സംവിധാനിച്ചു എന്നാണ്. ഭൂമി പരന്നുകിടക്കുകയാണ്. ഇത്ര പ്രവിശാലമായിട്ടുള്ള ഭൂമി നമ്മുടെ നാട്ടിന് ചുറ്റുഭാഗത്ത് പോലും നമ്മൾ മുഴുവൻ കണ്ടുതീർന്നിട്ടില്ല. ഇതൊക്കെ സംവിധാനിച്ച ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന അർത്ഥം. നമ്മുടെ ജീവിതം അതെങ്ങനെയായിത്തീരണമെന്ന് നമ്മെ സൃഷ്ടിച്ചവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് പ്രവിശാലമായിട്ടുള്ള ആകാശം നമ്മൾ കാണുമ്പോൾ, പകലിൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയുമൊക്കെ അവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വിവിധയിടങ്ങളിൽ അവൻ പ്രതിപാദിക്കുമ്പോൾ, മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ ഉപമങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ അവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. പകൽ മുഴുവൻ പണിയെടുക്കുന്നവരാണ് നമ്മൾ, രാത്രി റെസ്റ്റ് എടുക്കുന്നവരാണ്. ഇങ്ങനെ കൃത്യമായി പകലിനെ ജീവിത സന്ധാരണ വേളയാക്കുകയും രാത്രിയെ വിശ്രമവേളയാക്കുകയും ചെയ്ത അവൻ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുതകുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 71-72 വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായി ഈ പ്രപഞ്ച സ്രഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തുറപ്പിക്കാൻ ചിന്തോദ്ദീപകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ. അവൻ ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ലോകത്തിനൊരവസാനമുണ്ട്. ആ അവസാന നാളുവരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിളിയ, അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ്, മറ്റേതൊരു ശക്തിയാണ്, മറ്റേതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തന്നു തരിക? അഫലാത്തസ്മാവു, എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അടുത്ത ചോദ്യവും ഇതേ രൂപത്തിൽ തന്നെ പകലിനെ കുറിച്ച് അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ഉന്നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? അഫലാത്തു ബുസിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? കൃത്യമായ ചോദ്യങ്ങളാണ് ഇവിടെ അവൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ രാത്രി വെളിച്ചം വരാതെ നീണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പകലാകുന്നില്ല. ലോകാവസാനം വരെ രാത്രി മാത്രമാണെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് ആ വെളിച്ചം കൊണ്ടുതന്നു തരാനുള്ളത്? അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, 72 വചനത്തിൽ അവൻ ചോദിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ പകലിനെ അവൻ സ്ഥിരമാക്കുകയാണെങ്കിൽ, ശാശ്വതമാക്കുകയായിരുന്നുവെങ്കിൽ വേറെ ആരാണ് നമുക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? കണ്ണു തുറപ്പിക്കുന്ന ചോദ്യങ്ങളാണിത്. മനുഷ്യനെന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്ര തന്നെ അവൻ പുരോഗമിച്ചാലും അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിപ്പെട്ടാലും അവൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും രാവും പകലും മാറി മാറി വരുന്നതും, അവനെത്ര വികസിച്ചാലും അവൻ്റെ ശാസ്ത്രമണ്ഡലങ്ങൾ എത്ര വികസിച്ചാലും ഇങ്ങനെ രാവിനെയും പകലിനെയും കൊണ്ടുവരാൻ അവന് കഴിയുകയില്ല. അവനെത്ര പുരോഗതി പ്രാപിച്ചാലും ഈ ഒരു വികസനത്തിൻ്റെയും വിജ്ഞാനങ്ങളുടെയും ഒക്കെ ഉത്തുംഗതയിലെത്തി നിന്നാലും, പരമോന്ന ഉന്നതിയിലെത്തിയാലും എന്നങ്ങനെ അവൻ വാദിക്കുന്നുവെങ്കിലും, അവനിങ്ങനെ രാവിനെയോ പകലിനെയോ കൊണ്ടുവരിക സാധ്യമല്ല. ഈ ഒരു ചോദ്യത്തിൽ, ഈ രണ്ട് ചോദ്യങ്ങളുടെയും അവസാനത്തിൽ പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. രാത്രിയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ അവസാനത്തിൽ അവൻ ചോദിക്കുന്നത് അഫലാ തസ്മഊൻ. പകലിനെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ, പകലിനെ ഉയർത്തെഴുന്നേൽപ്പിന് നാളുവരെ നീട്ടിക്കൊണ്ടുപോയാൽ, ശാശ്വതമാക്കിയാൽ ആരാണ് നിങ്ങൾക്ക് രാത്രി വന്നു തരിക എന്ന് ചോദിക്കുന്നിടത്ത്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഈ രണ്ട് പ്രയോഗങ്ങൾ പോലും, വാക്കിൻ്റെ പ്രയോഗങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവ് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, അതെത്രമാത്രം കൃത്യമാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല എന്നാണ് അവൻ ഉപയോഗിച്ചത്. സമീഅ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? കേൾവി ഈ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് നൽകിയ വലിയൊരു കഴിവാണ്. രാത്രികാലത്ത് കാഴ്ചയേക്കാൾ നമുക്കുള്ളത് കേൾവിയാണ്. അവൻ ചോദിക്കാൻ ഉപയോഗിച്ച പദം, ആ പ്രപഞ്ച സൃഷ്ടാവ് ചോദിച്ചിട്ടുള്ള പദം, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ, രാത്രിയെക്കുറിച്ച് ചോദിച്ച ആ ചോദ്യം. എന്നാൽ പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അടുത്തൊരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്, അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? പകലിൽ കേൾവിയേക്കാൾ നമുക്ക് കാഴ്ചയാണ് കൂടുതൽ. ഇത്ര കൃത്യമായ പദപ്രയോഗങ്ങൾ അവനിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് നമ്മൾ കാണുക? വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമൊക്കെ ഇത് ഓരോ തെളിവുകളും അതിൻ്റെ ദൈവികതയെ സ്ഥിരപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയും, സാഹിത്യ ലോകത്തെ കുലപതികളായിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഖുർആനിനെക്കുറിച്ച് അന്ന കാലത്തെ സാഹിത്യ തറവാട്ടിലെ മുതിർന്നവർ വരെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഒരു സംഗതിയല്ല. ഇത്ര കൃത്യമായി, ഇത്ര താളാത്മകമായി, ആശയസമ്പുഷ്ടിയോടുകൂടി, ഇത് മനുഷ്യനിൽ നിന്നുണ്ടാവുക സാധ്യമല്ല. ഈ ഒരു ഗ്രന്ഥത്തെ അടുത്തറിയാൻ പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ പോലും, പദപ്രയോഗങ്ങൾ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടാവിങ്കിൽ നിന്നു തന്നെയുള്ളതാണ്. ആ ചോദ്യങ്ങളും പ്രയോഗങ്ങളും നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ, മനസ്സിരുത്തി പഠിക്കുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, ഉന്നതനായ ആ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഈ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമുക്ക് സാധിക്കണം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റാരോ ആയിരുന്നു ഇറക്കിയിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ മറ്റാരിൽ നിന്നുമായിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുമായിരുന്നു എന്ന് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്ര കൃത്യമായി വ്യക്തമായി അവൻ പ്രയോഗിച്ച പ്രയോഗം, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേൾവിയെ ഉപയോഗിച്ചതും, പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാഴ്ചയെക്കൊണ്ട് അവൻ ചോദ്യം ചോദിച്ചതും, അതെത്രമാത്രം സൂക്ഷ്മമായ പ്രയോഗമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഖുർആനിക സൂക്തങ്ങളും ഖുർആനിൻ്റെ മറ്റു വചനങ്ങളുമൊക്കെ നമ്മൾ അടുത്തറിയണം, പഠിക്കണം. പ്രപഞ്ച ലോക സൃഷ്ടാവിനെ അടുത്തറിയാൻ നമ്മൾ ഈ ഒരു ഗ്രന്ഥം അർത്ഥമറിഞ്ഞ്, ആശയസമ്പുഷ്ടിയോടുകൂടി അർത്ഥം കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു പ്രപഞ്ചനാഥൻ റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ഇൻസൈറ്റിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത് എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ജസീൽ കൊടിയത്തൂരാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. നമുക്കറിയാം ഖുർആനിലെ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളെടുത്ത് പഠിക്കുമ്പോൾ ആഴത്തിലിങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ഖുർആനിൻ്റെ ഒരു മാധുര്യം ശരിക്കും നമുക്ക് അനുഭവിക്കാനറിയുക.
0: അതെ,
1: ഈ ഇൻസൈറ്റ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ എപ്പോഴും നമുക്ക് ഈ സമകാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം പ്രസക്തിയുള്ള പ്രോഗ്രാമുകളാണ്. അപ്പം ഇൻഷാല്ലാ ശ്രോതാക്കളൊക്കെ അത് കൃത്യമായിട്ട് കേട്ട് നമ്മളെ പല ആളുകളും ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിനെ കൗണ്ടർ ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം.
0: നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. പീസ് റേഡിയോ സ്വരം, നല്ല ഒരു ഗാനം കേട്ടുവരാം.

0: ബാർക്കല്ലാഹു ഫീക്കും. നല്ലൊരു ശ്രുതിമധുരമായ ഇമ്പമാർന്ന ഗാനമാണ് നാം കേട്ടത്. നമുക്കിനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.
1: പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലപ്പുറം രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ തൈറോയിഡ് രോഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കരംചന്ദ് മല്ലൻ ആൻഡ് ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്. രണ്ടുപേരും ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് എറണാകുളത്ത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ കരംചന്ദ് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഇന്ന് സ്ത്രീകളിലും കുട്ടികളിലും പൊതുവെ തൈറോയ്ഡ് രോഗത്തിന്റെ ആധിക്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം?
3: ഇപ്പോൾ തൈറോയ്ഡ് രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ കാര്യം. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അയാളുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവിലുള്ള കുറവ്, ഇത് എത്ര നാള് എത്ര കാലത്തേക്ക് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു രോഗലക്ഷണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗിയിൽ കാണാറില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ അമിതഭാരം, ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതു ലക്ഷണങ്ങൾ, അതായത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടായിരിക്കാം നമ്മൾക്ക് തൈറോയ്ഡ് രോഗികളിൽ കാണുന്നത്. എന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിലധികം വല്ലാതെ അങ്ങോട്ട് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള രോഗികളുടെ ലക്ഷണങ്ങൾക്ക് നല്ല സ്പഷ്ടമായിട്ടുള്ള, അതായത് തൈറോയ്ഡ് രോഗികളുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്.
2: സാർ, പൊതുവേ തൈറോയ്ഡ് രോഗങ്ങളിൽ ഹൈപ്പർ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും?
3: ഇതിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ വേണ്ടി വരുന്ന തൈറോയ്ഡ് ഹോർമോണുകൾ, അതായത് ട്രൈ ഐഡോ തൈറോൺ, അതായത് T3 എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ തന്നെ ടെട്ര ഐഡോ തൈറോണിൻ, അതായത് T4 എന്ന് പറയുന്ന ഹോർമോണുകളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോണുകൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ വളരെയധികം കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ ഈ ഒരവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റ് എന്നും നമ്മൾ പറയുന്നു.
2: സാർ, എല്ലാ രോഗങ്ങളും നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതിൽ രോഗസാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം അഥവാ കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തെന്നാൽ തൈറോയ്ഡ് രോഗം ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലോ മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഹോർമോണുകൾ പൊതുവെ നമ്മളുടെ ഓരോ കോശത്തിലെയും ശരീരത്തിലുള്ള ഓരോ കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ, അത് അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ മുതൽ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യമോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയോ, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പ്രായപൂർത്തിയാവുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച്, അതേപോലെ തന്നെ വിവാഹശേഷം സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ ആർത്തവ വിരാമം, ഇങ്ങനെയുള്ള പല ജീവിതത്തിലെ പല സ്റ്റേജുകൾ അനുസരിച്ച് നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന രീതിയിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി, അല്ലെങ്കിൽ അത് തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാരണം അച്ഛനമാർക്കാണെങ്കിൽ പരമസുഖമാണ്, രാത്രിയിൽ സിദ്ധാന്തമോ അല്ലെങ്കിൽ വഴക്കോ അല്ലെ കരച്ചിലോ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഒരു ഭാര കൂടുതൽ കാണും. അതേപോലെ തന്നെ പൊതുവെ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞ് ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും മാത്രമേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ, അതേപോലെ തന്നെ കുഞ്ഞിന് അമ്പലിക്കൽ ഹെർണി, അതായത് നമ്മളുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് മാംസപേശികൾ അകന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന അമ്പലിക്കൽ ഹെർണി, അതേപോലെ ഈ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വട്ടത്തിലുള്ള ഉരുണ്ട മുഖം, അതേപോലെ തന്നെ നാവ് പുറത്തേക്കിടുക, അതേപോലെ വായിൽ നിന്ന് മീള വരിക, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെയൊക്കെ വളർച്ച നല്ല രീതിയിൽ വരാതെ ഉണ്ടാകാതിരിക്കുന്ന കാരണം മൂക്ക് പരന്നിരിക്കുക, അതേപോലെ തന്നെ ഈ കുഞ്ഞ് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഷായിട്ടുള്ള റഫ് സൗണ്ടായിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളിൽ നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞ് വളരുമ്പോൾ, അതായത് കുഞ്ഞ് ഏകദേശം ഒരു 5 വയസ്സ്, അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന് ഈ പഠിക്കുന്നതിലുള്ള കഴിവ് കുറവ്, നമ്മൾ സാധാരണ ഗതിയിൽ ഡിസ്ലെക്സിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഠിക്കാനുള്ള കഴിവ് കുറവ്, എഴുതാനുള്ള കഴിവ് കുറവ്, അല്ലെങ്കിൽ വർത്തമാനത്തിലുള്ള കഴിവ് കുറവ്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് സാധാരണ ഗതിയിൽ ഓരോ പ്രായത്തിലും ഓരോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പോലെ ഈ ഇവരുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒതുങ്ങി മാറിയിരിക്കുക, അതേപോലെ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ലെക്സിയ, വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠന സംബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി വലുതായി വരികയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ചും പ്രായപൂർത്തിയാവുന്ന പ്യൂബർട്ടിക് പീരീഡിലൊക്കെ ആണെങ്കിൽ ഒരു അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ വിഷാദം അല്ലെങ്കിൽ വല്ലാത്ത ഭയം, ഉത്കണ്ഠ, ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടി സ്ത്രീ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആർത്തവ തകരാറുകൾ ഉണ്ടാവുക. ആർത്തവം വന്നാൽ തന്നെ ഒന്നോ രണ്ടോ മാസം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ മാസം സ്കിപ്പാകുക, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആർത്തവരക്തം, അതേപോലെ അതികഠിനമായ വേദനകൾ, ഇങ്ങനെയുള്ള ആർത്തവ തകരാറുകളായിട്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർമാരെ ഇങ്ങനെയുള്ള രോഗികൾ സമീപിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇവർ വിവാഹപ്രായമെത്തുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വിവാഹിതയായിട്ടും സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലൈംഗികവീഴ്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗർഭിണിയാവുന്നില്ല എന്നുള്ള, അതായത് ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അതേപോലെ തന്നെ അബോർഷന് ഗർഭിണിയാവുന്നുണ്ട് പക്ഷേ എന്നാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന അബോർഷൻ, റിപ്പീറ്റഡ് അബോർഷനുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഹോർമോണിൻ്റെ അളവ് വല്ലാതെ കുറയുന്ന അവസ്ഥയാണ് തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഒരു 70% രോഗികൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിൽ ആവായിക, അതായത് മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, അതേപോലെ തന്നെ റിപ്പീറ്റഡ് അബോർഷൻ, അതേപോലെ ചാവിള എന്ന് പറയുന്ന അവസ്ഥ, ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആർത്തവ വിരാമം സംഭവിക്കുന്ന കാലയളവിൽ ഇങ്ങനെയുള്ള രോഗികളിൽ ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഉഷ്ണാഞ്ചാരം എന്നൊക്കെ പറഞ്ഞ പോലെ ശരീരം മുഴുവനും ഭയങ്കരമായിട്ടുള്ള പൊള്ളുന്ന പോലുള്ള ഒരവസ്ഥ, അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ് രോഗികളാണെങ്കിൽ അവർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് ഈ തണുപ്പ് സഹിക്കാൻ കഴിയായിക, അതല്ല ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയായിക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ, അതുകൂടാതെ ഈ ആർത്തവവിരാമകാലങ്ങളിൽ ഇവരുടെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്കും എല്ലിനുള്ള സാന്ദ്രത കുറവ് വരുന്ന കാരണം എല്ലിനുള്ള കനക്കുറവ് ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ പൊതുവെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഇവരുടെ തൊലിയൊക്കെ, അതായത് ചർമ്മം വളരെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ, തലമുടി കൊഴിഞ്ഞു പോവുക, അതേപോലെ കൺപീലുകൾ, അതേപോലെ തന്നെ പുരികങ്ങളിലുള്ള രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കാം സാധാരണഗതിയിൽ തൈറോയിഡ് രോഗികൾ നമ്മൾ കാണുന്നത്.
2: സാർ, ഇതിൽ രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമ്മൾ അതൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള രോഗനിർണയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന രീതിയിലുള്ള രോഗസാധ്യതകളുള്ളവരാരൊക്കെയാണെന്ന് തന്നെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്തെന്നാൽ ഇതിനു മുന്നേ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ തൈറോയിഡിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതേപോലെ പ്രായത്തിനനുസരിച്ചല്ലാത്ത അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം തീരെ വല്ലാതെ കുറഞ്ഞു പോവുക, ഹൈപ്പർ തൈറോയിഡ് കേസിൽ ഇതായിരിക്കും ഒരു ലക്ഷണം എന്ന് വെച്ചാൽ ശരീരഭാരം വല്ലാതെ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കൈകാല് വിറയൽ, നാവ് വിറയൽ. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്കിത് മനസ്സിലാക്കാം. അതായത് തൈറോയിഡ് ഹോർമോണുകളായിട്ടുള്ള T3, T4, അതേപോലെ തന്നെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന പിറ്റുവിറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ മൂന്ന് ഹോർമോണുകളുടെ നിലവാരം അതിൻ്റെ അനുപാതം തമ്മിലുള്ള അവസ്ഥകൾ നമ്മൾ നോക്കിയിട്ട് തൈറോയിഡ് ഗ്രന്ഥി വളരെ കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഹൈപ്പർ തൈറോയിഡിസമാണോ അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസമാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രക്തപരിശോധന, ഇതുകൂടാതെ സ്വതന്ത്ര ഹോർമോണുകളാണ് ഏതൊരു കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൽ FT3 FT4 എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്ക് നല്ല രീതിയിൽ തൈറോയിഡ് രോഗം സ്ഥിരീകരിക്കാം. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന തൈറോയിഡ്, പണ്ട് 1992 കാലയളവിന് മുമ്പൊക്കെ നമ്മൾ തൈറോയിഡ് രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അയഡിൻ്റെ അഭാവം അല്ലെങ്കിൽ അയഡിൻ്റെ പോരായ്മകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അയഡൈസ്ഡ് സാൾട്ടൊക്കെ ഏർപ്പെടുത്തി എങ്കിൽ പോലും പിന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന തൈറോയിഡ് രോഗാവസ്ഥകളാണ് 70-80% രോഗികളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ നമ്മളുടെ ശരീരത്തിലുള്ള മാംസ്യ തന്മാത്രകൾ തന്നെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ആൻറ്റിബോഡികൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തൈറോയിഡ്, അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ തൈറോയിഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കഴുത്തിലെ ഒരു മുഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് തൈറോയിഡ് രോഗത്തിനെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് കാണുന്ന 70-80% രോഗാവസ്ഥകളും രക്തത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് രക്തത്തിൽ ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിനെതിരെ പ്രവർത്തിക്കുന്ന മാംസ്യ തന്മാത്രകൾ, അതായത്

0: സ്കാനിലൂടെ ഈ പറയുന്ന രീതിയിലുള്ള സിസ്റ്റുകളുടെ വളർച്ച അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ്റെ വളർച്ച അല്ലെങ്കിൽ തൈറോയിഡിലും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചുരുക്കം ശതമാനമുള്ള കേസുകളാണെങ്കിൽ പോലും തൈറോയിഡിനുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതകൾ ഇതെല്ലാം നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്റ്റഡിയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അൾട്രാസൗണ്ട് സ്റ്റഡിയിൽ നമുക്ക് കിട്ടാത്ത ചില പരിശോധനകളിൽ നമുക്ക് തൈറോയിഡിൻ്റെ CT സ്കാൻ നമ്മൾക്ക് എടുത്ത് നോക്കാം, അതുകൂടാതെ MRI സ്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട് ഇതേപോലുള്ള തൈറോയ്ഡ് സ്കാനുകൾ കൂടാതെ ഇന്നത്തെ നൂതനമായിട്ടുള്ള മറ്റൊരു പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോണുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഐഡിനാണ്. അപ്പോൾ ഈ പറയുന്ന ഐഡിനെ, റേഡിയോ ആക്റ്റീവതയുള്ള ഐഡിൻ കൊടുത്തിട്ട് അത് ശരീരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശങ്ങൾ എത്രമാത്രം അത് അപ്ടേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഐഡിൻ അപ്ടേക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ഐഡിൻ അപ്ടേക്ക് ടെസ്റ്റ് നമ്മൾക്ക് നടത്താം. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശ പരിശോധന, അതായത് കോശത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് FNAC നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻസ്, PET സ്കാനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നൂതനമായിട്ടുള്ള പരിശോധനകളിലൂടെ നമ്മൾക്ക് ഒരു രോഗിയിൽ തൈറോയ്ഡ് രോഗത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ്, അത് ഏത് നിലയിലാണ്, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾക്ക് നല്ല രീതിയിൽ രോഗനിർണയം നടത്താവുന്നതാണ്.
1: സർ, തൈറോയ്ഡ് രോഗമുള്ളവർ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റു ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഭക്ഷണക്രമം?
0: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് രോഗം, അതായത് ഹൈപ്പോതൈറോയിഡിസം ആണ് 70-80% രോഗികളിലും കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ, അതായത് പ്രത്യേകിച്ചും തിയോസൈനേറ്റ്, തിയോയുറാസിൽ, ഫിനോൾ എന്നീ പറയുന്ന രീതിയിലുള്ള രാസഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ചും ക്രൂസിഫറസ് ഫാമിലിയിലുള്ള നമ്മൾ പറയുന്ന കോളിഫ്ലവർ, കാബേജ്, ടേണിപ്പ്, സ്പിനാക്സ്, അതേപോലെ തന്നെ കപ്പ, മരച്ചീനി, മധുരക്കിഴങ്ങ്, അപ്പോൾ ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസസംയുക്തങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രാസസംയുക്തങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള അയഡിനെ സാക്ഷീകരിച്ച് തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോണാക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഭക്ഷണത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഹോർമോൺ നിർമ്മിതിയെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതിന് സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം അയഡിൻ എന്നുള്ള മൂലകമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് കൊണ്ട് തന്നെ അയഡിൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കടൽ മത്സ്യങ്ങളും അതേപോലെ തന്നെ കക്ക, കൊഞ്ച്, ഞണ്ട്, ചെമ്മീൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം വളരെയധികം അയഡിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അയഡിൻ കുറഞ്ഞ, അതായത് ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള രോഗികളിൽ ഈ പറയുന്ന രീതിയിലുള്ള അയഡിൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുകൂടാതെ തന്നെ പഴച്ചാറുകൾ, കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, വാഴപ്പഴം, മഞ്ഞൾ, വെളിച്ചെണ്ണ, മുളപ്പിച്ച വിത്തുകൾ എന്നിവയും നമ്മൾക്ക് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ മത്സ്യം കഴിക്കുമ്പോൾ കടൽ മത്സ്യത്തിലാണ് കൂടുതൽ അയഡിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കടൽ മത്സ്യങ്ങൾ കഴിക്കുക, അതായത് ശുദ്ധജലത്തിലുള്ള മത്സ്യത്തിൽ അത്രമാത്രം അയഡിൻ കണ്ടന്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് സാൾട്ട് ആണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ നിർമ്മിതിയിൽ അയഡിൻ, കാൽഷ്യം, നിയാസിൻ, സിങ്ക്, വൈറ്റമിൻ B12, B6, C and E എന്നീ പറയുന്ന വിറ്റാമിനുകളൊക്കെ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവരാസന്മാത്രകൾ കൂടാതെ, അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട തവിട് കളയാത്ത അരി, അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും, നാരുകളടങ്ങിയ ഭക്ഷണം, അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഈ തൈറോയ്ഡ് രോഗികളിൽ മലബന്ധം ഒരു പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ഹൈപ്പോതൈറോയിഡ് രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അവരുടെ ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കണം. അതേപോലെ തന്നെ സിങ്ക് കൂടുതലുള്ള ഗോതമ്പ്, ബാർലി, കടല, ആട്ടിറച്ചി ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ എണ്ണയെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അത് നല്ല രീതിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡ് രോഗികൾ, അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ കുറഞ്ഞ രോഗികൾ പ്രത്യേകിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചായ, കാപ്പി, ഓറഞ്ച്, സോയ, ബദാം, തൈര്, ഇലക്കറികൾ, ചെറുപയർ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ്. അതേപോലെ നിയന്ത്രിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഗോതമ്പ്,

0: റവ, ആട്ട, മൈദ, ഓട്സ്, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, സോഡ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ അച്ചാറും ഉപ്പിലിട്ടതും, അതുകൂടാതെ ഇരുമ്പ്, കാൽഷ്യം എന്നിവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അയഡിൻ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങളും കൊഞ്ച, ഞണ്ട് പോലുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഈ പറയുന്ന രീതിയിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്റ്റിമുലേഷനൊന്നും ഇല്ലാതെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും, അതുകൂടാതെ തൈറോയിഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അയഡിൻ ഈ പറയുന്ന രോഗികൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫുഡ് നമ്മൾ കഴിയുന്നതും അയഡൈസ്ഡ് സാൾട്ട്, അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും, കടൽ മത്സ്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, മുട്ടയുടെ വെള്ള, സോയ, പിന്നെ മദ്യവും കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹൈപ്പർ തൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലുള്ള രോഗികൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ്, അതായത് നമ്മുടെ സാധാരണ കല്ലുപ്പെന്ന് പറയുന്ന രീതിയിലുള്ള അയഡൈസ് ചെയ്യപ്പെടാത്ത ഉപ്പ്, അതേപോലെ തന്നെ ബദാം, മുഴുധാന്യങ്ങൾ, കാപ്പി, ചായ, ഗോതമ്പ്, കാബേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്, ക്രൂസിഫറസ് ഫാമിലിയിലുള്ള കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കഴിക്കാം. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം നമ്മൾ ക്രമപ്പെടുത്തി, അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കുടിച്ച് നമ്മൾ അതേപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷൻ കൂടുതലടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്.
1: സർ, ഹോമിയോപ്പതിയിൽ തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയിൽ സാധാരണഗതിയിൽ ആധുനിക ചികിത്സാ വിഭാഗം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾ കൊടുക്കുന്നു, കൂടുതലായിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ ആൻറ്റി തൈറോയിഡ് മരുന്നുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള രണ്ട് നിലപാടുകളാണ് സാധാരണഗതിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹോമിയോപ്പതി വിഭാഗം ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രന്ഥിയുടെ രോഗം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ആ വ്യക്തിയുടെ മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കൊരു പേടിയോ സംശയമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ആകാംക്ഷയോ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള അളവിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ, സെറാട്ടോണിൻ, ഡോപ്പമിൻ ഇതേപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും എല്ലാം നമ്മളുടെ രക്തത്തിൽ വല്ലാതെ കൂടുന്നു. അപ്പോൾ മാനസികമായിട്ടുള്ള തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി തലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രോഗപ്രതിരോധ അവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇത് ശരിക്കും ഒരു വ്യക്തിഗത ചികിത്സയായിട്ടാണ് തൈറോയിഡ് രോഗികളെ കാണുന്നത്. എന്നാൽ പോലും തൈറോയിഡ് ഗ്രന്ഥിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയിലുള്ള ശരിയായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിഗത ചികിത്സയെ അടിസ്ഥാനപ്പെടുത്തി, അതായത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന രീതിയിലൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതി സിസ്റ്റം ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗത്തിന് പ്രദാനം ചെയ്യുന്നത്.
1: താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് പീസ് റേഡിയോയുടെ ഭാഗത്തുനിന്നും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കരംചന്ദ് മല്ലൻ, അതുപോലെ തന്നെ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്. തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ചർച്ച ചെയ്തത്. നാം ഇനി പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. ബഹുമാനനായ സഫീർ അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബിസ്മി മറന്നാൽ എന്ന കാര്യമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നാം ചൊല്ലേണ്ട ദിക്കറാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, ബിസ്മില്ലാ എന്ന് പറയണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറയാൻ മറന്നുപോയാൽ അവൻ ചൊല്ലേണ്ട ദിക്കറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മിൽ പല ആളുകൾക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ ചിലർക്കെങ്കിലും അറിയില്ല, അതല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ഇത് പ്രാവർത്തി പദത്തിൽ കൊണ്ടുവരാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ മറക്കുന്നതോ ആയ കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലാൻ മറന്നു പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എപ്പോഴാണോ അത് ഓർക്കുന്നത്, അഥവാ ഞാൻ ബിസ്മില്ല ചൊല്ലിയിട്ടില്ല എന്ന് ഏത് സമയത്താണോ അവൻ ഓർമ്മ വരുന്നത്, ആ സമയത്ത് അവൻ ഇപ്രകാരം പറയട്ടെ എന്നാണ്. പറയേണ്ടത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവ്വലുഹു വ ആഖിറുഹു എന്ന് ലാമിനും റായിനും ലമ്മ ഇട്ടുകൊണ്ടല്ല പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അത് തെറ്റാകും. മറിച്ച് ബിസ്മില്ലാഹി അവ്വലഹു, അവിടെ ലാമിന് ഫതഹൻ അവ്വലഹു, അതുപോലെ വ ആഖിറഹു, അവിടെ റായിന് ഫതഹൻ. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. ശ്രദ്ധിച്ചാണ് ചൊല്ലേണ്ടത്, ഒരിക്കലും അവ്വലുഹു വ ആഖിറുഹു എന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു അവ്വലഹു വ ആഖിറഹു, തുടക്കത്തിലും ഒടുക്കത്തിലും ആരംഭത്തിലും അവസാനത്തിലും അള്ളാഹുവിൻ്റെ നാമമാണ് നാം ഉച്ചരിക്കുന്നത് എന്ന ആശയം വരുന്ന പദമാണ്, വാചകമാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കെ എപ്പോഴാണോ ഓർമ്മ വരുന്നത്, അതൊരു പക്ഷേ ഭക്ഷണം അവസാനിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയാകാം, ഞാൻ ബിസ്മില്ല ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ, അല്ലെങ്കിൽ ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറുഹു എന്ന് പറയലാണ്. വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ തിരക്കിട്ടൊക്കെ യാത്രക്കൊടുവിലോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ ഒക്കെ തിരക്കിട്ട് നമ്മൾ ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ടാകും എങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ ആ സമയത്ത് തന്നെ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറുഹു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, തെറ്റാതെ അത് പഠിക്കുക. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറുഹു. ഒന്നുകൂടി പറയാം: ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ശ്രദ്ധിച്ച് ഈ പ്രാർത്ഥന ദിക്ക നമ്മൾ ശീലമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, അങ്ങനെ നമ്മൾ ഇന്ന് മറ്റൊരു പ്രാർത്ഥന കൂടി പഠിച്ചു. ബിസ്മി മറന്നാൽ എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്.
2: ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ഒരു അടയാളമാണ്, സംസ്കാരമാണ് അല്ലേ. അപ്പോൾ ആ ബിസ്മി മറന്നാൽ അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു
4: പരിഹാരമുണ്ട്. ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ നമ്മളൊപ്പം ചേർന്നത് ഇനി പൂമരത്തണലിലേക്ക് പോകാം. പൂമരത്തണൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ വരിക കൊച്ചു കുട്ടികളാണ്. സാധാരണ ഏറ്റവും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അപ്പോൾ
2: കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് എന്നാണ് ഇന്നത്തെ അൽ പൂമരത്തണലിൽ അവതരിപ്പിക്കുന്ന വിഷയം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ, സുഖവിവരങ്ങൾ പറയൂ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഇന്നത്തെ ഈ ഞായറാഴ്ച വളരെ അധികം സന്തോഷത്തിലാണെന്ന് ഞാൻ തോന്നുന്നു. ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് എല്ലാവരും കളിക്കാനുള്ള പുറപ്പാടിലാണോ രാവിലെ തന്നെ? ആണോ കുട്ടികളെ? കൂട്ടുകാരെ, പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നമ്മൾ ഇതുവരെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു എന്താ പറയാ, നിങ്ങളൊരു പൊട്ടക്കിണറ്റിൽ വീണു. ഓർക്കണേ, ഒരു ഉദാഹരണമാണ് കേട്ടോ. ഒരു പൊട്ടക്കിണറ്റിന് വീണിട്ട് അതിൻ്റെ പൊട്ടക്കിണറ്റിൽ അറിയാതെ വീണു. മുകളിലോട്ട് കയറാൻ ഒരു നിങ്ങൾ വീണ് നേരെ ഒരു വള്ളിയിൽ കയറി പിടിച്ചു. വള്ളിയിൽ പിടിച്ചപ്പോ താഴോട്ടൊന്ന് നോക്കിയപ്പോ അവിടെ പാമ്പുകളും ജന്തുക്കളും, നമ്മൾ പോയാൽ നമ്മളെ കടിച്ചു കീറാൻ കണക്കിന് നിക്ക. കൂട്ടുകാരേ, നമ്മളാ പൊട്ടക്കിണറ്റിൽ വീണാൽ തീരുമാനായി. അങ്ങനത്തെ അവസ്ഥയിൽ ആ പൊട്ടക്കിണറ്റിലേക്കു വീണാൽ നമ്മളെ കടിച്ച് പിച്ച് ചീന്താൻ കണക്കിന് മൃഗങ്ങൾ നിൽക്കുമ്പോൾ, ആ വള്ളി പൊട്ടി വീണാറായി നിൽക്കുമ്പോൾ, കൂട്ടുകാരെ, ആ കിണറിന്റെ ഒരു സൈഡിന്റെ ഒരു ഓരത്തു നിന്ന് ഒരൽപ്പം തേൻ നമ്മുടെ നാവിൽ വന്ന് വീഴുകയാണ്. അല്ലാ, ഉഷാറായി, നല്ല മധുരമുള്ള തേൻ. ഈ വള്ളി പൊട്ടിപ്പോകാറായി. നമ്മൾ താഴോട്ട് വീണാൽ കടി ഫറുള് ആയിരിക്കുന്ന സമയം. നമ്മൾ ആ കിണറ്റിന്റെ താഴെ വീണാൽ തീരുമാനമായി കാര്യം. ആ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? ആ തേന് നുകരി നിൽക്കുവോ, നുകർന്ന് നുകർന്ന് ആ തേൻ നുകർന്ന് നിൽക്കുവോ, അതോ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കൂ? എന്താ ചെയ്യുക കൂട്ടുകാരെ? രക്ഷപ്പെടാൻ നോക്കൂ അല്ലേ കൂട്ടുകാരെ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയുണ്ടായി കൂട്ടുകാരെ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതമെന്ന് പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നല്ല. അല്ല, അപ്പോ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മളെ പറ്റിക്കാൻ, നമ്മളെ വഞ്ചിതനാക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അവിടെയൊന്നും എവിടെയും തളരാത്ത, പതറാത്ത നല്ല മനസ്സുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് എൻ്റെ തിരിച്ചു മടക്കം കൂട്ടുകാരെ. അല്ലേ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കോ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആലടുക്കലൊക്കെ തിരിച്ചു പോകും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നന്മ നൽകിയതും അള്ളാഹുവാണ്, നമുക്ക് തിന്മ നൽകിയതും അള്ളാഹുവാണ്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ട്, ഒരു കൂട്ടുകാരൻ്റെ ഒരാൾ മരണപ്പെട്ടു, അബ്ദുക്കയുടെ വീട്ടിലെ ഒരാൾ മരണപ്പെട്ടു. അപ്പൊ അബ്ദുക്കയുടെ വീട്ടിലെ അബ്ദുക്ക മരണപ്പെട്ട വാർത്ത പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇന്ന് ആ നമ്മുടെ മുബാറക്കും മുബാറക്കിന്റെ ഉമ്മയും അങ്ങനെ കുറച്ച് ആളുകളുമായി അബ്ദുക്കയുടെ വീട്ടിലേക്ക് പോയി. അബ്ദുക്ക മരണപ്പെട്ടിരുന്നു, പാവം. അള്ളാഹുവിന്റെ വിധിയല്ലേ കൂട്ടുകാരെ മരണപ്പെടുക? നമ്മുടെ വീടിനടുത്ത് എത്ര ആളുകളാണ് മരണപ്പെടുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട് കൂട്ടുകാരെ. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് പങ്കുവെക്കട്ടെ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ മരണപ്പെട്ട, അള്ളാഹുവിൻ്റെ ഒരു വിധി വന്ന ഒരാളുടെ കഥ ഞാൻ പറയട്ടെ. എനിക്ക് ഏറ്റവും കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം, ഞാൻ പ്രയാസത്തോടുകൂടി പങ്കുവെക്കണം കൂട്ടുകാരെ. എന്താണെന്നറിയോ, എൻ്റെ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നമ്മുടെ ഒരു ജാഫർ മാമുണ്ട്, അദ്ദേഹത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ലുഹർ നമസ്കരിക്കാൻ വന്നപ്പോൾ കണ്ടു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, ആ കംപ്ലൈൻ്റ് തിരുത്തി തരണം, ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു, അസർ നമസ്കാരത്തിന് ഞാനിവിടെ കാണുകയില്ല, ഞാനൊരു ദൂരസ്ഥലത്ത് യാത്ര പോവുകയാണ്, അപ്പോൾ തിരിച്ച് മഗ്രിബിന് ഞാൻ എത്തും ഇൻഷാല്ലാ, അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ജാഫർ മാമാനടുത്ത് സലാമും പറഞ്ഞ്, അവരടുത്ത് സലാം പറഞ്ഞ് ഞാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കൂട്ടുകാരെ, ഞാൻ കേട്ട വാർത്തയുണ്ടല്ലോ, നമ്മുടെ ജാഫർ മാമ മരണപ്പെട്ടു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ വിധി സമയം എപ്പോഴാണ് വരെ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നന്മയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മളാരും പ്രതീക്ഷിക്കാതെ, നമ്മളാരും ഓർക്കാതെ, നമുക്കാർക്കും വിചാരിക്കാത്ത സമയത്തും അള്ളാഹുവിൻ്റെ തീരുമാനം വരും കൂട്ടുകാരെ. അങ്ങനെ തീരുമാനം വരുമ്പോൾ പടച്ചവനിൽ വിധി അർപ്പിച്ച് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ച് സഹിക്കാൻ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാക്കും. കേട്ടോ കൂട്ടുകാരെ? ശരി കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറഞ്ഞ കഥയുടെ ബാക്കിയിലോട്ട് വരാം. നോക്കൂ, അങ്ങനെ റാഷിദും അല്ല നമ്മുടെ മുബാറക്കും ഉമ്മയും അബ്ദുഖാന്റെ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു, അബ്ദുഖാന്റെ ഭാര്യയെ കണ്ടു, അവരുടെ കുടുംബത്തെ സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു, ആശ്വസിപ്പിച്ചു. എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്, മുബാറക്കിന്റെ ഉമ്മ പറയൻ അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവനാണ് സത്യവിശ്വാസി, അള്ളാഹു നമുക്ക് നന്മ വരുത്തട്ടെ എന്ന് പറയുന്നു. എല്ലാം അള്ളാഹിന്റെ വിധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൂട്ടുകാരെ, പടച്ച തമ്പുരാൻ വിധിച്ചതുപോലെ, പടച്ച തമ്പുരാൻ പറഞ്ഞ അള്ളാഹു എന്തു വിചാരിച്ചോ എന്തു വിധിച്ചോ അതത് നടപ്പിലാകുമെന്നത് സത്യം. അങ്ങനെ ഉമ്മ പറഞ്ഞു, സാരമില്ല, അള്ളാഹിന്റെ വിധിയല്ലേ, ഇൻഷാല്ലാ അള്ളാഹു ഇതിൽ നന്മ വരുത്തും എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. തിരിച്ചു വരുമ്പോ മുബാറക്ക് ഉമ്മാനോട് ചോദിക്കണ്ട്, മുബാറക്ക് കൊച്ചു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഉമ്മ ഉമ്മ എന്താ ഉമ്മ ഈ വിധി എന്ന് പറഞ്ഞാൽ. ഉമ്മ പറഞ്ഞു, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും മുമ്പേ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നവയും ദുഃഖമുണ്ടാക്കുന്നവയും ഉണ്ടാകും. ജീവിതത്തിൽ സുഖവും പ്രയാസവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. നോക്കൂ കൂട്ടുകാരെ, വിധി എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടുകാരെ. അള്ളാഹുവിൽ നിന്ന് വരുന്ന നന്മയായാലും തിന്മയായാലും അതാണ് വിധി. അള്ളാഹു എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അത് അപ്രകാരം നടത്തപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്കത് ദുഃഖമായി തീരും, ചിലപ്പോൾ നമുക്കത് സന്തോഷമുള്ളതായി തീരും. പ്രയാസമുള്ളതും സൗഖ്യമുള്ളതും സുഖമുള്ളതും പ്രയാസമുള്ളതും ആയി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വിധി വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്നതാണ് മറ്റൊരു സാരം. അതിനാൽ സന്തോഷമുണ്ടാകുമ്പോൾ നാം അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കണം. കൂട്ടുകാരെ, നമുക്ക് എല്ലാ വിധത്തിലും പല സന്ദർഭങ്ങളിലും പല സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോടും ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കണം. നമ്മുടെ പല കൂട്ടുകാരും അള്ളാഹുവിനോടും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിഷ്ടമുള്ള എല്ലാം കിട്ടുമ്പോൾ അള്ളാഹു നമുക്ക് കുറേ സന്തോഷം തരുമ്പോൾ പടച്ചവനിൽ നന്ദി കാണിക്കാതെ പടച്ചവനിൽ നിന്നുകേട് കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ കൂട്ടുകാരെ, തീരാ നഷ്ടമാണ് നമുക്ക്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നന്മയായാലും തിന്മയായാലും അതിൽ വിശ്വസിക്കാൻ അതിലെ അടിയുറച്ചു നിൽക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ പ്രയാസങ്ങളായാലും ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൂട്ടുകാരെ, ഇനി നോക്കൂ, ഇനി സന്തോഷമുണ്ടാകുമ്പോൾ പടച്ചവനോട് ഏറ്റവും കൂടുതൽ നമ്മൾ ശുക്ർ കാണിക്കണം. ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ക്ഷമിക്കണം. വളരെ ആത്മാർത്ഥമായും നമ്മുടെ ക്ഷമയുടെ അങ്ങേയറ്റം നമ്മുടെ ചില കൂട്ടുകാർ കാണാം. ചിലപ്പോൾ ഒരു പക്ഷേ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വഴക്ക് പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ അവരോട് വഴക്ക് പറഞ്ഞിട്ട് നമ്മൾ പിണങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ക്ഷമിക്കാതെ ഇത് എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ സൈക്കിളിൽ നിന്ന് വന്ന് വീണപ്പോൾ എൻ്റെ ഉമ്മ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ വഴക്ക് പറഞ്ഞു, ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ഷമയൊന്നുമില്ലാതെ തിരിച്ചെന്തെങ്കിലുമൊക്കെ എതിർത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒറ്റ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തി. കൂട്ടുകാരെ, ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്കും ഈ പ്രയാസം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അതേപോലെ ഈ സന്തോഷം നൽകിയതും അള്ളാഹു ആണ്. അതുകൊണ്ട് അത്തരത്തിൽ ആ പ്രയാസം ഉണ്ടാകുമ്പോൾ, ആ പ്രയാസം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആ പ്രയാസത്തിലും സന്തോഷത്തിലും പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നന്ദി തയ്യാറാകണം. അതിൽ ഏറ്റവും നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം, നല്ല രീതിയിൽ ക്ഷമ കൈക്കൊള്ളണം. അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര തീർച്ചയായും ഒരു പ്രയാസത്തിൻ്റെ കൂടെ രണ്ട് എളുപ്പമുണ്ടാകും. അപ്പോ എളുപ്പമുണ്ടാകും, അല്ലാഹു ഒരു പ്രയാസം നമുക്ക് തന്ന കൂട്ടുകാരെ എളുപ്പമുണ്ടാകുമെന്നുള്ളത്. അപ്പോ നന്മയായാലും തിന്മയായാലും അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് അല്ലാഹുവിന് മാത്രമേ അതിന് സാധിക്കൂ. ദോഷം നീക്കുവാനും ഗുണം വരുത്തുവാനും അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. അവനല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ അത്തരത്തിൽ പടച്ച തമ്പുരാൻ അല്ലാഹു അല്ലാഹു നമുക്ക് തരുന്ന ഗുണമാകട്ടെ ദോഷമാകട്ടെ എല്ലാം പടച്ചവനിൽ നിന്നാണ് എന്നുകൊണ്ട് കരുതിക്കൊണ്ടും അതിൽ സന്തോഷിക്കുവാനും സങ്കടപ്പെടുവാനും എന്നിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാനും അതുപോലെ പടച്ച തമ്പുരാനോട് എല്ലാം അകമഴിഞ്ഞു പ്രാർത്ഥിക്കുവാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അങ്ങനെ എല്ലാ നന്മകളും തിന്മകളും പടച്ചവനിൽ നിന്നുള്ളതാണെന്നും വിശ്വസിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്ന നല്ല കുട്ടികളായി നമ്മളെല്ലാവരും മാറുക. അതുപോലെ തന്നെ കൂട്ടുകാരെ, അങ്ങനെ നന്മയും ഈ തുടങ്ങിയ ഈ ആറു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുക. ഞാൻ ഇത്രയും ദിവസമായി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആറു ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ് എന്നും ഈ ആറു കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നും അതിൽ നമ്മൾ വിശ്വസിക്കണമെന്നും അതിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും അത് പടച്ചവന്റെ തീരുമാനങ്ങളെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. രണ്ട് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മൂന്ന്, അവന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. നാലേതാ കൂട്ടുകാരെ പറയൂ. നബിമാരിലുള്ള വിശ്വാസമാണ്. അഞ്ച്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. ആറ്, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ അങ്ങനെയുള്ള ഈ ആറു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല കുട്ടികളായി ഈ പീസ് റേഡിയോയുടെ പൂമരത്തണൽ ശ്രവിച്ച എല്ലാ കുട്ടികളും ഈ പൂമരത്തണലിൻ്റെ ഈ ആറു കാര്യങ്ങൾ, ഇവിടെ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങളുടെ ആറു കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അതെല്ലാം പകർത്തി നല്ല സ്വാലിഹായ മക്കളാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാം ഇനി അടുത്ത പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ അടുത്ത വിഷയവും അടുത്ത സംസാരവും അടുത്ത കഥയും അടുത്ത പാട്ടും അടുത്ത കളിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാ, ഈ ആറു കാര്യങ്ങൾ നമ്മൾ മറക്കോ? ഇല്ലല്ലോ. അങ്ങനെ മറക്കാതെ നല്ല കുട്ടികളായി അത് ജീവിതത്തിൽ പകർത്തി ഓർമ്മിച്ച് പഠിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇൻഷാ അല്ലാ നമുക്ക് കണ്ടുമുട്ടാം. അഖ്തതിമു കലാമി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മഷാല്ലാ, അപ്പോൾ നമ്മൾ കേട്ടത് പൂമരത്തണലിലാണ്. ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് എന്ന വിഷയത്തെക്കുറിച്ചാണ് അൽഫാദ് പൂന്തുറ ഇന്നത്തെ പൂമരത്തണലിൽ അവതരിപ്പിച്ചത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم
8: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്.
1: അതെ, പിശുക്കും ധൂർത്തും വിനാശത്തിന്. ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ്. കേട്ടുവരാം.
2: പിശുക്കും ധൂർത്തും വിനാശത്തിന്, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ചില സമ്പന്നർ അങ്ങനെയാണ്, മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ചു നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തന്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ചു മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണിവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു. വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോടു തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നാഗ്രഹിക്കുന്നവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവൻ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കിപ്പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാംവണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. കീശയില്ലാത്ത കഫൻ പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാകട്ടെ.
0: മഷാല്ലാ, നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ കുറഞ്ഞ
1: സമയത്തുള്ളിൽ വലിയ കാര്യങ്ങൾ പറയുന്ന ആശയങ്ങൾ പറയുന്ന നുറുങ്ങുകൾ.
0: ഇന്ന് നമ്മൾ കേട്ടത് പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലിക്കയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് കേട്ടത്.
1: അതെ, നാം ഇനി ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസ്മാ ഉൽ ഹുസ്നയിൽ ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു. അൽ കവി എന്ന നാമമാണ് ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ്സിലെക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ വിധത്തിൽ അറിയുവാനും അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് വലിയ കരുത്തും ആവേശവും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ പകരുമെന്നതിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് അൽ ഖവി എന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ നാമവും അതുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്. അൽ ഖവി എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും ശക്തിയുള്ളവൻ, അതിശക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദി ലാ യഗലിബുഹു ഗാലിബ്, അവനെ അതിജയിക്കാൻ അവനെ മുൻകടക്കാൻ ആരും തന്നെയില്ല. വലാ യുറദ്ദു ഖലാഉഹു, അവൻ്റെ തീരുമാനത്തെ ഒരാളും തടയുകയോ തിരസ്കരിക്കുകയോ ചെയ്യുകയില്ല. മാഷാ അല്ലാഹു ഖാൻ വമാലം യശ അലം യക്കുൻ, ലോകത്ത് ആരുടെയെല്ലാം വിഷയത്തിൽ എവിടെയെല്ലാം എപ്പോഴെല്ലാം എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ വേണ്ട എന്ന് തീരുമാനിച്ചത് അത് നടക്കുകയില്ല. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, സൂറത്തു ഹൂദിലെ 66-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. നിന്റെ രക്ഷിതാവ് അവൻ കഴിവുറ്റവനും അജയ്യനുമാണ്. സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്തിലും സൂറത്ത് ഹജ്ജിലെ 74-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഖുർആനിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരിക്കലും അശക്തതയോ ദുർബലതയോ ബാധിക്കാത്തവൻ, ഏത് കാര്യത്തിനും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നവൻ, സർവശക്തനായ അള്ളാഹു, അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ വിശ്വാസിക്ക് കിട്ടുന്ന കരുത്തും ആശ്വാസവും എത്രമാത്രമായിരിക്കും. റിസ്ക് അത് ചിലപ്പോൾ തടയപ്പെടുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ അറിയുമ്പോൾ ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എനിക്ക് റിസ്ക് നൽകുവാൻ കഴിവുള്ള ശക്തനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ സത്യവിശ്വാസി നിരാശനാവുകയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല. എനിക്ക് വായ കീറിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിശപ്പ് എന്ന സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശപ്പടക്കാൻ ആ വായയിലൂടെ എൻ്റെ ഭക്ഷണം എത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അവനാണ് റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ബലിഷ്ഠമായ സുശക്തമായ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് സൂറത്തു ദാരിയാത്തിൽ 58-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസ്ക് നൽകുവാൻ കഴിവുള്ളവൻ, ആ റിസ്ക് തടയാൻ കെൽപ്പുള്ളവൻ, അതേപോലെ എൻ്റെ ശത്രുക്കൾ എത്ര തന്നെ സജ്ജരും ശക്തരുമാണെങ്കിലും അവരിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ, എന്നെ ശിക്ഷിക്കുവാനും എൻ്റെ ശത്രുക്കളെ ശിക്ഷിക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ കഴിവുള്ളവനാണ് അല്ലാഹു എന്നൊരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ ഖവിയുൻ ഷദീദുൽ ഇഖാബ്, അല്ലാഹു ശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ആ ഒരു ബോധം തീർച്ചയായും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ശത്രുക്കളുടെ ആൾബലവും സൗകര്യവും സന്നാഹങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ലാ തഹസൻ ഇന്നല്ലാഹ മഅന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ, കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, ഫിറഔനും കൂട്ടരും എല്ലാവിധ സൗകര്യങ്ങളും സന്നാഹങ്ങളോടും കൂടി അവരെ വളഞ്ഞിട്ട് പിടിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന ആ സമുദ്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് തിരുത്തായി പറഞ്ഞത്, കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ, ശത്രുക്കളെ ശിക്ഷിക്കുവാൻ, അധർമ്മകാരികളെ അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന തിരിച്ചറിവ് നമുക്ക് ആശ്വാസവും കരുത്തുമാകേണ്ടതാണ്. فلما جاء امرنا نجينا صالحا والذين امنوا معه برحمه منا ومن خزي يومئذ ان ربك هو القوي العزيز. سوره هود 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, فلما جاء امرنا നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, نجينا صالحا صالح നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം രക്ഷപ്പെടുത്തി, വല്ലദീന ആമനു അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും, ബിറഹ്മത്തിൻ മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം കൊണ്ട്. അപ്പോൾ പടച്ചറബിൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അള്ളാഹു സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തി. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ നിന്ദ്യതയിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, അള്ളാഹു അജയ്യനാണ് സർവശക്തനാണ്. അപ്പോൾ നിന്ദ്യതയും നിരാശയും ബാധിക്കാതെ ദുനിയാവിൽ പരാജയപ്പെടാതിരിക്കാൻ, പരലോകത്ത് നിന്ദ്യതയും അപഹാസ്യവും വന്നു ഭവിച്ച് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനായി ഔന്നത്യത്തിനായി വിശ്വാസി അവലംബിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. പടച്ചറബിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അവൻ്റെ കുദറത്ത്, അവൻ്റെ കുവ്വത്ത് തിരിച്ചറിയാൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ മതി. പടച്ചറബിൻ്റെ കുവ്വത്തും കുദറത്തും സൃഷ്ടി പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പർവ്വതങ്ങൾ, വിശാലമായ ഭൂമി, അതേപോലെ സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ വിശാലമായ വിസ്തൃതി, അവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആ വിശാലത എല്ലാം തിരിച്ചറിയുമ്പോൾ പടച്ചറബ് സർവശക്തനാണ്, അവൻ ദുർബലനല്ല എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കും. അത് വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ്. എൻ്റെ രക്ഷിതാവ് സർവശക്തനാണ്, അവൻ എന്നെ രക്ഷിക്കും. അവൻ വലിയ അനുഗ്രഹദാതാവാണ്, അവനെല്ലാം ഉള്ളവനാണ്, അവൻ അനുഗ്രഹങ്ങൾ ചൊരിയും, സഹായിക്കും എന്ന പ്രതീക്ഷ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതവർക്ക് വലിയ കരുത്തായി മാറും. ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, നിന്റെ രക്ഷിതാവിൻ്റെ പിടുത്തം അതിശക്തമാണ് എന്നറിയുമ്പോൾ, നാം തിന്മയുടെ വക്താക്കളായി മാറിയാൽ നമ്മെ പിടിച്ച് ശിക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവ്, അധർമ്മകാരികളുടെ അക്രമവും അഴിഞ്ഞാട്ടവും കാണുമ്പോൾ അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് നിരാശപ്പെടേണ്ടതില്ല, സർവശക്തനായ അള്ളാഹു അവരെ താൽക്കാലികമായി അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നേ ഉള്ളൂ. തീർച്ചയായും അവൻ്റെ പിടുത്തം അതിശക്തമാണ്, അതിൽ നിന്ന് കുതറി ഓടുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹു വിധിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലഅഗ്ലിബന്ന അന വറുസുലി, തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും അതിജയിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അവൻ അതിശക്തനും അജയ്യനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിലാണ് ഞാൻ എൻ്റെ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ എന്ത് കാര്യവും ഭരമേൽപ്പിക്കുവാൻ, തവക്കൂലാക്കാൻ നമുക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് ആവശ്യങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ മാത്രം അവലംബിക്കുവാനും, അവനെ മാത്രം ആശ്രയിക്കുവാനും, അവനിലേക്ക് സർവസ്വവും ഏൽപ്പിക്കുവാനും തീർച്ചയായും ഒരു വിശ്വാസിക്ക് സാധിക്കും. അയാളുടെ തവക്കുൽ രൂഢമൂലമാകും, തൗഹീദ് കുറ്റമറ്റതാകും, അയാളുടെ മനസ്സ് പടച്ചറബിലേക്ക് മാത്രം തിരിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സത്യവിശ്വാസികളും ആ പ്രതിസന്ധി ഘട്ടത്തിൽ പകച്ചു നിന്ന ഒരു സാഹചര്യത്തിൽ സമുദ്രം പിളർത്തി രക്ഷപ്പെടുത്തിയവനാണ് അള്ളാഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾക്കിടയിൽ അത്ഭുതകരമായി അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഒരു കുളിർക്കാറ്റനുഭവിച്ചുകൊണ്ട്, ശാന്തിയോടെ, സമാധാനത്തോടെ, തണുപ്പേറ്റുകൊണ്ട് കടന്നു വരുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സംരക്ഷിച്ചവനാണ് സർവശക്തനായ അള്ളാഹു. അപ്പോൾ നാം അനുഭവിക്കുന്ന ഒരു സാമ്പത്തികമായ പ്രയാസം, നാം നേരിടുന്ന ഒരു ശാരീരികമായ വെല്ലുവിളി, അസുഖം, ബുദ്ധിമുട്ട്, നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വലിയ ഒരു വിഷമം, പ്രയാസം, അവിടെയൊന്നും ഒരു വിശ്വാസി ചൂളിപ്പോവുകയോ അവർ കാലിടറി വീഴുകയോ ചെയ്യുകയില്ല. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവനെ മുറുക്കെ പിടിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ആ പടച്ചറബിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല ഒരു നന്മ വരുത്താൻ, ഒരു ദോഷം മാറ്റാൻ, അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്താൻ പടച്ചറബിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ ആ കാര്യങ്ങൾ അറിയുവാനും അത് സജീവമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഒരു വിശ്വാസി പ്രത്യേകം തയ്യാറാകും. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണോ? ശക്തനായ സർവശക്തനായ എന്തിനും ഏതിനും കഴിവുള്ള സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ്റെ ആദർശത്തെ നിങ്ങൾ സഹായിക്കണം, അപ്പോൾ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകം പടച്ചറബിൻ്റെ പ്രൊട്ടക്ഷൻ സംരക്ഷണം കിട്ടാൻ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വരവേൽക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലിലായിരിക്കും, പരിരക്ഷയിലായിരിക്കുമെന്നാണ്. അപ്പോൾ സർവശക്തനായ അൽ ഖവിയ്, സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പരിരക്ഷ, ഒരു സഹായം, ഒരു സുരക്ഷാ കവചം വേണമെന്നുണ്ടെങ്കിൽ രാവിലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങി സുബഹ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവിടെ സജീവമായി അള്ളാഹുവിൻ്റെ ആ കാവലിന് അർഹത നേടണം. അള്ളാഹുവിൻ്റെ ദീനിനെയും ദഅവത്തിനെയും സഹായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ സ്വീകരിക്കുവാനുള്ള അർഹത നേടിയെടുക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഫൽ മുഅ്മിനു ഖവിയുൻ ബിഖുവത്തില്ല, അള്ളാഹു നൽകുന്ന ശക്തി കൊണ്ട് സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ ശക്തി ആർജിക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ നിർഭയത്വവും സമാധാനവും ഉണ്ടാകും. അപ്പോൾ നന്മ ചെയ്യാനും തിന്മ ഒഴിവാക്കുവാനും പടച്ചറബിൻ്റെ കുവ്വത്തിനെ സംബന്ധിച്ചും കുദറത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു ബോധവും അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. സത്യവിശ്വാസി അവലംബിക്കുന്നത്, സത്യവിശ്വാസി തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നത്, തൻ്റെ സങ്കടങ്ങളും വേവലാതികളും ബോധിപ്പിക്കുന്നത് തന്നെപ്പോലെ ദുർബലരായ ആരോടും അല്ല, വിഗ്രഹങ്ങളുടെ മുമ്പിൽ സങ്കടങ്ങൾ പറയുന്ന ആളുകൾ, മനുഷ്യരെക്കാൾ ദുർബലമായ ജീവജാലങ്ങളുടെ മുന്നിൽ ശിരസ് കുനിച്ച് ഒച്ചാനിച്ച് നിന്ന് ആവലാതികൾ പറയുന്ന ആളുകൾ, അതേപോലെ ശവകുടീരങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും ജീവികളുടെയും മുന്നിൽ സങ്കടങ്ങൾ പറയുന്ന അധമമായ അവസ്ഥയിൽ ആളുകൾ അഭിരമിക്കുമ്പോൾ സർവശക്തനായ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്ന ആത്മീയമായ ഉത്കർഷതയും ഔന്നത്യവും ശക്തിയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ പടച്ചറബിൻ്റെ ശക്തി മഹാത്മ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ സുരക്ഷാ വലയത്തിൽ അകപ്പെട്ടുകൊണ്ട് നിർഭയത്തോടുകൂടി ജീവിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ വിജയവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്, ബറകല്ലാഹു ഫീക്. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അൽ ഖവിയ്യ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തെക്കുറിച്ചാണ്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ധാരാളം നമുക്ക് അറിവുകൾ നേടാനുണ്ട്. അറിവുകൾ നേടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അസ്മാഉൽ ഹുസ്നയിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഈ അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുത്തത് ഷമീർ മദീനി.

0: നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങളെ മക്കളെ ഉണ്ടല്ല, ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, നമ്പർ ലവേഴ്സ് ആക്കി മാറ്റണം. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, ഞാൻ പോകുമ്പോൾ തന്നെ അറിയോ, മക്കളെ നിങ്ങളെ ബഡ്ജറ്റ് ഇതാണ് 100 രൂപ. ചില സമയത്ത് ഞാൻ ഐറ്റത്തിൽ ഇത്ര ഐറ്റം എടുക്കാൻ പറ്റും, 100 രൂപ 3 ഐറ്റം. അവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൈസ് നോക്കും, അല്ലെങ്കിൽ 100 രൂപ ഒരു ഫ്ലാറ്റ് ബഡ്ജറ്റ് അങ്ങ് കൊടുക്കും. അപ്പൊ എന്റെ ചെറിയ മോളുണ്ട്, ആകെ 4 വയസ്സ് 5 വയസ്സ്, ആളെന്താ ആളെന്തെന്നറിയോ, പ്രൊഡക്റ്റ് എടുത്ത് വന്നിട്ട് മൂത്താവോട് ചോദിക്കും, ഇത് എത്ര പൈസ, അപ്പൊ ഇത്ര പൈസ ബാക്കി ഉണ്ടല്ലേ. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അവരെന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. സോ ഇത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത് എന്താ ചെയ്യുക, ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. ഇനി നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ മാറണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാം.
1: ഒരു ചർച്ചയുടെ ഏതോ ഒരു ഭാഗമാണ് ഇൻഷാല്ലാ. ഇത് വീഡിയോയിൽ കാണുന്നവർക്ക് ഇതിന്റെ വീഡിയോ കൂടെ കേൾക്കാമെന്ന് കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
2: എന്തായാലും ഇതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ.
1: അതെ,
2: ഒരു സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ സാമ്പത്തിക അച്ചടക്കം ശരിക്ക് എപ്പോഴാണ് കിട്ടേണ്ടത്? ഒരുപാട് പണം ചെലവഴിച്ച് ജീവിതത്തിലെല്ലാം തൊലഞ്ഞ് അവസാനം ഇനി ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാ എന്ന് ചിന്തിക്കുന്നിടത്തല്ലല്ലോ വേണ്ടത്. അത് ശരിക്കും ഒരു കൾച്ചറായി രൂപപ്പെട്ട് വരേണ്ടത്. അതിൻ്റെ പ്രധാന പങ്ക് ആർക്കാ?
1: രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അവിടെ എല്ലാം തൊലഞ്ഞിട്ട് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് വേറെ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരു ചെറുപ്പത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആളുകളും ആ രൂപത്തിലാണ് ചിന്തിക്കുക. ഏതായാലും കല്യാണമൊക്കെ കഴിയട്ടെ, അവന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആ ഒരു കൺസെപ്റ്റ് പല ആളുകൾക്കുണ്ട്. എപ്പോന്നറിയോ, ഈ പറഞ്ഞ പോലെ ഒരു ചെലവഴിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ഒന്നും ഒരു കണക്കും കാര്യമില്ലാതെ, പിന്നെ ഒരു നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാം. ഒരു 20 വയസ്സ് 25 വയസ്സിൻ്റെ ഇടയിലൊക്കെ കുട്ടികൾക്ക് ഏതായാലും ഉണ്ടാവും. നമ്മൾ കൈ അഴിഞ്ഞ് കുട്ടികൾക്ക് പൈസ, അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കും, ഒരു 100 രൂപ വേണം, ആയിക്കോട്ടെ 100 രൂപ കൊടുക്കാം. നമ്മളിപ്പോൾ എന്താ ചിന്തിക്കുവല്ലേ, ഇപ്പം എൻ്റെ വാപ്പ അല്ലെങ്കിൽ നമ്മളെ വാപ്പയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നു, പ്രയാസത്തിലും അത് പെങ്ങന്മാരുണ്ടാവും, വേറെ മക്കളുണ്ടാകും, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ കുറഞ്ഞ കൂലിയിൽ അവർക്ക് പിന്നെ ഇത് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ച സമയത്ത് നമ്മൾ വാപ്പയിൽ നിന്ന് ചെയ്തിട്ടില്ല, നമുക്ക് വേണ്ടത്ര തന്നിട്ടില്ലായിരുന്നു എന്നാണ് ന്യായം പറയാം. നമ്മൾ ന്യായമോ ന്യായീകരണമോ അല്ലേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏതായാലും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്താ ചോദിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്നൊരവസ്ഥയിൽ കുട്ടികൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഞാൻ എന്ത് ചോദിക്കുന്നോ അതെൻ്റെ കുട്ടി വാപ്പ എന്ത് ചെയ്യുന്നുണ്ട്,
2: തരുന്നുണ്ട്.
1: അവർ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ അവരുടെ ചിലവിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യശീലമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കിയാൽ മതി. അപ്പോൾ അറിയാം, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവരുടെ നമ്മളുടെ മനോഗതിയാണ് അവർ ചിലവഴിക്കുന്നതിൻ്റെ അവരുടെ മനസ്ഥിതി. നമ്മൾ ഏ രൂപത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്, ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പാപ്പാനോട്ട് ഒക്കെ ചിലവാക്കണ്ട കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ആവശ്യത്തിന് മാത്രം ചിലവാക്കിയാൽ മതി. 50 അവൻ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, നമ്മളെന്ത് ചെയ്യും, 100 എടുത്ത് കൊടുക്കും. അപ്പം ഞാനാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊക്കെ മനസ്ഥിതി അതുണ്ടാവും, ഇത് നമുക്ക് ചെറുപ്പത്തിൽ എന്തായാലും കിട്ടിയില്ല, അപ്പോൾ ഇനി ഇവർ എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 50 ചോദിക്കുമ്പോൾ 100 കൊടുക്കും. ഒന്നുകിൽ തിരിച്ചു വരുന്ന സമയത്ത് അപ്പാടിക്ക് ആ 50 ആണ് ചോദിച്ചിരുന്നത്, ഞാൻ 100 തന്നിരുന്നല്ലോ, ബാക്കി 50 എന്താ ചെയ്ത്, അത് വാപ്പ എന്നും ചോദിക്കാറില്ലല്ലോ, ഞാനതും കൂടെ ചിലവാക്കി എന്ന് പറയുന്നിടത്തേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ എന്ന് നന്നായി നമ്മൾ രക്ഷിതാക്കൾ നോക്കണം. ഒന്നത്, രണ്ടാമത് ഇപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ കേട്ടല്ലോ, നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മളെ ബഡ്ജറ്റ് ഇത്രയാണ്. ഇപ്പം ഏതൊരവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുക എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നു, മറ്റൊരു ഗതി പരഗതി ഇല്ലാത്ത ഒരു പൈസ നമ്മളെ മണി ബോക്സിലിട്ട് വെച്ച് കൂട്ടി വെച്ച് ഒരു വർഷത്തെ സമ്പാദ്യം അടുത്ത ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വെച്ചിരുന്നു നമ്മൾ അല്ലേ ഉണ്ടായിരുന്നു. അതെന്താ കാരണം, ഉപ്പാൻ്റെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ ഒന്നും ഒരു ട്രിപ്പ് പോകാൻ കഴിയാത്തൊരവസ്ഥ അന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കുടുംബത്തിലെ ഒരു കല്യാണത്തിന്, അതും 10-ഓ 15-ഓ കിലോമീറ്റർ ദൂരെയുള്ള കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു അന്ന്. കാരണം

0: രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ രൂപത്തിലൊരു ശ്രദ്ധയും കരുതലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ എത്ര തന്നെ കൊടുത്താലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. എനിക്കെന്നെ അറിയാവുന്ന മക്കളുണ്ട്, ഇപ്പം ചെറിയ കുട്ടികൾ, പിന്നെ വാപ്പ കൊടുക്കുന്ന ബസ് ചാർജ് ഉണ്ടല്ലോ, സ്കൂളിലേക്ക് പോകുന്ന ബസ് ചാർജ്, അത് ശീലമാക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. ഇത് സി ടി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനും സ്കൂളിലേക്ക് പോകാനും കൊടുക്കുന്ന 5 രൂപ, ഈ 5 രൂപ എന്ത്, ഇവർ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകിൽ ഇവർ ചങ്ങാതിമാരൊപ്പം നടക്കും, ഇല്ല എങ്കിൽ കാണുന്ന ബൈക്കിന് ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകും. അതാ ഞാനത് തുടക്കം തന്നെ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ചില കുട്ടികൾ അതിൻ്റെ അവരെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു കുട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവൻ 5 രൂപ അങ്ങോട്ടും 5 രൂപ അങ്ങോട്ടും, ഡെയിലി 10 രൂപ അവന് വണ്ടിക്കൂലി വേണം, പിന്നെ എന്തെങ്കിലും ഉമ്മയോ വാപ്പയൊക്കെ അവൻ്റെ കയ്യിൽ മിഠായി വാങ്ങാനുള്ള പൈസകളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഇവൻ എന്ത് ചെയ്യും, സ്ഥിരം അധിക ദിവസവും, സ്ഥിരം എന്നുള്ള വാക്കല്ല, അധിക ദിവസവും ഇവൻ ഈ പൈസ വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മണി ബോക്സിലിടും. എന്നിട്ട് ഒരു വർഷത്തെ അവൻ്റെ സമ്പാദ്യം, ഈ എടുത്തു വെച്ച പൈസ അവൻ്റെ ഉറ്റ കൂട്ടുകാരന് പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുത്തു എന്നാണ് പറഞ്ഞു.
1: വെരി ഗുഡ്.
0: വാപ്പാനോട് കുറിച്ച് അത് ഞാൻ അതൊരു ഒരു ശൈലിയാണ്, കുട്ടികളുടെ ഒരു ഓരോരുടെ ചിന്തയാണ്, അതന്നെ വേണമെന്നൊന്നല്ല ഞാൻ പറയണത്. നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്, സമ്പാദ്യശീലമുണ്ടാക്കുക, ഒപ്പം ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക. ചില കുട്ടികൾ സമ്പാദിക്കാൻ മാത്രമേ പഠിക്കുള്ളൂ, എത്രയായാലും ചിലവഴിക്കാൻ അവരെ കയ്യിൽ നിന്ന് കിട്ടൂല, അങ്ങനെയും പാകാൻ പാടില്ല. എല്ലാം ഒരു പാകത്തിന് ചിലവഴിക്കാനും അറിഞ്ഞ് ചിലവഴിക്കാനൊക്കെ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വോയിസിൽ നമ്മൾ കേട്ട കുറേ ആംഗിളുകളുണ്ട് ഇതിന്, ഏത് വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതും അതിലൊരു ശബ്ദമുണ്ടല്ലോ, വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 100 രൂപയിലധികം നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ, അത് വാപ്പാക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും.
1: അല്ല, അത് കുട്ടികളാവുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, കുട്ടികളായിരുന്ന സമയത്ത്, വലുതാവുമ്പോഴാണ് മനസ്സിലാവാതെ വരുന്നത്.
0: അതെ അതെ.
1: കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ മോനെ 4 വയസ്സ് 5 വയസ്സായിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം അതിങ്ങനെ പറയുമ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നി ഈ പറയണൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ആ മിഠായി ചിലപ്പോൾ അത് ഇത് ഇതങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞു അപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഉണ്ടാവുമ്പോൾ വാങ്ങിയാൽ പോരെ. അപ്പോൾ ഒന്ന് മുതക്ക് നോക്കി ഇങ്ങനെ നോട്ട് ആണോ, ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേറെ വന്നു, അപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മതിയിട്ടോ, ഉണ്ടോ,
0: അതാണ്
1: ഉണ്ടെങ്കിൽ മതിയിട്ടോ, ഉണ്ടോ, അപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ വാങ്ങാൻ, ഉണ്ടെങ്കിൽ മതിയിട്ടോ.
0: മാത്രമല്ല താത്താരെ ചിലപ്പോൾ തിരുത്തും ചെയ്യും, താത്താരൊക്കെ പൈസ ഉണ്ടാവില്ല
1: കേട്ടോ. അത് ചെറിയ കുട്ടിയൊക്കെ മനസ്സിലാവും, എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ കുറെ വലുതായി ഇത് ശീലിച്ചതൊന്നും നേരത്തെ സുലായി പറഞ്ഞ പോലെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞിട്ട് അതെന്തല്ലാന്ന് എനിക്ക് കിട്ടിയാൽ മതിയാവൂ.
0: അതെ, അവിടത്തേക്ക്
1: എത്തണം.
0: മാത്രമല്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താ, ഇപ്പൊ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് അവിടുന്നാണ്, ഒരു കല്യാണ പ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവന്റെ കയ്യിൽ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല, എല്ലാം ചിലവഴിച്ച് ശീലിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് ശീലിച്ചവരെന്ത് ചെയ്യും, അവൻ്റെ ആ സ്വന്തം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മിക്കവാറും കല്യാണത്തിന് ശേഷമാണല്ലോ. അവിടുന്ന് അങ്ങോട്ട് അവനൊരു സാമ്പത്തിക അച്ചടക്കം, അത് ചിലവഴിക്കുന്നതിലും വാങ്ങുന്നതിലും തിരിച്ചു കൊടുക്കുന്നതിലും അതുപോലെ തന്നെ സ്വരൂപിച്ച് വെക്കുന്നതിലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവും. അത് നമ്മളടക്കം, നമ്മളൊന്നും അതിൽ 100% പെർഫെക്റ്റ് ആയിട്ടല്ല ഈ പറയണത്, എങ്കിലും അത് വലിയൊരു സംഭവമാണ്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
1: വസല്ലം സംഭവമാണ്,
0: ചിലവഴിക്കാൻ പറഞ്ഞ അതേപോലെ തന്നെ തനിക്ക് വേണ്ടി കരുതി വെക്കാനും റസൂൽ ചെയ്തിട്ടുണ്ട്.
1: പിന്നെ അവിടെ നമുക്കൊരു പോളിസി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ തകർന്നു പോകുന്ന അവസ്ഥ വരും. കാരണം നമുക്ക് പിടിച്ചാൽ കിട്ടാത്തോടത്ത് എത്തണം അവസാനം.
0: അതെ അതെ. നമ്മളെ ആവശ്യങ്ങൾ കൂടും, എന്താണ് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമ്മൾ ചിന്തിക്കൂല.
1: ഇപ്പൊ
0: പറഞ്ഞല്ലോ 100 രൂപക്കുള്ള സാധനം 3 എണ്ണങ്ങൾ എടുത്തോളേ, 3 അപ്പുറം നിങ്ങൾ ആവശ്യമല്ല,
1: ആവശ്യമല്ല,
0: 3 എടുത്താൽ തന്നെ നിങ്ങൾ ആവശ്യമാണ്. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ആ സാധനം ഇട്ട് കൊടുക്കണത്, ആവശ്യം ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യം എന്ന വാക്ക് വേണ്ട, ആവശ്യത്തിനപ്പുറത്തുള്ളതാണ്.
1: ഇതിലൊരു 4-5 പോയിന്റുകൾ നമുക്കെല്ലാം ചേർത്ത് ജസ്റ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, സാമ്പത്തിക കച്ചവടത്തിന്റെ ഒന്ന് സലഹ പറഞ്ഞ പോലെ ഒരു പോക്കറ്റ് മണി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം, എന്നിട്ട് അവരനുഭവത്തിലൂടെ പഠിക്കണം ഈ പണം ചെലവഴിക്കാനുള്ളതും സൂക്ഷിക്കാനുള്ളതുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാം.
0: അതെ.
1: എന്നിട്ട് ഈ തുക വെച്ചിട്ട് അവനോട് എങ്ങനെ ഒരു ബജറ്റ് ഉണ്ടാക്കണം എന്ന് കുട്ടിനെ പഠിപ്പിക്കാം. അതിലൊരു ഒരു പോയിന്റ് അതാണ്, അവരെ എങ്ങനെ സ്പെൻഡ് ചെയ്യാം, എത്ര സൂക്ഷിച്ചു വെക്കാം എന്നുള്ള കാര്യം. രണ്ടാമത്തെ സേവ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നുള്ള സംഗതി. അതായത് ഈ 3 ഭാഗമായിട്ട് ഇതിനെ പ്രത്യേക ഭാഗങ്ങളായിട്ട് തിരിക്കുകയെന്ന് പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണം, പണം സൂക്ഷിച്ചിരിപ്പ് കരുതിയിരിപ്പുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ആവശ്യമുള്ള കുറച്ച് വെച്ചിട്ട് ആവശ്യം വരുന്ന സമയങ്ങളിൽ അതിൽ നിന്ന് അവൻ എടുക്കാൻ പറ്റും. പിന്നെ ചെലവഴിക്കാൻ പറ്റുള്ളത്, ഉദാഹരണത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചില മിഠായി വാങ്ങണം അവൻ്റെ കയ്യിൽ നിന്നുള്ള എടുക്കുക. അപ്പോൾ അവൻ്റെ കയ്യിലിരിപ്പുള്ളൊരു പൈസ കൊണ്ട് അവൻ

0: ഗിഫ്റ്റായി വാങ്ങി.
1: യെസ്,
0: ആ കുട്ടിയിലേക്ക് അത് കിട്ടും. മറ്റൊന്ന് ഷെയറിങ്. ഇത് എനിക്കുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല, വേറെ ആൾക്ക് കൊടുക്കാൻ ഒരു ഷെയറിങ് മൈൻഡ് കുട്ടിയിലുണ്ടാക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ എംപതറ്റിക് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ. മൂന്നാമത്തെ കാര്യം നീഡ്സും വാണ്ട്സും വേർതിരിക്കുക എന്നുള്ളതാണ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് നീഡ്സ്. ആഗ്രഹങ്ങൾ ഉണ്ടാവും, വാണ്ട്സ് ഉണ്ടാവും. പൈസ മുഴുവൻ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടി ചെലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആവശ്യം നോക്കിയിട്ടേ ചെലവഴിക്കാവൂ എന്നുള്ള. അതിൽ ചിലപ്പോൾ കുട്ടിയുടെ ചർച്ച ചെയ്യേണ്ടി വരും. കുട്ടിയുടെ വസ്ത്രമായിരിക്കും ചിലപ്പം നീഡ്സ് ഉണ്ടാവുക, ഒരു ആവശ്യമായിട്ട് വേണ്ട കാര്യമുണ്ടാവും. ആ വസ്ത്രത്തിന് തടസ്സമായിട്ട് അവൻ്റെ വാണ്ട്സുകൾ ആ എന്നെ വരരുത്, ആഗ്രഹങ്ങൾ വരരുത്, ആ ഒരു ചിന്ത. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും ലീഡ് ബൈ എക്സാമ്പിളാണ്. ഒരു നല്ലൊരു മോഡലിങ് അത് ബാപ്പ അല്ലെങ്കിൽ ഉമ്മ പണം ചെലവഴിക്കുന്നിടത്ത് കുട്ടി ശ്രദ്ധിക്കൂ. ഇത് തോന്നൊക്കെ വാങ്ങുന്ന ഒരാളല്ല, അതിൽ ഒരു ഒരു അച്ചടക്കമുണ്ട് എന്നുള്ള കുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പണത്തെക്കുറിച്ച് സംസാരിക്കണം കുട്ടികളോട്. ഒന്നും മിണ്ടാതിരിക്കും, പൈസൻ്റെ കാര്യം ഒന്നും കുട്ടീൻ്റെ പറയില്ല. അപ്പോൾ അവിടെ ചിലത് ഇത്ര ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചിക്ക് വരുന്ന വരുമാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. നമുക്ക് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് വാങ്ങാം. കുറച്ചുകൂടി ആത്മീയമായി പറയാം, നമുക്ക് നല്ല കാര്യങ്ങൾ ചിലവഴിക്കാനൊക്കെ മുമ്പ് പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ഉണ്ടാവണം. ശരിയായ അപ്പം സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സമ്പാദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഇതൊക്കെ കുട്ടികളെ ശരിക്കും എന്ത് ചെയ്യണം, ഇസ്ലാമികമായ കൾച്ചറിലൂടെ പണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം.
1: യെസ്, വലിയൊരു ചിന്തയാണ് ആ ഒരു കുറഞ്ഞ വാക്കുകളിൽ. ഇതൊരു ചർച്ചയുടെ ഭാഗമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രസക്തമെന്ന് തോന്നുന്ന ആ ഒരു വാക്കാണ് അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
2: ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്.
3: സമ്പാദ്യത്തിൻ്റെ വില എന്ന ടോപ്പിക്കിൽ ഇന്നത്തെ കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വേട്ടി, നമ്മുടെ കുട്ടികളുടെ സലാമങ്കിൾ.
2: അതെ, വേട്ടിയങ്കിൾ,
3: വേട്ടിയങ്കിൾ. അതെ,
2: കഥ കേട്ടു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ധനികനായ വ്യാപാരി, അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. മരമണ്ടനായിരുന്നു അവൻ. ദിവസവും അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് ധൂർത്തടിക്കുകയായിരുന്നു അവൻ്റെ തൊഴിൽ. കൂട്ടുകാരെ, സമ്പാദ്യത്തിൻ്റെ വില എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേട്ടല്ലോ, നമുക്ക് കഥയുടെ ബാക്കി പറയാം. അപ്പോൾ പേസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ കഥ പൂർണ്ണമായി കേൾക്കണം. നമുക്ക് കഥ തുടരാം. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം വ്യാപാരി പറഞ്ഞു, നിനക്ക് ഞാൻ 10,000 രൂപ ഒരുമിച്ച് തരാം, പക്ഷെ ഒരു കരാറിന്മേൽ മാത്രം. നീ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 25 രൂപ എനിക്ക് കൊണ്ടു തരണം. ജോലി ചെയ്ത് 25 രൂപ സമ്പാദിക്കുക എന്നത് നിസ്സാര കാര്യമല്ലേ, അതിനു പകരം കിട്ടുന്നതോ 10,000 രൂപ. അവൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും 25 രൂപ സമ്പാദിക്കുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പുറത്തിറങ്ങി. ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും 25 രൂപ വാങ്ങി അച്ഛന് നൽകാമെന്നാണ് അവൻ വിചാരിച്ചത്. അവൻ പല കൂട്ടുകാരെയും സമീപിച്ച് 25 രൂപ കടം തരുമോ എന്ന് ചോദിച്ചു. ധനികനായ വ്യാപാരിയുടെ മകൻ 25 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടുകയോ? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് കരുതി ആരും ക്യാഷ് കൊടുത്തില്ല. അവസാനം 25 രൂപ ജോലി ചെയ്ത് സമ്പാദിക്കാൻ തന്നെ അവൻ വിചാരിച്ചു. ഒരു ജോലിക്ക് വേണ്ടി അവൻ അലഞ്ഞു തിരിഞ്ഞു. ഒരിടത്ത് ഒരു കൃഷിക്കാരൻ്റെ പറമ്പിൽ പഞ്ഞികൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അവൻ കൃഷിക്കാരനെ സമീപിച്ച് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. കൃഷിക്കാരൻ പറഞ്ഞു, ഒരു ജോലി തരാം, ഈ കാണുന്ന പഞ്ഞി മുഴുവൻ പെട്ടിയിലാക്കിയാൽ 25 രൂപ തരാം. ഓ, പഞ്ഞി പെട്ടിയിലാക്കുക, വളരെ എളുപ്പമുള്ള പണിയാണല്ലോ എന്ന് ആദ്യം അവൻ വിചാരിച്ചു. 25 രൂപ കൂലിയായി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവന് കൂടുതൽ സന്തോഷവുമായി. അവൻ ആവശ്യം 25 രൂപയായിരുന്നല്ലോ. ജോലി ചെയ്ത് അവൻ വിയർത്തു, നല്ല ക്ഷീണം തോന്നി. 10,000 രൂപയെ ഓർത്ത് അവനെല്ലാം സഹിച്ചു. രാത്രിയായപ്പോൾ ജോലി കഴിഞ്ഞ് പണം വാങ്ങി അവൻ വീട്ടിലേക്ക് തിരിച്ചു. സന്തോഷത്തോടെ അച്ഛൻ്റെ കയ്യിൽ രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ അച്ഛൻ പറഞ്ഞ 25 രൂപ, 10,000 രൂപ വേഗം എനിക്ക് തരൂ. മകൻ കൊടുത്ത നോട്ടുകൾ ഓരോന്നായി എടുത്ത് അച്ഛൻ പുറത്തേക്കെറിഞ്ഞു.
0: 25-ാമത്തെ നോട്ട് പുറത്തെറിയാൻ തുടങ്ങിയതും മകൻ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അച്ഛൻ, ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചു കൊണ്ടുവന്ന പണം ദൂരേക്ക് എറിഞ്ഞു കളയുകയാണോ? അച്ഛൻ മകനെ ഒന്ന് തുറച്ചു നോക്കി. നീ സമ്പാദിച്ച പണം ദൂരെ എറിഞ്ഞപ്പോൾ നിനക്ക് വേദന ഉണ്ടായി അല്ലേ? അപ്പോൾ എന്റെ സമ്പാദ്യത്തിന് വിലയൊന്നുമില്ലേ? എന്റെ പണം എത്രയാണ് നീ ധൂർത്തടിച്ച് കളഞ്ഞതെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ നിനക്ക് സമ്പാദ്യത്തിന്റെ വില മനസ്സിലായല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. മകന് തന്റെ തെറ്റ് മനസ്സിലായി. ഇനി പണമൊന്നും ധൂർത്തടിച്ച് കളയുകയില്ലെന്ന് അച്ഛൻ ഉറപ്പുകൊടുത്തു. അന്ന് മുതൽ മകൻ കഠിനാധ്വാനിയും പരിശ്രമിയുമായി മാറി. കൂട്ടുകാരെ, സമ്പാദ്യത്തിൻ്റെ വില എന്ന കഥ കേട്ടല്ലോ. നമ്മളങ്ങനെ നമ്മളുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെയൊക്കെ കാശ് ധൂർത്തടിച്ച് കളയാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് ഉപദേശിക്കാൻ പറ്റണം. നമ്മളടുത്തുനിന്ന് ഒരിക്കലും പണം അനാവശ്യമായി ചെലവഴിക്കുന്നത് ഉണ്ടാവാൻ പാടില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ പേസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹ്. നല്ല ഒരു കഥയായിരുന്നു വീട്ടിയങ്കിളിൻ്റെ അവതരണം. സമ്പാദ്യത്തിൻ്റെ വില എന്ന വിഷയത്തിൽ ഇന്ന് നല്ലൊരു കഥ നാം കേട്ടു.

0: ഇനി നാം പോകുന്നത് ജനക്ഷേമ പ്രോഗ്രാമിലേക്കാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളെ എന്നുമായി ഷെയർ ചെയ്തത്. ബഹുമാന്യനായ ലത്തീഫ് തെച്ചി സാഹിബാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം.
2: യാതൊരു ഞാൻ പറഞ്ഞേ 500-നും കഞ്ഞിക്കും വന്നവനാ ഞാൻ. അന്ന് 500 ശമ്പളവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നതാ, ഞാൻ എൻ്റെ കമ്പനിയിൽ 36 വർഷങ്ങൾക്ക് വരുമ്പോൾ ഞാനൊരു ഗാർഡനറാ, ഒരു ലേബറാണ്, ലേബർ. പക്ഷേ എൻ്റെ പ്രാർത്ഥന സഭ സ്വീകരിച്ചു. 4-5 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ആ കമ്പനി ടീം ലീഡറാക്കി മാറ്റി. 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പ് ലീഡറായി ഫ്രഞ്ച് മാനേജ്മെൻറ്റിൽ. 12 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർമാനായി. 18 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർവൈസറായി. ഇപ്പം ഞാൻ ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. നമ്മൾ അല്ല, അത് നമ്മൾ എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ വന്നു, ഞാൻ പെട്ടു. പക്ഷേ വീണത് വിദ്യയാക്കാൻ വേണ്ടി
1: അവിടെ ഞാൻ നിലവിളിച്ചിരുന്നിട്ട്
2: ഒരു കാര്യമല്ല. വീണത് വിദ്യയാക്കാൻ ഞാൻ പത്രപ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ, സാമൂഹ്യ പ്രവർത്തകനായ, സന്നദ്ധ പ്രവർത്തകനായ, ഞാൻ എന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചു ട്രേഡ് യൂണിയൻ ലീഡറായ, PLC നിയമങ്ങൾ പഠിച്ച ഞാൻ, ഒന്നുമല്ലാത്ത ഒരു പൂന്തോട്ടത്തിൽ വെള്ളമടിക്കുന്ന ഒരു നഴ്സറിയിലെ ചെടിയെടുക്കുന്ന ആളാണെങ്കിൽ ഇന്ന് അതേ കൊട്ടാരത്തിൽ എഞ്ചിനീയറായി ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആയി ജോലി ചെയ്യാൻ കഴിയുന്ന അൽഹംദുലില്ലാ. അത് പഠിച്ചവന് എനിക്ക് വന്ന സൗഭാഗ്യം. ഞാൻ എൻ്റെ മോൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹ്യൂമൻ റിസോഴ്സ് HR PR കഴിഞ്ഞു മിനിഞ്ഞാന്ന് ഇറങ്ങി. ആഷിഖ് മുഹമ്മദ് എൻ്റെ മകൻ. എനിക്ക് 3 മക്കളാണ്. എൻ്റെ മൂത്ത മകള് MA സൈക്കോളജി, അവളും ഫറൂഖ് കോളേജിൽ പഠിച്ചു, പിന്നെ അലിഗഡ് പോയി, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അരീക്കോട്ടേക്കാണ് കല്യാണം കഴിച്ചത്, അമൽ എന്ന് പറയും. എൻ്റെ ഭാര്യ എഞ്ചിനീയറാണ്, 32 വർഷമായി. അല്യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളുണ്ട്, ഇവിടെ മുമ്പ് അബ്ദുൽ വഹാബിന്റെ സ്കൂളായിരുന്നു. അവിടുത്തെ വൈഫ് അവിടുത്തെ സ്കൂളിലെ സൂപ്രണ്ടാണ്. ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ വാപ്പക്ക് ഒരു പിന്നെ ചീഫ് ഓഫ് എഞ്ചിനീയർ ആ 36 കൊല്ലം എടുത്തു, അതുകൊണ്ട് നീ വരുമ്പോ MA HR PR ഒക്കെ കഴിഞ്ഞല്ലേ ഒരു മാനേജറായിട്ട് എന്നെ നീ വരണമെന്ന് എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹമാണ്. അത് പേടിക്കേണ്ട ഉപ്പ, ഞാൻ മാനേജറിൽ പോസ്റ്റിന് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു മകളുണ്ട് ഷൈമ, കുറച്ചൊരു അസുഖം, മാനസിക പ്രയാസങ്ങളൊക്കെ. പ്രത്യേകം ദുആ ചെയ്യണം. കാരണം അറിയോ, ഞാൻ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് നമ്മളെ രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒരു ചെറിയ മകൾക്ക് ഒരു മാനസിക പ്രയാസം വന്നപ്പോൾ, അസുഖം വന്നപ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പെട്ടെങ്കിൽ, ഒന്നും കാണാൻ കൊള്ളാത്ത ഒരു സൗന്ദര്യവുമില്ലാത്ത 10,000 സൃഷ്ടിച്ചവൻ ഓരോ സെക്കൻഡിലും വെടിയേറ്റ് പലസ്തീനിലും മരിക്കുന്ന കുട്ടികൾ, നമ്മളെ നാട്ടിലുള്ള അഗതികളും അനാഥരും മന്ദബുദ്ധികളും ഒറ്റപ്പെട്ടു പോയ യതീമായ സംരക്ഷിക്കാനുമില്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന പഠിക്കാൻ സൗകര്യവും ഫീസും ഇല്ലാത്ത 10,000 സൃഷ്ടിച്ച പടച്ചവൻ, ഇവരോടൊക്കെ ഔദാര്യം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ മക്കളെ വാസം ഒന്നുമല്ല അത്, നമ്മളെ സ്വർഗം കിട്ടാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ സേവനത്തിന് മാതൃക കിട്ടാൻ അള്ളാഹു കൊടുത്തൊരു സൗദാര്യമായിരിക്കും. കാരണം ആ കുട്ടിനെ സ്നേഹിച്ച്, ആ കുട്ടിയെ പഠിപ്പിച്ച്, ആ കുട്ടിക്കിന്റെ മുമ്പിൽ ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ വാഗ്ദത്തം ചിലപ്പോൾ സ്വീകരിക്കാൻ നമുക്കുള്ള അവസരം തരാണോ? ആ പ്രാർത്ഥനയിലാണ് ഞാൻ എപ്പോഴും റബ്ബി. എന്റെ വിജയത്തിന് പിന്നീട് എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത്ത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ആമി റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക അൻത സമീഉ ദുആ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പടച്ചോ കേൾക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അള്ള കേൾക്കാതിരിക്കൂല.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ്, പിന്നെ ലത്തീഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ലത്തീഫ് സാഹിബിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നടത്തണം എന്നുള്ളത് ഇതൊരു വസിയത്തായിട്ട് സ്വീകരിക്കണം. ഇൻഷാല്ലാ നമുക്കിനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന പിന്നെ മിക്കവാറും പല കേസുകളും നമ്മൾ നാട്ടിൽ നിന്ന് ഹൗസ് ഡ്രൈവർ വിസയിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അറബി പറയും, ലൈസൻസൊന്നും വേണ്ട, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വലിയ കേസിൽപ്പെട്ട ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ ഒരാളിങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ നിർബന്ധിത ആവേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ഒരു പിന്നെ എന്താണെന്നുള്ളതും, ഇനി അഥവാ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന്
2: അതില് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്ന് ഒരു 3 മാസം പ്രൊബേഷണറി പീരീഡ് ചിലപ്പോൾ ഇക്കാമയും ഉണ്ടാവില്ല, ലൈസൻസും ഉണ്ടാവില്ല, ഒന്നും സൗദികൾ തരൂ സ്വദേശികൾ തന്നോളൂ. അതിന്റെ കാരണം സൗദി ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഇന്റർനാഷണൽ ലേബർ ലോ അനുസരിച്ച് 90 ദിവസത്തെ പ്രൊബേഷണറി പീരീഡാണ്. ഈ പീരീഡിൽ അവർ നോക്കുകയാണ് ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, സത്യസന്ധനാണോ, വിശ്വസ്തനാണോ, മാന്യനാണോ, ദേശക്കാരനാണോ എന്ന് നോക്കാനുള്ള അവകാശം ഉൾക്കുണ്ട്. നമുക്കുണ്ട്, ഇയാളെ കൂടെ നിൽക്കാൻ പറ്റുമോ, പറ്റൂല, ഇല്ലേ, 90 ദിവസം വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ലൈസൻസ് തരാതെ വണ്ടി ഓട്ടാൻ പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒന്നും ഓടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 6 വർഷമായി സൗദിൻ്റെ കൂടെ ജോലി ചെയ്യുക, എനിക്ക് ലൈസൻസ് ഇല്ല ഈ 6 വർഷമായിട്ടെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനാണ്. എംബസി അറിയിച്ചോ? ഇല്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചോ? ഇല്ല. പോലീസ് സ്റ്റേഷനിലോ വക്കീലിനോ അറിയിച്ചോ? ഇല്ല. ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സൗദി പറയും, സ്വദേശിയായ ആരാണെങ്കിലും അയാൾ കമ്പനിക്കാർ പറയും അന മാഫി മസൂൽ, 6 കൊല്ലം ഞാൻ മസൂലാണെന്ന് പറഞ്ഞാൽ കൈയെടുക്കും. ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ലൈസൻസിന് വലിയ പൈസ ഒന്നും വരില്ല. പക്ഷേ ആ വന്നിരിക്കുന്ന വീട്ടിലെ ആ ഗ്രഹനാഥൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ, കുടുംബാവസ്ഥ, സാമ്പത്തികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവിതം ഒരു പുഷ് പുൾ ട്രെയിൻ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഓട്ടുന്ന നല്ല വണ്ടിയായിരിക്കും GMC ആയിരിക്കും, എനിക്ക് കിട്ടിയിരിക്കുന്ന ടൊയോട്ട ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10 മണിക്കൂറേ ജോലി ഉണ്ടാവുള്ളൂ, നല്ല AC റൂമും ഫുഡും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂറായിരിക്കും ജോലിക്ക് ആ 8 മക്കളുണ്ടാവും, 5 മക്കൾ സ്കൂളിൽ കൊണ്ട് ഭാര്യയുടെ മക്കൾ. ഇത് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാൻ പോകരുത്.
1: അപ്പൊ അതുകൊണ്ട്
2: യെസ്, കമ്പയർ ചെയ്യാൻ നമ്മൾ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ പിന്നെ പല രീതിയിലുള്ള ആളുകളെയും കാണുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല അവൻ്റെ അത്ര സൗകര്യം എനിക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും ചോ, നമ്മളുടെ അടുത്ത് പരാതി വരുന്നോട് ഞാൻ ചോദിക്കും, എനിക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നം, ഞാൻ ആദ്യം ചോദിക്കും, ഇന്നലെ വന്നതാ? അല്ല, ഇനി വന്നിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. അല്ല, ഇല്ല, 1 കൊല്ലം 8 മാസമായി. അപ്പോൾ എന്നിട്ടിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ? അല്ല, വീട് ശരിയില്ല. അപ്പോൾ ഈ 1 കൊല്ലം 8 മാസം എനിക്ക് എന്താ, വീട് ശരിയായിരുന്നോ? അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവന് 4 മാസമേ ബാക്കിയുള്ളൂ, വേറെ എവിടുന്നോ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ജോലി മാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, അവനെ എതിർക്കരുത്, പക്ഷേ തല്ലുകയും തലോടുകയും വേണം. അവനോട് പറയണം, നിന്റെ കോൺട്രാക്ട് പൂർത്തിയാക്കണം, 24 മാസം കഴിയാൻ നിനക്ക് പോകാൻ പറ്റൂല. ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് എംബസിയിൽ നിന്ന് ഒരു ഫോൺ ചെയ്താൽ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാൾ വന്ന് കണ്ട് സംസാരിച്ചാൽ നമുക്ക് ലൈസൻസ് കിട്ടും, അത് ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നിയമം വിരുദ്ധമായി സൗദി അറേബ്യയുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ, റുക്സ ഇല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓട്ടി സ്ഥിരമായിട്ട് പോരുത്. പിന്നെ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസമൊക്കെ ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ലൈസൻസ് എടുത്തു തരും.
1: പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കണം, അപകടം സംഭവിച്ചില്ലല്ലോ,
2: എപ്പോഴും സംഭവിക്കും. അപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയണം, അപ്പം പറയും അന മസൂൽ എന്നൊക്കെ പറയും. പക്ഷെ ആ വിവരം നമ്മൾ രേഖാമൂലം എംബസിയെയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ ലേബർ ഓഫീസിനെയോ നമ്മൾ
1: അറിയിച്ചിരിക്കണം.
2: അപ്പൊ അതൊരു തെളിവാണ്. ലേബർ കോർട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയാൽ കോടതിക്ക് പറയാൻ പറ്റുന്ന എനിക്കെന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സൗദി ഗവൺമെന്റ് കോടതിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ആര് പരാതി കൊടുത്താലും അത് കോടതി സ്വീകരിക്കും. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ, പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരും ഗന്ധാമമാരെയും ഈ ആടിനൊട്ടത്ത് നോക്കുന്ന ഇവരൊക്കെ പരാതി പെട്ടെന്ന് വരും. അതിന്റെ സെക്ഷൻ വേറെയാ. ലേബർ ഓഫീസും ലേബർ കോർട്ടും മാക്കമല്ല മാലിയെ പോലെ അല്ല. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് HRD ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ, 2 ആഴ്ചക്കുള്ളിൽ, 1 മാസത്തിനുള്ളിൽ പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഓൾറെഡി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പുഷ്പുൾ ട്രെയിൻ, അതായത് ഒരു പരാതി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയും കൂടി മാനസികാവസ്ഥ, നമ്മളിപ്പോ ഒരു മനുഷ്യനാണല്ലോ അയാളും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വരുമാനം
1: എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് പിന്നെ ഇനി ഒരു ഏരിയ എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെ പ്രവാസികളായിട്ട് വരുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ. മിക്കവാറും ആളുകൾ ഒറ്റയ്ക്ക് പ്രവാസത്തിൽ വന്ന് പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് ഒരു പിന്നെ ജീവിച്ചു പോകുന്നതിലിടക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെടും. റൂമുകളിൽ ഒറ്റപ്പെട്ട് മരണപ്പെടുന്ന ആ അങ്ങനത്തെ അവസ്ഥയിൽ മരിച്ച ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, ഇപ്പം ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അവർ റൂംമേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവരൊക്കെ ചെയ്യേണ്ട പ്രാഥമിക കൃത്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ?
2: ഇതിൽ ശരിക്ക് ജബർ സാഹിബേ, നമ്മുടെ സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്ന ഫർള് കിഫയായ ഒരു കാര്യമാണ്. അപ്പോൾ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാധ്യത ഉണ്ട്. അതാ ഞാൻ എല്ലാവരോടും പറയലുണ്ട്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണോ റൂമിൽ കിടക്കുമ്പോൾ, ഡോർ ലോക്ക് ചെയ്യലുണ്ടോ, കാര്യങ്ങളുണ്ടോ, നിങ്ങളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, കാമൻ്റെ കോപ്പി ഭാര്യയുടെ കയ്യിൽ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിലുണ്ടോ, നമ്മൾ ചോദിക്കാറുണ്ട്. അത് അസ്വാഭാവികമായ ഒരു മരണമാണെങ്കിലാണ് കോംപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം, റൂമിൽ വെച്ച് മരിച്ചു സംശയത്തിന് ഇടവരികയാണെങ്കിൽ, അതിന് സൂക്ഷിക്കേണ്ട സ്വാഭാവികമായ മരണമാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണം, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ 997 വിളിച്ചാൽ റെഡ് ക്രസന്റിനെയോ റെഡ് ക്രോസിനെയോ അല്ലെങ്കിൽ ഗ്രീൻ ക്രസന്റിനെയോ വിളിച്ചു കഴിഞ്ഞാൽ ദൗര്യാത്തിന്റെ പോലീസിനെയോ ട്രിപ്പിൾ നയനിൽ വിളിച്ചാൽ അവർ ആ സെക്കൻഡിൽ വരും.
1: ഓ ഡോക്ടർ,
2: അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിന്നോടത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാം, അങ്ങനെ ഒരാൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്, തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. കാരണം സൗദി അറേബ്യയുടെ ദൗര്യാത്ത് സുർത്തത്തിൽ അസ്കരിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവാണ്. കാരണം അവർ കാത്തിരിക്കുകയാണ്. അവർ നല്ല രസമാണ് അവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് ഡോക്ടർമാരുണ്ടാവും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് നഴ്സുമാരുണ്ടാവും, എല്ലാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞ് റെക്കോർഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ്. അവനെ സുമേഷി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, പ്രാഥമിക ചികിത്സ അവിടെ വെച്ച് കൊടുക്കാൻ പറ്റുമോ, മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ, അതോടുകൂടി എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ആദ്യത്തെ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണം എന്ന് ഒരാഗ്രഹം പറയും. അത്
1: ദീനിയായിട്ടുള്ളൊരു
2: എവിടെ മരിച്ചു അവിടെയാണ് കവറെടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് കുറെ ചട്ടവട്ടങ്ങളുണ്ട്. അതും മാത്രം വലിയ ഒരു ഒരു ആനക്കാരി എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. ഇരുന്നോടത്ത് ഇരുന്നു കൊണ്ട് മയ്യത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, കവറെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചതിന്റെ ഇക്കാമന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വിളിച്ച് ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ നോക്കുക, ഭാര്യയും മക്കളുണ്ടോ നോക്കുക. ഒരു 100 രൂപയുടെ മുദ്രപത്രം പേപ്പറിൽ ഞങ്ങളുടെ മകൻ സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പറുള്ള മകൻ മരണപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മയ്യത്ത് മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. ആ മയ്യത്ത് ദമാമിൽ കവറെടുക്കാൻ വേണ്ടി അബ്ദുൾ ജബ്ബാർ എന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പർ മൊബൈൽ നാളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഒപ്പിട്ട് ഭാര്യയും മക്കളും ഒപ്പിട്ട് 100 മുദ്രപത്രം വേണ്ടതിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് ടു ദി കോൺസുലേറ്റ് ഓഫ് ജിദ്ദ ടു ദി എംബസി ഓഫ് ഇന്ത്യ ഡെത്ത് സിക്സ് എന്ന് പറഞ്ഞ ഒരു മെയിൽ അയച്ചാൽ 24 മണിക്കൂറിനുള്ള പവർ ഓഫ് അറ്റോണി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പവർ ഓഫ് അറ്റോണിയും ഈ ഒറിജിനൽ ഇക്കാമയും പാസ്പോർട്ടിന്റെ കോപ്പിയായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ മയ്യത്ത് ഏത് മോറച്ചറിയിലാണോ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും, പോലീസ് റിപ്പോർട്ടും കിട്ടും. ഇത് രണ്ടും അറബിയിലായിരിക്കും. അത് 10:30 കാലത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഇന്ത്യൻ എംബസി പോയാൽ ഈ മയ്യത്ത് കവറെടുക്കാനാണെങ്കിൽ അതിന് ഇഖ്വാനുൽ മദനി ജനന മരണം രജിസ്റ്റർ ചെയ്യുന്ന അവിടുന്ന് ഷഹാദ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കിട്ടും. എംബസി, കോൺസുലേറ്റ്, വിദേശകാര്യ മന്ത്രാലയം, എംബസി ഒരു കണിശത പുലർത്തുന്നുണ്ട്. വിദേശിയായ ആരും മരിച്ചാലും ആ മരിച്ച കമ്പനിയിൽ നിന്ന് അദ്ദേഹം എത്ര വർഷം ജോലി ചെയ്തു, അദ്ദേഹത്തിന്റെ ശമ്പള കുടിശ്ശിക, അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അതിന്റെ ചെക്കോ ഡിഡിയോ കിട്ടാതെ മയ്യത്ത് കബറടക്കാനോ കയറ്റിയേക്കാനോ എംബസി ഒരിക്കലും നോ ഒബ്ജക്ഷൻ ലെറ്റർ തരില്ല. അതിന്റെ
1: കാരണം
2: അവിടെ ചില ആളുകൾ, ഞാൻ കണ്ട UPക്കാരും ബീഹാരികളൊക്കെ ധൃതി കാണിക്കും, ഞങ്ങളെ പപ്പയുടെ ഡെഡ് ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, പൈസയൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. പക്ഷേ ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് വിളിച്ച് പറയും, നോക്കൂ 12,000 റിയാ�ൽ 200,000 രൂപ കെട്ടിവെച്ചെങ്കിലേ ഈ ഡെഡ് ബോഡി നാട്ടിലെത്തൂ, നിങ്ങളതിൽ പൈസ ഉണ്ടോ? ആദ്യം ചോദ്യം ചോദിക്കും, ഇല്ല. അപ്പൊ അതൊരു മുസ്ലിം അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും തന്റെ പപ്പയുടെ തന്റെ ഡാഡിയുടെ മൃതദേഹം കാണണമെന്ന കുടുംബത്തിന് ആഗ്രഹം നമ്മൾ സാധിപ്പിക്കാം. നമ്മൾ പറഞ്ഞു ക്ഷമിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത്, അതിനൊരു അവസരം തരണം. കാരണം പണ്ടത്തെ പോലെ തന്നെയല്ല, ലോകത്ത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിക്കൊരു മരണ സർട്ടിഫിക്കറ്റ് 5 ദിവസം എടുക്കാണ്ട് കിട്ടുന്നത്? ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെങ്കിലും സൗദി അറേബ്യയിൽ ജനന മരണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇഖ്വാനുൽ മദനിൽ നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാണ്, 5 പൈസ കൊടുക്കാതെ. മരണ സർട്ടിഫിക്കറ്റ് തരാണ്, 5 പൈസയും വേണ്ട. ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഔദാര്യമാണ് ഇവിടെ ഇവിടെ കവറടക്കാൻ. 1 രൂപേന്റെ ചെലവ് നമുക്കില്ല. മോർച്ചറിയിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ, അദ്ദേഹത്തിന് സുഗന്ധം പൂശാൻ, അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന് വേണ്ടി മണ്ണിടാൻ, കവർ ഒരു നയാ പൈസ പോലും കൊടുക്കാതെ നിമിഷങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും സൗഭാഗ്യമുള്ള ഒരു മണ്ണായി മണ്ണ് മാറിയിട്ട്. അത് തിരിച്ചറിയണം നമ്മൾ. പരാതികൾ മാത്രം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ തീറ്റിപ്പോകുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. നമ്മൾ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രശ്നങ്ങൾ, പിന്നലെ ലോകത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കവറെടുക്കാൻ തീരുമാനിച്ചാൽ ഒരു പവർ ഓഫ് അറ്റോണി വന്ന് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടി, പോലീസ് ക്ലിയറൻസ് കിട്ടി, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ മോർച്ചറിയിലേക്കും ഹോസ്പിറ്റലിലേക്കും കമ്പനിയിലേക്കും കബർസ്ഥാനിലേക്കുമുള്ള ആ ലെറ്റർ കിട്ടുന്നതോടുകൂടി
1: കഴിഞ്ഞു.
2: വെരി സിമ്പിൾ,
1: വെരി സിമ്പിൾ അല്ലേ?
2: ഇവിടെ ഒരു ദിവസം രാവിലെ മരിച്ച
1: ആളുകളെ ഭയങ്കര ഇപ്പോഴും കൺഫ്യൂഷനാണ് നാട്ടിലൊക്കെ. സൗദിയാണ് മരണപ്പെട്ടാൽ പിന്നെ അതും ഭയങ്കര പ്രയാസം.
2: ഒരിക്കലുമില്ല. ജബ്ബാർ സാഹിബെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ സിമ്പിൾ. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ട്രാവൽമാൻ വന്നപ്പോൾ ഈ ജഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞാനും പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. പിന്നീട് ആ ജഡ്ജി വന്നത് ലത്തീഫെ, ഇയാൾ വരേണ്ട ആവശ്യമില്ല, ഇനി നിനക്ക് എംബസി കേസിൽ ഇടപെടാനുള്ള അധികാരപത്രം തന്നിട്ടുണ്ട്, നീ വന്നാൽ മതി എന്ന് ജഡ്ജിയാണ് പറയണത്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും
1: നമ്മളതിന്റെ
2: മെയിൻ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പോയി കണ്ടാൽ ഭാഷ അറിയുമെങ്കിൽ പോലീസ് സ്റ്റേഷനാവട്ടെ മക്തബുൽ അമലാവട്ടെ, മഹ്കമയാവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ, ഗവർണറേറ്റ് ആവട്ടെ, അമീർ കോടതി ആവട്ടെ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആവട്ടെ, ലേബർ ഓഫീസോ ലേബർ കോർട്ടോ അപ്പീൽ കോർട്ടോ ഇംപ്ലിമെൻ്റ് കോർട്ടോ എക്സിക്യൂഷൻ കോർട്ടോ ക്രിമിനൽ കോർട്ടോ ജനറൽ കോർട്ടോ ആവട്ടെ, അവിടെ എല്ലാം ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്ത അബ്ഷീറിലൂടെ നമുക്ക് കയറി ചെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞ് നാട്ടിലൊന്നും ഇത് 1% നടക്കും. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും സമയമാണ് ഒന്ന് വിളിച്ചു പറഞ്ഞ് ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ആ ടോക്കൺ അവിടെ ചെല്ലുമ്പോൾ അഞ്ച് നാട്ടിൽ ഒരു ദിവസം മെനക്കടാ
1: അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ചെന്നാൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്യണം ഭയങ്കര.
2: അപ്പൊ ഞാൻ മനസ്സിലായി സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയ ഹൈലി ടാലന്റഡ് ഉള്ള ആളുകളാണ്
1: വരുന്നത്,
2: പുതിയ തലമുറ. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പാലസിൽ പ്രോട്ടോക്കോളിന്റെ ഓഫീസർമാരൊക്കെ കാണുന്ന നല്ല ചെറുപ്പക്കാരായ 3-സ്റ്റാറുള്ള ഇംഗ്ലീഷ് ഒക്കെ വെള്ളം പോലെ നല്ല
1: ഈ ഭാഷ അറിയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഭാഷ അറിയുന്നവർ പ്രശ്നം വരില്ല കേട്ടോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം.
2: അതുകൊണ്ട് മരണത്തില് അസ്വാഭാവിക മരണമാണെങ്കിൽ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു ആത്മഹത്യയോ കൊലപാതകമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കിട്ടാതെ ആ ഡെഡ് ബോഡി കവറടക്കാൻ ഒരിക്കലും സൗദി ഗവൺമെന്റ് അനുവദിക്കില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വെറുതെ എഴുതി തരുന്നില്ല. അവർക്ക് സംശയം, തീപ്പൊള്ളലേറ്റു, ഒരു ഗ്യാസ് സിലിണ്ടർ ഏറ്റു, ഒരു ആക്സിഡന്റ് ഉണ്ടായി, റൂമിൽ ഒറ്റക്കല്ല രണ്ടാളുണ്ട്, അവിടെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്ന അത്രയും മെഡിക്കൽ റിപ്പോർട്ട് അവർ താമസിച്ചേ പറ്റൂ, വെയിറ്റ് ചെയ്തേ പറ്റൂ. അവർ സൗദി ഗവൺമെന്റ് നോ ഒബ്ജക്ഷൻ തന്നാൽ ഇന്ത്യൻ എംബസിയുടെ കോൺസുലേറ്റിന്റെ അനുവാദത്തോടു കൂടി നമുക്ക് മയ്യത്ത് കവറെടുക്കാനും നാട്ടിലേക്ക് അയക്കാനും നമുക്ക് സാധിക്കും. അകാരണമായി ഭയപ്പെടേണ്ട ഒരാവശ്യവും മരണത്തിലോ പോലീസ് കേസിലോ ഇല്ല എന്നുള്ളത്.
1: സൗദിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ ഒരു വിഭാഗം
2: അല്ല, അത് നോക്കൂ, അത് ലോകത്ത് പണ്ടേണ്ട് ഇവിടെ ആളുകൾ പലതും 1-ാം ലോകമഹായുദ്ധത്തിൽ എത്ര ആള് മരിച്ചു, 2-ാം ലോകമഹായുദ്ധത്തിൽ എത്ര ആള് മരിച്ചു, ഇതൊക്കെ കൊന്നതാരാ. അപ്പൊ ഇതുപോലെയാണ് എല്ലാം, കുറ്റങ്ങൾ കണ്ടെത്താനും കുറ്റങ്ങൾ പറയാനും 1000 നാക്കുണ്ടാവും, പക്ഷേ നല്ലത് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ സത്യത്തിനാണ് വിജയം, ആത്യന്തികമായ വിജയം. സത്യം വിജയിക്കുമെന്നും ധർമ്മം പുലരുമെന്നും നീതി ലോകം കാണുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും.
1: ലത്തീഫ് സാഹിബ്, നമ്മുടെ വിഷയങ്ങൾ കുറേ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളാണ് താനും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ലത്തീഫ് സാഹിബ് നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി പ്രവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കുറെ നാം മനസ്സിലാക്കി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان.

0: ഇനി നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂടിലേക്കാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹിയാണ്.
1: ബാല്യത്തിലെ ചതിയിടങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് താജുദ്ദീൻ സൊലാഹി നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് മാന്യ ശ്രോതാക്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓൺലൈൻ ക്ലാസിൻ്റെയും കുട്ടികൾ വീടകങ്ങളിൽ തന്നെ കൂടുന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കുറേ വ്യക്തികളോടുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും ഒക്കെ മുന്നിലുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ മക്കൾ എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പരീക്ഷണമാണ്. അത് അനുഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെ അത് പരീക്ഷണമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന്. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു 8-ാം ക്ലാസ് മുതൽക്കുള്ള 7-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളുടെ പാരൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചില കാര്യങ്ങളിപ്പോൾ പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായ 2-3 പ്രവണതകൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മതത്തോടൊരു വിമ്മിഷ്ടവും വിശ്വാസത്തോടൊരു അമർഷവുമൊക്കെ വെച്ച് പുലർത്തുന്ന വല്ലാത്തൊരവസ്ഥ. മതവും അതിൻ്റെ നിയമങ്ങളും തത്വങ്ങളുമൊന്നും മനസ്സിലേക്ക് അങ്ങോട്ട് കയറാതെ അതിലൊരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യം. ഇതിന് 2-3 തലങ്ങളുണ്ട്. ചില ആളുകളൊക്കെ മതവിശ്വാസം വിട്ടുകൊണ്ട് എനിക്ക് മതമല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുക തന്നെ ചെയ്യുന്നു. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, ഒരു പയ്യൻ എഴുതി വെച്ച വാചകം ഇങ്ങനെയാണ്, ഒരുപക്ഷെ മത രംഗത്തൊക്കെ നന്നായി പഠിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു കുട്ടിയാണ് എന്നത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാണ്. മതത്തെയും വിശ്വാസത്തെയും ഒക്കെ ബുദ്ധിയുടെ കട്ടർ കൊണ്ട് മെരുക്കിയെടുത്തിട്ടേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കും, അല്ലാത്തത് ഞാൻ ഒഴിവാക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണത്. എന്നാൽ നിസ്കാരം ഉണ്ടാകും, പള്ളിയിലേക്ക് നമ്മൾ കൂടെ വരുന്നുണ്ടാകും. പക്ഷേ ഒന്നിലും ഒരു ആത്മാർത്ഥമായ ഒരു സമീപനം കാണാതെ അങ്ങനെ അലസമായി അശ്രദ്ധമായി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കോലവും ചെയ്യലൊക്കെ വേറൊരു രീതിയിലായിരിക്കും. ഇങ്ങനത്തെ എല്ലാവരെയും സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, പലരെയും ഈ നിരീശ്വരവാദവും ഇത്തരം കാര്യങ്ങളൊക്കെ പിടികൂടുന്നു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വമ്പിച്ച നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പെൺകുട്ടികളാണെങ്കിൽ ഫെമിനിസം എന്നതൊരു പുതിയ ഫാഷനായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസം അതെന്താ, പെണ്ണിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗമാണ്. വീട്ടിലൊക്കെ പൊതുവേ നല്ല നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, ഹിജാബ് നിർദ്ദേശിക്കും, അവർക്ക് ആൺകുട്ടികളെ പോലെ ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയ്ക്ക് കൊണ്ടുപോകണം. ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്, മില്യൺ കണക്കിന് ആളുകൾ വ്യൂവേഴ്സായിട്ടുള്ള ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളുടെയും കൂട്ടുകാരികളൊക്കെ ക്യാമ്പസിലേക്ക് വരുന്നത്. എന്നിട്ട് എനിക്ക് ഭാര്യയാകണ്ട, എനിക്ക് അമ്മയാകണ്ട, എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലം. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സ്ത്രീകളെ ആക്ഷേപിച്ച ഒരു പുരുഷനെ കുറച്ച് സ്ത്രീകൾ പോയി കയ്യേറ്റം ചെയ്ത ഒരു സംഭവം, ആക്രമിച്ചൊരു സംഭവം നമ്മൾ കാണുന്നുണ്ടായി. 2 വിഭാഗവും ചെയ്തത് ശരിയല്ല എന്ന ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ശേഷം ആ സ്ത്രീ നടത്തിയ ചില സംസാരങ്ങളൊക്കെ കേട്ടാൽ, ഫെമിനിസത്തിൻ്റെ പേരിൽ രംഗത്ത് വന്ന ആ സ്ത്രീ നടത്തിയ ചില സംസാരങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും. എന്താണ്, ലൈംഗിക രംഗത്ത് സ്വന്തമായ ആസ്വാദനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മെഷീൻസൊക്കെ എടുത്തുയർത്തി ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നടക്കം പറയുന്ന, അങ്ങനത്തെ ഒരു സർവ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ അടക്കം കൊണ്ടുപോകുന്ന ഒരു പുതിയ പ്രവണത സമൂഹത്തിൽ വളരെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നരകത്തെ സംബന്ധിച്ച് ഖത്തീബ് ഖുത്തുബ പറഞ്ഞിറങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചത്രേ, ഈ നരകം എന്നൊക്കെ പറയണത് അതിൽ പറയുന്ന ശിക്ഷകളൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമല്ല അതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്ന ഇതൊന്നും ഒരു പക്ഷേ പാരൻസിൻ്റെ മനസ്സിൽ ഉണ്ടാകുകയില്ല. ഒരു കുട്ടി കോളേജൊക്കെ പോകുമ്പോൾ ക്യാമ്പസൊക്കെ പോകുമ്പോൾ പരമാവധി ഉണ്ടാവും എന്താ വല്ല പ്രണയത്തിലും കുടുങ്ങോ വല്ല കള്ളുടിയനാകുമോ എന്നൊക്കെ ആയിരിക്കും. എന്നാൽ അതിലേറെ ഭീകരമായ ഇത്തരമൊരു തലം യഥാർത്ഥത്തിലുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അവർ കപടവിശ്വാസികളായി അവർ അവിശ്വാസികളായി യുക്തിവാദികളായി നിരീശ്വരവാദികളായി ജീവിച്ചു പോകുന്നു. അവർക്ക് അവരുടെ നിലപാട് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്ന സമയത്ത് മാത്രമായിരിക്കും പ്രത്യക്ഷപ്പെടുത്തുക. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമുക്കൊക്കെ അറിയുന്ന അവിഹിതങ്ങൾ എന്ന് പറയുന്നത്. പ്രണയം എന്ന് പേരിട്ട് നല്ല പേരിട്ട് അത് പ്രണയിക്കുക എന്നുള്ളത് അവകാശമാണ് എന്ന് വരുത്തി തീർത്ത് 18 വയസ്സ് തികയുന്ന അന്നൊരു കുറിപ്പും എഴുതി വെച്ച് ഇറങ്ങിപ്പോകുന്ന വല്ലാത്തൊരു രീതിയും പ്രവണതയും ഒക്കെ, ആ കാര്യം നടത്താൻ വേണ്ടി എന്തെല്ലാമാണ് നമ്മുടെ കുട്ടികളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വാപ്പനെയും ഉമ്മനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് കോളേജിലെ ആവശ്യത്തിനൊന്നോ മറ്റോ പറഞ്ഞ് പാസ്പോർട്ട് അടക്കം എടുപ്പിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ വിദേശ നാട്ടിലെത്തി ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിളിച്ചു പറയുന്ന അത്ര ക്രൂരമായ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വരെ നമ്മുടെ കുട്ടികൾ പോവുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ വ്യക്തമായി അനലൈസ് ചെയ്യേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരോട് കുറച്ച് ക്രൂരമായി പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് അനുസൃതമായി ഇടപെടാത്ത ഒരു പ്രവാസിയോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ദിവസം ഫേസ്ബുക്കിലോ മറ്റോ ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റ് അവർ സ്വീകരിച്ചു. പിന്നീട് ഒരു ഹായ് വന്നു, പിന്നെ മെസ്സേജിങ് ആയി. പൊതുവേ എന്ത് ചെയ്തു, ആ സംഭാഷണങ്ങൾ തുടർന്നു. ഇപ്പം അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമാകുന്നു എന്നാണ്. അപ്പോൾ ഈ അവിഹിതങ്ങളിൽ പൊതുവേ പോയി ചാടാറുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർ പോലും ഇതിലൊക്കെ അകപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയാൽ വീണ്ടും അതിൽ പോയി വീണുപോകും. അപ്പം അവിഹിതങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളെടുത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക്, ഒരു വളരെ ചെറിയ ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിലാണല്ലോ ആ വണ്ടി മറിഞ്ഞു പോണത് എന്ന് പറയുന്നത് പോലെയാണ്. സംശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അവിശുദ്ധമായ ജീവിതത്തിലേക്ക് ഒന്ന് മനസ്സിൽ മറിയലാണ്. അവളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ആ നടന്നു വരുന്ന പയ്യൻ അവളെ ഒന്ന് നോക്കുമ്പോൾ അവളും നോക്കുന്നു. അപ്പോൾ ഷെയ്ത്താൻ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, നല്ലൊരു പയ്യൻ, നല്ലൊരു പെൺകുട്ടി അല്ലേ. പിന്നെ അവർ പല സ്ഥലത്തുനിന്ന് കാണുമ്പോൾ ഒന്ന് നോക്കുന്നു, ഒന്ന് ചിരിക്കണമെന്ന് ഷെയ്ത്താൻ ഒരു പ്രേരണ നൽകുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ വചനം ഇങ്ങനെയാണ്, വമൻ യഅഷു അൻ ദിക്രി റഹ്മാനി നുഖയ്യത് ലഹു ഷൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് മാറിയാൽ അവനെന്ത് ചെയ്യും, അള്ളാഹു ഷെയ്ത്താനെ അവനൊരു കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കും എന്നാണ്. പിന്നെ അപ്പോൾ ആ ഷെയ്ത്താനാണ് പിന്നെ ഡ്രൈവ് ചെയ്യണത്. അവളൊന്ന് നോക്കാൻ പറയും, ഒന്ന് നോക്കും, ചിരിക്കാൻ പറയും, ഒന്ന് ചിരിക്കും. പിന്നെ ആ വരാന്തയിൽ അടുത്ത ദിവസം വരുന്നത് അവർ തമ്മിൽ പരസ്പരം കാണാനായിരിക്കും. പിന്നെ ആ കാണുന്നിടത്തുനിന്ന് സംസാരമാകും, സംസാരത്തുനിന്ന് അടുത്ത് ചേർന്നിരിക്കലാകും, പിന്നെ അത് മടിയിലേക്ക് തല വെക്കലാകും, പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാകും. അങ്ങനെ ഓരോ വാതിലുകളും ഹയാഇൻ്റെ ഓരോ വിരികളും ലജ്ജയുടെ ഓരോ വിരികളും ഇങ്ങനെ അവരുടെ മുന്നിൽ തുറന്ന് തുറന്ന് തുറന്ന് അവരെ കെണിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നതുവരെ ഷെയ്ത്താൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുക. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ വളർച്ചാഘട്ടത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ആണാണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രണയിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പീസ് റേഡിയോ ശ്രോതാക്കളിൽ തന്നെ പെട്ട ചില രക്ഷിതാക്കളുടെയൊക്കെ സങ്കടങ്ങൾ നമുക്കറിയാം. അവരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾ അവർ റീസോൾവ് ചെയ്ത് എത്രത്തോളം എത്തിയെന്ന് എനിക്ക് ധാരണയല്ല. ഏതായാലും ഒരു ഉമ്മ അവരുടെ മോന് കല്യാണം ആലോചിക്കുകയാണ്. ഇവനെങ്ങനെയായാലും കല്യാണം വേണ്ട, കാരണം അവൻ പറയണത് എനിക്ക് പെണ്ണിനോടല്ല ആണിനോടാണ് ഇഷ്ടം, ഞാൻ ആണിനെ കല്യാണം കഴിച്ചോളാം എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാൽ രണ്ട് ആണുങ്ങൾക്കും രണ്ട് പെണ്ണുങ്ങൾക്കും കല്യാണം കഴിക്കാവുന്ന വിധം ഇന്ന് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വൈകാരികത എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്ന ഒരു സംഭവം വരാനുണ്ട്. അത് ചിലപ്പോൾ ഒരാണിന് ഒരാണിനോട് തോന്നാം അത് പ്രകൃതി വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, അത് തെറ്റാണ്. പക്ഷെ അങ്ങനെ തോന്നി അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, ഞങ്ങളവിടെ ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിഹിതങ്ങളുടെ ഒരു വലിയ മേഖല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി പ്രതിസന്ധിയായി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു മേഖലയാണ് അഡിക്ഷൻ, വ്യത്യസ്തമായ കാര്യങ്ങൾക്കുള്ള അഡിക്ഷൻ. അത് സിഗരറ്റ് മുതൽക്ക് കഞ്ചാവ് മുതൽക്ക് അതേപോലെ തന്നെ സിഗരറ്റ് കഞ്ചാവ് അവിടുന്ന് തുടങ്ങിയാൽ പലപ്പോഴും ഗെയിം അഡിക്ഷൻ വരെയുള്ള, ഓൺലൈൻ അഡിക്ഷൻ വരെയുള്ള മേഖലകളിലേക്ക് പലപ്പോഴും പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ, ചെറിയ കുട്ടികൾ അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ കാർട്ടൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടിൻ്റെ വയറ്റിലേക്ക് കഴിക്കണ ആ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും ശാരീരികമായൊരു ഗുണം കുട്ടികൾക്ക് ഏകദേശം കിട്ടാൻ സാധ്യത കുറവാണ്. എന്താ കാര്യം, ഇത് ചവച്ചരക്കേണ്ട വിധം ചവച്ചരക്കണില്ല. അവിടെ ഇങ്ങനെ ഒരു മുയൽ എൻ്റെ പിന്നാലെ, ഒരു എന്താ പറയുക, ഒരു സിംഹം ഇങ്ങനെ കൂടുമ്പോൾ, ഒരു മാനിൻ്റെ പിന്നാലെ ഒരു സിംഹം ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മളൊരു കഷ്ണം മീൻ കൊടുക്കുന്നത്. അതങ്ങനെ വിഴുങ്ങും, മനസ്സിലായില്ലേ. അതല്ലെങ്കിൽ കുറേ ഡോൾസ് ആയിരിക്കും, ആ ഡോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതും പക്ഷി പറക്കണതും ഒക്കെ കണ്ടാണ് അവൻ എന്ത് ചെയ്യണം കഴിക്കുന്നത്. ഇതൊന്നും ഒരു അപകടം ഉണ്ടാക്കണില്ല എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ പീസിലൂടെ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുകയും ചെയ്യും. അവിടെ മുതൽ ഒരു ഡിജിറ്റൽ അഡിക്ഷന്, മെഷീൻസിൻ്റെ ഒരു അഡിക്ഷന് കുട്ടികൾ പലപ്പോഴും വിധേയരാകുകയാണ്. ഫോണൊക്കെ ഇങ്ങോട്ട് വാങ്ങി വെച്ചാൽ ഉരുണ്ടും മറിഞ്ഞ് ബഹളുണ്ടാക്കുന്നു കുട്ടികൾ. എന്താ, ഈ ഓക്സിജൻ നിശ്ചലമായതുപോലത്തെ ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ഒരു പ്രത്യേകമായ ശ്വാസമുട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള അഡിക്ഷൻ തൊട്ട് മദ്യവും മയക്കുമരുന്നും ലഹരിയുമൊക്കെ കുട്ടികൾക്ക് അഡിക്ഷനായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും മക്കൾ വീട്ടിൽ വരുന്നത് പേടിച്ച് വാതിൽ കുറ്റിയിട്ട് ഉറങ്ങുന്ന ഉമ്മമാരെ നമുക്കറിയാം. സ്വന്തം പെങ്ങൾ പ്രഗ്നൻ്റായപ്പോൾ അവ ചോദിക്കാനും പറയാനും പോവുകയാണ്, അവന് ആരാണിത് ചെയ്തത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ്, ആരാ, ഇവൻ തന്നെയാണ്, ഇവൻ തന്നെയാണ് അവളെ അവർക്ക് ലഹരി കൊടുത്ത് അവളെ ഇത്തരം ഒരു അവസ്ഥയിൽ എത്തി. ഇങ്ങനത്തെ എത്ര സ്വന്തം ഉമ്മ മകനിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഉദാഹരണങ്ങൾ പത്രദ്വാര നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും വരില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം ഭീതിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. അത്രയും വലിയ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ, ഇപ്പം ലഹരിയിലൊക്കെ അകപ്പെട്ട പലരുമായും സംസാരിക്കുമ്പോൾ അവർ നഞ്ഞ് കുറച്ച് കഞ്ചാവ് വലിച്ച് ഒന്ന് ഉഷാറാകാൻ നിർത്തി പോകണമെന്നല്ല, വെള്ളടിച്ച് ഒന്ന് ഉഷാറാക്കാൻ നിർത്തി, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കണ പോലെ കയ്യിന്ന് പോണതാണ് സംഭവം. ഒരു കുട്ടി, 10-ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി, അവൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, സ്പോർട്സിൻ്റെ ദിവസം റബ്ബറും തോട്ടത്തിലിരുന്ന് മേലെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വട്ടിരുന്ന് എന്തോ കളിക്കണുണ്ട്, ചെന്നപ്പോൾ ഓരോരോ ഇത് നീട്ടി, ഒരു സിഗരറ്റ് നീട്ടിയപ്പോൾ ഒരു പഫ് എടുത്തു. ഒരു സിഗരറ്റ് അതിൻ്റെ ഉള്ളിലുള്ളത്, സിഗരറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം ഒഴിവാക്കിയിട്ട് അതിൽ കഞ്ചാവ് കയറ്റിയിട്ടാണ് ഇവരിത് വലിക്കുന്നത്. ആ ഒറ്റ പഫിൽ മൊത്തം അങ്ങോട്ട് കാണുകയാണ് അവൻ, ഒരു പുതിയ ആസ്വാദനത്തിൻ്റെ ലോകം. പിന്നെ ഇത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ പൊതുവേ കഞ്ചാവ് ലഹരി ലോബികളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സമ്പന്നരായ മക്കളുടെ, നല്ല സമ്പന്നരായ രക്ഷിതാക്കളുടെ മക്കൾ, നാട്ടിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റണ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റണ ആളുകളുടെ മക്കൾ, മഹല്ല് കമ്മിറ്റിയുടെ ആൾക്കാരുടെ കുട്ടികൾ, അധ്യാപകരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ, ഇവരൊക്കെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ലഹരി ഒരു വലിയ കച്ചവടമാണ്. ഇവിടുത്തെ പെട്രോളിയം ബിസിനസ്സിനേക്കാളും വലിയൊരു ലോകമാണ് ലഹരിയുടെ കച്ചവടം എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് ഡോളേഴ്സ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനം തടയാൻ ഇടപെടാൻ സാധ്യതയുള്ളതാരാണോ അവരുടെയൊക്കെ മക്കളെ ആദ്യം ലോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുക, ചെയ്യുക. നല്ല പൈസ ഉള്ള കുടുംബത്തിലെ കുട്ടികളെ പോയിട്ട് പിടിക്കും, കാരണം കച്ചവടം നടക്കും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇതൊരു നിശ്ചിത അളവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം വരും. ഒരു നിശ്ചിത അളവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി അവസ്ഥയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഓക്സിജൻ സിലിണ്ടറിൽ കണക്ട് ചെയ്യപ്പെട്ട ഒരാളെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ ഒന്നുമില്ല, വേ മനസ്സിലാക്കുക. ഒരു മീനിനെടുത്തിട്ട് കരയിലിട്ടാണ്ടാണ് അവസ്ഥ. എന്താ, അതേ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും ഈ കുട്ടികൾ അത് അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രയാസം അവർ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവർക്ക് സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ എന്ത് ചെയ്യും, പൈസ കിട്ടാതാകുമ്പോൾ പൈസ കിട്ടണ വഴി അവർ ആലോചിക്കും. അതിലുള്ള വഴിയാണ് എന്ത്, തൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവനെന്ത് ഇത് ഫ്രീ ആയിട്ട് കിട്ടും, അപ്പോൾ പുതിയൊരു കസ്റ്റമറെ കിട്ടി. അതല്ലെങ്കിൽ മോഷണത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തെറ്റായ ലൈംഗിക പ്രവണതകൾക്ക് നിന്നെടുക്കുക, അപ്പോൾ എന്ത് ചെയ്യും, അവന് ക്യാഷ് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, കൊട്ടേഷൻ ഏറ്റെടുക്കുക. അപ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിച്ച് മരണത്തിൻ്റെ വേദനയുള്ള, മരണത്തിൻ്റെ വേദന പാതി വേദനയുള്ള പ്രസവത്തിലൂടെ നമ്മൾ ജന്മം കൊടുത്തൊരു കുട്ടി ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ലീഡറാകുന്നതിൻ്റെ നാൾ വഴിയും അതിൻ്റെ ഒരു സൈക്കിളുമാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മക്കളും ഇങ്ങനത്തെയൊക്കെ കെണികളിൽ പോയി പലപ്പോഴും പെടാൻ സാധ്യതയുണ്ട്. ചില തെറ്റായ ജീവിതാനുഭവങ്ങൾ വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ കിട്ടണേ, പല വീട്ടിലും താമസിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നൊക്കെ എന്ത് ചെയ്യും, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ലൈംഗികത എന്താണെന്നും മറ്റൊക്കെ അറിയണതിൻ്റെ മുമ്പ്, അങ്ങനത്തെ ചില അവർക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയണതിന് മുമ്പ് ചില സ്പർശനങ്ങളും ചില ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ടാകും. അതൊക്കെ ആ കുട്ടിയുടെ കൈയും കാലും മുറിയണതിലേറെ വലിയ നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ തെറ്റായ ലൈംഗിക ബോധങ്ങൾ തലച്ചോറിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ശരീരത്തിലെ, ശരീരം വളരുന്നത് പോലെ തന്നെ, ശരീരത്തിലെ നഖം വളരും പോലെ തന്നെ, മുടി വളരും പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ശരീരത്തിലെ ലൈംഗിക ആസക്തി എന്നതും വളരുന്നുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് കൃത്യമായി സമയബന്ധിതമായി പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി പോയിട്ടില്ലെങ്കിൽ ഇത്തരം കെണികളിലൊക്കെ കുട്ടികൾ പോയി ചാടാനുള്ള സാധ്യതയെ ഒരിക്കലും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്നാണ് തീർച്ചയായും രക്ഷിതാക്കളോട് ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടി പെൺകുട്ടിയാണ്, അവൾ ക്യാമ്പസിൽ നിന്ന് വന്നതാണ്, അവൾ കുറേ അസ്വസ്ഥതകൾ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിളി ഒരു കൗൺസിലർക്ക് വരികയാണ്. അപ്പം അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടിയുടെ സ്വഭാവങ്ങൾ കേട്ടിട്ട് ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ പെൺകുട്ടിയാണല്ലോ, ഒരു പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു ഉമ്മാനോട് പറയാൻ കഴിയാത്തതുകൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞെടുത്തു. ആ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. എങ്ങനെ ഇത് കിട്ടിയത്, എങ്ങനെ ഇതിലേക്ക് എത്തിയത് മോളെ എന്നൊക്കെ ചോദിച്ച് വിശാലമായി ചോദിച്ചു വരുമ്പോഴാണ് കാമുകനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കാമുകൻ തരുന്ന ചുയിങ്കിനുള്ളിൽ എന്നും ഈ ലഹരി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഈ കുട്ടി അറിയണില്ല. എത്ര വലിയ കെണിയിലേക്ക് കൊണ്ടുപോകണത്, നിശ്ചിത സമയം ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി. അവൻ്റെ അടുത്തേക്ക് അവൾ സ്ഥിരം ചെല്ലണൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവനവൻ്റെ ആവശ്യങ്ങളൊന്നും നിർവഹിക്കാൻ സൗകര്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പണി, അവളൊരു സമയം ചെലവിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുന്നത്. അപ്പോൾ ഏത് തലത്തിലും ഇത്തരം ബോധ്യങ്ങളും ബോധങ്ങളും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ നമുക്ക് ബാക്കിയായി പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഒരു വാപ്പ പറഞ്ഞത് ലഹരി ഉപയോഗം കൊണ്ട് കുടുങ്ങിയിട്ട് മോനെ പറ്റി പറഞ്ഞത്, എൻ്റെ മോന് രാവിലെ കാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കും വൈകുന്നേരം അവനെ തിരിച്ചൊരു ആംബുലൻസിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അവൻ ആക്സിഡൻറ്റ് പറ്റി മരിച്ചിട്ടേ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ എനിക്കത്ര നന്നായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ആ ചെറുപ്പക്കാരനൊരു പുതിയ ജീവിതത്തിലാണ്. അപ്പം ഞാൻ പറയുന്നത് അതറിഞ്ഞ ഒന്ന് രണ്ടാളുകൾ ആ വിഷയത്തിൽ ഇടപെട്ട് അവനെ നിർബന്ധപൂർവ്വം ലോക്ക് ചെയ്ത് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ കിട്ടിയ ഒരു നേട്ടമാണത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ആശങ്കകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഇതിന് പരിഹാരമുണ്ട്, ആ പരിഹാരങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ആശങ്കകളെക്കുറിച്ച് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അവൻ്റെ ക്യാമ്പസ് നമുക്കറിയോ, അവൻ്റെ പിന്നെ ക്യാമ്പസിലെ ഏത് പള്ളിയിൽ നിന്നാണ് അവൻ നിസ്കരിക്കലെന്ന് നമുക്കറിയോ, അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുടെ ജീവിത ചുറ്റുപാട് എന്താണെന്ന് നമുക്കറിയോ, അവൻ്റെ നാട്ടിലെ കൂട്ടുകാരാരാണ്, അവൻ എവിടേക്കാണ് ഇരിക്കലെന്ന് നമുക്കറിയോ, ഒരു CCTV പോലെ അവനെങ്ങനെ നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ വേണം. എന്നാൽ ആകെക്കൂടെ ഇതിങ്ങോട്ട് നോക്കി ഒരു CBI പണിയെടുത്തിട്ട് കുട്ടികളെ ശ്വാസം മുട്ടിക്കുന്ന രൂപം ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ തലയിൽ തലച്ചോറ് തന്നെയാണെന്നും അവിടെ നെയ്ച്ചോറല്ല എന്നും നമ്മളൊന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തി നല്ല ചർച്ച യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകണം. കുട്ടികൾക്ക് നമ്മളെടുത്ത് എന്തും ഷെയർ ചെയ്യാവുന്ന വിധമുള്ള ഒരു ഫ്രണ്ട്ലി അന്തരീക്ഷം, ഏറ്റവും നല്ല കൂട്ടുകാരൻ ഉപ്പയാണ്, ഏറ്റവും നല്ല കൂട്ടുകാരി ഉമ്മയാണ് എന്ന് പറയും വിധമുള്ള ഒരന്തരീക്ഷം കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവരവരുടെ എല്ലാ മേഖലകളും പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പ്രത്യേക പ്രായത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണ ഒരു പ്രവണത വരും. അവിടെ മുതലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നടി ഒറ്റയ്ക്കിരിക്കണോ ഒടുവാടി എന്ന് പറയലല്ല. കുട്ടികൾ വാതിലടക്കുന്ന കൗമാരെന്നുള്ള ടൈറ്റിലിൽ പീസ് റേഡിയോ ആരിസ്മോലിൻ്റെ കൂടെ ഉള്ള ഒരു സ്നേഹക്കൂട്ടിലെ ഒരു എപ്പിസോഡിൽ ഇത്തരം ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ബോധത്തോടെ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. എൻ്റെ കുട്ടി എൻ്റെ ദുഃഖങ്ങൾ എന്ന എപ്പിസോഡ് വഴിയും ഒരുപാട് മേഖലകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരും എന്നത് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മൂന്ന് പ്രശ്നങ്ങൾ അഥവാ ദൈവനിഷേധ പ്രവണതയിൽ അധിഷ്ഠിതമായ വഴിതെറ്റലുകൾ, അവിഹിതവുമായി ബന്ധപ്പെട്ട വഴിതെറ്റലുകൾ, അതേപോലെ തന്നെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട വഴിതെറ്റലുകൾ, അത് ഇന്ന് ഏറ്റവും വലിയ അപകടങ്ങളായി നമുക്ക് മുന്നിൽ തലക്കുമുകളിലെ വാളുകളായി തൂങ്ങി നിൽക്കുന്നു നമ്മുടെ കുട്ടികളുടെ മുകളിൽ. അതിങ്ങനെ തൊട്ടു തൊട്ടില്ല, തട്ടി തട്ടിയില്ല, മുറിവേൽപ്പിച്ചു ഇല്ല എന്നുള്ള നിലക്ക് അതിങ്ങനെ നമ്മുടെ കുട്ടികളെ തൊട്ട് തലോടിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന ബോധം അനിവാര്യമായും നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് അതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ പരിഹാരങ്ങൾ പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് ഈസ്റ്റർഡേ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കുറിക്കുക, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ അറിയിക്കുക. അത് നമുക്ക് ശ്രോതാക്കളോട് പങ്കുവെക്കാൻ പറ്റും. അത് അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും വരാൻ ശ്രമിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്ധതികളിൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ സംതൃപ്തിയെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യണേ റബ്ബേ. നാഥ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രാരാബ്ധങ്ങൾ, പ്രതിസന്ധികൾ, അന്തസംഘർഷങ്ങൾ, മനോദുഃഖങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, കടലടിക്കും പോലെയുള്ള മനസ്സംഘർഷത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ നീ അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരത്തെ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ. അമീൻ അമീൻ ബർഹമിത്തിക്കയാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്.
0: അതെ, ബാല്യത്തിലെ ചതിയിടങ്ങൾ, ആ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് താജുദ്ദീൻ സലാഹി നമ്മോട് സംസാരിച്ചത്.
1: തീർച്ചയായിട്ടും ഈ സ്നേഹക്കൂട് എന്ന ഈ ഒരു പ്രോഗ്രാം പീസ് റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ ധാരാളം ആളുകൾക്ക് ആശ്വാസം നൽകിയ ഒരു പ്രോഗ്രാമാണ്. പലപ്പോഴും കുടുംബാംഗങ്ങളിലുണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഈ സ്നേഹക്കൂടിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ പീസ് റേഡിയോയിൽ ചർച്ച ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ സ്നേഹക്കൂട് എടുക്കുന്നതെങ്കിലും അത് നമ്മൾ കേൾക്കുമ്പോഴാണ് അത് എൻ്റെയും പ്രശ്നമാണല്ലോ എന്ന് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാം ൊക്കെ ധാരാളമായിട്ട് പീസ് റേഡിയോയിലുണ്ട്. സ്നേഹക്കൂട് എന്ന വിഷയത്തെ, ഈ ഒരു പ്രോഗ്രാമിനെയൊക്കെ നമ്മൾ മറ്റു നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
0: നമുക്ക് ഇനി ഒരു ഇടവേളയിലേക്ക് പോകാം.
3: ഉവൈസുൽ ഖർനിയെ കുറിച്ച് ഒരു കഥയുണ്ട്. ഉവൈസുൽ ഖർനിക്ക് കുറച്ച് പണം കൊടുക്കാൻ ഒരാൾ ചെന്നു. എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം ആവശ്യമില്ല, എൻ്റെ അടുത്തൊരു നാണയമുണ്ട്. ആ ഒരു നാണയം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? വന്നയാൾ ചോദിച്ചു. ഉവൈസുൽ ഖർനിയുടെ സാരവത്തായ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ നാണയം തീരുന്നതുവരെ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പണം ഞാൻ സ്വീകരിക്കാം. നോക്കൂ, ഐസിയുവിൽ കിടക്കുന്ന രോഗിയെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു നിശ്ചയവുമില്ലാത്ത നിമിഷങ്ങൾ. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചെറിയൊരു ധാരണ പോലുമില്ലാതെയുള്ള ശ്വാസങ്ങൾ. ചെറിയൊരു സെക്കൻഡിൻ്റെ ഉടമ അവകാശം പോലും കയ്യിലില്ലാത്ത പാവങ്ങൾ. ഇണക്കവും പിണക്കവും സങ്കടവും സന്തോഷവും കൂടിച്ചേരലും വേർപിരിയലും കണ്ണീരും പുഞ്ചിരിയും ജയവും തോൽവിയും നിറം മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ചെറിയൊരു ജീവിതയാത്ര.

0: പോകേണ്ടവരല്ല എന്ന തോന്നലാണ് പല ആളുകളുടെയും. ഭാവം കണ്ടാൽ നമുക്ക് തോന്നുക, കാരണം സമ്പത്തുണ്ടാക്കണ്ട എന്ന് ഇസ്ലാം ആരോടും പറയുന്നില്ല. എത്രയും സമ്പത്തുണ്ടാക്കാം, അത് ഹലാലായ മാർഗത്തിലായാലും മതി. കച്ചവടക്കാരനോട് ഇത്രയും നീ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എത്രയും ലാഭിക്കാം, പക്ഷെ അത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രമാവാം എന്നാണല്ലോ. ഇതിനപ്പുറത്ത് പക്ഷേ ചില ആളുകളുടെയൊക്കെ ഓട്ടം അല്ലെങ്കിൽ അവരുടെയൊക്കെ താല്പര്യം മറ്റുള്ളവനെ കടത്തിവെട്ടാനുള്ള ആഗ്രഹം, ഒരുത്തനെ തോൽപ്പിച്ച് മുന്നേറാനുള്ള മത്സരം, ഒരുത്തനെ തകർക്കാനുള്ള ആ ഒരു ഔത്സുക്യം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ തന്നെ നിലനിന്ന് പോകേണ്ടവർ തന്നെയാണോ എന്നിങ്ങനെ തോന്നിപ്പോവും. ഇവിടെ നിന്ന് പോകേണ്ടവരല്ലേ എന്ന ആ ഒരു ചിന്ത നമുക്ക് വരും. എപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഐ സി യുയിൽ കിടക്കുന്ന ഒരാളെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാൽ, ഐ സി യുയിലും ഐ സി സി യുയിലും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ആ ഒരു ആ ചെറിയ ഗ്ലാസ്, ആ ഡോറിലൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ടാവും, ആ ഗ്ലാസ്സിലൂടെ അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള ഗ്രാഫിൽ ഈ ബീപ് ബീപ് ശബ്ദം ഇങ്ങനെ കേൾക്കും, പുറത്തേക്ക് ചെറിയൊരു ശബ്ദം കേൾക്കും. ആ ഗ്രാഫിലിങ്ങനെ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ് കാണിക്കുന്ന ഒരു പിന്നെ എക്കോ ആ സിസ്റ്റം ഇങ്ങനെ കാണിച്ചിരുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കൂടും, ചിലപ്പോൾ ഒന്ന് കുറയും. അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസം ഇങ്ങനെ കൂടി വരുന്നത് കാണും. പിന്നെ നമ്മളപ്പുറത്ത് ആ ചെയറിൽ പോയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നോക്കും. ഇതെന്താ നമ്മൾ നോക്കുന്നത്? പ്രതീക്ഷയോടെ ആ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ടോ ഒന്ന് വന്നെങ്കിൽ? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വിചാരിക്കുന്ന ഒരു നൂൽപ്പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഈ ഒരു ആളുകൾ. ഡോക്ടർമാർ ഓടി വരുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും സന്തോഷ വാർത്ത പറയാനായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു ഡോറിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മളൊരു ഓട്ടം ഉണ്ടല്ലോ, ഇപ്പുറത്ത് കാത്തിരിക്കുന്ന ആ രോഗിയുടെ ആളുകൾ. അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ. അവസാനം ഡോക്ടർ വന്ന് പറയാണ്, ഇനി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കും എന്നൊരു ഡോക്ടർ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു എൻഡ് വരെയാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്.
1: അല്ലെ, ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് മനസ്സിലായി. ഈ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. ആ സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു. അപ്പോൾ ആ മിടിപ്പ് നോക്കി കിടന്ന് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ഐ സിയിൽ കിടന്ന് എണീക്കുന്ന ഒരു വേഗതയിൽ കഴിഞ്ഞ കാലം നമ്മളെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയതുപോലെ നമുക്ക് തോന്നും.
0: അതെ,
1: ഇന്നലെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ, അതായത് ഒരു നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന ഒരു ഒരു വയസ്സായിട്ടുള്ള നമ്മുടെ ഒരു ഒരു ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയാം, എപ്പോഴും കാണുന്നൊരു കാക്ക. അപ്പോൾ അദ്ദേഹത്തെ കുറേ കാലമായല്ലോ കണ്ടിട്ട്, ഇതുവഴി ഒന്നും വരാറില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ സാധനം മുമ്പൊക്കെ എപ്പോഴും മുമ്പിനടുത്ത് പോവായിരുന്നു.
0: അതെ,
1: അപ്പോൾ ഇപ്പോൾ കടയ്ക്കൊന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്ന് സംസാരിച്ചപ്പം, തീരെ നേരല്ലേ, ഓരോ ഓട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴ് പറഞ്ഞു, ഈ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറൊന്ന് തികഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്ന് ഇത്
0: പോയി കിട്ടാൻ വേണ്ടിയിട്ട്
1: ഇന്ന് 24 മണിക്കൂർ പിന്നെ പോരാ ഇത് തീർന്ന്. അത്രയും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ സമയം കിട്ടുന്നില്ല ആർക്കും, എല്ലാവർക്കും അങ്ങനെയാണ്. കാലൊക്കെ ആകെ മാറിയിട്ടും വേവേം തീർന്നു പോവുകയാണ് ഇത് എന്നുള്ളത് മൂപ്പര് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ ഈ ഓട്ടം പാച്ചിലൊക്കെ കഴിഞ്ഞ് അവസാനം നമുക്ക് ബാക്കിയാവുക, എല്ലാം നമുക്ക് തിരക്കാണല്ലോ.
0: അതെ,
1: ആ തിരക്കുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴും സ്വലൈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പണം ഒരു മുഖ്യ കാര്യമായി മാറുകയും, നേരത്തെ പറഞ്ഞ നമ്മൾ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും അതൊരു രണ്ടാം കാറ്റഗറി ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവസാനം നമുക്കൊന്നിനും സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നതാണ്.
0: അതെ അതെ, നേരത്തെ ഈ ഒരു നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു തന്നെ ആ ഒരു ചിന്തനയാണ് വെച്ചാൽ, ഇന്നലെ കണ്ടവരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരിക. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പരിപാടികളൊന്നും നടക്കാതെ കാലം നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക, നമ്മൾ വിചാരിക്കാതെ രക്ഷപ്പെട്ടു പോവുക. കാലം കാലത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിൽ കുറേ നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ആ പറഞ്ഞൊരു ഐ സി യുടെ വിഷയം തന്നെ പറയപ്പോൾ, നമ്മൾ ഇപ്പോൾ അടുത്ത തൊട്ട് 2-3 ദിവസം മുമ്പേ ഞാൻ തന്നെ ഇപ്പം പെരിന്തൽമണ്ണ നമ്മളെ മൗലാന ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു സ്കൂളിലെ മിടുക്കനായ അതിസമർത്ഥനായ ഞങ്ങളുടെ സ്കൂൾ ലീഡർ 4ാം ക്ലാസ്സിലെ അയ്മൻ ഗഫൂർ, നല്ല മിടുക്കനായിരുന്നു പഠിക്കാനും അതുപോലെ തന്നെ കളിയിലും സ്പോർട്സിലും മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സമർത്ഥന ആയിരുന്നൊരു ഒരു പിഞ്ചു ബാലൻ, 9ാം വയസ്സുകാരൻ.

0: അവന് നന്നായി നീന്തൽ അറിയാമായിരുന്നു. അതുപോലെ തന്നെ അവനവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ അത് ഒരു ആളുകളോട് മുതിർന്നവരോട് ഇടപഴകുന്ന കാര്യത്തിൽ പോലും അതിസമർത്ഥമായ രൂപത്തിൽ അവനെ ഒരു കുട്ടിത്തത്തിൽ നിന്ന് മികച്ച് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിപ്രഭാവമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അവൻ്റെ കൊച്ചനുജനും അതുപോലെ തന്നെ തൊട്ടയൽവാസിയിൽ പെട്ട ഒരു കുട്ടിയും ഒക്കെ ആയിട്ട് ഒരു പുഴവക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചെറിയ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. ഒരു മുങ്ങാൻ നിൽക്കുന്ന നേരത്തെ ഇവൻ നേരെ ചെന്ന് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചാടി,
1: ഇവനെടുത്ത് ചാടി.
0: സാന്ദർഭികവശാൽ ആ രണ്ട് കുട്ടികളും രക്ഷപ്പെട്ടു. പക്ഷേ ഇവൻ വെള്ളത്തിനടിയിലാണ് എന്നുള്ളത് രക്ഷപ്പെടുത്തിയവർക്ക് അറിയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് സമയം കാലം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിച്ചെങ്കിലും അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ അള്ളാഹു അത്ര ഒരു പിന്നെ അവനത്രേ കരുതിയിട്ടുള്ളൂ എന്ന് നമ്മൾ അതിൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അധ്യാപകരോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നമ്മുടെ മറ്റു വിദ്യാർത്ഥികളോ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പോലും അവൻ്റെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം സ്നേഹസമ്പന്നത, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തിരുന്നൊരു കുട്ടിയാണ് അവൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പകയും വിദ്വേഷവും അതുപോലെ തന്നെ ആളാവലും ജാടയും ഒക്കെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. കാരണം നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ്. അടയാളപ്പെടുത്തലുകൾ നല്ല രൂപത്തിൽ അടയാളപ്പെടുത്തലുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, അവിടത്തേക്ക് മുതൽ കൂട്ടായിട്ടുണ്ടാവും. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള റസൂൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് റസൂൽ അങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വേദന വലുതായതുകൊണ്ട് തന്നെയായിരിക്കാം. മരണം എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മളത് സഹിച്ചേ പറ്റൂ. നമ്മൾ ആരാണെങ്കിലും, നമ്മളാണെങ്കിലും നമ്മുടെ കൂടപ്പുറപ്പുകളാണെങ്കിലും മരണം നമുക്ക് സഹിച്ചേ പറ്റൂ, നമ്മുടെ വിധിയാണ്. പക്ഷേ ഇവിടെ രണ്ട് രൂപത്തിൽ, ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം അവർക്ക് വേണ്ടി അഥവാ അവൻ്റെ അവശേഷിപ്പുകാരായിട്ടുള്ള അവൻ്റെ ബാക്കി ആയിട്ടുള്ള ആളുകളുടെ മാതാപിതാക്കളടക്കമുള്ള അവരുടെ മനസ്സുകളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട്, ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നർത്ഥം. ഇപ്പം നേരത്തെ ഉവൈസ് ഉൽഖർണി പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ എന്തിനാണ് പണം
1: എൻ്റെ തോന്നിപ്പോകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്.
0: അതെ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചില്ലിക്കാശുണ്ടല്ലോ, ഇതെനിക്ക് മതിയാകുന്നതാണ്. എങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ, കാരണം അതാണ് ബാക്കിയാണ്, ആ കാശോട് ബാക്കിയാണ്. നേരെ മറിച്ച് എൻ്റെ ഈ പിന്നെ ഇത് ഉപയോഗിച്ച് തീർക്കാൻ എനിക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഇനിയും സമ്പാദിച്ചോളാം അല്ലേ. അതൊരു ചോദ്യമാണല്ലോ. ഉവൈസ് ഉൽഖർണിയുടെ ആ ഒരു ചോദ്യം നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാം. കയ്യിലുള്ള കാശ് ചെലവഴിക്കാൻ കഴിയാതെയാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയാതെയാണ് പല ആളുകളും നമ്മളിൽ നിന്ന് വിട വാങ്ങുന്നത്. പിന്നെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരൊറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ദുനിയാവിൽ, ആറടി മണ്ണ്. അത് നമുക്ക് സ്വന്തമായിരിക്കും. ഒരു സെക്കൻഡ് പോലും, അതിൽ വായിച്ചല്ലങ്ങൾ, ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്വന്തമാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. പക്ഷേ നമുക്കിവിടെ സ്വന്തമാണെന്ന് പറയാൻ നേരത്തെ നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയാണോ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് അവിടെ തയ്യാറാക്കി വെച്ച ആറടി മണ്ണുണ്ടാവും. അവിടെ സുഖസൗകര്യങ്ങളോടുകൂടെ അന്തി ഉറങ്ങാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇവിടുത്തെ ഈയൊരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാവണം. എൻ്റെ കയ്യിലുള്ള പൈസ പോലും എൻ്റേതല്ല, അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് നാളെ കഴിഞ്ഞോളണം എന്നില്ല എന്ന ചിന്തയിലാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുക നാളത്തേക്ക്.
1: ഈ ഒരൊറ്റ കാര്യം കൂടി പറയാം നമുക്ക്, അള്ളാഹുവെ കണ്ണടച്ചു തുറക്കുന്ന ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുതേ.
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹയിലും അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണത്. വലാതക്കൽനീ ഇലാ നഫ്സി തർഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ.
1: അത്രയേ ഉള്ളൂ.
0: ഇതൊരു ചിന്തയാവട്ടെ, പല ഭാഗങ്ങളിലൂടെ നമ്മൾ പോയി. എന്തായാലും ശ്രോതാക്കൾക്ക് ബാക്കിയുള്ള അവസരങ്ങൾ നമുക്ക് നൽകാം. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, നഷ്ടങ്ങൾ സംഭവിച്ച ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും മനക്കരുത്തും നൽകട്ടെ, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
2: നമ്മൾ ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. അൽ ഉസൂൽ. അതെ, ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത്, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് കേൾക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദുല്ലാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഇന്ന് നാം മനസ്സിലാക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള ഖുർആനും ഹദീസും സ്വഹാബത്തിൻ്റെ ചുണ്ടുകളിൽ നിന്ന് നേർക്കുനേരെ കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള താബിഉകളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിലും അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലും അവർ സ്വീകരിച്ചിരിക്കുന്ന അത്യുന്നതമായ മാതൃകയും അവർ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഉത്സാഹവും അങ്ങേയറ്റമുള്ള താൽപ്പര്യവും ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രോതാക്കൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അഥവാ സുന്നത്തുകൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രവാചകന്റെ സ്വഹാബത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ അവിടുത്തെ സുന്നത്തിലേക്ക് കയറിക്കൂടുന്നതിനെക്കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്തിയവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത് മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കാര്യങ്ങൾ അവിടുത്തെ ദീനിലേക്ക് കൂട്ടിപ്പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും തികച്ചും ബോധവാന്മാരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത്. ആ ഒരു സ്വഭാവവും ആ ഒരു നിലപാടും സ്വഹാബത്തിൽ നിന്ന് താബിഉകളും സ്വീകരിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. സ്വഹാബത്തിനെ പോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെയധികം കണിശതയും സൂക്ഷ്മതയും അവർ പുലർത്തിയിട്ടുണ്ട്. ഇബാദത്ത് ബിൻ സഈദ് അദ്ദേഹം പറയുന്നു, അൻ ഉഖബത്ത് ബിൻ നാഫിഉ അൽ ഫഹരി, അദ്ദേഹം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന വസീയത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. യാ ബനിയ്യ ലാ തഖബലു അൽ ഹദീസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മിൻ സിഖ. അല്ലയോ എൻ്റെ കുട്ടികളെ, മക്കളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വസീയത്താണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സിഖത്തായ സ്വീകാര്യന്മാരായ ആളുകളിൽ നിന്നല്ലാതെ സ്വീകരിക്കാൻ പാടില്ല എന്ന്. കാരണം ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന രീതി മെല്ലെ മെല്ലെ ആരംഭിച്ചിരുന്നു. തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി പ്രവാചകന്റെ ഹദീസുകളെ കരുവാക്കിയിരുന്ന ചില ബിദഅത്തിന്റെ കക്ഷികൾ ആ കാലഘട്ടത്തിൽ തല ഉയർത്തി തങ്ങളുടെ ഫിത്നകൾ പ്രചരിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ ശരിയായ ദീനിന്റെ വക്താക്കൾ ഈ ഒരു ഫിത്നയെ തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല, പൂർണ്ണമായ അദാലത്ത് അഥവാ ദീനിയായ സൂക്ഷ്മതയും വിശ്വാസപരമായ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവരിൽ നിന്ന് മാത്രം ഹദീസുകൾ സ്വീകരിച്ചാൽ മതി എന്ന ഒരു നിലപാടും താബിഉകളിൽ പ്രമുഖർ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഉഖബത്ത് ബിൻ നാഫിഇന്റെ ഈ വസ്വിയത്ത്. തന്നെ മക്കളോട് അദ്ദേഹം പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾ സിഖത്തുകളിൽ നിന്നല്ലാതെ സ്വീകരിക്കാൻ പാടില്ല എന്ന്. അപ്രകാരം തന്നെയാണ് താവൂസ്, അദ്ദേഹം താബിഇ പണ്ഡിതനാണ്. അദ്ദേഹം സുലൈമാൻ ബിൻ മൂസ എന്ന വ്യക്തിയോട് പറഞ്ഞ ഒരു സംഭവം കാണാം. അദ്ദേഹം പറഞ്ഞു, സാവൂസിനോട് പറയാൻ, ഹദ്ദസനി ഫുലാൻ കൈത വകൈത്, എന്നോട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ, ഞാൻ അത് സ്വീകരിക്കണമോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. താബിഇയായ താവൂസ് പറയുന്നു, ഇൻകാന സാഹിബ് മലിയൻ ഫഖുദ് ബി അൻഹു, നിന്റെ സാഹിബ് അഥവാ നിന്നോട് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം സ്വീകാര്യനാണെങ്കിൽ, സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ, നിനക്ക് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ, ഫഹുദ് അൻഹു, അപ്പോൾ നീ അയാളിൽ നിന്നത് സ്വീകരിക്കുക. അതിൻ്റെ അർത്ഥം സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത വ്യക്തികൾ പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്നതുതന്നെയാണ് താബിഉകൾ സ്വീകരിച്ച നിലപാട് എന്നതാണ്. സഅദ് ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ല യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല സിഖാത്ത്, സിഖാത്തുകളല്ലാത്ത, സ്വീകാര്യന്മാരല്ലാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ ഏറ്റുപിടിക്കാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ കണിശമായ ചില വ്യവസ്ഥകളും അവർ വച്ചിരുന്നു. അത് പൂർണ്ണമായും അവർ പാലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് താബിഇകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അബു സിനാദ് അബ്ദുല്ലാ ബിൻ ദഖ്വാൻ അൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, അദറക്തു ബിൽ മദീനതി മിഅതൻ, ഞാൻ മദീനയിൽ നൂറോളം ആളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും മഅമൂൻ, എല്ലാവരും സത്യസന്ധരാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ മാ യുഖദു അൻഹുമുൽ ഹദീസ്, അവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. യുഖാൽ ലൈസ മിൻ അഹ്ലിഹി, അവർ ഹദീസിൻ്റെ ആളുകളായിരുന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സത്യസന്ധരാണ്, ദീനിയായ കാര്യങ്ങളിലുമൊക്കെ അവർക്ക് സത്യസന്ധതയുണ്ട്. പക്ഷേ ഒരു ഹദീസ് ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അയാളുടെ സത്യസന്ധത മാത്രം പോരാ, ആ ഹദീസ് മനഃപ്പാഠമാക്കാനുള്ള കഴിവും, അത് ഇസ്തിഹ്ലാർ, അത് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് പറയാനുമുള്ള കഴിവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു റാവി അഥവാ ഹദീസ് റിപ്പോർട്ടർക്ക് സ്വലാഹും അമാനത്തും എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വസ്തതയും ദീനിയായിക്കൊണ്ടുള്ള അയാളുടെ മികവുകളുമൊന്നും ലാ യക്ഫിയാ നിഫി റാവിൽ ഹദീസ്, ഒരു ഹദീസിൻ്റെ റാവിക്ക് മതിയാവുകയില്ല. ഇത് ലം യുള്ളം ഇലൈഹ അൽ ഹഫ്ളു വല്ലബത്തു വൽ ഇത്ഖാൻ. ഹദീസ് പറയുന്ന വിഷയത്തിലുള്ള ലബത്ത് എന്ന് പറഞ്ഞാൽ ഹൈഫദിൻ്റെ കഴിവ്, ഹൃദ്യസ്ഥമാക്കിയത് പറയാനും അത് ഏത് ആവശ്യം വന്നാലും എപ്പോൾ വന്നാലും അത് മനസ്സിൽ നിന്ന് എടുത്തു പറയാനുമുള്ള ഓർമ്മശക്തി ആവശ്യമുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് കാണാം, ഞാൻ മദീനയിൽ, അഥവാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെത്തിയപ്പോൾ അവിടെ 70 ചില്ലാനും ആളുകളെ ഞാൻ കാണുകയുണ്ടായി. പക്ഷെ ഞാൻ ആരിൽ നിന്നും ഹദീസ് സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു ദീനാർ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിൻ്റെ ബൈത്തുൽമാൽ ധനകാര്യ വകുപ്പ് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ദീനാറ് പോലും കളവ് അല്ലെങ്കിൽ വഞ്ചന നടത്താത്ത രീതിയിൽ അവർ അതിനെ കൈകാര്യം ചെയ്യും. അത്രയും വിശ്വസ്തന്മാരാണോ? പക്ഷേ അവരിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. കാരണം ലിഅന്നഹും ലൈസൂ മിൻ അഹ്ലിഹി, അവർ ആരും തന്നെ ഹദീസിൻ്റെ ആളുകളായിരുന്നില്ല എന്നാണ്. എന്നാൽ ശുഅബ അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കും. അദ്ദേഹം ഒരു യുവാവായിരിക്കെ തന്നെയും ഞങ്ങൾ ഹദീസ് സ്വീകരിക്കാറുണ്ട് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും സാന്ദർഭികമായി ഈ വിഷയത്തോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് താബിഈയല്ല, എങ്കിൽ കൂടിയും അവരൊക്കെ തന്നെയും പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെ കണിശമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരായിരുന്നു. ഇന്നഹാദൽ ഇൽമ ദീനുൻ ഫന്ദുറു അമ്മൻ തഅഖുദൂന ദീനകും, ഈ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അത് മതമാണ്, അതുകൊണ്ട് തന്നെ ആരിൽ നിന്നാണ് ആ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന വാക്കിന് അന്വർത്ഥമാക്കി പ്രവർത്തിച്ചവരായിരുന്നു അവരൊക്കെ തന്നെയും. മാത്രവുമല്ല, സുഫിയാന സൗലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം, ഖുദു അൽ ഇൽമ മിനൽ മഷ്ഹൂരീൻ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. ഖുദു അൽ ഇൽമ മിനൽ മഷ്ഹൂരീൻ, പ്രശസ്തരായ ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഹദീസുകൾ ഇൽമ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇൽമ് കൊണ്ടും വറഅ കൊണ്ടും തഖ്‌വ കൊണ്ടും ലബത്ത് കൊണ്ടുമെല്ലാം പ്രശസ്തരായ ആളുകൾ. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള താബിഈകളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെ കണിശത പുലർത്തിയവരായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നോക്കൂ നിങ്ങൾ. ഇതിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ ആഴവും പരപ്പും, അവർ അതിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിരുന്ന ത്യാഗ മനസ്ഥിതിയും എത്രമാത്രമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകും. അബുൽ ആലിയ അദ്ദേഹം പറയുന്നു, كنا نسمع الرواية عن أصحاب رسول الله صلى الله عليه وسلم بالبصرة. بصرية الوچ رسول الله صلى الله عليه وسلم ده صحابة تنده ريپورت كلا سمده چه ننجل كالكارون ده إن صحابي إنه ده برنيو إن صحابي إنه ده برنيو إنه اللام بصرية الوچ ننجل پرواجگن ده صحابي كلا ده رواية تغل ريپورت كلا جنجل كالكارون ده فلم نرضى حتى ركبنا إلى المدينة فسمعناها من افواههم. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടാറില്ല, ഞങ്ങൾ മദീനയിലേക്ക് വാഹനം പിടിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അത് നേരിട്ട് കേൾക്കുവോളം ഞങ്ങൾക്ക് തൃപ്തി വരാറുണ്ടായിരുന്നില്ല എന്ന് അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതവർ സഹിക്കുവാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഈ മേൽ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഇങ്ങനെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെട്ട ഒരു വിജ്ഞാന ശാഖ ലോകത്ത് ഹദീസിനെ പോലെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നതുകൂടി ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മഷാ അള്ളാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്ന് ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്നതിൻ്റെ ഭാഗം രണ്ടാണ് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഇന്നത്തെ വൈബ്സിൽ മൂസ പി പിയുടെ കൂടെ ഞാൻ ഹനീഫ വണ്ടൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാ.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹലിലെ 110-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: സമയം.
1: അല്ലാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 40 ലക്ഷം രൂപ അവാർഡ് തുകയുള്ള ഖുർആൻ മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു. എ പി അസ്ലം ഹോളി ഖുർആൻ അവാർഡിനായുള്ള മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആകെ 40 ലക്ഷം രൂപ അവാർഡായി നൽകുന്ന മത്സരങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യാവുന്നത്. അണ്ടർ 12 ഖുർആൻ മനപ്പാടം 5 ലക്ഷം രൂപ അവാർഡ്, അണ്ടർ 20 ആൺകുട്ടികൾ ഖുർആൻ മനപ്പാടം ആശയം 20 ലക്ഷം രൂപ അവാർഡ്, അണ്ടർ 20 പെൺ ഖുർആൻ മനപ്പാടം 20 അധ്യായം ആശയം 15 ലക്ഷം രൂപ അവാർഡ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. 40 ലക്ഷം രൂപ അവാർഡ് തുകയായുള്ള വിശുദ്ധ ഖുർആൻ മത്സരത്തിന്റെ വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം അസ്ലം ഖുർആൻ വാർഡ് .com.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫ്. മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉടലെടുത്ത ഒട്ടനവധി വിഭാഗങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ അവരെ ഷിയാക്കൾ, സുന്നികൾ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടിട്ടില്ല. പ്രവാചകന്റെ വിയോഗാനന്തരം ഖിലാഫത്ത് നബി കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടാണ് എന്ന വാദഗതിയോടുകൂടി രംഗത്തു വരികയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് തികച്ചുമെതിരായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വിചിത്രവും സങ്കീർണവും ഖുറാനിനും സുന്നത്തിനും കടകവിരുദ്ധവുമാണ്. മുസ്ലിം സമുദായത്തെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചതിൽ ഷിഈ വിഭാഗങ്ങൾ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അനവധി വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിയാകളും സുന്നികളും തമ്മിലുള്ള തർക്കവും സംഘട്ടനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമായിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സംഘടനകളുടെ ശക്തിക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഷിഈ സുന്നി തർക്കങ്ങളെയും സംഘടനകളെയും ആളിക്കത്തിക്കുന്നതിനു വേണ്ടിയാണ് ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ ഭിന്നിപ്പുകൾ ഇല്ലാതാക്കി അവരെ ഐക്യമുള്ളവരാക്കി തീർക്കുക എന്നത് മഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ഖുർആനിൻ്റെ ഐക്യപ്പെടാനുള്ള ആഹ്വാനം, നിങ്ങളൊന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അധ്യായം ആലുമ്രാൻ വചനം 103. ഈ പിടിവള്ളിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ച് കക്ഷികളായി പിരിഞ്ഞത്. തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമ്പോൾ അവലംബിക്കേണ്ട മാർഗവും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക. അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും, അധ്യായം നിസാ വചനം 59. കേവലം തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉപരിയായി മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധവും സംഘട്ടനവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗവും ഖുർആൻ പറഞ്ഞു തരുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങിവരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങിവരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അദ്ധ്യായം ഹുജറാത്ത് വചനം 9. ഇങ്ങനെ മുസ്ലിം ഐക്യത്തിന് വേണ്ട ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ ഖുർആനും സുന്നത്തും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഷിഈ സുന്നി സംഘട്ടനം പരിഹരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമാകാനിടയില്ല. കാരണം ഈ പറഞ്ഞ മാർഗങ്ങളെല്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധകമായതാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിഅകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷീഇസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ടി കെ യൂസുഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് ഫിത്രത്തിനോട് യോജിച്ചു വരുന്നു. അപ്പം എന്താണ് ഫിത്രത്ത് എന്നതിനെപ്പറ്റി നമ്മൾ അല്പം സൂചിപ്പിച്ചു. ശുദ്ധപ്രകൃതം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് ആ ശുദ്ധപ്രകൃതം? അത് ഒന്ന്, തൗഹീദിൽ അധിഷ്ഠിതമായ പ്രകൃതമാണ്. അതിൻ്റെ വിശദ ഭാഗങ്ങൾ ഇനിയും ഇൻഷാല്ലാ വരും. അപ്പോൾ ഏകനായ റബ്ബിനെപ്പറ്റിയുള്ള ചിന്ത, ആ ബോധം, അത് എല്ലാ സൃഷ്ടികൾക്കുമുണ്ട്. ശിർക്ക് ചെയ്യുന്ന വ്യക്തികളോട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ ചില വചനങ്ങൾ പ്രസിദ്ധമാണ്. മക്കയിൽ നബി തിരുമേനി അംഗീകരിക്കാതിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കാത്ത മക്കയിലുണ്ടായിരുന്ന മുശരിക്കുകൾ, അവരോട് ചോദിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതവരോട് മാത്രമല്ല, ലോകത്തുള്ള ശിർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. ഏതായാലും അനേകം വചനങ്ങളിൽ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ فَأَنَّى يُؤْفَكُونَ. സൂറത്ത് അൽ അങ്കബൂത്തിലെ 61-ാമത്തെ വചനം. പ്രവാചകരെ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശങ്ങൾ ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, وَسَخَّرَ الشَّمْسَ وَالْقَمَرَ, സൂര്യനെ ചന്ദ്രനെ ആരാണ് കീഴ്പ്പെടുത്തി തന്നത് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അത് അള്ളാഹു തന്നെയാണ്. ഫഅന്നായി ഉഫകുൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഇങ്ങനെ അംഗീകരിച്ചിട്ടും പിന്നെ അവരെങ്ങനെയാണ് ശിർക്കിലേക്കും ധിക്കാരത്തിലേക്കുമൊക്കെ തിരിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മറ്റൊരു വചനം വല ഇൻസ അൽത്തഹുമ്മൻ നസ്സലമിനസ്സമായി മാൻ, ആകാശത്ത് നിന്ന് ആരാണ് വെള്ളം ഇറക്കിത്തരുന്നത് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ. എന്നിട്ട് ഫഹിയാ ബിഹിൽ അർലാ, വെള്ളം കൊണ്ട് അവൻ ഭൂമിയെ ജീവിപ്പിക്കുന്നു, അതാരാണ്? അപ്പോൾ ആകാശത്തു നിന്ന് വെള്ളം ആരാണ് ഇറക്കുന്നത്? എന്നിട്ടത് ഭൂമിയിലെത്തി അവിടെ ഭൂമിയിൽ ചെടികളും മരങ്ങളും മറ്റ് സസ്യലതാദികളുമൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ആരാണതിനെ മുളപ്പിക്കുന്നത്, ആരാണതിനെ ജീവിപ്പിക്കുന്നത്? മിമ്പാഴ്തി മൗത്തി, അത് മരിച്ചതിന് ശേഷം. അപ്പോൾ ഉണങ്ങിക്കടന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ചെടികളൊക്കെ അവിടെ വളരുന്നത്? ആരാണതിനെ വളർത്തുന്നത്? ആരാണതിനെ ജീവിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാലേ യഖൂലുന്നല്ല, അവർ പറയും അള്ളാഹുവാണ്. ഖുൽ പറയുക, അൽഹംദുലില്ല, അള്ളാഹുവിനാണ് സർവസ്തുതിയും. പക്ഷേ ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധി ഉപയോഗിക്കാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ അള്ളാഹുവിൽ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിയെ പങ്കു ചേർക്കില്ലായിരുന്നു, ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ആകാശത്തെ, അതുപോലെ ഭൂമിയെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, മഴ ഇറക്കുന്നവൻ, അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, സൃഷ്ടിക്കുന്ന ആ റബ്ബ്, അത് അംഗീകരിക്കുകയും അതേസമയം ആരാധനയുടെ വിഷയം വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇബാദത്ത് കൊടുക്കുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണ്. മറ്റൊരു വചനം സൂറത്ത് സുഖ്റുഫ്, വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചത്? ഇനി സ്വന്തത്തെ പറ്റി തന്നെ ചോദിക്കുകയാണ് ഓരോരുത്തരെയും, ആരാണ് സൃഷ്ടിച്ചത്? അവർ പറയുമ്പോഴേ യഖൂലുന്നല്ലാ, അള്ളാഹുവാണ്, അതുറപ്പാണ്. ഫഅന്ന യൂഫകുൻ, പിന്നെ എങ്ങനെ അവർ തെറ്റിക്കപ്പെടുന്നു? മറ്റൊരു വചനം ഖുൽ ലിമനിൽ അർളു വമ്മം ഫീഹ, ആരുടേതാണ് ഈ ഭൂമി, ആ ഭൂമിയിലുള്ളവരും? ഇൻ കുൻതും താലമു, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, സയഖൂലൂനല്ല, അതൊക്കെ അള്ളാഹുവിൻ്റേതാണ് എന്നവർ പറയും. അഫല തദക്കറുൻ, അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുൽ മൻ റബ്ബു സമാവാത്തി സബ, ആരാണ് ഏഴാകാശത്തിൻ്റെ രക്ഷിതാവ് എന്ന് താങ്കൾ ചോദിച്ചാൽ, വ റബ്ബുൽ അർശിൽ അലീ, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമ ആരാണ് എന്ന് ചോദിച്ചാൽ, സയഖൂലൂനല്ല, അവർ പറയും അള്ളാഹുവാണ്. അഫല തത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? എന്നിട്ടും അവൻ്റെ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലേ? ഖുൽ പറയുക, മൻ ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും അധീശാധിപത്യം ആരുടെ കയ്യിലാണ് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ, അതുപോലെ വഹുവ യുജീർ, അവൻ അഭയം നൽകുന്നു എല്ലാവർക്കും, വലാ യുജാറു അലഹി, അവനെതിരായി എവിടെ നിന്നും ഒരു അഭയവും ലഭിക്കുകയില്ല. ഇൻകുൻതും താലവും, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ, സയഖൂലൂനല്ല, അവർ പറയും അതൊക്കെ അള്ളാഹുവാണ്. വല ഇൻ സഅൽതഹു മൻ ഖലഖ സമാവാത്തി വല്ലർ, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം, അസീസായ, പ്രതാപിയായ, എല്ലാം അറിയുന്ന അള്ളാഹുവാണ് അതിനെയൊക്കെ സൃഷ്ടിച്ചത് എന്ന് അവർ പറയും. അപ്പോൾ അവർക്കൊക്കെ റബ്ബിനെ പറ്റിയുള്ള ബോധ്യമുണ്ട്, സൃഷ്ടാവിനെ പറ്റി ഈമാനില്ലാത്തവരല്ല അവരൊക്കെ, അവരുടെ പ്രകൃതത്തിൽ ആ കാര്യം അള്ളാഹു ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവർ വിശ്വസിക്കുമ്പോഴും അവരിൽ ഭൂരിഭാഗം ആൾക്കാരും അള്ളാഹുൽ ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നത്. ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുൽ വിശ്വസിക്കുന്നത് ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല എന്നല്ല ഖുർആൻ പറയുന്നത്, അവർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആ വിശ്വാസം ശിർക്ക് വെച്ചുകൊണ്ടാണ്, അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ഇതിൻ്റെ രക്ഷിതാവ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അതുപോലെ ഈ ലോകർക്ക് റിസ്ക് നൽകുന്നവൻ, ഇതൊക്കെ അവർ വിശ്വസിക്കുന്നു. ഇതൊക്കെ റുബൂബിയത്തിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവിടെ അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം, അത് മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്നിവേശിക്കപ്പെട്ട കാര്യമാണ്, അത് റബ്ബ് ഊട്ടിയതാണ് എന്ന് അറിയിക്കുന്ന അനേകം ആയത്തുകൾ അതിൽ ചിലതാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ചോദിച്ചാൽ പോലും, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിച്ചവൻ, മഴ ഇറക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ, ഇങ്ങനെ തുടങ്ങിയ അനേകം വിഷയങ്ങൾ, റബ്ബിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടി അതൊക്കെ റബ്ബാണ് എങ്കിൽ പിന്നെ ബുദ്ധി അല്പമെങ്കിലും അവർ ഉപയോഗിക്കുകയാണെങ്കിൽ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ എന്നവർ മനസ്സിലാക്കേണ്ടതല്ലേ. പക്ഷേ ബഹുഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ മനസ്സിലാക്കുന്നില്ല. ആ സ്ഥലത്ത് അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഇനി റബ്ബിനെപ്പറ്റിയുള്ള ഈ ബോധ്യം, അത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം നബിവചനങ്ങളുമുണ്ട്. നമ്മളിവിടെ സൂചിപ്പിച്ചത് ചില ആയത്തുകളാണ്. ഇനി അല്പം നബിവചനങ്ങൾ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അൽഫിത്രത്തിലാണ് ജനിക്കുന്നത്. അതുപോലെ വാലൽ മില്ല, മില്ലത്തിലും. എന്താണ് മില്ലത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. മറ്റൊരു വചനം, കുല്ലു മൗലൂദിൻ വുലിദ അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ സ്രഷ്ടാവിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ടല്ല, അതുപോലെ നിരീശ്വരവാദിയായിട്ടുമല്ല ഇവിടെ ഓരോരുത്തർ

മിസലൽ അൻആം ഏതുപോലെ? നാൽക്കാലികൾ പോലെ. തുൻതജു സിഹാഹൻ, അവർ ജനിച്ചു വീഴുമ്പോൾ ഒരു കുഴപ്പമില്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. എന്നാ ഫയുബത്തിക്കൂന അദാനഹ, പിന്നെ അവർ അതിൻ്റെ ചെവികളെ എന്തു ചെയ്യുന്നു? അംഗച്ഛേദം ചെയ്യുന്നു. അപ്പോൾ അതിൽ അവർ കൈകടത്തിൽ നടത്തുന്നു. എന്നാൽ ജനിച്ചു വീഴുമ്പോൾ എല്ലാ നിലക്കും പൂർണ്ണമായ രൂപത്തിലാണല്ലോ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇതുപോലെ ശുദ്ധമായ അള്ളാവിനെ പറ്റിയുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് ഇവിടെ അവൻ്റെ ഫിത്രത്തിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയുന്നത്. ഇനി മറ്റൊരു വചനം, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫ, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഹനീഫ് ഏകനായ റബ്ബിലേക്ക് തിരിയുന്ന ആ പ്രകൃതമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ പ്രകൃതം പിന്നെ അവർ തെറ്റിച്ചതാര അവിടെ ആദ്യം മാതാപിതാക്കൾ പറഞ്ഞു. അവർക്കതിൽ വലിയ സ്വാധീനമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അവിടെ നിൽക്കുന്നില്ല, വേറെ പലരും ഉണ്ട് അവരെ തെറ്റിക്കുന്നത്. അപ്പം ആ തെറ്റിക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ പ്രധാന പങ്കാർക്കാറുള്ളത്, അതാണ് ഈ ഹദീസിൽ പറയുന്നത്, എൻ്റെ അടിമകളെ മുഴുവനും ഹനീഫുകളായി ഞാൻ സൃഷ്ടിച്ചു, എന്നാൽ ഫജിത്താലത്തുഹും അശയാത്തിൻ, പിശാചിക്കളെ അവരെ വലിച്ചു കൊണ്ടുപോയി. വഹറമത് അലഹിമ അഹ്ലൽ തുലുഹും, ഞാനവർക്ക് ഹറാമാക്കിയതൊക്കെ അവർ ഹലാലാക്കിയത് അവർ ഹറാമാക്കി കൊടുത്തു. വമറത്തുഹും അന്യുശരിക്കുബി, ആ പിശാചുക്കൾ അവരോട് കൽപ്പിച്ചു എന്നിൽ പങ്കു ചേർക്കാൻ. മാലം മുനസിൽ ബിഹി സുൽത്താന, ഞാനതിന് ശിർക്കിന് യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല, അതിന് യാതൊരു തെളിവുമില്ല. ശിർക്കിന് ഈ ലോകത്ത് ഒരു പ്രമാണവും ഒരു തെളിവുമില്ല. പക്ഷേ പിശാചുക്കൾ എന്തു ചെയ്യാണ്? മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോവാൻ, മനുഷ്യരെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാ യഖൂലു ലി അഹ്വനി അഹ്ലിൽ നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും ലളിതമായ ശിക്ഷ കിട്ടുന്നവനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ റബ്ബ് പറയുന്നത്? ലൗ അന്ന ലക്ക മാഫിൽ അർളി മിൻ ഷൈ കുൻത തഫ്തദി ബിഹി, ഈ ഭൂമിയിലുള്ളത് മുഴുവനും നിനക്കാണെങ്കിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ മോചനമൂല്യമായി നൽകുമോ? കാലനം, അവൻ പറഞ്ഞു അതെ. അപ്പോൾ ലോകം മുഴുവനും ഒരു മനുഷ്യൻ്റെ അധീനതയിലാണെന്ന് വിചാരിക്കുക, പക്ഷെ അവന് പ്രവേശിക്കാനുള്ള നരകം അവൻ കാണുമ്പോൾ ഈ ലോകം മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട അവർ അതവന് മുഴുവൻ നൽകും. കാരണം അത്ര ഭയാനകമാണ് നരകശിക്ഷ. അതിലേറ്റവും ലളിതമായ ശിക്ഷയുടെ അവസ്ഥ തന്നെ അതാണ്. ഈ നേരം അവനോട് അള്ളാഹു ചോദിക്കും, ഫഖദ് സഅൽതുക മാഹുവ അഹ്വൻ മിൻ ഹാദ, എന്നാൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ നിന്നോട് വളരെ ലളിതമായ, ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമാണ് ചോദിച്ചിരുന്നത്. വാൻതഫി സുൽബി ആദ, നീ ആദമിൻ്റെ സുൽബിലായിരിക്കെ, മുതുകിലായിരിക്കെ. അപ്പം അന്നേ ഏകനായ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ എന്ന സന്ദേശം, ആ സത്യം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ റബ്ബ് പതിപ്പിച്ചിട്ടുണ്ട്. അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിലായിരിക്കുന്ന കാലത്ത് തന്നെ അതൊക്കെ ഓരോരുത്തരെയും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണത്? അല്ലാ തുശ്രി കബി, നീ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് ഞാൻ വളരെ ലളിതമായൊരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ലോകം മുഴുവൻ നിൻ്റെ കയ്യിലാണ്, അത് മുഴുവൻ കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് മുഴുവൻ പോയിട്ട് വളരെ നിസ്സാരമായ കാര്യം, നമ്മുടെ സമ്പാദ്യത്തിൽ നമുക്ക് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് വളരെ നിസ്സാരമായ കാര്യമാണ് മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനേക്കാൾ ലളിതമായൊരു കാര്യമായിരുന്നു നമ്മെ ഏൽപ്പിച്ചത്. എന്താണത്? ശിർക്ക് ചെയ്യരുത് എന്നാണ്. അതിനിത്ര പണിയില്ല, യാതൊരു ബുദ്ധിമുട്ടില്ല, സാമ്പത്തിക ചെലവില്ല, പ്രയാസങ്ങളില്ല, എന്നിട്ടും ഫഅബൈത ഇല്ല ശിർക്ക്, നീ ശിർക്ക് ചെയ്യാനല്ലാതെ നീ തിരിഞ്ഞില്ല. അപ്പം നീ ശിർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അതാണ് നീ വിസമ്മതിച്ചു ശിർക്കിനല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുള്ളതാണിത്. അപ്പോൾ ഇവിടെയും ഒരു കാര്യം നമ്മെ അറിയിക്കുകയാണ്, ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നതിൻ്റെ മുമ്പ് തന്നെ ഏകനായ റബ്ബിനെ പറ്റി കൃത്യമായ ബോധ്യം, അവന് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നുള്ള ചിന്ത, ഇതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഇമാം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്.

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിടക്കുമ്പോൾ, കിടന്നുറങ്ങാൻ പോകുമ്പോൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ബറാ റളിയല്ലാഹുവിനോട് നബി തിരുമേനി പറയാൻ, ഇതാ അതൈത മർജഅക ഫതവല്ല ഉളു അക്കലിസ്വല, നീ കിടക്കുന്ന സ്ഥലത്തെത്തിയ ഒളു എടുക്കുന്ന നിസ്കാരത്തിന് ഒളു എടുക്കുന്ന ഒളു എടുക്കുക. വല്യക്കുൻ ആഹ്റുമാ തഖുൽ, എന്നിട്ട് നീ അവസാനം പറയുന്ന വാക്ക്, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വ ഫവ്വൽതു അംരി ഇലൈക വ അൽജഅതു ളഹരി ഇലൈക റഹബതൻ വ റഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വ ബിനബിയിക അല്ലദി അർസൽത. ഈ പ്രാർത്ഥന നീ ഉരുവിടുക നിന്റെ കടപ്പറയിലെത്തുമ്പോൾ, അതിൻ്റെ നിന്റെ സംസാരം, അവസാനത്തെ സംസാരം ഇതാക്കുക. അങ്ങനെ ഇത് നീ ചൊല്ലിയാൽ, ഫൈൻ മിത്ത മിത്ത അലൽ ഫിത്ര, എങ്കിൽ നീ ഫിത്രത്തിലാണ് മരിക്കുന്നത്, ശുദ്ധപ്രകൃതി മുവഹിദായിട്ട് അന്ന് രാത്രി നീ മരിക്കുകയാണെങ്കിൽ നീ ഒരു മുവഹിദായിട്ടാണ് മരിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മനുഷ്യന്മാർ ഫിത്രത്തിൽ നിന്ന് തെറ്റുന്നത്, അതിൻ്റെ ഗൗരവം കൂടുന്നതുണ്ട് കുറയുന്നതുണ്ട്. ഓരോരുത്തരും തെറ്റുന്നത് ഒരേ രൂപത്തിലല്ല, വ്യത്യസ്ത തട്ടിലാണ്. അപ്പോൾ ഏതായാലും ശരി, മനുഷ്യർ എപ്പോഴും ശ്രദ്ധയില്ലെങ്കിൽ, ജാഗ്രത ഇല്ലെങ്കിൽ അവർ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പോൾ എപ്പോഴും അവർക്ക് ഈ ഒരു ബോധം വേണം, തെറ്റരുത്. അപ്പോൾ അതിന് പല വഴികളുണ്ട് തെറ്റാതിരിക്കാൻ. അങ്ങനെ അതിൽ നിന്ന് തെറ്റാതെ ശുദ്ധ പ്രകൃതത്തിൽ മരിക്കാനുള്ളൊരു മാർഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട ഈ ദുആ. ഇതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സുബൈൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കുന്നുണ്ടോയെന്ന് നോക്കും. അങ്ങനെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി ബാങ്ക് കൊടുക്കുന്ന വിളിച്ചു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അൽഫിത്ര, അത് അൽഫിത്രത്താണ്. അതാ ആ ഫിത്രത്ത്. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ എന്നാ തക്ബീർ, അത് മുഴക്കുക വഴി അവൻ തെളിയിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതുവഴി അവൻ നേടുന്നത് എന്താണ്, അവൻ ഫിത്രത്താണ് നേടിയത്. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴോ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ്ത മിനന്നാർ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ മുഴുവനും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അറിയിക്കുന്നത്. മനുഷ്യരുടെ പ്രകൃതം എന്ന് പറയുന്നത്, ഫിത്രത്ത് എന്ന് പറയുന്നത്, അത് ശുദ്ധമായ തൗഹീദാണ്. ഈ കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നത് അനേകം വചനങ്ങളിൽ ചിലതാണ് സൂചിപ്പിച്ചത്. ഇനി ഈ ഫിത്രത്ത് അതിൽ നിന്ന് അശ്രദ്ധമാവുമ്പോൾ വീണ്ടും അതിനെ ജീവൻ വെപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകത്തിൽ നിന്നും അകറ്റപ്പെടണമെന്നുള്ളതും. എങ്കിലും പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മളൊരുപാട് തിരക്കുകൾക്ക് പിറകിൽ ഓടിക്കിതക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും നരകത്തിൽ നിന്നും അകറ്റപ്പെടാൻ കൊതിച്ചുകൊണ്ടുമായിരിക്കണം ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പരമകാരുണികൻ്റെ അടിമകളുടെ സവിശേഷതകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥന വല്ലദീന യഖൂലൂന റബ്ബന സ്വരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ. അവർ ഒരു കൂട്ടരാണ്. യഖൂലൂൻ, അവർ പറയും, റബ്ബന സ്വരിഫ് അന്ന അദാബ ജഹന്നം, ഞങ്ങളുടെ രക്ഷിതാവേ, സ്വരിഫ് അന്ന, ഞങ്ങളെ തൊട്ട് നീ അകറ്റണമേ, ഒഴിവാക്കി തരണമേ, അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയെ, നരകത്തിൻ്റെ ശിക്ഷയെ. കാരണം ഇന്ന അദാബഹ കാന ഖറാമ, തീർച്ചയായും ആ നരകത്തിലെ ശിക്ഷ എന്നുള്ളത് വിട്ടൊഴിയാത്ത ഒരു വിപത്താകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ, തീർച്ചയായും അതൊരു മോശം താവളവും പാർപ്പിടവും തന്നെയാകുന്നു. ചീത്തയായ ഒരു പാർപ്പിടവും താവളവുമാണ് നരകമെന്നുള്ളത്. അതുകൊണ്ട് റബ്ബെ, ഞങ്ങളെ തൊട്ട് നീ അത് അകറ്റണമേ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നരകമെന്നുള്ളത് അത്രക്ക് മോശപ്പെട്ടൊരവസ്ഥയാണെന്നും അതിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എന്ന് ലോകരക്ഷിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെയൊക്കെ മരണം കഴിഞ്ഞാൽ പിന്നീട് ബർസഖിയായ ലോകമാണ്. ബർസഖും കഴിഞ്ഞ് ഖിയാമത്ത് നാളും സംഭവിച്ച് ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് പിന്നീട് മഹ്ശറിലെ വിചാരണയും നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കലും അതെല്ലാം കഴിഞ്ഞ് ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടർ നരകത്തിലേക്കും തിരിക്കപ്പെടും. ആ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ പര്യവസാനം നരകത്തിലേക്ക് ചെന്നെത്തുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നാം ഓരോരുത്തരും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. വിശുദ്ധ ഖുർആനിൽ നമ്മളേവരും പലപ്പോഴായി കേട്ട നമുക്കൊക്കെ പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്ത് അൽ ഖാശിയ. ആ സൂറത്തുൽ ഖാശിയയുടെ ആദ്യ ഭാഗത്തായിക്കൊണ്ട് റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ റബ്ബ് പറയുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിയ, അന്നേ ദിവസം ചില മുഖങ്ങളുണ്ട്, അവർ ഭയത്തോടുകൂടെ താഴ്മ കാണിച്ചുകൊണ്ടായിരിക്കും പരലോകത്തേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പക്ഷേ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ അങ്ങനെ ഭയഭക്തിയൊക്കെ കാണിച്ചാലും ശരി, അവരുടെ ആ ഒരു താഴ്മ കൊണ്ടൊന്നും അവരുടെ ആ ഒരു ഭക്തി കൊണ്ടൊന്നും ആ ഒരു പരലോകത്ത് അവർക്കൊരു നേട്ടവും ലഭിക്കുകയില്ല. എങ്ങനെ? നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, തഖ്ഷൗ വലാ യൻഫഉഹ അമലുഹ, അവരുടെ അമലുകൾ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത ആയത്തുകൾ നോക്കിയാൽ അതിൻ്റെ ഭയാനകത ഒന്നുകൂടെ നമുക്ക് വ്യക്തമാവുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തുകളിലൂടെ പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളെല്ലാം ഒരുപാട് ഓതിയ ആയത്താണ്, ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരാണ്. ഒരുപാട് അമലുകൾ ചെയ്ത് ക്ഷീണിച്ചവരായിക്കൊണ്ട് പരലോകത്ത് വരുന്ന ചില ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. പക്ഷേ റബ്ബ് അവർ ചെയ്യാൻ പോകുന്നതെന്താണ്? തസ്ല നാറൻ ഹാമിയ, ഒരുപാട് പണിയെടുത്തവരല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് ഉന്നതമായ സ്വർഗം നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളൊക്കെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. റബ്ബ് പറയുന്നത് തസ്ല നാറൻ ഹാമിയ, തിളച്ചുമറിയുന്ന ചൂടേറിയ നരകത്തീയിലിട്ടുകൊണ്ട് റബ്ബ് അവരെ കരിച്ചു കളയുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഓർക്കേണ്ടതില്ലേ, ഈ രണ്ട് ആയത്തുകൾ നമ്മളെയൊന്ന് ചിന്തിപ്പിക്കേണ്ടതില്ലേ? ഒരുപാട് പണിയെടുത്ത് അമലുകൾ ചെയ്ത് താഴ്മ കാണിക്കുന്നവരായിക്കൊണ്ട് പരലോകത്ത് കടന്നു വന്നിട്ട് അവരുടെ അമലുകളൊക്കെ ഉണ്ടായിട്ടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളായിക്കൊണ്ട് അവർ മാറുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ അമലുകൾ ചെയ്യുന്നു എന്നതിനപ്പുറമായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പലരുടെയും ഒരു വിചാരം, ഞാനൊക്കെ ഒരുപാട് ദീനിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ടല്ലോ, ഒരുപാട് നിസ്കാരം ഞാൻ നടത്തുന്നുണ്ടല്ലോ, നോമ്പ് ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ദാനധർമ്മം ഞാനൊരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതൊക്കെ നാളെ റബ്ബു സുബ്ഹാനഹു തആല സ്വീകരിക്കുമോ എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മെ ഉണർത്തേണ്ട ചില ചിന്തകൾ വരേണ്ടത്. ഒന്ന്, പ്രധാനമായും നമ്മൾ ഏത് അമൽ ചെയ്യുകയാണെങ്കിലും അവിടെ ഈമാനോടുകൂടെ പൂർണ്ണ തൗഹീദോടുകൂടെ ചെയ്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ആ അമൽ സ്വീകരിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം റബ്ബു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ല. ഒരിക്കൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രാ സംഘത്തോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. തൻ്റെ അനുചരന്മാരോടൊപ്പം അദ്ദേഹം ഖലീഫയായിരിക്കെ യാത്ര നടത്തുകയാണ്. തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സംഭവം. അങ്ങനെ തങ്ങളുടെ മഠങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ചില സന്യാസി മുനിമാരുടെ അടുക്കലൂടെ അവർ യാത്ര പോവുകയാണ്. അവരുടെ ഭയഭക്തിയും അവരുടെ ആ ആരാധനയിലുള്ള അവരുടെ ആ ഒരു താല്പര്യവുമൊക്കെ കണ്ട് എന്നാൽ ഒരിക്കലും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഏകദൈവത്തെ അംഗീകരിച്ചിട്ടില്ല, റബ്ബിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല, തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് പോലും അവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഭോഗങ്ങളും എല്ലാ ഉല്ലാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ധ്യാനത്തിലേർപ്പെട്ട് കഴിയുകയാണ്. അവരെ കണ്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോവുകയാണ്. അമീറുൽ മുഅ്മിനീൻ കരഞ്ഞു പോവുകയാണ്. കരയുന്നത് കണ്ട് ആളുകൾ ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ മാ യുബ്കീക മിൻ ഹാദ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ കരയുന്നത്, ആരാണ് നിങ്ങളെ കരയിപ്പിച്ചത്, നിങ്ങളെ കരയിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് പറയുന്ന വല്ലാത്തൊരു മറുപടിയുണ്ട്. ദക്കർത്തു ഖൗലുല്ലാഹി അസ്സ വജല്ല ഫീ കിതാബിഹി, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ രണ്ട് ആയത്തുകൾ ഞാനെന്ന് ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അള്ളാഹുവിൻ്റെ കിതാബിലെ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ എന്ന ആയത്തുകൾ ഞാനെന്ന് ഓർത്തുപോയി എന്നുള്ളതാണ്. പണിയെടുത്ത് ക്ഷീണിച്ചവരായിക്കൊണ്ട് പരലോകത്ത് കടന്നു വരുന്ന ആളുകൾ, എന്നാൽ തുസ്ലാ നാറൻ ഹാമിയ, അവരെ ചൂടേറിയ നരക തീയിലിട്ട് റബ്ബ് കരിച്ചു കളയുമെന്നാണ് എന്തേ പലർക്കും സംഭവിക്കുന്നത്. അതെ, റബ്ബിൻ്റെ ഏകത്വത്തെ തൗഹീദിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഉൾക്കൊള്ളാത്തത് കൊണ്ട്, അംഗീകരിക്കാത്തത് കൊണ്ട്, കുഫ്രിലൂടെ ഷിർക്കിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്യുന്ന എത്ര നല്ല പ്രവർത്തനമായിരുന്നാലും ദുനിയാവിൽ ഒരുപാട് നേട്ടം അവർ ചെയ്തിട്ടുണ്ടാവും, പലരെയും സഹായിച്ചിട്ടുണ്ടാവും, പലർക്കും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക്, രോഗികളുടെ പരിചരണത്തിന്, പല രീതിയിലും സമൂഹത്തിന് ഉന്നതി നൽകുന്ന രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സേവന രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഷിർക്കിലൂടെയാണ് ജീവിച്ചു പോയതെങ്കിൽ, കുഫറിലൂടെയാണ്, ദൈവനിഷേധത്തിലൂടെയാണ് പോയത് എങ്കിൽ, ഒരിക്കലും തന്നെ അവരുടെ ഒരു അമലുകളും അള്ളാഹു സുബ്ഹാനഹു തആല നാളത്തെ ലോകത്ത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഒരല്പം ഗൗരവമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടേത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. ഇനി എത്ര നല്ല കർമ്മം ചെയ്താലും ശരി, ഷിർക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അത് ചെറിയ അളവിലാണെങ്കിലും ശരി, ഷിർക്കിൻ്റെ ലാഞ്ചന ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, അത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകളെല്ലാം ബാത്തിലാക്കി കളയുമെന്നാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ അത്രക്ക് മുഖറബായ, മലക്കുകളെക്കാൾ റബ്ബിൻ്റെ അടുക്കൽ സാമീപ്യമുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ഹബീബുന മുഹമ്മദുൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂലിനോട് പോലും അറിയിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലെ, നിനക്കും മുൻകഴിഞ്ഞു പോയ നബിമാർക്കും അറിയിച്ചു കൊടുക്കപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ലഇൻ അശ്റക്ത, നീയെങ്ങാനും ഷിർക്ക് ചെയ്യുകയാണ് എങ്കിൽ, ലയഹ്ബത്തുൻ അമലുക, ഷിർക്കാണ് നീ ചെയ്യുന്നത് എങ്കിൽ, ലയഹ്ബത്തുൻ അമലുക, നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോ. പിന്നെ എന്തിനാ, എത്ര നിസ്കരിച്ചിട്ടെന്താ, എത്ര ദാനധർമ്മം നടത്തിയിട്ടെന്താ, റമദാനിൽ എത്ര പട്ടിണി കടന്നിട്ടെന്താ കാര്യം. അള്ളാ എന്ന് വിളിക്കേണ്ടടത്ത് ബദരീങ്ങളെന്ന് വിളിച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ, മമ്പറം തങ്ങളെ കാക്കണെന്ന് പറഞ്ഞാൽ മറ്റേത് ആരാധ്യരെ വിളിച്ചാലും അത് മനുഷ്യനാവട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മറ്റെന്ത് വസ്തുവാകട്ടെ, പറയപ്പെടാവുന്ന എന്ത് വസ്തുവിനോട് ആരാധനയുടെ ഏതൊരംശം പ്രാർത്ഥനയോ അത് പ്രതീക്ഷയോ അതല്ലെങ്കിൽ ഇബാദത്താകുന്ന സ്നേഹമോ ഇബാദത്താകുന്ന പേടിയോ ഏതായിക്കൊള്ളട്ടെ, ആരാധനയുടെ ഇനങ്ങളിലേക്ക് വരുന്ന എന്തൊരു കാര്യം അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റാർക്കെങ്കിലും കൊടുത്താൽ ബാത്തിലായി, ബാക്കിയെല്ലാം ബാത്തിലായി പോയി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടടത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടടത്ത്, അള്ളാഹുവിനെ തുല്യപ്പെടുത്താൻ ഒന്നുകൊണ്ടും പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടടത്ത് റബ്ബിന് തുല്യരായി ഇന്നവരുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ലോകം നിയന്ത്രിക്കുന്നത് ഇന്നവരാണെന്ന് കരുതിയാൽ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ എല്ലാം തന്നെ അത് ബാത്തിലായി പോകും, തൗഹീദിൽ നിന്ന് പഴച്ചു പോകും. ദീനിൻ്റെ ഏറ്റവും അടിത്തറയാണ്, വലിയ 10 നില കെട്ടിടം നിലനിൽക്കുന്നതിൻ്റെ ഫൗണ്ടേഷനിലാണ്, തറയിലാണ്. ആ ഫൗണ്ടേഷൻ അങ്ങ് ഇളകിക്കഴിഞ്ഞാൽ, തൗഹീദ് ഇളകിക്കഴിഞ്ഞാൽ, ബാക്കി അതിന് മുകളിൽ നമ്മൾ കെട്ടിപ്പടുത്ത എത്ര ഇബാദത്തുണ്ടെങ്കിലും അതെല്ലാം ബാത്തിലായി പോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ അങ്ങനെ അമലുകൾ എടുത്ത ആളുകളായിരിക്കാം ഒരു പക്ഷേ പരലോകത്ത് ആമിലത്തുന്നാസ്വിബയായി കടന്നു വരുന്നത്. റബ്ബു തന്നെ പറയുകയാണ്, നമ്മളാരുമല്ല, നമ്മളാരും പറയുന്നതല്ല. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ആർക്കും കാണാവുന്നതാണ്. പണിയെടുത്ത് അമലുകൾ ചെയ്ത് പരലോകത്ത് വരികയും എന്നിട്ടോ റബ്ബ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനത്തിൽ കാത്ത് രക്ഷിക്കുക. അതുമാത്രമല്ല, വേറെ ചില ആളുകളുണ്ട്, അവർ നിയ്യത്ത് ശരിയാക്കുകയില്ല, ലോകമാന്യതയോടുകൂടെയാണ് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശത്തിലുമാണ് ചെയ്യുക. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് സ്വീകരിച്ച് എനിക്ക് പ്രതിഫലം നൽകണം എന്ന നിയ്യത്തല്ലാതെ മറ്റെന്ത് നിയ്യത്തിൽ ആരെന്ത് അമല് ചെയ്താലും അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകളുണ്ട്, അവർ ദാനധർമ്മം ചെയ്യും, പക്ഷേ അവരുടെ ഉദ്ദേശം ഞാൻ നല്ല ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയണമെന്നത് പേരിലാണ് അവർ കൊടുക്കുന്നത്. പരലോകത്ത് അവർക്കൊന്നും ഉണ്ടാവില്ല. ചിലർ നല്ല നമസ്കാരക്കാരായിരിക്കും, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, ആളുകളെ കാണിക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവർക്കിടയിൽ നല്ല സൽകീർത്തി കിട്ടാൻ വേണ്ടി ദേവ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ, ഇനി നല്ല യോദ്ധാവാണെന്ന് പറയപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനാണെങ്കിൽ പോലും പരലോകത്തൊന്നും അവനുണ്ടാവൂല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നതാണ്. അതുകൊണ്ട് ചെറിയ ശിർക്കാണ് ലോകമാന്യത, റിയാ എന്നുള്ളത്. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ മറ്റു നേട്ടത്തിന് വേണ്ടിയിട്ടോ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ദീന് കൊണ്ട് ദുനിയാവിൻ്റെ നേട്ടമല്ല ആഗ്രഹിക്കേണ്ടത്, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് പരലോകത്തെ കൊതിച്ചുകൊണ്ട് ഒരാൾ അമലുകൾ ചെയ്യുമ്പോൾ അയാൾക്ക് ദുനിയാവിൽ പല നേട്ടങ്ങളും ലഭിക്കും, അത് സ്വാഭാവികമാണ്. നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ നല്ല കാര്യമാണെന്ന് പറയും, നന്നായി ദൈവപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളെക്കുറിച്ച് അയാൾ നല്ലൊരു ദാഴിയാണെന്ന് പറയും, നന്നായി നമസ്കരിക്കുന്ന ഒരാളെക്കുറിച്ച് നല്ലൊരു നിസ്കാരക്കാരനാണ്, നന്നായി കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ നല്ലൊരു ധർമ്മിഷ്ഠനാണെന്നൊക്കെ പറയും. പക്ഷേ അത് ആളുകൾ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ല അയാൾ മുഖവിലക്കെടുക്കേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, നാളത്തെ പരലോകത്തെ രക്ഷയാണ്, സ്വർഗമാണ് അയാൾ ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. വേറെയും ചില ആളുകളുണ്ട്, അവർ തനിക്ക് തോന്നിയത് ചെയ്യും, അതല്ലെങ്കിൽ തൻ്റെ ഉസ്താദുമാർ പറഞ്ഞു തന്നതല്ലേ എന്ന നിലക്ക് ചെയ്യും. നാട്ടിലെ കാക്ക കാരണവന്മാരും എൻ്റെ പിതാക്കന്മാരും ബാപ്പമാരും ചെയ്തു പോരുന്ന അതേ കാര്യങ്ങൾ അതങ്ങനെ ചെയ്തു പോകും. എന്നാൽ അത് ദീനിലുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണോ എന്നൊന്നും പരിശോധിക്കൂല. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാൻ വേണ്ടി നാളെ പരലോകത്ത് ഉപകാരപ്പെടാൻ വേണ്ടി ഇബാദത്തായിക്കൊണ്ടൊരു അമല ചെയ്യുകയാണ് എങ്കിൽ അത് പൂർണ്ണമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ആ ചെയ്ത അമലെല്ലാം ബാത്തിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഒട്ടനവധി ഹദീസുകളുണ്ട്. അതിൽ വളരെ ലളിതമായി എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അമീല അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമല് ചെയ്തു, ലൈസ അലൈഹി അംറുന, ആ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും, അത് തള്ളപ്പെടേണ്ടതാണെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരമലാണ് നമ്മൾ ദീനായിക്കൊണ്ട് ചെയ്യുന്നത് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വിക്കറി ഞാൻ ചൊല്ലിയില്ലേ, ഞാൻ കുറേ നിസ്കരിച്ചില്ലേ, ഞാൻ കുറേ നോമ്പെടുത്തില്ലേ എന്നല്ല വേണ്ടത്. ഈ ചെയ്യുന്ന കാര്യം റസൂല് പഠിപ്പിച്ചതാണോ എങ്കിലേ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. സാധാരണയായി പറയാറുണ്ട്, ഒരു പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നന്നായി ഉത്തരങ്ങൾ എഴുതി, പക്ഷേ ഒരുപാട് എഴുതിയിട്ടും ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം എഴുതിയിട്ടുള്ളത് എങ്കിൽ ആ കുട്ടി വിജയിക്കുകയില്ല, ആ കുട്ടി പാസ്സാവൂല. എന്തേ, താൻ ഒരുപാട് എഴുതിയില്ലേ എന്നല്ല, എഴുതിയ ഉത്തരം വളരെ കറക്റ്റാണ്, പക്ഷേ ചോദിച്ച ചോദ്യത്തിനല്ല എഴുതിയിട്ടുള്ളത് എങ്കിൽ അതെത്ര വളരെ ക്ലിയറായിട്ടുള്ള എത്ര വലിയ വിജ്ഞാനമായിരുന്നാലും ശരി, അത് അവിടെ വിജയിക്കുകയില്ല. ഇതുപോലെ നമ്മൾ ചെയ്തത് ഒരുപാട്, ചൊല്ലിയത് ദിക്കറല്ലേ, ചൊല്ലിയത് മദ്ഹല്ലേ, അല്ലെങ്കിൽ ചെയ്തത് ദാനധർമ്മമല്ലേ, എടുത്തത് നോമ്പല്ലേ, ഇതൊന്നുമല്ല പരിഗണിക്കുക. അത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാനാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ ദിവസത്തിൽ ചെയ്യാനാണോ, ആ സമയത്ത് ചെയ്യാനാണോ, ആ രൂപത്തിലുള്ള സവിശേഷത അതിന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ, ആരെങ്കിലും പിൽക്കാലത്ത് വല്ലതും കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ, വകുല്ലു മുഹ്ദസതിൻ ബിദഅ, പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദഅത്താണ്, വകുല്ലു ബിദഅത്തിൻ ളലാൽ, എല്ലാ പുതിയതും അത് വഴികേടാണ്, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൻ്റെ ഒരു ഗൗരവം. നമ്മളൊക്കെ പഠിച്ച ആയത്താണിത്. ഏത്? സൂറത്തുൽ ഖാശിയയിലെ നമ്മൾ യോദിയ ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായി പരലോകത്ത് വരും. ഒരുപാട് അമലുകളുമായി നാളെ പരലോകത്ത് വന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ അമലുകളെ ചെയ്യാൻ പോകുന്നത് തസ്ല നാറൻ ഹാമിയ, തളച്ചുമറിയുന്ന നരകത്തീയിലിട്ടവരെ കരിച്ചു കളയുകയാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു അവസ്ഥ ഒരിക്കലും തന്നെ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അമലുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് ആ ഒരു രീതിയിൽ തർത്തീബ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ അമലുകളും നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ അഖീദയിൽ ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി, എൻ്റെ തൗഹീദ് പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എനിക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ഓരോ സമയത്തും ഉറപ്പുവരുത്തിക്കൊണ്ട് ശിർക്കിൽ നിന്നും രക്ഷതേടുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട്, അതുപോലെ നല്ല നീയത്തോടുകൂടെ നല്ല ഇഖ്ലാസു നീയത്തുണ്ടായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഹ് ചെയ്ത് റസൂല് പഠിപ്പിച്ച മാർഗത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ റബ്ബ് നമ്മിൽ നിന്നും അത് സ്വീകരിക്കും, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും സ്വീകരിക്കും. അതല്ല എങ്കിൽ നമ്മളൊരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ശരി, പരലോകത്ത് നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. റബ്ബ് അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, റബ്ബന സ്വരിഫ് അന്ന അദാബ ജഹന്നം, ഇന്ന അദാബഹ കാന ഖറാമ, ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. റബ്ബേ, നരക ശിക്ഷ ഞങ്ങളെ തൊട്ട് നീ അകറ്റണമേ. അത് ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാണ്, വിട്ടൊഴിയാത്തൊരു വിപത്താണ്. ആ ഒരു നരകത്തിൻ്റെ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ.
5: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വിസ്ഡം ഡയലോഗ്. ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അവതരിപ്പിച്ച വിവിധ വിഷയങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ലിബറലിസം വീട്ടിലെത്തുമ്പോൾ സംസാരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്.
3: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഇവിടെ ഈ സഫാരി എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഓണറായിട്ടുള്ള ജോർജ് കുളങ്ങര, ഞാൻ ആ പേര് പറയുന്നത് ബോധപൂർവ്വമാണ്,
4: പണ്ട് ലേബർ ഇന്ത്യയിൽ കുട്ടികൾക്ക് ഈ ലോകസഞ്ചാരം എന്ന ആ ഒരു പംക്തി ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൈ ദീർഘകാലം കൈകാര്യം ചെയ്ത് കുട്ടികൾക്ക് പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് ഒരു ഡ്രസ്സും എടുക്കാതെ പൂർണ്ണ നഗ്നരായിട്ട് നടക്കാൻ ഇപ്പോഴും കേരളീയർ വളർന്നിട്ടില്ല. ഇപ്പോഴും അവർക്ക് ആ നിലക്കുള്ളൊരു സംസ്കാരത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അവർക്ക് നാണാണ്. ഇദ്ദേഹം ആരാ? നമ്മുടെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ അഡ്വൈസറി ബോർഡിലുള്ള ആളാണ്. ഇവരാണ് നമ്മുടെ സർക്കാരിനെയും സംവിധാനത്തിനെയും അഡ്വൈസ് ചെയ്യുന്നത്. ആ അഡ്വൈസിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരുന്നത്. ആ പാഠപുസ്തകങ്ങളിൽ പൊതിഞ്ഞു പറയുന്ന സാധനമാണ് പുരോഗമനം എന്നുള്ളത്. ആ പുരോഗമനത്തിന് ഒന്ന് ഓക്കാനിച്ചാൽ ഇപ്പം എത്രയാണെങ്കിൽ ഛർദിച്ച എത്രത്തോളം ഉണ്ടാവും. ഇതിപ്പോൾ ഈ പാഠ്യപദ്ധതിൻ്റെ ഈ ഒരു സംവിധാനത്തിൽ ഇത്ര വരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് സാധാരണക്കാരനെ മനസ്സിലാക്കി കൊള്ളുന്നില്ല. ഇനി അത് ആക്ടിവിറ്റിയായി പുസ്തകമായി നമ്മുടെ കുട്ടികളെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സംസ്കാരം നമ്മളെ കുട്ടികളോട് പഠിക്കാൻ പോവുക. ഈ പ്രശ്നത്തെ എത്രത്തോളം നമ്മുടെ സമൂഹം ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ട്, അത് ഗൗരവത്തിൽ കാണാൻ ഈ ഒരു പ്രോഗ്രാം സഹായകമാകണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് വന്നിട്ട് പുറത്ത് കയറിയ ശേഷം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത്രയും ഈ പ്രോഗ്രാം കണ്ടപ്പോൾ, അതായത് പുരോഗമനക്കാർ പുരോഗമിച്ച് മനോരോഗമുള്ള കുട്ടിയെ കൊല്ലാം, അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതെയാക്കാം, നന്ദി എന്നുള്ള വികാരം വേണ്ട, വിനയം വേണ്ട, അഹങ്കാരം മതി, ലജ്ജ എന്നത് വേണ്ടതില്ല എന്നൊക്കെ പറയാനൊരു ഒളുപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇതൊരു പരിഹാരം. നമ്മളിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു ഇസ്ലാമത വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അല്പം ഒരു ധാർമ്മിക ബോധമുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്ത് എങ്ങനെ ഇനി നമ്മളെ കുട്ടികളെ അവിടെ വളർത്തുക, എന്താ ഇനി ഒരു രക്ഷയുള്ളത്, എങ്ങനെയാണ് അടുത്ത തലമുറ ഉണ്ടാവുക എന്നൊക്കെ. ഞാനതിനൊരു പരിഹാരമാണ് പറയുന്നത്, ഇതിൻ്റെ വേഗം അവസാനിപ്പിക്കാം. ഒരു പരിഹാരമുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നല്ലോ, കോവിഡ് വന്നപ്പോൾ അതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വൈകി. പക്ഷെ വാക്സിൻ കണ്ടെത്തിയപ്പോൾ അത് എവിടെയാണുള്ളതെങ്കിൽ അത് എത്തിക്കാനും അത് വിതരണം ചെയ്യാനും എല്ലാവരും തയ്യാറായി. ഇതേപോലെ ഇൻഷാല്ലാ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സംഭവം ഈ പുരോഗമന നാട്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് നാട്ടുകാരൊക്കെ രംഗത്തിറങ്ങണൊരു അവസ്ഥ വരാനുണ്ട്. ഇതിനെന്താ മരുന്ന് എന്ന് ചോദിച്ചിട്ട് ആ മരുന്ന് ആളുകൾ അന്വേഷിച്ച് ആ മരുന്നിലേക്ക് എത്തുന്ന ദിവസം വിദൂരമല്ല. എന്താണ് ആ മരുന്നെന്നറിയോ? അതിനാദ്യം ഇതിൻ്റെ കാരണം എന്താണെന്നറിയണോ? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ ചില ഹാഷ്ടാഗുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ആ ഹാഷ്ടാഗിൽ നമുക്ക് കാണാൻ പറ്റും യോളോ എന്ന് കാണാൻ പറ്റും, നിഹിലിസം എന്ന് കാണാൻ പറ്റും. എന്താ യോളോ എന്ന് പറഞ്ഞാൽ? യു ഓൺലി ലൈവ് വൺസ് എന്നാണ്. നീ ഒരൊറ്റ പ്രാവശ്യം അവിടെ ജീവിക്കുള്ളൂ, ഇതേ ജീവിതമുള്ളൂ, രണ്ടാമത് എന്തില്ല, ഒരു ജീവിതം ഇല്ല. നിഹിലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവിതം നിരർത്ഥകമാണ്, ഇത് മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറമൊന്നുമില്ല. ഇതാണ് ഇന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഹാഷ്ടാഗായിട്ട് വെക്കുന്നത്. അപ്പം ജീവിതം ഒന്നേ ഉള്ളൂ എന്ന ചിന്തയിൽ നിന്നാണ് ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ ജനനം എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താ പരിഹാരം? ജീവിതം ഇതല്ല, ഇതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് പഠിപ്പിക്കണം, ആ ബോധമുണ്ടാക്കണം, എന്നത് രക്ഷപ്പെടും. കാരണം ഈ പുരോഗമനവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താ? അവർക്ക് ഇവിടെയുള്ളൂ ജീവിതം, അപ്പൊ പരമാവധി രസിക്കുക. എന്തിനാ നിയന്ത്രണങ്ങൾ? അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മരിക്കണതിന് മുമ്പ് ഇതൊക്കെ അനുഭവിക്കണ്ടേ? ഇതാണ് ഇവിടെ വിഷയം. അപ്പൊ എന്താ പരിഹാരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ? ഇതല്ല ജീവിതം, ഇതിന് ശേഷമുള്ളതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിലാണ് അവർക്ക് കൃത്യമായ പ്രതിഫലം പൂർത്തിയായി കൊടുക്കുക. ഫമൻ സുഹിസിയ അനിൽ നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്, ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്തവരാരോ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാകുന്നു എന്നാണ്. ഇത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഈ പുരോഗമന നാട്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനെന്താ തെളിവ്? രണ്ടാമതൊരു ജീവിതം ഉണ്ടെന്നുള്ളത് എന്താ തെളിവ്? ചില ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ തെളിവ്? ഞാൻ പറയാം തെളിവ്. എന്താ തെളിവ് എന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതൊരു ജീവിതം ഉണ്ട്. അപ്പം അടുത്ത ചോദ്യം, ഖുർആനിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതാണ് സംഭവിക്കുമോ? അതിപ്പോൾ നിങ്ങളെ മതഗ്രന്ഥമായത് കൊണ്ട് അതിലുണ്ട് എന്ന് നിങ്ങൾ പറയല്ലേ, അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയത് സംഭവിക്കുക? അതൊരു ഗ്രന്ഥമല്ല, അതൊരു പുസ്തകമല്ല, അങ്ങനെ എന്തൊക്കെ പുസ്തകമുണ്ട് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവികമാണ് എന്നത് തന്നെയാണ്. ഖുർആൻ ദൈവികമാണ്. എന്താ അതിൻ്റെ തെളിവ്? അതിൻ്റെ തെളിവ് ഞാൻ പറയാം, എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു തെളിവ് എന്താണെന്നറിയോ? ഇപ്പം സ്കാനിങ് ഉണ്ട്, അതുപോലെയുള്ള എല്ലാ മെഷീനറികളും ഉണ്ട് അല്ലേ. ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി അറിയാനുള്ള സംവിധാനം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ആദ്യാക്ഷരം പോലും കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമുമായി കടന്നു വന്നത്. എന്നാൽ ആ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ ഏതാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കേട്ടിട്ടുണ്ട്. ആ ലോകം കേട്ട വാചകങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആർക്കാതിൽ നിന്ന് സംശയമുള്ളത്? ഈ പുരോഗമനവാദികൾക്ക് അതിൽ സംശയമുണ്ടോ? ثم خلق النطفه علقه പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. പിന്നെയോ ഫഖലഖനൽ അലഖത മുദഅതൻ അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഫഖലഖനൽ മുദഅത ഇലാമ തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഫകസൗനൽ ഇലാമ ലഹ്മ എന്നിട്ടാം നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ثم انشأنا خلقا اخر فتبارك الله احسن الخالقين. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തു മനസ്സിലായി? സ്കാനിങ്ങും മറ്റൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് റസൂലുള്ള പറഞ്ഞ വാക്കുകളാണിത്. എഴുത്തറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ. ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളോടാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് എഴുത്തുവായന അറിയാത്ത ഒരു മനുഷ്യനെ ഈ ഒരു സത്യം പറയാൻ പറ്റിയത്? ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലിൽ ക്ലിയറായി മനസ്സിലായല്ലോ. എങ്ങനെയാണ് അത് അറിയാൻ കഴിഞ്ഞത്? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ഈ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണത് വരി തെറ്റാതെ അന്ന് പറഞ്ഞത് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത്. ഇതൊരു സംഭവമല്ല, നൂറുകണക്കിന് സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണെന്ത് ഖുർആൻ ദൈവികമാണെന്ന് പറയാൻ കാരണം. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ തെളിവാണ് എംബ്രിയോളജി പഠിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം അവിടെ വെക്കേണ്ടിയിരുന്നില്ല. ഈ പുരോഗമനം എന്താ വെച്ചാൽ നടന്നോട്ടെ എന്ന് കരുതിയാൽ എന്ത് ചെയ്യും? ഇതവിടെ അവസാനിക്കണില്ല. എന്താ ഈ ആയത്തിന് ശേഷം പറഞ്ഞത്? ഇതിനുശേഷം നിങ്ങൾ മയ്യത്തുകളാകും, മരണപ്പെടുക തന്നെ ചെയ്യും. മതത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. മരിക്കൂല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ മരിക്കില്ല എന്ന് ഏത് പുരോഗമന വാദിക്കാണ് പറയാൻ കഴിയുക? ഹിറ്റ്ലറും മുസോളിനിയും ഫിർഔനും ഹാമാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നും ജീവിക്കുമെന്ന്. പക്ഷേ അവരൊക്കെ ഇന്ന് മണ്ണിനടിയിലാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒന്ന് മരിക്കും. അത് ഖുർആൻ പറഞ്ഞതാണ്. ആരെങ്കിലും ഒന്ന് ജീവിക്കട്ടെ, മാക്സിമം പോയ അമേരിക്കയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തും. അതല്ലേ കാശുള്ളവർ ചെയ്യുന്നത്, സ്വാധീനമുള്ളവർ ചെയ്യുന്നത്? പിന്നെ മയ്യത്തുമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ആർക്കാ തടഞ്ഞു വെക്കാൻ പറ്റുക? നിങ്ങൾക്ക് മതമില്ല, പരലോകമില്ല, രണ്ടാമതൊരു ജീവിതമില്ല എന്ന് വാദിക്കാം. ഇതിനുത്തരം പറഞ്ഞാൽ മതി. ഖുർആൻ പറയുന്നു മരണമുണ്ട് എന്ന്, മരണമില്ല എന്നൊന്ന് തെളിയിക്കണം. തെളിയിക്കാൻ സ്വന്തം പോലും കഴിയില്ല. നാം മരിച്ചതോടുകൂടി അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം ആവശ്യമുണ്ടായിരുന്നില്ല. എന്താ അതിനുശേഷം സംഭവിക്കുക? ഖുർആനാണ് പറയുന്നത്. ഈ എംബ്രിയോളജിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പദപ്രയോഗങ്ങൾ പോലും അക്ഷരാർത്ഥത്തിൽ നിന്ന് പുലർന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതേ ഖുർആനാണ് പറയുന്നത്. ഖിയാമത്തു നാളിൽ നിങ്ങൾ രണ്ടാമത് ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അവിടെ മനുഷ്യൻ രണ്ടാമത് വരും. എന്താ സംശയമുണ്ടോ? ഒന്നുമില്ലാത്തതിൽ നിന്നാണ് നമ്മൾ വന്നത്. പിന്നെന്താ ഈ അസ്ഥി കഷ്ണത്തിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അങ്ങനെ വന്നാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? പരലോകത്ത് വിചാരണയുണ്ട്, എല്ലാവരും വരും. ഓടും മനുഷ്യൻ എന്നാണ്. സ്വന്തക്കാരിൽ നിന്ന്, ബന്ധുക്കാരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, വിരളി പിടിച്ച് മനുഷ്യൻ ഓടുമെന്നാണ്. അങ്ങനത്തെ കാലം, അങ്ങനത്തെ കാലമാണ് പരലോകം എന്ന് പറയാം. അത് വരാനിരിക്കുന്നുണ്ട്, അത് സംഭവിക്കും സുഹൃത്തുക്കളെ. അവിടെ നിരകൊണ്ട് സ്വർഗമുണ്ട്, ആളിക്കത്തുന്ന നിരകണ്ട്. ഇവിടുന്ന് പറയാൻ നല്ല രസമാണ് ഇതൊക്കെ. ഈ പുരോഗമന നാട്യങ്ങളൊക്കെ പറഞ്ഞ് ഏതവനും അവസാനം മരിച്ച് രണ്ടാമത് അവിടെ എഴുന്നേറ്റ് വരും. ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതൊക്കെ സത്യമായിട്ടുണ്ടെങ്കിൽ ഇതും സത്യമായി പുലരുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ആ നരകത്തെ സൃഷ്ടിച്ച, ആ സ്വർഗത്തെ സൃഷ്ടിച്ച പടച്ചോ ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും ഞങ്ങൾ മറച്ചുവെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നീ അറിയും. ഭൂമിയിലുള്ളതോ ആകാശത്തിലുള്ളതോ ആയ യാതൊരു വസ്തുവും അള്ളാഹുവിന് അവ്യക്തമാവുകയില്ല. എവിടെ നടക്കണതും പടച്ചോൻ അറിയുമെന്ന് ആ അങ്ങനെ ഒരല്ല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയും, രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധവും ഒരു മനുഷ്യനിലുണ്ടായാൽ പിന്നെ അവൻ നിയന്ത്രണത്തോടുകൂടി മാത്രമേ പോവുള്ളൂ. അവൻ പുരോഗമനത്തിൻ്റെ നാട്യത്തിൻ്റെ പിന്നാലെ പോകൂല. അപ്പം നമ്മുടെ മക്കൾ ഈ ഒരു പുരോഗമനക്കാരുടെ വലയിൽ പെടാതിരിക്കാൻ എന്താ പരിഹാരം? ശരിയായ പരലോക വിശ്വാസികളാക്കുക, ശരിയായ മതബോധമുള്ളവരാക്കി മാറ്റുക. ഇത് മാത്രമേ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പുരോഗമന നാട്യക്കാരുടെ ശല്യം കൊണ്ട് ആളുകൾ ഇതിന് പരിഹാരമായി റബ്ബിനെ അന്വേഷിക്കുന്ന ഒരു കാലം വിദൂരമല്ല. പരലോകത്തെ പഠിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അതുകൊണ്ട് ധാർമ്മിക ബോധമുള്ളവരെ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഇതാ യൂറോപ്യൻ നാടുകളിൽ ഇത് കണ്ടതാണ്. എവിടെ നിന്നാണോ ലിബറലിസത്തിന്റെ തുറവി, എവിടെ നിന്നാണോ അതിൻ്റെ ഉത്ഭവം, ആ ഉത്ഭവിച്ച നാടുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചാലോചിച്ചു നോക്കൂ. കൂട്ടത്തോടുകൂടി ഈ ധാർമ്മികതയുടെ തീരത്തേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പോയിട്ട് അവസാനം അവർ തിരിച്ചു വരുന്നത് ഈ മതപരമായ അവസ്ഥയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു, ഈ വിശ്വാസമാണ് പരിഹാരം. രണ്ടാമത്തത് എന്താണെന്നറിയോ, ഈ പുരോഗമനത്തിൻ്റെ പിറകെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതവും ഒന്നുമല്ലാതാകുമെന്ന് ഇതിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കാലശേഷം ഈ ആൾക്കാർ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവസാനം ഇസ്ലാം പറഞ്ഞിടത്തേക്ക് ഇവരൊക്കെ തിരിച്ചു വരും. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അയ്യോ, ശരിക്കും പുരോഗമനത്തിൻ്റെ നാട്യത്തിൻ്റെ പിന്നാലെ പോണേ മതവിശ്വാസികളോടും അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. വളരെ വലിയ വഞ്ചനയിലാണ് നമ്മൾ അകപ്പെടാൻ പോണത്. കാരണം എന്താ പറയുക, ഇവർ പറഞ്ഞൊക്കെ അവർ പിന്നെ തിരിച്ചു നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് നടക്കുമ്പോഴേക്കും നമ്മൾ കവറിൻ്റെ അടിയിലായിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ജനസംഖ്യാ നിയന്ത്രണം, അതായത് ജനസംഖ്യാ നിയന്ത്രണം 1950-1980 വരെ ജനസംഖ്യ വർധനവ് എന്ന ലക്ഷ്യത്തോടെയാണ് പരമ്പരാഗതമായി ജനസംഖ്യാ നിയന്ത്രണം എന്ന് അതിന് വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പം എന്താ അവസ്ഥ? ജനസംഖ്യ നിർബന്ധപൂർവം നിയന്ത്രിച്ച രാജ്യങ്ങൾ, അത് പുരോഗമനമായിരുന്നു. ആ പുരോഗമനത്തിൻ്റെ പേരിൽ നിയന്ത്രിച്ച രാജ്യങ്ങൾ ഈ കാലത്ത് ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, റഷ്യ, ഇറാൻ, ഇറ്റലി, സ്പെയിന്, ഫിൻലാൻഡ്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ന് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളല്ലേ ചൈന അല്ലേ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണല്ലോ ജപ്പാൻ. ജപ്പാനിൽ കൂടുതൽ മക്കളുണ്ടാകുന്നവർക്ക് ഇന്ന് $4,600 വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 10 വർഷത്തേക്ക് പ്രതിവർഷം $460 മാതാപിതാക്കൾക്ക് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചൈനയോ 1979-2015 ഒരു കുട്ടിയുടെ യുഗമായിരുന്നു. 2016-2021 ആയപ്പോൾ അത് 2 കുട്ടികളുടെ യുഗമായി മാറി. ഇപ്പൊ കഴിഞ്ഞ വർഷം 2021 മുതൽ 3 കുട്ടികളുടെ യുഗമായി അവർ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ചൈനയില് 95 കോടി ആളുകളാണ് ജോലി ചെയ്യുന്ന യുവാക്കളും ആ കർമ്മശേഷിയുമുള്ള ആളുകളുടെ എണ്ണം. എന്നാൽ അന്വേഷകർ പറയുന്നത്, ഈ നിരീക്ഷകന്മാർ പറയുന്നത്, ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ ഈ 95 കോടി എന്നത് 35 കോടിയിലേക്ക് നേരെ കുത്തനെ താഴ്ന്നു വരുമെന്നാണ് അവരുടെ വിഭവശേഷി, അവരുടെ അധ്വാനത്തിൻ്റെ അളവ്. അത് ചൈനയിൽ മാത്രമല്ല, 2100 ആകുമ്പോൾ ഇന്ത്യയടക്കം 20 രാജ്യങ്ങളിൽ ജനസംഖ്യ പകുതിയായി കുറയുമെന്നാണ് ഈ ആളുകൾ തന്നെ ഇന്ന് നിരീക്ഷിച്ചിട്ടുള്ളത്. എങ്ങനെ അവസാനം വയോജനങ്ങളുടെ എണ്ണം കൂടും, കുട്ടികളുടെ എണ്ണം കുറയും. നിലവിൽ 80 വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോൾ 14 കോടിയാണ്.
5: എന്നാൽ 2100 ആകുമ്പോഴേക്കും അത് 86.60 കോടിയായി വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അവരെ നോക്കാൻ ആരുണ്ടാവില്ല, കുട്ടികളും യുവാക്കളും ഉണ്ടാവുകയില്ല. ഈ റേഷ്യോയിലേക്ക് പോവുകയാണ്. പ്രകൃതി വിരുദ്ധമായ ഒരു ഇടപെടൽ ലോകം നടത്തിയതിന്റെ തിക്താനുഭവം അനുഭവിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അള്ളാഹു പറഞ്ഞതെന്താ? നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജനസംഖ്യ ചുരുക്കലാണ് പുരോഗമനമെന്ന് വിളിച്ചു കൂവിയപ്പോൾ അതിനു മുമ്പും വിശുദ്ധ ഖുർആൻ ആ സത്യം പറഞ്ഞിട്ടുണ്ട്. വമാ മിൻ ദബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അവൻ അറിയുന്നു. എല്ലാം സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട് എന്നാണ് അള്ളാഹ് പറഞ്ഞതാണെന്ത്. ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കൊക്കെയുള്ള വിഭവം ഇവിടെയുണ്ട്. ആരും ബേജാറാകണ്ട എന്നാണ് പടച്ചവും പറഞ്ഞത്. ആ വിഭവത്തിന്റെ പേരിൽ ആരും ബേജാറാകണ്ട എന്നാണ്. എന്നാൽ അത് കേട്ടില്ല. അത് കേൾക്കാതെ എന്ത് ചെയ്തു? ജനസംഖ്യ കുറക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് അത് കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, എന്ത്, ഒരു കാലത്ത് ജനസംഖ്യ വെട്ടിക്കുറക്കുക എന്നത് പുരോഗമനമായിരുന്നു. ഇപ്പോൾ അത് ഉയർത്തുക എന്നതാണ് അവർ പുരോഗമനമായി പറയുന്നത്. അപ്പോഴേക്കും എത്ര വർഷങ്ങൾ കടന്നുപോയി നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി. ഉൽപാദനവും ഉപഭോഗവും വിതരണവും ശരിയാം വിധം നടന്നാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ വ്യവസ്ഥ ചൂഷണത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് ഇവിടെ വിഭവക്കമ്മി ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കുത്തകകളുടെ കാലത്ത് ലോകത്ത് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല, കുത്തകകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ളവ മാത്രമാണ്. ലോക ജനതയിൽ ഒരു വിഭാഗത്തിന്റെ ഉപഭോഗത്വര മറ്റൊരു വിഭാഗത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ അനുപാതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 6 വയസ്സുവരെയുള്ള ആൺകുട്ടികളുടേതിനേക്കാൾ 70 ലക്ഷം കുറവുണ്ട് അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആണിന്റെയും പെണ്ണിന്റെയും അനുപാതം കുറയാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട്. പെൺകുട്ടികൾ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 43 ലക്ഷം പെൺകുട്ടികളാണ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടി ജനിക്കുന്നു എന്നതൊരു ഭീതിയായി തോന്നി, അതിന്റെ പ്രചാരണം അവിടെ നടന്നു, അത് പുരോഗമനമായി പറഞ്ഞു. എന്നാൽ അതിനനുപാതം തെറ്റിയതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഇത് പുരോഗമനമായി പറയുന്നതിന്റെ കുറെ ഒരുപാട് മുമ്പ്, 100 ആണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദക്കും ഹസിയത ഇംലാഖ് നഹ്നു നർസുഖുകും വയ്യാക്കും ഇന്ന ഖത്ലകും കാന ഖതഅൻ കബീറാ. ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ അന്നേ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തിലുള്ളൂ, 2 പോയിന്റേ പറയുന്നുള്ളൂ. ഒന്ന്, പരലോകമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. രണ്ടാമത്തേത്, ഇവരിന്ന് പുരോഗമനം പറഞ്ഞത് നാളെ തിരുത്തും. അപ്പൊ നമ്മളിവിടെ ലോകത്തുണ്ടാവില്ല, അപ്പോഴേ നമ്മളാ കുടുംബം നാശമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ മക്കളെ ചിന്തിച്ചോളൂ. ഒരുപാട് ഉദാഹരണം, ഒരു ജനസംഖ്യ ഉദാഹരണം മാത്രം. ഇപ്പൊ മുലയൂട്ടല്, പണ്ട് മുലയൂട്ടിയ സൗന്ദര്യം കുറയുന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഏത് സർക്കാർ ആശുപത്രി പോയാലും മുലയൂട്ടലിന്റെ പ്രാധാന്യം എഴുതി വെച്ചത് കാണാൻ പറ്റും. വർണ്ണവിവേചനം നേരത്തെ ഇവിടെ വിശദീകരിച്ചു. ഇപ്പൊ വർണ്ണവിവേചനത്തിനെതിരിൽ പിന്നീട് സമരങ്ങൾ വന്നു. പലിശ വലിയ സമ്പത്തിന്റെ അടിത്തറയായി വിശദീകരിച്ചു. ഇപ്പോഴോ പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രാധാന്യമാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള നമ്മുടെ മുൻ മന്ത്രിമാർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ, ഏയ്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് എന്നാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, എത്ര നിയമമുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷയ്ക്ക് നിയമം ഉണ്ടാക്കുന്നില്ലേ? ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച സ്ത്രീ സുരക്ഷാ നിയമങ്ങളുണ്ട്, സ്കൂളിലേക്ക് അയക്കുന്ന സ്ത്രീ സുരക്ഷാ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൊക്കെ എന്താ പറയണേ അറിയോ? സ്ത്രീയും പുരുഷനും ഒരു അകലം വേണം, അവിടെ സ്പർശിക്കാൻ പാടില്ല, എവിടെ സ്പർശിക്കാൻ പാടില്ല, ഗുഡ് ടച്ച് ഉണ്ട്, ബാഡ് ടച്ച് ഉണ്ട് എന്നൊക്കെയും. ഇതൊക്കെ തന്നെ ആയത്തിലോ ഹദീസിലുള്ളത്, അതിൽ ബുഖാരി മുസ്ലിം എഴുതിയിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ തിരിച്ചു പറയും, പക്ഷെ പറയുമ്പോഴേക്ക് വെള്ളം ഒരുപാട് ഒഴുകിപ്പോയിട്ടുണ്ടാവും. അതുപോലെ വസ്ത്രധാരണം, പണ്ട് പുരോഗമനം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കലായിരുന്നു, കാരണം ഗുഹാന്തരങ്ങളിലാണല്ലോ ആളുകൾ ജീവിച്ചത്. പിന്നെ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സംസ്കാരത്തിലേക്ക് വന്ന് ഇപ്പം എന്താ പിന്നെ പുരോഗമനം? വസ്ത്രം ഒഴിവാക്കലാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് വസ്ത്രം എടുക്കലിനെ ആവും പുരോഗമനം. ഇതാ ജപ്പാനിൽ തുടങ്ങി, ജർമ്മനിയിൽ തുടങ്ങി. പൊതു നിരത്തുകളിലൂടെ നിക്കറിട്ട് നടന്നാൽ വെറും അണ്ടർവെയർ മാത്രം ഇട്ട് നടന്നാൽ 400 പൗണ്ട് പിഴയും. അപ്പൊ തിരിച്ചു വരികയാണ്. ഇപ്പൊ ഇവര് തോന്നിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കും. അതിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ ഒരു മനുഷ്യന് കുറച്ച് ആയുസല്ലേ ഉള്ളൂ, നമ്മളെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അവസാന പരലോകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റപ്പെടും. അതുപോലെ വിവാഹപ്രായത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഹെറ്ററോ നോർമേറ്റിവിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഈ കുടുംബ സംവിധാനം ഉണ്ടല്ലോ, എതിർവർഗ ലൈംഗികത, പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് മക്കളായി ജീവിക്കുക എന്നുള്ള ഇപ്പോൾ നിലവിലുള്ള കുടുംബ അത് തച്ച് പൊളിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അതാണ് പാഠ്യപദ്ധതിയിലൂടെയും ചെയ്യാൻ പോണത്. ഇത് തച്ച് പൊളിക്കാൻ ഇവരുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ചുംബന സമരത്തിൻ്റെ കാലം. ആ ചുംബന സമരം ഉണ്ടായപ്പോൾ അന്ന് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, എന്താ പറഞ്ഞറിയോ? ആ അത് ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റൂല. ആ ചുംബന സമരം നടത്തിയ ആളുകൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് മുറിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ മടിയിലിരുത്തിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും മടിയിലിരുന്ന് ലൈവ് വിട്ടു. അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആശംസ നേർന്നുകൊണ്ട് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ പോലെയുള്ള എം പിമാർ കടന്നു വന്നു, എം എൽ എമാർ ഒഴുകി വരെയിരുന്നു അവിടെ. ഇപ്പോൾ അതിന് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം ഇവരൊക്കെ ഈ ഇതൊക്കെ ആകെ നശിച്ച് നാശമാകുന്നൊരവസ്ഥയിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവും കാര്യങ്ങളും വരുമ്പോൾ ഓ ഇതൊന്നും നമുക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും. അപ്പോഴേക്ക് നമ്മൾ എന്തായിട്ടുണ്ടാവും? നമ്മളും നമ്മളെ കുടുംബം ഒരു തലമുറ അവിടെ മണ്ണിനടിയിലായി ഇതിൻ്റെ തിക്ത ഫലം അനുഭവിച്ച് നാളെ പരലോകത്ത് കുടുങ്ങണൊരവസ്ഥ ഉണ്ടാകും. ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കുട്ടികളോട് പ്രത്യേകം പറയാം, നല്ലോണം ആലോചിച്ചുള്ളൂ. ഈ ക്യാമ്പസിൽ കാണുന്നതിൻ്റെ പുരോഗമന നാട്യങ്ങളുടെ പിന്നാലെ പോയാൽ ഇവരവസാനതൊക്കെ തിരുത്തി പറയും. തിരുത്തി പറയുമ്പോഴേക്ക് നമ്മുടെ ജീവിതാകെ നാശമായിട്ടുണ്ടോ? അതുകൊണ്ട് നല്ലോണം ആ കാര്യത്തെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനെയാണ് നരകം കാത്തിരിക്കുന്നത്. ഇച്ഛയിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്ന് തിരിച്ച് നടക്കുന്നവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തു ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്‌വാ. ആര് ക്രമം തെറ്റ് ജീവിക്കുന്നുവോ അവരെക്കാണ് നരകമുള്ളത്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്‌വാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കുന്നവൻ ആരാണോ അവനാണ് സ്വർഗമുള്ളത് എന്നാണ്. അപ്പോൾ പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇന്ന് നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. എന്താ പ്രത്യേകത? ഡോക്ടർ സാലിം അലി ഓർക്കുന്നൊരു ദിവസം കൂടിയാണിത്. ദ ഫാൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. അദ്ദേഹം പക്ഷി നിരീക്ഷണത്തിലേക്ക് വരാണ്ടായൊരു കാരണം എന്താ അറിയോ? അദ്ദേഹം എയർ ഗണ്ണിൽ വെടിവെക്കാൻ നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ ഒരു കുരുവി മുട്ടയിട്ടിട്ട് ഇരിക്കുന്നുണ്ട്. ആ മുട്ടയിട്ട കുരുവിയുടെ അടുത്ത് കാവൽ നിൽക്കുന്ന ഒരു കുരുവിയുണ്ട്. ആ കുരുവിയെ വെടിവെച്ചിട്ടു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പെൺപക്ഷി പോയിട്ട് പെൺകുരുവി പോയിട്ട് വേറൊരു കുരുവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി അതിനെയും വെടിവെച്ചിട്ടു. അങ്ങനെ 9 കുരുവികൾ അയാൾ വെടിവെച്ചിട്ടു. ആ 9 കുരുവികൾ അയാൾ പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്താ അറിയോ? ആ 9 കുരുവികളും ആൺകുരുവികളായിരുന്നുവെന്ന്. മുട്ടയിട്ടത് പെൺകുരുവിയും അതിന് കാവൽ നിൽക്കുന്നത് ആൺകുരുവിയും. 9 പ്രാവശ്യവും ആൺകുരുവിയെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിൽ നിന്നാണ് അത്ര അദ്ദേഹം പക്ഷി നിരീക്ഷണം തുടങ്ങുന്നത്. ഇതിലൊരു വലിയ തത്വമുണ്ട്. എന്താണ് ആ തത്വം? ജീവിവർഗങ്ങൾക്കിടയിൽ പോലും ആൺ പെൺ വ്യത്യാസമുണ്ട്. അതിലൊരു പടി മുന്നിലാണ് ആ ആണുങ്ങൾ പുരുഷന്മാർ നിൽക്കുന്നത്. അത് തേനീച്ചയുടെ കാര്യത്തിലും വവ്വാലിൻ്റെ കാര്യത്തിലും കാളയുടെയും പശുവിൻ്റെയും കാര്യത്തിലും അങ്ങനെ തുടങ്ങി ഓരോന്നിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും. രാവും പകലും ഉള്ളതുപോലെ, കരയും കടലും ഉള്ളതുപോലെ, ഉദയവും അസ്തമയവും ഉള്ളതുപോലെ, ഗിരിയും ഗർത്ഥവും ഉള്ളതുപോലെ, പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ, ഇലക്ട്രോണും പ്രോട്ടോണും ഉള്ളതുപോലെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിഖില മേഖലകളിലും സ്ത്രീ പുരുഷ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ പുരുഷ വ്യത്യാസം മനുഷ്യനിൽ മാത്രം വേണ്ട എന്ന് പറയുന്ന ഈ പ്രകൃതി വിരുദ്ധമായ പുരോഗമന നാട്യങ്ങളെ പിടിച്ചുകെട്ടാൻ ഈ ഒരു ഡയലോഗിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഇത് കേരളം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പുരോഗമന നാട്യങ്ങളെ തൊലിയിരിക്കുന്ന ലേഖനങ്ങൾ നേർപ്പദം വാരികയിലൂടെ ഇതാ കഴിഞ്ഞ മാസങ്ങളിലൂടെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത ലക്കത്തിലും ഈ വിഷയം വരുന്നുണ്ട്. എന്താണ് ലിംഗവിവേചനം? എന്താണ് ലിംഗസമത്വം? എന്താണ് ലിംഗനീതി? ഇതൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനെ വായനയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നേർപ്പദത്തിൻ്റെ ഈ ഒരു പ്രചാരണ മാസ കാലഘട്ടത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക്

0: നിങ്ങൾ യൂട്യൂബിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് നോക്കൂ, 2, 3, 4 മണിക്കൂർ കാണും. ഒരു നേർപ്പദത്തിന്റെ ഒരു കോപ്പി ഒരു പ്രാവശ്യം വായിക്കണമെങ്കിൽ 1.5 മണിക്കൂർ മാത്രം മതിയാകും. ഒരാഴ്ചയിൽ 1.5 മണിക്കൂർ നീക്കി വെക്കാൻ സമയമില്ലെന്നോ? പണമില്ല എന്നാണോ പറയുന്നത്? നമ്മളെ വീട്ടിലെ എല്ലാവരുടെയും നെറ്റ് റീചാർജ് ചെയ്യാൻ ഒരു മാസം എത്രയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? ഒരു പ്രാവശ്യം പെട്രോൾ പമ്പിൽ കയറി കാറ് പുറത്തേക്ക് ഇറക്കുമ്പോൾ 500ലധികം രൂപ പെട്രോൾ അടിച്ചിട്ടല്ലേ നമ്മൾ തിരിച്ചു വരുന്നത്? കുടുംബത്തെയും കൂട്ടി ഒരു ഹോട്ടലിൽ കയറി ഇറങ്ങുമ്പോൾ 1500ന്റെ ബില്ലല്ലേ നമ്മൾ കൊടുക്കുന്നത്? ഇത് വെറും 550 രൂപ ഒരു വർഷത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതിനൊന്നും കഴിയില്ല എങ്കിൽ പുരോഗമനമല്ല അതിലും വലുത് വീട്ടിലേക്ക് കയറി വരും. മക്കൾ കണ്ടവൻ്റെ പിന്നാലെ ഒളിച്ചോടും, ലഹരിയുടെ പിടിയാളുകളായി മാറും. ഈ പുരോഗമന നാട്യങ്ങളുമായി അവർ കടന്നു വരും. അന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കൂ, മാതാപിതാക്കൾ വായിക്കൂ, കൂടിയിരുന്ന് വായിക്കൂ, നാട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് സതിക്കുറികൾ മനസ്സിലാക്കൂ. അതിനാണ് നേർവായനയുടെ ആ തീരത്തേക്ക് നേർപ്പദം നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ നേർപ്പദത്തിന്റെ വരിക്കാരാകാൻ, ഈ പുരോഗമന നാട്യങ്ങളെ പൊളിച്ചെഴുതാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പോസിറ്റീവായ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് ഡയലോഗ് ലിബറലിസം വീട്ടിലെത്തുമ്പോൾ. നമ്മോടൊപ്പം ചേർന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസ്സുകൾ എല്ലാ വിഷയങ്ങൾക്കും ഗ്രേഡ് നേടിയതും നിലവിൽ 5-8 ക്ലാസ്സുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന് പഠനം നടത്തുന്നതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോം ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നെല്ലാം ലഭിക്കും. വിവരങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ്.

0: ങ്ങൾ പരമാവധി മനഃപ്പാഠമാക്കുക വഴി ജീവിതത്തിൽ പുതിയ വെളിച്ചമാണ് നമുക്ക് കൈവരുന്നത്. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം.

0: അത്ഖാകും അത്ഖാകും
1: അത്ഖാകും ആദ്യത്തേത് ഖാഫും രണ്ടാമത്തേത് കാഫുമാണ്.

0: ഇൻഷാല്ലാ. 14-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പിറവിയുടെ പൊരുൾ തേടി തിരുഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, ഏറ്റവും മോശപ്പെട്ട സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ട്, ഏറ്റവും മോശപ്പെട്ട ഭവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, നമുക്കറിയാം നിന്ദ്യതയുടെ ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ചാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളിക്കത്തുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖില അൽജന്ന ഫഖദ് ഫാസ്. നരകത്തിയിൽ നിന്ന് ആരാണോ ഒഴിവാക്കപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതും ആരാണോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ആ നിന്ദ്യതയുടെ ഭവനമായ നരകത്തിൽ നിന്ന് സദാസമയവും അല്ലാഹുവിനോട് രക്ഷ തേടുക, അതിൽ നിന്നും മാറി നിൽക്കാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണോ മാറ്റിവെക്കാൻ സാധിക്കുന്നത്, അതെല്ലാം കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നമുക്ക് മുമ്പിൽ സുപരിചിതമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതേത് നന്മയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഇസ്ലാം വെറുക്കുന്ന ഏതേത് തിന്മയും അത് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്ന് മോചിതനാവാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. സഹോദരങ്ങളെ, അതിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ബറാഅത്തു മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നരകമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ രീതിയിൽ പോലും ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ള മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക, അതുപോലെ അവരോട് ശുപാർശ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഷിർക്കിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ രീതിയിൽ പോലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല ജന്ന. ആരെങ്കിലും ഒരൽപ്പം പോലും ഷിർക്ക് വരാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷിർക്കിൻ്റെ ഒരംശം വന്നിട്ടില്ല എങ്കിൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നതാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅ, ഇനി അതല്ല, അവൻ്റെ ജീവിതത്തിൽ എവിടെയോ ഷിർക്കിൻ്റെ ഒരു അംശം വന്നിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അത് ബാക്കിയായിട്ടുണ്ട് എങ്കിൽ, ആ ഷിർക്ക് അത് ചെയ്തുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ, ദഹലന്നാർ, അവൻ നരകത്തിലായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും ഒരൽപ്പം ഷിർക്ക് ചെയ്താൽ അവൻ്റെ ജീവിതം ദഹലന്നാർ, നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി എന്നെങ്കിലും ഒരു ജാറത്തിൽ പോയി ഒരു രൂപയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാത്തത് എന്തുകൊണ്ടാണ്? ആ നരകത്തെ പേടിച്ചുകൊണ്ട്, ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ശിർക്ക് ചെയ്യൂല. എന്താ കാരണം? മൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖലന്നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, ശിർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, ദഹലന്നാർ, അവൻ നരകത്തിലാണ് എന്ന പ്രവാചകന്റെ വചനം അവൻ്റെ ജീവിതത്തിൽ അത് അത്രത്തോളം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ച് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറിലുള്ളവരോട് യാചിക്കുന്ന, അവിടെ പോയി ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അതിനോടൊരിക്കലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ മൽ മൂജിബത്താൻ, അള്ളാഹുവിന്റെ റസൂലെ, ഉറപ്പായും നടക്കുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വാചകം തന്നെ, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന, ആരെങ്കിലും ഒരു ശിർക്ക് പോലും ചെയ്യാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെ മരിച്ചു പോയാൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അന്നാർ, അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നരകത്തിലേക്കും അവൻ എത്തിപ്പെടുന്നതാണ് എന്ന്, ഇവ രണ്ടും ഉറപ്പായും നടക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണവൻ. എന്തുകൊണ്ടാണ്? ആ നരകത്തെ അവൻ പേടിച്ചതുകൊണ്ടാണ്, ആ സ്വർഗത്തെ അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അതാണ് നരകമോചനത്തിനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത്, അൽ ബറാഅത്തു മിനശ്ശിർ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, ശിർക്കിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നമസ്കാരം അവിടെ ബാത്തിലാണ്, അവൻ്റെ നോമ്പ് അവിടെ ബാത്തിലാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്ത് സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലഖദ് ഊഹിയ, നബിയെ, താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്, വ ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ലഇൻ അശ്രക്ത, അതുകൊണ്ട് താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ സകലമാന കർമ്മങ്ങളും അവിടെ പൊളിഞ്ഞു പോവുകയാണ്, ബാത്തിലായി പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തിന്മയും വന്നിട്ടില്ലാത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും താങ്കൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും അവിടെ ബാത്തിലായി പോവുകയാണ്. വലതകൂനന്ന മിനൽ ഖാസിരിൻ, തീർച്ചയായും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു തെറ്റ് പോലും ചെയ്യാത്ത പ്രവാചകനേക്കാൾ നമ്മളാണല്ലോ ശിർക്കിൻ്റെ കാര്യത്തിൽ, തിന്മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരരുത്, കുഫ്രിൻ്റെ അംശങ്ങൾ കടന്നു വരരുത് എന്ന ജാഗ്രത എപ്പോഴും നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു കഥ പറയാം. ലാഭക്കച്ചവടത്തിൻ്റെ കഥ. സരസമായി കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കഥയാണ് നമ്മളിനി ആരംഭിക്കുന്നത്. ലാഭക്കച്ചവടത്തിൻ്റെ കഥ. നമ്മുടെ നാട്ടിൽ പലതരം കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എല്ലാവരും ലാഭം കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ചിലപ്പോൾ അത് കഴിഞ്ഞ് രാത്രിയിലൊക്കെ കച്ചവടത്തിൽ ഏർപ്പെടാറുള്ളത്. പരലോകത്ത് ലാഭം ഉണ്ടാക്കാനായി നടത്തിയ ചില കച്ചവടത്തിൻ്റെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രദ്ധയോടെ കൂട്ടുകാർ കേൾക്കുമല്ലോ. ഒരിക്കൽ മദീനയിൽ മുസ്ലിങ്ങൾക്ക് കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടു. അരുവികളും കിണറുകളും വറ്റിവരണ്ടു. ഒരു യഹൂദിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റൂമ എന്ന് പറയുന്ന കിണർ വറ്റാത്ത ഉറവയുള്ള കിണറായിരുന്നു. എന്നാൽ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അതിൻ്റെ ഉടമസ്ഥൻ വലിയ വില നിശ്ചയിച്ചു. കുടിവെള്ളം കിട്ടാതെ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ കിണർ മുസ്ലിങ്ങളുടെ ആവശ്യത്തിനായി വിട്ടുകിട്ടിയിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കായി ആരെങ്കിലും ഈ കിണർ വാങ്ങിത്തന്നാൽ അവർക്ക് സ്വർഗമുണ്ട്. ഇത് കേൾക്കേണ്ട താമസം. 20,000 ദിർഹം നൽകി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വിലക്ക് വാങ്ങി. പൊതു ആവശ്യത്തിനായി അത് വിട്ടുകൊടുത്തു എന്നാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സന്തോഷിപ്പിച്ചു. മദീനയിൽ മുസ്ലിങ്ങൾ വ്യാപിച്ചു. മദീന പള്ളിയിൽ ആരാധനയ്ക്ക് സ്ഥലം തികയാതെ വന്നു. പള്ളിയുടെ മറ്റൊരു സംഭവം, മദീനയിൽ മുസ്ലിങ്ങൾ വ്യാപിച്ച ഒരു ഘട്ടം, മദീനയിൽ പള്ളിയിൽ ആരാധനയ്ക്ക് സ്ഥലം തികയാതെ വന്നു. പള്ളിയുടെ വികസനത്തിനായി സമീപത്തുള്ള സ്ഥലം വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ 25,000 ദിർഹം നൽകി സ്ഥലം വാങ്ങാനും അത് പള്ളിയുടെ ആവശ്യത്തിന് നൽകാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. നോക്കൂ, ഹിജ്റ 8-ാം വർഷം മക്ക വിജയത്തിനു ശേഷം മസ്ജിദുൽ ഹറാം വികസിപ്പിക്കാൻ 1,000 സ്വർണനാണയം നൽകിയതും ഹിജർ 9-ാം വർഷം തബൂക്കിലേക്ക് സൈന്യത്തെ ഒരുക്കുമ്പോൾ 300 ഒട്ടകങ്ങൾ 50 കുതിരകൾ 1,000 സ്വർണനാണയങ്ങൾ 700 വെള്ളിനാണയങ്ങൾ എന്നിവ നൽകി അദ്ദേഹമായിരുന്നു സഹായിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന മറ്റൊരു സംഭവം, മദീനയിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടു. എങ്ങും പട്ടിണിയായി. ഈ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയൊരു കച്ചവട സംഘം മദീനയിലെത്തുന്നത്. എന്നാൽ ആ ചരക്കുകൾ വാങ്ങുവാൻ മുസ്ലിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഖലീഫയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവട വസ്തുക്കൾ വില കുറച്ച് ജനങ്ങൾക്ക് നൽകണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അന്നേരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ചരക്കുകൾക്ക് കൂടുതൽ ലാഭം നൽകാമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ എങ്ങനെ ഞാനത് കുറഞ്ഞ നിരക്കിൽ വിൽപ്പന നടത്തും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, അള്ളാഹു എനിക്കിതിന് 10 ഇരട്ടി ലാഭം തരാമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു. ഞാനിത് അള്ളാഹുവിനെ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ ധാന്യങ്ങൾ മുഴുവൻ അദ്ദേഹം 10 ഇരട്ടി ലാഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടത് പാവങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുള്ള ഇത് നമ്മൾ കേട്ട് കഴിഞ്ഞു. കൂട്ടുകാരെ, ഉസ്മാൻ റളിയല്ലാഹുവിന് ഇതെല്ലാം പരലോകത്ത് ലാഭം കിട്ടാനും സ്വർഗത്തിൽ ഇടം ലഭിക്കാനുമാണ് ചെയ്തത്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്വർഗം നേടിയെടുക്കാൻ നമ്മളും പരിശ്രമിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്കും പരിശ്രമിക്കാൻ കഴിയണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ലാഭക്കച്ചവടത്തിൻ്റെ കഥ. ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയിണക്കുന്ന കഥയുമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.

0: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം. ഷാഹിദ് കൊടപ്പന ആലപിച്ചത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
0: ഇനി ഖുർആൻ പാഠങ്ങൾ. നാം നാളേക്ക് വേണ്ടി ഒരുങ്ങിയോ ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ പല കാര്യങ്ങൾക്കു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്കാവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നാം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കാവശ്യമായ രേഖകൾ, ഐഡൻറ്റിറ്റി കാർഡുകൾ, പൗരത്വ രേഖകൾ തുടങ്ങി പലതും നാം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നാടുകളിലും അവിടെയുള്ള ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് അത് തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു വീട് വെക്കുകയാണെങ്കിലും, നാം ഒരു കട തുടങ്ങുകയാണെങ്കിലും, നാം ഒരു വാഹനം വാങ്ങുകയാണെങ്കിലും, അത് റോട്ടിലൂടെ ഓട്ടിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ ശ്രദ്ധിക്കാനും അതിലൊക്കെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടതുമുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ വേണ്ടി നാം പരിശ്രമിക്കുകയും ഏറെ അതിനെ സംബന്ധിച്ച് നാമൊക്കെ ഉത്കണ്ഠ ഉള്ള ആളുകളായി തീരുകയും ചെയ്യുന്നുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. നമ്മുടെ ഉത്കണ്ഠയെല്ലാം എന്താണ്? നമുക്ക് നമ്മുടെ രാജ്യം നഷ്ടപ്പെടുമോ? നമ്മുടെ വീട് നഷ്ടപ്പെടുമോ? പൗരത്വം നഷ്ടപ്പെടുമോ? അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? കൂലങ്കുശമായ ചർച്ചകളാണ്, അതേപോലെ തന്നെ സമരങ്ങളാണ്, പ്രതിഷേധങ്ങളാണ് എല്ലാം നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമിടയിൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തോട് നാം വിട പറഞ്ഞേക്കാം എന്ന യാഥാർത്ഥ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം ഇപ്പോൾ രാവിലെയാണുള്ളത് വൈകുന്നേരമാകുമെന്നോ, അല്ലെങ്കിൽ നാം വൈകുന്നേരത്തിലാണുള്ളത് രാവിലെയാകുമെന്നോ വല്ല ഗ്യാരണ്ടിയും നമ്മുടെ കൈകളിലുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ലോകത്ത് നിന്ന് നാം വിട പറഞ്ഞ് പോകുന്നത് മണ്ണോട് മണ്ണായി ചേരാൻ വേണ്ടിയാണോ? അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കുവാനും മറ്റു രേഖകൾ സമർപ്പിക്കുവാനുമുള്ള ഒരു ലോകത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളുടെ രേഖ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും, അത് വായിക്കപ്പെടും, അതിനനുസരിച്ച് വിചാരണ ചെയ്യപ്പെടും. അങ്ങനെ ഒരു ലോകമില്ലേ? നമ്മുടെ സ്രഷ്ടാവാരാണ്, നമ്മുടെ പ്രവാചകനാരാണ്, അതേപോലെ തന്നെ നമ്മുടെ മതമേതാണ് എന്നൊക്കെ ചോദിക്കുന്ന, നിന്റെ ധനം നിനക്കെവിടെ നിന്ന് കിട്ടി, നീ ആ ധനം എവിടെ ചെലവഴിച്ചു, നീ പഠിച്ച അറിവ് നീ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി, നിന്റെ സമയത്തെ നീ എന്തിന് ചെലവഴിച്ചു, നിന്റെ ആയുസ്സിനെ നീ എന്തിന് ചെലവഴിച്ചു, നിന്റെ ഒഴിവു സമയങ്ങളെ നീ എന്തിന് ചെലവഴിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലോകം വരാനില്ലേ? പക്ഷേ ആ ഒരു ലോകത്തേക്ക് വേണ്ടി എപ്പോഴെങ്കിലും നാം ഗൗരവപൂർവം ഒരു സമരം ചെയ്യുമ്പോഴുണ്ടാകുന്ന ആവേശത്തോടുകൂടി നാം ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു ലോകത്തിലെ വിജയത്തിന് വേണ്ടി നാം അധ്വാനിച്ചിട്ടുണ്ടോ? കോടതികളിൽ നിന്നും മറ്റും വിധികൾ അനുകൂലമായി തീരാൻ വേണ്ടി ആവേശപൂർവം നോമ്പിനെ സംബന്ധിച്ചും തഹജ്ജുദിനെ സംബന്ധിച്ചും ചിന്തിച്ച നാം എപ്പോഴെങ്കിലും ഖബറിൽ വെച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും മരണാനന്തര ജീവിതത്തിൽ കാര്യങ്ങൾ എളുപ്പമായി തീരാനും നോമ്പു നോൽക്കണം, തഹജ്ജുദ് നമസ്കരിക്കണം, ഇഴ്ത്തിക്കാഫിരിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ നാം ആലോചിക്കേണ്ടത് ആ വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വൽ തൻലുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത്, എന്തു മുന്നൊരുക്കങ്ങളാണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ഇവിടെ നാളെ എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് മരണാനന്തര ജീവിതമാണ്. അതിനെ അള്ളാഹു നാളെ എന്ന് വിശേഷിപ്പിച്ചാൽ ഈ ലോകത്തിലെ ജീവിതത്തെ ഇന്ന് എന്നായിട്ടാണ് അള്ളാഹു കാണുന്നത്. അത്രയും ക്ഷണികമാണ് എന്നർത്ഥം. അപ്പോൾ ക്ഷണികമായി ഈ ലോകത്തു നിന്ന് നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വൽതൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചതെന്ന് ഓരോ ആത്മാവും ചിന്തിക്കട്ടെ. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നാം പ്രവർത്തിക്കുന്നത് അറിയുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നു. മാത്രമല്ല വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫൻസഹും അൻഫുസഹും ഉലൈകഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആവരുത്. അവർ അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. ഉലൈകഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറന്നാൽ തീർച്ചയായും തൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും മനുഷ്യനുണ്ടാവുക. അള്ളാഹുവിനെ മറക്കുന്നവർ മറ്റെല്ലാ മറക്കും. ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ അവർ മറന്നുപോകും. അനാവശ്യ കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാവുകയും ചെയ്യും. അവർ അധർമ്മകാരികളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. വീണ്ടും അള്ളാഹു പറഞ്ഞു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകളും നരകത്തിൻ്റെ ആളുകളും ഒരുപോലെയല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൻ്റെ ആളുകളാണ് വിജയികൾ. എന്നു പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവനാരോ അവനാണ് സ്വർഗത്തിൻ്റെ ആൾ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരാരോ അവരാണ് ഫാസിഖീങ്ങൾ, അവർ നരകത്തിൻ്റെ ആളുകളുമാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെയല്ല. ഈ ലോകത്തും പരലോകത്തും സത്യവിശ്വാസികൾ ഈ ലോകത്ത് ഉന്നതമായൊരു നിലവാരത്തിലാണുള്ളത്. ഖബറിലും അവരങ്ങനെ തന്നെയായിരിക്കും, മഹ്ഷറിലും അങ്ങനെ തന്നെയായിരിക്കും, സിറാത്തിലും അവരങ്ങനെ തന്നെയായിരിക്കും, സ്വർഗലോകത്തും അവർ ഉന്നതന്മാരായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ ഈ ദുനിയാവിലും വളരെ മോശമായ ജീവിതം. ഖബറിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, മഹ്ഷറിൽ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാകും, സിറാത്തിൽ അവർക്ക് പരീക്ഷണങ്ങളുണ്ടാകും, അവർ നരകത്തിൻ്റെ ആളുകളുമായിരിക്കും. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകളും നരകത്തിൻ്റെ ആളുകളും ഒരുപോലെയല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗത്തിൻ്റെ ആളുകളാണ് വിജയിക്കുന്നവർ. ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലൗ അൻസൽന ഹാദൽ ഖുർആന അല ജബലിൽ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിൻ്റെ മേലെയായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടുകൊണ്ട് പേടികൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. വത്തിൽക്കല്ലം സാലു നസ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറുൻ, ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഉപമകൾ പറയുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അത് വളരെ മഹനീയമായ ഗ്രന്ഥമാണ്. ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധം അത് നൽകുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് അതുണ്ടാക്കിത്തരുന്നു, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാക്കിത്തരുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അത് നിങ്ങളുടെ കൈകളിലുണ്ടായിട്ടും അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഗൗരവപൂർവ്വം ജീവിക്കാൻ സന്നദ്ധമാവേണ്ടതിന് പകരം നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ വേദഗ്രന്ഥത്തെയും മറന്ന് ജീവിക്കുകയാണോ, അത് നിങ്ങളെ നരകത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് വിജയികളാകാൻ ഖുർആൻ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങി വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും ഏറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന വചനങ്ങളാണ് ഈ വചനങ്ങളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നാം നാളേക്ക് വേണ്ടി ഒരുങ്ങിയോ എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേർന്ന് സംസാരിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രദ്ധിച്ചിരുന്നോന്ന് അറിയില്ല, ആലുവയിലാണ് തോന്നുന്നു, ഒരു അന്ധയായ ഭാര്യയും അവരുടെ കൂടെ ഒരു മധ്യവയസ്ക് പിന്നിട്ടിട്ടുള്ള അവരുടെ ഒരു ഭർത്താവും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, രണ്ട് കുട്ടികൾ. അവരെ അവരെ കൊണ്ട് ഓരോ അമ്പലത്തിലൂടെയും കയറിപ്പോയി, അവസാനം പോലീസ് സ്റ്റേഷനിലും കയറിപ്പോയിട്ടുണ്ട്. അവസാനം അവർ പുഴയിലിറങ്ങി മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു അടുത്ത്. ഭയങ്കര ഒരു നമ്മളെ ഹൃദയപേ എന്താ പറയുക, പിടിച്ചുളക്കുന്നൊരു വാർത്തയായിട്ടത് ഒരുപാട് ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ആത്മഹത്യകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അവർ അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിട്ടുള്ളൊരു കുറിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ആ കുറിപ്പിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചിന്തനീയമായിട്ടുള്ളതാണ്. കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശനിയാഴ്ച ആലുവ SP ഓഫീസിൽ, അഥവാ 26/2026, എനിക്കൊരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. SPയെ കാണാൻ വേണ്ടി കാത്തി

0: ബാഗ് കൊണ്ടുവന്നതോടെയാണ് അവൾ എന്നോട് കൂട്ടായത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് വായിക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ അമ്മയുടെ ബാഗിൽ നിന്ന് പേനെടുത്തു കൊണ്ടുവന്ന് ഒരു നോട്ടീസിനുള്ളിലെ കണക്കുകൾ അവളും ഞാനും കൂടി കൂട്ടിയെഴുതാൻ തുടങ്ങി. ഒരു കണക്ക് അവൾ ചെയ്യുമ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വലിയ കൂട്ടുകാരായി മാറി. ഇതിനിടയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിയിലെ ജ്യൂസ് അവൾ വാങ്ങി കുടിച്ചു. മുഴുവൻ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അവൾ കുടിച്ചില്ല. ഉണ്ണിക്ക് വേണം എന്നവൾ. അവന് പനിയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടും അവളത് ബാക്കി വെച്ചു. വീണ്ടും എൻ്റെ അടുക്കൽ വന്ന് കളിക്കുന്നതിനിടയിൽ ആ അച്ഛൻ എന്നോട് ചോദിച്ചു, ടീച്ചറാണോ എന്ന്. ഞാൻ അതേയെന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പലതും സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഞാൻ ചോദിക്കാതിരുന്നത്. ഞാനും അവളും തമ്മിലുള്ള കളി കണ്ടിട്ടാവണം. അപ്പുറത്ത് സീറ്റിലിരുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു, പരിചയക്കാരാണോ? അല്ല, ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് ഞാൻ ഉത്തരം നൽകി. എസ് പി അവരെ ഉള്ളിലേക്ക് വിളിച്ച സന്ദർഭത്തിൽ, ഞങ്ങൾ സാറിനെ കണ്ടിട്ട് വരട്ടെ എന്ന് ആ മിടുക്കി പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തുള്ളിച്ചാടിപ്പോയി. അച്ഛൻ കവറിവിടെ ഇരിപ്പുണ്ട്, നോക്കണേയെന്ന് മനേഷേട്ടനോട് പറഞ്ഞു. ഹന്ന എന്നായിരുന്നു അവളുടെ പേര്. രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നന്നായി വായിക്കാമായിരുന്നെങ്കിലും മലയാളം വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അവൾക്ക് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടീച്ചർ അങ്ങനെയല്ലോ പറഞ്ഞു തന്നത് എന്ന്. ആഹാ, എങ്കിൽ ആ ടീച്ചർ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അവളും കൂടി ഒരുമിച്ച് ചിരിച്ചു. പിന്നീട് ഞങ്ങളും എസ് പിയെ കണ്ടതിന് ശേഷം താഴത്തെ വിസിറ്റിംഗ് റൂമിലേക്ക് വന്നു. ആ സമയത്ത് അവരും അങ്ങോട്ട് കടന്നു വന്നു. ആ അച്ഛൻ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ഫുഡ് കഴിക്കാൻ വാടാ എന്ന് വിളിച്ചപ്പോൾ വേണ്ട എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഞങ്ങൾക്ക് പോകേണ്ട സമയം ആയപ്പോഴേക്കും അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടീച്ചറേ ടീച്ചറേ, പോവുകയാണോ? ടാറ്റ എന്നൊക്കെ പറഞ്ഞാണ് അവൾ യാത്ര പറഞ്ഞത്. ഇപ്പോൾ ആ കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. എന്തൊരു വിധിയാണിത്! ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ എത്രമാത്രം പൊരുതിയിട്ടുണ്ടാവും! എവിടെയെല്ലാം അന്ധയായ ഭാര്യയും മക്കളെയും കൂട്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവും! വാടക വീട് നഷ്ടപ്പെട്ടെന്നും തെരുവിലായിരുന്നു കിടന്നതെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. കുറച്ചു സമയത്തെ പരിചയം മാത്രമാണെങ്കിലും എത്ര വലിയ സ്നേഹമാണ് ആ കുഞ്ഞെനിക്ക് സമ്മാനിച്ചത്! വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ എൻ്റെ നിസ്സഹായമായ ജീവിതത്തെ ഓർത്ത് എന്ന് ഒരാൾ എഫ് ബിയിൽ പോസ്റ്റിട്ടതാണ്. ഈ പോസ്റ്റിൽ കാരണം മനസ്സിലായല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഒരു ഈ ഭാര്യയും ഇരുണ്ട കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക പല സ്ഥലങ്ങളിലേക്കും, പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ശരിക്ക് മനുഷ്യന് ആകെ തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന നിമിഷങ്ങൾ? അപ്പോൾ അതിൻ്റെ കമൻ്റുകൾ ഇങ്ങനെ വായിച്ചു, എന്തിനാണ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആത്മഹത്യ ചെയ്യാൻ അത്രയും പ്രയാസകരമായ കാര്യം ഇവിടെ ഉണ്ടോ? വീടില്ല, വാടക വീട് കൊടുക്കുന്ന, വാടക വീടില്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നൊക്കെയാണ് കമൻറ്റുകളുള്ളത്. പക്ഷെ മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള മാനസികാവസ്ഥ വെച്ചിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരുന്നു. പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ കഴിയുന്നത് ശരിക്ക് ഈ ലോകത്തെ മാത്രം ജീവിതം ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും പലപ്പോഴും അവരും ഈ ഘട്ടത്തിൽ പരാജയപ്പെടുന്നത് പിശാചവനെ എത്തിക്കുന്ന അത് ബ്ലെയിം ചെയ്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നമുക്കെന്താ ഇതിൽ ചിന്തിക്കാനുള്ളത്? നമ്മുടെ ലൈഫ് ഏത് ഇന്നുള്ളത് പോലെ ആവില്ല നാളെ. അപ്പം അവിടെ നമ്മൾ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്ന, നമ്മൾ പ്രയാസത്തിൽ വിടുന്ന സമയത്ത് പഠിച്ചവനെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിന്നിൽ അഭയം കിട്ടാനുള്ള ഒരു തൗഫീക്ക് എനിക്ക് തരണേന്ന് നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുൻകൂട്ടി തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അവർ വിശ്വാസികളല്ല, പക്ഷെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദൈവത്തിൻ്റെ അവർ കാണുന്ന അവരുടേതായ ദൈവസങ്കല്പമുണ്ടല്ലോ. പിന്നെ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ അവർ പോയിട്ടുണ്ട്. ഒരു ദൈവവും തുണച്ചില്ല എന്നാണ് മറ്റേ ഇതിൽ കാണുന്നത്. പക്ഷേ നമ്മളവിടെ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്?
1: ഈ ഒരു സിറ്റുവേഷനിലേ

0: ഞാനൊരിക്കൽ ഞങ്ങൾ ശുഭനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ തൊട്ടടുത്ത ജംഗ്ഷനിലുള്ള ഒരു വാടക സ്റ്റോർ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ആള് ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായി, പിന്നെ പറഞ്ഞത് ഓൻ സ്വന്തം തീരുമാനമെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സംഭവം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. കാരണം എന്നിട്ട് ഞങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി, എന്താ അങ്ങനെ പറയണേ? കാരണം ജീവിതത്തിൽ ജീവിച്ചു പോവാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കുറേ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട ഒരു ധൈര്യം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവർ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മതി
1: ജീവിക്കാൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.
0: അദ്ദേഹം അത് പറഞ്ഞ ഒരു സെക്കൻഡ് മുതലേ സ്റ്റക്കായിപ്പോയി. അപ്പോഴാണ് ശരിക്കും അവനെക്കുറിച്ച് സാധാവം തോന്നിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഒരു ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായത് അത് തന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു ആ ഒരു തൻ്റെയുടെ ഉണ്ടല്ലോ, ആ ഒരു തൻ്റെയുടത്തിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മതി സുഖമായിട്ട് പ്രതിസന്ധികളെ.
1: പക്ഷെ അത് തൻ്റെയുടെ അവിടെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെ വരിക എന്നാൽ അത് അതിജീവിക്കാനുള്ള ശക്തി പ്രകൃതിയെ മനുഷ്യൻ ആ സാഹചര്യത്തിലില്ല. പിന്നെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? പടച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് മോമിൻ ഒരു മുസ്ലിം അയാളെ പോലും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്, ആ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാച് ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതേന്ന് പറയാനുള്ളൂ, നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് സാഹചര്യത്തിലെത്തി കഴിഞ്ഞാലും പഠിച്ചോനെ തന്ന ആയുസ്സിനെ അതിനെ അള്ള എടുക്കുമ്പോൾ അല്ലേ ആ നിലക്ക് അതിനെ എത്തിക്കാൻ അത് അങ്ങേയറ്റം മുട്ടിക്കാനുള്ള ഒരു തോഫീക്ക് തരണേ, അതിന് ധീരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് കിട്ടണേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വേണ്ടത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാളു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പരീക്ഷണവും റബ്ബിൻ്റെ സ്നേഹവും എന്ന വിഷയം അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമാനിൽ അക്മലാനി അലൽ മബ്ഊത് റഹ്മത്തു ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു സുബ്റിലെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ عجل له العقوبة في الدنيا وإذا أراد الله بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة وقال النبي صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء وإن الله تعالى إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط رواه الترمذي وقال حديث حسن. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ബിഅബ്ദി, തൻ്റെ അടിമക്ക്, അൽ ഖൈറ, നന്മ ഉദ്ദേശിച്ചാൽ, വീഴ്ചകളും പാപങ്ങളുമൊക്കെ സംഭവിച്ച ഒരടിമ, ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹലോകത്ത് വെച്ച് തന്നെ ചിലപ്പോൾ അവന് ശിക്ഷ നൽകും, അതവന് ഖൈറായിരിക്കും എന്ന ആശയം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അൽ ഖൈർ, ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹു, അല്ലാഹു തആല അത് അവന് വേഗം നൽകും, ശിക്ഷ വേഗമാക്കും. അൽ ഉഖൂബത ഫിദ്ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ശിക്ഷ വേഗമാക്കും. ഫിദ്ദുനിയ, ദുന്യാവിൽ. ഇവിടെ നോക്കൂ, അല്ലാഹു തൻ്റെ അടിമക്ക്, അപ്പോൾ അല്ലാഹുവിന് പ്രിയപ്പെട്ട അടിമയാണ്, അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ദുന്യാവിൽ ശിക്ഷ നൽകുന്നു എന്നാണ്. ഇതൊക്കെ ഒരടിമയെ സംബന്ധിച്ച് ഏറ്റവും ഖൈറായ കാര്യമാണ്. കാരണം ദുന്യാവിലുള്ള ശിക്ഷ അത് എത്ര കടുത്തതാണെങ്കിലും അതിനൊരവസാനമുണ്ട്. ആ ശിക്ഷയെ ഒരിക്കലും പരലോകശിക്ഷയുമായി നരകശിക്ഷയുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അതിനുമാത്രം കടുത്തതാണ് പാരത്രിക ലോകത്തുള്ള ശിക്ഷ. ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം, ഈ ലോകത്ത് ഏറ്റവും സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ, അന്നഅം, ഏറ്റവും കൂടുതൽ നിഅമത്തുകൾ അനുഭവിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, ആ അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവൻ തൻ്റെ റബ്ബിനെ മറന്നു റബ്ബ് വിരോധിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു, അവസാനം അവൻ നരകത്തിൽ ചെന്ന് ചാടുകയാണ്. സൂറത്ത് പറയാൻ, ഈ മനുഷ്യനെ നരകത്തിലൊന്ന് മുക്കിയെടുത്ത ശേഷം അവനോട് ചോദിക്കുന്നു, ഏ മനുഷ്യ, നീ ദുന്യാവിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചിരുന്നോ? അയാൾ പറയും, ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം സുഖമനുഭവിക്കാത്തത് കൊണ്ടല്ല, നരകത്തിൽ ഒരു നിമിഷാർദ്ധം പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴേക്ക് ഒരു പുരുഷായുസ് മുഴുവൻ അയാൾ അനുഭവിച്ച സുഖങ്ങളെല്ലാം അയാൾ മറന്നുപോകുന്നു. അതിനുമാത്രം ഭീകരമാണ്, അതിനുമാത്രം തീവ്രമാണ് നരകശിക്ഷ എന്നർത്ഥം. ആ നരകശിക്ഷ നൽകാതെ അവന് ഈ ഒരടിമ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവിടുന്ന് തന്നെ അല്ലാഹു തആല നൽകുക എന്ന് പറയുമ്പോൾ അത് ആ അടിമയെ സംബന്ധിച്ച് ഖൈറായ കാര്യം തന്നെയാണ്. ഇതിനെ മറുവശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുനിയാവിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിച്ച, ഏറ്റവും കൂടുതൽ ബുഉസ് അനുഭവിച്ച് ജീവിച്ച മനുഷ്യൻ, അയാളെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്ത ശേഷം, ഒരു നിമിഷാർദ്ധം സ്വർഗത്തിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ദുനിയാവിൽ അനുഭവിച്ചിരുന്നോ? അദ്ദേഹം പറയുന്നു, ഞാനൊരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കാഞ്ഞിട്ടല്ല, അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളുമെല്ലാം ഒരു നിമിഷാർദ്ധം കൊണ്ട് അയാൾ മറന്നുപോകുകയാണ്. അതിനുമാത്രം സുഖസൗകര്യങ്ങളാൽ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന, നമ്മെ വിസ്മയിപ്പിക്കുന്ന ലോകമാണ് സ്വർഗലോകം. ആ സ്വർഗലോകത്തേക്ക് പ്രവേശനം ലഭിക്കാൻ പാപങ്ങൾ പൊറുക്കപ്പെടണം. ആ പാപങ്ങൾ ഒരടിമക്ക് അല്ലാഹു തആല പൊറുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അവനെ ദുന്യാവിൽ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം. അതുകൊണ്ട് തന്നെ ആ ബലാ പരീക്ഷണം അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറായ കാര്യമാണ് എന്നർത്ഥം. അപ്പോൾ അല്ലാഹു ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ദുന്യാവിൽ തന്നെ അതിനുള്ള ഉഖൂബ, ശിക്ഷ അല്ലാഹു നൽകും. അത് ബിബലാഇൻ ഫീ നഫ്സി, സ്വന്തത്തിനുള്ള ചില പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ ധനനഷ്ടം, ഇതുപോലെ ഏതെങ്കിലും വിധേനയുള്ള ഒരു പരീക്ഷണം അവനുണ്ടാവും. ആ പരീക്ഷണഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ ഈ വിധിയിലും അല്ലാഹുവിൻ്റെ വിധി തീരുമാനത്തിൽ സംതൃപ്തനായി അവൻ ജീവിച്ചാൽ അതെല്ലാം അവനുള്ള പ്രായച്ചിത്തമായി മാറും. അവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കുള്ള നടപടിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും അവനെ അല്ലാഹു തആല പാപമുക്തനാക്കി അവന് സ്വർഗപ്രവേശം നൽകുകയും ചെയ്യും എന്നാണ്. ഇതിന് മറുവശം റസൂലുള്ള പറഞ്ഞു, വൈദാ അറാദല്ലാഹു ബിഅബ്ദി, ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശിർ ഉദ്ദേശിച്ചാൽ, അഥവാ അവനെ ശിക്ഷിക്കുവാൻ അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കുള്ള ശിക്ഷ ഇഹലോകത്ത് നൽകാതിരിക്കുക, അവനിങ്ങനെ തെറ്റുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടുക, ഇസ്തിദ്റാജ് എന്ന് പറയുന്ന അവസ്ഥ, തെറ്റുകളിൽ മുഴുകിക്കൊണ്ടിരിക്കെ ധാരാളമായി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക. അംസക്കല്ലാഹു അൻകു ബിദംബി, അംസക്കല്ലാഹു അല്ലാഹു തആല അവനിൽ നിന്ന് പിന്തിപ്പിച്ചു നിർത്തും, അവനെ ശിക്ഷ അല്ലാഹു തആല പിന്തിപ്പിക്കും. ഇവിടുന്ന് അല്ലാഹു തആല അവനെ ശിക്ഷിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, അവനെ തിന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവന് ഭൗതികമായ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ഇസ്തിദ്റാജ് പടിപടിയായി അവനെ ശിക്ഷയിലേക്ക് കൊണ്ടുപോകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ റഅയ്തല്ലാഹ യുഅതീ അൽഅബ്ദ മിനദ്ദുനിയ അലാ മഅസീഹി മാ യുഹിബ്ബു, അല്ലാഹു തആല ഒരടിമക്ക് ദുനിയാവിൽ നിന്ന് അവൻ ചെയ്യുന്ന തിന്മകളിൽ അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ദുനിയാവിൽ അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ അവന് നൽകുകയാണെങ്കിൽ, തിന്മകൾ ചെയ്യുന്നു അതോടൊപ്പം ഈ അടിമക്ക് ധാരാളമായി അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, സമ്പത്തായിരുന്നാലും മറ്റ് ഏത് സൗകര്യങ്ങളായിരുന്നാലും അതല്ലാഹു നൽകുന്നുവെങ്കിൽ, ഫയിന്നമാഹു വഇസ്തിദ്റാജുൻ, അത് ഇസ്തിദ്റാജാൻ, പടിപടിയായി അവനിങ്ങനെ നന്മകൾ നൽകി അവന് ശിക്ഷയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുകയാണ്, പെട്ടെന്നായിരിക്കും പിന്നെ അല്ലാഹു തആല അവനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട്, സുമ്മ തലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മാ നസൂ എന്ന് തുടങ്ങുന്ന സൂറ അൽ അൻആമിലെ 44-ാമത്തെ വചനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയും ചെയ്തു. ജമാലുദ്ദീൻ അൽ ഖാസിമി ഫി മഹാസിനി തഅ്വീൽ, മഹാസിനി തഅ്വീൽ എന്ന തന്നെ തഫ്സീറിൽ പറയുകയാണ്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി ഐ മിനൽ ബഅസാഇ വല്ലറായി, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അതവർ മറന്നപ്പോൾ, ഫലമ്മാ നസൂ മാ ദുക്കിർ, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട കാര്യങ്ങൾ, അഥവാ ബഹ്സാഗ്ലറാഗ്, അവർക്കുണ്ടായിരുന്ന ദുരിതങ്ങൾ, വിപത്തുകൾ, ഇതൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുവാൻ വേണ്ടി നൽകപ്പെട്ട, അള്ളാഹിനെക്കുറിച്ച് ചിന്തയുണ്ടാകാൻ അവൻ സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അവർ മറന്നു കഴിഞ്ഞപ്പോൾ, ഐ തറഖു അൽ ഇത്തിആദബി, അതുകൊണ്ടൊക്കെ ഉപദേശം സ്വീകരിക്കുക എന്ന കാര്യത്തിൽ അവർ ഉപേക്ഷ വരുത്തിയപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, സകല കാര്യങ്ങളുടെയും കവാടങ്ങൾ നാം അവരുടെ മേൽ തുറന്നിട്ടു. അഥവാ മിനൻ നിഅം കസ്സുഹ വസ്സഅത്ത് വറാഹത്തിൽ ബാൽ വൽ അം വസ്സുനൂഫി റഗായിബിഹിം ഇസ്തിദ്റാജൻ വഇംലാഅൻ വമക്റം ബിഹിം, അഥവാ അവർക്ക് ഇത്തരം തിന്മകൾ അവർ ചെയ്യുമ്പോഴും അല്ലാഹു നൽകിയ ഉത്ബോധനങ്ങളെ അവഗണിക്കുകയും അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ പലപ്പോഴും ദുരിതങ്ങളും പരീക്ഷണങ്ങളും നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിൽ നിന്നൊന്നും ഉപദേശം സ്വീകരിക്കാതിരുന്നപ്പോൾ അവർക്ക് നാം സർവാനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തു. ഇതുപോലെ ആരോഗ്യം നൽകി, സാമ്പത്തികമായ വിശാലത നൽകി, അതുപോലെ നിർഭയത്വം നൽകി. ഇതൊക്കെ ചെയ്യുന്നത് പടിപടിയായവരെ പിടികൂടാൻ വേണ്ടിയും ഒക്കെയാണ് എന്ന് അൽഖാസ് ജമാലുദ്ദീൻ അൽ ഖാസിമി റഹിമഹുള്ള ഫി മഹാസിനി തഅ്വീൽ, മഹാസിനി തഅ്വീലിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ ആ രീതിയിൽ ശിക്ഷകൾക്ക് വിധേയരാകും, ആ രീതിയിൽ അല്ലാഹു തആല അവസാനം അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കും. ഖൈറു അല്ലാഹു തആല ഉദ്ദേശിച്ചുവെങ്കിൽ പലവിധത്തിലുള്ള പരീക്ഷണങ്ങളും ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയും ചെയ്യും എന്നാണ്. ഹത്താ യുവാഫി ബിഹി യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, അങ്ങനെ അല്ലാഹു ഈ വ്യക്തിക്ക്, തിന്മകളിൽ മുഴുകി ജീവിച്ച വ്യക്തിക്ക് ഇവിടെ യഥേഷ്ടം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമൊക്കെ അല്ലാഹു നൽകി, ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, അങ്ങനെ യോമിൽ ഖിയാമയിൽ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ അല്ലാഹു അവൻ ചെയ്ത തിന്മക്കുള്ള ശിക്ഷ, അതിനുള്ള പ്രതിഫലം പൂർണമായും അല്ലാഹു തആല നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ബലാഅ്, പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ വരുമ്പോഴും വിശ്വാസി അതിനെ നോക്കിക്കാണേണ്ടത് ഇതെല്ലാം എനിക്ക് പരലോകത്ത് ഉന്നതമായ പ്രതിഫലം കിട്ടാനും എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും നിമിത്തമാകുന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് അവൻ്റെ ചിന്ത പോകേണ്ടത് എന്ന വലിയ പാഠമാണ് ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ആധികാരിക ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പരീക്ഷണവും റബ്ബിൻ്റെ സ്നേഹവും എന്ന വിഷയമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവൻ്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. എല്ലാ ദിവസവും മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതൊരു ഊർജമാണ് തീർച്ചയായിട്ടും മധുരം ഖുർആൻ.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43, 44, 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാതു സക്കാത്ത വർക്കഅഉ മറാഖീൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദും അതോടൊപ്പം തന്നെ ഖിറാഅത്തുമൊക്കെ പഠനം നടത്തി അതിൻ്റെ ഒരു ദർജയിൽ എത്തിയ വ്യക്തിത്വമാണ്. പിന്നെ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ തന്നെ അതിൻ്റെ സനദ്, ഖിറാഅത്തിൻ്റെ സനദൊക്കെ നിരവധി ഷെയ്ഖുമാരിൽ നിന്ന് വാങ്ങിയ ഒരു മഹാ വ്യക്തിത്വമാണ്. ദഅവയും അതോടൊപ്പം തന്നെ ശബ്ദ പരിശീലനവും പാരായണത്തിലെ മഖാമത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം UAE പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത ഖാരിഇകളിൽ പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനൈജി എന്ന് നമുക്കറിയാം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആരോഗ്യചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെർബൽ മരുന്നുകൾ കിഡ്നിക്ക് അനുയോജ്യമയോ അല്ലയോ എന്ന് സംസാരിക്കാനാണ്. ഹെർബൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നത് നേച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരു മരുന്നാണെന്നുള്ള നമ്മൾക്ക് എല്ലാവരും തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളത് എടുക്കുകയും ചെയ്യും. എന്നാൽ ഹെർബൽ പ്രൊഡക്ട്സിലുള്ള നെഫ്രോടോക്സിസിറ്റി എലമെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്, അത് നെഫ്രോടോക്സിക്കാണ്. അതുപോലെ അത് കിഡ്നിക്കകത്തുള്ള സൂക്ഷ്മ രക്തക്കുഴലുകളെ ബാധിക്കാനും അതിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ് എടുക്കുമ്പോൾ ഒരു ഡോക്ടറോട് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എടുക്കരുത്.
3: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, വൃക്കരോഗവും ഹെർബൽ മരുന്നുകളും. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി.

0: ഒരുപാട് റേഡിയോകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പീസ് റേഡിയോ നൽകിയ ആത്മീയ അനുഭൂതി മറ്റെവിടെയും ലഭിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു കുടുംബ റേഡിയോ, ആ കുടുംബ റേഡിയോ ആയി ഇത് മാറിയിരിക്കുന്നു. പിന്നിലുള്ള എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഓരോ ദിവസവും പുതിയ അറിവുകളും നല്ല ഓർമ്മപ്പെടുത്തലുകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഖുർആനും ഹദീസും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ച് മനോഹരമായ, ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ശ്രോതാവ് പീസ് റേഡിയോയിലൂടെ കിട്ടിയ ഒരു ആത്മീയ അനുഭൂതിയാണ് ഇവിടെ പീസ് ടൈമിലൂടെ പങ്കുവച്ചത്. അല്ലേ സലാംക്കാം?
1: യെസ്, അതിമനോഹരമായി പങ്കുവച്ചു. ഈ അനുഭവം പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അതിമനോഹരമായി നിലനിൽക്കുന്നു. അവരെഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പം, അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നു, നിങ്ങൾ എഴുതണം. പീസ് ടൈമിലേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കോറിയിടാൻ നിങ്ങൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ക്യാൻവാസാണ് പീസ് ടൈം.
0: ഒരുപക്ഷെ നാളെ പ്രഭാതം പൊട്ടിവിടർന്ന് പീസ് റേഡിയോ രാവിലത്തെ പ്രഭാത പ്രക്ഷേപണം തുടങ്ങുമ്പോൾ നാളത്തെ പീസ് ടൈമിൽ നമ്മളുടെയൊക്കെ സന്ദേശമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന ചിന്തയോടുകൂടി, അല്ലേ? ചില ഇപ്പം മരവും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവിടെ ഓൾറെഡി ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഓരോരുത്തരിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്താ പറയുക, പീസ് ടൈം അവിടെ
2: മനോഹരമാകും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
1: ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരിച്ചാൽ തുടർന്ന് ഓതുന്നതിന് മുന്നേ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മിയാണോ ഔദുആണോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ടു, ഇതിലേതാണ് ശരിയെന്നാണ്.
2: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വല്ലതും സംസാരിക്കേണ്ടി വന്നാൽ വീണ്ടും ഔദും ബിസ്മിയും ഓതേണ്ടതുണ്ടോ എന്നതാണ് സഹോദരന്റെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്ന കാര്യത്തിന് അനുസരിച്ചാണ് ഔദുവും ബിസ്മിയും ഓതേണ്ടത് എന്നതാണ് ചർച്ചയുടെ ആകത്തുകയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഇദാ ഖത അൽ ഖാരിഉ അൽ ഖിറാഅത ലി ഉദിരിൻ, കാരണത്തിന് വേണ്ടിയാണ് ഓതിക്കൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് നിർത്തിയത്, മുറിച്ചത് എങ്കിൽ. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ സുആലിൻ ഔ കലാമിൻ യതഅല്ലഖു ബിൽ ഖിറാഅ, ഓത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു ചോദ്യം, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത്തരം രൂപത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്തു നിർത്തിയതും അതിന് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്ത് മുറിച്ചത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമത് അഴുതു ചൊല്ലേണ്ടതില്ല. കാരണം ഈ സംശയം നിവാരണമെന്ന് പറയുന്നത്, ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതേസമയത്ത് ഒരു ഭൗതികപരമായ വിഷയമോ മറ്റു കാര്യങ്ങളോ ആണ് ഒരാൾ ഓതുന്നതിനിടയിൽ ചോദിച്ചത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് നടന്നത് എങ്കിൽ രണ്ടാമത് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഴുതു ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് സുന്നത്ത്, നല്ലത് എന്ന മുസ്തഹബ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴുതു ഓതേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഖഫ് ചെയ്യുകയാണ്, താമായ വഖഫ്, അഥവാ ഇനി ഓതുന്നില്ല എന്നു വിചാരിച്ചുകൊണ്ട് ഓത്തു നിർത്തുകയും പിന്നീട് ഓതാൻ തോന്നുകയും ചെയ്യുന്ന സമയത്ത് ഓതുന്നില്ല അഥവാ ഓതി തീർത്തിരിക്കുന്നു, ഇനി ഓതാനില്ല എന്ന രൂപത്തിൽ, ഇന്നത്തെ ഓതാനുള്ള ഭാഗം ഓതി തീർത്തു എന്ന രൂപത്തിൽ ഓതി തീർത്തതിന് ശേഷം പിന്നീടല്ല, ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട്, ഒരല്പം കൂടി ഓതാം എന്ന രൂപത്തിൽ രണ്ടാമത് തുടങ്ങുമ്പോൾ ഔദ് ഓതേണ്ടതുണ്ട്. അതേസമയത്ത് താൽക്കാലികമായി ഓത്ത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ താൽക്കാലികമായി ഇടവേള നൽകുക എന്നൊരുദ്ദേശത്തോടുകൂടി ഓത്ത് നിർത്തുകയാണെങ്കിൽ രണ്ടാമത് ഓതുമ്പോൾ അഴുതു ചെല്ലേണ്ടതില്ല എന്നെല്ലാം ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. വിഷയത്തിൽ കൂടുതൽ ശരിയായ അല്ലെങ്കിൽ ശരിയോടടുത്തു നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അതുമായി ആ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ആണ് എങ്കിൽ അദ്ദേഹം രണ്ടാമത് ഓതുന്ന സമയത്ത് ഇസ്തിആദത്ത് ചൊല്ലേണ്ടതില്ല. അതേസമയത്ത് ഖുർആനുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ചർച്ചയിൽ വന്നത്, അത് കാരണത്താലാണ് ഓത്ത് നഷ്ടപ്പെട്ടത് എങ്കിൽ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് അഴുതു ചൊല്ലുക എന്നതു തന്നെയാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: കഴിഞ്ഞാൽ മാറ്റിക്കിടത്തുന്നത് ഖിബലയ്ക്ക് നേരെയായി കിടത്തണ്ടേ? അതല്ല ഏതു ഭാഗത്തും തല വയ്ക്കാമോ എന്നാണ്.
3: മയ്യത്ത് വീടുകളിൽ സാധാരണ കിടത്താറുള്ളത്, അത് കുളിപ്പിച്ചതിന് ശേഷമാണെങ്കിലും കുളിപ്പിച്ചതിന് മുമ്പാണെങ്കിലും സാധാരണ കിടത്താറുള്ളത് കാൽഭാഗം ഖിബലയുടെ ഭാഗത്തേക്കാക്കിയിട്ട് ആണ്, അഥവാ ഖിബലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ആണ് കിടത്താറുള്ളത്. സാധാരണയായിട്ട് ഖിബലയിലേക്ക് തിരിച്ചിട്ട് തന്നെയാണ് കിടത്താറുള്ളത്. അങ്ങനെ തന്നെ കിടത്തണമെന്നില്ല, സൗകര്യപ്രദമായ രൂപത്തിൽ മുഖം ഖിബലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടത്തിയാൽ മതി. ഇനി അങ്ങനെയാണ് കിടത്തുന്നത് എങ്കിലും നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മയ്യത്തൊന്ന് തിരിച്ച് ഇട്ടുകൊടുക്കുകയും സാധാരണ നമ്മൾ പള്ളിയിലൊക്കെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വെക്കുന്നത് പോലെ തന്നെ കാല് ഇങ്ങോട്ട് നമ്മുടെ ഇടതുഭാഗത്തേക്ക് നിൽക്കുന്ന ആളുകളുടെ ഇടതുഭാഗത്തേക്കാകുന്ന രൂപത്തിലും തല ഈ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലും വെച്ച് സാധാരണ രൂപത്തിൽ തെക്ക് വടക്കായിട്ട് കിടത്തിയിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടുന്നത്. സാധാരണ ഖബറിൽ എങ്ങനെയാണോ വെക്കുന്നത്, മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് എങ്ങനെയാണോ മയ്യത്ത് വെക്കുന്നത്, അതേ രൂപത്തിൽ തന്നെ വീട്ടിലും അങ്ങനെ തന്നെ വെച്ചിട്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടുന്നത്. നമസ്കരിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് മാറ്റിവെക്കുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്. വല്ലാഹു അഅലം.
1: ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാണെങ്കിലും സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നത് ബിദഅത്താണെന്ന് അലി ജാവേൽ കേട്ടു. ബാങ്കും ഇഖാമത്തിന്റെ ഇടയിൽ പ്രാർത്ഥിക്കൽ പ്രത്യേകം സുന്നത്ത് എന്ന് പറഞ്ഞു. ആ സമയം കഴിയാത്ത ആൾക്ക് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ്.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടിയാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമല മുതഖബ്ബല എന്ന ദുആ ചെയ്തിരുന്നു. അതേപോലെ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക എന്ന ദുആ നിസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നു. ഇത് രണ്ടും ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ആദ്യം പറഞ്ഞ ദുആ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, പിന്നീട് പറഞ്ഞ ദുആ എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകളിൽ ചൊല്ലിയിരുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ ബറാ ബിനു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഹദീസിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫർള് നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പല ആളുകളും കാണുന്നത് പോലെ കൈ ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ തുടർത്തിയതായി ഹദീസുകളിൽ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിരിക്കെ ഇമാമ് ദുആ ഇരിക്കുകയും മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന രീതിയിൽ വന്നിട്ടേ ഇല്ല. ഇനി തനിച്ചാണെങ്കിലും ഫർള് നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്തത് വന്നിട്ടില്ല. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാവുന്നതാണ്. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫർള് നിസ്കാരത്തിൽ ദുആവുകൾ എപ്പോഴാണ്? അത് അവസാനത്തെ റക്അത്തിലെ തശഹുദിൽ, തശഹുദും സലാത്തും കഴിഞ്ഞതിന് ശേഷം ദുആയിൻ്റെ സമയമാണ്, സലാം വീട്ടുന്നതിന് മുമ്പ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തശഹുദ് പഠിപ്പിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തശഹുദ് പഠിപ്പിച്ചതിന് ശേഷം സുമ്മലിയ തഹയ്യർ മിന ദുആയി ആജബഹു ഇലൈഹി ഫയദുഉ എന്നാണ്. തനിക്ക് കൗതുകപ്പെട്ട ദുആ തെരഞ്ഞെടുത്ത് ദുആ ഇരക്കട്ടെ എന്ന് പറഞ്ഞു. സുമ്മലിയ തഹയ്യർ മിനൽ മസ്അലത്തി മാഷ എന്ന നിവേദനമുണ്ട്. ദുആ ഇരക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം ഈ സമയമാണ്, സലാം കിട്ടുന്നതിന് മുമ്പുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം ദുആവുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വ മിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന ഹദീസ്, അബു ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്. അതേപോലെ ഇദാ തശഹദ അഹദുക്കും ഫൽ യസ്തഊദ് ബില്ലാ മിൻ അർബഈൻ, നിങ്ങൾ തശഹുദ് നിർവഹിച്ചാൽ അല്ലാഹുവിനോട് നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണം. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം തുടങ്ങിയിട്ട് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയ തിരുമൊഴിയും നമ്മൾ വായിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ആ സമയം ദുആ ചെയ്തിരുന്നു എന്നാണ്. കടത്തിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഉള്ള രക്ഷാതേട്ടം. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റം യാ റസൂലല്ലാ, കടത്തിൽ നിന്ന് എത്ര കൂടുതലാണ് താങ്കൾ അഭയം തേടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് പ്രതികരിച്ച് ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ് ഫഖദബ് വവഅദ ഫഅഖ്ലഫ്, ഒരാൾ കടക്കാരനായിട്ടുണ്ടെങ്കിൽ പിന്നെ സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷക്ക് തേടുന്നത്, കടത്തെ തൊട്ട് രക്ഷ തേടുന്നത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതേപോലെ വേറെയും അല്ലാഹുമ്മ ഇന്നി ബലംതു നഫ്സി ദുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻസ് ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം എന്ന ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ അല്ലിംനി ദുആൻ അദുഉ ബിഹി ഫീ സലാത്തി, നിസ്കാരത്തിൽ ചൊല്ലാൻ ഒരു ദുആ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ച ദുആ. ഇതേപോലെ വേറെയും അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അൻത അലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന വചനങ്ങളുള്ള ദുആ തശഹുദിൻ്റെയും സലാം വീട്ടുന്നതിൻ്റെയും ഇടയിൽ ചെല്ലാൻ പഠിപ്പിച്ച ദുആയാണിത്. അലി റളിയല്ലാഹു തആല അനുവിനുള്ള ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഇതേപോലെ വേറെയും ദുആകൾ, അല്ലാഹു മിന്നി അഊദു ബിക മിനൽ ബുഖ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വ അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമരി വ അഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ അവസാന സമയം ഇവ കൊണ്ട് രക്ഷാതേട്ടം നടത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ട് സഹദ് റളിയല്ലാഹു തആലാ മക്കളെ എഴുത്തു പഠിപ്പിക്കുന്നത് പോലെ ഈ ദുആവചനങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു, എഴുത്തു പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ധാരാളം ദുആവചനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുആയിൻ്റെ സമയം നിസ്കാരത്തിൽ, നിർബന്ധ നിസ്കാരങ്ങളിൽ എപ്പോഴാണ്? അത് സലാം വിട്ടുന്നതിന് മുമ്പാണ്, നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന് ശേഷം വന്ന പ്രയോഗങ്ങളാണ് നമ്മൾ ആദ്യം കേൾക്കുകയുണ്ടായത്. ചില മഹത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ട് ജീവിച്ചിരിക്കെ നിസ്കരിച്ച് ദുആ ചെയ്തതിനെക്കുറിച്ച് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ വിഷയത്തിൽ ശ്ലാഘിക്കുകയും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഹദീസുകൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബി അന്നക അൽവാഹിദുൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് ഒരാൾ ദുആ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പ്രവേശിച്ചപ്പോൾ തശഹുദ് നിർവഹിച്ചിട്ട് സലാം അവസാനിപ്പിക്കുന്ന വ്യക്തി ഇങ്ങനെ ചൊല്ലി നിസ്കാരം അവസാനിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു എന്ന് മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ പേരിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു എന്ന്. ഏതായാലും പറഞ്ഞു വരുന്നത്, ഫർള് നിസ്കാരത്തിൽ ദുആയിൻ്റെ സമയം സലാം വീട്ടുന്നതിന് മുമ്പുള്ള സമയമാണ്. പക്ഷേ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ എപ്പോഴും ഇമാം എല്ലാ ദുആവചനങ്ങളും കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് നിസ്കാരം സുദീർഘമാക്കി പിന്നെ അവർക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടുള്ളതല്ല. ഫർള് നിസ്കാരത്തിലാണ് നമ്മൾ ദുആ ഇരക്കുന്നത് എങ്കിൽ വൈവിധ്യമായ ദുആകളെ കൊണ്ടുവരിക. ദീർഘമായിട്ട് ദുആ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ പല ദുആകളെയും നമുക്ക് നിർവഹിക്കാം. ദുആൻ്റെ സമയം ഫർള് നിസ്കാരത്തിൽ സലാം വിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. എല്ലാ നിസ്കാരങ്ങളിലും ദുആ ഇരക്കാനുള്ള സമയങ്ങളിൽപ്പെട്ടതാണ് സുജൂദിൻ്റെ സമയം. എന്നാൽ ഫർള് നിസ്കാരത്തിന് ശേഷം സലാം വിട്ടതിന് ശേഷം ദുആ ചെയ്യാം, പക്ഷെ കൈ ഉയർത്തിയിട്ട് ദുആ നിത്യമാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഫർള് നിസ്കരിച്ചിട്ട് സലാം വിട്ടതിന് ശേഷം അങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് നിത്യമാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: വിടവാങ്ങൽ തവാഫ് എപ്പോൾ എങ്ങനെ ചെയ്യണം, തവാഫിന് സമയമുണ്ടോ എന്നാണ്.
4: ഒരു ഹാജി ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹറം വിട്ടു പോവുകയാണ് എങ്കിൽ വദാഇൻ്റെ തവാഫ് നിർവഹിക്കണം എന്നുള്ളതാണ്. അതാണ് സൂക്ഷ്മത. ലാ യംഫിറന്ന അഹദുൻ ഹത്താ യതൂഫ ബിൽ ബൈത്ത്. ഹജ്ജിൽ നിന്നാരും പിരിഞ്ഞു പോകാവതല്ല വിടവാങ്ങൽ തവാഫ് നിർവഹിക്കുന്നത് വരെ. ഉമിറന്നാസ് അയ്യക്കൂന ആഹിറു അഹദിഹിം ബിൽ ബൈത്ത്. ഹജ്ജ് കർമ്മങ്ങളിൽ അവസാനത്തേത് വിടവാങ്ങൽ തവാഫാകണമെന്ന് ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല അന്നഹു റഹസലിൽ ഹുയ്യം, ഋതുമതികൾക്ക് ഇളവ് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞ് അവസാനം വിടവാങ്ങൽ തവാഫ് നിർവഹിക്കണം. ഹറമ് വിട്ടു പോകുന്നതിന് മുമ്പ് വിടവാങ്ങൽ തവാഫ് നിർവഹിച്ചാണ് ഒരു ഹാജി ഹറമിൽ നിന്ന് പോകേണ്ടത്. ജിദ്ദയിലേക്ക് പോകുകയാണെങ്കിലും തായിഫിലേക്ക് പോകുകയാണെങ്കിലൊക്കെ ഹറമിന് പുറത്താണ്. അതുകൊണ്ട് വിടവാങ്ങൽ നിർവഹിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം വിടവാങ്ങൽ തവാഫ് ഹജ്ജിൻ്റെ ഒരു വാജിബാണ്, നിർബന്ധ ബാധ്യതയാണ്. ചില ഫുഖഹാക്കൾ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് കർമ്മം ചെയ്ത് ജിദ്ദയിൽ കുടുംബത്തെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ തായിഫിൽ സന്ദർശനം നടത്തുന്നു, എന്നിട്ട് മടങ്ങി വന്ന് പിന്നെയാണ് തൻ്റെ കൂടെയുള്ളവരോടൊപ്പം ഹജ്ജിൽ യാത്രയിൽ നിന്ന് മടങ്ങുന്നത്. തായിഫിൽ പോയാലും ജിദ്ദയിൽ പോയാലും അയാളോട് ചോദിക്കപ്പെട്ടാൽ ഞാൻ ഹജ്ജിന് വന്നതാണ് എന്നാണ് പറയുക. ഹജ്ജിൽ നിന്ന് മടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മടക്കമായിട്ടില്ല, ഇന്ന സമയം ഇന്ന തീയതി മടങ്ങും എന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് തന്നെ ഹജ്ജിൽ നിന്നപ്പോഴാണ് ഹാജി മടങ്ങുക. ഏതൊരു ടീമിൻ്റെ കൂടെയാണോ ഹാജി ഹജ്ജിന് വന്നത് അവരുടെ കൂടെ മടക്കം തീരുമാനിക്കപ്പെട്ട് ഔദ്യോഗികമായിട്ട് മക്കയിൽ നിന്ന് എല്ലാ ഹാജിമാരുടെയും കൂടെ തങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ കൂടെ മടങ്ങുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു മടക്കത്തിന് തൊട്ട് മുമ്പായിട്ട് തവാഫ് ചെയ്താൽ മതി. അതിനു മുമ്പ് തായിഫിലേക്കോ ജിദ്ദയിലേക്കോ പോകുന്നവർ വടവാങ്ങൽ തവാഫ് നിർവഹിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഹജ്ജിന് വന്നിട്ട് ഹജ്ജിൽ നിന്നുള്ള ഔദ്യോഗിക മടക്കം അപ്പോഴാണ് എന്നതിനാൽ. പക്ഷേ സൂക്ഷ്മതയുടെ വശം ഹറം വിട്ടു പോകുമ്പോൾ വടവാങ്ങൽ തവാഫ് കൂടി നിർവഹിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് വിടവാങ്ങൽ തവാഫ് ഹജ്ജിൻ്റെ വാജിബാണ്? ഒരു ഹാജി ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വിടവാങ്ങൽ തവാഫ് നിർവഹിക്കാതെ ഹറമിൽ നിന്ന് വിട്ടുപോയി, ജിദ്ദയിൽ പോയി, തായിഫിൽ പോയി, അദ്ദേഹത്തിന് വല്ല പ്രശ്നവും സംഭവിച്ചാൽ, വല്ല രോഗത്തിനടിപ്പെടുകയോ അപകടത്തിൽപ്പെടുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാജിബ് അദ്ദേഹത്തിൽ ബാക്കിയായി ഹറമിന് പുറത്ത് അയാൾ ശേഷിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ സൂക്ഷ്മത, വിടവാങ്ങൽ തവാഫ് നിർവഹിച്ചിട്ട് ഹാജി പോവുക, ജിദ്ദയിൽ സന്ദർശനം കഴിഞ്ഞ്, തായിഫിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നാലും ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തവാഫ് വർദ്ധിപ്പിക്കാം. മടക്കയാത്രയാകുന്നത് വരെയും മക്കയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ബാധ്യതയായ ഈ തവാഫ് അത് ഹറം വിട്ടു പോകുന്നതിന് മുമ്പ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ബാധ്യത തന്നിൽ ശേഷിക്കുകയില്ല. ഇതാണ് ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദയും തായിഫുമൊക്കെ സന്ദർശിക്കുന്ന ഹാജിമാരുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂക്ഷ്മതയുടെ വശം വിടവാങ്ങൽ തവാഫ് നിർവഹിച്ചു പോവുക എന്നതിന് പറഞ്ഞ ന്യായം അള്ളാഹു ആലം.
1: അനുവദനീയമായ ഹെൽത്ത് ഇൻഷുറൻസ് എന്തെല്ലാമുണ്ട്? ഭാരിച്ച ഹോസ്പിറ്റൽ ബില്ലിന് ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നാണ്.
2: സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകപ്പെടുന്ന മെഡിസപ്പ് പോലെയുള്ള, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ESI പോലെയുള്ള, അതുപോലെ തന്നെ സർക്കാരുകൾ നൽകുന്ന മറ്റു ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തെക്കാഫുലിൻ്റെ ബാബിലാണ് കാണേണ്ടത്. ഒരിക്കലും തന്നെ അതൊരു ഇൻഷുറൻസ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ഒരു സംഖ്യ എല്ലാ മാസവും നമ്മൾ അടക്കുകയും പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്ര നിശ്ചിത സംഖ്യ വരെ തിരിച്ച് ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കരാറിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. ആ ഇൻഷുറൻസുകളിൽ പലിശ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറ്, പന്തയം, ഇത് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഹാലത്ത്, ഖറർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് അത് നിഷിദ്ധവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
1: ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് സ്കീം വഴി സ്വർണം വാങ്ങാൻ പറ്റുമോ? രണ്ട് രീതിയിലാണ് അത് ഉള്ളത്. ഒന്ന്, പൈസ ആയിട്ട് രേഖപ്പെടുത്തിയിടും. 11 മാസം കഴിഞ്ഞ് എത്ര തുക ഉണ്ടോ അതിന് സ്വർണം വാങ്ങാം. രണ്ടാ, ഇന്നത്തെ വില അനുസരിച്ച് തുകക്ക് സമാനമായ സ്വർണം രേഖപ്പെടുത്തും. ഗ്രാമിലായിരിക്കും അതും. 11 മാസം കഴിയുമ്പോൾ എത്രയാണോ തൂക്കം അതിനുള്ളത് വാങ്ങാം.
5: ചുരുക്കി നമ്മൾ പറയുകയാണ് എങ്കിൽ, കുറി അല്ലെങ്കിൽ നറുക്ക് ഇവ സ്വർണത്തിൻ്റെ പേരിലാകുന്നു എന്ന് മാത്രം. സാധാരണ കാശിന് വേണ്ടി കുറി വെക്കാറുള്ളത് പോലെ സ്വർണത്തിന് വേണ്ടി കുറി വെക്കുന്നു. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അടച്ചു കൊടുക്കുകയും ആ മാസത്തിൽ ഒരു നറുക്കെടുപ്പുണ്ടാകുകയും അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ കുറി അവസാനിക്കുന്ന വേളയിലോ ആ തുകക്ക് സമാനമായ സ്വർണം നൽകുകയും ചെയ്യുന്ന ജ്വല്ലറി നടത്തുന്ന ആളുകളുടെ പുതിയ ഒരു രീതി ആണ് ഇത്. കച്ചവടത്തിന് പല വഴികളുണ്ടായേക്കാം. പക്ഷേ പ്രത്യേകിച്ച് സ്വർണ കച്ചവടം, വെള്ളി കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. മറ്റ് കച്ചവടങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളല്ലാത്ത പല നിയമങ്ങളും സ്വർണം, വെള്ളി എന്നിവ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വർണം നമ്മൾ വാങ്ങുന്നത് രൂപ കൊണ്ട് അല്ലെങ്കിൽ ഡോളർ, റിയാൽ, മറ്റ് കറൻസികൾ കൊണ്ടാണ്. ഈ കറൻസികൾ സത്യത്തിൽ കേവലം ചില കടലാസുകളല്ലോ. അവയൊക്കെ തന്നെയും മൂല്യമുണ്ട്. ആ മൂല്യം നിശ്ചയിക്കുന്നത് ഓരോ രാജ്യത്തുമുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ വില നിശ്ചയിച്ചിട്ടാണ്. അതുകൊണ്ട് കറൻസി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വർണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് അതിൻ്റെ വില. ഇങ്ങനെ സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധന ഇവിടെ സ്വർണ കച്ചവടത്തിൽ പ്രത്യേകമായി പാലിക്കണം. അത് രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വസ്തു വാങ്ങുക എന്ന രൂപത്തിൽ ഉടനെ കൈമാറ്റം ചെയ്യണം. രണ്ടാമത്തെ നിയമം, എത്രയാണോ കൊടുത്തത് അത്രയും തിരിച്ചു വാങ്ങണം. ഈ രണ്ട് നിയമങ്ങളാണ് സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കുറികൾ നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. ഒന്നുകിൽ കാശ് മാസാമാസവും ഓരോ സംഖ്യ കൊടുക്കുകയും എന്നിട്ട് കുറി അവസാനിക്കുന്ന വേളയിൽ കൊടുത്ത കാശിന് പകരമായി സ്വർണം വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കാശ് മുൻകൂട്ടി കൊടുക്കുന്നു, സ്വർണം പിന്നീട് വാങ്ങുന്നു. യദംബിയത് ഉടൻ കൈമാറ്റം നടത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ സഹബ ബിസഹബ ഇല്ലാ മിസ്ലൻ ബിമിസ്ൽ, സ്വർണവും സ്വർണവും നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ തത്തുല്യമായ അളവിലായിരിക്കണം എന്നാണ്. ഉബാദ ഇബ്ന സ്വാമിത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അസ്സഹബു ബിസഹബി വൽ ഫില്ല ബിൽ ഫില്ല മിസ്ലൻ ബിമിസ്ൽ സവാഅ ബിസവാ യദംബിയത്, സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ അത് തുല്യമായിരിക്കണം, സമാസമമായിരിക്കണം, ഉടൻ കൈമാറ്റം നടത്തേണ്ടതുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറികൾ ശരിയല്ല, ഇസ്ലാമികമല്ല എന്ന് സൂചിപ്പിച്ചത്. അല്പമൊക്കെ ദീനിയായ കാര്യങ്ങൾ അറിയുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ അവർ വിസ്മരിക്കുകയോ അതിനെക്കുറിച്ച് അജ്ഞതയോ ആണ് എന്നുള്ളതാണ് സത്യം.
1: മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ ചിരിക്കുന്നത് മലക്കുകളെ കണ്ടിട്ടും കരയുന്നത് പിശാച് തൊടുന്നതുകൊണ്ടും ആണ് എന്ന് പറയുന്നത് കേട്ടു. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നാണ്.
5: ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്.

0: ാണോ എന്ന ചോദ്യത്തിന് പ്രമാണങ്ങൾ കൃത്യമായി ഒന്നും വരാത്തതുകൊണ്ട് മലക്കുകളിലെ വിശ്വാസം അദൃശ്യജ്ഞാനത്തിൽ പെട്ടത് ആണ് എന്നതുകൊണ്ടും അവയെ തള്ളാനോ അവയെ സ്വീകരിക്കുവാനോ സാധ്യമല്ല. ഗൈബിയായ കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞുവോ അതിൽ നിലകൊള്ളുകയാണ് വേണ്ടത്. ഖുർആനും സുന്നത്തും ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായി ഒന്നും പറഞ്ഞതായി കണ്ടിട്ടില്ല. അല്ലാഹു തആല ആലം.
1: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.

0: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം
1: കേൾക്കില്ല.
0: ഇല്ലല്ലല്ല, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ലാ, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്നും കൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ പറയുക, ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻറ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരണം. ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈയൊരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ.
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കണല്ലേ.
0: അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലും ഒക്കെ ഇത് ചോദിക്കുമല്ലോ, ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മയെപ്പോഴും നമ്മൾ

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ പെരുന്നാളിന് പെൻഡിങ് വെച്ച നമ്മുടെ കുട്ടികളെ പ്രോഗ്രാമിൻ്റെ ബാക്കി പ്രോഗ്രാമുകളാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്കിവിടെ നടക്കുന്നത്. സ്റ്റാർകോസ്റ്റ് കുറേ കൂട്ടുകാർ ആ ഒരു സുദിനത്തിൽ നമുക്ക് ധാരാളം പ്രോഗ്രാമുകൾ അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന ധാരാളം കുട്ടികളുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ കൂട്ടുകാർ അയച്ചു തന്ന പ്രോഗ്രാമുകൾ നമുക്ക് തള്ളപ്പെടാൻ പാടില്ല. ഞങ്ങളങ്ങനെ പീസ് റേഡിയോക്കാർ ചെയ്യുകയുമില്ല. അത്രക്കും മനോഹരമായ പാട്ടുകളും കവിതകളും അതുപോലെ തന്നെ സ്പീച്ച് മറ്റ് കാര്യങ്ങളായിട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ഇൻഷാല്ലാ ആ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് ജോറുക്ക നമുക്ക് കടക്കല്ലേ.
1: ഇൻഷാല്ലാ നമ്മുടെ പ്രോഗ്രാമുകൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പെരുന്നാൾ സുദിനത്തിൽ നിറഞ്ഞു കഴിഞ്ഞ പ്രോഗ്രാമുകൾ അല്ലെ, ആ തുളുമ്പിയ പ്രോഗ്രാമുകളാണ് നമ്മളിപ്പോൾ
0: അങ്ങനെ പറയാം
1: രക്ഷിതാവ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മുടെ ഇപ്പം ആദ്യമായി ചേരുന്നത്?
0: ഒന്നാമതായി നമ്മോടൊപ്പം ഉള്ളത് ആയിഷ അസ്മിൻ.
1: യെസ്,
0: കക്കാട് നിന്ന്,
1: ജി എം യു പി സ്കൂൾ കക്കാടിൽ നിന്നും,
0: മൂന്നാം ക്ലാസ്സുകാരിയാണ്
1: അസ്മിൻ. ആ അപ്പോൾ ഇത് കലക്കും.
0: അപ്പോൾ നമുക്ക് എന്തിരുന്നാലും നമുക്ക് ആയിഷ മോളെ ഒരു മലയാളം സോങ് ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം. നമുക്ക് കേൾക്കാം.

0: മാഷാ ബാറക്കില്ല. ഐഷമോളെ വളരെ സന്തോഷമാകുന്നുണ്ട്. ഈ പെരുന്നാൾ സുദിനത്തിന് ഐഷമോൾ അയച്ച പാട്ടായിരുന്നു. നമുക്കത് തള്ളപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു സുദിനത്തിൽ, ഈ ഒരു ദിവസത്തിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ പെൻഡിങ് വന്ന പ്രോഗ്രാമുകൾ ഇവിടെ നമുക്ക് എപ്പിസോഡായിട്ട് ഇറക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു സുദിനത്തിൽ ഇങ്ങനെയൊരു പാട്ട് അയച്ചതിന് വളരെ നന്ദി ആയിഷമോളോടുണ്ട്. പീസറോടി അറിയിക്കുകയാണ്. വളരെ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ ജോർക്ക?
1: അതെ, മനോഹരമായ ഒരു ഗാനമാണ് നമുക്ക് നമ്മുടെ ആയിഷമോളം മലയാള ഗാനം പാടിത്തന്നിരിക്കുന്നത്.
0: ഓക്കെ, അപ്പം അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ഷാദിയ.
1: അതെ,
0: ഷാദിയാണ് ഒറ്റപ്പാലത്ത് നിന്ന്, അഞ്ചാം ക്ലാസ്സുകാരിയാണ് ഷാദിയ. എ വി എം എച്ച് എസ് ചുടങ്ങാട് നിന്നാണ് നമ്മുടെ ഷാദിയ മോൾ നമ്മോടൊപ്പം ഉള്ളത്. ആ കൊച്ചു കൂട്ടുകാരുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

മാർഗം കാട്ടി തരൂ തമ്പുരാനെ, കാട്ടി തരൂ തമ്പുരാനെ. ആകാശം പോലെ വിശാലം, സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം. കാണാനെന്തുണ്ട് മാർഗം, കാട്ടി തരൂ തമ്പുരാനേ, കാട്ടി തരൂ തമ്പുരാനേ.

ചാലുകൾ വറ്റാത്ത നീർച്ചാലുകൾ, വറ്റാത്ത നീർച്ചാലുകൾ, ആകാശം പോലെ വിശാലം, സ്വർഗം അരുവികൾ ഒഴുകുന്ന ലോകം, കാണാൻ എന്തുണ്ട് മാർഗം, കാട്ടി തരൂ തമ്പുരാനെ, കാട്ടി തരൂ തമ്പുരാനെ. മുത്തുപോൽ പൈതങ്ങൾ, മുന്തിരിത്തോപ്പുകൾ, മിന്നി തിളങ്ങുന്ന താരകങ്ങൾ, മുത്തുപോൽ പൈതങ്ങൾ, മുന്തിരിത്തോപ്പുകൾ, മിന്നി തിളങ്ങുന്ന താരകങ്ങൾ, മണിമേടകൾ, പൂന്തോപ്പുകൾ, സന്തോഷ സൗഹൃദങ്ങൾ, സന്തോഷ സൗഹൃദങ്ങൾ, ആകാശം.

0: എന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനെ, കാട്ടി തരൂ തമ്പുരാനെ. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഷാദിയ മോളെ, നല്ലൊരു പാട്ടായിരുന്നു. നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ചില പാട്ടുകളൊക്കെ ചോർക്കാം. നമുക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം മടുക്കും. പക്ഷെ ഇങ്ങനത്തെ ചില പാട്ടുകളുണ്ട്, അതിങ്ങനെ കേട്ടാലും നമുക്കൊരിക്കലും എന്താക്കൂല, മടുപ്പ് വരില്ല.
2: പ്രത്യേകിച്ച് ഈ വിഷയം,
1: ഈ വിഷയം. പിന്നെ രണ്ടാമതൊരു കാരണമുണ്ട്, നമ്മൾ ആ ഷാദിയ മോളെ ശബ്ദം എന്നുള്ളത് മാഷാല്ലാ അടിപൊളിയാണ് അല്ലേ. നമ്മൾ ആ ഒറിജിനൽ എടുത്ത പാട്ടും ഈ ഒരു കുഞ്ഞു വോയിസിലൂടെ കേൾക്കുന്നത് പോലെ നമുക്ക് എന്താക്കണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സന്തോഷം, മഷാല്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കന്ന് എല്ലാ ശ്രോതാക്കളോടും നമുക്ക് പറയാനുള്ളത് എന്താണ്, സോറി എന്നാ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഭാഗത്തൊന്നുമില്ല, അതിൽ തെറ്റില്ല. കാരണം നമ്മളന്ന് പരമാവധി കുട്ടികളെ പ്രോഗ്രാം എന്താക്കിയിട്ടുണ്ട്, ഇറക്കാൻ നോക്കിയിട്ടുണ്ട്. കഴിയാത്തതാണ് നമ്മൾ പെൻഡിങ് വെച്ച് ഓരോ ദിവസത്തിനും നമ്മളെ പീസോടെ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കുത്തിക്കേറ്റാണ് എന്താക്കിയിട്ടുണ്ട്, നോക്കി നമ്മുടെ കുട്ടികളെ പ്രോഗ്രാം അവരിലേക്ക് എത്തിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്നിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ തുടരുകയാണ്. അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത്
2: ഫാത്തിമ ബീവി.
1: ഫാത്തിമ ബീവി ഒറ്റപ്പാലത്തു നിന്നാണ്. ഒറ്റപ്പാലക്കാർ കുറേ ധാരാളം ശ്രോതാക്കൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
2: ശ്രോതാക്കൾ ഉണ്ട്, പ്രോഗ്രാം
1: അവതരിപ്പിക്കുന്നവരുണ്ട്. അതെ അതെ.
2: അപ്പോൾ ഫാത്തിമ ബീവി അപ്പോളോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നോക്കാം നമുക്ക് ആയിഷ ബീവിയുടെ, സോറി ഫാത്തിമ ബീവി അല്ലേ,
1: പേരൊന്നും മാറാൻ പാടില്ല.
2: അതെ, രണ്ട് ബീവിമാരുണ്ടല്ലോ, ആയിഷ ബീവി ഫാത്തിമ ബീവി ഒക്കെ ഉണ്ട്. അതുകൊണ്ട്
1: കൊച്ചു കൂട്ടുകാരുടെ പാട്ട് നമുക്ക് കേൾക്കാം.
2: ഓക്കെ.

0: മാഷാ അല്ലാ. ഫാത്തിമ ബീവിയുടെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ കുട്ടി എനിക്ക് തോന്നുന്നത് അഞ്ചാം ക്ലാസ്സിലൊന്നും അല്ല അല്ലേ, കാരണം പാട്ട് കേട്ടാൽ അങ്ങനെയാണ് തോന്നുക.
1: അതെ,
0: കാരണം ഒരു മുതിർന്ന കുട്ടി പാടുന്ന, കാരണം ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ബ്രീത്ത് എടുത്ത്
1: ഉണ്ട്, ഐപിക്കൽ കാര്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്.
0: കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മനോഹരമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് അഞ്ചാം ക്ലാസ്സത്തെ കുട്ടിയാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ശ്രോതാക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ,
1: അതെ,
0: ഇവിടെ തന്നതും അവൾ അഞ്ചാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാമല്ലേ.
1: അത്രക്കും ടാലന്റ് ആയ കുട്ടികളാണ്,
0: അതെ,
1: അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
0: അതെ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ എത്തുന്നു, അതുപോലെ തന്നെ അവർ പ്രോഗ്രാമുകൾ തിരിച്ചയക്കുന്നു. ഇനി ഇത് ഇവരുടെ കൂട്ടുകാരികൾ കേട്ട്, കൂട്ടുകാരന്മാരി കേട്ട് അവരും പി എസ് റേഡിയോ പരിചയപ്പെടുത്തും അല്ലേ.
1: അതാണ് നമുക്ക് ഇതിനും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. ഇത് പെരുന്നാളിന് മാത്രമല്ല പ്രോഗ്രാമുകളല്ല,
0: അതെ,
1: നമ്മൾ ഓരോ പീസ് റേഡിയോ പ്രത്യേക ദിവസങ്ങളിലും അല്ലാതെയും എന്തുണ്ട് ഈ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾക്കായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിക്യൂസ് എടുത്തു പറയേണ്ട കാര്യമാണ്.
0: എല്ലാ ഞായറാഴ്ചകളിലും സ്പെഷ്യൽ ദിവസങ്ങളിലും ഒക്കെ ടെലിക്യൂസ്
1: പല വിഷയങ്ങളിലും. ഇന്ന് മതം മാത്രം തന്നെ നമ്മളെ പീസ് റേഡിയോ ഒന്നാക്കിയിട്ടില്ല പറഞ്ഞ് അങ്ങനെ ഒരു
0: ഇസ്ലാമിക എന്ന് മാത്രമല്ല ജനറൽ നോളജുകളും എല്ലാം എല്ലാ വിഷയങ്ങളും ചെയ്തിട്ടുള്ള. ശരിക്കും ടെലിക്യൂസ് കേൾക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു USS പരീക്ഷ, ഒരു LSS പരീക്ഷയ്ക്കൊക്കെ ആവശ്യമായ കുറേ സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും.
1: അതെ, പിന്നെ ഇത് കുട്ടികളെ പ്രോഗ്രാമുകൾ കേൾക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. അവർക്കായിട്ട് പീസ് റേഡിയോ ഫാമിലി ടെലിക്യൂസ് എന്തുണ്ട് നടത്താറുണ്ട്.
0: കുട്ടിക്കും രക്ഷിതാവിനും ഒരുമിച്ച് മത്സരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫാത്തിമ ബീവിയുടെ പാട്ടിൽ നിന്നാണ് നമ്മൾ എങ്ങനെ പോയത്. തിരിച്ചു വരാൻ നമ്മളിലേക്ക്
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത്
0: ഫാത്തിമ നദ്വ, ഇർഷാദിയ AUP സ്കൂൾ തുറക്കൽ കൊണ്ടോട്ടി. ഇർഷാദിയ AUP സ്കൂൾ വലിയ പറമ്പാണ് അല്ലേ. ഒരു മലയാളം പ്രസംഗമാണ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഫാത്തിമ നദ്വ നടത്തുന്നത്. കേൾക്കാം നമുക്ക്. ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്.
2: ഇന്ന് അറിവിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ശരിക്കും ബഹുമാനം തോന്നുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അറിവ് അല്ലെങ്കിൽ അള്ളാഹു തആല മനുഷ്യശാരിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപ്പെടുത്തിയ ആദ്യ വാക്ക് ഇഖ്ര എന്നായിരുന്നു. അതിനർത്ഥം വായിക്കുക. ഇസ്ലാമിൽ അറിവ് നേടുന്നതും പഠിക്കുന്നതും എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറിവ് തേടുന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അതിനർത്ഥം പണ്ഡിതന്മാർക്കോ അധ്യാപകന്മാർക്കോ മാത്രമല്ല, അത് ഓരോ ആൺകുട്ടിയുടെയും ഓരോ പെൺകുട്ടിയുടെയും ഒരു കടമയാണ് എന്നാണ്. അറിവ് വെളിച്ചം പോലെയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അറിയുന്നവൻ അറിയാത്തവനോട് തുല്യനാണോ? തീർച്ചയായും അല്ല. അറിയുന്നവന് മറ്റുള്ളവരെ നയിക്കാനും ആളുകളെ സഹായിക്കാനും ഈ ലോകത്തെ മികച്ച സ്ഥലമാക്കാനും കഴിയും. അള്ളാഹുവിന്റെ സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള താക്കോലാണ് അറിവ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രം പഠിക്കുമ്പോൾ അള്ളാഹു പ്രപഞ്ചത്തെ എത്ര പരിപൂർണമായാണ് സൃഷ്ടിച്ചതെന്ന് നാം മനസ്സിലാക്കുന്നു. ചരിത്രം പഠിക്കുമ്പോൾ നാം ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നു. ഖുർആൻ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും ആത്മാവിനും മാർഗദർശനം നേടുന്നു. രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട്. ഒന്ന്, മതപരമായ അറിവ്, ഖുർആൻ, ഹദീസ്, ഫിഖ്, പ്രവാചക സുന്നത്തുകൾ എന്നിവ. രണ്ട്, ലൗകിക അറിവ്, ശാസ്ത്രം, ഗണിതം, വൈവിധ്യം, സാങ്കേതിക വിദ്യ എന്നതുപോലെയും. രണ്ടും പ്രധാനമാണ്. മതപരമായ അറിവ് നമ്മെ നല്ലതും നീതിയുമായ ജീവിതം നയിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സഹായിക്കുന്നു. ലൗകിക അറിവ് നമ്മുടെ സമൂഹങ്ങളെ മെച്ചപ്പെടുത്താനും കണ്ടുപിടുത്തങ്ങൾ രൂപകൽപ്പന ചെയ്യാനും മനുഷ്യശാരിയെ സേവിക്കാനും സഹായിക്കുന്നു. രണ്ടും സംയോജിപ്പിക്കുമ്പോൾ ജ്ഞാനവും നീതിയും ഉപയോഗിച്ച് ലോകത്തെ നയിക്കാൻ കഴിയുന്ന ശക്തരായ മുസ്ലിങ്ങളായി നാം മാറുക. പ്രിയ സുഹൃത്തുക്കളെ, അറിവും പുസ്തകങ്ങളെ കുറിച്ചോ പരീക്ഷകളെ കുറിച്ചോ മാത്രമല്ല, യഥാർത്ഥ അറിവ് നമ്മുടെ ഹൃദയങ്ങളെയും പ്രവൃത്തികളെയും മാറ്റുന്നു. അറിവുള്ള ഒരു വ്യക്തി എളിമയുള്ളവനും ദയയുള്ളവനുമാണ്. നമ്മൾ കൂടുതൽ പഠിക്കും തോറും നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു. നന്ദി. അള്ളാഹു നമുക്കെല്ലാവർക്കും ഉപയോഗപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: മാഷാല്ലാ മാഷാല്ലാ. നമ്മളേ നമ്മുടെ ഫാത്തിമ നദ്വയുടെ ഈ ഒരു സ്പീച്ച് കേട്ടപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി, ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ശരിക്കും എന്ത് നമ്മൾക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരാൾക്ക് അറിവില്ലെങ്കിൽ എന്തിനാ അയാളെ പറ്റുക?
1: ഒന്നിനും പറ്റൂല.
0: പ്രത്യേകിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമികപരമായ അള്ളാഹുവിനെ കുറിച്ചുള്ള, പ്രവാചകനെ കുറിച്ചുള്ള, അമ്പിയാക്കന്മാരെ കുറിച്ചുള്ള, മലക്കുകളെ കുറിച്ചുള്ള, ഖുർആനെ കുറിച്ചുള്ള ഒരു മിനിമം അറിവില്ലാത്ത ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശൂന്യനാണ്.
1: ശൂന്യനാണ്, ഒന്നുമില്ലാത്തവനാണ്.
0: ഒന്നുമില്ലാത്ത
1: പ്രവാചകം പറഞ്ഞു അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതവൻ ഒന്നുമില്ലാത്തവനാണ്.
0: യെസ്. അപ്പോൾ അങ്ങനെ ഒരു ഒന്നുമില്ലാത്തവനായി നടക്കേണ്ടവരല്ല മനുഷ്യർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംസാരമാണ് നമ്മുടെ
1: ഫാത്തിമ നദ്വ
0: അല്ലേ.
1: മനോഹരമായിട്ട് സബ്ജക്ട് എന്താക്കിയിട്ടുണ്ട്, വിശദീകരിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലും നമ്മുടെ വലിയ ശ്രോതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കുന്ന വിഷയത്തിലും ആ ഒരു നല്ലൊരു ഒരു ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ ഒരു
0: കൈവന്ദാക്കിയിട്ട് എന്നൊക്കെ പറയാം.
1: അതെ അതെ.
0: അതായത് ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത ഉണ്ട്, അതായത് ഈ പ്രസംഗം കേൾക്കുന്ന ആൾക്ക് അതിൽ നിന്ന് ഒരു കണ്ടന്റ് കിട്ടും.
1: അതെ, ചില പ്രസംഗിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നോക്കി വായിക്കണോ അല്ലെങ്കിൽ ഒന്ന് കാണാതെ, മീൻസ് നോക്കി എന്തായാലും ഒരു പോയിന്റ് കാര്യങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടാവും. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും പ്രസംഗിക്കുമ്പോ എന്താ
0: പോയിന്റ്സ്
1: ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് എടുത്തിട്ട് എന്താക്കണ്ട, നമ്മുടെ മോളെന്താക്കിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പോയിന്റ് എടുത്ത്
0: അവളുടെ ലാംഗ്വേജിലേക്ക് മാറ്റി,
1: അത് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ സ്പീച്ച് പ്രസംഗം എന്ന് പറയാം.
0: അപ്പൊ ഇതിൽ വേറൊന്നും കൂടെ ഉണ്ട്, നമ്മുടെ ഫാത്തിമ നദ്വ അല്ലേ, നേരത്തിന് മുന്നേയും പ്രസംഗം പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവരെയൊക്കെ പരിശീലിപ്പിച്ച രക്ഷിതാക്കള്,
1: അതേപോലെ തന്നെ
0: ചിലപ്പോൾ ടീച്ചേഴ്സ്
1: ഉണ്ടാവും,
0: അവർക്കും ഒരു താങ്ക്സ് നമ്മൾ ഈ സമയത്ത് പറയേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പ്രോഗ്രാം ഉള്ളത്, പീസ് റേഡിയോ ഉള്ളത് അറിയിക്കുന്നത് ആരാണ്? രക്ഷിതാക്കളാണ്
1: അവരറിയിക്കുക.
0: അപ്പോൾ രക്ഷിതാക്കളാണ് പറയാ ഇന്നൊരു കാര്യം പറഞ്ഞോ, ഒരു പ്രസംഗം പറഞ്ഞോ, അല്ലെങ്കിൽ പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞാൽ
1: മോട്ടിവേഷൻ ദിവസങ്ങളിൽ ചിലപ്പോ ഉമ്മ അല്ലെങ്കിൽ ഇത്താത്ത അല്ലെങ്കിൽ ഇക്കാക്കന്മാർ ഉപ്പമാര് പിന്നാലെ നടന്ന് ഇന്ന വിഷയം ഇന്നൊരു സബ്ജക്റ്റില് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഖുർആൻ ആയത്തുകള് അതുപോലെ തന്നെ ഹദീസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആ ഉപ്പിമ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അല്ലേ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുക എന്നല്ല, അതിന്റെ പുറത്ത് അല്ലേ, അല്ല അത് ചെയ്യണതിന്റെ മുന്നേ കുറേ എന്തിന്റെ പരിശ്രമങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും, നടത്തിയിട്ടുണ്ടോ?
0: അപ്പോ നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഫാത്തിമ നദ്വയുടെ പ്രസംഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആരാണ് അടുത്ത ഒരാള്?
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ഈസാ വി കെ.
0: ആ
1: അതന്നെ,
0: ഈസാ വി കെ.
1: ഈസാ വി
0: കെ,
1: ഐ എസ് ഡബ്ല്യു എ വി കെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലേ ശ്രോതാക്കള് മനസ്സിലാക്കോട്ടെ.
0: അത് സ്പെല്ലിംഗ് എന്താണ്?
1: ഇ ഐ എസ് എ എ പറയാ.
0: യെസ്, വി കെ വി കെ. അപ്പൊ എന്താ വെച്ചാൽ ഈ ഇപ്പൊ ഈ പുതിയ കുട്ടികളുടെ പേരൊക്കെ, പണ്ടത്തൊക്കെ പേര് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ കിട്ടും, അബ്ദുറഹ്മാൻ, ആമിന, ഖദീജ,
1: അബൂബക്കർ,
0: ഇതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളുടെ പേര് നമുക്ക് വായിക്കണമെങ്കിൽ രണ്ട് പ്രാവശ്യം അതിലേക്കൊന്ന് നോക്കണം.
1: പക്ഷേ അതിൽ മനസ്സിലാക്കണം, നല്ല അർത്ഥല പേരായിരിക്കും.
0: അതെ, കിടിലപ്പേരായിരിക്കും,
1: കിടിലപ്പേരായിരിക്കും.
0: നമ്മൾ പഴഞ്ചനായതുകൊണ്ട്,
1: അതെ അതെ, പഴഞ്ചനാണ്. അബൂബക്കർ, ഉമ്മറ എന്നിട്ടൊക്കെ പോണ ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനത്തെ ഇപ്പത്തെ കുട്ടികളുടെ പേരൊക്കെ ചിലപ്പോൾ നമുക്ക് വായിൽ കിട്ടില്ല. പക്ഷെ അറബി, ഖുർആൻ, ഹദീസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ നല്ല അർത്ഥവത്തായ എന്താണോ സാധനമായിരിക്കും അതിലുണ്ടാകുക, അർത്ഥം നോക്കുമ്പോൾ.
0: അപ്പോ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദിൽ നിന്ന്, ഇത് കുറച്ച് അപ്പുറമാണല്ലോ.
1: അതെ,
0: ഇത് ഇത് പിടുത്തം വിട്ട കളിയാണ്
1: അല്ലേ. നാട്ടില് വയനാടുകാരനാണ് കേട്ടോ.
0: ആ, വയനാടുകാരനാണ്.
1: വയനാടാണ്.
0: അപ്പോൾ ഒരു മലയാളം സോങ് ആണ് നമ്മുടെ ഈസാ വി കെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
1: മൂന്നാം ക്ലാസ്സുകാരനാണ്,
0: മൂന്ന് തേർഡ് സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ്. കേൾക്കാം നമുക്ക് ആ പാട്ട്.
1: ഓക്കെ.
3: ലബ്ബൈക പാടുന്നു ജനകൊടി അടങ്ങലും ഉടയോനടക്കുന്നു, ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോതി നടക്കും, ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക് തരുത്തിരുന്നേ, റബ്ബിൽ ഉതിബിതു നടത്തിരുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തലത്തിൽ.

കേട്ട് അതൃപ്പത്തിൻ വചനങ്ങൾ ഒരുവിട്ട് പാടി അവർ തേടി ജഗമാക പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാണ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ പാടുന്നു ജനകൊടിയടങ്ങലും ഉടയൊണടെടുക്കുന്നു ലക്ഷം നീലായിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബുദി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കതടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്തു നടത്തിടുന്നേ.

0: ജനകൊടിയടങ്ങലും ഉടയോ നടക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപതി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടുത്തിരുന്ന് റബ്ബിൽ ഉതിപെതു നടത്തിടുന്ന് കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ.
1: എങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിലാ നേരത്തെ നമ്മൾ പറഞ്ഞത്?
2: ഇവ ഒരു എട്ടിലായിരിക്കും അല്ലേ?
1: ഇവ എട്ടൊന്നല്ല, അതിന്റെ മുകളിലാണ്.
2: അതായത് ഇങ്ങനെ, അതായത് ഈ പാട്ട് എന്തല്ലോ ഇങ്ങനെ
1: അത്രയും
2: മനോഹരായിട്ടാണ്
1: കേൾക്കുന്ന ശ്രോതാക്കൾ ചിലപ്പോ ഇങ്ങനെ ചടച്ചു നിൽക്കുകയാണെങ്കിലോ ഒന്ന് കേൾക്കും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരും.
2: റേഡിയോ കേൾക്കുന്ന ആളുകൾ പല ആംഗിളിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഡ്രൈവിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഉറക്കം വന്ന് അതിന്റെ ഉറക്കന്റെ വക്കിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന
1: ആളുകൾ,
2: ഒരു മടുത്തിരിക്കുന്ന സമയത്ത് ഒരു പവർ വരാൻ നമ്മുടെ.
1: പിന്നെ ഈ ഒരു പാട്ടുണ്ടല്ലോ മാപ്പിളപ്പാട്ടാണ്, ചിലപ്പോ നമുക്ക് അർത്ഥമൊന്നും അറിയില്ല,
2: പക്ഷെ
1: ചിലത് നമുക്ക് ഇങ്ങനെ കണ്ടായി വരും ചില കാര്യങ്ങള്. ഇപ്പൊ ലബ്ബൈക്ക പാടുന്നു കേൾക്കുമ്പോ നമുക്ക് എന്താ ഓർമ്മ വരിക? ലബ്ബൈക്ക കണ്ടായ അങ്ങനെ വലിയ വരുന്ന ആള് അങ്ങനെ വരും. ഒന്നും മനസ്സിലായിട്ടില്ല, നമുക്ക് കണക്ടിങ് കിട്ടും. പിന്നെന്താ പറഞ്ഞാല് കേൾക്കാൻ ഭയങ്കര
2: രസമായിരിക്കും. സംഗതി കേൾക്കാൻ
1: അർത്ഥമുള്ള സാധനങ്ങളാണ്, നമ്മക്കത് മനസ്സിലാവണമെന്നല്ലേ?
2: നമ്മൾക്ക് മനസ്സിലായിക്കോളന്നില്ല, പക്ഷെ അത് എഴുതിയ ആൾക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ട്. പാടിയ
1: ഈസക്കാരണാല് ചിലപ്പോ നല്ല കഴിഞ്ഞ പഠന പ്രയത്നം എടുത്തിട്ടായിരിക്കും എന്തായാലും ഓരോ വാക്കുകളൊക്കെ പഠിച്ച് ചിലപ്പോ ഒരു വാക്ക് തെറ്റിയാൽ മതി അർത്ഥം മാറാനെ.
2: അതെ, പക്ഷെ നല്ല മനോഹരമായിട്ട് പാടി.
1: മാഷാല്ലാ,
2: മത്സരവേദികളിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന ആ ഒരു ഗാംഭീര്യം ഉണ്ട്. അപ്പോ ഇനി നാലും അഞ്ചിലൊക്കെ എത്തുമ്പോ ചിലപ്പോ അവൻ എന്ത് ചെയ്യും, ഹൈസ്കൂളിലത്തെ കുട്ടിനെ പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്.
1: മൂന്നാം ക്ലാസ് കുട്ടി എന്നൊക്കെ പറയുമ്പോ മാഷാല്ലാ എന്തായാലും ഉഷാറായിട്ടുണ്ട്. എന്തിരുന്നാലും ഇൻഷാല്ലാ നമ്മളെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം
2: അവസാനിപ്പിക്കാൻ പറ്റിയൊരു പാട്ടും കൂടെയാണിത്.
1: ആ അതെ, പാട്ടിന് പവറായിട്ട് എന്താക്കാം അവസാനിപ്പിക്കാന്നില്ലതില്ലേ.
2: തുടക്കം ഇങ്ങോട്ട് സെറ്റപ്പിൽ തുടങ്ങി അതിന്റെ ഇടക്കൊന്നും ഇങ്ങനെ ചിലപ്പോ
1: ഉറങ്ങും,
2: പിന്നെ അവസാനത്തേക്ക് ഇങ്ങോട്ട് ഒരാളായി. അപ്പോ ഈസ കൂടുതൽ കൂടുതൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡ് ഈ സമയത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
4: أعوذ بالله من الشيطان الرجيم.

0: പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. ഇഖ്ലാസ്, ചില പാഠങ്ങൾ.
1: സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വളരെ സുദീർഘമായ കാലം ചന്നി ബാധിച്ച് ശയ്യാവലംബിയായ തന്റെ ഭർത്തൃമാതാവിനെ പരിരക്ഷിച്ച ഒരു സഹോദരിയുടെ പിന്നീടുണ്ടായ അനുഭവം, അവരുടെ ഭർത്താവ് അവരെ തലാക്ക് ചൊല്ലുകയും വീട്ടിലാക്കുകയും ചെയ്തു. ഒരു മസ്ലഹത്തിന് വേണ്ടിയിരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത ത്യാഗങ്ങളുടെ കഥ കേട്ടപ്പോൾ ഒരു വേള വ്യക്തിപരമായ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒന്ന് കണ്ണ് തെറ്റിയാൽ ഈ വൃദ്ധയായ സ്ത്രീ അവരുടെ മലം തിന്നുന്ന ഇവരുടെ മക്കൾക്കത് ഉരുട്ടി കയ്യിൽ കൊടുക്കുന്ന അത്ര പ്രതിസന്ധിയുള്ള ഒരിടത്തിൽ ഫിസിയോതെറാപ്പിക്ക് പണമില്ലാത്തതുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഐഡിയകളൊക്കെ പഠിച്ച് അത്രയും ഭംഗിയായി അത്രയും കൃത്യമായി എത്രയോ വർഷങ്ങളായി 4 മണിക്ക് എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ പോകുന്നതിനിടക്കാണ് ഈ സ്ത്രീയുടെ പെൺകുട്ടികളും എല്ലാവരും കൂടി ഇവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്താകുന്നത്. ആ സഹോദരിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തേക്ക് വേണ്ടി ഈ മിമ്പറിൽ നിന്ന് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. തൻ്റെ കഴിവിൻ്റെ അപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുകയും എന്നിട്ടൊരു നന്ദി വാക്ക് പോലും കിട്ടാതെ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് ഭർത്താവിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് ഭാര്യയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് ജോലിസ്ഥലത്തെ ബോസിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് സമൂഹത്തിൽ നിന്നായിരിക്കും. അവിടെ ഒരിക്കലും നിരാശപ്പെട്ട് എല്ലാം നിർത്തിവെച്ച് പിന്മാറുകയല്ല ഒരു വിശ്വാസിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അവർക്ക് ആശ്വാസമാണ് വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ, ഇന്നാലാ നുദീ അജ്റമൻ അഹ്സന അമല. ഏറ്റവും ശരിയായ രീതിയിൽ അമൽ ചെയ്ത ആളുകളുടെ അമലിന്റെ ഗുണം ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല എന്നാണ്. ചുറ്റുമുള്ള മനുഷ്യരെ ശരിയിലേക്ക് വിളിക്കാനും അവരെ പ്രചോദിപ്പിക്കാനും അവർക്ക് ഹിദായത്ത് പകരാനും അവർക്ക് ദഅവ നിർവഹിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ ഈ ശ്രമങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ലാതിരിക്കുമ്പോൾ അവരും നിരാശപ്പെട്ട് പിന്മാറേണ്ടതില്ല. കാരണം ഇന്നാലാ നുളി അജ്റ മൻ അഹ്സന അമല, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്തവരുടെ ആ കർമ്മങ്ങളൊന്നും ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല. സ്വന്തം വാപ്പാനി ഉമ്മാനി ശരിക്കും നോക്കുന്ന ഒരാള് എപ്പോഴെങ്കിലും വന്ന് വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്ന മക്കളെ അവരിങ്ങനെ പ്രശംസിച്ച് പറയുകയും ഈ നോട്ടങ്ങളും പരിശ്രമങ്ങളും മുഴുവൻ ഒറ്റവാക്കിൽ വാർദ്ധക്യത്തിന്റെ സഹജമായ സാഹചര്യങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അവരൊരിക്കലും വിഷമിക്കേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഹ്സിനുകളുടെ നല്ലത് ചെയ്തവരുടെ അമലുകളൊന്നും ഒരു കുറവും ഒരു കേടും വരുത്തുകയില്ല. ഇവിടെ പക്ഷേ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ടത് അഹ്സന അമല എന്നാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിയുടെ നിയോഗം പറയുന്നിടത്ത് അല്ലദി ഖലഖൽ മൗത വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. സൂറത്തു മുൽക്ക് 30 ആയത്തുകൾ. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ രാത്രിയും പാരായണം ചെയ്യുന്ന വ്യക്തി, അയാൾ ഖബറിൽ ഒരു വ്യക്തി നേരിടേണ്ടുന്ന പല കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യായം ഇന്ന് രാത്രി തന്നെ തുടങ്ങാം. 30 ആയത്ത്, വളരെ ചെറിയ കാര്യമുള്ളൂ, ചെറിയ സമയമുള്ളൂ. ആ സൂറത്തിലെ 2-ാമത്തെ വചനമാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിതവും മരണമൊക്കെ ഉണ്ടാക്കിയത്. 20 മുതൽ 40 കോടി വരെയുള്ള ബീജ ബിന്ദുക്കളിൽ നിന്നൊന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് മാതാവിന്റെ 3 ഇരുട്ടറകളെ, ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ അതിജീവിച്ചൊരു മനുഷ്യക്കുഞ്ഞായി ജനിപ്പിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയത് പടച്ചവനാണ്. ഇനി മരണം വിധിക്കേണ്ടത് പടച്ചവൻ തന്നെയാണ്. എന്തിനാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ശരിയായി അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ആരാണ് അമല് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിൽ ആരാണ് അമൽ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളിൽ ആരാണ് അഹ്സനായിട്ട് അമൽ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമൽ അഹ്സനാകപ്പോളാ, അത് ഇസ്ലാം നിർദ്ദേശിച്ച ക്രമത്തിലും രൂപത്തിലും രീതിയിലൊക്കെ ആകുമ്പോ നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും. അതിപ്പോ കൈ എവിടെ വെച്ചാൽ എന്താ, അതിപ്പോ അങ്ങനെ ചെയ്താന്താ നമുക്ക് തോന്നും. പക്ഷെ പടച്ചോൻ മുന്നോട്ട് വെച്ചൊരു രീതിയുടെ രൂപമുണ്ട്, അത് അപ്രകാരം തന്നെ പോവാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അത് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു നിരാശയുടെ ആവശ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കുമില്ല. ഇതിനെയാണ് നമ്മൾ ഒറ്റ വാചകത്തിൽ ഇഖ്ലാസ് എന്ന് വിളിക്കുന്നത്. ചെയ്യേണ്ടതൊക്കെ റബ്ബിന്റെ മാത്രം തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇഖ്ലാസ് എന്ന് വിളിക്കുന്നത്. ഇഖ്ലാസോടെ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ പറയാം, എന്താ ഇഖ്ലാസ്, എന്താ ഇഖ്ലാസ്? ഇഖ്ലാസോടെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇനി നമ്മളവിടെ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാളുടെ ഉള്ളിൽ കനമുള്ളൊരു സ്വപ്നം ഉണ്ടാകും. അതെന്താണ്? കണ്ണുകൾ അടയും, എന്റെ കണ്ണുകൾ അടയും, എനിക്ക് വേണ്ടി ഏതോ ടെക്സ്റ്റൈൽസിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള 3 കഷ്ണം തുണിയുമായി ആരെങ്കിലും വരും, എന്നെ ചുറ്റിപ്പൊതിഞ്ഞ് ആളുകൾ എന്നെ ചുമലിലേറ്റി ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കിൽ ഇങ്ങനെ ആടി ഉലയുന്ന എന്റെ മയ്യത്തും കൊണ്ട് ജനം പോകും, അവിടെ എന്റെ ജീവിതം ആരംഭിക്കണം, അവിടെ നിന്ന് എനിക്ക് കിട്ടും ഇതിനൊക്കെ. ഞാൻ അനുഭവിച്ചതിനും ഞാൻ ചെയ്തതിനും ഞാൻ ക്ഷമിച്ചതിനും എല്ലാമുള്ള പ്രതിഫലം എനിക്ക് അവിടെ കിട്ടും. അങ്ങനെ ഇബാദത്ത് എടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അതാണ് ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്ത്, ഖുൽ ഇന്നി ഉമിർത്തു അനഅബുദല്ലാഹ, എന്നോട് അല്ലാഹനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമർപ്പണങ്ങളെ അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് റബ്ബിന് മാത്രം ചെയ്യണത് എന്ത്? നമ്മൾ നിസ്കരിക്കണതും നോമ്പ് കൊടുക്കുന്നതും സദഖ കൊടുക്കുന്നതും നമ്മൾ നന്നായി സദഖ കൊടുത്ത് കാര്യമായിട്ടൊക്കെ ചെയ്തു കൊടുത്ത ഒരാള് നമ്മളോട് വളരെ മോശമായിട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് വേറൊരു തരം മാനസികാവസ്ഥയും പ്രിവിലേജും ഉണ്ടാകാൻ പാടില്ല. കാരണം അയാളുടെ താങ്ക്സ് കിട്ടാനും നമ്മളെ കാണുമ്പോൾ അയാൾ തലകുനിക്കാനൊന്നും വേണ്ടിയല്ല നമ്മളത് ചെയ്തത്. നമ്മുടെ കുഴിയിൽ നമ്മളെ ചെരിച്ച് കിടത്തി മേലെ മൂടുകല്ല് വെച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും തിരിച്ചു പോരുന്ന ഒരു ദിവസവും ഒരു നിമിഷം അവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്, അവിടേക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്തത്. നോക്കൂ, നിങ്ങൾ നമ്മളെ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലയോട് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യം പറഞ്ഞു, അദ്ദേഹം മുവത്ത എന്നുള്ള ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ്. മദീനയിൽ അദ്ദേഹത്തിന്റെ ഹദീഫ് ക്ലാസുകൾ നടന്ന കാലത്ത് വിരചിതമായൊരു ഗ്രന്ഥമാണ്. അപ്പൊ ഈ മുവത്ത പബ്ലിഷ് ചെയ്യുന്ന കാലത്ത് ഏകദേശം 70-ൽ മുവത്തകളുണ്ട്. മുവത്ത എന്നുള്ള പേരിൽ 70-ൽ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോ അദ്ദേഹത്തോട് ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് ഈ പേരൊന്ന് മാറ്റിക്കൊണ്ട് ഉസ്താദേ. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? അറലൽ ഇമാം മാലിക്കു കിതാബഹു അലാ 70 ഫഖീഹം മിൻ ഫുഖാഹയിൽ മദീന, 70-ൽ വരുന്ന ഫുഖഹാക്കളോട് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചു. അങ്ങനെ ഫസമ്മാഹു മുവത്ത. അപ്പൊ അദ്ദേഹത്തോട്, നിങ്ങൾ മുവത്ത എന്ന് പേരിട്ടോളൂ, പലരും പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു, ഇന്നന്നാസത്തത് സ്വന്നഫു മുവാത്ത, ഒരുപാട് മുവത്തകൾ ആളുകൾ രചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരം, മാ കാനലില്ലാഹി ബഖിയ, അള്ളാഹുവിനുള്ളതാണെങ്കിൽ അള്ളാഹുവിന് ഉദ്ദേശിച്ച് രചിച്ചതാണെങ്കിൽ ഒക്കെ അവിടെ ഉണ്ടായിക്കോളൂ. ആ കാലത്ത് വിരചിതമായ പല മുവത്തകളും നമുക്ക് അറിയയില്ല. അപ്പോ ഒരു പേരുകൊണ്ടോ ഒരു സംഗതി കൊണ്ടോ അല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ കനമുള്ള ഇഖ്ലാസ് കൊണ്ട്, ഹദീസ് കൂടെ പഠിപ്പിക്കപ്പെടണം എന്നുള്ള ഇഖ്ലാസ് കൊണ്ട്. അപ്പത്തി നമുക്ക് മനസ്സിലാണ് ഒരു പാഠം എന്താ അറിയോ? നമ്മൾ ചെയ്തതാണോ റബ്ബിനെ വിചാരിച്ച് ചെയ്തതാണോ, അത് ഏതെങ്കിലും രീതിയിൽ രണ്ട് ലോകത്ത് നമുക്ക് കിട്ടും. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്ത് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് തോന്നുകയാണ് ഞാനാ ചെയ്തതിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ. ഇപ്പൊ ഈ കോവിഡ് കാലത്തൊക്കെ എല്ലാ പരിപാടിയും അവസാനിച്ചപ്പോ ഒരു ഉറുപ്പ്യം വരാനില്ലാത്ത കാലത്ത് നമ്മൾ വീട് പട്ടിണിയായിട്ടില്ലല്ലോ. എന്താ കാര്യം? നമ്മളെപ്പോഴൊക്കെ ചെയ്ത നന്മയുടെ ഓഹരിയാണ് പിന്നീട് നമുക്ക് കിട്ടണതൊക്കെ. നമ്മൾ 10 റുപ്യ ദീനിന് കൊടുത്തണമെങ്കിൽ പടച്ചോൻ അത് ഇരട്ടിയാക്കി തരാന്ന് പരലോകത്ത് മാത്രമല്ല പറഞ്ഞത്, പരലോകത്ത് മാത്രം ഇരട്ടിയാക്കി തരാന്നല്ല പറഞ്ഞത്, ദുന്യാവിലുള്ള. പക്ഷെ അതിന്റെ ഇഖ്ലാസ് അത്രയും കറക്റ്റാണോ? അല്ല, 5 വന്നപ്പോ ഞാൻ എങ്ങനെ ഒരു 500 കൊടുക്കുക, അപ്പൊ 5000 കൊടുക്കാൻ ചിന്തിച്ചാല് അവിടെ ഇഖ്ലാസ് പോയി, അവിടെ നിയ്യത്തിന് വലിയ കേടും കുറവൊക്കെ വന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഏത് കാര്യവും അങ്ങനെയാണ്. നമ്മൾ ഇഖ്ലാസോടെ കൂടെ ചെയ്യുന്ന റബ്ബിന്റെ അടുത്തുനിന്നുള്ള തീരുമാനങ്ങളാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏത് കാര്യത്തിനും ശരിയായൊരു ഉത്തരം ഉണ്ടാകും. ഇപ്പൊ സുലുഹ് ഹുദൈബിയ നോക്ക് നിങ്ങൾ. സുലുഹ് ഹുദൈബിയ എന്താ? മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനത മദീനയിൽ അവരുടെ ജീവിതം ആരംഭിച്ച് അവരൊരു സ്വസ്ഥതയിലേക്ക് നീങ്ങിത്തുടങ്ങുമ്പോ മക്കയിൽ പോകണം, ഉംറ ചെയ്യണം, ജനിച്ചു വീണ മണ്ണും ജീവിച്ചു വളർന്ന നാടും കാണണമെന്ന കൊതിയിൽ പ്രവാചകന്റെ കൂടെ അവർ പോകണം. ഉള്ളു തുടിക്കുന്നുണ്ട്. ഒരു പ്രവാസിക്ക് രണ്ടോ മൂന്നോ കൊല്ലം അയാളെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അയാളുടെ മനോഗതങ്ങൾ എന്തൊക്കെയായിരിക്കും? കോഴിക്കോട് എയർപോർട്ടിന് മേലെ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുമ്പോ ആ വിൻഡോ സീറ്റിലൂടെ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ മുതൽ അയാളുടെ ഉള്ളിങ്ങനെ പിടക്കുകയാണ്. വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോരുമ്പോ രണ്ട് സൈഡ് ഇങ്ങനെ നോക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കി ഇങ്ങനെ ആലോചിക്കും നമ്മള് അല്ലേ. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആട്ടിയോടിക്കപ്പെട്ട ഒരു സമൂഹം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മാത്രം മദീനയിലേക്ക് പോയൊരു ജനത തിരിച്ചു വരികയാണ് മക്കത്തേക്ക്. പക്ഷെ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെടുകയും കരാറുണ്ടാകുകയും ചെയ്തു. കരാർ ഞാൻ പറയേണ്ടവരില്ല ഞാൻ വിചാരിക്കണം, നിങ്ങൾക്കറിയും. ആ കരാറിലെ ഓരോ വാക്യങ്ങളും വാചകങ്ങളും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരായിരുന്നു. ഇപ്പം അടങ്ങണം, നിങ്ങളിങ്ങോട്ട് പോകാൻ പാടില്ല. രണ്ട്, മക്കത്തു നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ ഇനി മദീനത്ത് സ്വീകരിക്കാൻ പാടില്ല. എന്നാ ഞങ്ങൾ മക്കത്തിലുള്ള മുട്ടിയിട്ട് കൊല്ലുന്ന അതിന്റെ അർത്ഥം അല്ലേ. അടുത്തത്, മദീനത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് അവരെ മക്കയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കരാർ വ്യവസ്ഥകൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അംഗീകരിച്ചപ്പോ സ്വഹാബത്തിന് അതിൽ മാനസിക വിഷമമുണ്ടായിരുന്നു. പ്രവാചകൻ മുടിയെടുത്ത് അറുത്ത് തിരിച്ചു പോകാനുള്ള, മൃഗത്തെ അറുത്ത് തിരിച്ചു പോകാനുള്ള കാര്യം പറഞ്ഞപ്പോ ആരും അതിലേക്ക് വരുന്നില്ല. നബിയെ, എന്തിന് ഈ നിന്ദ്യത നമ്മൾ ഇങ്ങനെ ഏറ്റെടുക്കണം എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ നേരെ ഭാര്യന്റെ അടുത്തേക്ക് പോയി. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു സൽമ ബീവിയാണ്. ഭാര്യമാരോട് കാര്യങ്ങൾ ചർച്ചയിൽ അയിബൊന്നല്ല. ഭാര്യ ചർച്ച പറയുന്നത് അത് അപ്പടി കേട്ട് അപ്പടി നടപ്പിലാക്കാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഒന്ന് ചിന്തിച്ച്, ശ്രദ്ധിച്ച് അല്ലേ. ഇനി ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് പറയേണ്ട കാര്യം അപ്പടിയാണ് നടത്തല്ലോ, ഒന്ന് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യാം അല്ലെ. അപ്പൊ ഭാര്യനോട് പോയിട്ട് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, നബിയെ നിങ്ങളെ മുടി മുറിച്ചിട്ട് നിങ്ങൾ വിതരണം ചെയ്യും, ആളുകൾ മുറിച്ചോളും. മുടിയാണ് മുറിച്ച് പ്രവാചകനോട് വിതരണം ചെയ്തു. അപ്പോഴോ ആളുകളൊക്കെ മുടിമുറിച്ചു, അറുത്തു തിരിച്ചു പോയി. എന്തുണ്ടായത്? അവരിങ്ങനെ മദീനയ്ക്ക് പോകുമ്പോ ആയത്തിറങ്ങി, ഇന്നാ ഫതഹ്നാക ഫതഹൻ മുബീന. നബിയെ, ശരിക്ക് ഇപ്പൊ നമ്മൾ ഒരു ഒന്നൊന്നര ജയ ജയിച്ചത് കണ്ടോളി നിങ്ങള്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ പിന്നെ ഉണ്ടായത്? പിന്നെ ഉണ്ടായത് ചരിത്രത്തിൽ നമുക്കറിയാം. യുദ്ധം പറ്റൂലല്ലോ, ആയുധം എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോ മക്കയുടെ പ്രാന്തങ്ങളിലേക്കൊക്കെ സ്വഹാബത്ത് പോയി, ദാഅവ നടത്തി. ആളുകൾ, ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മറ്റേത് സ്വീകരിച്ചവരൊക്കെ ഇങ്ങനെ വിടലല്ലേ, അവിടെ ഒരു ടീം ഇങ്ങനെ രൂപപ്പെട്ടു. ഇനി അവിടുന്ന് പോകുന്നവര് അവര് വഴിയിൽ വേറെ ടെൻഡ് ചെയ്തു. ഇവരുടെ മർമ്മപ്രധാനമായ കച്ചവട യാത്ര നടക്കുന്ന ഒരു വഴിയിൽ അവർ ടെൻഡ് ചെയ്തു. ഈ വഴിയിൽ ടെൻഡ് ചെയ്ത ആളുകൾക്ക് പ്രവാചകനോട് അവർക്ക് പ്രത്യേക കരാറില്ല, അപ്പുറത്തും കരാറില്ല. അപ്പൊ അവരിവരെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ കരാറിലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ഇസ്ലാം സ്വീകരിച്ചവർക്ക് മദീനയിലേക്ക് വരാനുള്ള വഴി തെളിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനും വളരെ കൃത്യമായി മക്ക പിടിച്ചടക്കാവുന്ന ഒരു അന്തരീക്ഷത്തേക്ക് എത്തി. ഇത് നമുക്കുള്ള പാഠമെന്താ? ഇത് അല്ലാഹ് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്കതിൽ നഷ്ടം തോന്നിയാലും ആത്യന്തികമായി അതിൽ വിജയം ഉണ്ടാകും, ഒരു പ്രശ്നമല്ല. ആത്യന്തികമായി വിജയം ഉണ്ടാകും. നമ്മളെ ഭാര്യ പ്രഗ്നന്റായി. അഞ്ചാം മാസത്തെ റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പോ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നാ പറയുന്നത് അല്ലെ. അവിടെ അതിന്റെ ഇസ്ലാം എന്താ? അവിടെയുണ്ട് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഫിലും ദിക്റിലും ദുആയിലും മാത്രം ചുരുങ്ങണം ഒന്നല്ല. അവിടെ ആ മെഡിക്കൽ തീരുമാനത്തിലുണ്ടൊരു ഇത്. എന്താ? ഏറ്റവും വിശ്വസ്തരായ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്ന രണ്ടു മൂന്ന് ഡോക്ടർമാര് ഈ ഗർഭിണിയായ സ്ത്രീയുടെ ജീവിതത്തിന് ഇത് പ്രതിസന്ധികൾ ഉണ്ടാക്കും, അവരുടെ ജീവനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അബോർട്ടിയ. അതല്ലാതെ കുട്ടികളുടെ പിന്നെ പ്രായത്തിൽ മറ്റേ കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ളൂ, അതുകൊണ്ട് അടുത്തൊരു കുട്ടി പ്രശ്നമാണ്, 6 മാസം ഇപ്പൊ ലീവ് എടുത്തിട്ടുള്ളൂ, ഇതൊന്നും ന്യായമല്ല. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്ക് കയ്യിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ കാലിന് കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്. പഠിച്ചവൻ എന്താ ചെയ്യാറ്? പഠിച്ചവൻ നമ്മൾ പരീക്ഷിക്കാനിട്ടെന്നതാണ്. പരീക്ഷണം എന്ന് പറയുന്നത് ഈ ക്യാൻസറും കിഡ്നി പോകലും കച്ചവടം തകരലും പ്രളയത്തിൽ മൊത്തൊരു നാട് ഒലിച്ചു പോകലും മാത്രമൊന്നല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ നമുക്കിങ്ങനെ കാണിച്ചു തരാൻ പഠിച്ചവനെ. നീ എന്ത് സ്റ്റാൻഡ് എടുക്കും? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാന പ്രവാചകനാണെന്നും അള്ളാഹുവാണ് എന്റെ എനിക്ക് ആരാധനക്കർഹനായ ആളെന്നും അതിങ്ങനെ ബാങ്കുലികൾക്കിടയിൽ പറയാനുള്ളൊരു വാക്ക് മാത്രമാണോ? അല്ല, അത് ഹൃദയത്തിലുറച്ച് ശരീരത്തിന്റെ ഓരോ രൂപകൂപങ്ങളിലും ഓരോ രക്തസംക്രമണ പ്രക്രിയയിലും ഉറപ്പിച്ചതാണോ എന്നുള്ള ചെക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഹയറുണ്ടാവും, അതിന് അതിൻ്റെതായ ഹയറുണ്ടാവും. ഇപ്പൊ വിഷയം പറഞ്ഞുകൊണ്ട് പറയാം, നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. കുട്ടിക്ക് തലച്ചോറില്ലാതൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നമല്ലാതെ എല്ലാ ഇടവേളകളിലും നമുക്ക് ഇങ്ങനെ കുട്ടിന്റെ ഫോട്ടോ വീഡിയോ കയച്ചു തരും. എന്താ, അന്ന് ആ വിഷയത്തിൽ വളരെ ധൈര്യം കൊടുത്ത് അങ്ങനെ നിന്നുകൊണ്ട് അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടി, അവർ ദീനനുസരിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ നീയത്തുകളെ ഒരു നിലക്കും ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിൽ വഷളായിട്ടായിരിക്കും, ആകെ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്, 950 പ്രായമുള്ള ഒരു മനുഷ്യന്റെ ശരീരഘടന ഒന്ന് ആലോചിച്ച് നോക്ക്. 950 വയസ്സ് പ്രായമുള്ള മനുഷ്യന്റെ അദ്ദേഹം രാവും പകലൊക്കെ റബ്ബീനി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ രാവും പകലൊക്കെ അവരുടെ കൂടെ ഇരുന്നു. ഏതെങ്കിലും ഒരു വെക്കേഷനിലെ ഒരു ഒഴിവുള്ള ദിവസം, ഒരു മരുഭ് മുതൽ ഒരു ഇശ വരെയുള്ള സമയത്ത് ഞാൻ നാട്ടിലൊരു ദവാ പരിപാടി വെച്ചതല്ല, രാവും പകലൊക്കെ ഞാൻ അവരെ ക്ഷണിക്കായിരുന്നു. ക്ഷണിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അടക്കം ആരും കൂടിയില്ല, വളരെ തുച്ഛം ആൾക്കാരെ കൂടെ വന്നത്. എന്നിട്ട് അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കിയപ്പോൾ അവർക്ക് പുതിയ തെളിവ് കിട്ടി. വട്ടാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, വട്ടാന്നെല്ലിന്റെ തെളിവ് കണ്ണേ കണ്ടോ, മലന്റെ മേലല്ല കപ്പലുണ്ടാക്കുന്നത്. മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കാൻ പറഞ്ഞത് പടച്ചവനായിരുന്നു, അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നെ പരിഹസിക്കും, ഇനി അന്ന് ഞാൻ നിങ്ങളെയും പരിഹസിക്കും. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കപ്പലുണ്ടാക്കണമെന്ന് ആലോചിച്ചോ നിങ്ങൾ, അതും മലന്റെ മേലെ. അവസാനം അവരുടെ അടുപ്പെന്നും അവർ ജീവിച്ച നാട്ടിൽ നിന്നൊക്കെ ഒന്നിച്ച് പ്രളയജലം കൊണ്ട് പൊങ്ങി വന്ന അദ്ദേഹത്തിന്റെ കപ്പൽ ഇങ്ങനെ പതിയെ സഞ്ചാരം തുടങ്ങുമ്പോഴും പ്രതികാര ബുദ്ധിയൊന്നും ഉണ്ടായില്ല. വല്ലാത്തൊരു മനസ്സാണ്. ആലോചിക്കിങ്ങൾ, ഇത്രയും കാലം വയോധികനായ ഒരു മനുഷ്യൻ തളർന്ന കൈകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അധ്വാനിക്കുമ്പോൾ കൂക്കി വിളിച്ച ജനതയോട് വരൂ കയറൂ നമുക്ക് പോകാം, ഇതാണ് രക്ഷയുടെ കപ്പൽ, സഫീനത്തു നൂഹ് രക്ഷയുടെ കപ്പലാണ്.

നെഞ്ചറപ്പോടെ നിന്നാൽ പ്ലസ് വിവേകത്തോടെ നിന്നാൽ അതുകൂടി പറഞ്ഞു പോകണം. എന്തെങ്കിലും അന്തല്ലാതെ കാട്ടിക്കൂട്ടല്ല, അവനുണ്ടാക്കുന്ന കുഴിയിലേക്ക് എടുത്തു ചാടില്ല, മറിച്ച് വിവേകത്തോടെ നിന്നാൽ രക്ഷപ്പെടും. നോക്കൂ നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്താ? വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ? അല്ലെ, ഇതിപ്പോ ഒരു സൃഷ്ടിയാണ്, മരമൊരു സൃഷ്ടിയാണ്, മനുഷ്യനൊരു സൃഷ്ടിയാണ്. അതേപോലെ ഖുർആനെ പറ്റി പറയാൻ പറ്റുമോ? ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? കലാസൃഷ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ പറ്റൂല എന്നാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണെന്ന് പറയണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മതത്തെ എന്താ പറയാ, മതത്തിലെ തർക്കങ്ങളെയും മതത്തിലെ ഇങ്ങനത്തെ വിഷയങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ തർക്കമില്ലാത്തൊക്കെ പറയുന്നു പറയണേ, മനോഗതമുള്ള കുറെ മനുഷ്യരുണ്ട്, അവർക്ക് എന്താ പറയാൻ തോന്നാ? എന്ത്, അതിപ്പോ എന്താ കലാം എന്നുള്ള സൃഷ്ടി എന്നാൽ പറഞ്ഞാ പോരെ? മൂപ്പര് കലാമോ എന്നാൽ വിശ്വസിച്ചോട്ടെ, എന്താ കുഴപ്പം അല്ലേ? ഓരോ കാലത്തും നമുക്ക് ഇങ്ങനത്തെ ചില വാക്കുകൾ വന്നിട്ട് വരും, കുറച്ചു തർക്കങ്ങളും വിഷമങ്ങളൊക്കെ ഇട്ട് വരും. എന്തിനാ? നമ്മളെ നമ്മളെ അക്കീതൊക്കെ ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്, മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം പക്ഷേ കലാമെന്ന് തന്നെ പറഞ്ഞു. എന്താ കാരണം? ഇത് അള്ളാന്റെ സൃഷ്ടിയാണെങ്കിൽ ഇതിലുള്ള ദുആകൾ കൊണ്ട് നമുക്ക് തബറുക്ക് എടുക്കാൻ പറ്റൂല. ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് തടവാൻ പറ്റുമോ? സൃഷ്ടിനെ കൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റുമോ? അവിടെ മുതൽ തുടങ്ങുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ അതൊരു വാക്കാന്ന് തോന്നുന്നുണ്ടെങ്കിലും അവിടെ മുതൽ ഇതിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെന്ന് പറയണ ലാ, നിങ്ങളെന്ന് പറയണ നഅം ഒക്കെ അഹ്ലുസുന്നന്റെ ഉത്തരാണ്, വരും കാലത്തിന്റെ ഉത്തരാണ്. അദ്ദേഹത്തെ ചാട്ടവാറിട്ട് അടിച്ചു, അടിച്ചിട്ട് ചാട്ടവാർ പൊട്ടിയപ്പോ അടുത്തതെടുത്തു, അടിച്ചാള് കുഴങ്ങിയപ്പോൾ ഇരുന്നു, അടുത്താളെ വിളിച്ചു, എന്നിട്ടും അദ്ദേഹം തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. മുറിഞ്ഞ എല്ലുകളും പൊട്ടിയ ശരീരവും വ്രണം ബാധിച്ച മേനിയുമായി വീണ്ടും പിന്നെയും ജീവിതം തുടങ്ങിയപ്പോ സൊഫിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർ കേൾക്കുകയാണ്, അല്ലാഹു മഗ്ഫിർലി മഅ്മൂൻ, പഠിച്ചനെ എനിക്ക് ശിക്ഷ വിധിച്ച മഅ്മൂൻ രാജാവിന് നീ പുറത്തു കൊടുക്കണേന്ന്. സമൂഹം കുറ്റവാളിയായി വിധിച്ചൊരു വ്യക്തിക്ക് പക്ഷേ ചരിത്രത്തിലുടനീളം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് വേണ്ടിയുള്ള മഹത്തായ ഓർമ്മകളും പ്രാർത്ഥനകളും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന ആ മനസ്സുണ്ടല്ലോ, കർമ്മം ചെയ്യുമ്പോഴുള്ള ആ മനസ്സുണ്ടല്ലോ, അതാണ് ഒക്കെ തീരുമാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം അബ്ദുല്ലാഹി ബിൻ മുബാറക്ക് പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു നിയ്യ, എത്ര കൊച്ചു കൊച്ചു അമലുകളാണ് നിയ്യത്ത് കൊണ്ട് വലുതാകുന്നത്. വറുബ്ബ അമലിൻ കബീരിൻ തുഹഖിറുഹു നിയ്യ, എത്ര വലിയ വലിയ കർമ്മങ്ങളാണ് നിയ്യത്തില്ലാത്തത് കൊണ്ട് കൂലി ചെറുതായി പോണത്. ഇപ്പൊ ഒരാളൊരു പള്ളി ഉണ്ടാക്കി കൊടുത്ത് വിചാരിക്കാം, ഒരുപക്ഷെ ആ പള്ളി ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് കിട്ടുന്നേറെ വലിയ കൂലി ആ പള്ളിയിലെ ഹൗലും കരിയിൽ ഒരു കപ്പ് കൊണ്ടുവന്ന ചാക്കൽപ്പോ കിട്ടും. അയാളിങ്ങനെ വന്നു നോക്കുമ്പോ ആളുകൾ ഒന്നുകൂടി കാലു കഴുകാനൊക്കെ ഇങ്ങനെ കാത്തുക്കണൊക്കെ ഇങ്ങനെ കണ്ടു. അയാളൊന്നും ആലോചിച്ചില്ല. അടുത്ത പിന്നെ ഭക്തന് വന്നപ്പോ ഒരു കപ്പ് അവിടെ കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവിടെ വെച്ചാണ് പോയി. ആ ഒരു കപ്പ് വാങ്ങിക്കൊടുത്ത ആൾക്കാർ ചിലപ്പോ ആ പള്ളി വാങ്ങിക്കൊടുത്ത ആൾക്കാർക്കാളും പുണ്യം ഉണ്ടാവുന്നതാണ്. അപ്പൊ നീയത്തിന് ഭയങ്കര ക്ലാരിറ്റി കൊടുക്കണം. ഓരോന്നിലുണ്ട് നീയത്ത് ഇല്ലേ? ഓരോന്നിലുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീയത്തില്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോഴെ നീയത്ത് എന്താ? ഓരോരു രണ്ടരകാത്ത് നിസ്കാരം കൊണ്ട് എന്തൊക്കെ സംഭവിക്കൂടെ? ഒരു രണ്ടരകാത്ത് നിസ്കാരം കൊണ്ട് ഇല്ലേ? നോക്ക് നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യനെ, സ്വഹാബിമാരിൽപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, അങ്ങനെ കയ്യാമ വെച്ച് കൊണ്ടുപോവാണ്. മലന്റെ മുകളിലെത്തി അദ്ദേഹത്തെ കുരിശുമരത്തിൽ അങ്ങനെ ചേർത്ത് നിർത്തി മരത്തിന്റെ ആണി നെഞ്ചിലടിച്ച് കൊല്ലണീന് മുമ്പ് അദ്ദേഹം രണ്ടരകാത്ത് നിസ്കരിച്ചു. രണ്ടരകാത്ത് നിസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വല്ലാത്ത വാക്കുണ്ട്. എന്താ വാക്ക് അറിയോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഈ ഒരു സുജൂദിനൊരു വല്ലാത്ത സുഖമുണ്ട്. ലൗല അൻ തദുന്നു അന്നി അത്വൽതു ജസഅൻ ലാ സിത്തു, ഞാൻ പേടിച്ചിട്ടാണ്, മരണത്തെ ഭയന്നിട്ടാണ് ഞാൻ സുജൂദിൽ ഇങ്ങനെ കിടക്കണത്. നിങ്ങൾ വിചാരിക്കൂലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചേരോടെ സുജൂദ് കിടക്കായിരുന്നു എന്നാണ്. അത്ര എളുപ്പാ നമുക്ക് സുജൂദ് കിടക്കുമ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? അദ്ദേഹത്തിന് അതുണ്ട്. അവസാനം അദ്ദേഹത്തെ ഒരു കുരിശുമരത്തിൽ തറച്ചു കൊന്നപ്പോ കണ്ടു നിന്നവർ പറയണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈത്തപ്പഴുണ്ടായിരുന്നു. മക്കയിൽ എവിടെയും ആ സീസണിൽ ഒരു മരത്തിൽ നിന്നും പറിച്ചാൽ കിട്ടാത്ത, പറിക്കാൻ കിട്ടാത്ത ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെന്താ? അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരമാണ്, കറാമത്താണ്, പഠിച്ചു സംഭവിപ്പിച്ചതാണ്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ നീയത്തിന്റെ ശക്തിയാണ്. ഇത് പഠിച്ചവന് വേണ്ടിയുള്ള മരണമാണ് അല്ലെ, റബ്ബിന് വേണ്ടിയുള്ള മരണമാണെന്നുള്ള നീയത്തിന്റെ ശക്തിയിൽ പഠിച്ചവൻ കൊടുത്തതാണ്.
അതുകൊണ്ട്

0: നമ്മുടെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഒരു പട്ട അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, നമ്മൾ ആ പട്ടം എടുത്തിട്ടു. ചിലപ്പോൾ നമ്മൾ റമദാനിൽ മുഴുവൻ ഇത്തിക്കാഫ് ഇരുന്നില്ലാറ പടച്ചവന് പ്രിയപ്പെട്ടത് അതേ കാരണം. ഏയ്, അല്ലെങ്കിൽ ഇപ്പോ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോ എന്തിനാ പടച്ചവൻ സ്വർഗം കൊടുത്ത്? അവിടെ അവിടെ ത്യാഗല്ല അവിടുത്തെ വിഷയം, ആ ശ്രദ്ധയും ആ മനസ്സുമാണ് അവിടുത്തെ വിഷയം അല്ലെ. ആ ശ്രദ്ധയും ആ മനസ്സുമാണ് അവിടുത്തെ വിഷയം. പണ്ഡിതന്മാർ പറയാണ് എന്താണ്, ചില ഉലമാക്കളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിൽ പോലും അവർക്ക് നീയത്തുണ്ടായിരുന്നു എന്നാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ അതിൽ എന്തെല്ലാം തരം നീയത്തിനുള്ള സാധ്യതകളുണ്ട്, എന്തെല്ലാം തരം നീയത്തിനുള്ള സാധ്യതകളുണ്ട്. പഠിച്ചോനെ, വെള്ളം കിട്ടിയല്ലോ, വെള്ളം കിട്ടാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ലേ, നമ്മളെ നാട്ടിലുണ്ടാവില്ലേ, നമ്മളെ സാഹചര്യത്തിൽ. നമ്മൾ ട്രെയിനിൽ പോവാണ്, നാലു ദിവസത്തെ യാത്രയാണ്, എല്ലാവരും ഉറങ്ങണം, നമുക്ക് നല്ല ദാഹമുണ്ട്, ആരോട് ചോദിക്കാനും വയ്യ, ഉള്ള ഒരാൾ തന്നതുമില്ല, എന്ത് കിട്ടും, എന്ത് കേട്ടു, ഇനി കിട്ടിയ വെള്ളത്തിന്റെ രുചി മോശപ്പെട്ട രുചിയാണെങ്കിലോ? ഇനി വേണ്ട, ആ കിട്ടിയ വെള്ളം ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ പൊക്കാനുള്ളത് ഒരു തോഫീഖല്ലേ? എത്ര ആളുകളുണ്ട് ഫിസിയോതെറാപ്പി സെന്ററുകളിൽ ചികിത്സിക്കുന്നുണ്ട് ഒന്ന് കൈ പൊങ്ങിക്കിട്ടാൻ. ഇനി അത് ചുണ്ടിലേക്ക് വെച്ചൊന്ന് തൊണ്ടവഴി ഇറക്കുക, തൊണ്ടവഴി ഇറക്കാൻ കഴിയാത്ത എത്ര ആളുകൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ഉണ്ടാകും. അപ്പൊ ഒറ്റ കാര്യത്തിൽ തന്നെ ഒരുപാട് നിയ്യത്തുകളുണ്ട് അല്ലേ. നോക്കൂ നിങ്ങൾ, നിങ്ങൾ ഓരോന്നിന്റെ നിയ്യത്തുകൾ പഠിക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി സ്വലാത്തു ളുഹുർ അർബാ റകഅത്ത് എന്ന് ചില പറയലല്ല, പറഞ്ഞുകൊണ്ടുള്ള നിയ്യത്ത് ഉംറന്റെയും ഹജ്ജിന്റെയും കാര്യത്തിലുള്ളത്, വേറെ എവിടെയതില്ല. നേരെ മറിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക്, ഖുറാൻ ഇങ്ങനെ തുറക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഉണ്ട് പഠിച്ചോനെ? ഓരോ ഹർഫിനും എനിക്ക് കൂലിയാണ്, എനിക്ക് തരണം ഇല്ലേ. ഈ ഖുറാൻ പഠിക്കും ഓതും ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഉയർത്തും, അല്ലാത്തവർ അള്ളാഹു തളർത്തും. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, ഇതാ നിയ്യത്ത്. ഇങ്ങനെ ഓരോന്നിനുള്ള ഒരു ഒരു സദഖ. നമ്മളിപ്പോ ഒരു ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, ആ ബക്കറ്റിലേക്ക് ഒരു പൈസ ഇടുമ്പോ എന്തൊക്കെ നമുക്ക് നിയ്യത്താക്കാം, ഇതെനിക്ക് പരലോകത്ത് കിട്ടണം, എനിക്ക് ഇതിന്റെ ഇതുകൊണ്ട് കിട്ടേണ്ട എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെട്ടതാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സുഫിയാനു സൗരി റഹിമഹുള്ള പറഞ്ഞു, മാ അലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, ഞാൻ എന്റെ മനസ്സിന്റെ നിയ്യത്തിനെ ചികിത്സിച്ച പോലെ വേറൊന്നും ഞാൻ ചികിത്സിച്ചിട്ടില്ല. ചിന്ത ഇങ്ങനെ മാറി മറി അമൽ ചെയ്യുമ്പോൾ, ലിഅന്നഹ തതഖല്ലബു അലയ്യ, കാരണം അതെനിക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം, നമ്മൾ നിസ്കരിക്കണത് കൂലിയും കുറ്റവും ആകും. കൂലിയാകപ്പളാ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം നിറഞ്ഞല്ലേ. എന്താ അല്ലദീന ഹും യുറാഊന, ഒരു കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണവരാണ്. അപ്പൊ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതോടുകൂടെ അത് കുറ്റകരമായി. അതുകൊണ്ട് റിയാ ഇല്ലെന്നതിനെ രക്ഷിക്കാൻ മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞത്, ഞാൻ 20 കൊല്ലം എന്റെ നീയത്തിനെ ചികിത്സിച്ചിട്ടുണ്ട്, 20 കൊല്ലം ഞാൻ ബോധപൂർവം എന്റെ നീയത്ത് മാറാതിരിക്കാനുള്ള പണികൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞല്ലോ, ഒരു ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ പുണ്യങ്ങളും ചിന്തിക്കാൻ കഴിയുക. ഒരാളെ കൈയടിച്ചിട്ട് റോഡ് കടത്തി കൊടുക്കുകയാണ്, എന്തൊക്കെ ഉണ്ട് അല്ലേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചു കൊടുക്കണേന്റെ കൂലി പറഞ്ഞു, വഴി കാണിച്ചു കൊടുക്കണേന്റെ കൂലി, വഴി കാണിച്ചു കൊടുക്കണേന്റെ കൂലിയുണ്ട്. ഒരാൾ വന്നിട്ട് കാറിന്റെ ഡോറ് താത്തിയിട്ട് ചില്ല് താത്തിയിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെ കൂലി തുടങ്ങുകയാണ്. ഒരു വിശ്വാസിക്ക് നിങ്ങളേ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, വിശദമായിട്ട് അയാളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിലുണ്ട് കൂലി? ബോധ്യത്തോടെ ബോധത്തോടെ ചെയ്യണ എല്ലാറ്റിലും ഉണ്ട് കൂലി. ദീനും ദുനിയാവ് ഒന്നല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിലാഖിറതി ഹസന, രണ്ടും രണ്ടു തന്നെയാണ്. പക്ഷേ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരലോകത്തേക്കുള്ള ഓഹരിയാണ്, കൂലിയാണ്. അതുകൊണ്ട് 20 കൊല്ലം ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു കേട്ടോ, പക്ഷെ എനിക്കിപ്പോഴും ശരിയാകാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയാ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ പതിഞ്ഞ സ്വരത്തിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രാത്രിയിൽ അടക്കം അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണും, പക്ഷേ ഞങ്ങൾ ചെന്നാൽ അദ്ദേഹം ഉറങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വരും, ഉറങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ വരും. എന്നിട്ടോ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് വരുത്തി തീർക്കണം ഇപ്പൊ ചെയ്യുക. ഞങ്ങള് അദ്ദേഹം നിസ്കരിച്ചത് അറിയരുത് എന്നുള്ള മനോഗതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്.
0: അതുകൊണ്ട് സഹോദരന്മാരെ, ദീൻ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലും ഗൗരവത്തിലും പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 29 മിനിറ്റാണ് എന്റെ ഖുതുബന്റെ സാധാരണതയിലുള്ള സമയം. ഞാൻ ഒന്ന് രണ്ടാഴ്ച കൂടെ കണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇന്നിപ്പോ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെ. ഒരു ടൗൺ ആയതുകൊണ്ട് വൈകുന്ന ആൾക്കാർ വൈകിക്കോട്ടെ, അത് പ്രശ്നമല്ല. അല്ലാത്ത ഒരാളും നമ്മൾ ഇവിടെ സൊഫിൽ വെച്ചാൽ തീരുമാനം എടുക്കുക. എന്ത്, സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ ചെറിയൊരു ഞാൻ വളരെ 3% ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 3% ആൾക്കാരെ കുറിച്ച് ഞാൻ പറയണേ, വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മള് ഇമാം മെമ്പറൽകാരനോട് കൂടെ എന്ത് ചെയ്യുന്നറിയോ, ഇത് രേഖപ്പെടുത്തണം, മലക്കുകൾ ഏട് മടക്കി വെക്കുന്നതാണ്. അപ്പൊ ഒരു വെള്ളിയാഴ്ച പോലും നമുക്ക് ഫുള്ളായിട്ട് കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാന തആല ദീന് ശരിയായ രീതിയിൽ പഠിക്കാനും അത് പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ. വേദനയും വിഷമമൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാന തആല അവർക്കൊക്കെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബ്ഹാന തആല നിലനിർത്തി തരുമാറാകട്ടെ. അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിൽ എന്നും വിശ്വാസങ്ങളിലും നിലപാടുകളിലും കോംപ്രമൈസ് ഇല്ലാതെ നിലനിൽക്കാനുള്ള തോഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് അല്ലാഹുവിൽ നിന്ന് ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. മഹാമാരികളിൽ നിന്ന്, പനിയുടെ മറ്റു അനുബന്ധ കെടുതികളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഴ പെയ്യുമ്പോൾ തൊഴിലില്ലാതാകുന്ന മനുഷ്യരുണ്ട്, അവർക്ക് അന്നത്തിന്റെ വഴികളെ നമുക്ക് കാണിച്ചു കൊടുക്കാനും അവർക്ക് കണ്ടെത്താനുമുള്ള തോഫീഖിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഇഖ്ലാസ്, ചില പാഠങ്ങൾ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: HDC ആൻഡ് BM പ്രോഗ്രാം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ജൂലൈ 15 വരെ അപേക്ഷ നൽകാം. www.scu.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഒരു വർഷമാണ് പ്രോഗ്രാം കാലാവധി. അപേക്ഷാ ഫീസ് 250 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് 85 രൂപ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂൺ 1 40 വയസ്സ് കവിയരുത്. OBC വിഭാഗത്തിന് 43 വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 45 വയസ്സുമാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. 1 ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
5: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മഴക്കാല രോഗ പ്രതിരോധം. മഴക്കാല രോഗപ്രതിരോധം ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്,
6: കൂടെ പീസ് റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തൊടി.
7: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
7: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് വണ്ണിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലൊക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗമായി എത്രമാത്രം ബന്ധമുണ്ട്? ഇങ്ങനെ നനഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്കുണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
8: തീർച്ചയായും ഈ മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിയിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്. ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിധി വരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാവും ഫുട്ബോൾ കളിക്കുന്നത്, പല കുട്ടികൾ ഇപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
7: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്?
8: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ, ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള, നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിൽ ആക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടായ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
7: കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ധാരാളമായി.
8: അതെ അതെ.
7: കുട്ടികൾ കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുമെന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പൊന്ന് തുറന്ന് കൈ കാണിച്ച് പോരാ എന്നൊരു കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ? അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിൻ്റെ ഒരു
8: അല്ല, എപ്പോഴും നമ്മൾ അവരുടെ ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതിന് ശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
7: അത്
8: നമ്മളൊരു പണ്ടൊക്കെ നമ്മളെ ഈ ഇത് വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 7 സ്റ്റെപ്പുള്ള കൈ കഴുകലായിരുന്നു, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞ ഒരു 7 സ്റ്റെപ്പ് ആയിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിലും നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം, കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
7: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയാൻ ശരിയല്ല, അവർ കളിക്കണം. കളിച്ച് മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകിച്ച് നേരത്തെ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
8: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കേരളം ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം,
7: സോക്സും
8: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടൽ നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിൽ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കൊടുക്കണം. അവരെ
7: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരിക എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
8: അല്ല, പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ച്, സാധാരണ ടാപ്പ് വാട്ടറിൽ, അല്ല തണുത്ത വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം, ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഓരോ ദിവസം, ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
7: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
8: അതെ, പെട്ടെന്ന് പനി കുറയ്ക്കുക എന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
7: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിലുള്ള അപാകതയുണ്ടോ?
8: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലത്.
7: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനി ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
8: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈറിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിലാണെന്നുവെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാണെന്നുവെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻട്രൈറ്റിസ്, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. ഒരു മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ട് മൂത്രത്തിലെ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ട ഉപയോഗിക്കുന്ന, നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
7: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു ഇത്രയും വിശദമായൊന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
8: അത് അപകടകരമാണത്, കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്. എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
7: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്ത് നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
8: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദ്ദിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
7: തീർച്ചയായും
8: ഡോക്ടറെ കാണിക്കണം.
7: തീർച്ചയായിട്ടും. മറ്റൊന്ന് ഒ ആർ എസ്, ഈ വയറിളക്കം ഛർദിയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം, പിന്നെ വാട്ടർ കണ്ടന്റ് ശരീരത്തിന് നഷ്ടപ്പെടുകയും പിന്നെ അങ്ങനെ ക്ഷീണം പറ്റുന്നുണ്ടല്ലോ, ആ സമയത്ത് സാധാരണഗതി കൊടുക്കുന്ന ഒരു ഇതാണല്ലോ ഒ ആർ എസ്, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഇതിന്റെ പ്രാധാന്യവും, ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കേണ്ടത് എങ്ങനെ, അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ നന്നായി.
8: നമുക്കറിയാം ഈ ഡയറി ഒക്കെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഈ വയറിളക്കം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒ ആർ എസ് അല്ലെങ്കിൽ മേടിക്കുന്ന ഒ ആർ എസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഈ ഒ ആർ എസ് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഒ ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അതിന് ഏറ്റവും നല്ലൊരു ഒ ആർ എസ് ആണ് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ഒ ആർ എസ്. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ഒ ആർ എസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു സ്കൂപ്പ് ഓഫ് ഷുഗർ,
7: പഞ്ചസാര,
8: അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും, ഇത് ചേർത്താൽ നല്ലൊരു ഒ ആർ എസ് ആണ്. അതുകൂടെ വേണം ചെറുനാരം കൂടെ പിഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ഒ ആർ എസ് ആണ്. നമുക്ക് ഹോം മെയ്ഡ് ഒ ആർ എസ് ആണ് അത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് അത് നല്ലൊരു സാധനമാണ്. അപ്പൊ ഇത് ഈ സാധനങ്ങൾ കൊടുത്താലും മതി.
7: ഇതിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത രക്ഷിതാവ് ഈ നിർജ്ജലീകരണം എങ്ങനെ തിരിച്ചറിയാം, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒ ആർ എസ് കൊടുക്കേണ്ടതുണ്ട്, നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ
8: ഉണ്ടല്ലോ
7: ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ.
8: അതായത് ഇത് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട് ഡീഹൈഡ്രേഷനെ. അത് മൈൽഡ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും, ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും, പിന്നെ കുറെ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം അങ്ങനെ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ടെൻഷൻ കുറയും, നമ്മൾ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും, നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകും. അതേമാതിരി മൂത്രത്തിൻ്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ,
7: തിരിച്ചു
8: പോകാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോകില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമിയ ഉണ്ടാവും, അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും. അപ്പോൾ ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
7: പൊതുവേ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ഒ ആർ എസ് കൊടുക്കുമ്പോഴും ഛർദിച്ചു വരും, അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
8: ഇതിപ്പോൾ രണ്ട്, ഇപ്പോൾ ഒ ആർ എസ് കൊടുത്തിട്ടും ഛർദിക്കാന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഫ്ലൂയിഡ്, ഐ ഗ്ലൂക്കോസ് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
7: ഛർദി
8: രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല, വെള്ളം കുടിച്ചാലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളൂ.
7: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരുമൊക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം, അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
8: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക, കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന്, നമ്മൾ ഫുഡ് ഭക്ഷണത്തിൻ്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുനടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെന്താ പറയുക, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇവിടെ ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകെ മൊത്തം നമ്മൾ വർഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞു കൊതുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
7: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ടു വരുന്നുണ്ട്. ഈ വൈറൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പിസിയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ?
8: വാക്സിൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ ജലദോഷം ഫ്ലൂ ആണത്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതലേ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, 1.5 വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട് 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
7: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ല കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം.
8: അള്ളാഹു
7: സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതുബ് ഇലൈക. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹി. ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. മഴക്കാല രോഗപ്രതിരോധം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നീലാർ മുഹമ്മദ്.
9: أعوذ بالله من الشيطان الرجيم.
10: فلا تحسبن الله مخلف وعده رسل

تطير الأرض والسماوات وبرزوا لله الواحد القهار.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ സമകാലികം. ഡോക്ടർമാർ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവർ. ഡോക്ടർമാർക്ക് നൽകാം ബിഗ് സലൂട്ട്. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ. കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് ദിനമായിരുന്നു. ഒട്ടനവധി ഡോക്ടർമാരുടെ അടുത്തായത് യാദൃശ്ചികമാകാം. രാവിലെ തൊണ്ടയാട് ഡയബ് കെയറിലെ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ചെന്നതും വൈകിട്ട് കോഴിക്കോട് BMHലെ കാർഡിയാക് ഡോക്ടർ രാജേഷ് മുരളീധരൻ്റെ അടുത്തേക്ക് ചെന്നതും ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിച്ചുകൊണ്ടായിരുന്നു. അവർ കൈകൂപ്പി സന്തോഷത്തോടെ എതിരേറ്റു. കൺസൾട്ടിന് ശേഷം ഞാൻ ചോദിച്ചു, ഇന്ന് വൈകിട്ട് ആഘോഷങ്ങളൊന്നുമില്ലേ? കണ്ടില്ലേ ഇവിടത്തെ തിരക്ക്? ഇതിനിടെ ഞങ്ങൾ ഡോക്ടർമാർക്ക് എന്താഘോഷം? അതായിരുന്നു ചിരിച്ചുകൊണ്ട് അവരുടെ മറുപടി. ഡോക്ടേഴ്സ് ദിനത്തെക്കുറിച്ച് എഴുതിയ ഈ ലേഖനം വായിച്ച് അഭിപ്രായമറിയിക്കണമെന്ന് കെഞ്ചി ഞാനും ഉമ്മയും തിരിച്ചുപോന്നു. ഒരിക്കലെങ്കിലും ഡോക്ടർമാരെ കാണാത്ത അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ചെറുതും വലുതുമായ സകല അസുഖങ്ങൾക്കും ഉടൻ തന്നെ ഡോക്ടർമാരെ കാണുക എന്നതാണ് ആധുനികതയുടെ മുഖമുദ്ര. ഡോക്ടർമാരുടെ വിലമതിക്കാനാകാത്ത സേവനത്തിന് അംഗീകാരമെന്ന നിലയിലും അവർ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയിൽ പങ്കുവഹിക്കുന്ന പങ്ക് സ്മരിക്കുന്നതിനുമായിട്ടാണ് ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ നാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ തീം ബിഹൈൻഡ് ദി മാസ്ക് ഹൂ ഹീൽസ് ദി ഹീലേഴ്സ്. മാസ്കിന് പിന്നിൽ ആരാണ് രോഗശാന്തി നൽകുന്നവരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ്. ഈ തീം ആരോഗ്യപ്രവർത്തകർ നേരിടുന്ന മാനസികവും വൈകാരികവുമായ വെല്ലുവിളികളെയും അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഭിഷക്കുരൻ ഫിസിഷ്യൻ ഡോക്ടർ സർജൻ എന്നൊക്കെ പറയുന്നത്. മനുഷ്യരുടെ ആരോഗ്യപരിപാലനം, രോഗങ്ങളെ ചികിത്സിക്കൽ എന്നിവയ്ക്ക് പുറമെ അസുഖങ്ങളെപ്പറ്റിയുള്ള പഠനം, രോഗനിർണയം, പരിക്കുകളുടെയും മറ്റ് ആരോഗ്യപ്രശ്നങ്ങളുടെയും പരിചരണം തുടങ്ങിയവയൊക്കെ അവരുടെ പരിഗണനയിൽ വരുന്നതാണ്. ശാരീരികവും മാനസികവുമായി നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അവർ പഠിച്ച ആരോഗ്യശാസ്ത്രത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചികിത്സ വിധിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും ആരോഗ്യം അവരുടെ കൈകളിലാണെന്ന് പറയാം. ഒരു ഡോക്ടറാവുക എന്നത് വളരെ മാന്യമായ ഒരു തൊഴിലായിട്ടാണ് വിദ്യാർത്ഥികളും സമൂഹവും കാണുന്നത്. കാരണം ആധുനിക സേവന രംഗത്തെ ഏറ്റവും ഉന്നതമായ പോസ്റ്റാണ് ഡോക്ടർ എന്നത്. സമൂഹത്തെ സേവിക്കാനും സമൂഹത്തിൻ്റെ ആദരവ് പിടിച്ചുപറ്റാനും ഏറ്റവും അനുയോജ്യമായൊരു ജോലിയാണത്. ഒപ്പം നല്ല ശമ്പളവും ജീവിത സാഹചര്യങ്ങളും. അതിനാൽ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഡോക്ടറാവുക എന്ന സ്വപ്നം കൊതിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ അമിത പ്രവണത ഒട്ടും ആശാസ്യവുമല്ല. കാരണം സ്വദേശത്തും വിദേശത്തുമായി 10,000,000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് MBBS തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ ഏതാനും വർഷം കൊണ്ട് രോഗികളേക്കാൾ കൂടുതൽ ഡോക്ടർമാരുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറും. മാത്രമല്ല പല രാജ്യങ്ങളിലെയും മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടത്ര ഗുണങ്ങളോ നിലവാരമോ ഇല്ല. ധാരാളം പണം ചിലവഴിച്ചുള്ള ഈ പഠനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരവബോധം ഉണ്ടാകുന്നതും നല്ലതാണ്. ഇന്ത്യയുടെ ചികിത്സാ സമ്പ്രദായം ലോകമെമ്പാടും പുകഴ് പെറ്റതും ഇന്ത്യൻ ഡോക്ടർമാർ ലോകമെമ്പാടും അവരുടെ മേഖലകളിൽ മികവ് പുലർത്തിയവരുമാണ്. അലോപ്പതി ചികിത്സയ്ക്ക് പുറമേ ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, അക്യുപങ്ക്ചർ തുടങ്ങിയ ചികിത്സാരീതികളും ഇന്ത്യയിൽ ഫിസിഷ്യന്മാർ പരിശീലിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്ത് ഇന്ത്യൻ ഡോക്ടർമാർക്ക് വലിയ ഡിമാൻഡാണ്. അതിനാൽ തന്നെ മികച്ച സൗകര്യങ്ങളും തൊഴിൽ സാധ്യതകളും തേടി യോഗ്യരും പ്രതിഭാധനരുമായ ഡോക്ടർമാർ വിദേശത്തേക്ക് സ്ഥലം മാറുകയാണ്. തൽഫലമായി രാജ്യത്ത് കഴിവുറ്റവരും യോഗ്യരുമായ ഡോക്ടർമാരുടെ അഭാവം പ്രകടവുമാണ്. മികച്ച ഡോക്ടർമാരുണ്ടായിട്ടും രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നു എന്നതും വിരോധാഭാസമാണ്. കുറച്ചുകാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിറക്കലിനെ പോലുള്ള ഒട്ടനവധി മിടുമിടുക്കരായ ഡോക്ടർമാർ നമുക്കുണ്ട്. ഇത്തരം ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യവും ജീവനും നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുമ്പോൾ തന്നെ അപൂർവം ചില ഡോക്ടർമാർക്ക് ദുഷ്പേരുണ്ടാക്കുന്നവരുമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മര്യാദയ്ക്ക് രോഗികളെയും ബന്ധുക്കളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലും ചികിത്സിക്കാത്തവരാണവർ. മാത്രമല്ല അമിത ഫീസ് ഈടാക്കുന്നവരും അനാവശ്യ ടെസ്റ്റുകൾക്ക് നിർബന്ധിക്കുന്നവരുമുണ്ട്. ഹോസ്പിറ്റൽ മുതലാളികളുടെയോ മരുന്ന് കമ്പനികളുടെയോ ലാഭത്തിനും ഇംഗിതത്തിനുമനുസരിച്ച് ചിന്തിക്കുന്നവരും ചികിത്സിക്കുന്നവരും കുറിപ്പടി എഴുതുന്നവരുമുണ്ട്. പാവപ്പെട്ട രോഗികളെയും ബന്ധുക്കളെയും അവരുടെ അജ്ഞതയും നിർബന്ധിതാവസ്ഥയും മുതലെടുത്തുകൊണ്ട് പണം വാരുന്ന ഇക്കൂട്ടരെ മറ്റു ഡോക്ടർമാർ തന്നെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മൊത്തം ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ കളങ്കമായിരിക്കും അവർ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നമ്മുടെ പിന്നെ സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, പ്രത്യേക പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതായത് പിന്നെ അവർ ഇൻ്റർവെല്ലു സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ ഒരു 10-160 കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും.
3: അവർക്കത് ജോറാണ്,
2: ജോറാണ്. അത് ജോറാക്കുക മാത്രമല്ല, അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഇതിനെ പരമാവധി അവർ ആഘോഷിക്കാനും ശ്രമിക്കുക. അപ്പോൾ ആഘോഷം മൂത്താൽ എന്ത് ചെയ്യും, അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇൻ്റർവെല്ലി എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ 5-6 മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണ് എന്ത്, ഈ ഒരു 5 മിനിറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കിട്ടുക. കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചസമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കില്ല അവർ. എത്ര നിർബന്ധിച്ചാലും പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം, എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം,
3: അത്രയും സമയം
2: കളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ചസമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി, അതായത് ഇനിയിപ്പോൾ നമ്മളവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്ന് പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങി കരയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തൊരു സാധനം ഉണ്ട്, കാരണം അവൻ അങ്ങനത്തെ ഒരു ആരെങ്കിലും പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു. അപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു. അപ്പം അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാതൊരു മനസ്സിലേക്കൊരു ഒരു വിഷമായി. കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല, കാരണം അവനെ 3 കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവനതിന് അർഹനല്ല. അവനെന്തായാലും അങ്ങോട്ട് ഒരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്നാൽ ശരി, അതൊന്ന് പരിഹരിക്കണമല്ലോ, ഇവനത് സങ്കടവും പരിഹരിക്കണം. അപ്പം നാ മുതിർന്ന കുട്ടിയെ പിന്നെ ആ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു. അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട്, എന്തിനാണ് നീ അത് ചെയ്തത്, ഇവൻ എന്താ നിന്നെ കാണിച്ചത്? അപ്പം അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാറ്. അപ്പം ഞാൻ പറഞ്ഞു, ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്ത്, ഞാൻ ഭയങ്കര ക്ഷമിച്ചു. അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു. ഇവനിത് 3 തവണ ആവർത്തിച്ചു, ഞാനീ ക്ഷമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത്? എനിക്കിന്ന് സഹിച്ചില്ല, ഞാൻ അവനൊന്നുകൊണ്ട് കൊടുത്തു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഈ 1160 കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒരു ഒരു പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ആ നീരിൻ്റെ കാൽ നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ, പിന്നെ ഞങ്ങളെന്തിനവിടെ? നിങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തീർത്താൽ പോരെ. അപ്പോൾ എനിക്ക് തോന്നി, എന്ത്, ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊന്ന് സമാധാനിപ്പിക്കണമല്ലോ. എന്നാൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് മാഷ അടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനമാക്കുക, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന്, ഒരാൾ വേദന സഹിക്കാനായിട്ടാണ്, ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മളന്നത്തെ ഒരു അനുഭവത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മാഷേ സോറി, പറ്റിപ്പോയി. എന്നിട്ട് ഇവൻ വേഗം പോയിട്ട് ഈ അടിച്ച കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും
3: ആരും പറയാതെ
2: എന്നിട്ട് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം എന്ത് ചെയ്തു, ഈ മുതിർന്ന കുട്ടി ഈ ചെറിയ കുട്ടി ഹഗ് ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ചു,
3: ആലിംഗനം ചെയ്തു.
2: അപ്പം ഞാൻ സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാനാണ് അതിൽ അലിഞ്ഞില്ലാതായിപ്പോയത്. അപ്പം നമ്മുടെ മക്കളുടെ ഒരു ഒരു ഒരു മനസ്സിലുള്ള ഒരു നന്മ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്ത്, ശരി പ്രശ്നം അവിടെ അവസാനിച്ചു, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലു കിട്ടിയതിനോട്, ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു മാഷെ എനിക്ക് പ്രശ്നമല്ല, ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചു തച്ചുവനോട്, പറഞ്ഞു മാഷെ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കൂല. അപ്പം രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ല ആറു, അതാണല്ലോ പിന്നെ അവിടുത്തെ സ്റ്റാൻഡ്, എനിക്കും അതിൽ പ്രശ്നമില്ല ആറിന്. അങ്ങനെ ഒരു സംഭവം ഇന്നലെ, പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ. അപ്പോൾ എനിക്കതിങ്ങനെ തേട്ടി തേട്ടി വരും, ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ. നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണ് ആദി, അവർക്കങ്ങനെ ആദി, അവരുടെ അത് ആ കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു, പിന്നീട് അവരത് മനസ്സിലില്ല. മാത്രമല്ല അത് വേറൊരു വിഷയം, ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം. ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവാ?
3: ശരിക്കും അത് കുട്ടികൾ കുല്ല മൗലൂദിയും കുട്ടികളെപ്പോഴും ഒരു നല്ല പ്രകൃതിയിൽ നന്മയിലാണ് അവർ ജനിക്കപ്പെടുന്നത്.
2: അതെ,
3: പിന്നെ അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത്.
2: അതെ,
3: അപ്പൊ ഇതില് എന്താണ് പല സ്വാധീനങ്ങളും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം.
2: തീർച്ചയായും
3: ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ.
2: തീർച്ചയായും ഞാൻ
3: വീട്ടില് മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല, കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല, ഇണക്കമുള്ളിടത്ത് പിണക്കവും ഉണ്ടാവും.
2: തീർച്ചയായും
3: പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും മക്കളറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ മുഴുവൻ. അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത് പുറത്തു വരും, മനുഷ്യനാണല്ലോ, മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും. അപ്പൊ അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അങ്ങോട്ട് വിചാരിക്കൂല, മക്കൾ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, മക്കൾ ഇതിൽ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കൂല. ഒരു വേറെ വർക്കിലായിരിക്കാം, വേറെ കറി കളിയിലായിരിക്കാം, വേറെ പഠനത്തിലായിരിക്കാം, പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ. അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും,
2: തീർച്ചയായും.
3: അതല്ലെങ്കിൽ ഉമ്മ ബാപ്പയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും. ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ,
2: തീർച്ചയായും
3: ഒരു യോഗ്യത. പലപ്പോഴും ഈഗോ മൈൻഡഡ് ആയി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക, തുറന്നു പറയുക, വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ പോലും, അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈയെടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുതുട്ടോ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും, അത് നിസ്സാരമായ തർക്കമാകട്ടെ, വലിയ വലിയ സാമ്പത്തിക അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കാകട്ടെ, 3 ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുതുട്ടോ. നിങ്ങൾക്കിടയിൽ ആദ്യം കൈകൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുക്കുന്നത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെയും. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിന്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മ പറ്റാത്ത ഉറവകള് പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോ ആശംസിക്കുകയാണ്.
2: അതെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി
1: സഹായിക്കും. رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ,
2: എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ,
1: എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ,
2: ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസികളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്ബു സ്വാലിഹാത്ത്. വളരെ സന്തോഷം നിറഞ്ഞ വേളയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. റബ്ബിനോട് സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഈവനിങ് ലൈവിൽ പി സി റേഡിയോ പെരിന്തമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മംഗള, എന്നോടൊപ്പം
1: ഞാൻ അഫ്സൽ പടപ്പുറമ്പ്,
0: എന്നോടൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ പാട്ടുകൾ പാടാൻ മറ്റുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ നമ്മളൊരു അതിഥിയുണ്ട്.
2: ഞാൻ മിസിൻ മനാസ്.
0: ഇവിടെ എവിടെയാ?
2: എടത്തനാട്ടുകര.
0: പ്രവേശിക്കുമ്പോ ഒരുപാട് ആളുകള് സലാം പറഞ്ഞു കേറാറുണ്ട്. നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, സലാം അടക്കാം അല്ലേ. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷംനാദ് ഖാന്, താഹിറ ടി കെ കാസർകോട് എന്നുള്ള ആളുകളാണ് ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ആളുകളൊക്കെ വരാനിരിക്കുന്നു. നമ്മളെ അതുപോലെ തന്നെ ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി, സലീമ ഒതുക്കുങ്ങൽ എന്നുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ എന്നും യൂണിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഒരു എഴുത്ത് വരാറുണ്ട്. അമീർ കിടത്തിലാട്ടുകര എന്നുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്ത് വരാറുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവും ആരാധനയും പരസ്പര പൂരകമാകുന്ന പൂരകമാണെങ്കിലും ഒരു ആലിമിന് ആബിദിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ശരിയായ അറിവിലൂടെ മാത്രമേ അള്ളാഹുവിനെ കൃത്യമായി തിരിച്ചറിയാനും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ആരാധനകൾ നിർവഹിക്കുവാനും സാധിക്കൂ എന്നതാണ്. അറിവില്ലാത്തവൻ്റെ ആരാധനയേക്കാൾ അറിവോടെ ചെയ്യുന്ന കുറഞ്ഞ കർമ്മങ്ങൾക്കാണ് ദൈവ സന്നിധിയിൽ കൂടുതൽ സ്വീകാര്യതയുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനമുള്ളവൻ്റെ ശ്രേഷ്ഠതയെ ഒരു താരതമ്യത്തിലൂടെ വിവരിക്കുമ്പോൾ സാധാരണക്കാരായ വിശ്വാസികളെക്കാൾ തനിക്കുള്ള സ്ഥാനത്തോട് ഇതിനെ ഉപമിച്ചത്. ആബിദിൻ്റെ ആരാധനകൾ വ്യക്തിപരമായ നേട്ടങ്ങളിൽ ഒതുങ്ങുമ്പോൾ ആലിമിൻ്റെ വിജ്ഞാനം അജ്ഞതയുടെ ഇരുൾ നീക്കി സമൂഹത്തിന് വെളിച്ചം നൽകുകയും നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആരാധനകൾ വിജ്ഞാനത്തിൻ്റെ അടിത്തറ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പൂർണവും അർത്ഥവത്തവുമായി മാറുന്നു. ചുരുക്കത്തിൽ അറിവ് നേടുക എന്നത് തന്നെ ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്നാണെന്നും കർമ്മങ്ങളെ സജീവമാക്കുന്നത് അറിവാണെന്നതുമാണ് ആലിമിന് ലഭിക്കുന്ന ഈ ഉന്നത പദവിക്ക് പിന്നിലെ പ്രധാന യുക്തി. ഉപകാരപ്രദമായ അറിവുകൾ നേടാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ റബ്ബുൽ ആലമീൻ. ഏതായാലും ആരാധനയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. ആലിമും ആബിദും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലേ ഇതൊക്കെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മാഷാല്ലാ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് എഴുത്തുകൾ ഇദ്ദേഹത്തിൻ്റെ ഡെയിലി ഒരു ദിവസം മുടങ്ങാതെ എഴുത്തുകൾ വരാറുണ്ട്. എന്നാലും അതിൽ നമുക്ക് വലിയൊരു തന്നെയാണ്. പിന്നെ സൗണ്ട് കുറവുണ്ടല്ലോ, അത് ടെക്നിക്കൽ ശരിയാക്കും ഇൻഷാല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹൽ പി ഡപ്പലം, സുലൈക തിരുവാലി, ഉമ്മുകുൽസു ചിറമംഗലം, സുബൈദ പുളിക്കൽ, നല്ല ആളുകളാണ് സലാം പറഞ്ഞ് കയറിയിട്ടുള്ളത്. മസീൻ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത്?
2: പാട്ട്, മാപ്പിള പാട്ട്.
0: പാപ്പും പാട്ടും മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ടല്ലേ. ഓക്കെ മാഷല്ലാ. അപ്പൊ റെഡിയാണെന്ന് വിചാരിക്കുന്നു അല്ലേ. മെസ്സിന്റെ പാട്ടിലേക്ക് കടക്കുന്ന മുന്നേ നമുക്കൊരു സാരോപദേശം ഉണ്ട്. ഇൻഷാല്ല നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാം. ഇൻഷാല്ല ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇൻഷാല്ലാ പ്ലേ ചെയ്യും. അതുകൊണ്ട് നമുക്കേ മെസ്സിന്റെ പാട്ടിലേക്ക് പോവാലേ. ഇൻഷാല്ലാ മെസ്സിനെ സ്റ്റാർട്ട് ചെയ്തോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ഗുരു ഷറഫുടനിധി മതി സന്തോഷ പൊന്തിരുൾ ചന്ത മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന് സുഗന്ധ വല്ലി മികർന്ന് പുകർന്ന് കന്നി പരം തെന്നിക്കുമ്പം ഫത്തിമത്ത് സൂര മുച്ചമുല്ലക്ഷണം മുച്ചൊരു രാജ മുഖമീക തീക തീക സഖ്യാലി.

0: താരം ഗുരു ഷറഫുടനിധി മതി സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ ശുക്രൻ.
1: മഷാല്ലാ, നല്ല അടിപൊളി പാട്ട് അല്ലേ. നമ്മുടെ ഈവണി ലൈവിലേ നമ്മള് മാപ്പിളപ്പാട്ടുകളൊക്കെ കേൾക്കാറ് കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കണം കേട്ടോ. ഞാന് ആഴ്ചയിൽ രണ്ട് ദിവസം ഇരിക്കാറുള്ളൂ, അപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവും. ഏതായാലും മഷാല്ലാ ഒരുപാട് സന്തോഷമുണ്ട് പാട്ട് കേട്ടോ അല്ലേ.
2: അവനെ ചോദിച്ചിട്ട് നാട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ആ അമീർ ടീടത്ത് നാട്ടുകാരല്ലേ, എന്റെ നാട്ടുകാരനാണല്ലോ ഇന്നത്തെ അതിഥി. അടുത്ത നാട്ടുകാര എവിടെയാണ്?
3: കിളയപ്പാടം. കിളയപ്പാടം മറ്റേ മദ്രസന്റെ അവിടെയൊക്കെയാണ് അല്ലേ. അവിടെയൊക്കെയാണ് അവന്റെ വീട്, പുതിയതായി വന്നതാണ്. അപ്പോ ഓന് മഷാല്ലാ ഇനിയും പാട്ടുകളുണ്ടോ അവൻ്റെ അടുത്ത്? ഓന് നമ്മുടെ സ്റ്റേറ്റ് ലെവല് പോയിട്ടാണ് ഇസ്ലാമിക് സോങ്ങിന് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മഷാല്ലാ നമ്മുടെ പിന്നെ സലാം പറഞ്ഞു വന്ന ആരൊക്കെയാണ്? സുബൈദ പുളിക്കൽ, നഫീസ പി, താമരശ്ശേരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ നിങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാമുകളെ അയക്കാനുള്ള നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത്. കുട്ടികൾക്ക് പാടാനും ഇതിനൊക്കെയുള്ള അവസരമാണ് പി സോഡി ഒരുക്കുന്നത്. അതും ലൈവിലൂടെ അവതരിപ്പിക്കാനുള്ള അവസരം. സമീജ പാറൽ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇടാം. നിങ്ങളുടെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ നമ്മൾ ശ്രോതാക്കൾക്ക് ചോദിക്കാനായിട്ട്? ശ്രോതാക്കളോട് ചോദിക്കാൻ കുസൃത് ചോദ്യം മതി. മജീൻ, കുസൃത് ചോദ്യം എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കാൻ? ചോദ്യങ്ങൾ
2: കുസൃത് ചോദ്യമല്ല, നമ്മള് കുറച്ച് മുന്നേ വായിച്ചല്ലോ
3: ഒരു
2: എഴുത്ത്.
3: ആ
2: അപ്പൊ അതില് പറഞ്ഞെന്താണ്, ആബിദിന് സാധാരണ ഒരു വ്യക്തി, ആലിമായ ഒരു വ്യക്തി, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് റസൂൽ ഒരു ഉപമ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ് എന്നതാണ് ചോദ്യം.
3: ആ ഉപമ എന്തു ചെയ്യാ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്തല്ലേ. ഓക്കെ, അമീർ ടീടത്തനാട്ടുകാരെ പറയണ്ടേ, എന്റെ ഭാര്യ വീടിന്റെ അടുത്താണ്. ഹുസൈൻ ഹുസൈൻ ടീടത്തനാട്ടുകാരന്റെ അയൽവാസിയായിരിക്കും. യെസ്, ഏകദേശം അതന്നെയായിരുന്നു അല്ലേ. അപ്പോൾ പരിചയക്കാരും മെസ്സിന് അന്വേഷിച്ച് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. മുനീർ ചെമ്മാട്, ശബ്ദം ഇപ്പോഴും ഓക്കെ, ഗാനം മാഷാല്ലാ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് മെസ്സിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ എല്ലാ യുവണി ലൈവിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ആരാധനൻ്റെ വിഷയം. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ പ്രാർത്ഥന മാത്രം റബ്ബ് സ്വീകരിക്കണില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല. പലപ്പോഴും നമ്മൾ അത് കാരണം റബ്ബിനെ ശപിക്കുന്ന അല്ലെങ്കിൽ റബ്ബിനെ പഴിക്കുന്ന ഓരോ സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. ഇത് പടച്ച റബ്ബിൽ നിന്നുള്ള ഹയറായിരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യാണ്, ആ എക്സാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നമുക്ക് എക്സാമിന് കിട്ടിയില്ല എന്ന് കരുതുക, കിട്ടിയില്ല, അവിടെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, അതിനെന്തൊരു ഹയർ പടച്ചം കണ്ടിട്ടുണ്ടാവും. അതിലും വലിയൊരു കാര്യം എന്തുണ്ടാവും, അതിലുണ്ടാകും എന്നുള്ളതാണ്. ഉത്തരങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ, ഒന്നും വന്നിട്ടുണ്ടോ?
2: ചോദ്യം കേട്ടില്ല എന്ന് ഉമ്മുൽസു ചിറവങ്ക.
3: നിങ്ങളെന്തോ പറഞ്ഞോളി.
2: ഓ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാണ്. നമ്മള് ഇന്നൊരു എഴുത്ത് വായിക്കുകയുണ്ടായി, അതില് അറിവുള്ള ഒരു ആലിമ് പ്രവർത്തിക്കുന്നതിനേക്കാൾ അറിവില്ലാത്ത ഒരു ആബിദ് പ്രവർത്തിക്കുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കാണ് ഫദ്ല് എന്ന് ശ്രേഷ്ഠത എന്ന് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഉപമിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആ ഹദീസിൽ പ്രവാചകൻ എങ്ങനെയാണ് ഒരു ആബിദിനെയും അതുപോലെ തന്നെ ആലിമിനെയും ഉപമിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം.
3: രണ്ടു കൂട്ടരെയും കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലേ. ശരി ശരി ശരി. അപ്പൊ അത് ആ ഉപമ എന്ത് ചെയ്യാ, ആ ഹദീസ് പോസ്റ്റ് ചെയ്താലും മതി അല്ലേ, ഫീഡ്ബാക്കിലൂടെ കൊണ്ടുവന്നാലും മതി. പക്ഷേ അത് നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതും ഇതിൽ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അയക്കാം. എന്തായാലും എന്താ നിങ്ങളെ കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കാൻ ഒരു നമ്പർ വീണ്ടും പറയാണ്, 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം നിങ്ങൾ അയക്കുക. കുട്ടികൾക്ക് ഏറ്റവും വലിയ അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ആരാധനയുടെ വിഷയം, അത് പഠിച്ച റബ്ബിൽ നിന്നൊരു ഹൈറുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഫലിക്കാത്തത്. പിന്നെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ പഠിച്ച റബ്ബ് അത് സ്വീകരിക്കാൻ വേഗിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല, എനിക്ക് ഇത് കേൾക്കുന്ന മക്കളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ചില സമയങ്ങളിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചിട്ടാണ് പഠിയണില്ല എന്നുള്ള പരാതികൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം എന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഉത്തരങ്ങൾ വരുന്നുണ്ട് ഇൻഷാല്ലാ, അത് നമുക്ക് വഴി നമുക്ക് അതിന് ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, ആ നിങ്ങൾ പറഞ്ഞോളി ജമീല വി പി കാളികാവ്. ഓക്കെ ഓക്കെ, അറിയുന്ന ഓർമ്മയിൽ വരുന്ന ഉത്തരങ്ങൾ നിങ്ങൾ അയക്കുക. ഓക്കെ, നമ്മളത് ശരിയാണെങ്കിൽ നിങ്ങളെ പേര് നമ്മൾ ഇവിടെ വായിക്കും. ഓക്കെ, നമ്മളെന്താ പറഞ്ഞത് മെസീൻ?
0: ഓർമ്മയിൽ നിൽക്കുന്നില്ല.
3: അപ്പോൾ ഇത് ഓർമ്മയിൽ നിൽക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലേ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൽ ചെറിയ വീഴ്ച സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് ചെന്ന് പറയാണ്, ഉസ്താദേ എനിക്കെന്തെന്നറിയില്ല, ഞാൻ പഠിച്ച ഹിഫ്ളിൽ മറവി സംഭവിക്കുന്നുണ്ടല്ലോ, ഇതെന്തെന്നറിയില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വിശാലമായിട്ട് പഠിക്കാണ്ട് നമുക്ക്, ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആലോചിക്കുകയാണ് അദ്ദേഹം ചെയ്ത തിന്മ. അപ്പോൾ ചെയ്ത തിന്മ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അവസാനം അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്താ അറിയോ, അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോവായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഹിഫ്ള് പഠിക്കണമെന്നോ അദ്ദേഹത്തിന് കിതാബ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഗ്രന്ഥം വായിക്കണമെന്നോ എന്നൊരു ആഗ്രഹം ഉണ്ടായി. ആ സന്ദർഭത്തിൽ അവിടെ അടുത്തുണ്ടായിരുന്നൊരു വീട്, ഒരു വീട് മരുഭൂമിയിലാണ്, ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ ആ വീട്ടുകാരുടെ അനുവാദമല്ലാതെ വായിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തിന്മ. സുബ്ഹാനല്ലാഹ്, അപ്പം നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ഗൗരവം അത് എത്രത്തോളമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലേ, ഏഹ് നിങ്ങൾ വായിച്ചോളി.
2: ഉത്തരം അമീർ ടി എടത്തനാട്ടുകര. ഒരു ആലിമിന് ഒരു ആബിദിനുള്ളതിനേക്കാൾ ശ്രേഷ്ഠത നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവനേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. തീർച്ചയായും അള്ളാഹു അവന്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പുകളും മത്സ്യങ്ങളും വരെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനനു തിർമിദി 2685 ഹദീസ്. മാഷാ, ഉത്തരം ശരിയാണ്.
3: ഓക്കെ, പിന്നെ ജമീല വിപ്പി കളിക ഒരു കായ്കനികൾ നൽകുന്ന മരത്തിനോട് ഉപമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞതായിട്ട്.
2: ആ അതെ
3: അല്ലേ,
2: പക്ഷെ അത് സൂറത്തുൽ പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്.
3: ഓക്കെ,
2: സൂറത്തുൽ ഇബ്രാഹിമിലെ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ അസ്ലുഹ സാബിതു വഫറുഹ ഫിസ്സമാ എന്നുള്ള നല്ല സംസാരത്തെ കുറിച്ച് വന്ന ഉപമയാണ് അത്തരത്തിലുള്ളത്.
3: ഓക്കെ ഓക്കെ ഓക്കെ, മറ്റ് ഇബാദത്തിനെ കുറിച്ചുള്ളതാണ് അല്ലേ നമ്മൾ പറഞ്ഞു, ആരാധനയെ കുറിച്ചല്ലേ, അതാണ് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചത്.
2: പിന്നെ മറ്റൊരു റിവായത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ഒരു ഹദീസ് കാണാം. ഫദലുൽ ആലിമി അലൽ ആബിദി കഫത്തുലിൽ ഖമരി ലൈലത്തുൽ ബദരി അലാ സായിരിൽ കവാകിബ്. പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ ആ ചന്ദ്രന് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രണ്ടും ഇതേ വിഷയത്തിൽ വന്നിട്ടുള്ള റിവായത്തുകളാണ്. ഉത്തരം ശരി തന്നെയാണ്. അപ്പൊ നമ്മുടെ വിജയി ആയിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകാരൻ.
3: മാഷാ. പിന്നെ ഉമൈറ തൃശൂർ വള്ളരക്കാട്. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു അല്ലേ, നമുക്ക് പഠിക്കാൻ ഉതകുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ അറിവുകൾ നേടണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞത്, ഇതിൻ്റെ മുന്നേ പറഞ്ഞത് എന്താണ്, തിന്മയുടെ ഗൗരവം. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണ് തിന്മ. പടച്ചോനെ പേടിയില്ലാത്തൊരു കൗമ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. നാളെ പരലോകം ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കണില്ല. അത് വല്ലാത്തൊരു അപകടമാണ്. മ്യൂസിക്കുകൾക്കും ഡി ജെ പാർട്ടികൾക്കും അടിവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾക്കും താളങ്ങൾക്കും അഭിനയങ്ങൾക്കും എന്താ പറയുക, അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഒരു സന്ദർഭം, ഒരു സമൂഹം നമ്മുടെ മുന്നിലൂടെ കടന്നു പോവാണ്. ന്യൂജൻ കാലഘട്ടം. പലരും ഓരോ ജനറേഷനും ഓരോ പേരുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരെന്താ, എനിക്ക് അതിനെക്കുറിച്ച് അപ്ഡേഷൻ നമുക്കറിയില്ല. എന്താ ഇപ്പോൾ ആൽഫ ജനറേഷനോ ഇപ്പോൾ വരാനുള്ള ബീറ്റ ജനറേഷനോ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകാനുള്ള ആളുകളാണ്. എത്രയെത്ര ആളുകളാണ്, ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളും അതിലും അതിൽ അതിൻ്റെ ആ മരണത്തിൻ്റെ രുചി ആസ്വദിക്കാനുള്ള ആളുകളാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുന്ന ആളുകൾ. അപ്പം ഏതായാലും നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻജോയ്മെൻ്റ് ചെയ്തോളിയും, ഒരു പ്രശ്നവുമില്ല. കുറച്ച് റബ്ബിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം. എന്നാൽ സ്വർഗത്തിൽ, ആ സ്വർഗത്തിൽ, സൂറത്തുൽ മുഹമ്മദിലെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കുടിക്കുന്ന ആളുകൾക്ക് ആ സ്വർഗത്തിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ അരുവി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തിൽ. കുടിച്ചാലും കുടിച്ചാലും മപ്പ് വരാത്ത, തീരാത്ത അരുവി ആ സ്വർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പാലിൻ്റെ അരുവി, അതുപോലെ തന്നെ തേനിൻ്റെ അരുവി ആ സ്വർഗത്തിലുണ്ട്. അതിലെ ചേരുവകൾ സ്വർണങ്ങൾ കൊണ്ടുള്ളതും ചിലത് വെള്ളികൾ കൊണ്ടുള്ളതും, അതിലെ ഇഷ്ടികക്കല്ലുകൾ സ്വർണവും വെള്ളിയുമായിട്ടുള്ളതും, ചേരുവകൾ എന്ന് പറയുന്നത് കസ്തൂരികളുമായിട്ടാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇൻഷാല്ലാ നമ്മുടെ ചോദ്യങ്ങളൊന്നും ശ്രോതാക്കളിൽ നിന്നും വരുന്നില്ല. മെസീൻ ഒരു ഒരു പാട്ടും കൂടി ആവാലേ?
4: എനിക്ക് ആദ്യം പാടി
3: നോക്കണം. ശ്രോതാക്കൾ കേൾക്കട്ടെ, ഒരു അഭിപ്രായം പറയട്ടെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കിളിയേ ദിക്കർ പാടി കിളിയേ,

ദിക്കർ പാടി കിളിയേ, സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്കർ പാടി കിളിയേ, നീ നില്ല് നീലമേലാ പിട്ടോരാകാശത്തിൻ്റെ

മുസ്ലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തനബിന്റെ ഉമ്മത്തിമാറുള്ളസിക്കും പൂന്തോട്ടത്തിൽ. അംബിയ മുസ്ലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തനബിന്റെ ഉമ്മത്തിമാറുള്ളസിക്കും പൂന്തോട്ടത്തിൽ. ബാപ്പ

0: ദിക്കർബാടിക്കിളിയേ, സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്കർബാടിക്കിളിയേ, നീ നില്ല് നീലമേല പുട്ടാരാകാശത്തിന്റെ പുറത്ത് സൂവർഗത്തിന് അതിർപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്. ശുക്രൻ.
1: മഷല്ലാ, അടിപൊളിയായി. നമ്മള് ഞാനും മെസ്സിനെ രണ്ടുപേരും എന്ന് പറഞ്ഞപ്പോഴേ ആ കിളിയെന്ന് പറഞ്ഞപ്പോ ഞാൻ നിർത്തുന്ന കരുതി, പക്ഷെ അടിപൊളിയാക്കി. മഷല്ലാറക്കല്ലൗണ്ടിന്
0: ചെറിയ പ്രശ്നം,
1: പക്ഷെ ആ സൗണ്ടിന് പ്രശ്നമൊന്നും ഇതിൽ എന്തിട്ടില്ല, നമുക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ചെറുപ്പകാലത്ത് ഒരുപാട് കേട്ട ഗാനം മോന് നന്നായി പാടി. മഷല്ല, ഞാനിതിന്റെ ചെറിയ കുട്ടി പ്രായത്തിൽ ഞാൻ കേട്ടിരുന്നു കേട്ടോ സ്കൂളില്. ഇപ്പൊ ഈ പാട്ട് പാടാനും കാണലൊന്നുമില്ല അല്ലേ, സ്കൂളിങ്ങനെ ഈ ആർട്സ് ഒക്കെ നടക്കുമ്പോൾ കുട്ടികളൊക്കെ പാടലുണ്ട് ഈ പാട്ട്, ഇപ്പൊ കേൾക്കലില്ല. എന്തായാലും മഷല്ല, ആളുകൾക്കൊരു മുൻകാലത്തേക്കൊരു ഓർമ്മ എന്നുള്ള രൂപത്തിൽ മുനിയർ ചമ്മാടാണ് പറഞ്ഞിട്ടുള്ളത്, ചെറുപ്പകാലത്ത് പാടിയ ഒരുപാട് കേട്ട പാട്ട് ഉഷാറായി പാടുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ മെസ്സിന് വേറെ പാട്ടുകൂടെ അറിയാം, നമ്മുടെ വെടിയുക പല പല ഓൻ്റെ റിലിക്സ്, ഓന് ലിറിക്സ് ഇല്ലാതെ പാടിയിരുന്നു. മോശം തരുമോ ഓന്, മോശം അടിപൊളി പാട്ടുകാരനായിരുന്നു. പിന്നെ അതിന് ടച്ച് വിട്ടതെന്ന് തോന്നുന്നു അല്ലേ, കുറെ പാടി നോക്കിയിട്ട്. മാത്രല്ല ഓന് പിന്നെ പഠനത്തിലേക്ക് ആണ് പോയിന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അപ്പൊ 9ാം ക്ലാസ്സിലാണ്, അത് കഴിഞ്ഞ് അടുത്തകുറി 10ാം ക്ലാസ്സൊക്കെയാണ് അല്ലേ. അപ്പൊ ഏതായാലും മഷല്ല, നമ്മുടെ പഠനത്തിൽ ഒരിക്കലും നമ്മൾ വീഴ്ചകൾ വരുത്തരുത്. ഈ സന്ദർഭത്തിൽ എല്ലാ കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഭൗതികമായിട്ടെ മതപഠനമാകട്ടെ. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുന്ന മതപഠനം അല്ലേ, രക്ഷിതാക്കൾ പലപ്പോഴും രണ്ടാം നമ്പറേ കാണുന്നു
2: അല്ലേ. അത് വേണമെങ്കിൽ മതി, ഇതാണ് മെയിൻ എന്നൊരു നിലപാടിലാണ് പല രക്ഷിതാക്കളും.
1: യെസ്, വേണമെങ്കിൽ മതി. മഷല്ല, ഒരുപാട് മഷല്ല, സൂപ്പർ സോങ്. ഷംന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷംനാദ് ഖാൻ, നഫീസ പി താമരശ്ശേരി മോന് നന്നായി പാടി അൽഹംദുലില്ലാ. സുലേഖ സുലേഖ തിരുവാലി, മഷല്ല അടിപൊളിയായിട്ടുണ്ട് സോങ്. പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് മെസ്സിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ മതപഠനത്തിൻ്റെ വിഷയമാണ് നമ്മൾ പലപ്പോഴും. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മദ്രസയിൽ ഞാൻ കുറച്ച് റൂൾസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ കുട്ടികൾ മാറ്റം കൊണ്ടുവരണമല്ലോ, പക്ഷെ ഇത് ചില കുട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ മുടിൻ്റെ വിഷയം പല രക്ഷിതാക്കളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുറച്ച് കാലം മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് മുടിൻ്റെ വിഷയം നമ്മൾ പറയും. അപ്പോൾ രക്ഷിതാക്കൾക്ക് വിളിച്ചു പറയും, എൻ്റെ വീട്ടിലേ ഒരു കല്യാണം വരുന്നുണ്ട്, അപ്പോൾ അതിന് മുടി ഇങ്ങനെ വെട്ടിയാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ ഒരു തട്ട് വെട്ടിക്കൊടുത്തിട്ടുള്ളത്, അതിന് കല്യാണം കഴിഞ്ഞാൽ വെട്ടിക്കോളാം. അപ്പോൾ ആ കല്യാണം നമ്മൾ ഹറാമിലൂടെ കഴിച്ചു കൂട്ടണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ അങ്ങനെ പോയതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയെ കണ്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ഭാഗം മുടി വെക്കുകയും എടുക്കുകയും ബാക്കി ഭാഗത്ത് മുടി വെക്കുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, മുടി വളർത്തുക, അല്ലെങ്കിൽ ആ മുടി മുഴുവനായിട്ട് മുട്ടയടിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിലൂടെ മനസ്സിലാക്കേണ്ടത് മുടി സ്റ്റൈലിൽ വെട്ടാൻ പറ്റൂല എന്നുള്ളതാണ്. പിന്നെ ട്രെൻഡുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് രക്ഷിതാക്കൾ. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, ആൺകുട്ടികളുമായി ഒരിക്കലും പെൺകുട്ടികളും സാദൃശ്യപ്പെടും, സംസാരത്തിൻ്റെ വിഷയത്തിൽ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും സമീപപ്പെടരുത്, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും.
2: പ്രവാചകന്റെ ശാപമുള്ള ഒരു മേഖലയിലൂടെയാണ്.
1: ശരിയാണ്. അപ്പോൾ ഇതിപ്പോൾ പെരുന്നാൾ വരുമ്പോൾ പെൺകുട്ടികൾക്ക് പാൻറ്റും കുപ്പായം വസ്ത്രം വാങ്ങിക്കൊടുക്കുകയാണ്,
2: ഒരു പെരുന്നാളിലല്ലേ എന്ന് പറഞ്ഞിട്ട്
1: നിസ്സാരവൽക്കരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പറ്റൂല. ഇപ്പോൾ ആ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു പ്രവണത വന്നാൽ ആ കുട്ടി അത് ഇട്ട് നടക്കുന്നിടത്തോളം കാലം ആ രക്ഷിതാവിനാണ് അതിൻ്റെ ശിക്ഷ.
2: പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നോക്കേണ്ടത് ആരാ, നമ്മളെ അഹ്ലുകാരെ, നമ്മളെ കുടുംബക്കാരെ, നമ്മളെ വീട്ടുകാരെയാണ്. അപ്പോൾ ആ വീട്ടുകാരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെയൊക്കെ പാപം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി എന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ്.
1: ശരിയാണ് ശരിയാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തണം, മനസ്സിലായോ? നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കാൻ പാടില്ല. ഫ്രീഡം ആവശ്യത്തിന് കൊടുക്കണം, പക്ഷെ ഓവറായിട്ട് കൊടുക്കാനും പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇനി മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ടെലിവിഷൻ ടി വി വെച്ചു, ഈ ടി വി വെച്ച് ആ കുട്ടി സിനിമ കാണുകയാണ്. ഞാൻ എല്ലാ വിഷയവും പറയുന്നുണ്ട് കേട്ടോ. അതില് ടി വി കാണുമ്പോ ഇപ്പൊ നമ്മൾ രക്ഷിതാക്കളായ നമ്മൾ മരിച്ചു പോയിന്ന് വിചാരിക്കുക, നമ്മൾ കബറിൽ കിടക്കുമ്പോൾ വലിയ സമാധാനം ഉണ്ടാവോ? ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ആ ഹറാമ് കാണുന്നത്, ആ ഹറാമ് കാണുന്ന സമയങ്ങളെല്ലാം അത് ആരാണ് വെച്ചത്, അവർക്ക് ആ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക്, പക്ഷേ മറിച്ചൊരു പി സി റേഡിയോ കേൾക്കാനൊരു സംവിധാനം, വീട്ടിലൊരു സൗണ്ട് ബോക്സ്. ഇപ്പോൾ എനിക്കറിയാം ജാമിയ അൽ ഹിന്ദിൽ അവിടെ പഠിക്ക മെസ്സിൽ വർക്ക് ചെയ്യുന്നൊരു ഹുസൈൻകുണ്ട്, ഹുസൈൻക ഹുസൈൻക രാവിലെ സുബൈക്ക് നീച്ചാലും മൂപ്പര് തുടങ്ങും. നമ്മുടെ പി സി റേഡിയോൻ്റെ ഇതിൽ മൂപ്പര് വന്നിട്ടുണ്ട്, ഇതിൽ ഞങ്ങളെല്ലാം പരിചയക്കാരാണ്. അദ്ദേഹം ഇങ്ങനെ പറയും, അത് കേട്ടൊരു സമാധാനമാണ്, സുബൈക്ക് തുടങ്ങി രാത്രി കടക്കണ വരെ ഉണ്ടാവും മൂപ്പര് മെസ്സിൽ.
2: 24 മണിക്കൂറും മൂപ്പര് ഉറങ്ങണ സമയമുണ്ട്, തുച്ഛമായ സമയം, കുറച്ച് മണിക്കൂറുകൾ, അത് മാത്രമേ ഓഫ് ആക്കി വെക്കുള്ളൂ.
1: ആ സമയം വരെ പി സി റേഡിയോ മൂപ്പര് ഇതിൽ. മാഷല്ലാ, അല്ലാഹു ആരോഗ്യ ആഫിയത്ത് അദ്ദേഹത്തിന് നൽകട്ടെ, അമീൻ റബ്ബിൽ ആലമീൻ. ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആയിഷ തോട്ടശ്ശേരിയറ, ഒരു ചോദ്യം വന്നിട്ടുണ്ട് ശ്രോതാക്കളിടയ്ക്ക്. ഒരു ചോദ്യം, സ്വന്തം കൈകൾ കൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച ഒരു നബിയുടെ പേര്. സ്വന്തം കൈകൾ എന്നാണോ, അത് വ്യക്തമായിട്ടില്ല. കൈകൾ കൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച ഒരു നബിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, ശ്രോതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ഈ പീസ് റേഡിയോ കേൾക്കാനുള്ള ഒരു സംവിധാനം വെക്കുക, ഖുർആൻ കേൾക്കുക. അപ്പോൾ ഖുർആനൊക്കെ കേൾക്കുന്നത് തുച്ഛാണ് വീടുകളിൽ, അല്ലേ? ഇഷാ മഗ്‌രിബിൻ്റെ അടിയിൽ ഖുർആൻ ഓതുന്ന കാര്യം, ഖുർആൻ കേൾക്കുന്ന വിഷയം. ഖുർആൻ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതയാണ്. ഖുർആൻ കേൾക്കും, ഓ ബോറടിയാണ്, ഉറക്കം വരും ഖുർആൻ കേട്ടാൽ, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരും. പക്ഷേ ഈ മ്യൂസിക് ഇത് മനുഷ്യന് ഉറക്കം വരില്ല, ഇതിൽ എൻജോയ് ചെയ്യണം മനുഷ്യൻ. ഇതൊക്കെ ഒരു ഹറാമായ കാര്യമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മ്യൂസിക് കേട്ടാലുള്ള ഇതെന്താ വെച്ചാല് നമ്മുടെ ഹൃദയം കറുത്തു പോകുന്നതാണ്,
2: കാപട്യം മുളപ്പിക്കും എന്നാണ്.
1: കാപട്യം മുളപ്പിക്കും, ഹൃദയം കറുത്തു പോകും. മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്താൽ നമ്മുടെ ഹൃദയങ്ങൾ വെളുത്തു തുടിക്കും എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചോദ്യങ്ങൾ ഇപ്പോൾ നിരന്തരം വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ, നമുക്ക് ഇതിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കാത്തുനിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുസൂതി ചോദ്യം ആണ് എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? കുസൂതി ചോദ്യമാണ് എന്നുവെച്ചാൽ, ഈ കുസൂതി ചോദ്യം വരേണ്ടതേ, ഈ വയസ്സായ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ടല്ലോ, നമ്മളെ ഈ താത്താമാരും കാക്കമാരും, ഓരോരുത്തന്നാ കൂടുതൽ കൂടുതൽ കുസൂതി ചോദ്യം വരിക. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുസൂതി ചോദ്യം വല്ല നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വലിയ ചോദിക്കുമ്പോൾ നമ്മൾ നോക്കും, മനസ്സിനെ വല്ല കുസൂതി ചോദ്യം അറിയോ, ഇല്ല. പണ്ടത്തെ കാലത്ത് ഈ പഴഞ്ചൊല്ല്, ഈ കുസൂതി ചോദ്യങ്ങൾ, അത് ഭയങ്കര സംഭവമായിരുന്നു.
2: ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ഒരു
1: ഇല്ല, ഇപ്പം ഫുള്ള് മൊബൈലാണ്, ഷോർട്സും റീലും. നമ്മളെ തന്നെ പറയാലോ, നമ്മളും ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെന്ത്, നമ്മളെ സമയത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. മൊബൈലുകൾ ഇപ്പോൾ അത്യാവശ്യമാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ ഓവറാക്കിയിട്ട് ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്തത്, അത് അതിലേക്കാണ് പോകരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും പിന്നെ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് തിന്മകൾ അതിലൂടെ കടന്നു വരാനുണ്ട്. ഒരു നന്മകൾ, ഇപ്പോൾ നമ്മൾ സെമീൽ ആപ്പ്, സെമീൽ ആപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ നീച്ചാൽ മുതൽ രാവിലെ രാത്രി കിടക്കുന്നത് വരെ വേണ്ട, കിടന്ന് എണീറ്റ് അല്ലെങ്കിൽ ഉറക്കത്തിന് എണീക്കുമ്പോൾ വരെയുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചൊല്ല നമുക്ക്. മാത്രമല്ല എല്ലാ ഹുത്തുബകളും കാര്യങ്ങളും പ്രഭാഷണങ്ങളും അതിൽ കാണാൻ സാധിക്കും. അങ്ങനൊരു

0: എന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, ചൊല്ലാൻ ശ്രമിക്കാം. പക്ഷെ അതൊക്കെ ചോദ്യം വരച്ച് നമുക്ക് ഈ ഇവര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ടോ നോക്കാം. ഉത്തരം അറിയുന്ന ആളുകളുണ്ടല്ലേ. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു പഠിച്ചവരെ ഏതായിരിക്കും നബി.
1: രണ്ടാളായി ഉത്തരം
0: അയച്ചിട്ടുണ്ടല്ലേ. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ അയച്ചിട്ടുണ്ട്.
1: അതുപോലെ തന്നെ ഫൗസിയ മാമു
0: മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി. ഈ കൊല്ലേ കൊയിലാണ്ടിയിലാണ് കേട്ടോ, കൊല്ലം ജില്ലയിലല്ല. കൊയിലാണ്ടിയിലൊരു കൊല്ലുണ്ട്.
1: ഓ അങ്ങനെയാണ്. ഞാനും കരുതി കൊല്ലവും കൊയിലാണ്ടിയും തോന്നി.
0: അത് കൊയിലാണ്ടിയിലാണ് കൊല്ലം. ഇപ്പോ മഞ്ചേരി ഭാഗത്ത് പാലക്കാടുണ്ട്, അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ,
1: കുമ്മുകുൽസു ചിറമംഗലം ചോദിച്ച ചോദ്യമായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച നബി ആരാണ് എന്നതായിരുന്നു ചോദ്യം.
0: അതിന് ഉത്തരം പറഞ്ഞോളീ.
1: ഉത്തരം രണ്ടാളുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. ആദ്യം ഉത്തരം നൽകിയത് ഫൗസിയ മാമു
0: കാരുണ്യം കൊല്ലം
1: കൊയിലാണ്ടി, അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ.
0: മൂന്നാളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷെ മൂന്നാൾക്കൾ ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ രണ്ടാളുകൾ ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. മാഷാല്ലാ ബറക്കല്ലാഹു ഫീകുമാ. ഇൻഷാല്ലാ, ഏതായാലും ഞാൻ അടുത്തൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ. ആ കുസൃതി ചോദ്യം നിങ്ങൾ വായിച്ചോളേ.
1: ആ കുസൃതി ചോദ്യം, കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളം കണ്ടു.
0: കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളം കണ്ടു, എന്താണ് അതിന് ഉത്തരം? അത് ഞാനിപ്പോ കേൾക്കാണ്, അത് വല്ലാത്തൊരു ചോദ്യമായി പോയി. അപ്പോ ഏതായാലും മെസ്സിനെ ഇനി വല്ല പാട്ടുകളും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. ഓക്കെ, നമുക്കേ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ പാഠക്കുറിപ്പുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പാഠക്കുറിപ്പിലേക്ക് നമുക്ക് പോകാം. ഇൻഷാല്ലാ.
2: والعاقبة للمتقين ولا عدوان إلا على الظالمين ونسلي ونسلم على خاتم الأنبياء والمرسلين يرى يسنيها نرن يقص قبل القطب عليه
3: يعمل يبارن يكو
2: رسول صلى الله عليه وسلم يوم
0: ألا سهر أبدا شرطي نعمل
3: إلا
0: سهر أبدا شرطي للا
3: أكوار شندي دارني
0: قدتشوني
2: رسول صلى الله عليه وسلم
3: سهر أبدا شمرن دا
0: نوكي
2: سهر أبدا شمرن آغاشتك التي أبول അവിടെ കണ്ട കാഴ്ച നബി പറഞ്ഞു
0: തരികയാണ്.
2: അവ കൊണ്ട് സ്വന്തം നെഞ്ചും അവർ വലിച്ചു കീറുന്നു. ഇവർ ആരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ മാംസം തിന്നുകയും അവരുടെ അഭിമാനം ചെതപ്പെടുത്തുകയും ചെയ്തവരാണ് ഇവർ എന്നതാണ് ഹദീസിൽ ഉദ്ധരിക്കുന്ന സംഭവം. ജീവനും സ്വത്തിനും എന്ന പോലെ അഭിമാനത്തിനും സംരക്ഷണം നൽകുന്ന മതമാണ് നമ്മുടെ ഇസ്ലാം. ഒരാളുടെ സ്വത്ത് അയാൾ സംരക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ അയാളുടെ സ്വത്തിനെ സംരക്ഷിച്ചു വെക്കേണ്ടതുണ്ടെങ്കിൽ, ഒരാളുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അഭിമാനത്തിനും നമ്മൾ സംരക്ഷണം കൽപ്പിക്കണം, അതിന് നമ്മൾ സംരക്ഷണം നേടണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തം അഭിമാനം ഒരാൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് അൽ ഗീബ പരദൂഷണം എന്ന് പറയുന്നത്. ആ വിഷയം സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ ഞാൻ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം ആരാഞ്ഞുകൊണ്ട്, ആരാണ് ഈ വിഭാഗം ആളുകൾ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ച സംഭവത്തെ ഇവിടെ മുൻനിർത്തി പറഞ്ഞിട്ടുള്ളത്. അവിടെ ആളുകളുടെ പച്ചമാംസം തിന്നുക എന്ന് പറയുമ്പോൾ അവർക്കില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും എന്നതാണ് അവിടെ ഉദ്ദേശിച്ചത്. അബൂ ഹുറൈറ എന്നാണ് ഉദ്ദേശിച്ച ഹദീസിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതദ്റൂന മൽ ഗൈബ, നിങ്ങൾ ഗൈബത്ത് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? പരദൂഷണം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ സ്വഹാബികളൊക്കെ കാലു അല്ലാഹു റസൂലു ആലം, അള്ളാഹുവിന് റസൂലിനെ അറിയുള്ളൂ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: أعوذ بالله من الشيطان الرجيم.

0: ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും കേൾക്കാതിരുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ലൈവിന് സംഭവിച്ചത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് സോൾവ് ആയി വന്നത് ഇൻഷാല്ലാ. ഏതായാലും നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം നാളികേരം അല്ലെങ്കിൽ തേങ്ങ എന്നതാണ് ഉത്തരം. അപ്പോൾ ആരൊക്കെ ആരാണ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞത്?
1: കുറേ ആളുകൾ ഉത്തരം അപ്പടി അയച്ചിട്ടുണ്ട്.
0: ഒരുപാട് ആളുകൾ ഇതിന് ഉത്തരം അയച്ചിട്ടുണ്ടല്ലേ. ആദ്യ ഉത്തരം പറഞ്ഞത് ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിലാണ് കൊയിലാണ്ടി. ഓക്കെ, അതറിയാ, കൊയിലാണ്ടിയിലാണ് കൊല്ലം, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, മാഷാല്ല. അമ്മീരുട്ടി എടത്തനാട്ടുകാരയാണ് ആദ്യം ഉത്തരം പറഞ്ഞത് അല്ലേ. അമ്മീരുട്ടി എടത്തനാട്ടുകാര, തേങ്ങ, പിന്നെ ഉമ്മു കുൽസു ചിറമംഗലം, പിന്നെ ആരൊക്കെ പറഞ്ഞത്?
1: സമീജ പാറൽ, ഫൗസിയ മമ്മു
0: കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, പിന്നെ താഹിറ ടി കെ കാസർഗോഡ്,
1: ഷംനാദ് ഖാൻ,
0: പിന്നെ
1: സുലൈഖ തിരുവാലി,
0: ആയിഷ തോട്ടശ്ശേരിയാറ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, പിന്നെ സലീമ ഒതുക്കുങ്ങൽ, പിന്നെ ആരോ ഉത്തരം പറഞ്ഞു, പിന്നെ ആരും ഉത്തരം പറഞ്ഞതായിട്ട് കാണുന്നില്ല. മെസ്സിൻ്റെ പാട്ട് കുറേ മുമ്പ് കേട്ട പാട്ടുകളാണ്, മാഷാല്ലാ. അസ്സലാമു അലൈക്കും. കുറേ മുമ്പ് എപ്പോഴും കേട്ടിരുന്ന പാട്ടാണ്, നല്ല പാട്ടാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി വല്ല കുസൃതി ചോദ്യം ഉണ്ടോ മെസ്സിൻ? മെസ്സിൻ്റെ അടുത്ത്
2: ചെറിയൊരു കുസൃതി ചോദ്യം.
0: ഓക്കെ ഓക്കെ.
2: രണ്ട് കിണറിൻ ഒരു പാലം,
0: രണ്ട് കിണറിന്
2: ഒരു പാലം,
0: ഒരു പാലം, എന്താണ് അതിൻ്റെ ഉത്തരം? ശ്രോതാക്കളായിക്കട്ടെ, ഇൻഷാല്ലാ. രണ്ട് കിണറിന് ഒരു പാലം. യെസ്, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കിട്ടുന്ന ഉത്തരം ആണ് അല്ലേ. ക്ലൂ കൊടുക്കണമല്ലോ, സിമ്പിളാണല്ലേ. നമ്മളെ ശ്രോതാക്കൾ ഉഷാറാണ്, ഒരു ഉത്തരം പറയും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സീനത്ത് പാലക്കാട്. നമ്മളേ ലൈവിലുള്ള പ്രത്യേകത എന്താ വെച്ചാലേ, നേരം വൈകി വന്നാലും ആളുകൾ സലാം പറഞ്ഞിട്ട് കയറുള്ളൂ, അതാണ് നമ്മുടെ ലൈവിനുള്ള പ്രത്യേകത. മാഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഉത്തരങ്ങൾ തുരുതുരേനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: വരുന്നുണ്ടോ? ഉണ്ടല്ലേ. വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചോദ്യം മനസ്സിലായിട്ടുണ്ടെന്ന് അല്ലേ, മനസ്സിലായിട്ടുണ്ട്. ഒരു ഉഷാറാണ് ഏതായാലും. മാഷാ, വേറൊരു കുസൃതി ചോദ്യങ്ങളുണ്ട്, രണ്ടും ഒന്നിച്ച് ചോദിക്കല്ലേ, മറ്റേ ഉത്തരം പറഞ്ഞോട്ടെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ നേരത്തെ നമ്മളെ ആരാ ചോദിച്ചത്? കുറേ ഒരു കുസൃതി
1: ചോദ്യം ചോദിച്ചിരുന്നു.
0: ഒരു കടങ്കഥ ഉണ്ട്, മുറ്റത്തെ ചെപ്പിന്
1: നടപ്പില്ല.
0: ഉത്തരം അത് ശ്രോതാക്കൾ പറയട്ടെ ഇൻഷാല്ലാ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, ഒരു കടങ്കഥയാണ്, കടങ്കഥ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നഫീസ പി എ താമരശ്ശേരി ചോദിച്ച ചോദ്യമുണ്ട്, അത് നമ്മൾ ചോദിച്ചു അല്ലേ. അപ്പോൾ കടങ്കഥയാണ് ചോദിക്കാണ്ടായിരുന്നത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക പറയാം. അപ്പോൾ നമുക്ക് മെസ്സിൻ ചോദിച്ചതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. മൂക്ക് എന്നുള്ളതാണ് ഉത്തരം അല്ലേ. അല്ലേ, ശരിയല്ലേ. അയ്യോ, അപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് ആരാണ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ട്? നഫീസ പി എ താമരശ്ശേരിയാണ് ഉത്തരം പറഞ്ഞത്. പിന്നെ ആരാ പറഞ്ഞത് മൂക്ക് ഉത്തരം?
1: പിന്നെ ഷംനാദ് ഖാൻ,
0: ഉമ്മു കുൽസു ചിറമംഗലം, ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ആയിഷ തോട്ടശ്ശേരിയറ, സലീമ ഒതുക്കുങ്ങൽ,
1: സുലൈഖ തിരുവാലി, സീനത്ത് പാലക്കാട്, സമീജ പാറൽ.
0: ഓക്കെ, പിന്നെ പിന്നെ നമ്മളെ ശ്രോതാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരുന്നുണ്ട്. എല്ലാവർക്കും കടങ്കഥയും കുസൃതി ചോദ്യങ്ങളൊക്കെ ആൾക്കാർക്ക് എല്ലാം പോകുന്നുണ്ട്. എന്തറിയോ, ഈ നമ്മൾ ഇത് കേൾക്കുന്ന ആളുകളൊന്നും കേട്ട് ശീലമില്ല, വായിക്കുന്ന ആളുകളായതുകൊണ്ടേ ഒരു കിട്ടും. ഏതായാലും മാഷാല്ലാ, നമുക്ക് അതിൻ്റെ ഉത്തരം പറയാനില്ല, അടക്കട്ടെ. ഉത്തരം പറയണോ? ഉത്തരം പറയലേ. ഉത്തരം കിണർ എന്നാണ് ഉത്തരം. ഭയങ്കര സിമ്പിളായ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കടങ്കഥ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞത്. ഫൗസിയ മമ്മുകാരനല്ല. നഫീസ പി എ താമരശ്ശേരിയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. പിന്നെ ഫൗസിയ മമ്പുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി, ഷംനാദ് ഖാൻ, ഷലീമ ഉദുക്കുങ്ങൽ, സീനത്ത് പാലക്കാട്, ഇമ്രാൻ എൻവി കുമരനെല്ലൂർ, സമീജ പാറൽ,
1: സുലേഖ തിരുവാലി,
0: ഇത്തരത്തിലുള്ള ആളുകളാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. ഏതായാലും അവസാനത്തിലേക്കാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവിൽ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേടിയിട്ടുണ്ട് ഇൻഷാല്ലാ. ഓക്കെ മെസ്സിനെ, നീ വലിയ അവസാനമായിട്ടുള്ള പാട്ടുകളും ഉണ്ടോ? പാട്ടൊന്നുമില്ല ഇൻഷാല്ലാ. അപ്പോൾ അടുത്തൊരു ലൈവിൽ ഇൻഷാല്ലാ മെസ്സിന് ഇരിക്കുകയാണെങ്കിൽ മെസ്സിന് ഇനിയും ഉഷാറ് പാട്ടുകൾ പഠിച്ചു വരുമെന്നാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത്, ശ്രോതാക്കളും മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ ശ്രോതാക്കൾ സജസ്റ്റ് ചെയ്തിട്ടല്ലേ?
1: സുവർണാവസരമാണ്.
0: ആ സുവർണാവസരം, മാഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ പഴയ പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഖുർആൻ മറ്റൊരു പാട്ടുണ്ടല്ലോ, ഖുർആൻ വിളിച്ചിടുന്നു അല്ലേ, ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ത്രില്ലാണ്. പണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസ എന്നൊക്കെ പാടിയ പാട്ടുകൾ അല്ലേ. പിന്നെ മാത്രമല്ല മറ്റേ ഉറങ്ങാൻ കിടന്നാലും അല്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അത് ഇപ്പോഴത്തെ ആൾക്കാർ ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അതിൻ്റെ ഒരു സി ഡി വരെ ഇറങ്ങിയിരുന്നു നമ്മളെ ഒരുപാട് കാലം. ഒരു കുഞ്ഞമ്മായി കഞ്ചു മക്കളും മക്കളാണ് അഞ്ചാമ നോമന കുഞ്ഞോനാണ് എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ മലിക്കുൽ ജബ്ബാറവന അങ്ങനെ ഒരു പാട്ട്, ഒരുപാട് പഴയ പഴയ സോങ്ങുകൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈണം ചാനലിൽ പരിശോധിച്ചാൽ ഒരുപാട് പഴയതും പുതിയതുമായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈണം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. ജമീല വി കെ പൂനൂർ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു മാഷാല്ലാ, ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഒരു ചെറിയ നഫീസ പി എ താമരശ്ശേരി ചോദിച്ച ഒരു കുസൂതി ചോദ്യം. അമ്മ കറുത്തിട്ട മകൾ കറുത്തിട്ട മകൾ വെളുത്തിട്ട് അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട് മകളെ മകൾ സുന്ദരി, ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? ശ്രോതാക്കൾക്ക് അറിയാതൊന്നുമില്ല, എല്ലാവരും ഉഷാറാണ്. അപ്പോൾ മാഷാല്ലാ നല്ലൊരു ഈവൻ ലൈവ് തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഈവൻ ലൈവ് ഇരിക്കുന്നത് പോലെ തന്നെ ഇന്നൊരു ദിവസവും ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനൊക്കെ ഖുത്ബ പോകുന്ന സമയത്ത് ഇങ്ങനെ കോഴിക്കോട് പോകുന്ന സമയത്ത് എത്രങ്ങാനും അപകടങ്ങളെ റോട്ടിലൂടെ കാണുകയറിയോ. നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തു ചെയ്യും, അതിലാളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവും, സീരിയസ് ആണ് എന്നുള്ള ഓരോ ന്യൂസുകൾ നമ്മൾ കേൾക്കും. അപ്പോഴും നമ്മളിങ്ങനെ ആളുകൾ പഠിച്ചോനെ കാത്തോളാണ് പഠിച്ചോനെ, അത്തരത്തിലുള്ള അപകടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മാറാ രോഗങ്ങളിൽ നിന്നും മറ്റുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ, മാഷാല്ലാ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് സ്വർഗത്തിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 3 തവണ എല്ലാ ദിവസവും സ്വർഗത്തെ ചോദിക്കണം, 3 തവണ എല്ലാ സമയവും നിങ്ങൾ എന്ത് ചെയ്യണം, സ്വർഗത്തെ ചോദിക്കണം എന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന എന്നൊരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബി അല്ലാഹുമ്മ ഇന്നി ഇന്ന നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് ഇന്നി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്നുള്ള പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുക. സ്വർഗത്ത് പോകണമെന്ന് നമുക്ക് അത്രമേൽ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അതിനായിരിക്കണം നമ്മൾ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ കഴിച്ചു വെക്കുക, നമ്മുടെ കഴിച്ചു കൂട്ടേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമ്മൾ കൃത്യമായി അള്ളാഹുവിനോട് ഇബാദത്തുകൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റുള്ള പടപ്പുകളോട് പ്രാർത്ഥിക്കാതെ, നമ്മൾ ശിർക്കിലേക്ക് പോകാതെ റബ്ബിലേക്ക് ഇബാദത്തുകൾ ചെയ്ത് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ഈ ഒരു സന്ദർഭത്തിൽ ഒരു ലാസ്റ്റ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, നമുക്ക് റബ്ബ് സുബ്ഹാന വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ഈ അനുഗ്രഹത്തിൽ നമ്മൾ തൃപ്തരായിരിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ നമ്മുടെ ഇവണി ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ എനിക്ക് ഓർമ്മപ്പെടുത്താണ് എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ താഴെയുള്ളവരേക്ക് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് എന്ന് നമുക്കെന്ത് ചെയ്യും, തൃപ്തി നേടാൻ സാധിക്കും. ഇൻഷാല്ലാ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനും പങ്കുവെക്കാനുമുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ഈവണിംഗ് ലൈവിൽ നമുക്കത് പങ്കുവെക്കാം. ഇൻഷാല്ലാ അതുവരേക്കും നമുക്ക് അടുത്തൊരു ഈവണിംഗ് ലൈവിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെ ഇന്നത്തെ സ്വരത്തിൽ കഅബാലയം കാണിക്കണേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ ഹലോ അറ്റ് പീസ് റേഡിയോ ഡോട്ട് കോം. ഫോൺ 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ പുസ്തക പരിചയം. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത്. വക്കം മൗലവിയുടെ ഓർമ്മകൾ പരിചയപ്പെടുത്തുന്നത് ജാബിർ ചാലിയം, മുബാറക് ബിൻ ഉമർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: കെ എം മൗലവി സാഹിബിനെ നേരിൽ കണ്ട് സംസാരിക്കാനുള്ള മോഹം അത്യാഗ്രഹമായി തീർന്നതിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. മഹാപണ്ഡിതനും പരിഷ്കർത്താവുമായ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദിർ മൗലവിയുടെ ചില പരിഭാഷാ ഗ്രന്ഥങ്ങൾ വായിക്കാനിടയായത് അതിൽ പ്രധാനമാണ്. വക്കം മൗലവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സും ശരീരവും കോരിത്തരിക്കുന്നു. 1932 ഒക്ടോബർ മാസത്തിൽ ആ മഹാനുഭാവൻ ഈ ലോകം വിട്ടുപോയി. ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഭാഗ്യം ലഭിക്കാത്തവനാണ് ഞാൻ. എങ്കിലും എൻ്റെ യാത്രാവീഥിയിലെ പ്രധാന കവലയിൽ വക്കം മൗലവി തെളിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം പരലോകപ്രാപ്തനാകുമ്പോൾ എനിക്ക് 11 വയസ്സായിരിക്കും. വീണ്ടും 2 വർഷത്തിന് ശേഷമാണ് മഹാനവറുകളെ ഞാൻ കണ്ടത്. റാത്തീബിൻ്റെ സഭയിൽ മൊയ്ലിയാമാർക്ക് മൊഹിദ്ദീൻ ഷെയ്ഖ് ഹാജരാകുന്നത് പോലെയോ തബ്ലീഗ് ജമാഅത്തുകാരുടെ വാറോലക്കൃതികളിൽ കാണുന്ന സ്വപ്നദർശനം പോലെയേ യോ അല്ല ഈ കാണൽ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത തൂലികയിലൂടെയാണ് ഞാൻ കണ്ടത്. അതിലൂടെ ഞാൻ ആ വലിയ മനുഷ്യനെ കണ്ടു. മഹാരഥന്മാരായ കെ എം മൗലവി, കെ എം സിദി സാഹിബ്, ഇ മൊയ്തു മൗലവി, ഇ കെ മൗലവി തുടങ്ങിയവരെ കർമ്മവീഥിയിലേക്ക് നയിച്ച, അവർക്ക് ധൈര്യവും ആവേശവും പകർന്ന ഈ പടനായകൻ അന്ധകാരാവൃതമായ എൻ്റെ ഇളം മനസ്സിലേക്കും ടോർച്ച് മിന്നിച്ചു. വിജ്ഞാനവീഥിയിൽ മുന്നോട്ട് ഗമിക്കാനുള്ള വെളിച്ചം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എഴുതിയതുപോലെ മൗലവിയുടെ ജീവിതം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്, ഒരു സമുദായത്തിൻ്റെ ചരിത്രമാണ്, ദേശീയ ചരിത്രത്തിൽ ജാജ്വല്യമാനമായി പ്രശോഭിക്കുന്ന ഒരധ്യായമാണ്. കേരള മുസ്ലിം ഐക്യസംഘം, കേരള ജമീയത്തുൽ ഉലമ എന്നീ സംഘടനകൾ കേരളത്തിലെ സെൽഫി പ്രവർത്തനത്തിന് സമഗ്രമായ സംഭാവനകൾ അർപ്പിച്ചു. വക്കം മൗലവിയുടെ ബുദ്ധിയും പക്വമായ നേതൃത്വവുമാണ് ഇതിൻ്റെ പിറകിൽ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചതെന്ന കാര്യം കെ എം മൗലവി സാഹിബിൽ നിന്നും പിന്നീട് ഞാൻ അറിഞ്ഞു. ഒരു കാലഘട്ടത്തിൻ്റെ ഗുരുവും മാർഗദർശിയുമായിരുന്നു അദ്ദേഹം. മഹാനായ ദേശാഭിമാനിയും നവോത്ഥാന നായകനുമായിരുന്ന വക്കം മൗലവിയെ പരിചയപ്പെടുത്താൻ ചില വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു.
2: കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ നായകനും കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്ത എ ബാലകൃഷ്ണപിള്ള മൗലവിയുടെ മകനും പ്രസിദ്ധ സാഹിത്യകാരനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദിറിന് ഒരിക്കൽ അയച്ച കത്തിലെ വരികൾ ഇവിടെ പകർത്തട്ടെ. നിങ്ങളുടെ വന്യപിതാവ് എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഇത്ര ധീരനായ ഒരു സമുദായാഭിമാനിയും അതിനേക്കാൾ ധീരനായ ഒരു ദേശാഭിമാനിയും ഈ നാട്ടിൽ ജീവിച്ചിട്ടില്ലെന്ന സത്യം നമ്മുടെ കപട സാമുദായിക ദേശീയ ഭക്തന്മാർ അടുത്ത കാലത്തൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. വക്കം മൗലവി എന്ന ഗ്രന്ഥത്തിലെ ഉദ്ധരണി. ശ്രീനാരായണ ഗുരു വക്കം മൗലവിയുടെ ആശയ സംവാദ സദസ്സിലെ സ്ഥിരം സുഹൃത്തായിരുന്നു. നിരന്തരവും ദൃഢവുമായ ഈ ബന്ധം സ്വാമികളുടെ നവോത്ഥാന ചിന്തകളിൽ ഒട്ടൊക്കെ സ്വാധീനം ചെലുത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ മുദ്രാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ദൈവമെന്ന ആശയം ഗുരുവിൽ ഏറെ തെളിഞ്ഞു നിന്നിരുന്നുവല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ മഹത്തായ ആശയത്തിൽ നിന്നും ബഹുദൂരം അകന്നുപോയി. അവർ ഗുരുവിൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അവയെ പൂജിക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ ദയനീയമായ ആവർത്തനം. യേശുവും ശ്രീബുദ്ധനും ആരാധനാമൂർത്തികളായതുപോലെ വിവിധ ഭാഷകളിൽ പണ്ഡിതനായിരുന്നു വക്കം മൗലവി സാഹിബ്. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും തഫ്സീറുൽ മനാർ എന്ന വിശ്വവിശ്രുത ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ സയ്യിദ് റഷീദ് റിളയുടെ അൽ മനാർ എന്ന പ്രസിദ്ധ അറബി മാസിക കേരളത്തിന് പരിചയപ്പെടുത്തിയത് വക്കം മൗലവിയായിരുന്നു. കെ എം മൗലവിക്ക് അൽ മനാറുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചത് ഈ നിരക്കായിരുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിലും വക്കം മൗലവി അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. ഇമാം ഒസാലി റഹിമഹുല്ല ഫാർസിയിൽ രചിച്ച ഖീമിയായോ സആദോ എന്ന മഹാഗ്രന്ഥം മൗലവി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അറബി മലയാള ലിപിയിൽ അച്ചടിച്ച് പുറത്തിറക്കി. ഞാൻ ആ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്നത് എന്റെ മലയാള ഗുരുവും സഹപാഠിയുമായ ഉമർകുട്ടി മൗലവിയിൽ നിന്നാണ്. അദ്ദേഹം പ്രേരിപ്പിച്ചു. ഞാൻ തുടങ്ങി. എന്റെ ഉസ്താദ് പാങ്ങിൽ മുസ്ലിയാരുടെ ശ്രദ്ധയിൽ ഇത് പതിഞ്ഞു. അദ്ദേഹം ശാസിച്ചു, ഓഹോ, ഇതാണോ നീ വായിക്കുന്നത്? വേണ്ട. ഞാൻ ഭവ്യതയോടെ കാരണം ചോദിച്ചു. ഇത് വായിച്ചാൽ വഹാബിയായിത്തീരും എന്നായിരുന്നു മറുപടി. ഇതിൽ വഹാബിയത്ത് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ പ്രതികരണം വിചിത്രമായിരുന്നു. ഇത് വായിച്ചാൽ ഈ പരിഭാഷകന്റെ മറ്റു കൃതികളും വായിക്കാൻ ഉത്സാഹം വരും. അതൊക്കെയും വഹാബിയത്താണ്. മാത്രമല്ല, സ്വതന്ത്രമായി ചിന്തിക്കാൻ ഈ ഗ്രന്ഥം നിന്നെ നിർബന്ധിക്കും. സ്വതന്ത്ര ചിന്ത വഴികേടിലാക്കുകയും ചെയ്യും. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കേൾക്കാം.
1: പീസ് റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഓർമ്മ, പുസ്തക പരിചയം, മർഹൂം ഉമർ മൗലവി രചിച്ച ഓർമ്മയുടെ തീരത്ത്. വക്കം മൗലവിയുടെ ഓർമ്മകൾ പരിചയപ്പെടുത്തിയത് ജാബിർ ചാലിയം, മുബാറക് ബിൻ ഉമർ.
4: ഇസ്ലാമിക ചരിത്രത്തില് നമ്മൾ എപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒരു പേരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് വളരെയധികം വൈകാരികമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ ചിന്തകൾക്ക് വിശാലമായ പ്രവിശാലമായ ഒരു ലോകം പ്രദാനം ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ അവസാന നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം 100-ലധികം യുദ്ധങ്ങളിൽ പടത്തലവനായി പിന്നെ ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം പോലും തോൽക്കാത്ത ഒരു പടത്തലവനാണ് ഖാലിദ് ബിൻ വലീദ്. ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ശത്രുക്കളെ നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക? ഇതാണ് ശത്രുക്കളോട് എപ്പോഴും അദ്ദേഹം ഭീഷണി, നമ്മൾ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമല്ലോ, ആ ഭീഷണിപ്പെടുത്തുന്ന വാചകം പോലും ഇതായിരിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഏറെ കൊതിച്ചിരുന്നു. 100-ലധികം യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തത് കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹം ഷർട്ട് അഴിച്ചു, കുപ്പായം അഴിച്ചു, അഴിച്ചിട്ട് ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വാളേൽക്കാത്ത, കുന്തമേൽക്കാത്ത പിന്നെ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല. എന്നിട്ടും ഞാൻ ഈ കിടക്കയിൽ ഒരു ഒട്ടകം ചത്തുപോകുന്നത് പോലെ മരണം വരിക്കാനാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു ആണ് തോന്നുന്നു, അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ്, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ താങ്കളെ വിളിച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ വാൾ അസദുള്ള എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വാൾ കൊണ്ടാണ് അങ്ങ് മരണപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും, അതാ അള്ളാഹുവിൻ്റെ വാൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് അവസാനം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിജ്റ, എനിക്ക് തോന്നുന്നു ഹിജ്റ 15-ലാണ് അദ്ദേഹം അവസാനത്തെ യുദ്ധത്തിന് പട നയിക്കുന്നത്. അത് യർമൂക്ക് യുദ്ധമാണ്. യർമൂക്ക് യുദ്ധം റോമക്കാരുമായാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. അത് വിജയിച്ചടക്കി. 240,000 വരുന്ന പടയാളികൾ റോമക്കാർക്കുണ്ടായിരുന്നു. അവരന്ന് തമ്പടിച്ചത് യർമൂക്ക് എന്ന് പറയുന്നത് 3 ഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ സേഫാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലത്താണ് റോമക്കാർ പിന്നെ തമ്പടിച്ചത്. ഇതിൻ്റെ മുഖം അടച്ചുകൊണ്ട് വെറും 36,000 സൈനികരുമായിട്ടാണ് പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ഈ 240,000 സൈനികരുമായി വന്ന് ഈ 240,000 സൈനികരെ വകവരുത്തിക്കൊണ്ടാണ് യർമൂക്ക് യുദ്ധത്തിന് പര്യവസാനമുണ്ടാകുന്നത്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറി. ആ കത്തിലുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പിന്നെ എന്താണ് പടത്തലവൻ്റെ സ്ഥാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൈമാറണം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തത്, ഈ കൊണ്ടുവന്ന ആളെ തൻ്റെ ചാരത്ത് തന്നെ നിർത്തി, അതായത് ഈ വിവരം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരവസ്ഥയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അത് ആ യുദ്ധത്തിൽ പിന്നെ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പിന്നെ തിരിച്ചുപോക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാരത്ത് നിർത്തി യുദ്ധം കഴിയുന്നത് വരെ പിന്നെ വളരെ ശക്തമായി പോരാടി യുദ്ധം ജയിച്ചടക്കിയ ശേഷം അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും യുദ്ധത്തിൽ വളരെയധികം വിവേകത്തോടെയും പക്വതയോടുകൂടെയും പെരുമാറുകയും ഇസ്ലാമിൻ്റെ വ്യാപ്തി ലോകത്താകമാനവും വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ സഹാബിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച്
5: കൂട്ടുമാറപ്പെടും. ഈ ഖാലിദ് ബിൻ വലീദ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതിൻ്റെ പടത്തലവനായി നിന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യം, രക്തസാക്ഷിത്വത്തിന് അത്രമേൽ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത്രയ്ക്ക് വിലയുള്ളൂ, പരലോകത്തെ സ്വർഗത്തിലെ ആ വലിയ ജീവിതമാണ് ഞാൻ മുഖ്യമായി കാണുന്നത് എന്ന ചിന്തയാണ്. നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ പോരാട്ടങ്ങൾക്ക് എന്താ ഇടപെടാൻ മറ്റു ഏജൻസികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ രൂപം അതാണ്. ഇന്നും എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും യാതൊരു മര്യാദയും പാലിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മേൽ കടന്നു കയറ്റി,
4: അന്നത്തെ നിയമങ്ങൾ പോലും ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് പാലിക്കപ്പെടുന്നില്ല.
5: അതെ, അങ്ങനത്തെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇസ്ലാം അന്ന് യുദ്ധം അനുവദിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു എനിക്ക് സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നാഗ്രഹിച്ച് ദുനിയാവിലെ ഒരു സൗകര്യത്തോടും താല്പര്യമില്ലാതെ ജീവിച്ചിരുന്ന മരണത്തെ കൊതിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ വിശ്വാസികൾ.
4: അല്ലേ, ഈ ശത്രുക്കൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ്, നിങ്ങളെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളുകൾ അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നു.
5: അപ്പോൾ നമ്മുടെ കരുത്തും അത് തന്നെയാണ്, പരലോകത്ത് എനിക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ വേഗം ഈ ഭൂമിലോകത്ത് നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ
4: സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ആരംഭിക്കണം എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിന് പിന്നിലുള്ളത്.
5: തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെ, കരുത്തായിരിക്കും, പരാജയ ഭീതിയില്ലാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന ആലോചനകൾ കൂടി ഉണ്ടാവട്ടെ എന്ന്

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഷിഗെല്ല, രോഗലക്ഷണങ്ങൾ എന്തെല്ലാം. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി.
3: മഴക്കാലം വരുന്നതോടുകൂടി നമ്മളൊക്കെ ന്യൂസ് പേപ്പറുകളിലും അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് ഷിഗെല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കുട്ടികളിൽ കോമണായി കാണുന്നു എന്നുള്ളത്. നമുക്ക് രക്ഷിതാക്കൾക്കൊക്കെ ഒരു ആദ്യമായിരിക്കും എന്താണ് ഈ ഷിഗെല്ല എന്നുള്ളത്. ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ്. നമ്മൾ മലിനമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കുടിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ ഈ ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ എത്തുകയും ആ ബാക്ടീരിയ കുറച്ച് അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ പനി, വയറിനുമായി ബന്ധപ്പെട്ട വയറുവേദന, വയറിളക്കം, ഛർദി, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോയറിളക്കം, അതിൽ തന്നെ ബ്ലഡി ഡയറിയ, അതായത് രക്തം കലർന്ന മലം കാണുന്ന അസുഖമാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറിളക്കം സാധാരണ വൈറസുമായി ബന്ധപ്പെട്ട വയറിളക്കമാണ്. അതിൽ നിന്നും വിഭിന്നമായി മലത്തിലൂടെ രക്തം പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഡിസെൻട്രി അല്ലെങ്കിൽ ബ്ലഡി ഡയറി എന്ന് പറയുന്നത്. സാധാരണ കുട്ടികൾക്കൊക്കെ ഇത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് മരുന്ന് കൊടുത്ത് വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിക്കാവുന്ന ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി, അതായത് ORS ലൈനി പോലെയുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും മരുന്നുകളൊക്കെ കൊടുത്ത് ചികിത്സിക്കാവുന്നതാണ്. വളരെ അപൂർവം കുട്ടികൾക്ക് ഇത് ചില സങ്കീർണതകളിലേക്ക് നീങ്ങാറുണ്ട്. അതായത് ഈ ഒരു ഷിഗെല്ല എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടാകുന്ന ചെറിയ ടോക്സിനുകൾ നമ്മളെ കിഡ്നിനെ ബാധിക്കുകയും ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ഷിഗെല്ല എൻകെഫലോപ്പതി അല്ലെങ്കിൽ ഹീമോളിറ്റിക് യൂറിമിക് സിൻഡ്രം എന്നൊക്കെ പറയുന്ന ചെറിയ അസുഖങ്ങൾ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പും ബാത്റൂമുകൾക്ക് പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകി വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ തിളപ്പിച്ച് ആറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ തിളപ്പിച്ച ഭക്ഷണങ്ങൾ, ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ പച്ചക്ക്, അതായത് ഓപ്പണായി കഴിക്കുന്ന പച്ചക്കറി പോലെയുള്ള ഫ്രൂട്ട്സ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ലവണ്ണം വൃത്തിയായി കഴുകി എന്ന് ഉറപ്പുവരുത്തി മാത്രം ഭക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം സ്കൂളിലേക്ക് കൊടുത്തു വിടുക. തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതുപോലെ ബ്ലഡ് കലർന്ന മലം പോകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യുക.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഷിഗെല്ല, രോഗലക്ഷണങ്ങൾ എന്തെല്ലാം. നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻസൈറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഇസ്ലാമും ഇതര ഭൗതിക ദർശനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനപ്രകാരം ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ ദൈവത്തെ പല പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. അറബിയിൽ അള്ളാഹു എന്നും പൊതുവായി മലയാളത്തിൽ ദൈവമെന്നും പടച്ച തമ്പുരാനെന്നും എല്ലാം നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പരമമായ ഉണ്മയും കേവലവും നിരുപാധികവുമായ അസ്തിത്വവും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചവും മനുഷ്യനടക്കം സർവചരാചരങ്ങളും ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. മറ്റൊരു ഏതെങ്കിലും ഒരു സൃഷ്ടി അത് ഈ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നു തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാൽ അവയുടെയെല്ലാം അസ്തിത്വം ആപേക്ഷികമാണ്. ദൈവത്തിന് ആദിയോ അന്ത്യമോ ഇല്ല. എന്നാൽ ആപേക്ഷികാസ്തിത്വങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്തയിൽ തന്നെ അനിവാര്യമായ അസ്തിത്വമാണ് ദൈവം. അവനാണ് പ്രപഞ്ചത്തിൻ്റെ ഹേതു. പ്രപഞ്ചമുണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാ ഹേതുക്കളുടെയും ശൃംഖല അവസാനം അവനിൽ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾ, അചേതനമോ സചേതനമോ ആയ ഏതു വസ്തുവിനെ നാം പരിശോധിച്ചാലും അവസാനം ചെന്നെത്തുക ആ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലാണ്. ആദ്യ ഹേതു പദാർത്ഥമോ ദ്വന്ദാത്മകതയോ ആണെന്ന വാദത്തെ ഇസ്ലാം ഇപ്രകാരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങളുടെ തുടർച്ച അനന്തമല്ല, അഥവാ ആദ്യ കാരണത്തിന് വേറൊരു കാരണം ആവശ്യമില്ല എന്നാണ്. സ്വാഭാവികമായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? എന്നാൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു, ആ ചോദ്യം തന്നെ എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ അനന്തമായി അത് നീളുകയല്ല, അതിൻ്റെ അവസാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവരെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആരെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്നും അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേവലമായ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം എന്ന് പറയുന്നത് അവൻ ഏകനാണ്. അവനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അനേക ലക്ഷം ജീവജാലങ്ങളെ, വസ്തുക്കളെ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു അതല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവമാണ് തുടക്കം.

മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയോ അവതരിക്കുകയോ ചെയ്യുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതര സമൂഹങ്ങളിലെ ഇതര സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പിന്നെ പല രൂപത്തിലും വരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തിനുതകുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യനെ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മനാ അത് മലിനമോ പാപം പുരണ്ടതോ അല്ല. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മനുഷ്യനും ജനിക്കുന്നത് പാപിയായിട്ടാണ് എന്ന ക്രൈസ്തവ ദർശനം, അത് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യർ ഒരു പ്രത്യേക സൃഷ്ടിയാണ് മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ. അതിൽ ദൈവം അതിൽ അവതരിക്കുന്നു, ദൈവസങ്കല്പം അതിലൂടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൽ നിരക്കുന്നതല്ല. അതുപോലെ തന്നെ മനുഷ്യനൊക്കെ പാപം ചെയ്തു, ആദം പാപം ചെയ്തു. ഇനി ആ പാപപരിഹാരത്തിനായി ദൈവം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ദൈവത്തിനൊരു മകനുണ്ടായി, ആ മകനിലൂടെ അവൻ്റെ പാപപരിഹാരമുണ്ടായി എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ യുക്തിക്കോ ബുദ്ധിക്കോ മനുഷ്യപ്രകൃതിക്കോ നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നത് പോലെ തന്നെ അവനിലേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവന് മറവി സംഭവിക്കും, അവന് അബദ്ധങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം അവതരിപ്പിച്ച് ദൈവ മനുഷ്യനെപ്പോലെ ജീവിച്ച് അബദ്ധങ്ങൾ വന്നു എന്നുള്ളത് എന്താണ്? മനുഷ്യന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യനെ എടുത്തു കാണിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ദൈവമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ സാധിക്കുകയില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ചെറിയ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർക്ക് ആ ദൈവം പ്രത്യേകമായ ഒരു വിജ്ഞാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മനാ അതെന്താണ്? മലിനമല്ല എന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സങ്കല്പം അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളിലൊന്നും പെട്ടതുപോലെയല്ല ദൈവം. ഇസ്ലാം ഇവിടെ ഇടയുന്നത് ആദിപാപ സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം. വിധിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഇസ്ലാമിക ദർശനം വ്യക്തിയെ ചിത്രീകരിക്കുന്നേയില്ല. മനുഷ്യനിൽ രണ്ട് ഭാവങ്ങൾ ദൈവം തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാത്വിക ഭാവമാണ്, മറ്റൊന്ന് അധമഭാവവുമാണ്. സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നവൻ ആത്മീയമായി ഉയരുകയും ദൈവപ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. അധമഭാവത്തെ ഉപാസിക്കുന്നവനോ ആത്മാവിനെ മലിനമാക്കുകയും ദൈവകോപത്തിന് ഇരയാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം, അവൻ്റെ യുക്തി, അവൻ്റെ ജ്ഞാനം എന്നിവ സത്താപരമായി കേവലമല്ല, ആപേക്ഷികമാണ് എന്നുകൂടി മനസ്സിലാക്കണം. മനുഷ്യന് തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ദിവ്യ വെളിപാട് ആവശ്യമാണ്. കാരണം മനുഷ്യന് തൻ്റെ യുക്തിയെ മാത്രം അവലംബിച്ച് ദൈവിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കർണാടകയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ, അവർക്കൊക്കെ സദാചാരം എന്നുള്ളതും ശരിയേതാണ് എന്നുള്ളതും തെറ്റേതാണ് എന്നുള്ളതിനും അവർക്കൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നത് കേരളത്തിലെന്നല്ല, തമിഴ്നാട്ടിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, അറേബ്യയിലെന്നല്ല, ലോകത്തിൻ്റെ എവിടെ മനുഷ്യരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേ മാർഗദർശനം. ആ മാർഗദർശനം, അത് ദൈവം തമ്പുരാനിൽ നിന്നും അവതരിപ്പിക്കുന്ന മാർഗദർശനമാണ്. ഇത് ലോകത്തെവിടെയുള്ള മനുഷ്യരും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ അവരുടെ കാലാവസ്ഥക്ക് പ്രശ്നമാണ്, അവരുടെ ശരീരത്തിന് പ്രശ്നമാണ്, അവരുടെ സാമ്പത്തികത്തിന് പ്രശ്നമാണ്, അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവർക്കും അനുയോജ്യമായ, ഏകമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ദൈവമാകട്ടെ, പരലോകമാകട്ടെ.

0: പ്രവാചകന്മാരാകട്ടെ, അവിടെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചത്തെ പഠിപ്പിക്കുമ്പോൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അവനെ മനുഷ്യർക്ക് മാർഗദർശനമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അവർക്ക് മാർഗദർശനം നൽകുന്നതും അതിലൂടെയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ദിവ്യ വെളിപാട് എന്ന് പറയുന്നത് അത് മനുഷ്യന് ആവശ്യമാണ്. അവനവൻ്റെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയേയില്ല. അവന് അവനെക്കുറിച്ച് സൃഷ്ടാവ് അവന് പറഞ്ഞു കൊടുക്കണം, ഈ രൂപത്തിലാണ് നീ പരിപാലിക്കേണ്ടത്, നീ ജീവിക്കേണ്ടത്. ആദം വിലക്കപ്പെട്ട കനി ഭുജിച്ചതും അറവി കാരണമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിസ്മൃതിയിൽ നിന്നും മനുഷ്യരെ ഉണർത്തുകയാണ് പ്രവാചകധർമ്മം. പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ യുക്തിചിന്തനം വഴിയോ പരീക്ഷണ നിരീക്ഷണങ്ങൾ വഴിയോ ലഭിക്കാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ദിവ്യബോധനം അഥവാ പ്രവാചകത്വം. ദിവ്യപ്രകാശത്താൽ പ്രത്യക്ഷമാകുന്ന യുക്തിക്കതീതമായ നിഗൂഢതകളെ ദർശിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രവാചകത്വത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പദാർത്ഥത്തിൻ്റെ പദാർത്ഥവാദം, നിരീശ്വരവാദം, സ്നേഹവാദം, സുഖവാദം, ശൂന്യതാവാദം തുടങ്ങിയ എല്ലാവിധ തത്വചിന്താ പ്രവണതകളോടും മൗലികമായി വിയോജിക്കുന്ന ദർശനമാണ് ഇസ്ലാമിൻ്റേത്. പദാർത്ഥവാദികൾ പദാർത്ഥത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുകയും മനസ്സും പ്രാണനും പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ ഭൗതികവും പ്രത്യക്ഷവുമായ വസ്തുക്കൾക്കപ്പുറം യാഥാർത്ഥ്യമില്ല എന്ന വാദത്തിൽ നിന്നാണ് നിരീശ്വരവാദം ഉടലെടുത്തത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഈ വാദങ്ങൾ സ്വീകാര്യമല്ലാതാവുന്നത് സ്വാഭാവികമാണ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുക അസാധ്യമാണെന്ന സ്നേഹവാദവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ അല്ലെങ്കിൽ ചാർവാകവാദവും പ്രയോജനമുള്ളതെല്ലാം ശരിയാണ് എന്ന പ്രായോഗികവാദവും ഇസ്ലാമിക ദർശനവുമായി യോജിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൃത്യമാണ്. അത് ദൈവത്തിൽ നിന്നും അവതരിപ്പിച്ച ഇസ്ലാമിക ദർശനം. അത് കൃത്യമായ മാർഗദർശനം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ മുന്നിൽ സംസാരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: പള്ളികൾ പൊതുയിടങ്ങളാക്കുമ്പോൾ സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്.
2: ഇത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം, ഇതൊരിക്കലും തന്നെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയുള്ളത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ ആൻസെസ്ട്രൽ ഹോംസ്, 10-ഉം 700-ഉം വർഷമായിട്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരുടെയൊക്കെ അത്തരത്തിലുള്ള ആൻസെസ്ട്രൽ ഹോംസൊക്കെ നഷ്ടപ്പെട്ടു, നല്ലൊരു നെയ്ബർഹുഡ് എന്ത് ചെയ്തു, നശിച്ചു. ഇതിൻ്റെ പുറം എന്താച്ചാൽ VDA എന്ന് പറയുന്ന, അതായത് വാരാണസി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവർ അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒഴിപ്പിക്കുകയും അങ്ങനെ ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയിരുന്ന ഈ പ്രമോദ് മാഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്താണ് നാവിക് യൂണിയൻ എന്ന് പറയുന്നതിനെതിരെയുള്ളൊരു ഇത്, അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ, ഞങ്ങളിത് ഈ മോദി സർക്കാർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ UP സർക്കാർ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടെ നിലകൊള്ളുന്ന ഒരു സർക്കാരാണെന്നാണ് കരുതിയത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇത് പാർട്ടിക്കാർക്കും മുതലാളിമാർക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ ഭരണകൂടമാണ് എന്നാണ്. എന്തായാലും ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി അവിടെ ജീവിച്ചിരുന്ന, തൊഴിൽ ചെയ്തിരുന്ന ആളുകളൊക്കെ നിഷ്കാസിതരാവുകയും പുതിയ ഒരു കച്ചവട സമൂഹം അവിടേക്ക് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്താണോ അയോധ്യയിലൊക്കെ സംഭവിച്ചത് അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ ഇവിടെ അവരുദ്ദേശിക്കുന്ന ഒരു മുതലാളി വർഗത്തിന് കച്ചവടം ചെയ്യാനുള്ള സാധ്യത വരുന്നത്. എന്തായാലും അതിന് എന്താവുമെന്നുള്ളത് വേറെ കിട്ടെ. പക്ഷേ ഈ വിധിയിൽ വേറെ കുറേ ഭയാനതകളുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. ഒന്നെന്താച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ നമുക്കറിയാം, ഈ നമ്മളെ ഇന്ത്യയിൽ മുഴുവൻ ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ തന്നെയാണ്. അതിപ്പോൾ അതിൻ്റെ ബൈ ദ റൂൾ, ബൈ ദ ലോ എന്താണ്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2013 ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഏത് ഇത് വേണമെങ്കിലും ഏറ്റെടുക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷനായിട്ട് കടന്നിരുന്ന സാധനം എന്താണ്, ഈ 1991 നിയമം അനുസരിച്ച് ആരാധനാലയങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ കരുതി വെച്ചാൽ ആരാധനാലയങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിധിയുടെ ഒരു ചെറിയ ലൂപ്പ് ഹോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റില്ല എന്നാണ് വിധിയിൽ ഉള്ളത്. അപ്പോൾ ഇത് സ്റ്റേറ്റസ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് ഹിന്ദു ഇതിനെ മുസ്ലിം പള്ളിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയെ ഹിന്ദു ഇതാക്കോ മാറ്റാൻ പറ്റില്ല, ഇതാണ് എൻ്റെത്. പക്ഷെ അവിടെ തന്ത്രപരമായി കോടതി ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ അപകടം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റിനെ ഏറ്റെടുക്കാം, സ്റ്റേറ്റിനെ ഏറ്റെടുത്ത് എന്താ സംഭവിക്കുക, എന്താണ്, സ്റ്റേറ്റിനെ ഡിമോളിഷ് ചെയ്യാം. അങ്ങനെ സ്റ്റേറ്റ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പള്ളിയില്ല, അമ്പലമുണ്ടോ, ഒന്നുമില്ല, ലാൻഡ് മാത്രമാണ്. ആ ലാൻഡിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും, അത് വേണമെങ്കിൽ അമ്പലത്തിന് വേണമെങ്കിൽ അമ്പലത്തിന് കൊടുക്കാം, മറ്റൊന്നിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും അപകടകരമായൊരു സംഭവം ഈ രീതിയിൽ ഈ വിധിക്ക് വലിയ ദുർവ്യാഖ്യാന സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യതകൾ ഉണ്ടെന്നുള്ള. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഇതിനെ വേണമെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഡിമോളിഷൻ ഉപയോഗിക്കാം. അതിപ്പോൾ സ്റ്റേറ്റാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി, ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇതിന് പറഞ്ഞ കാരണം എന്താണ്, സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടിയാണെന്ന് ലോക്കൽ അതോറിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു സെലക്റ്റീവ് ഡിമോളിഷന് പോവുകയാണെങ്കിൽ പള്ളികൾ മാത്രം വിളിക്കുന്ന വെച്ചാലോ, ആർക്കൊന്നും പറയാനില്ല. അവരെന്ത് ചെയ്യും, ഞങ്ങൾ ഇത്തരത്തിലുള്ള വൈഡനിങ് പർപ്പസിന് വേണ്ടി, ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിധിയെ ആ രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ്, അതിപ്പോൾ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചാലോ, ഈ വിധി വെച്ച് പൊളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എന്താണ് ഉണ്ടാകില്ല. മൂന്നാമത്തൊരു ഒരു ക്രൂഷ്യലായ ചോദ്യം എന്ന് പറയുന്നത് സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി എന്നാണ് കോടതി തന്നെ അത് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഇവിടെ ഈ കോറിഡോർ നിർമ്മിക്കുന്നത്, ആ പദ്ധതിയിൽ തന്നെ പറയുന്നത് എന്താണ്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗംഗാനദിയിൽ പോയി കുളിക്കാനും തിരിച്ചു വെള്ളവുമായിട്ടോ ഈർന്നണഞ്ഞൊക്കെ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള സൗകര്യത്തിലാണെന്ന്, അതെങ്ങനെയാണ് ഒരു സെക്യുലർ പർപ്പസായിട്ട് മാറുക. അത് കൃത്യമായിട്ടും ഒരു റിലിജിയസ് പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനയുടെ സൗകര്യം ആണ്. ഇതിനെ കോടതി എന്തുകൊണ്ട് കാണാതിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ അലഹബാദ് കോടതിയുടെ കൃത്യമായ ഈ ഉള്ളിലിരുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വിധിയിലുള്ള വല്ലാത്ത ഈ കെണികൾ ആണ് നാളെ ഒരു പക്ഷേ ഇത് കൂടുതൽ ഭയാനകമായിട്ടുള്ള പലതിലേക്കും പോകാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ വിധിയെ തിരുത്തുക അല്ലെങ്കിൽ ഈ വിധിയിലൂടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരുത്തുക എന്നുള്ളത് കോടതി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലും പള്ളികൾ പോലെയുള്ള ആരാധനാലയങ്ങൾക്ക് ഇല്ലാതെയാകും, അല്ലെങ്കിൽ പള്ളികൾക്ക് പ്രത്യേകിച്ചും ഇല്ലാതെയാകും. കാരണം 91 ഇത് മറ്റേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് എന്ത് ചെയ്തിട്ടില്ല, കോടതി മറ്റേ ഒന്ന് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതില്ലാതെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ വിശാലമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയമില്ല.
3: എന്താണ് പൊതുവിടങ്ങൾക്ക് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പള്ളികൾ ഒട്ടുകൊടുക്കുന്നതുമായതുപോലെ
4: അതിൽ പിന്നെ ഒന്നിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ 1991 ആരാധനാലയ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പൊതു ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് തീർത്തും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പല സംവിധാനങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഉദാഹരണം അതിൽ പറയാൻ സാധിക്കുക നമ്മുടെ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹൈവേ ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ, കന്യാകുമാരി വരെ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി വരെയുള്ള ഭാഗം എടുത്തു നോക്കിയാൽ ഒരുപാട് പള്ളികൾ അതിനുവേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവും. നിരവധി മദ്രസകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്, ധാരാളം ഖബർസ്ഥാനുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന, മുസീഫിനൊക്കെ അറിയാവുന്ന പള്ളികൾ അറിയാം, അത് വിട്ടുകൊടുത്തു. അതിന് എല്ലാവർക്കും കിട്ടുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള, ബിൽഡിംഗ് കൊടുക്കുന്നതിനുള്ള കോമ്പൻസേഷൻ വാങ്ങിച്ചു, പള്ളി തൊട്ടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ അത് ഇവിടെ നടക്കുന്നു ധാരാളമായിട്ട്, അതിൽ അങ്ങനെ വലിയൊരു പ്രയാസം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിധിയും ഇത് നടപ്പിലാക്കുന്നിടത്തും സംഭവിക്കുന്നത് ഇവിടെ ഹമീദ് സാർ അവസാനം പറഞ്ഞതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ മറ്റു ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന തീർത്തും അനീതിയുടെ ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. ഈ വിധി വ്യാഖ്യാനിച്ചു തുടങ്ങിയാൽ രാജ്യത്തെമ്പാടും ഏത് ആരാധനാലയങ്ങളിലുമേലും കൈവെക്കാനുള്ള ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാകും എന്ന വല്ലാത്തൊരു ഭയപ്പാട് നമുക്കുണ്ട്. എപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ ഇവിടുത്തെ ഒരു സംഘപരിവാർ നരേശൻ എന്ന് പറയുന്നത്. അതിന് അടിവരയിടുന്നതാകുമോ ഈ വിധി എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഫുട്ബോൾ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നിരുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കാൻ പോകുന്നു എന്ന്, അങ്ങനെ നമ്മളൊന്നും അങ്ങനെ സീരിയസ് ആയി കാണാത്ത ഒരു ചാനലിലെ ഏതോ ഒരു ചർച്ച കാണണ്ടായി. പിന്നീട് പൊതുവിൽ മാധ്യമങ്ങളിലൊക്കെ സജീവമായി ഈ BJP സംവിധാനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഇന്നലെ ഒക്കെ ആയിട്ട് കണ്ടിരുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊരു അവിടെ സുജൂദ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും ഇറാഖിൻ്റെയും പതാകകൾ നിലത്ത് വെക്കാത്തതൊക്കെ ഭയങ്കര പ്രശ്നവൽക്കരിക്കുന്നത് കാണാൻ സാധിച്ചു. അന്നലൊക്കെ ചിന്തിക്കുമ്പോൾ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മനോഹരമായ ഒരു ടോളറൻസാണ് ശരിക്കും അവിടെ നടന്നിരിക്കുന്നത്. ട്രോഫിയിൽ, കപ്പിൽ മദ്യത്തിൻ്റെ പരസ്യം മുസ്ലിങ്ങൾക്ക് നൽകാതിരിക്കുക, ഷഹാദത്ത് കലിമ രേഖപ്പെടുത്തിയ സൗദിയുടെ പതാക നിലത്ത് വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുക, അതൊക്കെ ഒരു ഉൾക്കൊള്ളലിൻ്റെ അതാണ്. എന്നാൽ ഈ സംഗതി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾ അവിടെ താരങ്ങൾ കുരിശു വരക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ആ നിലക്കുള്ളൊരു ആരാധനയുടെ പ്രകടനങ്ങളോ വരുമ്പോഴോ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കതിൽ വിരോധമില്ല. അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതനുസരിച്ച് അവർക്ക് ചെയ്യാം. നമുക്കതിൽ വിയോജിപ്പുണ്ട്, നമ്മൾ വിശ്വാസം വേറെയാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ലെന്നോ, അത് ഭയങ്കരമായി പ്രശ്നവൽക്കരിക്കുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല, പൊതുവിൽ ഒരു മനുഷ്യരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല. അപ്പോൾ എവിടെയൊക്കെ ആണോ ഈ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ അടിക്കാനും അവരെ ഇകഴ്ത്താനും അവരെ മാറ്റി നിർത്താനും അവസരം കിട്ടും, അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ആ അന്തരീക്ഷത്തിന് ഈ വിധി ശക്തി പകരുമോ എന്നതാണ് നമ്മൾ ഭയപ്പെടുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. പള്ളികൾ പൊതു ഇടങ്ങളാക്കുമ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേട്ടത്.
5: മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിൽ ബനു ഉമയ്യ ഭരണകർത്താക്കളിൽ എട്ടാം ഭരണാധികാരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ മുതൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം 12-ാം സ്ഥാനക്കാരനോ 13-ാം സ്ഥാനക്കാരനോ മറ്റുമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം രണ്ടാം ഉമർ എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. രണ്ടാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച തഖ്വയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മതയും സഹദ് ആ ഒരു ദുനിയാവിനോടുള്ള വിരക്തിയും മറ്റുമൊക്കെയായിരുന്നു. ഈ ദുനിയാവിനോടുള്ള വിരക്തി എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഭാഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള ഒരിക്കൽ പള്ളിയിൽ തൻ്റെ അനുയായികളോടൊപ്പം ഇരിക്കുകയാണ്. ബൈത്തുൽ മാലിൻ്റെ അരികിലാണ്. ബൈത്തുൽ മാലിലേക്ക് സക്കാത്തിൻ്റെ വിഹിതങ്ങൾ ഓരോന്ന് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സക്കാത്തിൻ്റെ വിഹിതങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് കൂടുതലും പഴങ്ങളാണ്, ആപ്പിളുകൾ, അതുപോലെ തന്നെ മുന്തിരികൾ. ഈ മുന്തിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പാട്ട് പോലും ഉണ്ട്, ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിയിടുവാനായി. അപ്പൊ ആ പാട്ട് ഉൾക്കൊള്ളുന്നത് നാലണയില്ല യാചകനയാ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന വരികള്. ഒരണ പോലും എടുക്കാൻ കഴിയാത്തവണ്ണം യാചകത്വത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് എൻ്റെ ഭർത്താവ് എത്തിയിട്ടുണ്ടോ എന്ന്, ഒരു മുന്തിരി വാങ്ങാൻ പോലും കഴിയില്ല എന്ന തൻ്റെ പരാതി പറഞ്ഞപ്പോഴാണ് ആ മറുപടി വരുന്നത്. അപ്പൊ അത്രയും സഹദിൽ ദുനിയാവിനോടുള്ള വിരക്തിയിൽ ജീവിക്കുകയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഒരിക്കൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മുന്തിരിയും ആപ്പിളും ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടപ്പെട്ട സക്കാത്തിന്റെ ശേഖരണത്തിൽ അദ്ദേഹം തൻ്റെ ചെറിയ മകന്റെ കൂടെ വരുത്തിയെത്തി. ആ മകൻ ചെറിയ കുട്ടിയാണ്, അവൻ സ്വാഭാവികമാണ് പഴം കണ്ടാൽ എടുക്കും. അപ്പൊ ഒരു ആപ്പിൾ എടുത്തു കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള തൻ്റെ മകന്റെ വായിലേക്ക് വിരലിട്ട് ആ ആപ്പിളിന്റെ കഷ്ണം പുറത്തേക്കെടുത്തു. അപ്പൊ ഉമ്മ ചോദിച്ചു വന്നിട്ട്, അല്ല എന്തായാലും മോനത് തിന്നില്ലേ, അത് വായന്നെടുക്കണ്ടായിരുന്നു, കയ്യിലുള്ളത് മാറ്റി വെച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകൻ ലഖദ് അഖദ തുഫാഹത്തു മിൻ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ഒരാപ്പിളാണ് എന്റെ മകൻ എടുത്തത്. ലഖദ് ഇൻതസഅഹ മിൻ ഇബ്നീ വകഅന്നമാ നസഅഅൻ ഖൽബി, എന്റെ കുഞ്ഞിന്റെ വായിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയത്, അതിനപ്പുറം എനിക്ക് ഫീൽ ചെയ്തത് എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറിച്ചു കളയുന്നത് പോലെയാണ്. എന്നിട്ടും ഞാനത് വലാക്കിൻ, പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് അവിഹിതമായി അനർഹമായി അവന് ഉപകാരപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും കഴിച്ചു പോകരുതവൻ എന്ന ഒരു പാഠമാണ് അവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള നൽകുന്നത്. അതൊരു അവിഹിതമാണ്,
6: അതെ,
5: ഒരു കണക്ക്
6: ഒരു വിഹിതമല്ലാത്ത അല്ലേ, അങ്ങാര് എന്നറിയില്ലേ അല്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണ ഇല്ല യാചകനാണെന്നോ. അപ്പൊ മറുപടി എന്താണ്? പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ അല്ലേ. അപ്പം നമ്മളെ പിന്നെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നൊരു ഒരു ഒരു വ്യക്തിവിശുദ്ധി അല്ലേ. അപ്പം അതാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു സംഗതി എന്നുള്ളതാണ്.
0: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള 193-ാമത്തെ അധ്യായം, ബാബുൽ അംരി ബിൽ മുഹാഫളത്തി അല സ്വലവാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതും കൃത്യമായി അവ സൂക്ഷിച്ചു പാലിച്ചു പോരാൻ കൽപ്പിക്കുന്നതായ അധ്യായം. അതേപോലെ തന്നെ വൻ നഹിയിൽ അക്കീദ് വൽ വഈദ് ശദീദ് ഫീ തർക്കിഹിന്ന, 5 നേരത്തെ നമസ്കാരങ്ങൾ അത് പാഴാക്കുക, അത് ഒഴിവാക്കുക, അത് ഉപേക്ഷിക്കുക എന്നത് വളരെ ശക്തമായി താക്കീത് നൽകപ്പെട്ട ഒരു കാര്യമാണ് എന്നത് ഉണർത്തിക്കൊണ്ട് നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. വിശ്വാസികൾ അവരുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ആരാധനാകർമ്മമാണ് ഷഹാദത്തിൽ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ഇബാദത്താണ് എന്നത് അറിയിക്കുന്ന ഹദീസ് മഹാനായ സ്വഹാബി ഇബ്നു ഉമ്മി അബ്ദ് എന്നറിയപ്പെടുന്ന, വിശുദ്ധ ഖുർആൻ എപ്രകാരം അവതരിച്ചുവോ ആ പാരായണം അതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇബ്നു ഉമ്മി അബ്ദിൻ്റെ ഖിറാഅത്ത് കേൾക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന വിഷയത്തിൽ ഏറെ മഹാപണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച വിഷയം, അയ്യുല്ല അമാലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാദിൽ, 1-ാമത്തെ വിഷയം നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അലൽ വഖ്തിൽ മത്ലൂബി ശറഅൻ, എപ്പോഴാണോ അത് നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, ശറഅ് നമ്മോട് തേടുന്നത് ആ സമയത്ത് തന്നെ. ഇൻ കാന മിമ്മാ യുത്ലബു തഖ്ദീമുഹു ഫതഖ്ദീമുഹു അഫ്ദൽ, മുന്തിച്ച് നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ശ്രേഷ്ഠകരമാണ് എങ്കിൽ അപ്രകാരം നിർവഹിക്കുക. വൈങ്കാന മിമ്മാ യുത്ലബു തഅഖീറുഹു ഫതഅഖീറുഹു അഫ്ദൽ, ഏതൊരു നമസ്കാരം പിന്തിച്ചുകൊണ്ട് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എങ്കിൽ അത് അപ്രകാരം നിർവഹിക്കുക. വസ്സലവാത്തുൽ ഖംസു കുല്ലുഹൽ അഫ്ദലു ഫീഹ തഖ്ദീമു ഇല്ല ഇശ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരു വിഷയം ഇവിടെ വിശദീകരിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ലെന്നുള്ള ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് പറയുന്നു, എല്ലാ നമസ്കാരവും അത് മുന്തിച്ചുകൊണ്ട് അതിൻ്റെ സമയമായാൽ ഉടനെ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ ഇഷ ഒഴിച്ച്, ഇഷ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരം, ഫൽ അഫ്ളു ഫീഹത് തഅ്ഖീറു മാലം യുഷഖ് അലന്നാസ്, ജനങ്ങൾക്ക് പ്രയാസമാകുമില്ല, ജനങ്ങൾക്ക് പ്രയാസമാകുകയില്ല എങ്കിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയില്ല എങ്കിൽ അത് കുറച്ച് വൈകി പിന്തിപ്പിച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വഇല്ല ഫഇന ദുഹ്റ ഫീ ശിദ്ദത്തിൽ ഹർ, അതേപോലെ തന്നെ ദുഹ്റ നമസ്കാരം ശക്തമായ ചൂടുള്ള സമയത്താണ് എങ്കിൽ, അൽ അഫ്ദലു ഫീഹത്ത് അഖീറു തൈസീറൻ അലന്നാസ്, ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് ഈസിയാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അത് പിന്തിപ്പിക്കലാണ് അഫ്ദൽ. ആ വിഷയത്തിലും ഹദീസുകൾ കൃത്യമായി വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇദശ്ശദ്ദത്തുൽ ഹർറു ഫഅബ്രിദു ഫിസ്സലാ ഫഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ശക്തമായ ചൂടുള്ള സമയത്ത് നിങ്ങൾ നമസ്കാരത്തെ ഒന്ന് തണുപ്പിക്കുക, ആ ചൂടിൻ്റെ കാഠിന്യം അത് നരകത്തിൻ്റെ തീയിൻ്റെ അതിൻ്റെ ആവിയിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനങ്ങൾക്ക് തഖ്ഫീഫൻ അലന്നാസ്, ജനങ്ങൾക്ക് ഒരു ഇളവ്, ഒരാശ്വാസം എന്നുള്ള നിലക്കും ആ അങ്ങനെ ശക്തമായ ചൂടുള്ള സമയത്ത് ആ കഠിനമായ ചൂടിൽ ആ ദുഹർ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല, കുറച്ചല്പം പിന്തിച്ചുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അമ്മൽ ഫജ്റു വൽ അസ്റു വൽ മഗ്‌രിബു ഫൽ അഫ്ളു ഫീഹ തഅ്ജീലു അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും ഫജ്റ് സുബഹ് നമസ്കാരവും അസറും മഗ്‌രിബും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പെട്ടെന്ന് വേഗത്തിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ لكن قال العلماء رحمهم الله പണ്ഡിതന്മാർ പറയുന്നു, من قام حين يسمع النداء يتوضا ويتاهب للصلاه فهذا تقديم. എങ്ങനെയാണ് നമസ്കാരം പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ബാങ്ക് കേൾക്കുന്നു, വുളു ചെയ്യുന്നു, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി റെഡിയായി അത് നിർവഹിക്കുന്നു, അതാണ് പെട്ടെന്ന് നിർവഹിക്കുക, തഖദീമായി മുന്തിച്ച് നമസ്കരിക്കുക എന്നുള്ളത്. يعني ليس المعنى انه من حين ان يؤذن نصلي, ആ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമസ്കരിക്കുക എന്നതല്ല. ഫൽ മുഹിമ്മു അന്നസ്തഇദ്ദ ലിസ്സലാത്തി മിൻ അവ്വലി വഖ്തിഹ, നമ്മൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാവണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെടുന്ന, മാത്രമല്ല സഹോദരങ്ങളെ, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരമെന്നുള്ളത്. ഇന്ന അവ്വലമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ ആദ്യമായി ചോദിക്കപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിനുവേണ്ടി റെഡിയാവുക, അതിനുവേണ്ടി തയ്യാറാകുക, വുളു ചെയ്തുകൊണ്ട്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, അതിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നത് പുണ്യമേറിയ കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്, അപ്രകാരമാണ് നിർവഹിക്കേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ സലഫുകൾ, മുൻഗാമികൾ ആ വിഷയത്തിലൊക്കെ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു എന്ന് അറിയിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മുള്ള പറയുന്നു, റഅയ്തു അജൂസൻ തതവദ്ദഉ ഖബ്ര ദുഹർ ബിദഖായിഖ്, ദുഹറിന്റെ നിമിഷങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വുളു ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. ഫസഅൽതുഹ ഹൽ അദ്ദന, ഞാൻ അവരോട് ചോദിച്ചു ബാങ്ക് വിളിച്ചോ എന്ന്. അപ്പോൾ ഫഖാലത്ത്, ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, അന അദ്ഹബു ഇലല്ലാഹി ഖബ്ല അൻ യുനാദീനി, എന്നെ അള്ളാഹു വിളിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് പോകാൻ ഞാൻ പോകുന്നു. നോക്കൂ സഹോദരങ്ങൾ, ആ നമസ്കാരത്തോടുള്ള ഇഷ്ടം അതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സലഫുകൾ അവർ കാണിച്ച നിലപാട്, കണിശമായ ആ ഒരു നിലപാടും സൂക്ഷ്മതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ താബിഈയാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള, അദ്ദേഹം പറയുന്നത്, ലാ തകുൻ മിസ്ല അബ്ദി സു, ഒരു മോശമായ അടിമയെപ്പോലെ നീ ആവരുത്. ലാ യഅ്തി ഹത്താ യുദഅ, വിളിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നത് അല്ല, വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോകണമെന്നാണ്. അപ്പോൾ ആ നമസ്കാരത്തോടുള്ള ഇഷ്ടം, നമസ്കാരം നിർവഹിക്കുവാൻ അവർ കാണിച്ച താല്പര്യം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ. അപ്പോൾ നമസ്കാരം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. കർമ്മങ്ങളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, ഷഹാദത്തിൽ പിന്നെ നമ്മളേറെ ശ്രദ്ധ നൽകേണ്ട, ജാഗ്രതയോടെ കാണേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ഇബാദത്ത്, അത് നമസ്കാരമാണ്. നിത്യവും 5 തവണ അതിൻ്റെ സമയങ്ങളിൽ അത് നിർവഹിക്കുക എന്നുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, സുമ്മ ഐ, പിന്നെ എന്തൊരു കാര്യമാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്? സഹോദരങ്ങളെ, അത് ബിർറുൽ വാലിദൈനാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന വിഷയമാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അതൊരു ചെറിയ വിഷയമല്ല. അൽ ഇഹ്സാൻ ഇലൈഹിമ ബിൽ ഖൗലി വൽ ഫിഅലി വൽ മാലി വൽ ജാഹി വൽ ഖിദ്മ വഗൈറി ദാലിക്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അവർക്ക് പുണ്യം ചെയ്യുക വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, സ്വത്തുകൊണ്ട്, സ്ഥാനം കൊണ്ട്, അവരെ സേവിച്ചുകൊണ്ട്, അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ. ബിർറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ അൽ അബു വൽ ഉമ്മ, ഉമ്മാക്കും ബാപ്പാക്കും പുണ്യം ചെയ്യുക എന്നത്. അവർക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യമെല്ലാം നൽകണം, അവർക്ക് വേണ്ടി നമ്മുടെ സ്നേഹം നൽകണം, അവർക്ക് വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ട് അവർക്ക് തണലേകി ചിറക് പിടിച്ച് ചിറക് വിരിച്ചുകൊണ്ട്, വഖ്ഫിളു ലഹുമ ജനാഹദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമാണ്. അള്ളാഹുവിനോടുള്ള ഇബാദത്ത്, അത് നിർവഹിക്കുന്നതോടൊപ്പം അവനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിലും അതേപോലെ തന്നെ സൂറത്തുൽ ഖുമാനിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഈ വിഷയം വന്നതായി നമുക്ക് സൂറത്തുൽ അഹ്ഖാഫിൽ എല്ലാം ഈ വിഷയം, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗവും അവർക്ക് പുണ്യം ചെയ്യുന്നതിൻ്റെ വിഷയമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയായി, അള്ളാഹുവിൻ്റെ വിധിയായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന് മറന്നു പോകാൻ പാടില്ല. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നത്, സുമ്മായി, പിന്നെന്തൊരു കാര്യമാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്? അൽ ജിഹാദ് ഫി സബീലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് യുജാഹിദൂന ഫി സബീലില്ലാ യുഖാതിലൂന ഫി സബീലില്ലാ. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധർമ്മസമരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും വലിയ സ്ഥാനമാണ് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ ജിഹാദും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയായിരിക്കണം. മാർഗവും ലക്ഷ്യവും എല്ലാം ക്ലിയറായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നന്മയായിട്ടുള്ള വിഷയങ്ങളിൽ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് അതായിരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വലവിസ്തസത്തുഹു ലസാദനി, ഞാൻ വീണ്ടും പിന്നെ എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നോട് വീണ്ടും പറയുമായിരുന്നു. ശ്രേഷ്ഠതക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യം നൽകണം എന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതായത് ലൗ തലബുത്തു സിയാദത്തൻ, ഞാൻ കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. സുമ്മയ്യ സുമ്മയ്യ എന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ലസാദനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു. ഖാല ദാലിക ബിനാഅൻ അലാ മാ അറഫഹു മിൻ ഖരീനത്തിൽ ഹാൽ, അതെ ഓരോ അവസ്ഥക്കും അനുസരിച്ചുകൊണ്ട് അതനുസരിച്ച് പറയുമായിരുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ദലീലുൻ അലാ ഇസ്ബാത്തിൽ മഹബ്ബത്തിൽ ഇല്ലാഹി അസ്വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മഹബ്ബത്തുണ്ട് ഇഷ്ടമുണ്ട് എന്നതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടിയാണിത്. വന്നഹു യുഹിബ്ബുൽ അമാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. കമാ യുഹിബ്ബുൽ ആമിലീന, കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളെയും ഇഷ്ടപ്പെടും. വഅന്ന ഹുബ്ബഹു യതഫാവതു സുബ്ഹാനഹു വതആല ഫബഅദുൽ അശിയാഇ അഹബ്ബു ഇലൈഹി മിൻ ബഅദ്, അല്ലാഹുവിനെ സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം ചില കാര്യങ്ങളോട് ചില കാര്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ്, ചിലത് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. വഫീഹി അന്ന ബിറുൽ വാലിദൈൻ, ഇവിടെ അതിൽ പറഞ്ഞല്ലോ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് മുഖദ്ദമുൻ അലൽ ജിഹാദി ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുന്നതിനേക്കാളും മുന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വാജിബുഹു അല വാജിബിഹി, നിർബന്ധത്തിൻ്റെ മേലുള്ള നിർബന്ധം. വ തതവ്വുഹു അല തതവ്വുഹി, ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളിൽ തന്നെയും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ആദ്യമായിട്ടുള്ളതുണ്ടാവും, അതിൽ പിന്നെയുള്ളതുണ്ടാവും. ഫമസല നിദാ കാനൽ വാലിദാ നിലൈസ ഇന്ദഹുമാ മയ്യഊലുഹുമാ വലാ മൻ യഖ്ദൂമുഹുമാ വഹുമാ ഫി ളറൂറത്തിൻ ലിൽവലദ്, കുടുംബങ്ങളില്ലാത്ത സെർവൻറ്റുകളില്ലാത്ത ഖിദ്മത്ത് ചെയ്യാൻ ആരുമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവിടെ നിർബന്ധമായും അവിടെ മക്കൾ വേണം. അവിടെ ഫഇന്നഹു യജിബു അലൈഹി അൻ യബഖ വലാ യുജാഹിദ്, അപ്പോൾ അയാൾ യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത്. വീട്ടിലാരുമില്ല, ഉമ്മയും ഉപ്പയും തനിച്ചാണ് എങ്കിൽ അവരെ വിട്ടേച്ചുകൊണ്ട് ജിഹാദിന് പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വൈദാക്കാന ഇന്ദുഹുമാ മൻ യഖൂമു ബി കിഫായതിഹിമാ വ യഖ്ദൂമുഹുമാ ഫഹാദ ബഖാഉഹു ഇന്ദുഹുമാ മുസ്തഹബ്. എന്നാൽ വീട്ടിൽ ആളുകളുണ്ട്, ഖാദിമീങ്ങളുണ്ട്, അവരെ പരിചരിക്കാൻ ആളുകളുണ്ട്, ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് എങ്കിൽ അയാൾക്ക് മുസ്തഹബാണ്. അവിടെ സുമൽ ജിഹാദു ഇൻഹ്തീജ ഇലൈഹി, അവിടെ ജിഹാദ് അതാണ് ആവശ്യമെങ്കിൽ അതിനായിരിക്കും കാന അഫ്ദൽ, അത് ശ്രേഷ്ഠമായിരിക്കുക. വൈല്ലം യുഹ്തജ് ഇലൈഹി, അതിലേക്ക് ആവശ്യമില്ല എങ്കിൽ ബിറുൽ വാലിദൈനാവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓരോന്നും അതിൻ്റേതായ പിന്നെ പ്രാധാന്യം നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ചുണ്ടാകും, ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ വരുന്നതാണ്. ഏതായിരുന്നാലും സ്വലാത്തുൽ ഫജ്ർ നമുക്കറിയാം, ഫൽ മഅറൂഫു അന്ന തൗഖീത്തു അല്ലദീ ബൈദിന്നാസ് ലദൈനൽ ആന തൗഖീത്തുൻ മുഖദ്ദമുൻ അലൽ വഖ്തി ബി ഖംസ ദഖായിഖ് അലൽ അഖൽ തഖദീം വബഅദുൽ ഇഖ്വാൻ خرجوا الى البر فوجدوا ان الفرق بين التوقيت الذي بايدي الناس وبين طلوع الفجر نحو ثلث ساعه. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി അദാനിൽ പിന്നെ എത്ര സമയം വേണം എന്നുള്ളതാണ്. ആളുകൾ പിന്നെ പുറത്തു പോയി നമസ്കരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സന്ദർഭത്തിൽ തുലൂൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത് നിർവഹിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നിർവഹിക്കുകയാണ് വേണ്ടത്. പ്രധാനമായും സ്വലാത്തുൽ ഫജറിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ പറയുന്നത് ഐ യുബാദ റബി ഖാമത്തി സ്വല ബൽ യതഅഖർ സുലുസു സാഅ ഔ 25 ദഖീഖ ഹത്ത യതയഖൻ അന്നൽ ഫജർ ഖദ ഹദറ വഖ്തുഹു. ഫജറായി എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ 15 മിനിറ്റ് 20 25 മിനിറ്റൊക്കെ അവർക്ക് ആളുകൾക്ക് റെഡിയായി വരാനുള്ള സമയങ്ങൾ നൽകാം. ആ സമയത്ത് അവർക്ക് നമസ്കരിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അത് നിർവഹിക്കണമെന്നതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, കൃത്യമായി സമയത്ത് ഈ ഇബാദത്ത് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ. വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വലിയ വഴിദൂരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട് സൂറത്തു ആല ഇമ്രാനിൻ്റെ 30-ാമത്തായത്തിലൂടെ നമുക്ക് അറിയിച്ചു തന്ന വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും മുന്നിൽ കൊണ്ടുവന്ന അള്ളാഹു ഹാജറാക്കി നമുക്കത് കാണിച്ചു തരും എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. മനുഷ്യൻ ചെയ്തു കൂട്ടിയ അവൻ്റെ ഈ തിന്മകളെല്ലാം കൺമുന്നിൽ കാണുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. തവദ്ദു ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. ലൗ അന്ന ബൈനഹ വ ബൈനഹു അമദൻ ബഈദ, തനിക്കും അതിനും ഇടയിൽ വലിയ ഒരു വഴിദൂരമുണ്ടായിരുന്നുവെങ്കിൽ. തൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെയായി മനുഷ്യൻ ചെയ്തു കൂട്ടിയ മുഴുവൻ തോന്നിവാസങ്ങളും വൃത്തികേടുകളും കാണുമ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ്, ലൗ അന്ന ബൈനഹ വ ബൈനഹു അമദൻ ബഈദ, തനിക്കും ആ തിന്മക്കുമിടയിൽ വലിയ വഴിദൂരമുണ്ടായിരുന്നുവെങ്കിൽ. യഥാർത്ഥത്തിൽ ഇത് അവിടെ വെച്ചല്ല ആലോചിക്കേണ്ടത്, ഇത് ആലോചിക്കാനുള്ള സമയമാണ് നമുക്ക് ഈ ജീവിതത്തിലുള്ളത്. പരലോകത്ത് താൻ ചെയ്ത തിന്മകൾ കൊണ്ട് വലിയ വിപത്തുകൾ തനിക്കുണ്ടാകും, അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണമല്ലോ എന്ന ചിന്തയുണ്ടാകേണ്ടത് ഈ ജീവിതത്തിലാണ്, ദുനിയാവിലെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ വെച്ചാണ്. അത് ഇവിടെ വെച്ച് ചിന്തിക്കാതെ പരലോകത്തെത്തി വിലപിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ധാരാളം വിലാപങ്ങൾ പരലോകത്ത് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറലേ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ചില ആളുകൾക്ക് പരലോകത്ത് വെച്ച് തോന്നുന്ന തോന്നലാണത്. സൂറത്തുൽ ഫജറിലാണ് അല്ലാഹു പറയുന്നത്. എപ്പോഴാണത് പറയുന്നത്? നരകത്തെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ. ആ സമയത്ത് യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഉൽബുദ്ധനാവുകയാണ്, ഉൾക്കാഴ്ചയുള്ളവനാവുകയാണ്. വ അന്നാ ലഹുദ്ദിക്ര, പക്ഷെ ആ സമയത്ത് ആലോചന വന്നിട്ട് എന്താണ് കാര്യം? ആ സമയത്ത് മനുഷ്യൻ ചോദിക്കുകയാണ്, യാ ലൈതനി, എൻ്റെ നാശമേ, ഖദ്ദംതു ലിഹയാതി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഞാൻ എന്തെങ്കിലുമൊന്ന് ചെയ്തു വച്ചിരുന്നെങ്കിൽ. അതുപോലെ ചില ആളുകൾ വിലപിക്കുന്നത്, യാ ലൈതനി, എൻ്റെ നാശമേ, ഇത്തഖദ്തു മഅ റസൂലി സബീല, റസൂലിൻ്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ. കാരണം ലഖദ് അലല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് ദിക്ർ വന്നെത്തിയതിന് ശേഷവും അവൻ എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞു എന്നാണ്. അതുപോലെ ചില ആളുകൾ വിലപിക്കുന്നത്, യാ ലൈതനി ലം ഊത്ത കിതാബിയ, എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നിരുന്നുവെങ്കിൽ എന്നാണ്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള വിലാപങ്ങൾ, ഖേദപ്രകടനങ്ങൾ പരലോകത്ത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ഈ വിലാപങ്ങൾക്കൊന്നും പരലോകത്ത് വിലയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും സമയം ദുനിയാവിൽ നൽകിയിട്ടുണ്ട്. ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പരലോകത്ത് രക്ഷയില്ല. അള്ളാഹു പറഞ്ഞില്ല നരകത്തിലേക്ക് പോകുന്ന ആളുകൾ വഹും യസ്തരിഹൂന ഫീഹ, അവരവിടെ വെച്ച് നിലവിളിക്കും. എന്താണ് അവർ പറയുക? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജിന, ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ, നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കെടുക്കുമോ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ പ്രവർത്തിക്കാത്ത സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പറയുമെന്നാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്ന മറുപടി എന്താണ്? അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാവുന്ന അത്ര കാലം നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? മുന്നറിയിപ്പ് നൽകുന്നവർ നിങ്ങൾക്ക് വരികയും ചെയ്തില്ലേ? ഫദൂഖു, അതുകൊണ്ട് ഇനി നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, അഥവാ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക. ഫമാലില്ലാലിമീന മിൻ നസീർ, ഇനി അക്രമികൾക്ക് യാതൊരു സഹായിയും രക്ഷകനും ഇല്ല എന്നവരോട് മറുപടി പറയുന്നതാണ്. അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് പരലോകത്ത് വെച്ച് ബോധ്യപ്പെടും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് പരലോകത്ത് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, ഇങ്ങനെ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് എന്ന ചിന്ത ഇവിടെ നമുക്കുണ്ടാകണം. അങ്ങനെ ദുനിയാവിൽ നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വലിയ വഴിദൂരം ഉണ്ടായിരുന്നെങ്കിൽ. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
9: أعوذ بالله من الشيطان الرجيم
10: فلا تحسبن الله مخلف وعده رسل

0: സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ അറിവും ഓരോ തിരിച്ചറിവുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇസ്ലാമിക വിഷയങ്ങളിൽ കൃത്യമായ പ്രമാണ അടിസ്ഥാനത്തിൽ വസ്തുതകൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുന്ന അള്ളാഹു സ്വീകാര്യയോഗ്യമായ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പീസ് റേഡിയോ ഇതിനായി ഒരുക്കിയ അല്ലിജാബ സംശയ നിവാരണ പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചകളിലും ഈ ഒരു സമയത്താണ് നടക്കാറുള്ളത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേപ്പർ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ 9080840840 എന്ന നമ്പറാണ്. 9020840840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം നേരിട്ട് ശ്രോതാക്കൾക്ക് കേൾക്കാൻ, ബീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ നേരിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്നതിനായി ബീസ് റേഡിയോ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനലോ സന്ദർശിക്കാവുന്നതാണ്. ശ്രോതാക്കൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനനായ ഫൈസൽ മദീനിയാണ്. അദ്ദേഹം പല തവണകളായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ബീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്, നേരിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓൺലൈനിൽ ആണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഫസിൽ മദീനി, നമുക്ക് തുടങ്ങി വെക്കാം. ഒരു ശ്രോതാവ് കോൾ വന്നിട്ടുണ്ട്. ഇസ്ലാമിക സംശയ നിവാരണ പ്രോഗ്രാമുകളുടെ ഒരു പ്രസക്തി പറഞ്ഞ് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കറിയാം ഇന്ന് അറിവ് എന്ന് പറയുന്നത് വിരൽത്തുമ്പിലാണ്. പക്ഷേ യഥാർത്ഥ അറിവ് മനസ്സിലാക്കുക എന്നത് ഇന്ന് പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഏത് തോന്നുന്ന ആളുകൾക്കും അവർക്ക് തോന്നുന്നത് നല്ല അറിവാണ്, ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ അവരുടെ കൈകളിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചാനലുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നതൊക്കെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസകരമായൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സത്യസന്ധമായ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ പഠിക്കാൻ ആധികാരികമായ മാർഗങ്ങൾ തന്നെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ ദീനിനെ കൈകാര്യം ചെയ്യുക, ഇത് ശരിയാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അതിന് തെളിവുണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട്. അത് നബിയും സ്വഹാബികളും താബികളും താബികളും എങ്ങനെയാണോ ആ പ്രമാണങ്ങൾ മനസ്സിലാക്കിയത് സമൂഹത്തിന് ചൊരിഞ്ഞു കൊടുത്തത്, അതാണ് അതിൻ്റെ ഒരു മൻഹജ് അതല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം. ആ ഒരു പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ ആ രീതിയിലൂടെ ദീൻ പഠിപ്പിക്കുന്ന ഒരുപാട് മാർഗങ്ങളും ചാനലുകളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആധികാരികമാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ദീനിനെ പഠിക്കാൻ വേണ്ടി അത്തരം ചാനലുകൾ അവലംബിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം. ദുന്യാവിലെ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നികത്താൻ പറ്റും, പക്ഷെ പരലോകത്തിലെ നഷ്ടം തന്നെ നികത്താൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല. ഒന്ന് നന്നാവണം എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്കൊരു അവസരം അവിടെ ഒരു ചാൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ അതിൻ്റെ ഏറ്റവും നല്ലൊരു വഴിയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലിജാബ് പോലുള്ള പരിപാടികളൊക്കെ നമുക്ക് എന്ത് സംശയങ്ങളുടെയും ചോദിക്കാനും മനസ്സിലാക്കാനുള്ള ആധികാരികമായ ഇത്തരം വശങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അതിനുള്ളൊരു തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
0: യെസ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ നേരിട്ട് വിളിക്കാനുള്ള ഈ ഒരു നമ്പർ നോട്ട് ചെയ്യുക. 9020840840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്ക് ടെക്സ്റ്റായിട്ടും അത് വോയിസായിട്ടും ഒരുപാട് ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഒരു ശ്രോതാവ്, നമ്മൾ ഫർദ് നമസ്കാരത്തിന് ശേഷം ഒന്ന് മാറി നിന്നിട്ടാണല്ലോ സുന്നത്ത് നിസ്കരിക്കാറുള്ളത്, എന്നാൽ അവിടെ നിന്ന് തന്നെ നിസ്കരിക്കുന്നവരും അങ്ങനെയും കാണാറുണ്ട്. ഇതിൻ്റെ പ്രമാണബദ്ധിതമായി ഇതിനെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക?
1: നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ സുന്നത്ത് നമസ്കരിക്കുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. ഇപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരവും അതുപോലെ തന്നെ ഹനഫി മദ്ഹബ് പ്രകാരം നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വീക്ഷണ പ്രകാരം അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ കാണാം, അഫ്ളുൽ സ്വലാ ബഅദൽ മക്തൂബ, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വീട്ടിലുള്ള നിസ്കാരമാണെന്നാണ്. സുന്നത്തുകൾ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്നും മാറുക

0: എന്നുള്ളതാണ് അഫ്ദൽ, അത് സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ എന്ത് ചെയ്യും, ആ നമസ്കാരത്തിൻ്റെ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് പോയി നമസ്കരിക്കും. അപ്പം അത് ഒന്ന് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദൽ. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയിട്ട് നിസ്കരിക്കുക. ഇതാണ് ഷാഫി മദ്ഹബിലെയും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലൊക്കെ അഭിപ്രായം. എന്നാൽ മാലിക്കി മദ്ഹബിൻ്റെ ഇത് പ്രകാരം പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല, അവിടെ തന്നെ നിസ്കരിക്കുക എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിസ്കരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നമസ്കരിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഗുണങ്ങളുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളൊക്കെ അലിഹി ഒക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഓരോ സ്ഥലത്ത് നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്ന സ്ഥലം നമുക്ക് പരലോകത്ത് സാക്ഷി പറയുന്നതാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പം നമ്മുടെ ആ സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സുനസ്കരിക്കുക, അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഫറൽ നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയി നിസ്കരിക്കുമ്പോൾ ആ ഒരു സ്ഥലം കൂടി നമുക്ക് എന്ത് ചെയ്യും, സാക്ഷിയായിട്ട് പരലോകത്ത് വരും. അപ്പം അത്രയും പുണ്യം സമ്പാദിക്കാനുള്ളൊരു വഴി കൂടിയാണ് സാ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നമസ്കരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്, അതോടൊപ്പം തന്നെ ഏറെ പ്രതിഫലം നേടാനുള്ളൊരു വഴി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയണം, നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം ഫറലിനോട് തശബ്ബുഹ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫറസ്കാരം കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, ആ സ്ഥലത്ത് നിന്ന് മാറി നിസ്കരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് നിസ്കരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടയിലൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെ മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് സുന്നത്ത് നമസ്കരിക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രമാണമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു ആലം.
1: ബാറകല്ലാഹു ഫീക്. ഒരു കോളർ ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് ആ കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: അലി ജാബയിലേക്ക് സ്വാഗതം. ഫൈസൽ മദീന ഉണ്ട് സ്റ്റുഡിയോയിൽ, ചോദിച്ചോളൂ.
0: കേൾക്കാം,
1: ചോദിച്ചോളൂ.
2: നമ്മള് റമദാൻ കഴിഞ്ഞാല് ശവ്വാൽ നോലും വരുമ്പോ മോനിമാരെ പറയുന്നത് റമദാൻ കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട നോലും ശവ്വാൽ നോലുമ്പാണ് പറയും. അത് കഴിഞ്ഞ് അറഫാ നോലും വരുമ്പോ പറയും റമദാൻ കഴിഞ്ഞ ഏറ്റവും പ്രാധാന്യത നോലും അറഫാ നോലുമ്പാണ് പറയും. അത് കഴിഞ്ഞ് പിന്നെ മുഹറം നോലും വരുമ്പോ പറയും റമദാൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രാധാന്യത നോലും മുഹറം നോലുമ്പാണ് പറയും. സത്യത്തിൽ ഇത് ഏത് നോലുമ്പാണ് ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞ പ്രാധാന്യം ഉള്ളത്?
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നോമ്പുകളായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ശരിക്കും നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ വന്ന ഒരു ഹദീസ് മുഹറം മാസത്തിലെ നോമ്പായിട്ട് ബന്ധപ്പെട്ടതാണ്, അഫ്ളൽ സിയാം ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം. അത് സ്വഹീഹ് ഹദീസിൽ വന്നതാണ്. അതായത് റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. അത് ഹദീസിൽ വന്നൊരു പദമാണ്. ബാക്കിയുള്ളതൊക്കെ പണ്ഡിതന്മാരെ ചിലപ്പോൾ എന്തായിരിക്കും അവരുടേതായ രൂപത്തിൽ പറയുന്നതായിരിക്കും. പ്രാമാണികമായിട്ട് ഹദീസിൽ വന്നൊരു പദം ഈ ഒരു ഇതാണ്. പക്ഷേ ഓരോ നോമ്പിനും അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട്. ഇപ്പോൾ ആറ് നോമ്പ് എന്ന് പറയുമ്പോൾ ശവ്വാൽ കഴിഞ്ഞിട്ട് ആറ് നോമ്പിന് ഒരു വർഷം മുഴുവൻ നോമ്പ് എന്ന് പറഞ്ഞ പ്രതിഫലമുണ്ട്. എന്നാൽ അറഫയിലെ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും, പൊറുക്കപ്പെടും. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും അതേ രൂപത്തിൽ മനസ്സിലാക്കുകയും ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ നോമ്പ് നോൽക്കുകയും ചെയ്യാം. ഇപ്പോൾ എല്ലാ നോമ്പും റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് എന്ന് പറയുന്നതിന് പ്രാമാണികമായിട്ട് ഈ ഒരു ഹദീസ് മാത്രമാണ് നമുക്കുള്ളത്. മുഹറം മാസത്തിലെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള നോമ്പുകൾക്ക് അതിൻ്റേതായ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പുണ്ട്, അതാണ് മറ്റേ ദുൽഹജ്ജ് മാസത്തിലെ അറഫാ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ അറഫ ശവ്വാൽ ആറ് നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ്. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകൾ അതിലുണ്ട് എങ്കിലും ഈ പറഞ്ഞ ഏറ്റവും റമദാന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറയുന്നത് ഹദീസിൽ വന്നത് മുഹറത്തിലെ നോമ്പ് മാത്രമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു ആലം.
1: ഓക്കെ, മറ്റൊരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നഖം മുറിക്കുന്ന സമയത്ത് നമ്മൾ ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണോ ഏത് കൈ കൊണ്ടാണ് ആദ്യം തുടങ്ങേണ്ടത് എന്ന ഒരു കൺഫ്യൂഷനിലാണ് ചോദിച്ചിട്ടുള്ളത്.
0: അതിപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷറതനൊക്കെ പറയുന്നുണ്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ മുന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോമ്പ് നമ്മൾ വിരൽ മുറിക്കുകയാണെങ്കിലും ആദ്യം വലത്തെ കൈ കൊണ്ട് വലത്തെ കൈ മുറിച്ചു തുടങ്ങുക എന്നുള്ളത് പുണ്യമുള്ളൊരു കാര്യമാണ്, സുന്നത്താണ്. എന്നാൽ നഖം മുറിക്കുമ്പോൾ നിങ്ങൾ വലത് കൊണ്ട് തുടങ്ങണം എന്ന് പറയുന്നതിന് പ്രത്യേകമായ ഹദീസുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് പുണ്യമാണ് എന്നുള്ള ആ ഒരു സുന്നത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലത്തെ ഭാഗത്തെ നഖം മുടിച്ച് തുടങ്ങാം. അപ്പോൾ ആ ഒരു പുണ്യം നമുക്ക് കിട്ടും എന്നല്ലാതെ ഇന്ന കൈ തുടങ്ങിയാൽ അതിനൊരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് ഹദീസുകളൊന്നും സ്വഹീഹായി വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
1: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് മയ്യത്ത് നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് എന്താണ്, ഫർള് നിസ്കാരത്തിൽ കാലാവർത്തല്ലേ, അതുപോലെ തന്നെയാണോ മയ്യത്ത് നിസ്കാരത്തിൽ എന്നാണ് ചോദിച്ചത്.
0: നിസ്കാരത്തിൽ മൊത്തത്തിൽ ഒരു ഔറത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് ഉള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിസ്കാരത്തിലും, അത് പിന്നെ മയ്യത്ത് നമസ്കാരമാണെങ്കിലും ഫർള് നമസ്കാരമാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിലും ഏത് നമസ്കാരമാണെങ്കിലും, നമസ്കാരത്തിൻ്റെ ഔറത്ത് എന്ന് പറയുന്നത് മുഖം മുൻകൈ ഒഴികെ, മുൻകൈ ഒഴികെ എന്നുള്ളതിൽ ചെറിയ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുൻകൈ ഔറത്താണോ മറക്കണോ മറക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ, പക്ഷേ മറക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള വിഷയത്തിലുള്ള അഭിപ്രായം. എന്നാൽ കാല് പൂർണ്ണമായിട്ടും മറക്കണം, കാരണം ഔറാന്നാണ്, സ്ത്രീകൾ മൊത്തത്തിൽ ഔറത്താണ്. അതിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് മുഖവും മുൻകൈയും മാത്രമാണ്. അതേത് നമസ്കാരമാണെങ്കിലും, ഫർള് നമസ്കാരമാണെങ്കിലും മൈത്രി നമസ്കാരമാണെങ്കിലും ഏത് നമസ്കാരമാണെങ്കിലും മുഖവും മുൻകൈ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും സ്ത്രീകൾ നിർബന്ധമായിട്ടും മറച്ചിരിക്കണം. അങ്ങനെയാണ് ഹദീസുകളിൽ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. വല്ലാഹു അലം.
1: ഒരു കോളറുണ്ട്, നമുക്ക് ഈ കോളിലേക്ക് പോയി തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അല്ലേ ജാബിലേക്ക് സ്വാഗതം. ആ ചോദിച്ചോളൂ, ഫൈസൽ മദീന ഇവിടെ സ്റ്റുഡിയോയിലുണ്ട്, ചോദിച്ചോളൂ.
3: ഞാന് നമ്മള് ഷോപ്പുകളിലൊക്കെ സ്ത്രീകളെ ജോലിക്കാരായിട്ട് നിർത്തുമ്പോ അതിലെന്തെങ്കിലും ബർക്കത്തിനുള്ള കുറവ് അങ്ങനെ ഉണ്ടാവോ?
0: ബർക്കത്തിനുള്ള കുറവെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഇസ്ലാമികമായിട്ട് ഒരു സ്ത്രീ കടയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് വിലക്കുകളൊന്നുമില്ല. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടക്കാരിയായിരുന്നു, പല സ്വഹാബി വനിതകളും കച്ചവട രംഗത്ത് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിൽക്കുക എന്നുള്ളതോ അതല്ലെങ്കിൽ അവർ ജോലി ചെയ്യുക എന്നുള്ളതും ഒന്ന് ഇസ്ലാമികമായിട്ട് വിലക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അതിന് ഇസ്ലാമികമായിട്ട് പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഒരു പെണ്ണ് ഒറ്റക്ക് ആവാൻ പാടില്ല. ഒരു പുരുഷനും സ്ത്രീയും ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം ഹൽവത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ മൂന്നാമത് പിശാച്ച് വരും. അങ്ങനെ പ്രശ്നം. ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രവിധാനങ്ങൾ നടത്തിക്കൊണ്ട് അവർക്ക്
3: വെക്കുന്നത് അത് ഒരു മുസ്ലിമായ സ്റ്റാഫാണ്. നമ്മൾ കരുതുന്നത് ഒന്ന് സാലറി കുറവാകും, പിന്നെ ഒന്നുകൂടി ആത്മാർത്ഥത അവർ ചെയ്യും, അങ്ങനെയുള്ള ഇതാണ് നമ്മൾ നിർത്തുന്നത്. ഒറ്റക്കല്ല, അങ്ങനെ ഒരു
0: അത്തരം ഒരു സാഹചര്യത്തിൽ അവർ രണ്ടുപേര് ഒരുമിച്ച് ഒറ്റക്ക് ആ കടയിൽ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. സ്ത്രീകളെയാണ് ഫുള്ള് സ്ത്രീകളെ വെക്കുക, അങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമായിട്ട് വെക്കുക. അങ്ങനത്തെ ഒരു ഫിത്തിനെ ഒഴിവാക്കുന്ന, ഒരു കുഴപ്പം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു കടയിൽ ജോലി ചെയ്യുക എന്നുള്ളത് വിലക്കപ്പെടേണ്ട കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം, ഒഴിവാക്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. എന്നാൽ അവർ വെക്കുന്നത് അങ്ങനെ ജോലി ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു
3: അലം.
1: മറ്റൊരു ശ്രോതാവ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ചോദിച്ചിട്ടുള്ളത്, ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ ഇപ്പോൾ സുജൂദിലും റുക്കുഇലൊക്കെ ഓരോ ദിക്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഇമാമ് ചൊല്ലിയതിന് ശേഷം കുറച്ച് കൂടെ നമ്മൾ ചൊല്ലി നമുക്ക് കുറച്ച് അധിക സമയം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
0: നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാമിന് മുത്താബഅത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നമ ജുഅലിൽ ഇമാമുൽ ഉത്തമ ബിഹി എന്നാണ്, ഇമാമിന് നിശ്ചയിച്ചിട്ടുള്ള പിന്തുടരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമാമ് പിന്നെ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമാമിൻ്റെ കൂടെ തന്നെ നമ്മൾ അമലുകൾ ചെയ്തു പോകണം, നിസ്കാരം സുജൂദ് റുക്കുഒക്കെ. അപ്പോൾ സുജൂദിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇമാമ് കുറച്ച് സമയം കൂടുതൽ അവിടെ സുജൂദിൽ കിടക്കുകയാണെങ്കിൽ സുജൂദിൽ ചെയ്യേണ്ട ദിക്റുണ്ട്, ചൊല്ലേണ്ട ദിക്റുണ്ട്. ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ ആല എന്നുള്ളത് ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കവിടെ സമയമുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രാർത്ഥനകൾ നടത്താം, ദിക്റുകൾ ചൊല്ലാം. കാരണം അക്റബുമായ കൂനിൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിലാകുന്ന സമയത്താണ് ഒരടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം. അതുകൊണ്ട് ഫഅക്സിറു ഫീഹി ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, അത് സുന്നത്തിലും ഫർളിലൊക്കെ ആമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ഏത് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും അത് അറബിയാകാൻ ശ്രദ്ധിക്കണം, കാരണം നിസ്കാരത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അറബിയിൽ വാരിതായി വന്ന പ്രാർത്ഥനകൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. സമയമുണ്ടെങ്കിൽ, ഇമാമിൻ്റെ കൂടെ സമയമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണ്. എന്നാൽ ഇമാമ് സുജൂദിൽ നിന്ന് പൊന്തുകയാണെങ്കിൽ അവിടെ നമ്മളെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്താൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചിട്ട് ഇമാമിന് മുത്താബഅത്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ബറക്കല്ലാഹു ഫിക്. മറ്റൊരു കോളർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അൽ ജാബിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഫൈസൽ മദീന ഉണ്ട് ഇവിടെ, ചോദിച്ചോളൂ.
3: ചോദിക്കാനുള്ള കാര്യം, നമുക്ക് പലിശ കൊടുക്കലും വാങ്ങലും ഹറാമാണല്ലോ, അപ്പോ നമ്മളിപ്പോ ബാങ്കിലൊക്കെ പൈസ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആയിട്ടേ ആ ക്രെഡിറ്റ് ആവുന്ന പൈസ എന്താണ് പൊതുവെ നമ്മളത് ക്രെഡിറ്റ് ആയി ഉടനെ തന്നെ ഒഴിവാക്കുകയാണല്ലോ വേണ്ടത്. പക്ഷെ മുന്നേ ഒക്കെ ഇങ്ങനെ ക്രെഡിറ്റ് ആയി നമ്മൾ ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായത്തിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യാം?
0: അതായത് പലിശയിൽ വരുന്ന പണം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ നമുക്ക് വേറൊരു അപ്പീലുമില്ല, ഒരു ചർച്ചാ വിഷയത്തിലില്ല. പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, നമ്മൾ കയ്യിലൊരു തീക്കട്ട പിടിച്ച അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാണ് വേണ്ടത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അറിയാൻ പറ്റും എത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മുന്നേ നമ്മൾ ചിലവഴിച്ചതാണെങ്കിലും അത് ഇൻട്രസ്റ്റാന്ന് അറിയാതെ ചിലവഴിച്ചതാണെങ്കിൽ പോലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ അക്കൗണ്ട് തുടങ്ങിയത് മുതൽ ഇപ്പം വരെ എത്ര പൈസ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ പൈസ എത്ര ഉണ്ടെന്ന് കണക്കൂട്ടിയിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗിക്കുക. അപ്പം അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പി സി റേഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഷെൽട്ടർ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥാപനം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുളിക്കൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. അപ്പോൾ അവർ ഈ പലിശക്ക് പൈസ എടുത്ത് പിന്നെ കുടുങ്ങി ബാങ്കിൽ ഇപ്പം നിർബന്ധ സാഹചര്യത്തിൽ നമ്മളൊരു ലോൺ എടുത്തു പോയി, നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ മുതലൊക്കെ അടച്ചു വീട്ടിയിട്ടും പലിശ അടക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഇത് എന്ത് ചെയ്യും, ഈ പലിശൻ്റെ പണം കൊടുത്തിട്ട് അവരതിൽ നിന്ന് വേർപ്പെടുത്തി കൊടുക്കും, പിന്നെ ഒരിക്കലും അതിലേക്ക് അവർ പോകില്ല. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് അത് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും അഫുതലായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ പണം എത്ര വരുന്നുണ്ടോ ആ പണം ആ ഒരു സ്ഥാപനത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമ്മളെ ദിമ്മത്തുന്നത് ഒഴിവായി കിട്ടും. അതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമായിട്ട് ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
3: സംശയം ചോദിക്കാനുള്ള കാരണം, ഇപ്പൊ നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധു അവർക്ക് അറിയില്ല ഇങ്ങനെ ബാങ്കിൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോ 15,000 രൂപയുടെ മോളിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതുവരെ ഇത്രയും നാൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഹലാലായി നമ്മളെ കയ്യിൽ നിന്നൊരു പണം 15,000 രൂപ ഇതുപോലെ കൊടുത്ത് അതിന് പ്രാക്ടീസ്
0: ഒഴിവാക്കാണ് വേണ്ടത്. ആ പണം നമ്മളെ ഹലാല പൈസയിൽ നിന്ന്, കാരണം ആ പൈസ നമ്മളെ മുതലിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ പണം നമുക്കറിയാം എത്രയും എന്റെ മുതലിൽ ചേർന്ന പലിശയാണ്. അപ്പോൾ അത് ഒഴിവാക്കുക, ആ പണം എന്ത് ചെയ്യുക, എത്ര സ്ഥാപനങ്ങളിൽ കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രം നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
3: നമുക്ക് നിലവിൽ ബാലൻസിൽ അത്ര പൈസ ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ആ പൈസ റെഡിയാക്കി ഒഴിവാക്കണം.
0: അതെ അതെ അതെ, കാരണം അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണ്, നമ്മുടെ ശരീരത്തിൽ കലർന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയെങ്കിലേ അതിൽ നമുക്ക് മുക്തമാകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പടച്ചുറപ്പിനോട് പശ്ചാത്തപിച്ച് മടങ്ങും ചെയ്യാം.
1: ഓക്കെ, മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഗൾഫിലൊക്കെ നാട്ടിലുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ ഒരു മയ്യത്ത് നിസ്കാരം, വെള്ളിയാഴ്ച എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പ്രമാണം എന്നാണ് ശ്രോതാവ് ചോദിച്ചത്.
0: പൊതുവെ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ അതൊരു വലിയ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. എല്ലാ പള്ളികളിലും പിന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച റൂമുകളിൽ പിന്നെ മലയാളികളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും മരിച്ച ആളുകളുടെ മയ്യത്ത് നിസ്കാരം മറഞ്ഞ മയ്യത്ത് എന്നുള്ള നിലക്ക് നിസ്കരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലുണ്ട് പ്രാമാണികമായി വളരെ ആധികാരികമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്, കാരണം വ്യാപകമായി സമൂഹത്തിൽ നടക്കുന്നൊരു പ്രശ്നമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ട ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഒരാൾ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മയ്യത്തിന് വേറെ നിസ്കാരമില്ല, ഗായിബായ രൂപത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അതുതന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാമെന്നുള്ളതിന് ആകെയുള്ളൊരു തെളിവ് നജ്ജാശി രാജാവിൻ്റെ ഒരു സംഭവമാണ്, വേറൊരു സംഭവ വിഷയത്തിൽ വന്നിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ അത് മൊത്തത്തിൽ ആമാണ്, പൊതുവായിട്ടെല്ലാം മയ്യത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അല്ലയെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ശരിയായ വശം അത് നജ്ജാശി രാജാവിന് ഹാസാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അദ്ദേഹം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിനെ അദ്ദേഹം മറച്ചു വെച്ചു. അങ്ങനെ രഹസ്യമായി അദ്ദേഹം മുസ്ലിമായി ജീവിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല ഇദ്ദേഹം ഒരു മുസ്ലിമായിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്രിസ്ത്യൻ ആചാരപ്രകാരം അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുസ്ലിമായൊരു മനുഷ്യൻ്റെ മയ്യത്തസ്കാരം അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹി കൊടുക്കുകയാണ്, നിങ്ങളുടെ സഹോദരൻ അവിടെ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ആരും നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചു കൂട്ടുന്നു, എന്നിട്ട് അവരോട് പറയുന്നു നമ്മുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, നജ്ജാശി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് മയ്യത്തസ്കരിക്കാം. അങ്ങനെ രണ്ട് സൊഫ് മൂന്ന് സൊഫ് കെട്ടിയിട്ട് സ്വഹാബികൾ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്തസ്കരിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഒരു മറഞ്ഞ മയ്യത്ത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനും എവിടെയും മയ്യത്ത് നമസ്കാരം നമസ്കാരം നടന്നിട്ടില്ല എങ്കിൽ അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അദ്ദേഹത്തിന് വേണ്ടി മൈത്രിസ്കരിക്കാന്നുള്ളത്. അപ്പം നമ്മളറിയാണ് ഒരാളിങ്ങനെ മറവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ മുസ്ലിമായിരുന്നു, അദ്ദേഹത്തിന് ആരും മൈത്രിസ്കരിച്ചിട്ടില്ല എന്ന വിവരം നമുക്ക് കിട്ടിയാൽ നമ്മളറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മൈത്രിസ്കാരം നിർവഹിക്കണം. എന്നാൽ ഒരു തവണ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചൊരു വ്യക്തിക്ക് രണ്ടാമത് മയ്യത്ത് നമസ്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗായിബായ അവസ്ഥയിൽ, അദ്ദേഹം സ്ഥലത്തില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി മൈത്രിസ്കരിക്കാൻ ഈ സംഭവം തെളിവല്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ ഹദീസ് സംഭവിച്ചതിന് ശേഷവും ഒരുപാട് സ്വഹാബികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എർമൂക്ക് മുത്തദ്ദീദവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പറഞ്ഞയക്കുന്നുണ്ട്, പിന്നെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ പിന്നെ ആദ്യം അലി റളിയല്ലാഹു അൻഹു പതാക പിടിക്കാൻ പറയും. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം ഇന്നയാൾ പിടിക്കണം, അതിൻ്റെ ശേഷം ഇന്നയാൾ പിടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബികളോട് പറയാണ്, ആദ്യം ഇന്നയാൾ പതാക വഹിച്ചു അദ്ദേഹം മരണപ്പെട്ടു, രണ്ടാമത്തെ ആൾ പതാക വഹിച്ചു അദ്ദേഹം മരണപ്പെട്ടു, മൂന്നാമത്തെ ആൾ പതാക വഹിച്ചു അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ആരും പറയാതെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പതാക ഏന്തി യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടി. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഹദീസിൽ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകണം, താടികൾ കൂടെ ഇങ്ങനെ ആ കണ്ണീരുകൾ ഒഴുകി കുതിർന്നു വരുന്ന. അപ്പോൾ ഇത്രയും സ്നേഹം സ്വഹാബികളോടുണ്ടായിരുന്ന പ്രവാചകൻ അവരുടെ മരണവാർത്ത അവിടെയുള്ള സ്വഹാബികൾ അറിയിക്കുമ്പോഴും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ആ അദൃശ്യമായ അവസ്ഥയിലൊന്നും മയ്യത്ത് നമസ്കരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. സ്വഹാബികൾക്ക് ആർക്കും അങ്ങനെ തോന്നിയതുമില്ല. അപ്പോൾ ഈ ഒരു നജ്ജാഷി രാജാവിൻ്റെ സംഭവം പൊതുവായി എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഈ സ്വഹാബികളിൽ ഫിറ്റാക്കണം. കാരണം അത്രയും പ്രവാചകൻ സ്നേഹിച്ച സ്വഹാബികൾ, പ്രവാചകൻ്റെ അനുചരന്മാർ, അവർ മരണപ്പെട്ട വാർത്ത പ്രവാചകൻ സ്വഹാബികൾ അറിയിക്കുകയാണ്, അവരുടെ കണ്ണിന്ന് കണ്ണീര് വരികയാണ്. അപ്പോൾ ആ സ്നേഹം അവർക്കുണ്ടായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ആ ഗായിബായ അവസ്ഥയിൽ നമസ്കരിക്കാൻ നബി തയ്യാറാകാത്തത്, ഈ സംഭവം അതിനൊരു തെളിവായിട്ട് നബി കണ്ടിട്ടില്ല, സ്വഹാബികൾ ആരും കണ്ടിട്ടില്ല, താബികൾ കണ്ടിട്ടില്ല. പല സ്വഹാബികളും യുദ്ധത്തിനൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ മരണ വാർത്ത മദീനയിൽ അറിയുന്നുണ്ട്. പക്ഷേ ആ മരണപ്പെട്ട വാർത്ത അറിയുമ്പോൾ എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് മൈത്രിസ്കരിക്കാമെന്ന് ഏതെങ്കിലും ഖലീഫമാരോ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹാബികളോ പറഞ്ഞതായിട്ട് പ്രമാണങ്ങളിലെവിടെയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞൊരു വ്യക്തിക്ക് ഒരു നാട്ടിൽ മയ്യത്തസ്കാരം നടന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗായിബായ അവസ്ഥയിൽ മയ്യത്തസ്കരിക്കാമെന്നുള്ളതിന് യാതൊരു തെളിവും പ്രാമാണികമായി നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഹദീസാണ്, പക്ഷേ ഈ ഹദീസിനെയും പണ്ഡിതന്മാർ പറയുന്നത് അത് നജ്ജാഷിക്ക് ഖാസായിട്ട് സമർപ്പിക്കണം, കാരണം അദ്ദേഹത്തിന് ആരും മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വഹാബി മരണപ്പെട്ടു, മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നബിക്ക് അറിയിപ്പ് കിട്ടി. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അപ്പോൾ നബി പറഞ്ഞു, രാത്രിയായിരുന്നു, അപ്പം വസ്ത്രം തികഞ്ഞിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ ആരും കാണണ്ടെന്ന് വിചാരിച്ച് രാത്രി കൊണ്ടുപോയി മറവേദ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കബർ എനിക്കൊന്ന് കാണിച്ചു തരി. നബി അവിടെ പോയിട്ട് എന്ത് ചെയ്തു? നിസ്കരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു സാഹചര്യം, ഇപ്പോൾ നമ്മുടെ വാപ്പൊക്കെ മരണപ്പെട്ടു, ഇപ്പോൾ നമ്മളൊരു ഒരു മാസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു പത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിലോ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ആ കബറിൻ്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. അത് പിന്നെ ഹദീസിൽ നബിസ്വലാസിനെ സ്ഥിരപ്പെട്ടു. എന്നാൽ അദൃശ്യമായ അവസ്ഥയിൽ ഒരു മയ്യത്തൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മയ്യത്തിസ്കരിക്കാമെന്നുള്ളതിന് പ്രാമാണികമായിട്ട് തെളിവൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഇഷ്ടം പോലെ വാട്സാപ്പുകളിലൊക്കെ ഓരോ വെള്ളിയാഴ്ചൻ്റെ തലേന്ന് വ്യാഴാഴ്ച ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. പിന്നെ നാട്ടിൽ ഇത്രയും ആളുകൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്രയും ആളുകൾക്കുള്ള മയ്യത്തിസ്കാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. എന്നിട്ട് ഇവരുടെയൊക്കെ പേരിൽ ഇതിനൊക്കെ എന്താ പ്രമാണമുള്ളത്? ഒരു തെളിവില്ല. നമ്മളൊരു ദീനിൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രമാണത്തിന് പിന്തുണ ഉണ്ടോ, ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, ആളുകൾ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ പ്രമാണം. പ്രമാണത്തിൽ എന്ത് പറയുന്നു? നമ്മുടെ നേതാവ് നബിയാണ്, നബിയാണ് ദീന് പഠിപ്പിച്ചത്. ആ നബിയിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ചവരാണ് സ്വഹാബികൾ, അവർക്ക് ശേഷം താബികൾ. ഇവരെന്ത് മനസ്സിലാക്കിയോ അതുപോലെയാണ് ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇസ്ലാമികമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, പ്രമാണത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ചിലപ്പോൾ അങ്ങനെ നമസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ ഇവിടെ അതിൽ നിന്ന് വിട്ടുനിന്ന് മാതൃക കാണിച്ച് നമ്മൾ പറയാം അതിന് ഞാനൊരു തെളിവും കണ്ടിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം നമ്മൾ. അങ്ങനെയുള്ളൊരു നിലപാട് അത്തരം വിഷയത്തിലൊരു വിശ്വാസിക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഇതുമായി ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇപ്പോൾ നാട്ടിൽ ഇതിപ്പോൾ ഗൾഫിലെ കാര്യമാണ് പറഞ്ഞത്, നാട്ടിൽ സാധാരണക്കാരന ഒരു പ്രവണത നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പറയും പുറത്ത് കത്തുണ്ട്, ആ കത്ത് നോക്കി വായിക്കണം, കത്ത് കൊണ്ടുപോകണം, എന്നിട്ട് അതാത് മഹല്ലുകളിൽ അങ്ങനെ ഒരു
0: നിസ്കാരം
1: കൊടുക്കണം, എല്ലാവരും വാങ്ങിപ്പോണം എന്ന് പ്രത്യേകം അവിടുന്ന് അറിയിപ്പ് പള്ളികളിൽ നിന്ന് പറയുന്നത് കേൾക്കാം.
0: അപ്പം ഇതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു പ്രശ്നമാണ്. എന്നൊരു സാധാരണ സ്വാഭാവികമായൊരു വിഷയം സിമ്പിൾ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു തോന്നുന്ന പോലെ ചെയ്യാന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം, വളരെ ഗൗരവകരമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പി സ്റ്റേഡിയോ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോൾ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അലിജാബയിലേക്ക് വിളിച്ചത് പറഞ്ഞോളൂ.
4: ഹലോ, ഞാന് പിന്നെ ഒരു സ്ത്രീക്ക് ആദ്യ ഭർത്താവിൽ ഒരു മകനുണ്ട്. ആ പിന്നെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്ത് രണ്ടാമത് കല്യാണം കഴിച്ചു. അതിൽ കുട്ടികളുണ്ട്. അപ്പൊ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിന്റെ അനന്തരാവകാശം കിട്ടിയ സ്വത്തില് ആദ്യത്തെ ഈ മകനക്ക് അവകാശമുണ്ടോ?
0: സ്വന്തം മകന്റെ പിന്നെ പിതാവിന്റെ സ്വത്തില് മകന് അവകാശം ഉണ്ടാവും.
4: പിതാവിന്റെ ഉമ്മാന്റെ
0: ഉമ്മാന്റെ സ്വത്തില് ഉണ്ടാവേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ
4: സാധിക്കുന്നത്. രണ്ടാമത്തെ ഭർത്താവിന്റെ അവകാശം കിട്ടി. ആ സ്വത്തില് ആദ്യ ഭർത്താവിലുള്ള മകനക്ക് അവകാശമുണ്ടോ?
0: ആ അങ്ങനെ, അതായത് ഇപ്പൊ രണ്ടാമത്തെ ഭർത്താവിന്റെ സ്വത്തില് ആദ്യത്തെ ഭാര്യന്റെ മകന് അവകാശം ഉണ്ടോ എന്നാണ് ചോദിച്ചത്.
4: ആദ്യത്തെ ആദ്യത്തെ ഭർത്താവിലുള്ള മകനക്ക്. ഈ സ്ത്രീ രണ്ട് ആദ്യത്തെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചു.
0: എങ്ങനെ, ഒന്നുകൂടി മനസ്സിലായില്ല.
4: ആദ്യ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തു, അതിലൊരു മകനുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ചത് കുട്ടികളുണ്ട്, പുതിയ കുട്ടികളുണ്ട്.
0: ഈ പുതിയ ഭർത്താവിൽ നിന്ന് സ്ത്രീക്ക് കുട്ടികളുണ്ട്.
4: രണ്ടിലും കുട്ടികളുണ്ട്. അപ്പൊ ഈ പുതിയ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവിന്റെ സ്വത്തില് അവകാശം കിട്ടിയ അനന്താവകാശം കിട്ടിയ സ്വത്തില് ആദ്യത്തെ ഭർത്താവിലുള്ള മകന് അവകാശം ഉണ്ടോന്നോ?
0: അത് ഉണ്ടാവാ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാല്ലാ പീസ് റോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ മറുപടി ലഭിക്കും ഇൻഷാല്ലാ.
4: ഓക്കെ
0: ഇൻഷാല്ലാ. ഓക്കെ,
1: പീസ് റേഡിയോ അല്ലിജാബയിലേക്ക് വന്ന മറ്റൊരു ചോദ്യമാണ്, പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വുളു എടുത്താൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടുമോ? അല്ല, ഹജ്ജ് മാത്രം ചെയ്ത കൂലിയാണോ കിട്ടുന്നത്? അതുപോലെ ദീനി ക്ലാസ്സിന് വുളു എടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പരിപൂർണ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി കിട്ടുമോ എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
0: ഈ വിഷയത്തിൽ പിന്നെ അബൂ ഉമാമത്തുൽ ബാഹലി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, അബൂ ദാവൂദ് ധരിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഹദീസിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ വീട്ടിൽ നിന്ന് ഉളു പിടിച്ചിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആ പള്ളിയിൽ പോകുന്ന വ്യക്തിക്ക് പൂർണ്ണമായ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഹദീസ് അൽബാനിയൊക്കെ ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്, സ്വീകാര്യമായ ഹദീസാണ്. എന്നാൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം എന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരാൾ വീട്ടിൽ നിന്ന് ഉളു പിടിച്ച് ദുഹാ നമസ്കാരത്തിന് വേണ്ടി ആ നമസ്കാരം മാത്രം ലക്ഷ്യമാക്കി അതിനിടയിൽ വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ നേരെ പോയി നിസ്കരിച്ചാലും ഈ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും എന്ന് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസ് സ്വഹീഹായി പണ്ഡിതന്മാർ സ്വഹീഹാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കും. ഹജ്ജും ഉംറയും എന്നുള്ളതിന് തെളിവ് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമായ പരമ്പരയിലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. വല്ലാഹു അലം.
1: ഓക്കെ, മറ്റൊരു ശ്രദ്ധ ചോദിച്ചിട്ടുള്ളത്, സ്ഥിരമായി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് ഉമ്മാക്ക് നോമ്പ് വീട്ടാനുള്ള നോമ്പുകൾ ഈ ദിവസങ്ങളിൽ നോറ്റ് വീട്ടിയാൽ അയാൾക്ക് സുന്നത്ത് നോമ്പിൻ്റെ മറ്റതിൻ്റെ പുണ്യം ലഭിക്കുമോ? തിങ്കളും വ്യാഴവും അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് എടുത്ത് വീട്ടേണ്ടതുണ്ടോ എന്നാണ്. ഉമ്മാൻ്റെതൊക്കെ ഇങ്ങോട്ട് ക്ലബ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പ് നോൽക്കുക, ഒരു കാരണമല്ലാതെ അവർക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് നോൽക്കുന്ന ഒരു രീതി ഇസ്ലാമിലില്ല. നമുക്ക് നിസ്കാരം നോമ്പൊന്നും അങ്ങനെ പറ്റില്ല. ഉംറ ചെയ്യാം, സ്വതക്ക ചെയ്യാം, പക്ഷേ നോമ്പ് ഉമ്മാക്ക് വേണ്ടിയിട്ട് നോറ്റ് വീട്ടുക എന്നുള്ളൊരു രീതിയില്ല. പിന്നെ നിർബന്ധമായ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് വീട്ടാനുള്ള സമയം അവർക്ക് കിട്ടി, എന്നിട്ടും അവരുടെ അശ്രദ്ധ കാരണമോ മറ്റെന്തെങ്കിലും കാരണവശാലോ അവർ വീട്ടാതെ പോയി, അപ്പോൾ അതൊരു കടമായിട്ട് അവിടെ നിൽക്കും. രണ്ടാമത് നേർച്ചയാക്കിയ നോമ്പുകൾ, അത് നിർബന്ധമായിട്ടും കടമായിട്ട് വീട്ടണം. ഇത്തരം നോമ്പുകൾ മരണപ്പെട്ട ഉമ്മാക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, അനന്തരാവകാശികൾക്ക് നോറ്റ് വീട്ടാവുന്നതാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അവർ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ആ നോമ്പ് നോറ്റു വിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ നോമ്പ് നോറ്റു വിട്ടുന്നതോടൊപ്പം തന്നെ ഇവർ സാധാരണ എടുക്കുന്ന ആ സുന്നത്ത് നോമ്പിൻ്റെ കൂലി കൂടി അവർക്കതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫർള് നോമ്പാണ് നമ്മൾ നോറ്റു വീട്ടുന്നത് എങ്കിൽ അതിന് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അതെന്താണ്? അത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്, അത്തായത്തിന് മുമ്പ് ആ നെയ്യത്ത് ഉണ്ടാവണം, ഞാൻ നാളെ നോമ്പ് നോൽക്കുമെന്നുള്ള ഉദ്ദേശം. പിന്നെ രാത്രി തന്നെ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഫർള് നോമ്പ് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ആ ഫർള് നോമ്പിൻ്റെ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ നോമ്പ് നോൽക്കും. സുന്നത്താവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഉച്ചക്ക്, ഉച്ചൻ്റെ മുമ്പ് നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു ദുഹൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ഒരു 11 മണിയാകുമ്പോൾ എനിക്ക് തോന്നണം ഇപ്പോൾ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല, നോമ്പാക്കാം. അങ്ങനെ സുന്നത്ത് നോമ്പ് നോൽക്കാം. അങ്ങനെ രാത്രി നെയ്യത്ത് നമുക്ക് ആവശ്യമില്ല, ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. പക്ഷേ ഫർള് നോമ്പ് എന്ത് ചെയ്യണം? രാത്രി തന്നെ നിർബന്ധമായിട്ടും അത് ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അത്തായത്തിന് മുമ്പെങ്കിലും നമ്മൾ ആ നോമ്പ് നോൽക്കും എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ഫർളിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യാണ്? അത്തായത്തിനൊക്കെ എഴുന്നേറ്റ് ആ നോമ്പ് ഉദ്ദേശിച്ചുകൊണ്ട് ഫർള് നോമ്പ് നോൽക്കുമ്പോൾ അത് ഈ ദിവസങ്ങളിൽ വരികയാണെങ്കിൽ, ഇയാൾ സ്ഥിരമായിട്ട് വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന ഒരാൾ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാല്ലാ അയാൾക്ക് ആ ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം കൂടി അതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
1: ഇസ്ലാമിൻ്റെ ഒരു ഭംഗിയിലേ ഓരോ ആരാധനകൾ ചെയ്യുമ്പോഴും
0: അതിൻ്റെ
1: അതിൻ്റെതായ ഒരു
0: രീതിയുണ്ട്.
1: അതെ, മാഷാല്ലാ, അൽഹംദുലില്ലാ. ഒരു കോളർ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വാലൈക്കും
1: അസ്സലാം. ചോദിച്ചോളൂ.
5: എന്റെ സംശയം എന്താ വെച്ചാല്, മുതിർന്ന ആൾക്കാർ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ പൊതുവെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എഴുന്നേൽക്കുന്ന ഒരു ചിത്ത നമ്മുടെ ചുറ്റുവട്ടത്ത് കാണലുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെ എഴുന്നേൽക്കേണ്ടതില്ല, അത് ജൂതന്മാരുടെ ശീലമാണെന്നും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? എഴുന്നേക്കാൻ പാടുണ്ടോ ഇല്ലേ?
0: ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാളെ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്നവരെ വിലക്കിയതായിട്ടൊക്കെ പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് ശരിയായ ഒരു രീതിയല്ല. എന്നാൽ ഒരാൾ യാത്ര കഴിഞ്ഞ് വരിക, അതുപോലെ തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കുക എന്ന രൂപത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബിക്ക് വളരെ പ്രിയപ്പെട്ട മോളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ, നബിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റ് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരാൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ കൊടുത്ത് സ്വീകരിച്ച് റൂമിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു രീതിയുണ്ട്. അത് ബഹുമാനമായിട്ടല്ല, ഒരു സ്നേഹത്തിൻ്റെ രൂപത്തിൽ അവരെ ആദരിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിൽ ചെയ്യാന്നുള്ളത് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ അയാൾ അയാളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ആ ഒരു രീതി പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അത് ഇസ്ലാമികമായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോ അല്ലിജാവ സംശയ നിവാരണം പ്രോഗ്രാം അവസാന സമയങ്ങളിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഈ 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പല ശ്രോതാക്കളും ഈ ഒരു സമയം, ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പീസ് റേഡിയോയിൽ മറ്റ് ലൈവ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്തെ നമ്മൾ ശ്രോതാക്കളുമായി ഒരു ഫീഡ്ബാക്ക് പങ്കുവെക്കാറുണ്ട് പീസ് റേഡിയോയിലേക്ക് നേരിട്ട്, അതാത് സമയത്ത് ലൈവ് പ്രോഗ്രാമുകളിൽ. അപ്പം ആ സമയത്ത് ശ്രോതാക്കൾ ഈ അല്ലിജാബയിലേക്ക് വിളിക്കേണ്ടെന്ന ചോദിക്കേണ്ടുന്ന പല കാര്യങ്ങളും ആ ഒരു സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഈ അടുത്ത എല്ലാ ശനിയാഴ്ചകളിലും ലൈവായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അങ്ങനെ പല ആളുകളും അവരുടെ ചോദ്യം അവിടെ വെച്ചിട്ട് നിർത്താറാണ് പതിവ്. അപ്പോൾ പക്ഷേ എന്നാൽ ഒരുപാട് ആളുകൾ പീസ് റേഡിയോയിലൂടെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നതിൽ സന്തോഷമാണ്. കാരണം ഒരുപാട് ഫീഡ്ബാക്ക്, നമ്മൾ നമ്മുടെ ഈ ഒരു സമയത്തിനുള്ളിൽ ചോദിച്ച് പറഞ്ഞു തീർക്കാനാവുന്നതിൽ എത്രയോ അധികം ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഏതായാലും മറ്റൊരു ഫീഡ്ബാക്കിലേക്ക് നമുക്ക് പോകാം. ഹജ്ജിന് പോകുന്ന വ്യക്തി പോകുന്നതിന് മുമ്പ് മജ്ലിസുന്നൂർ മൗലിദ് പോലുള്ള കർമ്മങ്ങൾ വീട്ടിൽ ചെയ്ത് വന്നിരുന്നു. ആ വ്യക്തി മടങ്ങി വരുമ്പോൾ സംസം വെള്ളം, അജ്വ കാരക്ക എന്നിവ നൽകിയാൽ സ്വീകരിക്കൽ അത് അനുവദനീയമാണോ? അങ്ങനെ ചെയ്തൊരാൾ വന്നതിന് ശേഷം തരുന്ന, ഇപ്പോൾ എല്ലാവരും ആ ഒരു സമയത്താണുള്ളത്.
0: ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ മജ്ലിസുന്നൂറായാലും അതുപോലെ തന്നെ ഇത്തരം പരിപാടികളിലൊക്കെ പച്ചയായ ഷിർക്ക് ഉണ്ട് എങ്കിൽ, ആ ഷിർക്ക് ചെയ്തിട്ടാണ് അവർ ആ ഹജ്ജിന് ആ ഒരു പുണ്യം ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടാണ് പോയതെങ്കിൽ അവരുടെ ഹജ്ജിന് സ്വീകാര്യത ഉണ്ടാവില്ല. കാരണം ഈമാൻ ഉണ്ടാവണം. ഷിർക്ക് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അമല് ബാത്തിലാണ്, ആ ഹജ്ജിന് സ്വീകാര്യതയില്ല. പിന്നെ കാരണം എന്താണ്? ഒമൻ യുഷിരിക്കില്ല ഫക്കത് ഹബിത്ത അമലു എന്നാണ്. അവൻ്റെ അമലും മുഴുവൻ ബാത്തിലായി. പിന്നെ നബിനോട് തന്നെ പറഞ്ഞില്ല ഇന്ന അഷറക്ത ലാ യഹ്ബത്ത് അന്ന അമലുക്ക, താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ താങ്കളുടെ അമല് പോയും ബാത്തിലാവും. അപ്പോൾ അള്ളാഹുവിൽ ശിർക്ക് പറ്റുന്ന രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നൊരു വ്യക്തി, അയാൾ എന്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അയാൾ ഇത് സ്വീകരിക്കപ്പെടില്ല. അത് ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ പരിശുദ്ധനായിട്ട് തിരിച്ചു വരുന്നുള്ള ഹജ്ജ്, ആ ഹജ്ജ് കർമ്മം സ്വീകരിക്കണമെങ്കിൽ അയാളെ വിശ്വാസം ശരിയാവണം, തൗഹീദ് ശരിയാവണം. തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ ആ ഒരു ശിർക്കൻ വിശ്വാസം ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ഒരാൾ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം തെറ്റാണ്, ശിർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കർമ്മം തന്നെ അവിടെ തിരസ്കരിക്കപ്പെടുകയാണ്, അത് അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ ഒരാൾ ശിർക്ക് ചെയ്യുന്നൊരു വ്യക്തി തന്നെ ഹജ്ജ് ചെയ്തു, ഹജ്ജിന് പോയി, ഇനി ഹജ്ജ് സ്വീകരിക്കപ്പെട്ടില്ല എന്നാണ് വിചാരിക്കും. എന്നാലും അയാൾ കൊണ്ടുവരുന്ന ഹദിയകൾ അതിൽ വ്യക്തിപരമായിട്ട് ഐനിയായിട്ട് ആ വ്യക്തിക്ക് ഹറാമില്ലെങ്കിൽ നമുക്കത് സ്വീകരിക്കുന്നതുകൊണ്ട് വിലക്കൊന്നുമില്ല. അപ്പോൾ ഒരു ഈത്തപ്പ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഈത്തപ്പഴത്തിൽ എന്താണ്, യാതൊരു പ്രശ്നമല്ല, ഒരു ഹദിയാണ്. അപ്പോൾ ആ ഈത്തപ്പഴം നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. സംസം വെള്ളത്തിന് എന്തില്ല, ഒരു പ്രശ്നമല്ല. ഒരാൾ സംസം വന്ന വെള്ളം തന്നാൽ നമുക്കത് സ്വീകരിക്കുന്നതുകൊണ്ട് വിലക്കില്ല. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സ്വീകരിക്ക മാനദണ്ഡമാക്കുന്നത് അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അയാളുടെ വിശ്വാസം ശരിയല്ല. ഇപ്പോൾ മജ്ലിസുന്നൂറിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അവർ മുഷരിക്കാണെന്ന് ശിർക്ക് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ വിശ്വാസ തലത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ശിർക്കുപരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു വർക്കത്തും പുണ്യവും ആഗ്രഹിച്ചുകൊണ്ടാണ് അതിൽ പങ്കെടുത്ത് പോയതെങ്കിൽ അത് വിശ്വാസ തലത്തിൽ ശിർക്ക് വരാൻ കാരണമാകുന്ന കാര്യവും അപ്പോൾ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ ആ കർമ്മം സ്വീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പോകുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കണം. സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു കർമ്മത്തിന് സ്വീകാര്യത കിട്ടില്ല. അല്ലാരോട് തൗബ ചെയ്ത് പറഞ്ഞു, ചിലപ്പോൾ പക്ഷേ അയാൾ വിശ്വാസം ശരിയാക്കിയാൽ തൗബ നന്നായാൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, അയാൾക്ക് പിന്നീടുള്ള ജീവിതം നന്നാക്കും. പക്ഷേ അതിന് മുമ്പ് അയാൾ ചെയ്തതിൽ ശിർക്കുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ സ്വീകാര്യത കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഇത്രയും ത്യാഗം, ഇത്ര ദിവസത്തെ പരിശ്രമം, അധ്വാനം, അതുപോലെ തന്നെ പ്രയാസങ്ങൾ, യാത്രയുടെ ബുദ്ധിമുട്ടുകൾ, എത്ര അസുഖങ്ങളുണ്ടാകും,
1: സമ്പത്ത്
0: ചെലവഴിക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ശിർക്ക് വിശ്വാസത്തിൽ കലർന്നു വരുന്നതുണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. രണ്ടാമത്തതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ അള്ളാഹൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക. ഇതില്ലാതെ ഒരാളൊരു കർമ്മം ചെയ്താൽ അള്ളാഹൻ്റെ അടുക്കൽ അതിന് സ്വീകാര്യതല്ല. മൂന്നാമത്തെ പിന്നീട് വരുന്നതാണ് ഇത്തിബ എന്ന്, നബി ചെയ്തതുപോലെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരാൾ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കർമ്മം പാത്തില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് ഇപ്പോഴത്തെ ശ്രോതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു ഹദിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് വാങ്ങുന്നതോടൊപ്പം തന്നെ അവരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ഇത് വാങ്ങുന്ന ആളുകൾ കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണമെന്നത് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു ഇത്തരം ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്വീകാര്യമായ അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
1: ആമീൻ. ഓ, പീസ് റേഡിയോയിലേക്ക് അലിജാബയിലേക്ക് ഒരു കോള് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, നമുക്ക് അതിലേക്ക് പോയി തിരിച്ചു വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലിജാബയിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ. ഫൈസൽ മദീനിയാണ് ഇവിടെ സ്റ്റുഡിയോയിലുള്ളത്, ചോദിച്ചോളൂ.
0: അങ്ങനൊന്നുമില്ല. ഇസ്ലാമികമായിട്ട് ഇപ്പോൾ ഒരാൾ ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഇന്ന ദിവസം കൊണ്ട് അത് തീർക്കണം എന്നത് പ്രാമാണികമായി എവിടെയും വന്നിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പോൾ പറ്റുമെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇന്നൊരാൾക്ക് അതിന് സമയവും സാഹചര്യവും കിട്ടുന്നില്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഖുർആൻ ഓതി തീർക്കുക. ശുദ്ധ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അത് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാനൊക്കെ കാരണം. ആ പറഞ്ഞോളൂ. അങ്ങനൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാമാണികമായി വന്നിട്ടില്ല ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളതിനൊന്നും. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അനുസരിച്ച് ഓതി തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ ഖുർആൻ ഓതി തുടങ്ങിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്തിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതിനൊന്നും പ്രാമാണികമായി നമുക്ക് തെളിവുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അലം.
1: ഖുർആൻ പാരായണത്തിന് തുടങ്ങിയാ കുടുങ്ങി എന്നുള്ള പ്രശ്നം ഇല്ല,
0: ഇല്ല.
1: എത്ര എത്ര ഒഴിവ് സമയം ഉണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക്
0: പരമാവധി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുന്നില്ല.
1: ചില ആളുകളെ പഠിച്ചവനെ പേടിച്ചിട്ട് പള്ളിക്കൊക്കെ വതക്കും. അതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടി മനസ്സിൽ വെച്ചിട്ട്
0: തുടങ്ങിയാ പിന്നെ പൂർത്തിയാക്കിയിട്ടില്ലേ,
1: അങ്ങനെയൊക്കെ
0: അതൊന്നും ഒരിക്കലും ശരിയല്ല.
1: അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ പല ആളുകൾക്കും അതൊരു വെളിച്ചായി മാറാൻ നല്ലൊരു സാധ്യത. നമ്മുടെ പി സ്റ്റുഡിയോയിലേക്ക് മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, നിലവിൽ കടമുള്ള ആൾക്ക് വീണ്ടും കടം വാങ്ങി ഉംറക്ക് പോകാൻ പറ്റുമോ? കടം വാങ്ങിയ ആളുടെ സമ്മതത്തോടെ കൂടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കടം എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് വീട്ടാൻ വേണ്ടിയിട്ട് അതിന് പ്രഥമ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ കയ്യിൽ ഇപ്പോൾ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ആ കണ പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൊടുക്കണം. അതൊരു ഹക്കാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വരെ എത്ര അമല് ചെയ്തവർക്ക് ഇത് കാരണം ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ്. അത് വീട്ടാതെ നമുക്ക് സ്വർഗത്തെത്താൻ കഴിയില്ലാന്ന് ശുഹദാക്കളെ വരെ. അതുകൊണ്ട് ആ ബാധ്യത എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള വഴിയാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള ടൈം ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, ആ സമയത്ത് എനിക്കത് കൊടുത്ത് വീട്ടാൻ കഴിയും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് ഉംറ ചെയ്ത് വരട്ടെ എന്ന് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സമയമായിട്ടില്ല, ആ സമയം കിട്ടേണ്ട ടൈം ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ആ പൈസ കൊണ്ട് ഉംറ ചെയ്ത് വരുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല, ആ കർമ്മം അള്ളാഹു സ്വീകരിക്കും. പിന്നെ നേരെ മറിച്ച് അതിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്നാണ്, അപ്പോൾ നമ്മൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിൻ്റെ കാലാവധിക്കുള്ളിൽ ആ കടം കൊടുത്ത് വീട്ടേണ്ട സമയം അവസാനിക്കുമെങ്കിൽ നമ്മൾ ആ കടം വീട്ടാനാണ് ആ പണം ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മുടെ ബാധ്യതകൾ തീർത്തിട്ട് അതിനുള്ള പൈസ വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള ലിസ്റ്റ് ആ ഒരു കർമ്മം നിർബന്ധമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സമയമായിട്ടില്ല. അപ്പോൾ അയാൾ പറയുക ഉംറ ചെയ്ത് വന്നിട്ട് തന്നാൽ മതി എന്ന് പറയുകയാണ്. കാരണം അത് ആ ഉംറ കഴിഞ്ഞ് തിരിച്ച് വന്നാലും അയാളുടെ കടം വീട്ടാനുള്ള സോഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അയാളങ്ങനെ പോയി വരുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല, കർമ്മത്തിനത് ബാധിക്കുകയില്ല, കർമ്മം സ്വീകരിക്കപ്പെടും. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, നമുക്ക് എപ്പോഴാണത് സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് ആ കടം വീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. പിന്നീട് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിന് ആ ഒരു വഴിയാണ് സ്വീകരിക്കുന്നതാണ്. പിന്നെ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഞാനൊരാൾക്ക് പൈസ കടം കൊടുക്കാണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ് ഇനി എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, ഒരു രോഗിയാണ്, അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അപ്പോൾ അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറയുകയാണ് നീ പോയിട്ട് എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് ഉംറ ചെയ്ത് വരണം, അല്ല ഹജ്ജ് ചെയ്ത് വരണം. അപ്പോൾ ഈ ഒരു ഹജ്ജിൻ്റെ യാത്രയും അത് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സാമ്പത്തിക ബാധ്യത ഇല്ല, പൂർണ്ണമായും അയാളുടെ ചെലവിൽ പോയി അയാൾ തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഉംറ ചെയ്യുകയാണെങ്കിൽ അത് ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമല്ല, അത് അനുവദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സമ്പത്തതിൽ വരുന്നില്ല, സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ഉംറ ചെയ്ത് വരാം. അതല്ലാതെ ഇയാളുടെ പണം കൊണ്ട് പോവുകയാണെങ്കിൽ അയാൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കടം വീട്ടാനാണ്. രണ്ടാമതാണ് മറ്റ് കർമ്മങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഓക്കെ, ബറക്കല്ലാഹു ഫിക്. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, വിവാഹം കഴിക്കുമ്പോൾ ദൂരെയുള്ള നാട്ടിൽ നിന്നും വിവാഹം കഴിക്കുന്നതും സ്വന്തം നാട്ടിൽ നിന്നും വിവാഹം കഴിക്കുന്നതും ഇതിൽ ഏതാണ് ഹിക്മത്ത് എന്നാണ് ചോദിക്കുന്നത്.
0: അതിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഹിക്മത്ത് ഏതാന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ നമ്മൾ പറയുക, പ്രാമാണികമായിട്ട് പ്രത്യേകിച്ച് അടുത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് ദൂരത്ത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുക, ദീനീബോധമുള്ള കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുക. അവർ ഇസ്ലാമികമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന പെണ്ണാണെങ്കിൽ ആ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നമുക്ക് വിവാഹം കഴിക്കാം. പക്ഷേ നാട്ടിൽനിന്നോ അല്ലെങ്കിൽ അടുത്തുനിന്നോ ആകുമ്പോൾ നമുക്ക് ആ ഒരു കുടുംബത്തെ കൂടുതൽ അറിയാൻ സാധിക്കും, അതിലൂടെ ആ ബന്ധങ്ങൾ കുറച്ചുകൂടി സുദൃഢമാവും. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് യാതൊരു ബന്ധമല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു പക്ഷേ അത്ര നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയാനും കൂടുതൽ പരിചയപ്പെടാനും ആ ബന്ധങ്ങൾ കൂടുതൽ നിലനിൽക്കാനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ കിട്ടും എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവും എന്നല്ലാതെ ദൂരത്തുനിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, ഒരു പുണ്യമോ അല്ലെങ്കിൽ അടുത്തുനിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രതിഫലം ഒന്നും പ്രാമാണികമായിട്ടുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കയില്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്.
1: ദീനിനാണ് പ്രാധാന്യം
0: കൊടുക്കേണ്ടത് എന്നുള്ളത്.
1: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ മകൾക്ക് 10 വയസ്സായി, ഇപ്പോൾ അവർ 5 ജുസ് ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. നിസ്കാരവും നോമ്പും മുടക്കം വരാതെ ഇപ്പോഴും അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവളെ ഇമാമായി നിർത്താമോ? അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ നിർത്താറില്ല. ഇവൾ ചോദിക്കാറുണ്ട് എന്നേക്കാൾ അവൾക്ക് ഖുർആൻ അറിയുന്നത് കൊണ്ട് അവളെ എനിക്ക് ഇമാമാക്കി നിർത്താൻ പറ്റുമെന്നാണ് ഒരു ഉമ്മാൻ്റെ ആഗ്രഹമാണ്.
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇമാമത്ത് നിൽക്കുന്നതിന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ അഹ്കാമുകളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഖുർആൻ ഓതാൻ അറിയുക എന്നുള്ളത് മാത്രമല്ല, ഒരാൾക്ക് ഖുർആൻ വളരെ മനോഹരമായിട്ട് ഓതാം, പക്ഷേ നമസ്കാരത്തിൻ്റെ അതിൻ്റെ അഹ്കാമുകളെ കുറിച്ചോ അതിൻ്റെ വിധിവിലക്കുകളെ കുറിച്ചോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ഇമാമ നിൽക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ. അപ്പം അതുകൊണ്ട് ഇപ്പം നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, മറന്നുപോയി, അങ്ങനെയൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരാൾ ഇമാമം എന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ അഹ്കാമുകളെ കുറിച്ച് അതിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച വ്യക്തിയാണ് അങ്ങനത്തെ ഒരാൾ ഹാഫിലും കൂടിയാണെങ്കിൽ അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഇമാമം നിൽക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഖുർആൻ കൃത്യമായിട്ട് എത്തിയ ജീവിതം അനുസരിച്ച് ഓതാൻ പറ്റുന്ന ഒരാളും കൂടി ആവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം അവിടെ ഇമാമത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ആളുകളെ ഇമാമത്ത് നിർത്തുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. എന്നാൽ വീട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇവിടെ സഹോദരി സൂചിപ്പിച്ചതുപോലെ അവരുടെ വീട്ടിൽ ഒരു പക്ഷേ അവർ ഇമാമത്ത് നിർത്താൻ പറ്റുന്ന രൂപത്തിലൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രോത്സാഹനം എന്നുള്ളൊക്കെ ചെറിയ ചെറിയ നമസ്കാരങ്ങൾക്കൊക്കെ വേണം. ഇപ്പോൾ രാത്രിയൊക്കെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഇമാമത്ത് നിർത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പള്ളികളിലൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹാഫിലിങ്ങളായിട്ടുള്ള കുട്ടികളെ അവരുടെ ഹിഫിലിൻ്റെ ആ ഒരു ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഇമാമത്ത് നിർത്താറുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് അഹ്കാമുകളെക്കുറിച്ച് കൃത്യമായി വിവരമുള്ള ആളുകളാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ വീട്ടിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത്തരം ആളുകളെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് അവർക്കൊരു പ്രചോദനം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ നമസ്കാരങ്ങളൊക്കെ നമുക്ക് ഇമാമത്ത് നിർത്താവുന്നതാണ്. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തമീസ് എത്തിയൊരു കുട്ടിയാണ്, 7 വയസ്സൊരു 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് നമുക്ക് ഇമാമത്ത് നിർത്തുന്നതുകൊണ്ട് വിലക്കൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ബറകല്ലാഹു ഫീക്. ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വല്ല ജബയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ഫൈസൽ മദീനയോട് ചോദിച്ചോളൂ.
6: ഒരു ഇംഗ്ലീഷ് ബിസിനസ് കൂടിയാണ്. എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റ് ഞാൻ റെന്റിന് കൊടുത്തിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ?
1: ആ പറഞ്ഞോളൂ, കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചോളൂ.
6: ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോ അവിടെ ഈ ഇലക്ട്രിക്കിന്റെ 2 പ്രാവശ്യം 10,000 വീതം വന്നു. അപ്പോ അത് ചെക്കൻ ചെയ്ത് അവര് പറഞ്ഞു, ഇലക്ട്രിസിറ്റി അവര് പറയുന്ന കമ്പനി ഇത് നിങ്ങൾ ഉപയോഗിച്ചതാണ്. അതേസമയത്ത് ആ ചെറിയ ഫ്ലാറ്റിൽ അവർ അത്ര ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഇതിന്റെ പൈസ ഇൻട്രസ്റ്റിന്റെ പൈസയുണ്ട്. ഞാനാണ് അതിന്റെ ഓണർ ബിൽഡിങ്ങിലെ. അപ്പൊ ആ പൈസ കൊടുത്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? അവർ പറഞ്ഞ് നമ്മൾക്ക് പൈസ തരാൻ പറ്റില്ല, നമ്മൾ ഇത്ര ഉപയോഗിച്ചിട്ടില്ല. ചെറിയ ഒരു 4,000 ബില്ലേ തീർത്തുള്ളൂ അവരുടെ സാധാരണ ബില്ല്.
0: ഇവിടെ നിങ്ങൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിന്റെ വാടക നിങ്ങൾ കൊടുത്തു. അപ്പോൾ അതിൽ കറണ്ട് ബില്ല് വന്നപ്പോൾ ആ കറണ്ട് ബില്ല് അവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻട്രസ്റ്റിൻ്റെ പൈസ എടുത്തിട്ട് അത് വീട്ടാൻ പറ്റുമെന്നല്ലേ അയാൾ ചോദിച്ചത്? ആ നിങ്ങളെ ഫ്ലാറ്റ്
6: സാധാരണ ബില്ല് അടിക്കുന്നതാണ് ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് കൂടുതലായിട്ട് വരുന്നു.
0: കൂടുതൽ ബില്ല് വരുന്നുണ്ട്.
6: അപ്പോ അത് ഞാൻ കംപ്ലൈന്റ് ചെയ്തു ഇലക്ട്രിക് കമ്പനിയില്. അവര് വന്ന് നോക്കിട്ട് പറഞ്ഞു, ഞങ്ങളെ മിസ്റ്റേക്കല്ല, നിങ്ങളത് പേയോ എന്തായാലും ഉപയോഗിച്ചതായിരിക്കും, ഇവിടെയാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഈ അണ്ടർ, അതായത് ഞാൻ ഓണറാണ്, അതിന് അണ്ടർ അവർക്ക് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
0: നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആ ഉപയോഗിക്കുന്ന പണം നിങ്ങളുടെ ഹലാലായ പണമായിരിക്കണം. അത് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സ്വതക്ക ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗം കിട്ടുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കേണ്ട വിഷയങ്ങളിലോ ഇൻട്രസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. അത് ഹറാമായ പണമാണ്. അതൊരു ഒരു ഉപകാരം കിട്ടുന്ന
6: വ്യക്തിപരം
0: അതെ, അവര് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, അവര് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ എക്സ്ട്രാ പിന്നെ ബില്ല് വരുന്ന സമയത്ത് അത് കൊടുക്കുക എന്നുള്ളത് ഒരു ഓണർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് നിങ്ങളുടെ പണത്തിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, ഹലാലായ പണത്തിൽ നിന്ന് കൊടുക്കണം. ഇൻട്രസ്റ്റ് ആയി കിട്ടുന്ന പലിശയുള്ള പണങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ്, ഹറാമായ പണമാണ്. നമുക്ക് വ്യക്തിപരമായിട്ടോ മറ്റോ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനും അത് ഉപയോഗിക്കാൻ പാടില്ല. വീട് വെക്കുന്ന ആളുകൾ അത്
7: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഇണകൾക്കും മക്കൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നതുമായി ബന്ധപ്പെട്ട, അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് ധാരാളം രൂപത്തിൽ മറ്റു പ്രാർത്ഥനകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ ആയത്തിൽ അത്തരമൊരു പ്രാർത്ഥന വീണ്ടും നമുക്ക് കാണാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും, വജഅൽന ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഞങ്ങളെ നീ ഒരു മാതൃകയാക്കുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. റബ്ബന റബ്ബന ഹബ്ലന റബ്ബന ഹബ്ലന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന മിൻ അസ്വാജിന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന വദുരിയാത്തിന വദുരിയാത്തിന ദാലാണ് അവിടെ. വദുരിയാത്തിന ദാല് പിന്നെ റാ, റായിന് ഷദ്ദുണ്ട് കസറുണ്ട്. ദുരി ദുരിയാത്തിന ഖുറത അഅ്യുനിൻ ഖുറത അഅ്യുനിൻ ഖുറത അഅ്യുനിൻ റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ വജഅൽന ലിൽ മുത്തഖീന ഇമാമ വജഅൽന ലിൽ മുത്തഖീന ഇമാമ റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന വദുരിയാത്തിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ വജഅൽന ലിൽ മുത്തഖീന ഇമാമ വജഅൽന ലിൽ മുത്തഖീന ഇമാമ വജഅൽന ലിൽ മുത്തഖീന ഇമാമ റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ റബ്ബന ഹബ് ലനا മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഈ രൂപത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മളെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി.

0: മണിക്കൂറുകളോളം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ജുമാക്ക് ശേഷം സംസാരിച്ച ഒരു പയ്യൻ, ഏകദേശം 32 വയസ്സ് പ്രായമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നലെ ഞാൻ ആ പെൺകുട്ടിക്ക് എന്തു പറഞ്ഞു കൊടുത്തോ, ഭാവിയിൽ അവൾക്ക് എന്തെല്ലാം സംഭവിക്കാം ഇത്തരമൊരു അവിഹിത ബന്ധത്തിലൂടെ എന്നാണോ പറഞ്ഞു കൊടുത്തത്, അതെല്ലാം അതുപോലെ പുലർന്ന ഒരു പ്രേമവിവാഹത്തിൻ്റെ ഇരയാണ് ഇന്ന് സംസാരിച്ച 32 വയസ്സുള്ള യുവാവ്. വളരെ അത്ഭുതവും അതേപോലെ തന്നെ ഒരു പരിഭ്രമവുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ കേട്ടപ്പോൾ ഉണ്ടായത്. എത്രമാത്രം വസ്തുനിഷ്ഠമാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ. അതുകൊണ്ടാണ് അതൊന്ന് താരതമ്യം ചെയ്യാം എന്ന് ഈ സന്ദർഭത്തിൽ വിചാരിച്ചു പോയത്. ഒരാൾ ഏതൊരു നിയമം ഒരാൾ വയലേറ്റ് ചെയ്താലും നിയമം ലംഘിച്ചാലും ആ നിയമം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു സുരക്ഷയുടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിയമം ലംഘിക്കുന്നവന് എന്തെങ്കിലും ഒന്ന് വരാനുണ്ടായിരിക്കും. അത് ഭൗതിക നിയമങ്ങളുടെയും മതനിയമങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. നിയമമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സുരക്ഷ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. മതനിയമങ്ങളിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവൻ്റെയോ ജീവിതത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു സുരക്ഷ പാടുണ്ട് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമല്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരാകർഷണീയത ഉള്ളതുകൊണ്ട് തന്നെ അവരല്പം ശ്രദ്ധയോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ മനസ്സ് ആകർഷിക്കും, അങ്ങനെ ഒന്നിക്കുവാനുള്ള താല്പര്യം ജനിക്കും, അവിഹിതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായി നശിക്കും എന്നുതന്നെയാണല്ലോ അത്തരമൊരു ബന്ധം വേണ്ടെന്ന് പറയുവാനുള്ള കാരണം. ഈ യുവാവ് പറയുന്ന കാര്യം, ഒന്ന്, ഒരു പ്രേമവിവാഹം നടത്തി 21-ാമത്തെ വയസ്സിൽ രണ്ട് വീട്ടുകാരെയും ധിക്കരിച്ച് വിവാഹം നടത്തണം. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുടുംബങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു കുട്ടിയെ സ്വീകരിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾ തയ്യാറല്ല. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അവന് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവനെ പണ്ടത്തെ പോലെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് പറ്റാതെ വന്നു. അവൻ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിക്കും അവിടെ താമസിക്കാൻ പറ്റാതെ വന്നു. പിന്നീടുണ്ടാവുന്നത് അവൻ തന്നെ വീട്ടുകാർക്ക് സ്വീകാര്യനല്ലാതായി തീരുകയാണ്. അപ്പോൾ കുടുംബത്തിൽ അതുവരെ നന്നായി പെരുമാറിയെന്ന് ഒരുത്തിനൊരു ഒറ്റപ്പെടൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഒരു അഫയർ ഉണ്ടാവുകയാണ് വീണ്ടും. അത് അവൻ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള കുടുംബ കലഹങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും രണ്ട് കുട്ടികളായി തീർന്നു. അവൾക്ക് ഒരു ബന്ധമുണ്ടായതോടുകൂടെ അവരുടെ മാനസിക ബന്ധം തകർന്നു. അവർക്കൊരു കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യം നഷ്ടപ്പെട്ടു പോയി. അവർ തമ്മിൽ പ്രശ്നങ്ങളായി. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവൻ അവനേക്കാളും ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുമായി വീണ്ടും ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധം അവൾ അറിയുന്നു. വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന രണ്ട് കുട്ടികളുടെയും കാര്യമോർത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് അയാൾ ചോദിക്കുന്ന പ്രശ്നം. ഇന്നലെ വന്ന പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായി ഈ ജീവിതത്തിന് എത്ര സാമ്യതയുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 10-11 കൊല്ലത്തെ ഒരു പ്രേമവിവാഹത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ പെൺകുട്ടിയോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ അവിഹിത ബന്ധം വിവാഹമായി തീരുക എന്നതാണ് നിനക്കുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ്. അതായത് അവിഹിത ബന്ധം പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നുവോ, അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ദുരന്തം വരും. അള്ളാഹുവിൻ്റെ ഒരു നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ദുരന്തം, ഒരു ഫലം
1: ജീവിതത്തിൽ

0: അതിലെന്താണ് സംശയം? നോക്ക്, നിങ്ങൾ അതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഒരു അഫെയർ മാരേജിലേക്ക്, വിവാഹത്തിലേക്ക് പരിണമിച്ചപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിനം തൊട്ട് ഇന്ന് വരെ പ്രശ്നങ്ങളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഓരോന്നെണ്ണി പറഞ്ഞു കൊടുത്തു. ഒന്ന്, യാദൃച്ഛികതയാണ്. അതായത് വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു വിവാഹം യാദൃച്ഛികമായി സംഭവിക്കുന്നു. അത് ശരിയായി പോവാനുള്ള സാധ്യത എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അത്രേ ഉള്ളൂ. വഴിയിൽ നിന്ന് ലഭിക്കുന്ന ആരോ മറന്നിട്ട് പോയൊരു ടീഷർട്ട്, അല്ലെങ്കിൽ ആരോ മറന്നിട്ട് പോയിട്ടുള്ള ഒരു തൊപ്പി, അല്ലെങ്കിൽ മറന്നിട്ട് പോയൊരു ചെരുപ്പ്, അത് നമ്മൾ കാലിലിട്ടാൽ അത് എത്രമാത്രം യോജിക്കും? എത്രമാത്രം? നമ്മൾ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒന്നിനെ പോലെ ആവില്ല അത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പ്രശ്നങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ സംശയമാണ്, രണ്ടാൾക്കും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവിഹിത ബന്ധം വിവാഹമായി തീരുമ്പോൾ പിന്നെ രണ്ടാൾക്കും അഫെയറുകൾ വരാം. കാരണം അവിഹിത ബന്ധം എന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അത് വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ലേ, അത് ഉണ്ടാവാം. അങ്ങനൊന്ന് സംഭവിച്ചാൽ നിൻ്റെ ജീവിതം പ്രയാസത്തിലായിപ്പോവും. നീ അവിടെ ചെന്നാൽ അവൻ്റെ മാതാപിതാക്കൾ നിന്നെ സ്വീകരിക്കില്ല. അവരുടെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നിനക്കുണ്ടായിരിക്കുക. ഭാവിയിൽ നിൻ്റെ കുട്ടികളോട് നിനക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂല. നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വെല്ലുവിളികൾ വരും. നിൻ്റെ വ്യക്തിത്വത്തിൽ നിനക്ക് അപകർഷത വരും. എന്തെല്ലാം പറഞ്ഞു കൊടുത്തോ അതെല്ലാം. പിന്നെ അഫെയർ മാരേജിൽ എപ്പോഴും സ്ത്രീക്കാണ് പിന്നെ ആധിപത്യം. അഫെയർ അങ്ങനെയാണല്ലോ. അത് പുരുഷൻ ആധിപത്യത്തിലേക്ക് ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്തൊക്കെ ഇന്നലെ പറഞ്ഞോ അതെല്ലാം സംഭവിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മളെ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇഹലോകത്തും പരലോകത്തും നമുക്ക് രക്ഷയ്ക്ക് ഉപകരിക്കുന്ന വളരെ ലളിതവും യാതൊരു പ്രയാസവുമില്ലാത്ത ഒമാജാലയക്കും ഫിദ്ദീനി മിൻ ഹറജ് മത നിയമങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളെ നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും 100% നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ അത് ഒരു ദുരന്തത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എത്ര കെയർലെസ്സായിട്ടാണ്, നിരുത്തരവാദപരമായിട്ടാണ് ഈ വിവാഹം ആ മാതാപിതാക്കൾ നടത്തിക്കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതിന് അവരെ പിന്തിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തണം. ഇവർ അപക്വതയുള്ളവരാണ്. ഇവർക്ക് അറിയില്ല ഇതിന് ദുരന്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറയുക, അവനൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്തവനാണ്. അതുകൊണ്ടാണ് കല്യാണം, അതുകൊണ്ടല്ല കല്യാണം കഴിച്ചു കൊടുക്കാത്തത്. അവിഹിത ബന്ധങ്ങൾ വിവാഹങ്ങളാവാൻ പാടില്ല. അന്വേഷിച്ചും ആലോചിച്ചും പവിത്രമായി മാതാപിതാക്കളിലൂടെ വളരെ ദീനിയായ നിലക്കുള്ള ഒരു ദാമ്പത്യമാണ്, ഇസ്ലാമികമായ അനുവാദത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടെയുള്ള ഒരു ദാമ്പത്യമാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ മാർഗദർശനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ കുട്ടികളെ സമയോചിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരേറ്റവും നല്ല വഴിക്ക് പക്വതയോടുകൂടിയും വളരെ ബുദ്ധിപരമായും പ്രാർത്ഥനയോടുകൂടിയും നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം, സൂറത്ത് ആല ഇംറാനിന്റെ വചനം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീനെന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളി രചന നിർവഹിച്ചത് ഇബ്നു അലി എടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഓഫീസിൽ ഒരു ഫയലിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ നീണ്ട നിലവിളി കേട്ടത്. ഒരു ആംബുലൻസിൽ നിന്നുള്ള നിലയ്ക്കാത്ത ഹോൺ. ഒരു വേള ആ വാഹനത്തിലെ ആളുകളെക്കുറിച്ച് ചിന്തിച്ചുപോയി. അതിവേഗത്തിൽ പായുന്ന വാഹനത്തിൽ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ. കൂടെ കരഞ്ഞു കണ്ണുനീർ പൊഴിച്ച് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു ഉറ്റവർ. ഈ വാഹനത്തിന്റെ മുന്നറിയിപ്പ് നിലവിളി ശബ്ദം ഓഫീസിലിരിക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കാം. മികച്ച സൗകര്യങ്ങളുള്ള ഒരു അരഡസനോളം ആശുപത്രികളുള്ള നഗരത്തിലെ സമുച്ചയത്തിലെ മൂന്നാം നിലയിലാണ് ഓഫീസ്. നാല് പാതകൾ ചേരുന്ന ജംഗ്ഷന് സമീപമുള്ള ഓഫീസിൽ ഏത് റോഡിലൂടെ ആംബുലൻസ് കിതച്ചോടിയാലും ശബ്ദം കാതിലെത്തും. ദിവസവും പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുവിന്റെ വീട്ടിലേക്ക് മരണം കൊണ്ട് ആംബുലൻസ് വന്നു നിന്നതും കണ്ടമാത്രയിൽ കൂട്ടക്കരച്ചിൽ പൊട്ടിപ്പുറപ്പെട്ടതും ഓർമ്മയിലുണ്ട്. ഓരോ ആംബുലൻസിന്റെ ശബ്ദവും ഉള്ളിൽ ഒരാളലുണ്ടാക്കുന്നു. ആംബുലൻസുകളുടെ ഒന്നിച്ചോട്ടം വലിയ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അറിയാതെ സൃഷ്ടാവിനെ വിളിച്ചു പോകും. നാം വീട്, കുടുംബം, വാഹനം, ജോലി എന്നിവയ്ക്ക് വേണ്ടി മാത്രം അവിശ്രമം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരക്കിനിടയിൽ ഭക്ഷണം പോലും നേരത്തെ കഴിക്കാൻ പറ്റാതെ വരുന്നു. ഉറക്കം ആവശ്യത്തിന് ലഭിക്കാതെ പോകുന്നു. ഓടിത്തളർന്ന ശരീരത്തിന് വിശ്രമത്തിന് പോലും വേണ്ടത്ര സമയം കിട്ടുന്നില്ല. സ്വന്തം കുടുംബത്തിൽ പോലും വേണ്ടത്ര സമയം ചെലവഴിക്കാനാകുന്നില്ല. ആംബുലൻസിൽ അതേപോലെ തിരക്ക് പിടിച്ച ഒരാളുണ്ട്, ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾ. കുടുംബത്തിനും കൂട്ടത്തിനും വേണ്ടി രാപ്പകൽ ഉണ്ണാതെ ഉറങ്ങാതെ വിശ്രമിക്കാതെ ഓടി നടന്നിരുന്ന ഒരാൾ. ഇപ്പോൾ അയാൾ നിസ്സഹായനാണ്. ബന്ധുക്കൾ ദുഃഖാർത്തരാണ്. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാളെ എത്തിക്കും. ആംബുലൻസിൽ നിന്ന് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉന്തുവണ്ടിയിലെ പച്ചവിരിപ്പിലേക്ക് ജീവനക്കാർ എടുത്തുകെടുത്തും. യൂണിഫോമിട്ട ആശുപത്രി ജീവനക്കാർ ആ വണ്ടി തള്ളി ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോകും. ഡോക്ടർമാർ ഉടനടി നിർദ്ദേശങ്ങൾ നൽകും. ചികിത്സ തുടങ്ങും. മിക്കവാറും അയാളെ ICU തണുത്ത ഏകാന്തതയിലേക്ക് മാറ്റും. പുറത്ത് ഡോക്ടറുടെ ആശ്വാസവാക്കുകൾക്കായി ബന്ധുക്കൾ കാത്തുകെട്ടിക്കിടക്കും. ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ കേട്ടറിഞ്ഞവരുടെ ഫോൺ വിളികളെത്തും. വിവരം പരക്കും. ബന്ധുക്കൾ, അയൽവാസികൾ, കൂട്ടുകാർ ആശ്വാസവചനങ്ങളുമായി എത്തും. ഇതൊന്നും അറിയാതെ അയാൾ ആ തണുപ്പ് മുറിയിൽ നിശബ്ദനായി കിടക്കും. ഓരോ പാതയിൽ നിന്നും ആംബുലൻസിന്റെ അവിരാമമായ ഹോണുകൾ പാതി തുറന്ന ചില്ലുജാലകങ്ങൾ കടന്നെത്തി അസ്വാരസ്യമുണ്ടാകുമ്പോൾ മനസ്സിലറിയാതെ പേടി ജനിക്കും. പിന്നെ അത് വളരും. ഗ്യാരണ്ടി തീരെയില്ലാത്ത ഒന്നാണല്ലോ ജീവിതം. ഒരുപക്ഷേ നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു ആംബുലൻസിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രൈവർ കേട്ടറിവ് മാത്രമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മളെയും കൊണ്ട് നിറുകിൽ നിറമുള്ള വിളക്കുകൾ കത്തിച്ച് നിലയ്ക്കാത്ത നിലവിളിയോടെ എല്ലാ ട്രാഫിക് നിയമങ്ങളെയും അവഗണിച്ച് വളഞ്ഞുപുളഞ്ഞ വഴിത്താരയിലൂടെ നമ്മളെയും കൊണ്ട് ശരവേഗത്തിൽ പറന്നേക്കാം. നാഥ, നീ തുണ. ഓരോ ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളികളും നമ്മെ മരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളി. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഇബിനു അലി എടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസന അർറഹ്മാൻ കാരുണ്യവാൻ അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്, അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുറഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിലധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലുദുല്ലാഹ് അവിദുറഹ്മാൻ അയ്യാമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണ് അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നില്ല, മതനിഷേധി എന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. ഈ പകലിൽ, പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും, വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും, എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫിർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസ്അത് കുല്ല ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു. വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗൂ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പം അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്ത് വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികളൊന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലേ, നിങ്ങളെന്താ പറയുക? ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇല്ലയെന്ന് പറയല്ലേ. ആ ഇതുപോലെ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലേ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ, കാരുണ്യമുള്ള, കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, അല്ലാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു 100 റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്, ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസൻ, ഇർഹമു മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അർറഹ്മാൻ കാരുണ്യവാൻ, അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽഹികമി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. May 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം, അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം, കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക.
4: പ്രഭാതത്തിലും
3: പ്രദോഷത്തിലും ചെല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ.
4: തീർച്ചയായും
3: മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പം ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമിത്താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണ്, അപ്പം നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം, എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്, വാടാ നമുക്ക് അധികാരം മസാജിച്ചല്ല എന്നിട്ടും പോക്കറ്റ് കൈയിടുകയാണ്. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ട് അവനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടി ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്, കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അത് കാറിൽ മസാ ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്ത ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
4: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോ IT ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം 2, ഇൻബോക്സ് കമ്പോസ്. അവതരിപ്പിക്കുന്നത് ഷാനിദ് പാണ്ടിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജിമെയിലുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായി ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ പാസ്വേഡ് വളരെ ശ്രദ്ധിച്ച് നൽകണം. അത് സാധാരണ ഫോൺ നമ്പറും മനസ്സിലാവുന്ന കാര്യങ്ങളും കൊടുക്കരുത്. കുറച്ച് നമ്പറുകളും അക്ഷരങ്ങളും കുറച്ച് ചിഹ്നങ്ങളും കൂട്ടിയിട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിമെയിൽ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ്. അപ്പം നമ്മളൊരു നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ അപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളെ ഫോണിൽ നിന്ന് നമ്മൾ ജിമെയിൽ എന്നുള്ള ആപ്പ് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ കാണുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇമെയിലുകളായിരിക്കും ആദ്യം കാണുന്നത്. വ്യത്യസ്ത ആളുകൾ നമുക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടാവും, ചില കമ്പനികളുടെ പരസ്യങ്ങളുണ്ടാവും, ഒരു പക്ഷേ അങ്ങനെ പല കാര്യങ്ങളും ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ ഇൻബോക്സ് എന്നാണ് പറയുക. നമ്മുടെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലുകൾ നമ്മൾ ഇൻബോക്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് ഇൻബോക്സിൽ നമുക്ക് വന്ന് കിടക്കുന്ന ഇമെയിലുകളായിരിക്കും. ഇനി നമ്മൾ മുകളിൽ വലതുവശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നും ഒരു മെനു നമുക്ക് സൈഡിലേക്ക് നീങ്ങി വരും. അപ്പം ആ മെനുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പല സംഭവങ്ങളാണ്: ആൾ ഇൻബോക്സസ്, ഇൻബോക്സ്, പേഴ്സണൽ, സ്റ്റാർട്ട്, സ്നൂസ്, സെൻഡ്, ഔട്ട് ബോക്സ്, ഡ്രാഫ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളാണ് ബിന്ന് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഏറ്റവും ആദ്യമുള്ളത് ആൾ ഇൻബോക്സസ് എന്നുള്ളതാണ്. ഇതിന് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമ്മളെ അക്കൗണ്ട് പിന്നെ ജിമെയിലുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, വലതുവശത്തുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് അവിടെ കാണിക്കും. അപ്പം സുഹൈൽ എന്നാണ് പേരുന്നുണ്ടെങ്കിൽ സുഹൈൽ 123 gmail.com എന്നുള്ളതാണ് നിങ്ങളുടെ ഇമെയിൽ എന്നുണ്ടെങ്കിൽ അതവിടെ മുകളിൽ കാണിക്കും. ഇനി വേറെയും അക്കൗണ്ട് നിങ്ങൾക്കുണ്ട് വിചാരിക്കുക, suhail.peace.radio@gmail.com എന്നുള്ള അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് കാണിക്കും. ഓക്കെ, അപ്പം ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്കെല്ലാം നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ഇമെയിലുകളും നമുക്ക് ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾ ഇൻബോക്സസ് എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ വലതുവശത്ത് മുകളിലുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്യുക. മൂന്ന് വേറെയായിട്ടുള്ളൊരു ഐക്കണ് കാണാൻ പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൾ ഇൻബോക്സസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആൾ ഇൻബോക്സസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യത്യസ്ത അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഇമെയിലുകളും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പം ചിലപ്പോൾ നമുക്ക് പുതിയ ഇമെയിലുകൾ അവിടെ കാണാൻ സാധിക്കില്ല, വന്നത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ഫോണിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് റീഫ്രഷ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ട എന്താ വെച്ചാൽ, നമ്മുടെ ഫോണിൽ ഒന്ന് മുകളിൽ അമർത്തിയിട്ട് താഴേക്കൊന്ന് വലിക്കുക, റീഫ്രഷ് ചെയ്യുക. ഒന്ന് മുകളിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ റീഫ്രഷ് ആവും, വാട്സപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇമെയിലുകൾ എന്ത് ചെയ്യും, നമ്മളെ ഫോണിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കാണിക്കും. അപ്പോൾ അതാണ് ആൾ ഇൻബോക്സസിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് ഇൻബോക്സ് എന്നുള്ളതാണ്. ഇൻബോക്സ് ക്ലിക്ക് ചെയ്യണം എന്തിനാ വെച്ചാൽ, ഓരോ അക്കൗണ്ടിലും വന്നത് വ്യത്യസ്തമായി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇൻബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ അക്കൗണ്ടിൽ വന്ന് ആദ്യത്തെ അക്കൗണ്ടിൽ വന്ന ഇമെയിലുകളാണ് അവിടെ കാണിക്കുക. ഇനി എനിക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ, മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, വലതുവശത്ത് മുകളിലുള്ള ഐക്കണിൽ അക്കൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ട് മാറ്റുക. ഇപ്പോൾ സുഹൈൽ 1 സുഹൈൽ 2 നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സുഹൈൽ 2 എന്നുള്ള ഇമെയിലിൻ്റെ അവിടെ എന്ത് ചെയ്യുക, താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഇമെയിൽ സെലക്ട് ആയി, രണ്ടാമത്തെ അക്കൗണ്ട് സെലക്ട് ആയി. അപ്പോൾ കാണുന്നത് എന്തായിരിക്കും, രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ ഇൻബോക്സിലേക്ക് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകളായിരിക്കും അവിടെ കാണുക. ഇനി നമുക്ക് ഏത് ഇമെയിൽ തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ വന്നിട്ടുള്ള കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറന്ന് കാണിക്കും. തുറന്ന് കാണിച്ചാൽ ഏറ്റവും മുകളിൽ ആരാണത് അയച്ചത് എന്നുള്ള അക്കൗണ്ടായിരിക്കും കാണിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയാം, noreply@something.com. അപ്പം അങ്ങനെയാണ് ഫ്രം അഡ്രസ്സ് ഉണ്ടാവുക, ടു അഡ്രസ്സ് ഉണ്ടാവും, അയച്ച ഡേറ്റ് ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ എന്താണ് ആ ടെക്സ്റ്റ്, ആ അയച്ചിട്ടുള്ള സന്ദേശം ആ ടെക്സ്റ്റ് രൂപത്തിൽ അത് അവിടെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും താഴെ ആ അയച്ചിട്ടുള്ള ഇമെയിലിൻ്റെ കൂടെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അത് ഫോട്ടോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഫയലുകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ കാണിക്കും. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് അയച്ചിട്ടുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി നമുക്കിത് വേറെ ആൾക്ക് ഇതേ ഇമെയിൽ ഫോർവേഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ റീപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സംവിധാനം അതിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാവും. അപ്പോൾ ഇതേ ആൾക്ക് റീപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ റീപ്ലൈ എന്നുള്ളൊരു ബട്ടണിന് താഴെ കാണാൻ പറ്റും. അതിൽ അമർത്തി കഴിഞ്ഞാൽ ഇതേ ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇമെയിൽ തിരിച്ചു പോകും. അപ്പോൾ അതാണ് ഇൻബോക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പുതിയൊരു ഇമെയിൽ ആർക്കെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട അത്രേ ഉള്ളൂ, മെയിൻ സ്ക്രീനിൽ തന്നെ ജിമെയിലിൻ്റെ അകത്ത് ഏറ്റവും താഴെ വലതുവശത്ത് കുറച്ച് മുകളിലായിട്ട്, താഴെ നിന്ന് കുറച്ച് മുകളിലായിട്ട് കമ്പോസ് എന്നുള്ളൊരു ബട്ടന് കാണാൻ പറ്റും. അപ്പോൾ ആ കമ്പോസ് എന്നുള്ള ബട്ടണിൽ അതിലൊരു പെണ്ണിൻ്റെ ചിഹ്നം ഉണ്ടാവും. കമ്പോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇമെയിൽ നമുക്ക് അയക്കാനുള്ള ആ ഒരു സംഭവം തുറന്നു വരും, ഒരു വിൻഡോ തുറന്നു വരും. അവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ഫ്രം എന്നായിരിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു പേരുണ്ടാവും ഫ്രം. അപ്പോൾ ഫ്രം നമുക്ക് രണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നമുക്ക് ഫ്രം അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ഏത് ഇമെയിലിൽ നിന്നാണ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് അയക്കേണ്ടത് നമുക്ക് മാറ്റാം. പിന്നെ ടു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ടു ആർക്കാണ് അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. അപ്പോൾ abc@gmail.com, ഒരു എക്സാമ്പിൾ പറയുകയാണ്, abc@gmail.com. ആർക്കാണ് അയക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മളതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആൾറെഡി നമ്മുടെ കോൺടാക്റ്റിൽ എവിടെയെങ്കിലും ആ ഇമെയിൽ നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ താഴെ അങ്ങനെ എഴുതി കാണിച്ചിട്ട് വരും, നമുക്ക് സജസ്റ്റ് ചെയ്ത് വരും. ഇനി സബ്ജക്റ്റ് എന്നുള്ളതാണ് പിന്നെ ഉണ്ടാവുക. നമ്മൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ അപ്പോൾ സബ്ജക്റ്റ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഇമെയിൽ അയച്ചു, പിന്നീട് ഒരിക്കലും നമ്മളത് സെർച്ച് ചെയ്യാണ്, പിന്നീട് നമുക്കത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഈ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു ലോഗോ അയച്ചു കൊടുക്കണം, ഇപ്പോൾ പീസ് റേഡിയോ ലോഗോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, സബ്ജക്റ്റിൽ പീസ് റേഡിയോ ലോഗോ എന്ന് എന്ത് ചെയ്യുക, കൃത്യമായി എഴുതി കൊടുക്കുക. പിന്നീട് നമുക്ക് ആ മെയില് തിരഞ്ഞു പിടിക്കാൻ, ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ള അവിടെ ഇമെയിൽ ലഭിക്കുന്ന ആളാണെങ്കിലും അയക്കുന്ന നമ്മളാണെങ്കിലും നമുക്കത് തിരഞ്ഞു പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും സബ്ജക്റ്റ് കൃത്യമായി കൊടുത്താൽ. പിന്നെ അതിൻ്റെ താഴെ കമ്പോസ് ഇമെയിൽ എന്നുള്ളൊരു സെക്ഷനുണ്ട് താഴെ, അവിടെ നമ്മൾ ടെക്സ്റ്റായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട ഭാഷയിൽ എഴുതാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാച്ചാലും നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഫോട്ടോ എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പിന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, ഒരു റൗണ്ട് പിന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ആ പിന്നിൽ ക്ലിക്ക് ചെയ്താൽ അറ്റാച്ച് ഫയൽ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അറ്റാച്ച് ഫയൽ കൊടുക്കുക. അപ്പോൾ അറ്റാച്ച് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയലുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വീഡിയോ എന്താ വെച്ചാൽ നമ്മളതിൽ സെലക്ട് ചെയ്യുക, ഡോക്യുമെൻറ്റോ ഏതാച്ചാൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇനി സെൻഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, ഒരു ബ്ലൂ കളറിൽ നമുക്കൊരു ത്രികോണം കാണാൻ സാധിക്കും മുകളിൽ തന്നെ വലതുവശത്തായിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻഡ് ആവും. ഓക്കെ, സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ പോവും. അപ്പം നിങ്ങൾ ടു അഡ്രസ്സ് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അയക്കുന്ന ലഭിക്കേണ്ട ആളുടെ അഡ്രസ്സ് കറക്റ്റാണെങ്കിൽ ഇമെയിൽ അയാൾക്ക് ചെല്ലുന്നതാണ്, അയാളെ തുറന്നു നോക്കുന്ന, അയാൾ ഇമെയിൽ അക്കൗണ്ട് തുറന്നു നോക്കുന്ന സമയത്ത് അത് കാണും. ഇനി അതല്ല, അത് അഡ്രസ്സ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു റിപ്ലൈ വരും, എന്ത് ഈ ഒരു അഡ്രസ്സ് നിലവിലില്ല എന്നുള്ളൊരു സന്ദേശം തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമെയിൽ അയക്കേണ്ട സംവിധാനം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനം വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഐടി ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം 2, ഇൻബോക്സ് കമ്പോസ്. അവതരിപ്പിച്ചത് ഷാനിദ് പാണ്ടിക്കാട്.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 25 തീയതി, 2026 ജൂലൈ 10 തീയതി മസ്ജിദുൽ ഹറാമിൽ വച്ച് ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുല്ലാ അൽ ഖയ്യാത്ത് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയസംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട എല്ലാ മാർഗത്തിലും നമ്മൾ കടന്നു ചെല്ലുക. ഈ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി സമ്പാദിക്കുക. ഉടമയും യജമാനനുമായ അള്ളാഹുവിൻ്റെ പ്രീതി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദേഹേച്ഛകളെക്കാളും സ്വന്തം താൽപ്പര്യങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്കും പ്രീതിക്കും നമ്മൾ വിശേഷപ്പെട്ട പ്രാധാന്യം നൽകുക. വിശ്വാസികളെ, ജീവിതത്തിൻ്റെ വഴി കാടുപിടിച്ചതാണ്, അപകടകരമാണ്, അതിൽ വേണ്ടാത്തതും അനാവശ്യങ്ങളുമുണ്ട്, ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഭീകരതകളുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഭീകരമായ തിന്മകളും അനാവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഭീതിതമായ ഈ വഴിയിൽ നമ്മളെപ്പോഴും ഒരു അവലംബത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യ മനസ്സങ്ങനെയാണ്, പേടി കൂടുന്തോറും ഒരഭയകേന്ദ്രത്തിലേക്ക് അവൻ പ്രതീക്ഷയർപ്പിക്കും. വിശ്വാസിക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ള അഭയകേന്ദ്രം, അവൻ്റെ മനസ്സിന് ശക്തി നൽകുന്ന ആ അഭയകേന്ദ്രം, എനിക്ക് രക്ഷ കിട്ടണം എന്നവൻ പ്രതീക്ഷിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരഭയകേന്ദ്രം അല്ലാഹുവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവശക്തനായ റബ്ബുല്ലാലമീനായ അല്ലാഹുവാണ് സത്യവിശ്വാസിയുടെ അഭയകേന്ദ്രം. നാം അഭയം പ്രാപിക്കുന്നതാരിലേക്കാണോ, അവൻ ശക്തനാകുന്തോറും അവൻ്റെ ശക്തിയും പ്രതാപവും വർദ്ധിക്കുന്തോറും നമ്മുടെ മനസ്സമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ അഭയകേന്ദ്രം ലോകസൃഷ്ടാവാണ്, അജയ്യനാണ്, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഭയപ്പെടേണ്ടതില്ല, മനസ്സമാധാനത്തിന് ധാരാളം വകയുണ്ട്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നത് നമ്മുടെ വലിയൊരു ശക്തിയാണ്, പ്രതീക്ഷയാണ്. ഈ ജീവിത മാർഗത്തിൽ എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു തോന്നൽ. അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൽ കൂടി പരലോക വിജയത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആ ശാന്തി മന്ത്രം നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല എപ്പോഴും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെപ്പറ്റി, അള്ളാഹു മനുഷ്യൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു സന്ദേശം കൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം നൽകിയത് കാണാം. ഇൻ തസ്തഫ്തഹു ഫഖദ് ജാഅകുമുൽ ഫതഹ് വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും വഇൻ തഊദു നഊദ് വലൻ തുഗ്നിയ അൻകും ഫിഅത്തുകും ഷൈഅൻ വലൗ കസറത്. അള്ളാഹു തആല ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ സത്യത്തെ വിജയിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തിന്മയിൽ നിന്ന് ജീവിതത്തെ അവസാനിപ്പിച്ച് നന്മയിലേക്ക് വരികയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല, തിന്മയിലേക്ക് തന്നെ തിരിച്ചുപോകാനാണ് ഭാവമെങ്കിൽ നാമും നിങ്ങളുടെ നേരെ ശിക്ഷയും കൊണ്ട് തിരിച്ചുവരും. നിങ്ങളുടെ സമ്പത്തോ ശക്തിയോ ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന ഭീഷണി മക്കാ മുശ്രിക്കുകളോടുള്ള അള്ളാഹുവിന്റെ ഈ താക്കീത് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന്. ഈ ഒപ്പമുണ്ട് എന്ന സന്ദേശം, അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറ്റമില്ലാത്ത വല്ലാത്ത പ്രതീക്ഷയാണ് അവന് നൽകുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സതീർത്ഥ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും പലായനം ചെയ്യുകയാണ് മക്കയിൽ നിന്ന്. അവരെ പിന്തുടരുന്നുണ്ട് ശത്രുക്കൾ സർവ്വസന്നാഹവും ഉപയോഗിച്ച്. അവർ മലയിടുക്കുകളും മടകളും ഓരോ കല്ലുകൾ പോലും പൊക്കി നോക്കി പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ അഭയം തേടി ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് അവരവിടെ താമസിച്ചു. അവസാനം ആ സൗർ ഗുഹയുടെ മുഖത്തും ശത്രുക്കൾ തിരഞ്ഞെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ഗുഹയുടെ താഴേക്കൂടി നോക്കിയപ്പോൾ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. ഗുഹാമുഖത്ത് അവർ കുമ്പിട്ടു നോക്കാൻ ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറഞ്ഞു, യാ നബിയല്ലാ, ലൗ നളറ ബഅലുഹും ഇലാ ബഅൽ മൗളി ഖദമൈഹി ലറാന. അവരിൽ ആരെങ്കിലും തൻ്റെ കാലടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മളെ കാണുമല്ലോ റസൂലേ, എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മറുപടിയാണ്. ഏത് കാലത്തും വിശ്വാസികൾക്കും മനുഷ്യ സമൂഹത്തിനും മനസമാധാനം നൽകുന്ന മറുപടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ആ ഗുഹയിൽ വെച്ച് പറഞ്ഞത്. അതെന്തായിരുന്നുവെന്നോ, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മളെ രണ്ടാളെപ്പറ്റി താങ്കൾ എന്തു വിചാരിച്ചു? മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടല്ലോ എന്നാണ്. ഇതാണ് പ്രതീക്ഷ, ഇവിടെയാണ് അഭയം. ഈ മൂന്നാമത്തവനെപ്പറ്റിയാണ്, അവൻ്റെ അഭയത്തിലാണ് സത്യവിശ്വാസികളെ നാം സമാധാനം അടയേണ്ടത്. ഇതൊരു വലിയ തെളിവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. സമാധാനത്തിൻ്റെ വഴി അകലെയല്ല, അതോരോ വിശ്വാസിയുടെയും അടുത്തുണ്ട്. നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ ദൃഢതയർപ്പിക്കുക, അവൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആ നൈരന്തര്യമായ സഹായം നമ്മെ തേടിയെത്തും എന്ന പ്രതീക്ഷയർപ്പിക്കുക, അതാണ് ഈ സന്ദേശം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട്, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. ഇത് അഖർജഹുല്ലദീന കഫറു സാനിയ സനൈനി ഹിദുഹുമാ ഫിൽ ഗാർ, സത്യനിഷേധികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ആ രണ്ടുപേരെയും കൂടി പുറത്താക്കി, അവ രണ്ടുപേരും ആ ഗുഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദർഭം. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അദ്ദേഹം ആ പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കരുത്, നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തെപ്പറ്റി ഖുർആൻ വിവരിക്കുകയും പ്രവാചകന്റെ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ആ വചനത്തെ അള്ളാഹു തആല ഭൂലോകത്തെന്നും അഭയം തേടുന്നവർക്കുള്ള ശാശ്വത മന്ത്രമായി പഠിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം, അതാണ് നമുക്ക് വേണ്ടത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹാ,

0: സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാനിതിൽ വകയുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കൂ, ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇതൊരു വല്ലാത്ത മാതൃകയാണ് നമുക്കുള്ളത്. എല്ലാ കേന്ദ്രങ്ങളും പിടിവിടുമ്പോൾ, എല്ലാ അഭയസങ്കേതങ്ങളും നമുക്കന്യമാകുമ്പോൾ, നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു ഒരിക്കലും സത്യസന്ധരായ വിശ്വാസികളെ കൈയൊഴിക്കുകയില്ല. അവൻ്റെ സഹായം അവർക്കല്ലാഹു തടയുകയില്ല. അവൻ്റെ ഔദാര്യം അള്ളാഹുത്താല പിടിച്ചുവെക്കുകയില്ല, വിശേഷിച്ചും ദുരന്ത സന്ദർഭങ്ങളിൽ എന്ന് എപ്പോഴും നാം തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവും അതനുസരിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുന്തോറും അള്ളാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും നമ്മളെ തേടിയെത്തും. ഇരു യഖൂലു ലിസാഹിബിഹി ലാ തഹിസൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു വചനം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ എൻ്റെ റസൂലിനോട് സഹകരിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹവസിച്ചാൽ, അവൻ്റെ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹവസിച്ചാൽ, അവൻ്റെ ശരീരം കൊണ്ട് റസൂലിനോട് സഹവസിക്കുന്ന ആ ഭാഗ്യം അവന് കിട്ടിയില്ലെങ്കിലും, റസൂല് ജീവിച്ചിരിക്കാത്ത കാലഘട്ടത്തിലാണെങ്കിലും, റസൂലിൻ്റെ കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചര്യകൾ, ആ ചര്യകളുമായി നമ്മൾ റസൂലിൻ്റെ ഒപ്പം കൂടിയാൽ, ഫഇന്നല്ലാഹു മഅഹു, അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ടായിരിക്കുമെന്ന ഒരു സന്ദേശം ഈ ഖുർആൻ വചനം നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കൈത്താങ് നമുക്കെന്നും ഫലമായിട്ടുണ്ടെങ്കിൽ, ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചെറിയതാണ്. ഏതൊരു ഭയപ്പാടുകളും നിർഭയമായി നമുക്ക് മാറിക്കിട്ടും. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുത്താല ലളിതമാക്കിത്തരും. ബുദ്ധിമുട്ടുകൾ അള്ളാഹുത്താല ഇല്ലാതെയാക്കിത്തരും. അകലങ്ങളിലുള്ള നന്മകൾ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹുത്താല നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബിൽ നാം വിശ്വാസമർപ്പിക്കുക, അവനിൽ നാം മുറുകെ പിടിക്കുക. അവൻ്റെ മഅിയത്തെന്ന അവൻ്റെ അസാമീപ്യം അവനെന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അവൻ്റെ സഹായം, അവൻ്റെ കാരുണ്യം, ഔദാര്യം എന്നോടുകൂടെ എപ്പോഴുമുണ്ടായിരിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുക. തീർച്ചയായും അള്ളാഹു നമ്മളെ തുണക്കാതിരിക്കുകയില്ല. അത് മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഒരു മഅിയത്ത്, അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത, അത് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് വന്നാൽ പോരാ. നേരെ മറിച്ച് അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു എന്നെ സഹായിക്കുന്നുണ്ടെന്ന തോന്നൽ, അള്ളാഹുവിൽ മുറുകെ പിടിക്കാനുള്ള ആ ഒരു മാനസികമായ ത്വര നമ്മിൽ വർദ്ധിക്കുകയും, അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നുള്ള ബോധത്തിൽ നമ്മളെപ്പോഴും ഒരു ശക്തിയുള്ള ഈമാനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറക്കാതിരിക്കുക, അള്ളാഹുവിനെ കൈവിടാതിരിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വഴികളിൽ കൂടിയാണ് നാം ഈ ജീവിതം തള്ളി നീക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ചുറ്റുഭാഗത്തും ശത്രുക്കളായിട്ടും ഭീതിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളായിട്ടും അധർമ്മങ്ങളുടെ ഭീഷണികളായിട്ടും മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെടുന്ന ഇരുണ്ട വഴിത്താരകളിൽ നമുക്ക് വെളിച്ചമായിട്ടുള്ളത്, നമുക്ക് പിടിവള്ളിയായിട്ടുള്ളത്, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നായകനായിട്ടുള്ളത്, ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോടുള്ള സഹവാസമാണ് എന്ന ആ ഒരു ബോധമുണ്ടായിരിക്കുകയും, ആ റബ്ബിനോട് മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും അടുത്തു ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ കൈത്താങ്ങ് എപ്പോഴും നമുക്ക് കിട്ടും. കിട്ടുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ യുഗചരിതത്തിന്റെ സമയമാണ്. ഫളുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രമെന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ 42 പ്രത്യേകതകളാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. 43. നബിയുടെ പേരിൽ കളവ് പറയൽ കൂടുതൽ ഗൗരവമുള്ള പാപമാണ്. മുഖീറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ പരസ്പരം കളവ് പറയുന്നത് പോലെയല്ല എന്റെ പേരിൽ കളവ് പറയൽ. വല്ലവനും മനഃപൂർവ്വം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ തന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ. ബുഖാരി 1291 ഹദീസ്, മുസ്ലിം 4 ഹദീസ്. 45. മുഹമ്മദ് നബിയെ നിസാരമാക്കുന്നതും അസഭ്യം പറയുന്നതും കുഫറാണ്. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് വചനം 57. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവികൊള്ളുന്ന ആളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമുള്ളത് ചെവികൊള്ളുന്ന ആളാണ്. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. സൂറത്ത് തൗബ വചനം 61. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു. പറയുക, അള്ളാഹുവേയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവു കഴിവുകളൊന്നും പറയേണ്ട. വിശ്വസിച്ചതിനു ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. സൂറത്ത് തൗബ വചനം 65-66. 46. വാക്കുകളിലും പ്രവൃത്തികളിലും മുഹമ്മദ് നബി മഅസൂമാണ്, അഥവാ പാപസുരക്ഷിതനാണ്. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടില്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തുൻ നജം 1-4 വചനങ്ങൾ. 47. ഇബ്രാഹിം നബിയെ മിത്രമായി സ്വീകരിച്ചതുപോലെ മുഹമ്മദ് നബിയെയും അള്ളാഹു മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ ആരെയെങ്കിലും ഞാൻ മിത്രമായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മിത്രമായി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ കൂട്ടുകാരനായ ഞാൻ അള്ളാഹുവിന്റെ മിത്രമാണ്. മുസ്ലിം 2383 ഹദീസ്. 48. അസറിന് ശേഷം 2 റക്അത്ത് നമസ്കാരം മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അവർ പറയുന്നു, രഹസ്യമായോ പരസ്യമായോ 2 റക്അത്ത് നമസ്കാരം നബി ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സുബഹയ്ക്ക് മുമ്പുള്ള 2 റക്അത്തും അസറിന് ശേഷമുള്ള 2 റക്അത്തും എത്രേ അത്? ബുഖാരി 592 ഹദീസ്, മുസ്ലിം 835 ഹദീസ്. 49. മക്കയിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യൽ നബിക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അബു ഷുറൈഹുൽ അദബി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഫത്ഹ് മക്കയുടെ ദിവസം നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കയെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. ജനങ്ങൾ അല്ല അതിനെ പവിത്രമാക്കിയത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്കും അവിടെ വെച്ചുകൊണ്ട് രക്തം ചിന്തൽ അനുവദനീയമല്ല. അവിടുത്തെ ചെടികൾ പറിച്ചെടുക്കാനും പാടില്ല. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് യുദ്ധം ചെയ്യൽ ഇളവ് ഉണ്ടല്ലോ എന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരം പറയുക, അത് അള്ളാഹുവിന്റെ പ്രവാചകന് അനുവാദം നൽകിയതാണ്, നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. പകലിന്റെ ഒരു വേളയിൽ അള്ളാഹു എനിക്ക് അത് അനുവദനീയമാക്കി. അതിനുശേഷം അതിന്റെ പവിത്രതയിലേക്ക് അത് മടങ്ങുകയും ചെയ്തു. ഇന്നലെ മക്ക പവിത്രമായിരുന്നതുപോലെ ഇന്നും അത് പവിത്രം തന്നെയാണ്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ബുഖാരി 104 ഹദീസ്. 50. മഹർ ഇല്ലാതെ തന്നെ ഒരു സ്ത്രീ സ്വന്തത്തെ നബിക്ക് ദാനം നൽകാൻ തയ്യാറായാൽ അവരെ വിവാഹം കഴിക്കാവുന്നതാണ്. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അത്രേ ഇത് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറത്തുൽ അഹ്സാബ് വചനം 50. 51. മുഹമ്മദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത് അല്ലാഹു മുഹമ്മദ് നബിക്ക് നൽകിയ ആദരവും ബഹുമാനവുമാണ്. സത്യവിശ്വാസികളോട് അല്ലാഹു അതിനായി കൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഹ്സാബ് വചനം 56. 52. നബിയുടെ സ്വഹാബിമാർക്കും ഖിയാമത്ത് നാൾ വരെ നന്മയോടുകൂടി അവരെ പിന്തുടർന്നവർക്കും അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അല്ലാഹു തൃപ്തനായിരിക്കുന്നു. അവനെപ്പറ്റി അവരും തൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നൊന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ ഭാഗ്യം. സൂറത്ത് തൗബ വചനം 100. 53. 30 വ്യക്തികളുടെ ശക്തി മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, രാത്രിയിലും പകലിലുമായി അല്പസമയം കൊണ്ട് നബി തന്റെ എല്ലാ ഭാര്യമാരുടെയും അടുക്കലും എത്താറുണ്ടായിരുന്നു. 11 ഭാര്യമാരുണ്ടായിരുന്നു അവർ. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നബിക്ക് അതിന് സാധിക്കുമായിരുന്നോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിക്ക് 30 വ്യക്തികളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ബുഖാരി 268 ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, ഒറ്റ കുളി കൊണ്ട് നബി എന്റെ എല്ലാ ഭാര്യമാരിലേക്കും ചെല്ലാറുണ്ടായിരുന്നു. ഖുർആനിലും സഹിഹായ ഹദീസുകളിലും വന്നിട്ടുള്ള നബിയുടെ പ്രത്യേകതകളിൽ ചിലതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാവുന്നതാണ്.
2: മാഷാല്ലാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫളൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 39 വിലക്കുകളോടുള്ള സമീപനം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187-ാം വചനം, നോമ്പിൻ്റെ വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട വചനം അതാണ് പഠിച്ചു വരുന്നത്. 187-ാം വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. തിൽക ഹുദൂദുല്ലാഹ്, ഇവിടെ തിൽക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ലാമ് ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, വിദൂരത്തേക്ക് ഇഷാറത്ത് ചെയ്യാൻ. കാഫ് ഹാഫ് കാഫുൽ ഖിതാബ്. ഇവിടെ തിൽക ഇവ ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് എന്നാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു തിൽക്ക എന്നുള്ളത് വിദൂരത്തേക്ക് ചൂണ്ടാനാണ്. അപ്പോൾ അത് അവ എന്ന അർത്ഥം തരുന്നതാണ് ഈ ഇസ്മുൽ ഇഷാറ. എന്തിനാണ് ഹാ ദിഹി എന്ന് പ്രയോഗിക്കേണ്ട അടുത്ത് തിൽക്ക പ്രയോഗിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷാറത്ത് ചെയ്യുന്ന ഈ ആയത്തിൽ മുൻകടന്ന വിധികൾ, വിലക്കുകൾ, കൽപ്പനകൾ, വിരോധങ്ങൾ, അവ മഹനീയമാണ്, ആദരണീയമാണ് എന്നത് ദ്യോതിപ്പിക്കാനാണ് ഹാദിഹി പ്രയോഗിക്കേണ്ട അടുത്ത് തിൽക്ക പ്രയോഗിച്ചത്. ഈ പ്രയോഗം, സമാനമായ പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചു പോയതാണ്. തിൽക്ക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ. ഇവിടെ ഹുദൂദ് എന്താണ്? ഹുദൂദ് ഹദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. ഹദ് എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽമന്നഅ, തടയുക, വിലങ്ങുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഹദ് പ്രയോഗിക്കുക. അപ്പോൾ ഹുദൂദ് എന്ന് പറഞ്ഞാൽ അൽമവാനിയ, തടസ്സങ്ങൾ, പാടില്ലാത്ത കാര്യങ്ങൾ, നിഷിദ്ധങ്ങൾ എന്നൊക്കെ ഉദ്ദേശം. ഹദ്ദാദ് എന്ന് പറയും. ബവ്വാബിന്നും സജ്ജാനിന്നും, ബവ്വാബ് എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ, വാതിൽക്കൽ, കാവൽ നിൽക്കുന്നവൻ. സജ്ജാൻ എന്ന് പറഞ്ഞെങ്കിൽ ജയിലിന് കാവൽ നിൽക്കുന്നവൻ. എന്താ രണ്ടാളുടെയും തൊഴിൽ? ബവ്വാബ്, വാതിലിൽ കാവൽ നിൽക്കുന്നവൻ, പ്രവേശിക്കുന്നവനെ തടയും. സജ്ജാൻ അപ്രകാരം ജയിലിലടക്കപ്പെട്ടവനെ പുറത്തു കിടക്കുന്നതിനെ തൊട്ട് തടയും. ദുഹൂലിനെ തൊട്ട് തടയും ബവ്വാബ്, ഹുറൂജിനെ തൊട്ട് തടയും സജ്ജാൻ. അതുകൊണ്ടാണ് ഇവർക്ക് ഹദ്ദിൽ നിന്നുള്ള ഹദ്ദാദ് എന്ന പേര് വെക്കപ്പെട്ടത്. ഹദീദ് എന്ന് പറയും ഇരുമ്പിന്, ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. ഹദ്ദിൽ നിന്ന് ഹദീദ്, ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഉപകരണങ്ങൾ ഇരുമ്പിൽ നിന്ന് നിർമ്മിക്കുന്നതിനാലാണ് ഇരുമ്പിന് ഹദീദ് എന്ന് പറയപ്പെട്ടത്. നിർവചനത്തിന് ഹദ് എന്ന് പറയും. നിർവചനം, ഒരു സംഗതിയെ നിർവചിക്കുമ്പോൾ ആ നിർവചനത്തിന് ഹദ് എന്ന് പറയും. അതെന്തുകൊണ്ട്? നിർവചനം ജാമ്യവും മാനിയവുമായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഒരു നിർവചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊന്ന് ഒരാശയം ചെലുത്താനുമില്ല, അതിൽ ഏറെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരാശയത്തെ മാറ്റാനുമില്ല. ജാമ്യവും മാനിയ. അതുകൊണ്ടാണ് നിർവചനങ്ങൾക്ക് ഹദ് എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾ അവർ ഇഹ്ദാദിലാണെന്ന് പറയും. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ അഹദ്ദത്തിൽ മറ, സ്ത്രീ ഇദ്ദയിൽ ഇഹ്ദാദ് ആചരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പുനർവിവാഹത്തെ ആ സമയം വിസമ്മതിച്ച് അലങ്കാരങ്ങളും ചമയങ്ങളും തനിക്ക് വിലങ്ങി കഴിയുന്നതിനാലാണ് അങ്ങനെ ഇദ്ദ ആചരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഭാഷ പ്രയോഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ഹദ് എന്ന് പറഞ്ഞാൽ വിലങ്ങുക, തടയുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഹുദൂദ്. തിൽക ഹുദൂദുല്ലാ, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു. അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അൽ അവാമിറു വൻ നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, ഇതാണ് അള്ളാഹുവിൻ്റെ ഹദ്ദുകൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന് രണ്ട് തരം ഹദ്ദുകളുണ്ട്. ആ രണ്ട് തരം ഹദ്ദുകൾ ഏതെല്ലാം? ഒന്ന് ഹുദൂദുൽ ഹറാം, ഹറാമിൻ്റെ ഹദ്ദുകൾ, ഹറാമിൻ്റെ ഹദ്ദുകൾ. മറ്റൊന്ന് ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ. ഹദ്ദുൽ ഹറാം എന്നാൽ അതിനെക്കുറിച്ച് പറയും, ഈ ഹദ്ദുകൾ തംനൗ മൻ കാന ഖാരിജഹ മിന ദുഖൂലി ഫിഹ, ഈ ഹദ്ദുകൾക്ക് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. അതാണ് നിഷിദ്ധങ്ങൾ. ഹദ്ദുൽ ഹറാം, ഈ ഹദ്ദുണ്ടല്ലോ, അതിന് പുറത്തുള്ളവരെ അതിൽ പ്രവേശിക്കുന്നതിനെ തടയും. പ്രവേശിക്കുന്നതിന് മാത്രമല്ല അതിനോട് അടുക്കുന്നതിനെ തടയും. അതാണ് ഇവിടെ ഫലാ തഖ്റബൂഹ, നിങ്ങൾ ഈ ഹദ്ദുകളോട് അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, ഹറാമാകുന്ന അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ, ഉദ്ദേശം നിഷിദ്ധങ്ങൾ. ഈ ഹദ്ദുകൾ തംനഉ മൻ കാന ഖാരിജഹ മിന ദുഖൂലി ഫിഹ, അതിന് പുറത്തുള്ളവർ അതിൽ പ്രവേശിക്കുന്നതിനെ തടുക്കും. അതാണ് നിഷിദ്ധങ്ങൾ. പ്രവേശിക്കുന്നത് മാത്രമല്ല പിന്നെ അതിനോട് അടുക്കുന്നത് തടുക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വകുപ്പിൽ ഹദ്ദ്, ഹദ്ദുൽ ഹലാൽ, ഹുദൂദുൽ ഹലാൽ, ഹലാലിൻ്റെ ഹദ്ദുകൾ, അതാണ് അൽ വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ഈ ഹദ്ദുകളെ കുറിച്ച് പറയും, ഹുദൂദുൻ തംനഉ മൻ കാന ഫീഹ മിനൽ ഖുറൂജി മിൻഹ, അതിലുള്ളവർ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെ തടയും, അതിലെത്തിയവർ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെ തടയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതും പറഞ്ഞിട്ടുണ്ട്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, ഇവ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു, ഫലാ തഅതദൂഹ, നിങ്ങൾ അത് മറികടക്കരുത്. ഫലാ തഅതദൂഹ, വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് വകുപ്പിൽപ്പെട്ട ആയത്തുകളുണ്ട്. ഇവിടെ സൂറത്തുൽ ബഖറയിലെ 187 ആയത്ത്, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. ഇനി നമുക്ക് ഇൻഷാല്ലാ വഴിയെ വരും പഠിക്കാൻ തലാഖും ഖുലുഉമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളിൽ, തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, തിൽക ഹുദൂദുല്ലാഹ് അവിടെ 229 ആയത്തിൽ ഫലാ തഅതദൂഹ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിനെ മറികടക്കാൻ പാടുള്ളതല്ല, അതിരുവിടാൻ പാടുള്ളതല്ല. അത് ഈ ഹുദൂദുൽ ഹലാൽ അതാണ്. അപ്പോൾ പ്രവേശിച്ചാൽ പ്രവേശിച്ചത് വിട്ടുകടക്കാൻ പാടില്ലാത്ത ഹദ്ദുകളുണ്ട്, അതാണ് വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങൾ, കൽപ്പനകൾ, അതിർ ലംഘിക്കാൻ പാടുള്ളതല്ല. എന്നാൽ പ്രവേശിക്കാൻ പാടില്ലാത്തത് അങ്ങനെയുള്ള ഹദ്ദുകളുണ്ട്, അതാണ് ഹദ്ദുൽ ഹറാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ, ഇവകൾ അള്ളാഹുവിൻ്റെ ഹദ്ദുകളാകുന്നു, ഫലാ തഖറബൂഹ. ഫ ഇവിടെ ഫൗ തഫ്രീഅ് അല്ലെങ്കിൽ ഫൗൽ ഫസീഹ, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് ഇവ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ലാ തഖറബൂഹ എന്താ, ലാ എന്നുള്ളത് നഹിയാണ്, വിരോധിക്കാനാണ്. ലാ തഖറബൂഹ, ആ ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്, ഹദ്ദുകളോട് നിങ്ങൾ അടുത്തു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇവിടെ, തിൽക ഹുദൂദുല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഹദ്ദുകൾ എന്തൊക്കെയാണ്? നോമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് കഴിഞ്ഞു പോയത്. അതിൽ കൽപ്പനകളുണ്ട്, അതിൽ വിരോധങ്ങളുണ്ട്. പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, നോമ്പിൽ പല വിഷയങ്ങളും അല്ലാഹു കൽപ്പിച്ചു. പിന്നെ വിലക്കുകൾ ധാരാളം വന്നു. വിശിഷ്യ നമ്മുടെ ഈ 187 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വിലക്കുകൾ, ഫലാത്തു ബാഷി റൂഹുൻ വാൻറ്റും ആക്കിഫുന ഫിൽ മസാജിദ് എന്ന് പറഞ്ഞു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപ്പനകൾ, അതേപോലെ വിലക്കുകൾ, ഇതൊക്കെ പറഞ്ഞു. നോമ്പിൻ്റെ രാവിൽ കുലു വശ്രബു ഫൽ ആൻ ബാഷി റൂഹുൻ കൽപ്പനകൾ, അതേപോലെ തന്നെ ഇത്തിക്കാഫിൽ ഇരിക്കുകയാണ് എങ്കിൽ നോമ്പിൻ്റെ രാവിലും പകലിലും ഫലാത്തു ബാഷി റൂഹുൻ മുബാഷറ പാടില്ല എന്ന് പറഞ്ഞു. സുമ്മ അതിമു സിയാമ ഇലല്ലൈൽ എന്ന കൽപ്പനയിലൂടെ നോമ്പിൻ്റെ പകലിൽ തിന്നരുത്, കുടിക്കരുത്, ഭോഗിക്കരുത്, ഇങ്ങനെ വിലക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇപ്പറയപ്പെട്ട കൽപ്പനകൾ, വിരോധങ്ങൾ, അതൊക്കെ തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫലാ തഖറബൂഹ, നിങ്ങൾ അതിൽ വിലക്കുകൾ, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ ശൈലി, ഫലാ തഫ്അലൂഹ, നിങ്ങളത് ചെയ്യരുതേ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, പിന്നെയോ നിങ്ങളത് ചെയ്യാൻ അടുത്തു പോകരുത് എന്നാണ്. അപ്പോൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളത് നന്നേ വ്യക്തം. സദ്ദു ദറായ, പഴുതുകൾ അടക്കുക എന്നൊരു തത്വം നമ്മുടെ ദീനിൽ അടിസ്ഥാനമാണ്. തെറ്റുകളോട് അടുക്കുവാനുള്ള ആ അവസ്ഥ വരെ വിലക്കപ്പെട്ടതാണ്. ലക്ഷ്യങ്ങളുടെ വിധി മാർഗങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. നിഷിദ്ധങ്ങളുടെ വിഷയത്തിലൊക്കെ പലതും നമ്മൾ വായിക്കുമ്പോൾ, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വലാ തഖറബു മാലൽ യതീം, യതീമുകളുടെ സ്വത്തിനോട് അടുക്കരുത്. ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞില്ലേ, വലാ തഖറബ ഹാദിഹി ശജറ, നിങ്ങൾ ഈ വൃക്ഷത്തോട് അടുക്കരുത്. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. അപ്പോൾ ഈ ശൈലി ഫലാ തഖറബൂഹ എന്നുള്ളത് നോമ്പിൻ്റെ വിഷയത്തിൽ, നോമ്പുകാരുടെ വിഷയത്തിൽ വിലക്കുകൾ വന്നത് ആ വിലക്കുകൾ ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ, ഹാ എന്ന് പറഞ്ഞാൽ ഈ ഹുദൂദുല്ലാഹ്, അതിലേക്കാണ് അതിൻ്റെ മടക്കം, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. കദാലിക്, ഇതുപോലെ എന്നാണ്, മിസ്ലു ദാലിക്, ഇത് പ്രകാരം യുബയ്യിനുള്ളാഹു ആയാത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു, യുബയ്യിനുള്ളാഹു ആയാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ, ലിന്നാസ് ആളുകൾക്ക് ജനങ്ങൾക്ക്, ലഅല്ലഹും യത്തഖൂൻ, ലഅല്ലഹും, ലഅല്ല എന്നുള്ളതിൽ ഇത്തഅലീൽ, ലഅല്ലഹും യത്തഖൂൻ, യത്തഖൂൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാവുക, തഖ്വയുള്ളവരാകുന്നു, തഖ്വയുള്ളവരാകും, വർത്തമാന ഭാവി കാലക്രിയാണ് ഇത്തഖ യത്തഖി യത്തഖൂൻ. അപ്പോൾ ലഅല്ലഹും യത്തഖൂൻ എന്ന് പറഞ്ഞാൽ അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടി, ഇവിടെ ലഅല്ല എന്നുള്ളതിൽ ഇത്തറജ് ആയേക്കാം എന്ന ആശയത്തെ ദോധിപ്പിക്കാനല്ല, പിന്നെയോ അവർ തഖ്വയുള്ളവരാകും അതിനു വേണ്ടി, അത് തീർപ്പാക്കാനും ഉറപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമുക്കറിയാം രണ്ടുണ്ട്, അൽ ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായ ആയത്തുകൾ, ഷംസ്, ഖമർ, സമാഅ്, അർദ് തുടങ്ങി അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തുണ്ട് മറ്റൊരു വകുപ്പ്, അത് ആയാത്തുൻ മത്ലുവ, പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ. ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്, അർത്ഥം അലാമത്ത് എന്നാണ്, അടയാളം, അലാമത്ത്. ഇവിടെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശം വിശുദ്ധ വചനങ്ങളാണ്, പാരായണം ചെയ്യപ്പെടുന്ന സൂക്തങ്ങളാണ്. അള്ളാഹു തൻ്റെ ആയത്തുകളെ ഇതുപോലെ വ്യക്തമാക്കുന്നു എന്നാണ്. കദാലിക്, നോക്കൂ നിങ്ങൾ എത്ര വ്യക്തതയിലാണ് നോമ്പിൻ്റെ വിഷയങ്ങൾ പ്രതിപാദ്യമായത്. നാല് വചനങ്ങളിൽ, അതിനിടയിൽ ദുആൻ്റെ വചനം വന്നു. അപ്പോൾ അഞ്ച് ആയത്തുകളിൽ, അഞ്ച് വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു നോമ്പിൻ്റെ വിധികൾ, നോമ്പിൻ്റെ വിലക്കുകൾ, നന്നായിട്ടുള്ള വിശദീകരണം. അതിലേക്ക് ചൂണ്ടിയാണ് പറയുന്നത്, കദാലിക് യുബയ്യിനുല്ലാഹു ആയാത്തിഹി ലിന്നാസ്. എന്തിന്? ആളുകൾ തഖ്വയുള്ളവരാകാൻ, ഇതിലൂടെ ആളുകൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കാനാകും. ആളുകൾ എന്ത് വേണം? അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കണം. തഖ്വ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വിഖായത്ത് മറ സ്വീകരിക്കലാണ്. വിഖായയിൽ നിന്നാണ് ഈ ക്രിയകളൊക്കെ ഉൽപ്പന്നമാണത്, ഇത്തഖായത്തഖി വഖായഖി ഇതൊക്കെ. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിയിൽ നിന്ന് മറ സ്വീകരിക്കൽ, അള്ളാഹുവിൻ്റെ അവാമിർ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും, നവാഹി വിലക്കുകൾ അതിൽ നിന്ന് വിട്ടകന്നുമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്, അതിൻ്റെ സാക്ഷാത്കാരത്തിന്, അതിൻ്റെ പോഷിപ്പിന് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവതരിപ്പിച്ചു, അത് വ്യക്തമാക്കി. ഇതാണ് ഇവിടെ ഉണർത്തുന്നത്. ധാരാളം വിഷയങ്ങളുള്ള ഏതാനും വചനങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. എന്നാലും സൂക്ഷ്മമായി കുറേ മസലകൾ ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പഠിച്ചു പോയിട്ടില്ല. ആയത്തിൻ്റെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, വിധികളാണ് നമ്മൾ പരാമർശിക്കുകയുണ്ടായത്. നോമ്പ് നിർബന്ധമാക്കിയ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പിൻ്റെ വചനങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇവിടെ ലഅല്ലഹും യത്തഖൂൻ, നോമ്പ് നിയമമാക്കിയത് തഖ്വയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ചു. തഖ്വ അള്ളാഹ്ക്ക് അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടും, അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടകന്നുമുള്ള ജീവിതം, അതാണ് ഭക്തി ജീവിതം, സൂക്ഷ്മ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. ഒരു മസ്അല ഈ ആയത്തിൻ്റെ ഒടുവിൽ നമുക്കിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ഭക്തി ജീവിതത്തിന്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്, സൂക്ഷ്മ ജീവിതത്തിന്, വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം, അത് വിഘ്നമോ തടസ്സമോ അല്ല എന്നത് ഈ ആവർത്തിച്ചുള്ള പ്രയോഗവും, അതേപോലെ തന്നെ ഈ കോർവയിൽ ലഅല്ലകും തത്തഖൂൻ ലഅല്ലഹും യത്തഖൂൻ എന്നുള്ള ഈ പ്രയോഗവും വിളിച്ചറിയിക്കുന്നു. ചില ആളുകൾ ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിഷ്കർഷമായി പാലിക്കും, എന്നിട്ട് ഈ ഭക്തി ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിന് അവർക്ക് കുടുംബജീവിതമില്ല, ദാമ്പത്യ ബന്ധമില്ല. ചിലർ വൈവാഹിക ജീവിതം തന്നെ തങ്ങൾക്ക് വിലങ്ങി ബ്രഹ്മചര്യം, ചിലർ വൈവാഹിക ജീവിതത്തിൽ കാലെടുത്ത് വച്ചവരാണ് എങ്കിൽ പിന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ വിരക്തി, ദാമ്പത്യ ബന്ധത്തിൽ അതൃപ്തി. ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഭക്തി ജീവിതത്തിന് വ്രതാനുഷ്ഠാനം നിയമമാക്കിയ ഇസ്ലാം ആ വ്രതാനുഷ്ഠാന നാളുകളിൽ പകലിൽ ലൈംഗിക ബന്ധങ്ങളും ചേഷ്ടകളും വിലക്കിയെങ്കിലും രാവിൽ ഉഹില്ലലകും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതം ഭക്തി ജീവിതത്തിനൊരിക്കലും ഒരു വിഘ്നമോ തടസ്സമോ അല്ല നോമിൻ്റെ രാവുകളിൽ ആ ജീവിതത്തിന് ദാമ്പത്യത്തിന് അനുവാദം നൽകുകയാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുകയാണ്, ഫൽ ആന ബാശിറൂഹുൻ വബ്തഗു മാ കതബ അല്ലാഹു ലകും. നമ്മൾ പഠിച്ചു പോയതിൻ്റെ വിശദീകരണങ്ങൾ, നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കണം എന്നുള്ള അനുവദനീയമായിട്ടുള്ള ആ ആഹ്വാനം. ഇസ്ലാം ദീനിൻ്റെ ഒരു മഹത്വവും സൗന്ദര്യവുമാണ് ഇത് അറിയിക്കുന്നത്. വൈവാഹിക ജീവിതം, ദാമ്പത്യം ഒരിക്കലും ഭക്തിക്കോ തഖ്വക്കോ തടസ്സമേ അല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലനെ ഒരിക്കൽ ഉസ്മാൻ ബിൻ മത്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹൗല ബിൻത് ഹക്കീമിൻ്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കടന്നു ചെന്ന ഒരു സംഭവമുണ്ട്. അന്ന് ഹൗല വളരെ വിരക്തമായൊരു ജീവിതത്തിലാണ്. വേഷഭൂഷാദികളും രൂപവുമൊക്കെ ആകെ വർജ്യമായ രീതിയിൽ. അപ്പോൾ ഹൗലയോട് ആയിഷ റളിയല്ലാഹു തആലനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷയം? അന്ന് ഹൗല പറഞ്ഞത്, സൗജി യഖൂബുൽ ലൈൽ വയസൂമുൻ നഹാർ, എൻ്റെ ഭർത്താവ് ഉസ്മാൻ ബിൻ മദ്ഊൻ രാത്രി നിസ്കാരം, എല്ലാ പകലിലും വ്രതാനുഷ്ഠാനം, ഇങ്ങനെ കഴിയുന്ന ഒരു ഭർത്താവാണ്. അപ്പോൾ രാവിലും പകലിലും ഒരു ദാമ്പത്യ ജീവിതത്തിന് ഞാനുമായി അടുക്കാത്ത ഭർത്താവാണ്, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി മാറ്റി ഒരുങ്ങണം, ചമയണം? ഇതായിരുന്നു ഹൗലയുടെ പ്രതികരണം. ആയിഷ റളിയല്ലാഹു തആലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞു, ഹൗലയുടെ ഈ ഒരു വിഷയം. അപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിനെ വിളിച്ചു വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, യാ ഉസ്മാൻ അറഗീബ്ത അൻ സുന്നത്തി, ഉസ്മാൻ അങ്ങേക്ക് എൻ്റെ സുന്നത്തിനോട് വിരക്തിയായോ അപ്രിയമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ പറയാണ്, ലാ വല്ലാ യാ റസൂലല്ലാഹ് വലാക്കിൻ സുന്നതക അത്ലബ്, തിരുദൂതരെ ഒരിക്കലും ഇല്ല, അല്ലാഹയാണ് സത്യം, അങ്ങയുടെ സുന്നത്താണ് ഞാൻ അന്വേഷിക്കുന്നത്, ആ മാർഗേണയാണ് ഈ രാത്രി നിസ്കാരവും പകലിലെ നോമ്പെടുപ്പും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഫ ഇന്നി ഉസല്ലി വ അനാം, ഞാൻ രാത്രി നിസ്കരിക്കും, രാത്രിയിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും, വ അസൂമു വ ഉഫ്തിർ, ഞാൻ പകലിൽ നോമ്പെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് നോമ്പെടുക്കാത്ത പകലുകളുമുണ്ട്, വ അൻകിഹു നിസ, ഞാൻ ഭാര്യമാരെ പ്രാപിക്കാറുണ്ട്, അമ്മ അലക്ക ഫിയ ഉസ്വത്തുൻ, അതുകൊണ്ട് അങ്ങേക്ക് എന്നിൽ മാതൃകയില്ലേ എന്ന് നിസ്ലാസ് മതങ്ങൾ ചോദിച്ചു. ഫ വല്ലാ ഇന്നി അഹ്ഷാകും ലില്ലാ വ അഹ്ഫദുകും ലിഹുദൂദിഹി, അല്ലാഹയാണ് സത്യം, ഞാൻ നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്നവൻ. ഇതൊക്കെ അദ്ദേഹത്തോട് ഉസ്മാൻ ഇബ്നു മദ്ഊനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫത്തഖില്ലാഹ യാ ഉസ്മാൻ, അതുകൊണ്ട് ഉസ്മാൻ അള്ളാഹുവെ സൂക്ഷിക്കണം, അള്ളാഹുവിൽ തഖ്വ വേണം. ഫൈനലി അഹ്ലിക അലൈക ഹഖ, ഭാര്യയ്ക്ക് നിങ്ങളിൽ അവകാശമുണ്ട്. വൈനലി ദൈഫിക അലൈക ഹഖ, അതിഥികൾക്ക് താങ്കളിൽ അവകാശമുണ്ട്. വൈനലി നഫ്സിക അലൈക ഹഖ, താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ അവകാശമുണ്ട്. ഫസും വ അഫ്തിർ, അതുകൊണ്ട് നോമ്പെടുക്കൂ, നോമ്പെടുക്കാത്ത ദിവസങ്ങളും ഉണ്ടാകട്ടെ. വസല്ലി വനം, രാത്രി നിസ്കരിക്കൂ, ഉറങ്ങുകയും ചെയ്യൂ. ഇതൊക്കെ റസൂലുള്ള പറഞ്ഞു കൊടുത്തു. അതുമീനു ബിമാനു മീനു ബിഹ്, നമ്മൾ വിശ്വസിച്ച് അംഗീകരിക്കുന്നത് താങ്കളും വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. അപ്പം നാം യാ റസൂലല്ലാ, തിരുദൂതരെ അതെ എന്ന് പറഞ്ഞപ്പോൾ, ഫസ്ന കമാ നസ്ന, നമ്മൾ ചെയ്യുന്നത് പോലെ താങ്കളും ചെയ്തോ. ഫഇന്നി ലം ഉമർ ബിർ റഹ്ബാനിയ, ഞാൻ റഹ്ബാനിയത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടില്ല. റഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം, ബ്രഹ്മചര്യം, അത് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ മദ്ഊനെ തിരുത്തി എന്നാണ് ചരിത്രം. ഈ സംഭവം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആലാ അൻഹു കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളിൽ ചിലർ ഉസ്മാൻ ബിൻ മദ്ഊനെ പോലെ ഒരു സന്യാസ ജീവിതം ഉദ്ദേശിച്ചിരുന്നു. ഉസ്മാൻ ബിൻ മദ്ഊന് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ ഷണ്ഡീകരിച്ച് പിന്നെ ബ്രഹ്മചര്യം അല്ലെങ്കിൽ സന്യാസ ജീവിതം ആചരിക്കാൻ ഭാവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശക്തമായി വിലക്കി. ഞാൻ ഈ ഒരു കഥ ഇവിടെ ഓതിയത് ഇതുപോലെ പല സംഭവങ്ങളുമുണ്ട്. ഒരിക്കലും തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിന്, ഭക്തി ജീവിതത്തിന് ദാമ്പത്യം ഒരു തടസ്സമേ അല്ല. അത് നമ്മുടെ ദീൻ പഠിപ്പിച്ചു, അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആചരിച്ചു, അനുഷ്ഠിച്ചു, തെളിയിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ബഹുഭാര്യമാരെ സ്വീകരിച്ച് എങ്ങനെ ഭക്തിയിൽ ജീവിക്കണം എന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ മാതൃക കാഴ്ചവെച്ച മഹാനാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വതആല ലഅല്ലഹും യത്തഖൂൻ ലഅല്ലകും തത്തഖൂൻ എന്നിങ്ങനെ ആവർത്തിച്ച് പ്രയോഗിച്ചതിൽ നിന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായതിനാലാണ് ഈ അവസാനത്തിൽ ആ ഒരു ഭാഗം ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 16-ാമത്തെ മൊഡ്യൂൾ 39 ക്ലാസ്സുകളുമായി നമ്മൾ തുടർന്നു. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 17-ാമത്തെ മൊഡ്യൂൾ ഇൻഷാ അല്ലാഹ് തുടരാം. ഈ ഒരു മൊഡ്യൂളിൽ നമ്മളോടൊപ്പം പഠിതാക്കളായി, ശ്രോതാക്കളായി, തുടർന്നവർ, സഹായികളായി, വർത്തിച്ചവർ, ഗുണകാംക്ഷികളായി, ഒപ്പം നിന്നവർ, ദുആ ചെയ്ത് സഹായിച്ച് ഇതിൻ്റെ പ്രചാരകരായവർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കുമുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഗുണകാംക്ഷികളായി, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും സ്വന്തക്കാരുമായി പരലോകത്ത് ഒരുമിച്ച് കൂടാൻ നമ്മളെ എല്ലാവരെയും നാഥൻ സഹായിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, പീസ് റേഡിയോ 500 പ്രോഗ്രാമിൽ ഇന്ന് വിലക്കുകളോടുള്ള സമീപനം, സൂറത്തു നൂറിലെ മൊഡ്യൂൾ 16, ക്ലാസ് 39. 500 പ്രോഗ്രാമിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. 500 പ്രോഗ്രാമിൽ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം.
3: ചോദ്യം 1, ഹുദൂദ് എന്നതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്താകുന്നു? ഓപ്ഷൻ എ ഉദ്ദേശം, ബി നേടിയെടുക്കൽ, സി തടയൽ. ചോദ്യം 2, ഹദ്ദുകൾ രണ്ട് തരത്തിലായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹുദൂദുൽ ഹലാൽ, ബി ഹുദൂദു സുന്ന, സി ഹുദൂദുൽ ഹറാം. ചോദ്യം 3, നോമ്പിൻ്റെ കാര്യത്തിൽ തന്നെ അള്ളാഹു ധാരാളം കൽപ്പനകളും വിലക്കുകളും നൽകിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു ആയത്ത് ഇതിൽ പറയുന്നുണ്ട്, അത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 184, ബി സൂറത്തുൽ ബഖറ 125, സി സൂറത്തുൽ ബഖറ 183.

0: സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദാനം ചെയ്യുക, സ്വർഗം നേടുക, ഭാഗം 2. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയത് ദാനധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ദാനധർമ്മം ചെയ്യുക, അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു വലിയ നന്മ തന്നെയാണ്, പുണ്യമാണ്. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർ ചിലവഴിക്കുന്ന വിഷയത്തിൽ നമുക്ക് മാതൃകയായിരുന്നു. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ധാരാളം പ്രയാസങ്ങൾ പറയുകയുണ്ടായി. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും തൻ്റെ കയ്യിലില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുകയും പ്രവാചകൻ തൻ്റെ ഭാര്യമാരുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് മാ ഇന്ദി ഇല്ല മാ എൻ, വെള്ളമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ലല്ലോ എന്നാണ്. പ്രവാചകൻ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ അതിഥിയാണ്, ആരെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് പോലും നോക്കാതെ ഒരു അൻസ്വാരിയായ സ്വഹാബി അന യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കുകയാണ്. പ്രവാചകരെ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അയാളെ വീടിൻ്റെ ഉമ്മറത്തിരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി വന്നിട്ട്

ആ വിളക്ക് നീ ഊതിക്കെടുത്തണം. അദ്ദേഹത്തിന്റെ കൂടെ നമ്മളും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ള ഭക്ഷണം അതിഥി കഴിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞുകൊടുക്കുകയാണ്. അന്ന് രാത്രി ഈ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. നേരം പുലർന്നു. ഈ സഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹു സുബഹാനഹു വതആല വഹീ നൽകി കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കയറി ചെല്ലുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, ലഖദ് അജിബല്ലാഹു മിൻ സനഅകുമുൽ ലൈൽ, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത കാര്യത്തിൽ അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വന്തം ആവശ്യവും തൻ്റെ മക്കളുടെയും തൻ്റെ ഭാര്യയുടെയും വിശപ്പിനെ മറന്നുകൊണ്ട് ആ അതിഥിയെ സൽക്കരിച്ച സഹാബി, അദ്ദേഹം പോകുന്ന സ്വർഗത്തിലേക്ക് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്തു ആലിംറാനിൻ്റെ 92-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാതെ ഒരാളും പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ലൻ തനാലുൽ ബിർറ, പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്നതിൻ്റെ അർത്ഥം ലൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ആയത്ത് കേട്ടപ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്ന് കരയുകയാണ് മഹാനായ അബൂ തൊൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, ജീവിതത്തിൽ കുറേ ദാനധർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ഒന്നും നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങ് ബൈറുഹയിലെ നീണ്ടു പരന്ന് കിടക്കുന്ന വിശാലമായ ആ ഈത്തപ്പനത്തോട്ടമില്ലേ, പ്രവാചകരെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സമ്പത്ത്, അത് മുഴുവനും ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തോട്ടം മുഴുവൻ ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ കൊടുത്ത അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പോകുന്ന ആ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, ധാരാളം ആയത്തുകൾ കേട്ടിട്ടും കൊടുക്കാനുള്ള മനസ്സിൻ്റെ പിശുക്ക് നമ്മിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതെ, ആ ആയത്ത് കേട്ട് ഹൈബർ യുദ്ധവകയിൽ തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി നൽകിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ, ദാനധർമ്മം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ അടുക്കലേക്ക് ദാനധർമ്മം ചോദിച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഖാന യഖൂലു ലഹും മുതഹല്ലില, വളരെ സന്തോഷത്തോടുകൂടി അവർ പറയുന്നതാണ്, മർഹബൻ ബിമൻ ജാഅ യഹ്മിലു ഹസനാതിൻ ഇലൽ ആഖിറതി ബിഗൈരി അജ്രിൻ, എൻ്റെ അടുക്കൽ നിന്ന് കൂലിയൊന്നും വാങ്ങാതെ എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നവനെ കയറിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇത്ര കൊടുക്കുന്നു എന്നതിലല്ല, ആ കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖ ദിർഹമുൻ മിൻ മിഅതി അൽഫി ദിർഹമീൻ, ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് പ്രവാചകരെ, അതെങ്ങനെ സംഭവിക്കും? അവിടുന്ന് പറയുകയാണ്, 1000 ദിർഹം ദാനം ചെയ്യുന്നവൻ ലക്ഷങ്ങളിൽ നിന്നാണ് ദാനം ചെയ്യുന്നത്. എന്നാൽ 1 ദിർഹം കൊടുക്കുന്നവൻ ചിലപ്പോൾ 10 ദിർഹമോ 2 ദിർഹമോ മാത്രമായിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മാനസികാവസ്ഥ അതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. 1 രൂപ കൊടുത്താലും അതിനെ 1 കോടിയുടെ രൂപത്തിൽ സ്വീകരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല നാം ദാനം ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനുള്ള ധാരാളം അവസരങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് ധാരാളമാണ്, നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഇല്ലേ. നമ്മുടെ നാടുകളിൽ പള്ളികൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മദ്രസ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്തെങ്കിലും ക്ലാസുകൾ അവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന് ചിലവുകളേറെയാണ്. അതുകൊണ്ട് ആ ചിലവുകളിലേക്ക് നമ്മുടെ വക എന്തെങ്കിലും ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപ, 1000 രൂപ എന്നിങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ,
പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം

0: അവസരങ്ങൾ നമുക്ക് എപ്പോഴും ലഭിച്ചെന്ന് വരില്ല. കിട്ടുന്ന അവസരങ്ങളെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാൻ സാധിക്കണം. സകാത്തും സദഖയും നാം തടഞ്ഞു വെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നാടിന് പോലും ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കാര്യഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. ദാനം ചെയ്യുക സ്വർഗം നേടുക, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ നഹ്ലിലെ 108 109 വചനങ്ങൾ. ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 108 109 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

أولئك الذين طبع الله على قلوبهم وسمعهم.

0: അള്ളാഹു നമ്മുടെ പഠനവും ഈ ഒരു സമയ വിനിയോഗവുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 108-109 വചനങ്ങൾ. ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, രചന നിർവഹിച്ചത് ഹനീന ടി കെ, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, ഹനീന ടി കെ. ഒരു പൂവിൻ്റെ ഇതളുകളിലോ പുലർക്കാലത്ത് കിഴക്കൻ ചക്രവാളത്തിലോ ഭംഗി കൂട്ടാനായി ആരും ചായം പൂശേണ്ടതില്ല. പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയിലാണ് ഏറ്റവും സുന്ദരമാകുന്നത്. എന്നാൽ കപടതകളില്ലാത്തതും നിഷ്കളങ്കതയുടെയും തനിമയുടെയും വസന്തവുമാകേണ്ട നമ്മുടെ കൗമാരക്കാരികളുടെ മുഖങ്ങൾ ഇന്ന് കോർപ്പറേറ്റ് കമ്പനികളുടെ പരീക്ഷണശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാഭാവിക രൂപത്തെ ഇഷ്ടപ്പെടുന്നതിന് പകരം കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളിൽ നിന്ന് മേക്കപ്പിൻ്റെ ബാഹ്യപാളികൾക്കുള്ളിൽ സ്വന്തം വ്യക്തിത്വത്തെ ഒളിപ്പിക്കാൻ ഒരു തലമുറയെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ആധുനിക സമൂഹത്തിൽ സൗന്ദര്യമെന്നത് കോർപ്പറേറ്റ് കമ്പനികളും സോഷ്യൽ മീഡിയയും നിശ്ചയിക്കുന്ന കൃത്രിമമായ ചില അളവുകോലുകളായി മാറിയിരിക്കുന്നു. വെളുത്ത നിറം, തികവുറ്റ ചർമ്മം, അളന്നുവച്ച ശരീരവടിവുകൾ എന്നിവയാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് പരസ്യങ്ങളിലൂടെയും ഇൻഫ്ലുവൻസർമാരിലൂടെയും നമ്മുടെ മനസ്സുകളിലേക്ക് നിരന്തരം കുത്തിവയ്ക്കപ്പെടുകയാണ്. മനുഷ്യസഹജമായ ചെറിയ വ്യത്യാസങ്ങളെപ്പോലും കുറവുകളായി ചിത്രീകരിച്ച് കൗമാരക്കാരിലും പെൺകുട്ടികളിലും കടുത്ത അപകർഷബോധം വളർത്തുക എന്നതാണ് ഈ ആഗോള വിപണിയുടെ തന്ത്രം. ഈ കണിയിൽ അകപ്പെടുന്നതോടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഒന്നിനു പുറകെ ഒന്നനായി സൗന്ദര്യവർദ്ധക വസ്തുക്കളും ചികിത്സകളും തേടിപ്പോകുന്നു. ബാഹ്യസൗന്ദര്യത്തിന് പുറകെയുള്ള ഈ അന്ധമായ ഓട്ടം സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ബ്രാൻഡ് ലിപ്സ്റ്റിക്കുകളിലും മേക്കപ്പ് സാധനങ്ങളിലും നാഡീവ്യൂഹത്തെപ്പോലും തകരാറിലാക്കുന്ന മാരക ലോഹങ്ങളടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാലയങ്ങളെ മേക്കപ്പ് വിമുക്തമാക്കാനുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നത്. അത് കേവലമൊരു അച്ചടക്ക നിയമമായി മാറാതെ കമ്പോളത്തിൻ്റെ ചൂഷണത്തിൽ നിന്ന് പുതിയ തലമുറയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള കരുതലോടെയുള്ള ഇടപെടലാകണം. ഇസ്ലാം സൗന്ദര്യത്തെയോ ശരീരസംരക്ഷണത്തെയോ നിരോധിക്കുന്ന മതമല്ല. വൃത്തിയും വെടുപ്പുമുള്ള ജീവിതത്തെ ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മനുഷ്യനെയും ഏറ്റവും മനോഹരമായ ഘടനയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 95:4. ഈ പ്രകൃതിദത്തമായ വൈവിധ്യത്തെ നാം നെഞ്ചേറ്റുകയാണ് വേണ്ടത്. ഒരു സ്ത്രീ തൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിനകത്തും തനിക്കനുവദിക്കപ്പെട്ടവർക്ക് മുന്നിലും അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് അന്യ പുരുഷരുടെ ശ്രദ്ധയാകർഷിക്കാനുള്ള പ്രദർശന വസ്തുവായി പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സൗന്ദര്യമായ ഹയാ, ലജ്ജ എന്ന മൂല്യത്തിന് വിരുദ്ധമായി മാറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ശാഖകളിൽപ്പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരി. ചുണ്ടിലെ കൃത്രിമ ചായങ്ങൾ അല്പം ജലസ്പർശത്തിൽ അലിഞ്ഞുപോയേക്കാവുന്നതാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തീർക്കുന്ന സൗന്ദര്യം മരണത്തിനുമപ്പുറവും മങ്ങാതെ പ്രകാശമായി അവശേഷിക്കും.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഹനീന ടി കെ രചന നിർവഹിച്ച ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്. ഇതിൻ്റെ ശബ്ദാവതരണം നടത്തിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ.
0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലഹിസ്ലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام

الأنعام فكلوا منها وأطعموا البائس الفقير. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ അതിൻ്റെ 27-28 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുവാനാവശ്യമായ സ്ഥാനം അള്ളാഹു ഒരുക്കിക്കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹുൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ തുവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കുവാനുമെല്ലാം ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്ന ഭാഗമെല്ലാം അവിടെ നാം പഠിക്കുകയുണ്ടായി. ഇനി ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുവാനുള്ള കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക്. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വഅദ്ദിൻ ഫിന്നാസ്, വഅദ്ദിൻ, നീ വിളംബരം ചെയ്യുക. വഅദ്ദിൻ, നീ വിളംബരം ചെയ്യുക. ഫിന്നാസ്, ജനങ്ങൾക്ക്, ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക. ബിൽ ഹജ്ജ്, ഹജ്ജിന്, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങൾക്ക് ഇടയിൽ വിളംബരം ചെയ്യുക. യഅ്തൂക, യഅ്തൂക, അവർ നിന്റെ അടുക്കൽ വരും. യഅ്തൂക, അവർ നിന്റെ അടുക്കൽ വരും. റിജാലൻ, നടന്നുകൊണ്ടും. വഅല കുല്ലി ലാമിരിൻ, വഅല കുല്ലി ലാമിരിൻ, എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെയും പുറത്തായിക്കൊണ്ട്. വഅല കുല്ലി ലാമിരിൻ. യഅ്തീന, അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ എല്ലാ മലമ്പാതകളിലൂടെയും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അവർ എല്ലാ ഇടുങ്ങിയ അല്ലെങ്കിൽ വിദൂരമായ മലമ്പാതകളിലൂടെയും അവർ നിന്റെ അടുക്കൽ വരും. പായത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ, അവർ നടന്നുകൊണ്ട് നിന്റെ അടുക്കൽ വരും. വഅല കുല്ലി ലാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമ്പാതകളിലൂടെയെല്ലാം നിന്റെ അടുക്കൽ അവർ വരും. അടുത്ത ആയത്തിൽ യഷ്ഹദു മനാഫിഅലഹും, ലിയഷ്ഹദു, അവർക്ക് സാക്ഷികളാകുവാൻ, സന്നിഹിതരാകുവാനും. മനാഫിഅലഹും, അവർക്ക് ഉപകാരമുള്ള, അവർക്ക് പ്രയോജനകരമായ അവസരങ്ങളിൽ, രംഗങ്ങളിൽ അവർക്ക് സന്നിഹിതരാകുവാനും സാക്ഷികളാകുവാനും. വയദുക്കുറുസ്മല്ലാ, വയദുക്കുറു, അവർക്ക് സ്മരിക്കുവാനും. ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമത്തെ, അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിക്കുവാനും. വയദുക്കുറു, അവർക്കുച്ചരിക്കുവാനും. ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമത്തെ. ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാനും. അലാമാ റസഖഹും, അവർക്ക് നൽകിയതിൻ്റെ മേൽ. അലാമാ റസഖഹും, അവർക്ക് നൽകിയതിൻ്റെ മേൽ. മിൻ ബഹീമത്തിൽ അൻആം, കന്നുകാലികളിൽ നിന്ന്, നാൽക്കാലികളിൽ നിന്ന്. അപ്പോ ബഹീമത്തുൽ അൻആം, നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടതിൻ്റെ മേൽ നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടിയും അവർക്കുപകാരപ്രദമായ രംഗങ്ങളിൽ അവർക്ക് സാക്ഷികളാകുവാനും വേണ്ടി. ഫ കുലൂ മിൻഹ, എന്നിട്ട് അങ്ങനെ നിങ്ങൾ അവയിൽ നിന്നും തിന്നുക. ഫ കുലൂ മിൻഹ, അങ്ങനെ അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക. വഅത്ഇമൂ, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വഅത്ഇമൂ,
നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അൽബാഇസൽ ഫഖീർ, ദരിദ്രനായ, പ്രയാസപ്പെടുന്ന ദരിദ്രനായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം, ലിയഷ്ഹദു മനാഫിഅലഹും, അവർക്ക് ഉപകാരപ്രദമായ രംഗങ്ങളിൽ അവർക്ക് സാക്ഷികളാകുവാനും ഹാജരാകുവാനും. വയദുഖുറുസ്മല്ലാഹി ഫി അയ്യാമിം മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലികളിൽ നിന്നും അവർക്ക് നൽകിയതിന്റെ മേൽ എണ്ണപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമമുച്ചരിക്കുവാനും വേണ്ടി. ഫഖുലൂ മിൻഹ, അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, നിങ്ങൾ പ്രയാസപ്പെടുന്ന ദരിദ്രരായ ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇതിൽ ഒന്നാമത്തെ ആയത്തിൽ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക എന്നാണ്. അലിംഹു ബിഹി വദഉഹും ഇലൈഹി എന്നാണ്. നീ അതിനെക്കുറിച്ച് അവർക്ക് അറിയിപ്പ് കൊടുക്കുക, അതിലേക്ക് അവരെ ക്ഷണിക്കുക. ഇതാണ് അതിന് വഅദ്ദിൻ എന്ന് പറഞ്ഞതിന്, അതിലേക്ക് നീ അവരെ ക്ഷണിക്കുകയും

0: അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുകയും ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തഫ്സീറിൽ വിശദമായി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ ഇബ്രാഹിം നബി പറയുകയാണ്, യാ റബ്ബി വകൈഫ അബ്ലഉന്നാസ് വസൗതി ലാ യംഫദുഹും, റബ്ബേ ഞാൻ എങ്ങനെയാണ് അവർക്ക് എത്തിക്കുക, എന്റെ ശബ്ദം എങ്ങനെയാണ് എനിക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുക. അപ്പൊ ഇബ്രാഹിം നബിയോട് പറയുകയാണ്, നാദി നീ വിളിക്കുക, വഅലൈനൽ ബലാഗ് വനാ നാദി നീ വിളിച്ചു പറയുക, നിന്റെ ഉത്തരവാദിത്വം വിളിച്ചു പറയുക എന്നതാണ്. വഅലൈനൽ ബലാഗ് അതെത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്റെ മേലാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. പിന്നെ അതിന്റെ അത് വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ഥാനത്ത് കയറി നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അതേതാണ് ആ സ്ഥാനമെന്നത് പല രൂപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. വക്കീല അല സഫ, സഫാ മലയുടെ മുകളിലാണെന്ന് പറയുന്നുണ്ട്. വക്കീല അല അബി ഖുബൈസ്, ജബലു അബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ഥാനം ഏത് എന്നുള്ളതൊക്കെ പല വിശദീകരണങ്ങളിൽ കാണുവാൻ കഴിയും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹജ്ജിന് വേണ്ടി വിളിച്ചു പറയുകയാണ്. അങ്ങനെ ആ വിളിച്ചു പറയുമ്പോൾ യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതൂക, അവർ നിന്റെ അടുക്കൽ വരുമെന്നാണ്. യഅതൂക അവർ നിന്റെ അടുക്കൽ വരും, റിജാലൻ നടന്നുകൊണ്ട്, കാൽപാദങ്ങളിൽ നടന്നുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തായിക്കൊണ്ടും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ വഴികൾ താണ്ടിയും അവർ നിന്റെ അടുക്കൽ വരും. ഇതാണ് പറയുന്നത്, നീ വിളിച്ചു പറയുക. ആ വിളിച്ചു പറയുന്നത് അത് നാനാ ദിക്കുകളിലേക്കും എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും വിദൂരമായ വഴികൾ താണ്ടിയും അതേപോലെ നടന്നുകൊണ്ടും അവർ നിന്റെ അടുക്കൽ ആ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എത്തിച്ചേരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നത്, ലിയശ്ഹദു മനാഫിഅലഹും, അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാൻ വേണ്ടി, ഹാജരാകുവാൻ വേണ്ടി എന്നാണ്. അവിടെ അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയൊക്കെ വാക്കായിട്ട് പറയുന്നത്, മനാഫിഉദ്ദുനിയാവൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മൻഫഅത്തുകൾ. അവിടെ മനാഫി എന്ന് പറയുമ്പോൾ ദുനിയാവിന്റെ ഉപകാരങ്ങളുണ്ട്, ആഖിറത്തിന്റെ ഉപകാരങ്ങളുണ്ട്. എന്നിട്ട് പറയുക, അമ്മ മനാഫിഉൽ ആഖിറ, ആഖിറത്തിലെ ഉപകാരം എന്ന് പറയുന്നത് ഫരിളവാനുള്ള അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അഥവാ ആ നല്ല നീയത്തോടുകൂടി അവിടെ വന്ന ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രതിഫലം ഫരിളവാനുള്ള, അതാണ് ആഖിറത്തിലെ മൻഫഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅമ്മ മനാഫിഉദ്ദുനിയ, എന്നാൽ ദുനിയാവിന്റെ മൻഫഅത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം, ആ ബലിമൃഗത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കാം, അതേപോലെ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ ആ നിയ്യത്തോടുകൂടിയാണ് പോകുന്നത് എങ്കിലും അവിടെ നമുക്ക് കച്ചവടങ്ങൾ ചെയ്യാം, അതേപോലെ അതിൽ നിന്നുള്ള ലാഭങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. നമ്മുടെ നിയ്യത്ത് ഹജ്ജാവണം, എന്നാൽ അതിനിടയിൽ ഇതുപോലെയുള്ള ഹജ്ജിന് ദോഷം വരാത്ത തരത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഇല്ല എന്നാണ്. ഫമാ യുസീബൂന മിൻ മനാഫിഉൽ ബുദനി വറബ്ഹി വത്തിജാറാതി, ഇതെല്ലാം തഫ്സീറുകളിൽ കാണാം. അവിടെ ആ ബലിമൃഗത്തിന്റെ അതിൽ നിന്ന് നമുക്ക് ഉപകാരങ്ങളുണ്ട്, കച്ചവടങ്ങൾ ചെയ്യാം, അതിലൂടെയുള്ള ലാഭങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ദുന്യവിയായ ഈ ദുനിയാവിൽ നമുക്ക് ലഭ്യമാകുന്ന മൻഫഅത്തുകളായിക്കൊണ്ടും വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും. പിന്നീട് പറയുന്ന, വയദ്കുർ ഇസ്മല്ലാ ഫി അയ്യാമിൻ മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തുൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ. ആ നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകിയ, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായിട്ടെല്ലാം നാം നടത്തുന്ന ആ ബലികർമ്മത്തിനുപയോഗിക്കുന്ന മൃഗങ്ങളാണ്. ആ മൃഗങ്ങളുടെ മേൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ, നിശ്ചയിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമമുച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമമുച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക എന്നാണ്. ആ നാമം അള്ളാഹുവിന്റെ നാമമുച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക. അതേത് സമയത്താണ്? ഫി അയ്യാമിൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതിന് ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, അൽ അയ്യാമുൽ മഅലൂമാത്ത്. ആ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നത് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അശർ, ആ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, ആ ദുൽഹിജ്ജയിലെ ഹജ്ജ് നടക്കുന്നതായ ആ ദിവസങ്ങളാണ് ബലിപെരുന്നാളും അതിനോടനുബന്ധമായ തൊട്ടടുത്ത ദിവസങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ അതിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ പറയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ നാൽക്കാലികളെ അറുക്കുകയും എന്നിട്ട് പറയുന്നു, ഫക്കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഫക്കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഇവിടെ കുലു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ കൽപ്പനാരൂപമാണ്. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. അതൊരു കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെ ആ കൽപ്പന അതൊരു വുജൂബിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നാണ് ശരിക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു കൽപ്പനയാണെങ്കിലും അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന രൂപത്തിൽ അല്ല എന്നതാണ് തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന എന്ന നിലക്ക് നാം അറുക്കുന്ന ബലിമൃഗത്തിൽ നിന്ന് നാം ഭക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫക്കുലൂ മിൻഹ, നമ്മൾ ബലിയറുക്കുന്ന ആ മൃഗത്തിൽ നിന്ന് നാം ഭക്ഷിക്കണം. കുലൂ, നിങ്ങൾ ഭക്ഷിക്കുക, മിൻഹ, അതിൽ നിന്നും. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. ആരെ? അൽബാഇസൽ ഫഖീർ, ദരിദ്രരായ പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. അൽബാഇസ് അൽ ഫഖീർ, പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ദരിദ്രരായ ആ ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, ഒന്നിൽ ഹജ്ജിനു വേണ്ടി വിളിച്ചു പറയുവാനും അപ്പോൾ എല്ലാവരും നിന്റെ അടുക്കലേക്ക് വരുമെന്നും ആ വരുമ്പോൾ അവർക്ക് കുറേ ഉപകാരങ്ങളുണ്ട്, ദുന്യവിയായ ഉപകാരങ്ങൾ, ഉഹ്റവിയായ ഉപകാരങ്ങളുണ്ട്. മാത്രമല്ല അവർക്ക് നൽകിയ ആ ബലിമൃഗത്തെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കുവാനും അതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാവങ്ങളെ ഭക്ഷിപ്പിക്കുവാനും ഒക്കെയുള്ള കൽപ്പനകളും കാര്യങ്ങളുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതെന്ന് കൂടെ നോക്കാം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, നീ ഹജ്ജിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യുക. തൂക്ക റിജാലൻ, അവർ നിന്റെ അടുക്കൽ നടന്നു വരും. വാലാ കുല്ലി ലാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ വഴികൾ താണ്ടിയും അവർ വരുന്നതാണ്. ലിയഷ്ഹദു മനാഫി അലഹും, അവർക്കുള്ള ആ ഉപകാരങ്ങൾ എടുക്കുന്നതിനു വേണ്ടി. വയദുഖുറസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, ആ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുവാനും. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകിയതിൻ്റെ മേൽ. ഫഖുലൂ മിൻഹ, അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പ്രയാസപ്പെടുന്ന ദരിദ്രരായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുവേണ്ടി ഇബ്രാഹിം നബി അലഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.
2: സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട്

0: സത്യം ചെയ്യുക എന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്
1: അല്ലേ. അതിന്റെ അറബി ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ലാ തഹലിഫു ബി അബായികും വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാ.
0: പലപ്പോഴും പല സമ്പ്രദായങ്ങളിലും പല സംസ്കാരങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം. മക്കക്കാർ, ആ ഖുറൈശികൾ, ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത്തരത്തിലൊന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അനാവശ്യമായ സത്യം ചെയ്യലുകൾ. സൃഷ്ടാവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലുകൾ, സ്വന്തം കാരണവന്മാരെ പിടിച്ച്, വാപ്പു വല്യമ്മമാരെ പിടിച്ചുള്ള സത്യം ചെയ്യലുകൾ, കഅബയെ പിടിച്ച് സത്യം ചെയ്യലുകൾ,
1: വല്യപ്പയാണ് സത്യം, കഅബയാണ് സത്യം,
0: അങ്ങനെയുള്ള ചില സത്യം ചെയ്യലുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ഓരോ വിഷയത്തിലും ആരെ സംസ്കരിച്ചതുപോലെ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ, സത്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന്, അത് എപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ, ലാ തഹലിഫു ബിയാബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത്. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക.
1: എന്റെ ഉമ്മയാണ് സത്യം, എന്റെ മക്കളാണ് സത്യം, എന്റെ ഉപ്പയാണ് സത്യം എന്നൊന്നും പറഞ്ഞുകൂടാ.
0: നമ്മുടെ നാടുകളിൽ ചില പ്രയോഗങ്ങൾ പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു. 30 മുസാഫ് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. കഅബ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അമ്പർത്ത തങ്ങൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് പറയുന്ന പടച്ചവന്റെ ഷിആറുകൾ, ദീനിന്റെ ഷിആറുകൾ വെച്ചാകും. അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാന്മാരെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ല ഫഖദ അശ്റക, ആരെങ്കിലും അള്ളാനെ കൊണ്ടല്ലാതെ സത്യം ചെയ്താൽ അവനിൽ ശിർക്ക് വന്നു എന്നാണ്.
1: മുത്തുനബിയാണ് സത്യം എന്ന് പറഞ്ഞാലും അത്
0: തന്നെയാണ്. അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടേ ഈ പ്രഭാഷണങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ ധാരാളം പണ്ഡിതന്മാർ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ സാധാരണ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അനുഭവ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും കെ കെ സക്കരിയ സുലഹി ആണെങ്കിലും റഹിമഹുമുള്ള,
1: അങ്ങനെ
0: അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടതായി ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഈ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാന് പലപ്പോഴും ആളുകൾക്ക് പേടിയാവും,
1: പേടിയാണ്.
0: പക്ഷെ അമൃത തങ്ങൾ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്, അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്
1: പ്രശ്നമല്ല,
0: പേടിയാവും. പക്ഷേ മറ്റുള്ള ഔലിയാക്കന്മാരെ പേരില് സത്യം ചെയ്യാൻ പറഞ്ഞു, പഠിച്ചനെ കുരുത്തക്കേട് ഇട്ടുമ്പോ അതിന് പറ്റൂല എന്ന നിലക്ക് കാണുന്ന ഒരുപാട് ആളുകൾ.
1: അള്ളാനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരെയാണ്?
0: ഇത്തരത്തിൽ അപ്പൊ അത് ആ സത്യം ചെയ്യലുകളിൽ പോലും വന്നത് പ്രതിഫലിച്ചിരുന്നു എന്നാണ്.
1: തീർച്ചയായും
0: ഒരു നാട്ടിൽ നടന്നിരുന്ന യാഥാർത്ഥ്യമായ കാര്യം പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഖുത്ബകളിലൂടെയും മറ്റുമൊക്കെ അവർ ഓർമ്മിപ്പിച്ചതാണത്. ശരിയാണും താണും അത്. അപ്പോ ഒന്ന്, അള്ളാഹ്ക്ക് പുറമെ മറ്റു ആരെ കൊണ്ടും സത്യം ചെയ്യരുത്. രണ്ട്, അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ ഒരു ആവർത്തിക്കുന്ന, അതൊരു അതൊരു പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. ഒരു ശീലം, നല്ല ശീലമല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും
1: വിശ്വാസ്യത കളഞ്ഞു കുളിക്കുക,
0: വിശ്വാസ്യത കളഞ്ഞു കുളിക്കുക. ഓൻ എപ്പോഴും ഒരു സത്യത്തിന്റെ ആളാണ് എന്ന ആളുകൾ അവനെ പറ്റി അഭിപ്രായം പറയും, അവന് മാർക്കിടും. അപ്പൊ അത് യഥാർത്ഥത്തില് അതിന്റെ ആവശ്യമല്ല. അനിവാര്യമായ ഘട്ടം വരുമ്പോ, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം വരുമ്പോ, അങ്ങനെയുള്ള അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രമേ വല്ലാഹി തന്നെയാണ് സത്യം എന്നല്ല പറയണ്ടത്, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അവിടുത്തെ ശീലുകളും അവിടുത്തെ ശൈലികളും അവിടുത്തെ വാചകങ്ങളും അപ്രകാരമാണ്.
1: അപ്പൊ ചുരുക്കത്തിൽ ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇപ്പൊ കച്ചവടങ്ങൾ നടക്കുന്നു, അപ്പോഴൊക്കെ പറയാറുണ്ട് എന്ത്, എന്റെ മക്കളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം, എൻ്റെ മാതാപിതാക്കളാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുത്തുനബിയാണ് സത്യം, അല്ലെങ്കിൽ മമ്പറം തങ്ങളാണ് സത്യം. ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതും അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതും നരക

0: ജീവിതം ശാശ്വതമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസി അനിവാര്യമാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത്.
1: അത് മാത്രമല്ല, ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അത് സത്യം ചെയ്യരുത്, ഞാൻ ഇന്ന കാര്യം അത് ചെയ്യും എന്നുള്ള നിലക്ക് സത്യം ചെയ്ത് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ കഫാറത്ത് കൊടുക്കണം.
0: ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നീ ചോറ് തിന്നോ, ചോറ് തിന്നു കഴിഞ്ഞാൽ നിനക്കിത് തരാം. അപ്പോൾ പിന്നെ ഉമ്മാനോട് പിന്നെ ചോറ് തിന്നതിന് ശേഷം കുട്ടി ചോദിക്കുകയാണ്, എവിടെ ഉമ്മ അത്? അപ്പൊ ചോറ് തിന്നാൻ വേണ്ടി പറഞ്ഞതല്ലേ.
1: ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പോലും ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പത്ത് മിസ്കീനുകൾക്ക് എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം. ഔക്കിസ്വത്തും, അല്ലെങ്കിൽ അവർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം ധരിപ്പിക്കണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സത്യം ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി, അതും അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാനുള്ളത്.
0: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രോതാക്കളെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യരുത്. നമ്മുടെ നാട്ടു നടപ്പുകളിൽ അതിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്, അത് നമ്മളിവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. അത്രയും തവണ ആവർത്തിക്കാനുള്ള കാര്യം, നമ്മുടെ വളർന്നു വരുന്ന മക്കളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാഹചര്യം നമ്മളെ എത്തിപ്പെടുന്ന അവസ്ഥ നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ അവൻ്റെ ഷിആറുകൾ പിടിച്ചുകൊണ്ട് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, മുസഹഫുകളാകട്ടെ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലാകട്ടെ, നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാകട്ടെ, നമ്മുടെ മക്കളുടെ പേരിലാകട്ടെ, ഒരാളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാവൂ എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്.
1: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ.
1: അബൂബക്കർ ഇഷാത്തരി ഹാഫിള്ളഹുള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഇഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുറാൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ

0: ത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ, പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ നേർരേഖ സംസാരിക്കുന്നു. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഈ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആളുകൾ ആരും തന്നെയില്ല. മതരംഗത്താണെങ്കിലും ഭൗതിക ജീവിത രംഗത്താണെങ്കിലും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചേ തീരൂ. ഇതെല്ലാം നമുക്ക് സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് എനിക്ക് പ്രതികൂലമാണ്, ഇതെനിക്കെതിരാണ് എന്നൊരു തോന്നലാണ് എല്ലാവരുടെയും മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത്. പ്രതീക്ഷിച്ച പലതും നേടാതെ വരുമ്പോൾ പല ആളുകളും ഇനി എന്തിനാ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്തിനാണ് ഞാൻ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നിടത്തോളം അവരുടെ മനസ്സുകളൊക്കെ എത്തിച്ചേരാറുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ അവലംബം നമ്മെ സൃഷ്ടിച്ച കരുണാമയനായ അള്ളാഹു തന്നെയാണ്. ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മാർഗം ജീവിത പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ യാതൊരുവിധ മടുപ്പുമില്ലാതെ, പിൻവലിയാതെ, പിൻവാങ്ങാതെ, തളരാതെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അതിന് നമുക്ക് പറഞ്ഞു തരുന്ന പരിഹാരം. അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അത് ലഭിക്കുവാനുള്ള ഒരു വഴിയാണ് ജീവിതത്തിൻ്റെ പ്രതികൂലാവസ്ഥകളെ, പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ക്ഷമയോടുകൂടെ തരണം ചെയ്യുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതികൂലതകളും ഇല്ലാതെ എങ്ങനെ സുഹൃത്തുക്കളെ ക്ഷമിക്കാം? ക്ഷമയിലൂടെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നമുക്കെങ്ങനെ ലഭിക്കും? വിശുദ്ധ ഖുർആൻ പറയുന്നു, വക്ക അയ്യിം മിൻ നബിയിൻ കാത്തല മാഹു രിബ്ബിയൂന കസീർ. എത്രയെത്ര പ്രവാചകന്മാരാണ്, അവരോടൊപ്പം ധാരാളം സംഘങ്ങൾ യുദ്ധം ചെയ്തു. ഫമാ വഹനു ലിമാ അസ്വാബഹു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് സംഭവിച്ച പ്രയാസങ്ങൾ കാരണം അവർ ദുർബലരായില്ല, അവർ അതിൻ്റെ പേരിൽ അവർ ഭീരുക്കളായില്ല. വമാ ലഅഫു വമസ്തഖാനു, അവരൊതുങ്ങിക്കൂടിയില്ല, അവർ ദുർബലത കാണിച്ചില്ല. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഈ പറയുന്നത്. പ്രതിസന്ധികൾ സ്വാഭാവികമായി ജീവിതത്തിൽ ഉണ്ടാക്കണമെന്നല്ല, പക്ഷെ ഉള്ളതിനെ ക്ഷമയോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. രണ്ട് തരത്തിലുള്ള വിഷമാവസ്ഥകൾ നമുക്കുണ്ടാവാറുണ്ട്. ഒന്ന് സ്ഥായിയായത്, നമുക്കെന്തെങ്കിലും ഒരു സ്ഥായിയായ രോഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യും, അത് ജീവിതത്തിലുടനീളം നമ്മളത് അനുഭവിക്കേണ്ടി വരും. വൈധവ്യങ്ങൾ, അനാഥത്വങ്ങൾ, അതൊക്കെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്നവയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രമുള്ളതുണ്ട്. ഒരു സാമ്പത്തിക പ്രതിസന്ധി, ചിലപ്പോൾ അത് കുറഞ്ഞ ദിവസം കൊണ്ടോ മാസം കൊണ്ടോ തീരാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അതേമാതിരി പെട്ടെന്ന് വന്നു ചേരുന്നൊരു അസുഖം, അത് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചികിത്സിച്ചാൽ മാറിപ്പോകാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്ഥായിയായ പല പ്രയാസങ്ങളും നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. നാം മനസ്സിലാക്കണം, ഓരോ നിമിഷവും അതൊക്കെ സഹിച്ച്, ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, പ്രതിഫലം ലഭിക്കും എന്നതാണ്. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവഹാനി സംഭവിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അത്രേ ഉള്ളൂ. അവരെന്തേ പറഞ്ഞുള്ളൂ? റബ്ബേ, ഞങ്ങൾക്ക് പുറത്തിരുന്ന ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളിന്ന് തെറ്റായി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തിരണം. അതേപോലെ തന്നെ ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണം. ഞങ്ങളെ നീ അവിശ്വാസികളായ ആളുകൾക്കെതിരെ സഹായിക്കണമെന്നാണ്. ഫആതാഹുമുല്ലാഹു തവാബ ദുനിയ വഹുസ്ന തവാബിൽ ആഖിറ, അങ്ങനെ ഇഹലോകത്ത് അള്ളാഹു അവർക്കുള്ളത് നൽകി, അതിൻ്റെ പ്രതിഫലം നൽകി. എന്നാൽ പരലോകത്ത് പ്രതിഫലമാണ് ഏറ്റവും നല്ല പ്രതിഫലം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ജീവിത പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നപ്പോഴും അതൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് അവരൊക്കെ ചെയ്തത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നാം ചിന്തിക്കേണ്ട, നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരാലോചനയാണ് അല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരെ, ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇത് പ്രത്യേകമായി പറയാനുള്ളൊരു കാരണം, ഇന്ന് നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇത്. എന്തെങ്കിലും ചെറിയ വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ താളം തെറ്റി, അവിടുത്തെ ആ ഒരു നോർമലായ സന്തോഷകരമായൊരവസ്ഥ അതാകെ മാറിപ്പോയി. പ്രത്യേകമായ ഒരു ജീവിതാവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ പ്രശ്നവുമായിട്ട് വന്ന വാപ്പയും ഉമ്മയും, അവിടെ എന്താണ് അവിടെ മാനസികാവസ്ഥ? വളരെ ചെറിയൊരു പ്രശ്നമുള്ളൂ, അത് ഒരു പക്ഷേ ഒരു ധൈര്യം കൊടുത്ത് വിടേണ്ട ഒരു കാര്യമുള്ളൂ, അത്ര നോർമലായൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷവും പ്രയാസവും അസ്വാസ്ഥ്യവും എത്രയാണ്! നമ്മൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെറിയൊരു പരിഹാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴേക്കും, മകളുടെ ഒരു വിവാഹത്തെക്കുറിച്ചാണ്, അപ്പോൾ വിവാഹം വരുന്ന സമയത്ത് നിന്ന് പ്രയാസങ്ങൾ വരുമോ, ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെയാണ് അവരുടെ ബേജാറ്. അങ്ങനെ ഒരു വിവാഹാന്വേഷണം വരുമ്പോൾ അത് അവൾക്കിഷ്ടപ്പെട്ട്, അവനിഷ്ടപ്പെട്ട്, ജീവിത സാഹചര്യങ്ങളൊക്കെ ശരിയായിട്ട് പിന്നെങ്ങനെ അത് ഉൾക്കൊള്ളാനോ അതിനോട് സഹകരിക്കാനോ ഒരു മനപ്രയാസമോ മനോവിഷമോ ഒക്കെ അവൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ നമ്മൾക്കൊരു സംസാരത്തിലൊരു ധൈര്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഒരു വിവാഹം മുന്നിൽ വന്നിട്ടില്ല, ഒരു വിവാഹത്തിലേക്ക് പോകുന്നില്ല, ഇങ്ങനത്തെ സമയത്ത് വിവാഹം വന്നാൽ എന്താവുക എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ്. വീട്ടിൽ സന്തോഷമല്ല, അവരെന്നെ പറയുന്നു വീട്ടിൽ സന്തോഷമല്ല, സമാധാനമല്ല,

0: നമുക്ക് പുണ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു അമോഷൻ ഹോസ്പിറ്റലായ സമയത്ത് കോഴിക്കോട് ജില്ലയിലൊരു ഹോസ്പിറ്റലിൽ അവിടെ ICU-യിലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ വെറുതെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മളെ സമയത്തുള്ളൊരു നന്മയും കൂടിയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞു പക്ഷേ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ലാബിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാബിലേക്ക് പോയപ്പോൾ ലാബെന്ന് അവർ പറഞ്ഞു നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് ആദ്യം ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ കൈ നരമ്പാണ്, ബ്ലഡ് എടുക്കാനുള്ള കൈ നരമ്പ് ഒന്ന് കാണണം. അപ്പോൾ ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. രക്തത്തിലുണ്ടാകുന്ന ഒരു മജ്ജ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് ഈ പേഷ്യൻ്റ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സിൻ്റെ ആ ഒരു വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന, പെട്ടെന്ന് ഒരു പ്രാഥമിക അസുഖം തുടങ്ങി പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ലാബിൽ നിന്ന് അവരെൻ്റെ രണ്ട് കൈയും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു കയ്യിൽ നിന്ന് രക്തം എടുക്കുമ്പോഴും മറ്റേ കയ്യിലൂടെ രക്തം തിരിച്ചു കയറ്റാണ്. അവർക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രക്തം മാറ്റാനുള്ള സമയം 4 മണിക്കൂർ വരെ വേണ്ടി വരും, നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വല്ലാതൊരു ഷോക്കായി. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളിന്ന് രക്തം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരൻ പറയാണ് ഇന്നേക്ക് ഞാൻ നിങ്ങളടക്കം ഒരുപാട് ആൾക്കാർ ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിനാണെങ്കിൽ ബ്ലഡ് ആവശ്യമാണ്. പിന്നെ ഇറ്റലിയിൽ നിന്നോട്ട് മജ്ജ കൊടുന്നു മാറ്റിവെക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ചെറുപ്പക്കാരന് ജീവിക്കാൻ ആവശ്യമായ ബ്ലഡ് 2-3 ദിവസം കൂടുമ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിതറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മളറിയുന്ന പോലുമില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അൽഹംദുലില്ലാ നമ്മൾ എണീറ്റു, ടോയ്ലറ്റിൽ പോയി, പല്ല് തേച്ചു, ഉതു എടുത്തു, നിസ്കരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ ഇതിന് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് തോന്നിയോ? രക്തം ഓടുന്നത് ഒരു അനുഭവപ്പെട്ടോ? ഹൃദയം ഇടിക്കുന്ന അനുഭവപ്പെട്ടോ? ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട വെച്ചാൽ പടച്ചോ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് പിന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുട്ടോ. അതിൻ്റെ എന്നോട് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഭയങ്കര സങ്കടമായിപ്പോയി. ആ ചെറുപ്പക്കാരൻ 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോൾ ഏകദേശം 1.5 മാസത്തോളം അവർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിക്കുകയാണ്. ഏകദേശം 35 ലക്ഷത്തോളം ആ ഒരു 4 മാസത്തിനിടയിൽ അവർ ഇദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തത്തിന് അതിൻ്റെതായ ആ മജ്ജയിലും ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ആ രക്തത്തിലുണ്ടാകേണ്ട രക്താണുക്കൾ, പ്ലേറ്റ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സമ്പത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് റബ്ബ് നൽകിയ നിയമത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ന് പല ആളുകളും ദൈവനിഷേധം നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, അല്ലേ? ഈ അടുത്തൊരാൾ സംസാരിക്കുന്ന കേട്ടു റബ്ബ് എന്ത് കാരുണ്യമാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അയാൾ സംസാരിക്കുന്നത് തന്നെ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നമുക്ക് സംസാരിക്കുന്ന നാവ് വേണം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ശബ്ദം വേണം, എന്തൊക്കെ സംഗീതം, നമ്മൾ ബ്രെയിന് മുതൽ എല്ലാ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നമുക്ക് സംസാരിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ഒരു അനുഭവം, ഇത് നമ്മൾ കണ്ടൊരു അനുഭവമാണ്. ഇതല്ലാത്ത എത്രയോ രോഗികൾ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള രോഗികൾക്ക് പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു നിയമത്താണ്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊക്കെ വലിയ നിയമത്താണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം, ആത്മാർത്ഥമായി സ്തുതിക്കാൻ സാധിക്കണം. അപ്പം നമ്മളീ പറയുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ, നമ്മൾക്ക് ചെറിയ ആയുസ്സാണ്, ഈ ആയുസ്സിനിടയിൽ ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: തീർച്ചയായിട്ടും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ

0: ഞാൻ ചെറുപ്പത്തിൽ താജുദ്ദീൻ സലായിയുടെ ഒരു പ്രസംഗത്തിൽ പുറത്ത് വിദേശത്ത് ഏതോ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടത്തിയൊരു സ്പീച്ചിലാണ് ഞാൻ ആ പ്രാർത്ഥന ആദ്യമായിട്ട് കേൾക്കുന്നു പഠിക്കുന്നതല്ല. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ അബ്തലാകബി വഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല എന്ന പ്രാർത്ഥന.
1: നല്ലൊരു പ്രാർത്ഥന.
0: അതെ, എന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചല്ലോ റബ്ബെ.
1: അതെ,
0: ഇതിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കി ഇത്തരം പരീക്ഷണങ്ങളൊന്നും എനിക്ക് നൽകിയില്ല. അൽഹംദുലില്ലാഹ് റബ്ബിന് സ്തുതി എന്ന പ്രാർത്ഥന.
1: ആ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾക്ക് ആ പരീക്ഷണം അതാവും നൽകൂല എന്നുള്ളതാണ്.
0: അതെ, ഏതൊരു പരീക്ഷണത്തൊട്ടാണോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ പരീക്ഷണം റബ്ബവന് നൽകില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് കാണാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിത് കാണുമ്പോൾ ഈ പ്രാർത്ഥന അടക്കം നമ്മുടെ മനസ്സിൽ വരണം. റബ്ബിനെ ശുക്ർ ചെയ്യണം. ശുക്ർ എത്ര ശുക്ർ ചെയ്താലും പണ്ഡിതന്മാർ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അൽഹംദുലില്ലാ ചൊല്ലിയതിനടുത്തൊരു അൽഹംദുലില്ലാന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഒരു ഹംദിന് മറ്റൊരു ഹംദ് ആവശ്യക്കാരനെയാണ്. അപ്പോൾ അത്രയും ഹംദ് അൽഹംദുലില്ലാ പറയാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഏതൊരു സമയം റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിനെ വഴങ്ങിക്കൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് വെക്കാതെ ജീവിക്കണം എന്ന് കൂടി
1: കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ആഫിയത്തിന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പം അതും ശ്രോതാക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ എല്ലാ സമയത്തും ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻസൈറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഇസ്ലാമും ഇതര ഭൗതിക ദർശനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനപ്രകാരം ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ ദൈവത്തെ പല പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. അറബിയിൽ അള്ളാഹു എന്നും പൊതുവായി മലയാളത്തിൽ ദൈവമെന്നും പടച്ചതമ്പുരാനെന്നും എല്ലാം നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പരമമായ ഉണ്മയും കേവലവും നിരപാധികവുമായ അസ്തിത്വവും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചവും മനുഷ്യനടക്കം സർവചരാചരങ്ങളും ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. മറ്റൊരു ഏതെങ്കിലും ഒരു സൃഷ്ടി അത് ഈ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നു തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാൽ അവയുടെയെല്ലാം അസ്തിത്വം ആപേക്ഷികമാണ്. ദൈവത്തിന് ആദിയോ അന്ത്യമോ ഇല്ല. എന്നാൽ ആപേക്ഷികാസ്തിത്വങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്തയിൽ തന്നെ അനിവാര്യമായ അസ്തിത്വമാണ് ദൈവം. അവനാണ് പ്രപഞ്ചത്തിൻ്റെ ഹേതു. പ്രപഞ്ചമുണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാ ഹേതുക്കളുടെയും ശൃംഖല അവസാനം അവനിൽ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾ, അചേതനമോ സചേതനമോ ആയ ഏതു വസ്തുവിനെ നാം പരിശോധിച്ചാലും അവസാനം ചെന്നെത്തുക ആ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലാണ്. ആദ്യ ഹേതു പദാർത്ഥമോ ദ്വന്ദാത്മകതയോ ആണെന്ന വാദത്തെ ഇസ്ലാം ഇപ്രകാരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങളുടെ തുടർച്ച അനന്തമല്ല, അഥവാ ആദ്യ കാരണത്തിന് വേറൊരു കാരണം ആവശ്യമില്ല എന്നാണ്. സ്വാഭാവികമായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? എന്നാൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു, ആ ചോദ്യം തന്നെ എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ

തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ അനന്തമായി അത് നീളുകയല്ല, അതിൻ്റെ അവസാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവരെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആരെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്നും അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേവലമായ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം എന്ന് പറയുന്നത് അവൻ ഏകനാണ്. അവനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അനേക ലക്ഷം ജീവജാലങ്ങളെ, വസ്തുക്കളെ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു അതല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവമാണ് തുടക്കം. കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയ്ക്ക് ഒരു തുടക്കമില്ലെങ്കിൽ ഓരോ കാരണവും കാര്യമാവുകയും ശൃംഖല അനന്തമായി പിറകോട്ട് നീളുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. അതിനാലാണ് കാര്യകാരണ ബന്ധത്തിന് വിധേയമല്ലാത്ത ഒരാദ്യ കാരണം ആവശ്യമായി വരുന്നത്. ആ കാരണമാണ് ദൈവം. ഇനി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക ദർശനത്തിൽ പറയുകയാണെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളതാണ്. അതാണ് എന്താണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്? മനുഷ്യൻ്റെ സൃഷ്ടാവാണ് ദൈവം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം, ആ ദൈവം മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയോ അവതരിക്കുകയോ ചെയ്യുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതര സമൂഹങ്ങളിലെ ഇതര സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പിന്നെ പല രൂപത്തിലും വരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തിനുതകുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യനെ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അത് മലിനമോ പാപം പുരണ്ടതോ അല്ല. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മനുഷ്യനും ജനിക്കുന്നത് പാപിയായിട്ടാണ് എന്ന ക്രൈസ്തവ ദർശനം, അത് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യർ ഒരു പ്രത്യേക സൃഷ്ടിയാണ്, മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ. അതിൽ ദൈവം അതിൽ അവതരിക്കുന്നു, ദൈവസങ്കല്പം അതിലൂടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൽ നിരക്കുന്നതല്ല. അതുപോലെ തന്നെ മനുഷ്യനൊക്കെ പാപം ചെയ്തു, ആദം പാപം ചെയ്തു, ഇനി ആ പാപപരിഹാരത്തിനായി ദൈവം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ദൈവത്തിനൊരു മകനുണ്ടായി, ആ മകനിലൂടെ അവൻ്റെ പാപപരിഹാരമുണ്ടായി എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ യുക്തിക്കോ ബുദ്ധിക്കോ മനുഷ്യപ്രകൃതിക്കോ നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നത് പോലെ തന്നെ അവനിലേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവന് മറവി സംഭവിക്കും, അവന് അബദ്ധങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം അവതരിപ്പിച്ച് ദൈവം മനുഷ്യനെപ്പോലെ ജീവിച്ച് അബദ്ധങ്ങൾ വന്നു എന്നുള്ളത് എന്താണ്? മനുഷ്യന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യനെ എടുത്തു കാണിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ദൈവമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ സാധിക്കുകയില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ചെറിയ പിന്നെ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർക്ക് ആ ദൈവം പ്രത്യേകമായ ഒരു വിജ്ഞാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അതെന്താണ്? മലിനമല്ല എന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സങ്കല്പം അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളിലൊന്നും പെട്ടതുപോലെയല്ല ദൈവം. ഇസ്ലാം ഇവിടെ ഇടയുന്നത് ആദിപാപ സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം. വിധിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഇസ്ലാമിക ദർശനം വ്യക്തിയെ ചിത്രീകരിക്കുന്നേയില്ല. മനുഷ്യന് രണ്ട് ഭാവങ്ങൾ ദൈവം തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാത്വിക ഭാവമാണ്, മറ്റൊന്ന് അധമഭാവവുമാണ്. സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നവൻ ആത്മീയമായി ഉയരുകയും ദൈവപ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. അധമഭാവത്തെ ഉപാസിക്കുന്നവനോ ആത്മാവിനെ മലിനമാക്കുകയും ദൈവകോപത്തിന്

0: ഇരയാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛ, അവൻ്റെ താൽപ്പര്യം, അവൻ്റെ യുക്തി, അവൻ്റെ ജ്ഞാനം എന്നിവ സത്താപരമായി കേവലമല്ല, ആപേക്ഷികമാണ് എന്നുകൂടി മനസ്സിലാക്കണം. മനുഷ്യന് തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ദിവ്യ വെളിപാട് ആവശ്യമാണ്. കാരണം മനുഷ്യന് തൻ്റെ യുക്തിയെ മാത്രം അവലംബിച്ച് ദൈവീക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കർണാടകയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ, അവർക്കൊക്കെ സദാചാരം എന്നുള്ളതും ശരിയേതാണ് എന്നുള്ളതും തെറ്റേതാണ് എന്നുള്ളതിനും അവർക്കൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നത് കേരളത്തിലെന്നല്ല, തമിഴ്നാട്ടിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, അറേബ്യയിലെന്നല്ല, ലോകത്തിൻ്റെ എവിടെ മനുഷ്യരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേ മാർഗദർശനം. ആ മാർഗദർശനം, അത് ദൈവം തമ്പുരാനിൽ നിന്നും അവതരിപ്പിക്കുന്ന മാർഗദർശനമാണ്. ഇത് ലോകത്തെവിടെയുള്ള മനുഷ്യരും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ അവരുടെ കാലാവസ്ഥയ്ക്ക് പ്രശ്നമാണ്, അവരുടെ ശരീരത്തിന് പ്രശ്നമാണ്, അവരുടെ സാമ്പത്തികത്തിന് പ്രശ്നമാണ്, അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവർക്കും അനുയോജ്യമായ, ഏകമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ദൈവമാകട്ടെ, പരലോകമാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, അവിടെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചത്തെ പഠിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അവനെ മനുഷ്യർക്ക് മാർഗദർശനമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അവർക്ക് മാർഗദർശനം നൽകുന്നതും അതിലൂടെയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ദിവ്യ വെളിപാട് എന്ന് പറയുന്നത് അത് മനുഷ്യന് ആവശ്യമാണ്. അവനവൻ്റെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയേയില്ല. അവന് അവനെക്കുറിച്ച് സൃഷ്ടാവ് അവന് പറഞ്ഞു കൊടുക്കണം, ഈ രൂപത്തിലാണ് നീ പരിപാലിക്കേണ്ടത്, നീ ജീവിക്കേണ്ടത്. ആദം വിലക്കപ്പെട്ട കനി ഭുജിച്ചതും അറവി കാരണമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിസ്മൃതിയിൽ നിന്നും മനുഷ്യരെ ഉണർത്തുകയാണ് പ്രവാചകധർമ്മം. പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ, യുക്തിചിന്തനം വഴിയോ, പരീക്ഷണ നിരീക്ഷണങ്ങൾ വഴിയോ ലഭിക്കാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ദിവ്യബോധനം അഥവാ പ്രവാചകത്വം. ദിവ്യപ്രകാശത്താൽ പ്രത്യക്ഷമാകുന്ന യുക്തിക്കതീതമായ നിഗൂഢതകളെ ദർശിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രവാചകത്വത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പദാർത്ഥത്തിൻ്റെ പദാർത്ഥവാദം, നിരീശ്വരവാദം, സ്നേഹവാദം, സുഖവാദം, ശൂന്യതാവാദം തുടങ്ങിയ എല്ലാവിധ തത്വചിന്താ പ്രവണതകളോടും മൗലികമായി വിയോജിക്കുന്ന ദർശനമാണ് ഇസ്ലാമിൻ്റേത്. പദാർത്ഥവാദികൾ പദാർത്ഥത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുകയും മനസ്സും പ്രാണനും പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ ഭൗതികവും പ്രത്യക്ഷവുമായ വസ്തുക്കൾക്കപ്പുറം യാഥാർത്ഥ്യമില്ല എന്ന വാദത്തിൽ നിന്നാണ് നിരീശ്വരവാദം ഉടലെടുത്തത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഈ വാദങ്ങൾ സ്വീകാര്യമല്ലാതാവുന്നത് സ്വാഭാവികമാണ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുക അസാധ്യമാണെന്ന സ്നേഹവാദവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ അല്ലെങ്കിൽ ചാർവാകവാദവും പ്രയോജനമുള്ളതെല്ലാം ശരിയാണ് എന്ന പ്രായോഗികവാദവും ഇസ്ലാമിക ദർശനവുമായി യോജിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൃത്യമാണ്. അത് ദൈവത്തിൽ നിന്നും അവതരിപ്പിച്ച ഇസ്ലാമിക ദർശനം, അത് കൃത്യമായ മാർഗദർശനം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ഇൻസൈറ്റ്, ഹനീഫ വണ്ടൂരാണ് നമ്മുടെ മുന്നിൽ സംസാരിച്ചത്.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم

0: اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു. നാം ഇനി പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ മോർണിംഗ് വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ മൂസ പി പി.
1: അപ്പോൾ ഹനീഫ്ക്ക് നമുക്ക് ഇന്ന് പിന്നെ ഇൻസൈറ്റാണ് ആദ്യത്തെ പ്രോഗ്രാം വൈബ്സിൽ വരുന്നത്. എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്ന വിഷയത്തിൽ ജസീൽ കൊടിയത്തൂരാണ് ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമിലോകങ്ങളും പ്രപഞ്ചങ്ങളുമെല്ലാം സംവിധാനിച്ച പ്രപഞ്ചസ്രഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചസ്രഷ്ടാവ് ഇറക്കിയിട്ടുള്ള ആ മഹദ് ഗ്രന്ഥം മാനവരാശിക്കാകമാനം മനുഷ്യത്വമെന്ത്, മനുഷ്യ ജീവിതമെന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, രാവിലെ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ എത്രമാത്രം പ്രതിഭാസങ്ങളാണ്, അനേകായിരം സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിവസം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു രാത്രിയും ഒരു പകലും അവ രണ്ടും ഗണിച്ചുകൊണ്ടാണ്. ഒരു മാസമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് 29-30 ദിവസമാണ്, അതല്ലെങ്കിൽ 30-31 ദിവസങ്ങൾ. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഇപ്രകാരം കണക്ക് കൂട്ടാൻ തുടങ്ങിയത്? പകലിൽ നമുക്ക് ചൂടുണ്ട്, വെയിലുണ്ട്, രാത്രിയാകുവോളം വെളിച്ചമുണ്ട്, രാത്രി നമുക്ക് ഇരുട്ടുണ്ട്, തണുപ്പുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം സംവിധാനിച്ച ആ പ്രപഞ്ച സൃഷ്ടാവ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പലയിടങ്ങളിലായി

0: ഈ വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോക പ്രതിഭാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിനെക്കുറിച്ച് അവൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ അവൻ ആകാശത്തെ സംവിധാനിച്ചു എന്നാണ്. ഭൂമി പരന്നുകിടക്കുകയാണ്. ഇത്ര പ്രവിശാലമായിട്ടുള്ള ഭൂമി നമ്മുടെ നാട്ടിന് ചുറ്റുഭാഗത്ത് പോലും നമ്മൾ മുഴുവൻ കണ്ടുതീർന്നിട്ടില്ല. ഇതൊക്കെ സംവിധാനിച്ച ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന അർത്ഥം. നമ്മുടെ ജീവിതം അതെങ്ങനെ ആയിത്തീരണമെന്ന് നമ്മെ സൃഷ്ടിച്ചവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് പ്രവിശാലമായിട്ടുള്ള ആകാശം നമ്മൾ കാണുമ്പോൾ പകലിൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയുമൊക്കെ അവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വിവിധയിടങ്ങളിൽ അവൻ പ്രതിപാദിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ ഉപമങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ അവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. പകല് മുഴുവൻ പണിയെടുക്കുന്നവരാണ് നമ്മൾ, രാത്രി റെസ്റ്റ് എടുക്കുന്നവരാണ്. ഇങ്ങനെ കൃത്യമായി പകലിനെ ജീവിത സന്ധാരണ വേളയാക്കുകയും രാത്രിയെ വിശ്രമവേളയാക്കുകയും ചെയ്ത അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുതകുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 71-72 വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായി ഈ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തുറപ്പിക്കാൻ ചിന്തോദ്ദീപകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ആ അവസാന നാളുവരെ, ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിളിയ, അള്ളാഹുവല്ലാത്ത ഏതൊരു ഇലാഹാണ്, മറ്റേതൊരു ശക്തിയാണ്, മറ്റേതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തന്നു തരിക? അഫലാത്തസ്മാവും, എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അടുത്ത ചോദ്യവും ഇതേ രൂപത്തിൽ തന്നെ പകലിനെക്കുറിച്ച് അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അന്നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? കൃത്യമായ ചോദ്യങ്ങളാണ് ഇവിടെ അവൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ രാത്രി വെളിച്ചം വരാതെ നീണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പകലാകുന്നില്ല. ലോകാവസാനം വരെ രാത്രി മാത്രമാണെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് ആ വെളിച്ചം കൊണ്ടുതന്ന് തരാനുള്ളത്? അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, 72-ാമത്തെ വചനത്തിൽ അവൻ ചോദിക്കുന്നത്, ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ പകലിനെ അവൻ സ്ഥിരമാക്കുകയാണെങ്കിൽ, ശാശ്വതമാക്കുകയായിരുന്നുവെങ്കിൽ വേറെ ആരാണ് നമുക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? കണ്ണു തുറപ്പിക്കുന്ന ചോദ്യങ്ങളാണിത്. മനുഷ്യനെന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്ര തന്നെ അവൻ പുരോഗമിച്ചാലും അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിപ്പെട്ടാലും അവൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും രാവും പകലും മാറി മാറി വരുന്നതും, അവനെത്ര വികസിച്ചാലും അവൻ്റെ ശാസ്ത്രമണ്ഡലങ്ങൾ എത്ര വികസിച്ചാലും ഇങ്ങനെ രാവിനെയും പകലിനെയും കൊണ്ടുവരാൻ അവന് കഴിയുകയില്ല. അവനെത്ര പുരോഗതി പ്രാപിച്ചാലും ഈ ഒരു വികസനത്തിൻ്റെയും വിജ്ഞാനങ്ങളുടെയും ഒക്കെ ഉത്തുംഗതയിലെത്തി നിന്നാലും, പരമോന്ന ഉന്നതിയിലെത്തിയാലും എന്നങ്ങനെ അവൻ വാദിക്കുന്നുവെങ്കിലും അവനിങ്ങനെ രാവിനെയോ പകലിനെയോ കൊണ്ടുവരിക സാധ്യമല്ല. ഈ ഒരു ചോദ്യത്തിൽ, ഈ രണ്ട് ചോദ്യങ്ങളുടെയും അവസാനത്തിൽ പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. രാത്രിയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന്റെ കൂടെ അവസാനത്തിൽ അവൻ ചോദിക്കുന്നത് അഫലാ തസ്മഊൻ. പകലിനെ കുറിച്ച് വിശദമാക്കിയപ്പോൾ പകലിനെ ഉയർത്തെഴുന്നേൽപ്പിന് നാളു വരെ നീട്ടിക്കൊണ്ടുപോയാൽ, ശാശ്വതമാക്കിയാൽ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരു വന്നു തരിക എന്ന് ചോദിക്കുന്നിടത്ത് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ. ഈ രണ്ട് പ്രയോഗങ്ങൾ പോലും, വാക്കിൻ്റെ പ്രയോഗങ്ങൾ, പ്രപഞ്ച സർട്ടാവ് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, അതെത്രമാത്രം കൃത്യമാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല എന്നാണ് അവൻ ഉപയോഗിച്ചത്. സമീഅ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ. കേൾവി ഈ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് നൽകിയ വലിയൊരു കഴിവാണ്. രാത്രികാലത്ത് കാഴ്ചയേക്കാൾ നമുക്കുള്ളത് കേൾവിയാണ്. അവൻ ചോദിക്കാൻ ഉപയോഗിച്ച പദം, ആ പ്രപഞ്ച സൃഷ്ടാവ് ചോദിച്ചിട്ടുള്ള പദം, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ, രാത്രിയെക്കുറിച്ച് ചോദിച്ച ആ ചോദ്യം. എന്നാൽ പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അടുത്തൊരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്, അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ. പകലിൽ കേൾവിയേക്കാൾ നമുക്ക് കാഴ്ചയാണ് കൂടുതൽ. ഇത്ര കൃത്യമായ പദപ്രയോഗങ്ങൾ അവനിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് നമ്മൾ കാണുക? വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമൊക്കെ ഇത് ഓരോ തെളിവുകളും അതിൻ്റെ ദൈവികതയെ സ്ഥിരപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയും, സാഹിത്യ ലോകത്തെ കുലപതികളായിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഖുർആനിനെ കുറിച്ച് അന്ന കാലത്തെ സാഹിത്യ തറവാട്ടിലെ മുതിർന്നവർ വരെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു സംഗതിയല്ല. ഇത്ര കൃത്യമായി, ഇത്ര താളാത്മകമായി, ആശയസമ്പുഷ്ടിയോടുകൂടി ഇത് മനുഷ്യനിൽ നിന്നുണ്ടാവുക സാധ്യമല്ല. ഈ ഒരു ഗ്രന്ഥത്തെ അടുത്തറിയാൻ, പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ പോലും, പദപ്രയോഗങ്ങൾ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടാവിങ്കിൽ നിന്നു തന്നെയുള്ളതാണ്. ആ ചോദ്യങ്ങളും പ്രയോഗങ്ങളും നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ, മനസ്സിരുത്തി പഠിക്കുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, ഉന്നതനായ ആ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഈ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമുക്ക് സാധിക്കണം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ. വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റാരോ ആയിരുന്നു ഇറക്കിയിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ മറ്റാരിൽ നിന്നുമായിരുന്നുവെങ്കിൽ, ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവരൊരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുമായിരുന്നു എന്ന് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്ര കൃത്യമായി, വ്യക്തമായി അവൻ പ്രയോഗിച്ച പ്രയോഗം, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേൾവിയെ ഉപയോഗിച്ചതും, പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാഴ്ചയെക്കൊണ്ട് അവൻ ചോദ്യം ചോദിച്ചതും, അതെത്രമാത്രം സൂക്ഷ്മമായ പ്രയോഗമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഖുർആനിക സൂക്തങ്ങളും ഖുർആനിൻ്റെ മറ്റു വചനങ്ങളുമൊക്കെ നമ്മൾ അടുത്തറിയണം, പഠിക്കണം. പ്രപഞ്ച ലോക സൃഷ്ടാവിനെ അടുത്തറിയാൻ നമ്മൾ ഈ ഒരു ഗ്രന്ഥം അർത്ഥമറിഞ്ഞ്, ആശയസമ്പുഷ്ടിയോടുകൂടി അർത്ഥം കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു പ്രപഞ്ചനാഥൻ റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ ഇൻസൈറ്റിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത് എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ജസീൽ കൊടിയത്തൂരാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. നമുക്കറിയാം ഖുർആനിലെ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളെടുത്ത് പഠിക്കുമ്പോൾ ആഴത്തിലിങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ഖുർആനിൻ്റെ ഒരു മാധുര്യം ശരിക്കും നമുക്ക് അനുഭവിക്കാൻ അറിയുക.
2: അതെ,
1: ഈ ഇൻസൈറ്റ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ എപ്പോഴും നമുക്ക് ഈ സമകാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം പ്രസക്തിയുള്ള പ്രോഗ്രാമുകളാണ്. അപ്പം ഇൻഷാല്ലാ ശ്രോതാക്കളൊക്കെ അത് കൃത്യമായിട്ട് കേട്ട് നമ്മളെ പല ആളുകളും ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിനെ കൗണ്ടർ ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം.
2: നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. പീസ് റേഡിയോ സ്വരം, നല്ല ഒരു ഗാനം കേട്ടുവരാം.

0: ബാർക്കല്ലാഹു ഫീക്കും. നല്ലൊരു ശ്രുതിമധുരമായ ഇമ്പമാർന്ന ഗാനമാണ് നാം കേട്ടത്. നമുക്കിനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.
1: പീസ് റേഡിയോയിലെ ആരോഗ്യ വിചാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ രോഗങ്ങൾ വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലപ്പുറം രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ തൈറോയിഡ് രോഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കരംചന്ദ് മല്ലൻ ആൻഡ് ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്. രണ്ടുപേരും ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് എറണാകുളത്ത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ കരംചന്ദ് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഇന്ന് സ്ത്രീകളിലും കുട്ടികളിലും പൊതുവെ തൈറോയ്ഡ് രോഗത്തിന്റെ ആധിക്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം?
3: ഇപ്പോൾ തൈറോയ്ഡ് രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ കാര്യം. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അയാളുടെ രക്തത്തിലുള്ള തൈറോയ്ഡ്

0: ഹോർമോണുകളുടെ ആധിക്യം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവിലുള്ള കുറവ്, ഇത് എത്ര നാൾ എത്ര കാലത്തേക്ക് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു രോഗലക്ഷണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗിയിൽ കാണാറില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ അമിതഭാരം, ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതു ലക്ഷണങ്ങൾ, അതായത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടായിരിക്കാം നമ്മൾക്ക് തൈറോയ്ഡ് രോഗികളിൽ കാണുന്നത്. എന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിലധികം വല്ലാതെ അങ്ങോട്ട് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള രോഗികളുടെ ലക്ഷണങ്ങൾക്ക് നല്ല സ്പഷ്ടമായിട്ടുള്ള, അതായത് തൈറോയ്ഡ് രോഗികളുടെ ഇതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്.
1: സർ, പൊതുവെ തൈറോയ്ഡ് രോഗങ്ങളിൽ ഹൈപ്പർ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും?
0: ഇതിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ വേണ്ടി വരുന്ന തൈറോയ്ഡ് ഹോർമോണുകൾ, അതായത് ട്രൈ ഐഡോ തൈറോൺ, അതായത് T3 എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ തന്നെ ടെട്ര ഐഡോ തൈറോണിൻ, അതായത് T4 എന്ന് പറയുന്ന ഹോർമോണുകളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോണുകൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ വളരെയധികം കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ ഈ ഒരവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റ് എന്നും നമ്മൾ പറയുന്നു.
1: സർ, എല്ലാ രോഗങ്ങളും നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: ഇതിൽ രോഗസാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം അഥവാ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തെന്നാൽ തൈറോയ്ഡ് രോഗം ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലോ മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഹോർമോണുകൾ പൊതുവെ നമ്മളുടെ ഓരോ കോശത്തിലെയും ശരീരത്തിലുള്ള ഓരോ കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ, അത് അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ മുതൽ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യമോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയോ, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പ്രായപൂർത്തിയാകുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച്, അതേപോലെ വിവാഹശേഷം സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ ആർത്തവ വിരാമം ഇങ്ങനെയുള്ള പല ജീവിതത്തിലെ പല സ്റ്റേജുകൾ അനുസരിച്ച് നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന രീതിയിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി, അല്ലെങ്കിൽ അത് തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാരണം അച്ഛനമാർക്കാണെങ്കിൽ പരമസുഖമാണ്, രാത്രിയിൽ സിദ്ധാന്തമോ അല്ലെങ്കിൽ വഴക്കോ അല്ലെ കരച്ചിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഒരു ഭാരക്കൂടുതൽ കാണും. അതേപോലെ തന്നെ പൊതുവെ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞ് ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും മാത്രമേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ. അതേപോലെ തന്നെ കുഞ്ഞിന് അമ്പലിക്കൽ ഹെർണി, അതായത് നമ്മളുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് മാംസപേശികൾ അകന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന അമ്പലിക്കൽ ഹെർണി, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വട്ടത്തിലുള്ള ഉരുണ്ട മുഖം, അതേപോലെ തന്നെ നാവ് പുറത്തേക്കിടുക, അതേപോലെ വായിൽ നിന്ന് മീള വരിക, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെയൊക്കെ വളർച്ച നല്ല രീതിയിൽ വരാതെ ഉണ്ടാകാതിരിക്കുന്ന കാരണം മൂക്ക് പരന്നിരിക്കുക, അതേപോലെ തന്നെ ഈ കുഞ്ഞ് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഷായിട്ടുള്ള റഫ് സൗണ്ട് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളിൽ നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞ് വളരുമ്പോൾ, അതായത് കുഞ്ഞ് ഏകദേശം ഒരു 5 വയസ്സ്, അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന് ഈ പഠിക്കുന്നതിലുള്ള കഴിവ് കുറവ്, നമ്മൾ സാധാരണ ഇതിൽ ഡിസ്ലെക്സിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഠിക്കാനുള്ള കഴിവ് കുറവ്, എഴുതാനുള്ള കഴിവ് കുറവ്, അല്ലെങ്കിൽ വർത്തമാനത്തിലുള്ള കഴിവ് കുറവ്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് സാധാരണ ഇതിൽ ഓരോ പ്രായത്തിലും ഓരോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പോലെ ഈ ഇവരുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒതുങ്ങി മാറിയിരിക്കുക, അതേപോലെ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ലെക്സിയ, വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠന സംബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി വലുതായി വരികയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ചും പ്രായപൂർത്തിയാവുന്ന പ്യൂബർട്ടിക് പീരീഡിലൊക്കെ ആണെങ്കിൽ ഒരു അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ വിഷാദം, അല്ലെങ്കിൽ വല്ലാത്ത ഭയം, ഉത്കണ്ഠ, ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടി സ്ത്രീ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആർത്തവ തകരാറുകൾ ഉണ്ടാവുക. ആർത്തവം വന്നാൽ തന്നെ ഒന്നോ രണ്ടോ മാസം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ മാസം സ്കിപ്പാകുക. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആർത്തവരക്തം, അതേപോലെ അതികഠിനമായ വേദനകൾ, ഇങ്ങനെയുള്ള ആർത്തവ തകരാറുകളായിട്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർമാരെ ഇങ്ങനെയുള്ള രോഗികൾ സമീപിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവര് വിവാഹപ്രായമെത്തുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വിവാഹിതയായിട്ടും സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക വീഴ്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗർഭിണിയാവുന്നില്ല എന്നുള്ള, അതായത് ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അതേപോലെ തന്നെ അബോർഷന് ഗർഭിണിയാവുന്നുണ്ട്, പക്ഷേ എന്നാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന അബോർഷൻ, റിപ്പീറ്റഡ് അബോർഷനുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഹോർമോണിന്റെ അളവ് വല്ലാതെ കുറയുന്ന അവസ്ഥയാണ് തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഒരു 70% രോഗികൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിൽ ആവായിക, അതായത് മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, അതേപോലെ തന്നെ റിപ്പീറ്റഡ് അബോർഷൻ, അതേപോലെ ചാവിള എന്ന് പറയുന്ന അവസ്ഥ, ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആർത്തവ വിരാമം സംഭവിക്കുന്ന കാലയളവിൽ ഇങ്ങനെയുള്ള രോഗികളിൽ ഭയങ്കരമായിട്ടുള്ള, നമ്മൾ ഉഷ്ണാഞ്ചാരം എന്നൊക്കെ പറഞ്ഞ പോലെ ശരീരം മുഴുവനും ഭയങ്കരമായിട്ടുള്ള പൊള്ളുന്ന പോലുള്ള ഒരവസ്ഥ, അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ് രോഗികളാണെങ്കിൽ അവർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് ഈ തണുപ്പ് സഹിക്കാൻ കഴിയായിക, അതല്ല ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയായിക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ, അതുകൂടാതെ ഈ ആർത്തവവിരാമകാലങ്ങളിൽ ഇവരുടെ എല്ല് തേയ്മാനം, അല്ലെങ്കിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്കും എല്ലിനുള്ള സാന്ദ്രത കുറവ് വരുന്ന കാരണം എല്ലിനുള്ള കനക്കുറവ് ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ പൊതുവെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഇവരുടെ തൊലിയൊക്കെ, അതായത് ചർമ്മം വളരെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ, തലമുടി കൊഴിഞ്ഞു പോവുക, അതേപോലെ കൺപീലുകൾ, അതായത് പോലെ പുരികങ്ങളിലുള്ള രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കാം സാധാരണഗതിയിൽ തൈറോയിഡ് രോഗികൾ നമ്മൾ കാണുന്നത്.
1: സാർ, ഇതിൽ രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമ്മൾ, അതൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള രോഗനിർണയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന രീതിയിലുള്ള രോഗസാധ്യതകളുള്ളവർ ആരൊക്കെയാണെന്ന് തന്നെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്തെന്നാൽ ഇതിനു മുന്നേ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ തൈറോയിഡിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ പ്രായത്തിനനുസരിച്ചല്ലാത്ത അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം തീരെ വല്ലാതെ കുറഞ്ഞു പോവുക, ഹൈപ്പർ തൈറോയിഡ് കേസിൽ ഇതായിരിക്കും ഒരു ലക്ഷണം. എന്നുവെച്ചാൽ ശരീരഭാരം വല്ലാതെ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കൈകാല് വിറയൽ, നാവ് വിറയൽ, അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്കിത് മനസ്സിലാക്കാം. അതായത് തൈറോയിഡ് ഹോർമോണുകളായിട്ടുള്ള T3 T4, അതേപോലെ തന്നെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന് പറയുന്ന ഹോർമോൺ, അപ്പോൾ ഈ മൂന്ന് ഹോർമോണുകളുടെ നിലവാരം, അതിൻ്റെ അനുപാതം തമ്മിലുള്ള അവസ്ഥകൾ നമ്മൾ നോക്കിയിട്ട് തൈറോയിഡ് ഗ്രന്ഥി വളരെ കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതോ ഹൈപ്പർ തൈറോയിഡിസമാണോ, അതേപോലെ ഹൈപ്പോ തൈറോയിഡിസമാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രക്തപരിശോധന, ഇതുകൂടാതെ സ്വതന്ത്ര ഹോർമോണുകളാണ് ഏതൊരു കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൽ FT3 FT4 എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്ക് നല്ല രീതിയിൽ തൈറോയിഡ് രോഗം സ്ഥിരീകരിക്കാം. പിന്നെ ഇപ്പോഴുണ്ടാവുന്ന തൈറോയിഡ്, പണ്ട് 1992 കാലയളവിന് മുമ്പൊക്കെ നമ്മൾ തൈറോയിഡ് രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അയഡിൻ്റെ അഭാവം, അല്ലെങ്കിൽ അയഡിൻ്റെ പോരായ്മകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അയഡൈസ്ഡ് സാൾട്ടൊക്കെ ഏർപ്പെടുത്തി എങ്കിൽ പോലും പിന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന തൈറോയിഡ് രോഗാവസ്ഥകളാണ് 70-80% രോഗികളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ നമ്മളുടെ ശരീരത്തിലുള്ള മാംസ്യ തന്മാത്രകൾ തന്നെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ആൻറ്റിബോഡികൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തൈറോയിഡ്, അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ തൈറോയിഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കഴുത്തിലെ ഒരു മുഴ, അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് തൈറോയിഡ് രോഗത്തിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് കാണുന്ന 70-80% രോഗാവസ്ഥകളും രക്തത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് രക്തത്തിൽ ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിനെതിരെ പ്രവർത്തിക്കുന്ന മാംസ്യ തന്മാത്രകൾ, അതായത് ATPO AMA ANA അതേപോലെ തന്നെ TSI എന്ന് പറയുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഓട്ടോ ആൻറ്റിബോഡീസ്. അപ്പോൾ ഇങ്ങനെയുള്ള

0: രക്തപരിശോധനകളിലൂടെ. അതായത് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി തൈറോയ്ഡ് പെറോക്സിഡേസ് എൻസൈം ATPA, അതേപോലെ തന്നെ ആൻറ്റി തൈറോയ്ഡ് തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബോഡി പരിശോധനകളിലൂടെ തന്നെ നമ്മൾക്ക് തൈറോയ്ഡ് രോഗത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാം. പിന്നെ ഇതുകൂടാതെ തൈറോയ്ഡിൽ മറ്റൊരു രീതിയിൽ നമ്മൾ വളർച്ചകൾ കാണുന്നുണ്ട്, മുഴകൾ കാണുന്നു, അതേപോലെ സിസ്റ്റുകൾ ഉണ്ടാകുന്നു, നോഡ്യൂളുകൾ, ഗോയിറ്റർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ തൈറോയിഡിൻ്റെ സ്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൈറോയ്ഡ് ഒരു സാധാരണഗതിയിലുള്ള തൈറോയ്ഡ് സ്കാനിലൂടെ ഈ പറയുന്ന രീതിയിലുള്ള സിസ്റ്റുകളുടെ വളർച്ച, അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ്റെ വളർച്ച, അല്ലെങ്കിൽ തൈറോയിഡിൽ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചുരുക്കം ശതമാനമുള്ള കേസുകളാണെങ്കിൽ പോലും തൈറോയിഡിനുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതകൾ, ഇതെല്ലാം നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്റ്റഡിയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അൾട്രാസൗണ്ട് സ്റ്റഡിയിൽ നമുക്ക് കിട്ടാത്ത ചില പരിശോധനകളിൽ നമുക്ക് തൈറോയിഡിൻ്റെ CT സ്കാൻ നമുക്ക് എടുത്ത് നോക്കാം. അതുകൂടാതെ MRI സ്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട്, ഇതേപോലുള്ള തൈറോയ്ഡ് സ്കാനുകൾ കൂടാതെ ഇന്നത്തെ നൂതനമായിട്ടുള്ള മറ്റൊരു പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോണുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഐഡിനാണ്. അപ്പോൾ ഈ പറയുന്ന ഐഡിനെ, റേഡിയോ ആക്റ്റീവതയുള്ള ഐഡിൻ കൊടുത്തിട്ട് അത് ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശങ്ങൾ എത്രമാത്രം അത് അപ്ടേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഐഡിൻ അപ്ടേക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ഐഡിൻ അപ്ടേക്ക് ടെസ്റ്റ് നമ്മൾക്ക് നടത്താം. ഇനി ഇതുകൂടാതെ നമ്മൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശ പരിശോധന, അതായത് കോശത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് FNAC നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻസ്, PET സ്കാനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നൂതനമായിട്ടുള്ള പരിശോധനകളിലൂടെ നമ്മൾക്ക് ഒരു രോഗിയിൽ തൈറോയ്ഡ് രോഗത്തിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ്, അത് ഏത് നിലയിലാണ്, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ രോഗനിർണയം നടത്താവുന്നതാണ്.
1: സർ, തൈറോയ്ഡ് രോഗമുള്ളവർ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ മറ്റു ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഭക്ഷണക്രമം?
0: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് രോഗം, അതായത് ഹൈപ്പോതൈറോയിഡിസം ആണ് 70-80% രോഗികളിലും കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ, അതായത് പ്രത്യേകിച്ചും തിയോസൈനേറ്റ്, തിയോയുറാസിൽ, ഫിനോൾ എന്നീ പറയുന്ന രീതിയിലുള്ള രാസഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ചും ക്രൂസിഫറസ് ഫാമിലിയിലുള്ള നമ്മൾ പറയുന്ന കോളിഫ്ലവർ, കാബേജ്, ടേണിപ്പ്, സ്പിനാക്സ്, അതേപോലെ തന്നെ കപ്പ, മരച്ചീനി, മധുരക്കിഴങ്ങ്, അപ്പോൾ ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസസംയുക്തങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രാസസംയുക്തങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള അയഡിനെ സാക്ഷീകരിച്ച് തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോണാക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഭക്ഷണത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഹോർമോൺ നിർമ്മിതിയെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതിന് സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം ഐഡിൻ എന്നുള്ള മൂലകമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് കൊണ്ട് തന്നെ ഐഡിൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കടൽ മത്സ്യങ്ങളും അതേപോലെ തന്നെ കക്ക, കൊഞ്ച്, ഞണ്ട്, ചെമ്മീൻ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം വളരെയധികം അയഡിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അയഡിൻ കുറഞ്ഞ, അതായത് ഹൈപ്പോതൈറോയിഡായിട്ടുള്ള രോഗികളിൽ ഈ പറയുന്ന രീതിയിലുള്ള അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുകൂടാതെ തന്നെ പഴച്ചാറുകൾ, കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, വാഴപ്പഴം, മഞ്ഞൾ, വെളിച്ചെണ്ണ, മുളപ്പിച്ച വിത്തുകൾ എന്നിവയും നമ്മൾക്ക് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ മത്സ്യം കഴിക്കുമ്പോൾ കടൽ മത്സ്യത്തിലാണ് കൂടുതൽ അയഡിൻ കണ്ടൻറ് ഉള്ളത് കൊണ്ട് കടൽ മത്സ്യങ്ങൾ കഴിക്കാൻ, അതായത് ശുദ്ധജലത്തിലുള്ള മത്സ്യത്തിൽ അത്രമാത്രം അയഡിൻ കണ്ടൻറ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് സാൾട്ട് ആണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ നിർമ്മിതിയിൽ അയഡിൻ, കാൽഷ്യം, നിയാസിൻ, സിങ്ക്, വൈറ്റമിൻ B12, B6, C and E എന്നീ പറയുന്ന വിറ്റാമിനുകളൊക്കെ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവരാസം മാത്രം കൂടാതെ, അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട തവിട് കളയാത്ത അരി, അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും, നാരുകളടങ്ങിയ ഭക്ഷണം, അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഈ തൈറോയ്ഡ് രോഗികളിൽ മലബന്ധം ഒരു പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കാണുകയാണ്, പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡ് രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അവരുടെ ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കണം. അതേപോലെ തന്നെ സിങ്ക് കൂടുതലുള്ള ഗോതമ്പ്, ബാർലി, കടല, ആട്ടിറച്ചി, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ എണ്ണയെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, നമ്മളുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ, ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അത് നല്ല രീതിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡ് ഫംഗ്ഷൻ കുറഞ്ഞ രോഗികൾ പ്രത്യേകിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചായ, കാപ്പി, ഓറഞ്ച്, സോയ, ബദാം, തൈര്, ഇലക്കറികൾ, ചെറുപയർ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ്. അതേപോലെ നിയന്ത്രിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഗോതമ്പ്, റവ, ആട്ട, മൈദ, ഓട്സ്, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, സോഡ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ അച്ചാറ് മുപ്പിലിട്ടതും അതുകൂടാതെ ഇരുമ്പ്, കാൽഷ്യം എന്നിവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങളും കൊഞ്ച, ഞണ്ട് പോലുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഈ പറയുന്ന രീതിയിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്റ്റിമുലേഷനൊന്നും ഇല്ലാതെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും, അതുകൂടാതെ തൈറോയിഡ് ഹോർമോണിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അയഡിൻ ഈ പറയുന്ന രോഗികൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഹൈപ്പോ തൈറോയിഡ് രോഗികളിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫുഡ് നമ്മൾ കഴിയുന്നതും അയഡൈസ്ഡ് സാൾട്ട്, അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും, കടൽ മത്സ്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, മുട്ടയുടെ വെള്ള, സോയ, പിന്നെ മദ്യവും കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹൈപ്പർ തൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുതലുള്ള രോഗികൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ്, അതായത് നമ്മുടെ സാധാരണ കല്ലുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള അയഡൈസ് ചെയ്യപ്പെടാത്ത ഉപ്പ്, അതേപോലെ തന്നെ ബദാം, മുഴുധാന്യങ്ങൾ, കാപ്പി, ചായ, ഗോതമ്പ്, കാബേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്, ക്രൂസിഫറസ് ഫാമിലിയിലുള്ള കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ കഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കഴിക്കാം. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം നമ്മൾ ക്രമപ്പെടുത്തി, അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കുടിച്ച് നമ്മൾ അതേപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷൻ കൂടുതലടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്.
1: സർ, ഹോമിയോപ്പതിയിൽ തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയിൽ സാധാരണഗതിയിൽ ആധുനിക ചികിത്സാ വിഭാഗം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾ കൊടുക്കുന്നു, കൂടുതലായിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ ആൻറ്റി തൈറോയിഡ് മരുന്നുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള രണ്ട് നിലപാടുകളാണ് സാധാരണഗതിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹോമിയോപ്പതി വിഭാഗം ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രന്ഥിയുടെ രോഗം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ആ വ്യക്തിയുടെ മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കൊരു പേടിയോ സംശയമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ആകാംക്ഷയോ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള അളവിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ, സെറാട്ടോണിൻ, ഡോപ്പമിൻ ഇതേപോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും എല്ലാം നമ്മളുടെ രക്തത്തിൽ വല്ലാതെ കൂടുന്നു. അപ്പോൾ മാനസികമായിട്ടുള്ള തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി തലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രോഗപ്രതിരോധ അവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇത് ശരിക്കും ഒരു വ്യക്തിഗത ചികിത്സയായിട്ടാണ് തൈറോയിഡ് രോഗികളെ കാണുന്നത്. എന്നാൽ പോലും തൈറോയിഡ് ഗ്രന്ഥിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയിലുള്ള ശരിയായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിഗത ചികിത്സയെ അടിസ്ഥാനപ്പെടുത്തി, അതായത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന രീതിയിലൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതി സിസ്റ്റം ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗത്തിന് പ്രദാനം ചെയ്യുന്നത്.
1: താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് പീസ് റേഡിയോയുടെ ഭാഗത്തുനിന്നും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കരംചന്ദ് മല്ലൻ, അതുപോലെ തന്നെ ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്. തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ചർച്ച ചെയ്തത്. നാം ഇനി പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. ബഹുമാനനായ സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബിസ്മി മറന്നാൽ എന്ന കാര്യമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഭക്ഷണം കഴിക്കുമ്പോൾ

0: എന്നാൽ ചിലർക്കെങ്കിലും അറിയില്ല, അതല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ഇത് പ്രാവർത്തി പദത്തിൽ കൊണ്ടുവരാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ മറക്കുന്നതോ ആയ കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലാൻ മറന്നു പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എപ്പോഴാണോ അത് ഓർക്കുന്നത്, അഥവാ ഞാൻ ബിസ്മില്ല ചൊല്ലിയിട്ടില്ല എന്ന് ഏത് സമയത്താണോ അവൻ ഓർമ്മ വരുന്നത്, ആ സമയത്ത് അവൻ ഇപ്രകാരം പറയട്ടെ എന്നാണ്. പറയേണ്ടത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവ്വലുഹു വ ആഖിറുഹു എന്ന് ലാമിനും റായിനും വമ്മ ഇട്ടുകൊണ്ടല്ല പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അത് തെറ്റാകും. മറിച്ച് ബിസ്മില്ലാഹി അവ്വലഹു, അവിടെ ലാമിന് ഫതഹൻ അവ്വലഹു, അതുപോലെ വ ആഖിറഹു, അവിടെ റായിന് ഫതഹൻ. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. ശ്രദ്ധിച്ചാണ് ചൊല്ലേണ്ടത്. ഒരിക്കലും അവ്വലുഹു വ ആഖിറുഹു എന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു അവ്വലഹു വ ആഖിറഹു, തുടക്കത്തിലും ഒടുക്കത്തിലും ആരംഭത്തിലും അവസാനത്തിലും അള്ളാഹുവിൻ്റെ നാമമാണ് ഞാൻ ഉച്ചരിക്കുന്നത് എന്ന ആശയം വരുന്ന പദമാണ്, വാചകമാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കെ എപ്പോഴാണോ ഓർമ്മ വരുന്നത്, അതൊരു പക്ഷേ ഭക്ഷണം അവസാനിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെയാകാം, ഞാൻ ബിസ്മില്ല ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ, അല്ലെങ്കിൽ ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയലാണ്. വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ തിരക്കിട്ടൊക്കെ യാത്രക്കൊടുവിലോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ ഒക്കെ തിരക്കിട്ട് നമ്മൾ ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ടാകും എങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ ആ സമയത്ത് തന്നെ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, തെറ്റാതെ അത് പഠിക്കുക. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ഒന്നുകൂടി പറയാം: ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ശ്രദ്ധിച്ച് ഈ പ്രാർത്ഥന ദിക്ര നമ്മൾ ശീലമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഇന്ന് മറ്റൊരു പ്രാർത്ഥന കൂടി പഠിച്ചു. ബിസ്മി മറന്നാൽ എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്.
2: ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ഒരു അടയാളമാണ്, സംസ്കാരമാണ് അല്ലേ. അപ്പോൾ ആ ബിസ്മി മറന്നാൽ അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു
1: പരിഹാരമുണ്ട്. പ്രാർത്ഥന പഠനത്തിൽ നമ്മളിപ്പം ചേർന്നത് ഇനി പൂമരത്താനിലേക്ക് പോവാല്ലേ. പൂമരത്താനൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ വരിക കൊച്ചു കുട്ടികളാണ്. സാധാരണ ഏറ്റവും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അപ്പോൾ
2: കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് എന്നാണ് ഇന്നത്തെ അൽ പൂമരത്തണലിൽ അവതരിപ്പിക്കുന്ന വിഷയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ, സുഖവിവരങ്ങൾ പറയൂ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഇന്നത്തെ ഈ ഞായറാഴ്ച വളരെ അധികം സന്തോഷത്തിലാണെന്ന് ഞാൻ തോന്നുന്നു. ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് എല്ലാവരും കളിക്കാനുള്ള പുറപ്പാടിലാണോ രാവിലെ തന്നെ? ആണോ കുട്ടികളെ? കൂട്ടുകാരെ, പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നമ്മൾ ഇതുവരെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു എന്താ പറയാം, നിങ്ങളൊരു പൊട്ടക്കിണറ്റിൽ വീണു. ഓർക്കണേ, ഒരു ഉദാഹരണമാണ് കേട്ടോ. ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ട് അതിൻ്റെ പൊട്ടക്കിണറ്റിൽ അറിയാതെ വീണു. മുകളിലോട്ട് കയറാൻ ഒരു നിങ്ങൾ വീണ് നേരെ ഒരു വള്ളിയിൽ കയറി പിടിച്ചു. വള്ളിയിൽ പിടിച്ചപ്പോൾ താഴോട്ടൊന്ന് നോക്കിയപ്പോൾ അവിടെ പാമ്പുകളും ജന്തുക്കളും നമ്മൾ പോയാൽ

0: നമ്മളെ കടിച്ചു കീറാൻ കണക്കിന് നിക്കൺ. കൂട്ടുകാരെ, നമ്മളാ പൊട്ടക്കിണറ്റിൽ വീണാൽ തീരുമാനായി. അങ്ങനത്തെ അവസ്ഥയിൽ ആ പൊട്ടക്കിണറ്റിലേക്കു വീണാൽ നമ്മളെ കടിച്ച് പിച്ച് ചീന്താൻ കണക്കിന് മൃഗങ്ങൾ നിൽക്കുമ്പോൾ, ആ വള്ളി പൊട്ടി വീണാറായി നിൽക്കുമ്പോൾ, കൂട്ടുകാരെ, ആ കിണറിന്റെ ഒരു സൈഡിന്റെ ഒരു ഓരത്തു നിന്ന് ഒരൽപ്പം തേൻ നമ്മുടെ നാവിൽ വന്ന് വീഴുകയാണ്. അല്ലാ, ഉഷാറായി, നല്ല മധുരമുള്ള തേൻ. ഈ വള്ളി പൊട്ടിപ്പോകാറായി. നമ്മൾ താഴോട്ട് വീണാൽ കടി ഫറുദ് ആയിരിക്കുന്ന സമയമാണ്. നമ്മൾ ആ കിണറ്റിന്റെ താഴെ വീണാൽ തീരുമാനമായി കാര്യം. ആ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? ആ തേൻ നുകരി നിൽക്കുവോ, നുകർന്ന് നുകർന്ന് ആ തേൻ നുകർന്ന് നിൽക്കുവോ, അതോ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കൂ? എന്താ ചെയ്യുക കൂട്ടുകാരെ? രക്ഷപ്പെടാൻ നോക്കൂ അല്ലേ കൂട്ടുകാരെ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയുണ്ടായി കൂട്ടുകാരെ, വമൽ ഹയാത്ത് ദുന്യാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതമെന്ന് പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നല്ല. അല്ല, അപ്പോ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മളെ പറ്റിക്കാൻ, നമ്മളെ വഞ്ചിതനാക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അവിടെയൊന്നും എവിടെയും തളരാത്ത, പതറാത്ത നല്ല മനസ്സുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് എൻ്റെ തിരിച്ചു മടക്കം കൂട്ടുകാരെ. അല്ലേ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കോ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആലടുക്കിലേക്ക് തിരിച്ചു പോകും, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നന്മ നൽകിയതും അള്ളാഹുവാണ്, നമുക്ക് തിന്മ നൽകിയതും അള്ളാഹുവാണ്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടേ, ഒരു കൂട്ടുകാരൻ്റെ ഒരാൾ മരണപ്പെട്ടു, അബ്ദുക്കയുടെ വീട്ടിലെ ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അബ്ദുക്കയുടെ വീട്ടിലെ അബ്ദുക്ക മരണപ്പെട്ട വാർത്ത പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇന്ന് ആ നമ്മുടെ മുബാറക്കും മുബാറക്കിൻ്റെ ഉമ്മയും അങ്ങനെ കുറച്ച് ആളുകളുമായി അബ്ദുക്കയുടെ വീട്ടിലേക്ക് പോയി. അബ്ദുക്ക മരണപ്പെട്ടിരുന്നു, പാവം. അള്ളാഹുവിൻ്റെ വിധിയല്ലേ കൂട്ടുകാരെ മരണപ്പെടുക? നമ്മുടെ വീടിനടുത്ത് എത്ര ആളുകളാണ് മരണപ്പെടുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട് കൂട്ടുകാരെ. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് പങ്കുവെക്കട്ടെ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ മരണപ്പെട്ട, അള്ളാഹുവിൻ്റെ ഒരു വിധി വന്ന ഒരാളുടെ കഥ ഞാൻ പറയട്ടെ. എനിക്ക് ഏറ്റവും കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം, ഞാൻ പ്രയാസത്തോടുകൂടി പങ്കുവെക്കണം കൂട്ടുകാരെ. എന്താണെന്നറിയോ, എൻ്റെ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നമ്മുടെ ഒരു ജാഫർ മാമുണ്ട്. അദ്ദേഹത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ലുഹർ നമസ്കരിക്കാൻ വന്നപ്പോൾ കണ്ടു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, ആ കംപ്ലൈൻ്റ് തിരുത്തി തരണം, ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു, അസർ നമസ്കാരത്തിന് ഞാനിവിടെ കാണുകയില്ല, ഞാനൊരു ദൂര സ്ഥലത്ത് യാത്ര പോവുകയാണ്, അപ്പോൾ തിരിച്ച് മഗ്രിബിന് ഞാൻ എത്തും ഇൻഷാല്ലാ, അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ജാഫർ മാമാൻ്റെ അടുത്ത് സലാമും പറഞ്ഞ്, അവരടുത്ത് സലാം പറഞ്ഞ് ഞാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കൂട്ടുകാരെ, ഞാൻ കേട്ട വാർത്തയുണ്ടല്ലോ, നമ്മുടെ ജാഫർ മാമ മരണപ്പെട്ടു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ വിധി സമയം എപ്പോഴാണ് വരുക? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നന്മയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മളാരും പ്രതീക്ഷിക്കാതെ, നമ്മളാരും ഓർക്കാതെ, നമുക്കാർക്കും വിചാരിക്കാത്ത സമയത്തും അള്ളാഹുവിൻ്റെ തീരുമാനം വരും കൂട്ടുകാരെ. അങ്ങനെ തീരുമാനം വരുമ്പോൾ പടച്ചവനിൽ വിധി അർപ്പിച്ച് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ച് സഹിക്കാൻ, ക്ഷമിക്കാൻ, നമ്മൾ തയ്യാറാണ്. കേട്ടോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറഞ്ഞ കഥയുടെ ബാക്കിയിലോട്ട് വരാം. നോക്കൂ, അങ്ങനെ റാഷിദും അല്ല നമ്മുടെ മുബാറക്കും ഉമ്മയും അബ്ദുഖാന്റെ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു, അബ്ദുഖാന്റെ ഭാര്യയെ കണ്ടു, അവരുടെ കുടുംബത്തെ സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ട് ആശ്വസിപ്പിച്ചു. എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്, മുബാറക്കിന്റെ ഉമ്മ പറയൻ, അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവനാണ് സത്യവിശ്വാസി, അള്ളാഹു നമുക്ക് നന്മ വരുത്തട്ടെ എന്ന് പറയൻ. എല്ലാം അള്ളാഹിന്റെ വിധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നോക്കൂ കൂട്ടുകാരെ, പടച്ച തമ്പുരാൻ വിധിച്ചതുപോലെ, പടച്ച തമ്പുരാൻ പറഞ്ഞ അള്ളാഹു എന്ത് വിചാരിച്ചോ എന്ത് വിധിച്ചോ അതത് നടപ്പിലാകുമെന്നത് സത്യം. അങ്ങനെ ഉമ്മ പറഞ്ഞു, സാരമില്ല, അള്ളാഹിന്റെ വിധിയല്ലേ, ഇൻഷാ അല്ലാ അള്ളാഹു ഇതിൽ നന്മ വരുത്തും എന്നെല്ലാം പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. തിരിച്ചു വരുമ്പോ മുബാറക്ക് ഉമ്മാനോട് ചോദിക്കണ്ട്, മുബാറക്ക് കൊച്ചു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ എന്താ ഉമ്മ ഈ വിധി എന്ന് പറഞ്ഞാൽ. ഉമ്മ പറഞ്ഞു, അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും മുമ്പേ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നവയും ദുഃഖമുണ്ടാക്കുന്നവയും ഉണ്ടാകും. ജീവിതത്തിൽ സുഖവും പ്രയാസവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. നോക്കൂ കൂട്ടുകാരെ, വിധി എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടുകാരെ. അള്ളാഹുവിൽ നിന്ന് വരുന്ന നന്മയായാലും തിന്മയായാലും അതാണ് വിധി. അള്ളാഹു എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അത് അപ്രകാരം നടത്തപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്കത് ദുഃഖമായി തീരും, ചിലപ്പോൾ നമുക്കത് സന്തോഷമുള്ളതായിത്തീരും. പ്രയാസമുള്ളതും സൗഖ്യമുള്ളതും സുഖമുള്ളതും പ്രയാസമുള്ളതും ആയി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വിധി വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്നതാണ് മറ്റൊരു സാരം. അതിനാൽ സന്തോഷമുണ്ടാകുമ്പോൾ നാം അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കണം. കൂട്ടുകാരെ, നമുക്ക് എല്ലാ വിധത്തിലും പല സന്ദർഭങ്ങളിലും പല സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോടും ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കണം. നമ്മുടെ പല കൂട്ടുകാരും അള്ളാഹുവിനോടും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിഷ്ടമുള്ള എല്ലാം കിട്ടുമ്പോൾ അള്ളാഹു നമുക്ക് കുറേ സന്തോഷം തരുമ്പോൾ പടച്ചവനിൽ നന്ദി കാണിക്കാതെ പടച്ചവനിൽ നിന്ദികേട് കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നൊരവസ്ഥയുണ്ട് നമുക്ക്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ കൂട്ടുകാരെ, തീരാ നഷ്ടമാണ് നമുക്ക്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നന്മയായാലും തിന്മയായാലും അതിൽ വിശ്വസിക്കാൻ, അതിലെ അടിയുറച്ചു നിൽക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ പ്രയാസങ്ങളായാലും ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൂട്ടുകാരെ, ഇനി നോക്കൂ, ഇനി സന്തോഷമുണ്ടാകുമ്പോൾ പടച്ചവനോട് ഏറ്റവും കൂടുതൽ നമ്മൾ ശുക്ർ കാണിക്കണം. ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ക്ഷമിക്കണം. വളരെ ആത്മാർത്ഥമായി നമ്മുടെ ക്ഷമയുടെ അങ്ങേയറ്റം നമ്മുടെ ചില കൂട്ടുകാർ കാണാം. ചിലപ്പോൾ ഒരു പക്ഷേ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വഴക്കു പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ അവരോട് വഴക്കു പറഞ്ഞിട്ട് നമ്മൾ പിണങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ക്ഷമിക്കാതെ ഇത് എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ സൈക്കിളിൽ നിന്ന് വന്ന് വീണപ്പോൾ എൻ്റെ ഉമ്മ വഴക്കു പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ വഴക്കു പറഞ്ഞു, ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ഷമയൊന്നുമില്ലാതെ തിരിച്ചെന്തെങ്കിലുമൊക്കെ എതിർത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒറ്റ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തി. കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കും ഈ പ്രയാസം നൽകിയത് അള്ളാഹു സുബ്ഹാന വതാലയാണ്, അതേപോലെ ഈ സന്തോഷം നൽകിയതും അള്ളാഹു ആണ്. അതുകൊണ്ട് അത്തരത്തിൽ ആ പ്രയാസം ഉണ്ടാകുമ്പോൾ, ആ പ്രയാസം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആ പ്രയാസത്തിലും സന്തോഷത്തിലും പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നന്ദി തയ്യാറാകണം. അതിൽ ഏറ്റവും നല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം, നല്ല രീതിയിൽ ക്ഷമ കേൾക്കണം. അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും ഒരു പ്രയാസത്തിന്റെ കൂടെ രണ്ട് എളുപ്പമുണ്ടാകാം. അപ്പോ എളുപ്പമുണ്ടാകും, അല്ലാഹു ഒരു പ്രയാസം നമുക്ക് തന്ന കൂട്ടുകാരെ, എളുപ്പമുണ്ടാകുമെന്നുള്ളത്. അപ്പോ നന്മയായാലും തിന്മയായാലും അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് അല്ലാഹുവിന് മാത്രമേ അതിന് സാധിക്കൂ. ദോഷം നീക്കുവാനും ഗുണം വരുത്തുവാനും അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. അവനല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ അത്തരത്തിൽ പടച്ച തമ്പുരാൻ അല്ലാഹു നമുക്ക് തരുന്ന ഗുണമാകട്ടെ ദോഷമാകട്ടെ എല്ലാം പടച്ചവനിൽ നിന്നാണ് എന്നുകൊണ്ട് കരുതിക്കൊണ്ടും അതിൽ സന്തോഷിക്കുവാനും സങ്കടപ്പെടുവാനും എന്നിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാനും അതുപോലെ പടച്ച തമ്പുരാനോട് എല്ലാം അകമഴിഞ്ഞു പ്രാർത്ഥിക്കുവാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അങ്ങനെ എല്ലാ നന്മകളും തിന്മകളും പടച്ചവനിൽ നിന്നുള്ളതാണെന്നും വിശ്വസിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്ന നല്ല കുട്ടികളായി നമ്മളെല്ലാവരും മാറുക. അതുപോലെ തന്നെ കൂട്ടുകാരെ, അങ്ങനെ നന്മയും ഈ തുടങ്ങിയ ഈ ആറു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുക. ഞാൻ ഇത്രയും ദിവസമായി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആറു ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ് എന്നും ഈ ആറു കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നും അതിൽ നമ്മൾ വിശ്വസിക്കണമെന്നും അതിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും അത് പഠിച്ചവന്റെ തീരുമാനങ്ങളെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. രണ്ട് അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മൂന്ന്, അവന്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. നാലേതാ കൂട്ടുകാരെ പറയൂ. നബിമാരിലുള്ള വിശ്വാസമാണ്. അഞ്ച്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. ആറ്, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഈ ആറു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല കുട്ടികളായി ഈ പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ ശ്രവിച്ച എല്ലാ കുട്ടികളും ഈ പൂമരത്തണലിൻ്റെ ഈ ആറു കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങളുടെ ആറു കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു അതെല്ലാം പകർത്തി നല്ല സ്വാലിഹായ മക്കളാക്കി നമ്മളെല്ലാവരെയും അല്ലാഹു വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാം. ഇനി അടുത്ത പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ അടുത്ത വിഷയവും അടുത്ത സംസാരവും അടുത്ത കഥയും അടുത്ത പാട്ടും അടുത്ത കളിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാ, ഈ ആറു കാര്യങ്ങൾ നമ്മൾ മറക്കോ? ഇല്ലല്ലോ. അങ്ങനെ മറക്കാതെ നല്ല കുട്ടികളായി അത് ജീവിതത്തിൽ പകർത്തി ഓർമ്മിച്ച് പഠിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇൻഷാ അല്ലാ നമുക്ക് കണ്ടുമുട്ടാം. അഖ്തതിമു കലാമി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ല, അപ്പം നമ്മൾ കേട്ടത് പൂമരത്തണലിലാണ്, ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് എന്ന വിഷയത്തെക്കുറിച്ചാണ് അൽഫാദ് പൂന്തുറ ഇന്നത്തെ പൂമരത്തണലിൽ അവതരിപ്പിച്ചത്.
2: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പം അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂവിന്. അപ്പൂവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ? ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം. എൻ്റെ ഗോളിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിന്നൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല.
1: അസ്വസ്ഥത
2: അസ്വസ്ഥതയാണ്.

0: പക്ഷെ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം.
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ്.
2: അതെ, പിശുക്കും ധൂർത്തും വിനാശത്തിന്. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ്. കേട്ടുവരാം.
3: പിശുക്കും ധൂർത്തും വിനാശത്തിന്, രചന ഇബിനു അലി എടത്തനാട്ടുകര. ചില സമ്പന്നർ അങ്ങനെയാണ്, മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ച് നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തന്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ചു മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രരായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണിവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു. വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നാഗ്രഹിക്കുന്നവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷകരമാണത്. അവൻ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കിപ്പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാംവണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. കീശയില്ലാത്ത കഫൻ പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാകട്ടെ.
1: മഷാല്ലാ, നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ കുറഞ്ഞ
2: സമയത്തുള്ളിൽ വലിയ കാര്യങ്ങൾ പറയുന്ന ആശയങ്ങൾ പറയുന്ന നുറുങ്ങുകൾ.
1: ഇന്ന് നമ്മൾ കേട്ടത് പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലിക്കയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് കേട്ടത്.
2: അതെ, നാം ഇനി ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിൽ ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നു. അൽ ഖവിയ്യ് എന്ന നാമമാണ് ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ്സിലെക്കുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ.

0: നബിയന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയായ വിധത്തിൽ അറിയുവാനും അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് വലിയ കരുത്തും ആവേശവും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ പകരുമെന്നതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് അൽ ഖവീ എന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ നാമവും അതുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത്. അൽ ഖവീ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും ശക്തിയുള്ളവൻ, അതിശക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലദി ലാ യഗലിബുഹു ഗാലിബ്, അവനെ അതിജയിക്കാൻ, അവനെ മുൻകടക്കാൻ ആരും തന്നെയില്ല. വല യുറദ്ദു ഖലാഉഹു, അവൻ്റെ തീരുമാനത്തെ ഒരാളും തടയുകയോ തിരസ്കരിക്കുകയോ ചെയ്യുകയില്ല. മാഷാ അല്ലാഹു ഖാൻ വമാലം യശ അലം യക്കുൻ, ലോകത്ത് ആരുടെയെല്ലാം വിഷയത്തിൽ എവിടെയെല്ലാം എപ്പോഴെല്ലാം എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ വേണ്ട എന്ന് തീരുമാനിച്ചത് അത് നടക്കുകയില്ല. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, സൂറത്തു ഹൂദിലെ 66-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. നിന്റെ രക്ഷിതാവ് അവൻ കഴിവുറ്റവനും അജയ്യനുമാണ്. സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്തിലും സൂറത്ത് ഹജ്ജിലെ 74-ാമത്തെ ആയത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഖുർആനിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരിക്കലും അശക്തതയോ ദുർബലതയോ ബാധിക്കാത്തവൻ, ഏത് കാര്യത്തിനും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നവൻ, സർവശക്തനായ അള്ളാഹു അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ വിശ്വാസിക്ക് കിട്ടുന്ന കരുത്തും ആശ്വാസവും എത്രമാത്രമായിരിക്കും. റിസ്ക് അത് ചിലപ്പോൾ തടയപ്പെടുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ അറിയുമ്പോൾ ഇന്നല്ലാഹ ഹുവർ റസ്സാഖുൽ ഖുവ്വത്തുൽ മതീൻ, എനിക്ക് റിസ്ക് നൽകുവാൻ കഴിവുള്ള ശക്തനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ സത്യവിശ്വാസി നിരാശനാവുകയോ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചെയ്യുകയില്ല. എനിക്ക് വായ കീറിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിശപ്പ് എന്ന സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശപ്പടക്കാൻ, ആ വായലൂടെ എൻ്റെ ഭക്ഷണം എത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അവനാണ് റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ബലിഷ്ഠമായ സുശക്തമായ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് സൂറത്തു ദാരിയാത്തിൽ 58-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസ്ക് നൽകുവാൻ കഴിവുള്ളവൻ, ആ റിസ്ക് തടയാൻ കെൽപ്പുള്ളവൻ, അതേപോലെ എൻ്റെ ശത്രുക്കൾ എത്ര തന്നെ സജ്ജരും ശക്തരുമാണെങ്കിലും അവരിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ, എന്നെ ശിക്ഷിക്കുവാനും എൻ്റെ ശത്രുക്കളെ ശിക്ഷിക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ കഴിവുള്ളവനാണ് അല്ലാഹു എന്നൊരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ ഖവിയുൻ ഷദീദുൽ ഇഖാബ്, അള്ളാഹു ശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ആ ഒരു ബോധം തീർച്ചയായും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ശത്രുക്കളുടെ ആൾബലവും സൗകര്യവും സന്നാഹങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ലാ തഹസൻ ഇന്നല്ലാഹ മഅന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ, കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, ഫിറഔനും കൂട്ടരും എല്ലാവിധ സൗകര്യങ്ങളും സന്നാഹങ്ങളോടും കൂടി അവരെ വളഞ്ഞിട്ട് പിടിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന ആ സമുദ്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് തിരുത്തായി പറഞ്ഞത്, കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാൻ, ശത്രുക്കളെ ശിക്ഷിക്കുവാൻ, അധർമ്മകാരികളെ അടക്കി നിർത്താൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന തിരിച്ചറിവ് നമുക്ക് ആശ്വാസവും കരുത്തുമാകേണ്ടതാണ്. فلما جاء امرنا نجينا صالحا والذين امنوا معه برحمه منا ومن خزي يومئذ ان ربك هو القوي العزيز. سوره هود 66 വചനത്തിൽ അല്ലാഹു പറഞ്ഞു, فلما جاء امرنا നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, نجينا صالحا صالح നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം രക്ഷപ്പെടുത്തി, വല്ലദീന ആമനു അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും, ബിറഹ്മത്തിൻ മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം കൊണ്ട്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അള്ളാഹു സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തി. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ നിന്ദ്യതയിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, അള്ളാഹു അജയ്യനാണ്, സർവശക്തനാണ്. അപ്പോൾ നിന്ദ്യതയും നിരാശയും ബാധിക്കാതെ ദുനിയാവിൽ പരാജയപ്പെടാതിരിക്കാൻ, പരലോകത്ത് നിന്ദ്യതയും അപഹാസ്യവും വന്നു ഭവിച്ച് പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനായി ഔന്നത്യത്തിനായി വിശ്വാസി അവലംബിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. പടച്ചറബിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അവൻ്റെ കുദറത്ത്, അവൻ്റെ കുവ്വത്ത് തിരിച്ചറിയാൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ മതി. പടച്ചറബിൻ്റെ കുവ്വത്തും കുദറത്തും സൃഷ്ടി പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പർവ്വതങ്ങൾ, വിശാലമായ ഭൂമി, അതേപോലെ സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ വിശാലമായ വിസ്തൃതി, അവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആ വിശാലത എല്ലാം തിരിച്ചറിയുമ്പോൾ പടച്ചറബ് സർവശക്തനാണ്, അവൻ ദുർബലനല്ല എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കും. അത് വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ്. എൻ്റെ രക്ഷിതാവ് സർവശക്തനാണ്, അവൻ എന്നെ രക്ഷിക്കും. അവൻ വലിയ അനുഗ്രഹദാതാവാണ്, അവനെല്ലാം ഉള്ളവനാണ്, അവൻ അനുഗ്രഹങ്ങൾ ചൊരിയും, സഹായിക്കും എന്ന പ്രതീക്ഷ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതവർക്ക് വലിയ കരുത്തായി മാറും. ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, നിന്റെ രക്ഷിതാവിൻ്റെ പിടുത്തം അതിശക്തമാണ് എന്നറിയുമ്പോൾ, നാം തിന്മയുടെ വക്താക്കളായി മാറിയാൽ നമ്മെ പിടിച്ച് ശിക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവ്, അധർമ്മകാരികളുടെ അക്രമവും അഴിഞ്ഞാട്ടവും കാണുമ്പോൾ അള്ളാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് നിരാശപ്പെടേണ്ടതില്ല, സർവശക്തനായ അള്ളാഹു അവരെ താൽക്കാലികമായി അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നേ ഉള്ളൂ, തീർച്ചയായും അവൻ്റെ പിടുത്തം അതിശക്തമാണ്, അതിൽ നിന്ന് കുതറി ഓടുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല, അള്ളാഹു വിധിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഅഗ്ലിബന്ന അന വറുസുലി, തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും അതിജയിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അവൻ അതിശക്തനും അജയ്യനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിലാണ് ഞാൻ എൻ്റെ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ എന്ത് കാര്യവും ഭരമേൽപ്പിക്കുവാൻ, തവക്കൂലാക്കാൻ നമുക്ക് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് ആവശ്യങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ മാത്രം അവലംബിക്കുവാനും, അവനെ മാത്രം ആശ്രയിക്കുവാനും, അവനിലേക്ക് സർവസ്വവും ഏൽപ്പിക്കുവാനും തീർച്ചയായും ഒരു വിശ്വാസിക്ക് സാധിക്കും. അയാളുടെ തവക്കുൽ രൂഢമൂലമാകും, തൗഹീദ് കുറ്റമറ്റതാകും, അയാളുടെ മനസ്സ് പടച്ചറബിലേക്ക് മാത്രം തിരിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സത്യവിശ്വാസികളും ആ പ്രതിസന്ധി ഘട്ടത്തിൽ പകച്ചു നിന്ന ഒരു സാഹചര്യത്തിൽ സമുദ്രം പിളർത്തി രക്ഷപ്പെടുത്തിയവനാണ് അള്ളാഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കത്തിയാളെന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾക്കിടയിൽ അത്ഭുതകരമായി അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുളിർക്കാറ്റനുഭവിച്ചുകൊണ്ട് ശാന്തിയോടെ സമാധാനത്തോടെ തണുപ്പേറ്റുകൊണ്ട് കടന്നു വരുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും സംരക്ഷിച്ചവനാണ് സർവശക്തനായ അള്ളാഹു. അപ്പോൾ നാം അനുഭവിക്കുന്ന ഒരു സാമ്പത്തികമായ പ്രയാസം, നാം നേരിടുന്ന ഒരു ശാരീരികമായ വെല്ലുവിളി, അസുഖം, ബുദ്ധിമുട്ട്, നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വലിയ ഒരു വിഷമം, പ്രയാസം, അവിടെയൊന്നും ഒരു വിശ്വാസി ചൂളിപ്പോവുകയോ അവർ കാലിടറി വീഴുകയോ ചെയ്യുകയില്ല. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവനെ മുറുക്കെ പിടിക്കുവാൻ വിശ്വാസിക്ക് സാധിക്കും. ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ആ പടച്ചറബിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല ഒരു നന്മ വരുത്താൻ, ഒരു ദോഷം മാറ്റാൻ, അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്താൻ പടച്ചറബിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ ആ കാര്യങ്ങൾ അറിയുവാനും അത് സജീവമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഒരു വിശ്വാസി പ്രത്യേകം തയ്യാറാകും. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണോ? ശക്തനായ, സർവശക്തനായ, എന്തിനും ഏതിനും കഴിവുള്ള, സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ ദീനിനെ, അവൻ്റെ ആദർശത്തെ നിങ്ങൾ സഹായിക്കണം, അപ്പോൾ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകം പടച്ചറബിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടാൻ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വരവേൽക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലിലായിരിക്കും, പരിരക്ഷയിലായിരിക്കുമെന്നാണ്. അപ്പോൾ സർവശക്തനായ അൽ ഖവിയ്, സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പരിരക്ഷ, ഒരു സഹായം, ഒരു സുരക്ഷാ കവചം വേണമെന്നുണ്ടെങ്കിൽ രാവിലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങി സുബഹ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവിടെ സജീവമായി അള്ളാഹുവിൻ്റെ ആ കാവലിന് അർഹത നേടണം. അള്ളാഹുവിൻ്റെ ദീനിനെയും ദഅവത്തിനെയും സഹായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ സ്വീകരിക്കുവാനുള്ള അർഹത നേടിയെടുക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഫൽ മുഅ്മിനു ഖവിയുൻ ബിഖുവ്വത്തില്ല. അള്ളാഹു നൽകുന്ന ശക്തി കൊണ്ട് സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ ശക്തി ആർജിക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ നിർഭയത്വവും സമാധാനവും ഉണ്ടാകും. അപ്പോൾ നന്മ ചെയ്യാനും തിന്മ ഒഴിവാക്കുവാനും പടച്ചറബിൻ്റെ കുവ്വത്തിനെ സംബന്ധിച്ചും കുദറത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു ബോധവും അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. സത്യവിശ്വാസി അവലംബിക്കുന്നത്, സത്യവിശ്വാസി തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നത്, തൻ്റെ സങ്കടങ്ങളും വേവലാതികളും ബോധിപ്പിക്കുന്നത് തന്നെ പോലെ ദുർബലരായ ആരോടും അല്ല. വിഗ്രഹങ്ങളുടെ മുമ്പിൽ സങ്കടങ്ങൾ പറയുന്ന ആളുകൾ, മനുഷ്യരെക്കാൾ ദുർബലമായ ജീവജാലങ്ങളുടെ മുന്നിൽ ശിരസ് കുനിച്ച് ഒച്ചാനിച്ച് നിന്ന് ആവലാതികൾ പറയുന്ന ആളുകൾ, അതേപോലെ ശവകുടീരങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും ജീവികളുടെയും മുന്നിൽ സങ്കടങ്ങൾ പറയുന്ന അധമമായ അവസ്ഥയിൽ ആളുകൾ അഭിരമിക്കുമ്പോൾ സർവശക്തനായ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്ന ആത്മീയമായ ഉത്കർഷതയും ഔന്നിത്യവും ശക്തിയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ പടച്ചറബിൻ്റെ ശക്തി മഹാത്മ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ സുരക്ഷാ വലയത്തിൽ അകപ്പെട്ടുകൊണ്ട് നിർഭയത്തോടുകൂടി ജീവിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ വിജയവും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബറകല്ലാ ഫിക്. അസ്മാൽ ഹുസ്നയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അൽ കവിയ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തെക്കുറിച്ചാണ്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ധാരാളം നമുക്ക് അറിവുകൾ നേടാനുണ്ട്. അറിവുകൾ നേടുന്നതിനനുസരിച്ച് നമുക്ക് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അസ്മാൽ ഹുസ്നയിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഈ അസ്മാൽ ഹുസ്ന ക്ലാസ് എടുത്തത് ഷമീർ മദീനി.

0: നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ മക്കളെ ഉണ്ടല്ല, ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, നമ്പർ ലവേഴ്സ് ആക്കി മാറ്റണം. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, ഞാൻ പോകുമ്പോൾ തന്നെ അറിയോ, മക്കളെ നിങ്ങളെ ബഡ്ജറ്റ് ഇതാണ് 100 രൂപ. ചില സമയത്ത് ഞാൻ ഐറ്റത്തിൽ ഇത്ര ഐറ്റം എടുക്കാൻ പറ്റും, 100 രൂപ 3 ഐറ്റം. അവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൈസ് പോകും, അല്ലെങ്കിൽ 100 രൂപ ഒരു ഫ്ലാറ്റ് ബഡ്ജറ്റ് അങ്ങ് കൊടുക്കും. അപ്പൊ എന്റെ ചെറിയ മോളുണ്ട്, ആകെ 4 വയസ്സ് 5 വയസ്സ്, ആൾ എന്തെന്നറിയോ, പ്രൊഡക്റ്റ് എടുത്ത് വന്നിട്ട് മൂത്താവോട് ചേക്കോ, ഇത് എത്ര പൈസ, അപ്പൊ ഇത്ര പൈസ ബാക്കി ഉണ്ടല്ലേ. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അവരെന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. സോ ഇത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത് എന്താ ചെയ്യുക, ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. ഇനി നിങ്ങൾ അങ്ങനെ എല്ലെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ആയി മാറണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ.
1: ഒരു ചർച്ചയുടെ ഏതോ ഒരു ഭാഗമാണ് ഇൻഷാല്ലാ. ഇത് വീഡിയോയിൽ കാണുന്നവർക്ക് ഇതിന്റെ വീഡിയോ കൂടെ കേൾക്കാമെന്ന് അല്ലെങ്കിൽ കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
2: എന്തായാലും ഇതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ.
1: അതെ,
2: ഒരു സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ.
1: യെസ്,
2: ഈ സാമ്പത്തിക അച്ചടക്കം ശരിക്ക് എപ്പോഴാണ് കിട്ടേണ്ടത്? ഒരുപാട് പണം ചെലവഴിച്ച് ജീവിതത്തിലെല്ലാം തൊലഞ്ഞ അവസാനം ഇനി ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്നിടത്തല്ലല്ലോ വേണ്ടത്. അത് ശരിക്കും ഒരു കൾച്ചറായി രൂപപ്പെട്ട് വരേണ്ടത്. അതിൻ്റെ പ്രധാന പങ്ക് ആർക്കാ?
1: രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അവിടെ എല്ലാം തൊലഞ്ഞിട്ട് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് വേറെ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരു ചെറുപ്പത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആളുകളും ആ രൂപത്തിലാണ് ചിന്തിക്കുക. ഏതായാലും കല്യാണമൊക്കെ കഴിയട്ടെ, അവന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ആ ഒരു കൺസെപ്റ്റ് പല ആളുകൾക്കും ഉണ്ട്. എപ്പോന്നറിയോ, ഈ പറഞ്ഞ പോലെ ഒരു ചെലവഴിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ഒന്നും ഒരു കണക്കും കാര്യമില്ലാതെ, പിന്നെ ഒരു നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാം. ഒരു 20 വയസ്സ് 25 വയസ്സിൻ്റെ ഇടയിലൊക്കെ കുട്ടികൾക്ക് ഏതായാലും ഉണ്ടാവും. നമ്മൾ കൈ അഴിഞ്ഞ് കുട്ടികൾക്ക് പൈസ, അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കും, ഒരു 100 രൂപ വേണം, ആയിക്കോട്ടെ 100 രൂപ കൊടുക്കാം. നമ്മളിപ്പോൾ എന്താ ചിന്തിക്കോക്കല്ലേ, ഇപ്പം എൻ്റെ വാപ്പ അല്ലെങ്കിൽ നമ്മളെ വാപ്പയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നു, പ്രയാസത്തിലും അത് പെങ്ങന്മാരുണ്ടാവും, വേറെ മക്കളുണ്ടാകും, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ കുറഞ്ഞ കൂലിയിൽ അവർക്ക് പിന്നെ ഇത് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ച സമയത്ത് നമ്മൾ വാപ്പയിൽ നിന്ന് തന്നിട്ടില്ല, നമുക്ക് വേണ്ടത്ര തന്നിട്ടില്ലായിരുന്നു എന്നാണ് ന്യായം പറയാം. നമ്മൾ ന്യായമോ ന്യായീകരണമോ അല്ലേ, എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമുക്ക് ഏതായാലും ഉണ്ടല്ലോ, അപ്പോൾ നമുക്കെന്ത് ചോദിക്കുന്നത് അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്നൊരവസ്ഥയിൽ കുട്ടികൾ അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഞാൻ എന്ത് ചോദിക്കുന്നോ അതെൻ്റെ കുട്ടി വാപ്പ എന്ത് ചെയ്യുന്നുണ്ട്,
2: തരുന്നുണ്ട്.
1: അവർ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ അവരുടെ ചിലവിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യശീലമുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്തു നോക്കിയാൽ മതി. അപ്പോൾ അറിയാം, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവരുടെ നമ്മളുടെ മനോഗതിയാണ് അവർ ചിലവഴിക്കുന്നതിൻ്റെ അവരുടെ മനസ്ഥിതി. നമ്മൾ ഏ രൂപത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്, ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പാപ്പാനോട് ഒക്കെ ചിലവാക്കണ്ട കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ആവശ്യത്തിന് മാത്രം ചിലവാക്കിയാൽ മതി. 50 അവൻ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, നമ്മളെന്ത് ചെയ്യും, 100 എടുത്ത് കൊടുക്കും. ഇപ്പം ഞാനാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊക്കെ മനസ്ഥിതി അതുണ്ടാവും, ഇത് നമുക്ക് ചെറുപ്പത്തിൽ എന്തായാലും കിട്ടിയില്ല, അപ്പോൾ ഇനി ഇവർ എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 50 ചോദിക്കുമ്പോൾ 100 കൊടുക്കും. ഒന്നുകിൽ തിരിച്ചു വരുന്ന സമയത്ത് അപ്പാടിക്ക് ആ 50 ചോദിച്ചിരുന്ന, ഞാൻ 100 തന്നിരുന്നല്ലോ, ബാക്കി 50 എന്താ ചെയ്ത്, അത് വാപ്പ എന്നും ചോദിക്കാറില്ലല്ലോ, ഞാനതും കൂടെ ചിലവാക്കി എന്ന് പറയുന്നിടത്തേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ എന്ന് നന്നായി നമ്മൾ രക്ഷിതാക്കൾ നോക്കണം. ഒന്നത്. രണ്ടാമത്, ഇപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ കേട്ടല്ലോ, നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മളെ ബഡ്ജറ്റ് ഇത്രയാണ്. ഇപ്പം ഏതൊരവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുക എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നു, മറ്റൊരു ഗതി പരഗതി ഇല്ലാത്ത ഒരു പൈസ നമ്മളെ മണി ബോക്സിലിട്ട് വെച്ച് കൂട്ടി വെച്ച് ഒരു വർഷത്തെ സമ്പാദ്യം അടുത്ത ടൂറിന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വെച്ചിരുന്നു നമ്മൾ അല്ലേ ഉണ്ടായിരുന്നു. അതെന്താ കാരണം, ഉപ്പാൻ്റെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ ഒന്നും ഒരു ട്രിപ്പ് പോകാൻ കഴിയാത്തൊരവസ്ഥ അന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും കുടുംബത്തിലെ ഒരു കല്യാണത്തിന്, അതും 10-ഓ 15-ഓ കിലോമീറ്റർ ദൂരെയുള്ള കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു അന്ന്. കാരണം എന്താ, ഒരു ബസ് കയറിയൊക്കെ പോവുക അല്ലെങ്കിൽ ഒരു ജീപ്പിലൊക്കെ പോവുക എന്നിട്ട് കല്യാണമൊക്കെ കൂടി വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടൂർ പോവുക എന്നുള്ള സംഭവം അത് സത്യത്തിൽ എന്തിനാ, ഇങ്ങനെ ഒരു മനസ്ഥിതിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കഴിയാത്ത കുറേ മേളകളുണ്ട്, മേളകളും മേളങ്ങളും അത് പൂർത്തീകരിക്കാനാണ് സത്യം പറഞ്ഞാൽ സ്കൂളിലെ ടൂർ എന്ന്, സ്കൂൾ ടൂർ ഉദ്ദേശിക്കുന്ന അത് എന്നല്ല ഞാൻ പറഞ്ഞത്, കുട്ടികൾ അവരുടെ മനസ്ഥിതി അതാണ്, എന്ത് ടൂറിന് പോകുമ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഞാൻ ടൂർ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയാണ് നമ്മൾ പറയുമ്പോഴേക്ക് എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ രൂപത്തിലൊരു ശ്രദ്ധയും കരുതലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ എത്ര തന്നെ കൊടുത്താലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. എനിക്കെന്നെ അറിയാവുന്ന മക്കളുണ്ട്, ഇപ്പം ചെറിയ കുട്ടികൾ, പിന്നെ വാപ്പ കൊടുക്കുന്ന ബസ് ചാർജ് ഉണ്ടല്ലോ, സ്കൂളിലേക്ക് പോകുന്ന ബസ് ചാർജ്, ഇത് അത് ശീലമാക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. ഇത് സി ടി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനും സ്കൂളിലേക്ക് പോകാനും കൊടുക്കുന്ന 5 രൂപ, ഈ 5 രൂപ എന്ത്, ഇവർ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകിൽ ഇവർ ചങ്ങാതിമാരൊപ്പം നടക്കും, ഇല്ല എങ്കിൽ കാണുന്ന ബൈക്കിന് ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകും. അതാ ഞാനത് തുടക്കം തന്നെ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ചില കുട്ടികൾ അതിൻ്റെ അവരെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു കുട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവൻ 5 രൂപ അങ്ങോട്ടും 5 രൂപ അങ്ങോട്ടും, ഡെയിലി 10 രൂപ അവന് വണ്ടിക്കൂലി വേണം. പിന്നെ എന്തെങ്കിലും ഉമ്മയോ വാപ്പയൊക്കെ അവൻ്റെ കയ്യിൽ മിഠായി വാങ്ങാനുള്ള പൈസകളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഇവൻ എന്ത് ചെയ്യും, സ്ഥിരം അധിക ദിവസവും, സ്ഥിരം എന്നുള്ള വാക്കല്ല, അധിക ദിവസവും ഇവൻ ഈ പൈസ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മണി ബോക്സിലിടും. എന്നിട്ട് ഒരു വർഷത്തെ അവൻ്റെ സമ്പാദ്യം ഈ എടുത്തു വെച്ച പൈസ അവൻ്റെ ഉറ്റ കൂട്ടുകാരന് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞു.
2: വെരി ഗുഡ്,
1: വാപ്പാനോട് കുടിച്ചു. അത് അത് ഞാൻ അതൊരു ഒരു ശൈലിയാണ്, കുട്ടികളുടെ ഒരു ഓരോരുടെ ചിന്തയാണ്, അത് തന്നെ വേണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്, സമ്പാദ്യശീലമുണ്ടാക്കുക, ഒപ്പം ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുക. ചില കുട്ടികൾ സമ്പാദിക്കാൻ മാത്രമേ പഠിക്കുള്ളൂ, എത്രയായാലും ചിലവഴിക്കാൻ അവരെ കയ്യിൽ നിന്ന് കിട്ടൂല, അങ്ങനെയും പാകാൻ പാടില്ല. എല്ലാം ഒരു പാകത്തിന് ചിലവഴിക്കാനും അറിഞ്ഞ് ചിലവഴിക്കാനൊക്കെ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വോയിസിൽ നമ്മൾ കേട്ട കുറേ ആംഗിളുകളുണ്ട് ഇതിന്, ഏത് വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതും അതിലൊരു ശബ്ദം ഉണ്ടല്ലോ, വാപ്പാൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 100 രൂപയിൽ അധികം നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത് വാപ്പാക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും.
2: അല്ല, അത് കുട്ടികളാവുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, കുട്ടികളായിരുന്ന സമയത്ത്, വലുതാവുമ്പോഴാണ് മനസ്സിലാവാതെ വരുന്നത്.
1: അതെ അതെ.
2: കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ മോനെ 4 വയസ്സ് 5 വയസ്സായിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ പറയുമ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നി ഈ പറയണൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ആ മിഠായി ചിലപ്പോൾ അത് ഇത് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞു, ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഉണ്ടാവുമ്പോൾ വാങ്ങിയാൽ പോരെ. അപ്പോൾ ഒന്ന് മുതക്ക് നോക്കി ഇങ്ങനെ നോട്ട് ആണോ, ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേറെ പറഞ്ഞു, ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മതിയിട്ടോ, ഉണ്ടോ,
1: അതാണ്,
2: ഉണ്ടെങ്കിൽ മതിയിട്ടോ, ഉണ്ടോ, ഉപ്പച്ചിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ വാങ്ങാൻ, ഉണ്ടെങ്കിൽ മതിയിട്ടോ.
1: മാത്രമല്ല താത്താരെ ചിലപ്പോൾ തിരുത്തും ചെയ്യും, താത്താരൊക്കെ പൈസ ഉണ്ടാവില്ല
2: കേട്ടോ. ആ ചെറിയ കുട്ടിക്ക് മനസ്സിലാവും, എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പക്ഷെ കുറെ വലുതായി ഇത് ശീലിച്ചതൊന്നും നേരത്തെ സ്വലായി പറഞ്ഞ പോലെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞിട്ട് അതെന്തല്ല എനിക്ക് കിട്ടിയാൽ മതിയാവും.
1: അതെ,
2: അവിടത്തേക്ക് എത്തണം.
1: മാത്രമല്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താ, ഇപ്പൊ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്, ഒരു കല്യാണ പ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവന്റെ കയ്യിൽ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല, എല്ലാം ചെലവഴിച്ച് ശീലിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് കുറച്ചൊക്കെ എടുത്ത് വെച്ച് ശീലിച്ചവരെന്ത് ചെയ്യും, അവൻ്റെ ആ സ്വന്തം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മിക്കവാറും കല്യാണത്തിന് ശേഷമാണല്ലോ. അവിടുന്ന് അങ്ങോട്ട് അവനൊരു സാമ്പത്തിക അച്ചടക്കം, അത് ചെലവഴിക്കുന്നതിലും വാങ്ങുന്നതിലും തിരിച്ചു കൊടുക്കുന്നതിലും അതുപോലെ തന്നെ സ്വരൂപിച്ച് വെക്കുന്നതിലും ഒക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവും. അത് നമ്മളടക്കം, നമ്മളൊന്നും അതിൽ 100% പെർഫെക്റ്റ് ആയിട്ടല്ല ഈ പറയുന്നത്, എങ്കിലും അത് വലിയൊരു സംഭവമാണ്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി
2: വസല്ലം സംഭവമാണ്,
1: ചെലവഴിക്കാൻ പറഞ്ഞ അതേപോലെ തന്നെ തനിക്ക് വേണ്ടി കരുതി വെക്കാനും റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്.
2: പിന്നെ അവിടെ അവിടെ നമുക്കൊരു പോളിസി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ തകർന്നു പോകുന്ന അവസ്ഥ വരും. കാരണം നമുക്ക് പിടിച്ചാൽ കിട്ടാത്തോടത്ത് എത്തണം അവസാനം.
1: അതെ അതെ, നമ്മളെ ആവശ്യങ്ങൾ കൂടും. എന്താണ് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമ്മൾ ചിന്തിക്കൂല.
2: ഇപ്പൊ
1: പറഞ്ഞല്ലോ 100 രൂപക്കുള്ള സാധനം 3 എണ്ണം എടുത്തോളേ, 3 അപ്പുറം നിങ്ങൾ ആവശ്യമല്ല,
2: ആവശ്യമല്ല,
1: 3 എടുത്താൽ തന്നെ നിങ്ങൾ ആവശ്യമാണ്. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ആ സാധനം ഇട്ട് കൊടുക്കണത്, ആവശ്യം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ലാത്തതാണ്. അനാവശ്യം എന്ന വാക്ക് വേണ്ട, ആവശ്യത്തിനപ്പുറത്തുള്ളതാണ്.
2: ഇതിലൊരു 4-5 പോയിന്റുകൾ നമുക്കെല്ലാം ചേർത്ത് ജസ്റ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, സാമ്പത്തിക കച്ചവടത്തിന്റെ ഒന്ന് സലഹ പറഞ്ഞ പോലെ ഒരു പോക്കറ്റ് മണി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം, എന്നിട്ട് അവരനുഭവത്തിലൂടെ പഠിക്കണം ഈ പണം ചെലവഴിക്കാനുള്ളതും സൂക്ഷിക്കാനുള്ളതുമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാം.
1: അതെ.
2: എന്നിട്ട് ഈ തുക വെച്ചിട്ട് അവനോട് എങ്ങനെ ഒരു ബജറ്റ് ഉണ്ടാക്കണം എന്ന് കുട്ടിനെ പഠിപ്പിക്കാം. അതിലൊരു ഒരു പോയിന്റ് അതാണ്, അവരെ എങ്ങനെ സ്പെൻഡ് ചെയ്യാം, എത്ര സൂക്ഷിച്ചു വെക്കാം എന്നുള്ള കാര്യം. രണ്ടാമത്തെ സേവ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നുള്ള സംഗതി. അതായത് ഈ 3 ഭാഗമായിട്ട് ഇതിനെ പ്രത്യേക ഭാഗങ്ങളായിട്ട് തിരിക്കുകയെന്ന് പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ സൂക്ഷിക്കാൻ വേണം, പണം സൂക്ഷിച്ചിരിപ്പ് കരുതിയിരിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ആവശ്യമുള്ള കുറച്ച് വെച്ചിട്ട് ആവശ്യം വരുന്ന സമയങ്ങളിൽ അതിൽ നിന്ന് അവനെടുക്കാൻ പറ്റും. പിന്നെ ചെലവഴിക്കാൻ പറ്റുള്ളത്, ഉദാഹരണത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചില മിഠായി വാങ്ങണം അവൻ്റെ കയ്യിൽ നിന്നുള്ള എടുക്കുക, അപ്പോൾ അവൻ്റെ കയ്യിൽ ഇപ്പുള്ളൊരു പൈസ കൊണ്ട് അവൻ മിഠായി വാങ്ങി ആ കുട്ടിയിലേക്ക് അത് കിട്ടും. മറ്റൊന്ന് ഷെയറിങ്, ഇത് എനിക്കുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല വേറൊരാൾക്ക് കൊടുക്കാൻ ഒരു ഷെയറിങ് മൈൻഡ് കുട്ടിയിലുണ്ടാക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ എംപതറ്റിക് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തെ കാര്യം നീഡ്സും വാണ്ട്സും വേർതിരിക്കുക എന്നുള്ളതാണ്. അതായത് പണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് നീഡ്സ്, ആഗ്രഹങ്ങളുണ്ടാവും വാണ്ട്സ് ഉണ്ടാവും. പൈസ മുഴുവൻ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടി ചെലവഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആവശ്യം നോക്കിയിട്ടേ ചെലവഴിക്കാവൂ എന്നുള്ള, അതിൽ ചിലപ്പോൾ കുട്ടിയുടെ ചർച്ച ചെയ്യേണ്ടി വരും. കുട്ടിയുടെ വസ്ത്രമായിരിക്കും ചിലപ്പം നീഡ്സ് ഉണ്ടാവുക, ഒരു ആവശ്യമായിട്ട് വേണ്ട കാര്യമുണ്ടാവും. ആ വസ്ത്രത്തിന് തടസ്സമായിട്ട് അവൻ്റെ വാണ്ട്സുകൾ ആ എന്നെ വരരുത്, ആഗ്രഹങ്ങൾ വരരുത്, ആ ഒരു ചിന്ത. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്കും ലീഡ് ബൈ എക്സാമ്പിളാണ്, ഒരു നല്ലൊരു മോഡലിങ്. അത് ബാപ്പ അല്ലെങ്കിൽ ഉമ്മ പണം ചെലവഴിക്കുന്നിടത്ത് കുട്ടി ശ്രദ്ധിക്കൂ, ഇത് തോന്നൊക്കെ വാങ്ങുന്ന ഒരാളല്ല, അതിൽ ഒരു ഒരു അച്ചടക്കമുണ്ട് എന്നുള്ള കുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പണത്തെക്കുറിച്ച് സംസാരിക്കണം കുട്ടികളോട്. ഒന്നും ഇണ്ടാതിരിക്കും, പൈസൻ്റെ കാര്യം ഒന്നും കുട്ടീൻ്റെ പറയില്ല. അപ്പോൾ അവിടെ ചിലത് ഇത്ര ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചിക്ക് വരുന്ന വരുമാനം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. നമുക്ക് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് വാങ്ങാം. കുറച്ചുകൂടി ആത്മീയമായി പറയാം, നമുക്ക് നല്ല കാര്യങ്ങൾ ചിലവഴിക്കാനൊക്കെ മുമ്പ് പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ഉണ്ടാവണം. ശരിയായ അപ്പം സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ സമ്പാദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഇതൊക്കെ കുട്ടികളെ ശരിക്കും എന്ത് ചെയ്യണം, ഇസ്ലാമികമായ കൾച്ചറിലൂടെ പണത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം.
1: യെസ്, വലിയൊരു ചിന്തയാണ് ആ ഒരു കുറഞ്ഞ വാക്കുകളിൽ. ഇതൊരു ചർച്ചയുടെ ഭാഗമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രസക്തമെന്ന് തോന്നുന്ന ആ ഒരു വാക്കാണ് അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
3: ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്.
4: സമ്പാദ്യത്തിൻ്റെ വില എന്ന ടോപ്പിക്കിൽ ഇന്നത്തെ കഥ അവതരിപ്പിക്കുന്നത് അബ്ദുസലാം വേട്ടി, നമ്മുടെ കുട്ടികളുടെ സലാം അങ്കിൾ.
3: അതെ, വേട്ടിയങ്കിൾ.
4: വേട്ടിയങ്കിൾ, അതെ.
3: കഥ കേട്ടു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ധനികനായ വ്യാപാരി, അയാൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. മരമണ്ടനായിരുന്നു അവൻ. ദിവസവും അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് ധൂർത്തടിക്കുകയായിരുന്നു അവൻ്റെ തൊഴിൽ. കൂട്ടുകാരെ, സമ്പാദ്യത്തിൻ്റെ വില എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേട്ടല്ലോ, നമുക്ക് കഥയുടെ ബാക്കി പറയാം. അപ്പോൾ പേസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ കഥ പൂർണ്ണമായി കേൾക്കണം. നമുക്ക് കഥ തുടരാം. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം വ്യാപാരി പറഞ്ഞു, നിനക്ക് ഞാൻ 10,000 രൂപ ഒരുമിച്ച് തരാം, പക്ഷെ ഒരു കരാറിന്മേൽ മാത്രം. നീ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 25 രൂപ എനിക്ക് കൊണ്ടു തരണം. ജോലി ചെയ്ത് 25 രൂപ സമ്പാദിക്കുക എന്നത് നിസ്സാര കാര്യമല്ലേ, അതിനു പകരം കിട്ടുന്നതോ 10,000 രൂപ. അവൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും 25 രൂപ സമ്പാദിക്കുക തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പുറത്തിറങ്ങി. ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും 25 രൂപ വാങ്ങി അച്ഛന് നൽകാമെന്നാണ് അവൻ വിചാരിച്ചത്. അവൻ പല കൂട്ടുകാരെയും സമീപിച്ച് 25 രൂപ കടം തരുമോ എന്ന് ചോദിച്ചു. ധനികനായ വ്യാപാരിയുടെ മകൻ 25 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടുകയോ? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് കരുതി ആരും ക്യാഷ് കൊടുത്തില്ല. അവസാനം 25 രൂപ ജോലി ചെയ്ത് സമ്പാദിക്കാൻ തന്നെ അവൻ വിചാരിച്ചു. ഒരു ജോലിക്ക് വേണ്ടി അവൻ അലഞ്ഞു തിരിഞ്ഞു. ഒരിടത്ത് ഒരു കൃഷിക്കാരൻ്റെ പറമ്പിൽ പഞ്ഞികൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അവൻ കൃഷിക്കാരനെ സമീപിച്ച് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. കൃഷിക്കാരൻ പറഞ്ഞു, ഒരു ജോലി തരാം, ഈ കാണുന്ന പഞ്ഞി മുഴുവൻ പെട്ടിയിലാക്കിയാൽ 25 രൂപ തരാം. ഓ, പഞ്ഞി പെട്ടിയിലാക്കുക, വളരെ എളുപ്പമുള്ള പണിയാണല്ലോ എന്ന് ആദ്യം അവൻ വിചാരിച്ചു. 25 രൂപ കൂലിയായി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവന് കൂടുതൽ സന്തോഷവുമായി. അവൻ ആവശ്യം 25 രൂപയായിരുന്നല്ലോ. ജോലി ചെയ്ത് അവൻ വിയർത്തു. നല്ല

0: പാദിച്ച പണം ദൂരെ എറിഞ്ഞപ്പോൾ നിനക്ക് വേദന ഉണ്ടായി അല്ലേ? അപ്പോൾ എന്റെ സമ്പാദ്യത്തിന് വിലയൊന്നുമില്ലേ? എന്റെ പണം എത്രയാണ് നീ ധൂർത്തടിച്ച് കളഞ്ഞതെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ നിനക്ക് സമ്പാദ്യത്തിന്റെ വില മനസ്സിലായല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. മകന് തന്റെ തെറ്റു മനസ്സിലായി. ഇനി പണമൊന്നും ധൂർത്തടിച്ച് കളയുകയില്ലെന്ന് അച്ഛൻ ഉറപ്പുകൊടുത്തു. അന്ന് മുതൽ മകൻ കഠിനാധ്വാനിയും പരിശ്രമയുമായി മാറി. കൂട്ടുകാരെ, സമ്പാദ്യത്തിൻ്റെ വില എന്ന കഥ കേട്ടല്ലോ. നമ്മളങ്ങനെ നമ്മളുടെ ഉപ്പമാരുടെ ഉമ്മമാരുടെയൊക്കെ കാശ് ധൂർത്തടിച്ച് കളയാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് ഉപദേശിക്കാൻ പറ്റണം. നമ്മളടുത്തുനിന്ന് ഒരിക്കലും പണം അനാവശ്യമായി ചെലവഴിക്കുന്നത് ഉണ്ടാവാൻ പാടില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ പേസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹ്. നല്ല ഒരു കഥയായിരുന്നു വീട്ടിയങ്കിളിൻ്റെ അവതരണം. സമ്പാദ്യത്തിൻ്റെ വില എന്ന വിഷയത്തിൽ ഇന്ന് നല്ലൊരു കഥ നാം കേട്ടു.

0: ഇനി നാം പോകുന്നത് ജനക്ഷേമ പ്രോഗ്രാമിലേക്കാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളെ എന്നുമായി ഷെയർ ചെയ്തത്. ബഹുമാന്യനായ ലത്തീഫ് തെച്ചി സാഹിബാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം.
2: യാതൊരു ഞാൻ പറഞ്ഞേ 500-നും കഞ്ഞിക്കും വന്നവനാ ഞാൻ. അന്ന് 500 ശമ്പളവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നതാ, ഞാൻ എൻ്റെ കമ്പനിയിൽ 36 വർഷങ്ങൾക്ക് വരുമ്പോൾ ഞാനൊരു ഗാർഡനറാ, ഒരു ലേബറാണ്, ലേബർ. പക്ഷേ എൻ്റെ പ്രാർത്ഥന സഭ സ്വീകരിച്ചു. 4-5 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ആ കമ്പനി ടീം ലീഡറാക്കി മാറ്റി. 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പ് ലീഡറായി ഫ്രഞ്ച് മാനേജ്മെൻറ്റിൽ. 12 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർമാനായി. 18 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർവൈസറായി. ഇപ്പം ഞാൻ ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. നമ്മൾ അല്ല, അത് നമ്മൾ എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ വന്നു, ഞാൻ പെട്ടു. പക്ഷേ വീണത് വിദ്യയാക്കാൻ വേണ്ടി
1: അവിടെ ഞാൻ നിലവിളിച്ചിരുന്നിട്ട്
2: ഒരു കാര്യമല്ല. വീണത് വിദ്യയാക്കാൻ ഞാൻ പത്രപ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ, സാമൂഹ്യ പ്രവർത്തകനായ, സന്നദ്ധ പ്രവർത്തകനായ, ഞാൻ എന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചു ട്രേഡ് യൂണിയൻ ലീഡറായ, PLC നിയമങ്ങൾ പഠിച്ച ഞാൻ, ഒന്നുമല്ലാത്ത ഒരു പൂന്തോട്ടത്തിൽ വെള്ളമടിക്കുന്ന ഒരു നഴ്സറിയിലെ ചെടിയെടുക്കുന്ന ആളാണെങ്കിൽ ഇന്ന് അതേ കൊട്ടാരത്തിൽ എഞ്ചിനീയറായി ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആയി ജോലി ചെയ്യാൻ കഴിയുന്ന അൽഹംദുലില്ലാ. അത് പഠിച്ചവന് എനിക്ക് വന്ന സൗഭാഗ്യം. ഞാൻ എൻ്റെ മോൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹ്യൂമൻ റിസോഴ്സ് HR PR കഴിഞ്ഞു മിനിഞ്ഞാന്ന് ഇറങ്ങി. ആഷിഖ് മുഹമ്മദ് എൻ്റെ മകൻ. എനിക്ക് 3 മക്കളാണ്. എൻ്റെ മൂത്ത മകള് MA സൈക്കോളജി, അവളും ഫറൂഖ് കോളേജിൽ പഠിച്ചു, പിന്നെ അലിഗഡ് പോയി, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അരീക്കോട്ടേക്കാണ് കല്യാണം കഴിച്ചത്, അമൽ എന്ന് പറയും. എൻ്റെ ഭാര്യ എഞ്ചിനീയറാണ്, 32 വർഷമായി. അല്യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളുണ്ട്, ഇവിടെ മുമ്പ് അബ്ദുൽ വഹാബിന്റെ സ്കൂളായിരുന്നു. അവിടുത്തെ വൈഫ് അവിടുത്തെ സ്കൂളിലെ സൂപ്രണ്ടാണ്. ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ വാപ്പക്ക് ഒരു പിന്നെ ചീഫ് ഓഫ് എഞ്ചിനീയർ ആ 36 കൊല്ലം എടുത്തു, അതുകൊണ്ട് നീ വരുമ്പോ MA HR PR ഒക്കെ കഴിഞ്ഞല്ലേ ഒരു മാനേജറായിട്ട് എന്നെ നീ വരണമെന്ന് എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹമാണ്. അത് പേടിക്കേണ്ട ഉപ്പ, ഞാൻ മാനേജറിൽ പോസ്റ്റിന് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു മകളുണ്ട് ഷൈമ, കുറച്ചൊരു അസുഖം, മാനസിക പ്രയാസങ്ങളൊക്കെ. പ്രത്യേകം ദുആ ചെയ്യണം. കാരണം അറിയോ, ഞാൻ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് നമ്മളെ രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒരു ചെറിയ മകൾക്ക് ഒരു മാനസിക പ്രയാസം വന്നപ്പോൾ, അസുഖം വന്നപ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പെട്ടെങ്കിൽ, ഒന്നും കാണാൻ കൊള്ളാത്ത ഒരു സൗന്ദര്യവുമില്ലാത്ത 10,000 സൃഷ്ടിച്ചവൻ, ഓരോ സെക്കൻഡിലും വെടിയേറ്റ് പലസ്തീനിലും മരിക്കുന്ന കുട്ടികൾ, നമ്മളെ നാട്ടിലുള്ള അഗതികളും അനാഥരും മന്ദബുദ്ധികളും ഒറ്റപ്പെട്ടു പോയ യതീമായ, സംരക്ഷിക്കാനും ഇല്ലാത്ത, വാടക വീട്ടിൽ താമസിക്കുന്ന, പഠിക്കാൻ സൗകര്യവും ഫീസും ഇല്ലാത്ത 10,000 സൃഷ്ടിച്ച പടച്ചവൻ, ഇവരോടൊക്കെ ഔദാര്യം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ മക്കളെ വാസം ഒന്നുമല്ല അത്, നമ്മളെ സ്വർഗം കിട്ടാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ സേവനത്തിന് മാതൃക കിട്ടാൻ അള്ളാഹു കൊടുത്തൊരു സൗദാര്യമായിരിക്കും. കാരണം ആ കുട്ടിനെ സ്നേഹിച്ച്, ആ കുട്ടിയെ പഠിപ്പിച്ച്, ആ കുട്ടിക്ക് മുമ്പിൽ ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ദുഖലൂഫിൽ ജന്നത്തി ബിറഹ്മത്തില്ല, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ വാഗ്ദത്തം ചിലപ്പോൾ സ്വീകരിക്കാൻ നമുക്കുള്ള അവസരം തരാണോ? ആ പ്രാർത്ഥനയിലാണ് ഞാൻ എപ്പോഴും റബ്ബി. എന്റെ വിജയത്തിന് പിന്നീട് എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത്ത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ആമി റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക അൻത സമീഉ ദുആ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പടച്ചോ കേൾക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അള്ള കേൾക്കാതിരിക്കൂല.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ്, പിന്നെ ലത്തീഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ലത്തീഫ് സാഹിബിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നടത്തണം എന്നുള്ളത് ഇതൊരു വസിയത്തായിട്ട് സ്വീകരിക്കണം. ഇൻഷാല്ലാ നമുക്കിനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന പിന്നെ മിക്കവാറും പല കേസുകളും നമ്മൾ നാട്ടിൽ നിന്ന് ഹൗസ് ഡ്രൈവർ വിസയിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അറബി പറയും, ലൈസൻസൊന്നും വേണ്ട, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വലിയ കേസിൽപ്പെട്ട ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ ഒരാളിങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ നിർബന്ധിത ആവേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ഒരു പിന്നെ എന്താണെന്നുള്ളതും, ഇനി അഥവാ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന്
2: അതില് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്ന് ഒരു 3 മാസം പ്രൊബേഷണറി പീരീഡ് ചിലപ്പോൾ ഇക്കാമയും ഉണ്ടാവില്ല, ലൈസൻസും ഉണ്ടാവില്ല, ഒന്നും സൗദികൾ തരൂ സ്വദേശികൾ തന്നോളൂ. അതിന്റെ കാരണം സൗദി ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഇന്റർനാഷണൽ ലേബർ ലോ അനുസരിച്ച് 90 ദിവസത്തെ പ്രൊബേഷണറി പീരീഡാണ്. ഈ പീരീഡിൽ അവർ നോക്കുകയാണ് ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, സത്യസന്ധനാണോ, വിശ്വസ്തനാണോ, മാന്യനാണോ, ദേശക്കാരനാണോ എന്ന് നോക്കാനുള്ള അവകാശം ഉൾക്കുണ്ട്. നമുക്കുണ്ട്, ഇയാളെ കൂടെ നിൽക്കാൻ പറ്റുമോ, പറ്റൂല, ഇല്ലേ, 90 ദിവസം വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ലൈസൻസ് തരാതെ വണ്ടി ഓട്ടാൻ പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒന്നും ഓടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 6 വർഷമായി സൗദിൻ്റെ കൂടെ ജോലി ചെയ്യുക, എനിക്ക് ലൈസൻസ് ഇല്ല ഈ 6 വർഷമായിട്ടെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനാണ്. എംബസി അറിയിച്ചോ? ഇല്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചോ? ഇല്ല. പോലീസ് സ്റ്റേഷനിലോ വക്കീലിനോ അറിയിച്ചോ? ഇല്ല. ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സൗദി പറയും, സ്വദേശിയായ ആരാണെങ്കിലും അയാൾ കമ്പനിക്കാർ പറയും അനമാഫി മസൂൽ, 6 കൊല്ലം ഞാൻ മസൂലാണെന്ന് പറഞ്ഞാൽ കൈയെടുക്കും. ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ലൈസൻസിന് വലിയ പൈസ ഒന്നും വരില്ല. പക്ഷേ ആ വന്നിരിക്കുന്ന വീട്ടിലെ ആ ഗ്രഹനാഥൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ, കുടുംബാവസ്ഥ, സാമ്പത്തികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവിതം ഒരു പുഷ് പുൾ ട്രെയിൻ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഓട്ടുന്ന നല്ല വണ്ടിയായിരിക്കും GMC ആയിരിക്കും, എനിക്ക് കിട്ടിയിരിക്കുന്ന ടൊയോട്ട ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10 മണിക്കൂറേ ജോലി ഉണ്ടാവുള്ളൂ, നല്ല AC റൂമും ഫുഡും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂറായിരിക്കും ജോലിക്ക് ആ 8 മക്കളുണ്ടാവും, 5 മക്കൾ സ്കൂളിൽ കൊണ്ട് ഭാര്യയുടെ മക്കൾ. ഇത് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാൻ പോകരുത്.
1: അപ്പൊ അതുകൊണ്ട്
2: യെസ്, കമ്പയർ ചെയ്യാൻ നമ്മൾ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ പിന്നെ പല രീതിയിലുള്ള ആളുകളെയും കാണുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല അവൻ്റെ അത്ര സൗകര്യം എനിക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും ചോ, നമ്മളുടെ അടുത്ത് പരാതി വരുന്നോട് ഞാൻ ചോദിക്കും, എനിക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നം, ഞാൻ ആദ്യം ചോദിക്കും, ഇന്നലെ വന്നതാ? അല്ല, ഇനി വന്നിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. അല്ല, ഇല്ല, 1 കൊല്ലം 8 മാസമായി. അപ്പോൾ എന്നിട്ടിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ? അല്ല, വീട് ശരിയില്ല. അപ്പോൾ ഈ 1 കൊല്ലം 8 മാസം എനിക്ക് എന്താ, വീട് ശരിയായിരുന്നോ? അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവന് 4 മാസമേ ബാക്കിയുള്ളൂ, വേറെ എവിടുന്നോ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ജോലി മാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, അവനെ എതിർക്കരുത്, പക്ഷേ തല്ലുകയും തലോടുകയും വേണം. അവനോട് പറയണം, നിന്റെ കോൺട്രാക്ട് പൂർത്തിയാക്കണം, 24 മാസം കഴിയാൻ നിനക്ക് പോകാൻ പറ്റൂല. ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് എംബസിയിൽ നിന്ന് ഒരു ഫോൺ ചെയ്താൽ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാൾ വന്ന് കണ്ട് സംസാരിച്ചാൽ നമുക്ക് ലൈസൻസ് കിട്ടും, അത് ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നിയമം വിരുദ്ധമായി സൗദി അറേബ്യയുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ, റുക്സ ഇല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓട്ടി സ്ഥിരമായിട്ട് പോരുത്. പിന്നെ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസമൊക്കെ ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ലൈസൻസ് എടുത്തു തരും.
1: പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കണം, അപകടം സംഭവിച്ചില്ലല്ലോ,
2: എപ്പോഴും സംഭവം. അപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയണം, അപ്പം പറയും അന മസൂൽ എന്നൊക്കെ പറയും. പക്ഷെ ആ വിവരം നമ്മൾ രേഖാമൂലം എംബസിയെയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ ലേബർ ഓഫീസിനെയോ നമ്മൾ
1: അറിയിച്ചിരിക്കണം.
2: അപ്പൊ അതൊരു തെളിവാണ്. ലേബർ കോർട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയാൽ കോടതിക്ക് പറയാൻ പറ്റുന്ന എനിക്കെന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സൗദി ഗവൺമെന്റ് കോടതിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ആര് പരാതി കൊടുത്താലും അത് കോടതി സ്വീകരിക്കും. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ, പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരും ഗന്ധാമമാരെയും ഈ ആടിനൊട്ടത്ത് നോക്കുന്ന ഇവരൊക്കെ പരാതി പെട്ടെന്ന് വരും. അതിന്റെ സെക്ഷൻ വേറെയാ. ലേബർ ഓഫീസും ലേബർ കോർട്ടും മാക്കമല്ല മാലിയെ പോലെ അല്ല. ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് HRD ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ, 2 ആഴ്ചക്കുള്ളിൽ, 1 മാസത്തിനുള്ളിൽ പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഓൾറെഡി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പുഷ്പുൾ ട്രെയിൻ, അതായത് ഒരു പരാതി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയും കൂടി മാനസികാവസ്ഥ, നമ്മളിപ്പോ ഒരു മനുഷ്യനാണല്ലോ അയാളും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വരുമാനം
1: എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ
2: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് പിന്നെ ഇനി ഒരു ഏരിയ എന്തെന്ന് വെച്ചാല്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവിടെ പ്രവാസികളായിട്ട് വരുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ. മിക്കവാറും ആളുകൾ ഒറ്റയ്ക്ക് പ്രവാസത്തിൽ വന്ന് പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് ഒരു പിന്നെ ജീവിച്ചു പോകുന്നതിലിടക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെടും. റൂമുകളിൽ ഒറ്റപ്പെട്ട് മരണപ്പെടുന്ന ആ അങ്ങനത്തെ അവസ്ഥയിൽ മരിച്ച ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, ഇപ്പം ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അവർ റൂംമേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവരൊക്കെ ചെയ്യേണ്ട പ്രാഥമിക കൃത്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ?
2: ഇതിൽ ശരിക്ക് ജബർ സാഹിബേ, നമ്മുടെ സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്ന ഫർള് കിഫയായ ഒരു കാര്യമാണ്. അപ്പോൾ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാധ്യത ഉണ്ട്. അതാ ഞാൻ എല്ലാവരോടും പറയലുണ്ട്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണോ റൂമിൽ കിടക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യലുണ്ടോ, കാര്യങ്ങളുണ്ടോ, നിങ്ങളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, കാമൻ്റെ കോപ്പി ഭാര്യയുടെ കയ്യിൽ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിലുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ട്. അത് അസ്വാഭാവികമായ ഒരു മരണമാണെങ്കിലാണ് കോംപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം, റൂമിൽ വെച്ച് മരിച്ചു സംശയത്തിന് ഇടവരികയാണെങ്കിൽ, അതിന് സൂക്ഷിക്കേണ്ട സ്വാഭാവികമായ മരണമാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഉദാഹരണം, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ 997 വിളിച്ചാൽ റെഡ് ക്രസന്റിനെയോ റെഡ് ക്രോസിനെയോ അല്ലെങ്കിൽ ഗ്രീൻ ക്രസന്റിനെയോ വിളിച്ചു കഴിഞ്ഞാൽ ദൗര്യാത്തിന്റെ പോലീസിനെയോ 999 വിളിച്ചാൽ അവർ ആ സെക്കൻഡിൽ വരും.
1: ഓ ഡോക്ടർ,
2: അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിന്നോടത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാം, അങ്ങനെ ഒരാൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്, തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. കാരണം സൗദി അറേബ്യയുടെ ദൗര്യാത്ത് സുർത്തത്തിൽ അസ്കരിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവാണ്. കാരണം അവർ കാത്തിരിക്കുകയാണ്. അവർ നല്ല രസമാണ് അവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് ഡോക്ടർമാരുണ്ടാവും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് നഴ്സുമാരുണ്ടാവും, എല്ലാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞ് റെക്കോർഡാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ്. അവനെ സുമേഷി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, പ്രാഥമിക ചികിത്സ അവിടെ വെച്ച് കൊടുക്കാൻ പറ്റുമോ, മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ, അതോടുകൂടി എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ആദ്യത്തെ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണം എന്ന് ഒരാഗ്രഹം പറയും. അത്
1: അല്ല,
2: എവിടെ മരിച്ചു അവിടെയാണ് കവറെടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് കുറെ ചട്ടവട്ടങ്ങളുണ്ട്. അത് മാത്രം വലിയ ഒരു ഒരു വലിയ ആനക്കാരി എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല. ഇരുന്നോടത്ത് ഇരുന്നു കൊണ്ട് മയ്യത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, കവറെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചതിന്റെ ഇക്കാമന്റെ കോപ്പിയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വിളിച്ച് ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ നോക്കുക, ഭാര്യയും മക്കളുണ്ടോ നോക്കുക. ഒരു 100 രൂപയുടെ മുദ്രപത്രം പേപ്പറിൽ ഞങ്ങളുടെ മകൻ സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പറുള്ള മകൻ മരണപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മയ്യത്ത് മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. ആ മയ്യത്ത് ദമാമിൽ കവറെടുക്കാൻ വേണ്ടി അബ്ദുൾ ജബ്ബാർ എന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പർ മൊബൈൽ നാളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഒപ്പിട്ട് ഭാര്യയും മക്കളും ഒപ്പിട്ട് 100 മുദ്രപത്രം വേണ്ടതിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് ടു ദി കോൺസുലേറ്റ് ഓഫ് ജിദ്ദ, ടു ദി എംബസി ഓഫ് ഇന്ത്യ, ഡെത്ത് ശിക്ഷ എന്ന് പറഞ്ഞ ഒരു മെയിൽ അയച്ചാൽ 24 മണിക്കൂറിനുള്ള പവർ ഓഫ് അറ്റോണി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പവർ ഓഫ് അറ്റോണിയും ഈ ഒറിജിനൽ ഇക്കാമയും പാസ്പോർട്ടിന്റെ കോപ്പിയായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ മയ്യത്ത് ഏത് മോറച്ചറിയിലാണോ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും, പോലീസ് റിപ്പോർട്ടും കിട്ടും. ഇത് രണ്ടും അറബിയിലായിരിക്കും. അത് 10-30 കാലത്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഇന്ത്യൻ എംബസി പോയാൽ ഈ മയ്യത്ത് കവറെടുക്കാനാണെങ്കിൽ അതിന് ഇഖ്വാനുൽ മദനി ജനന മരണം രജിസ്റ്റർ ചെയ്യുന്ന അവിടുന്ന് ഷഹാദ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കിട്ടും. എംബസി, കോൺസുലേറ്റ്, വിദേശകാര്യ മന്ത്രാലയം, എംബസി ഒരു കണിശത പുലർത്തുന്നുണ്ട്. വിദേശിയായ ആരും മരിച്ചാലും ആ മരിച്ച കമ്പനിയിൽ നിന്ന് അദ്ദേഹം എത്ര വർഷം ജോലി ചെയ്തു, അദ്ദേഹത്തിന്റെ ശമ്പള കുടിശ്ശിക, അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അതിന്റെ ചെക്കോ ഡിഡിയോ കിട്ടാതെ മയ്യത്ത് കബറടക്കാനോ കയറ്റിയേക്കാനോ എംബസി ഒരിക്കലും നോ ഒബ്ജക്ഷൻ ലെറ്റർ തരില്ല. അതിന്റെ കാരണം,
1: യെസ്,
2: അവിടെ ചില ആളുകൾ ഞാൻ കണ്ട UPക്കാരും ബീഹാരികളൊക്കെ ധൃതി കാണിക്കും, ഞങ്ങളെ പപ്പയുടെ ഡെഡ് ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, പൈസയൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. പക്ഷേ ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് വിളിച്ച് പറയും, നോക്കൂ 12,000 റിയാ�ൽ 200,000 രൂപ കെട്ടിവെച്ചെങ്കിലേ ഈ ഡെഡ് ബോഡി നാട്ടിലെത്തൂ, നിങ്ങളതിൽ പൈസ ഉണ്ടോ? ആദ്യം ചോദ്യം ചോദിക്കും. ഇല്ല. അപ്പൊ അതൊരു മുസ്ലിം അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും തന്റെ പപ്പയുടെ തന്റെ ഡാഡിയുടെ മൃതദേഹം കാണണമെന്ന കുടുംബത്തിന് ആഗ്രഹം നമ്മൾ സാധിപ്പിക്കാം. നമ്മൾ പറഞ്ഞു ക്ഷമിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത്, അതിനൊരു അവസരം തരണം. കാരണം പണ്ടത്തെ പോലെ തന്നെയല്ല, ലോകത്ത് എവിടെങ്കിലും നിങ്ങൾ കേട്ടിക്കൊരു മരണ സർട്ടിഫിക്കറ്റ് 5 ദിവസം എടുക്കാണ്ട് കിട്ടുന്നത്? ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെങ്കിലും സൗദി അറേബ്യയിൽ ജനന മരണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇഖ്വാനുൽ മദനി നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാണ്, 5 പൈസ കൊടുക്കാതെ. മരണ സർട്ടിഫിക്കറ്റ് തരാണ്, 5 പൈസയും വേണ്ട. ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഔദാര്യമാണ് ഇവിടെ ഇവിടെ കവറടക്കാൻ. 1 രൂപേന്റെ ചെലവ് നമുക്കില്ല. മോർച്ചറിയിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ, അദ്ദേഹത്തിന് സുഗന്ധം പൂശാൻ, അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന് വേണ്ടി മണ്ണിടാൻ, കവർ ഒരു നയാ പൈസ പോലും കൊടുക്കാതെ നിമിഷങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും സൗഭാഗ്യമുള്ള ഒരു മണ്ണായി മണ്ണ് മാറിയിട്ട്. അത് തിരിച്ചറിയണം നമ്മൾ. പരാതികൾ മാത്രം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ തീറ്റിപ്പോകുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. നമ്മൾ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രശ്നങ്ങൾ, പിന്നലെ ലോകത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കവറെടുക്കാൻ തീരുമാനിച്ചാൽ ഒരു പവർ ഓഫ് അറ്റോണി വന്ന് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടി, പോലീസ് ക്ലിയറൻസ് കിട്ടി, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ മോർച്ചറിയിലേക്കും ഹോസ്പിറ്റലിലേക്കും കമ്പനിയിലേക്കും കബർസ്ഥാനിലേക്കുമുള്ള ആ ലെറ്റർ കിട്ടുന്നതോടുകൂടി
1: കഴിഞ്ഞു.
2: വെരി സിമ്പിൾ,
1: വെരി സിമ്പിൾ അല്ലേ?
2: ഇവിടെ ഒരു ദിവസം രാവിലെ മരിച്ച
1: ആളുകളെ ഭയങ്കര ഇപ്പോഴും കൺഫ്യൂഷനാണ് നാട്ടിലൊക്കെ. സൗദിയാണ് മരണപ്പെട്ടാൽ പിന്നെ അതും ഭയങ്കര പ്രയാസം.
2: ഒരിക്കലുമില്ല. ജബ്ബാർ സാഹിബെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ സിമ്പിൾ. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ട്രാവൽ മാൻ വന്നപ്പോൾ ഈ ജഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞാനും പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. പിന്നീട് ആ ജഡ്ജി വന്നത് ലത്തീഫെ, ഇയാൾ വരേണ്ട ആവശ്യമില്ല, ഇനി നിനക്ക് എംബസി കേസിൽ ഇടപെടാനുള്ള അധികാരപത്രം തന്നിട്ടുണ്ട്, നീ വന്നാൽ മതി എന്ന് ജഡ്ജിയാണ് പറയണത്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമ്മളതിനെ
1: നല്ല റെസ്പെക്ട് ആണല്ലേ.
2: മെയിൻ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പോയി കണ്ടാൽ ഭാഷ അറിയുമെങ്കിൽ പോലീസ് സ്റ്റേഷനാവട്ടെ മക്തബുൽ അമലാവട്ടെ, മഹ്കമയാവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ, ഗവർണറേറ്റ് ആവട്ടെ, അമീർ കോടതി ആവട്ടെ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആവട്ടെ, ലേബർ ഓഫീസോ, ലേബർ കോർട്ടോ, അപ്പീൽ കോർട്ടോ, ഇംപ്ലിമെൻ്റ് കോർട്ടോ, എക്സിക്യൂഷൻ കോർട്ടോ, ക്രിമിനൽ കോർട്ടോ, ജനറൽ കോർട്ടോ ആവട്ടെ, അവിടെ എല്ലാം ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്ത അബ്ഷീറിലൂടെ നമുക്ക് കയറി ചെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞ് നാട്ടിലൊന്നും ഇത് 1% നടക്കും. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും സമയമാണ്, ഒന്ന് വിളിച്ചു പറഞ്ഞ് ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ആ ടോക്കൺ അവിടെ ചെല്ലുമ്പോൾ അഞ്ച് നാട്ടിൽ ഒരു ദിവസം മെനക്കടാ,
1: അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ചെന്നാൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്യണം ഭയങ്കര.
2: അപ്പൊ ഞാൻ മനസ്സിലായി സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയ ഹൈലി ടാലന്റഡ് ഉള്ള ആളുകളാണ്
1: വരുന്നത്,
2: പുതിയ തലമുറ. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത്, ഞാനൊക്കെ ജോലി ചെയ്യുന്ന പാലസിൽ പ്രോട്ടോകോളിന്റെ ഓഫീസർമാരൊക്കെ കാണുന്ന നല്ല ചെറുപ്പക്കാരായ 3-സ്റ്റാറുള്ള ഇംഗ്ലീഷ് ഒക്കെ വെള്ളം പോലെ നല്ല
1: ഈ ഭാഷ അറിയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഭാഷ അറിയുന്നവർ പ്രശ്നം വരില്ല കേട്ടോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം.
2: അതുകൊണ്ട് മരണത്തില് അസ്വാഭാവിക മരണമാണെങ്കിൽ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു, ആത്മഹത്യയോ കൊലപാതകമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കിട്ടാതെ ആ ഡെഡ് ബോഡി കവറടക്കാൻ ഒരിക്കലും സൗദി ഗവൺമെന്റ് അനുവദിക്കില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വെറുതെ എഴുതി തരുന്നില്ല. അവർക്ക് സംശയം, തീപ്പൊള്ളലേറ്റു, ഒരു ഗ്യാസ് സിലിണ്ടർ ഏറ്റു, ഒരു ആക്സിഡന്റ് ഉണ്ടായി, റൂമിൽ ഒറ്റക്കല്ല രണ്ടാളുണ്ട്, അവിടെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്ന അത്രയും മെഡിക്കൽ റിപ്പോർട്ട് അവർ താമസിച്ചേ പറ്റൂ, വെയിറ്റ് ചെയ്തേ പറ്റൂ. അവർ സൗദി ഗവൺമെന്റ് നോ ഒബ്ജക്ഷൻ തന്നാൽ ഇന്ത്യൻ എംബസിയുടെ കോൺസുലേറ്റിന്റെ അനുവാദത്തോടു കൂടി നമുക്ക് മയ്യത്ത് കവറെടുക്കാനും നാട്ടിലേക്ക് അയക്കാനും നമുക്ക് സാധിക്കും. അകാരണമായി ഭയപ്പെടേണ്ട ഒരാവശ്യവും മരണത്തിലോ പോലീസ് കേസിലോ ഇല്ല എന്നുള്ളത്.
1: സൗദിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ ഒരു വിഭാഗം
2: അല്ല, അത് നോക്കൂ, അത് ലോകത്ത് പണ്ടേണ്ട്. ഇവിടെ ആളുകൾ പലതും, ഒന്നാം ലോകമായുദ്ധത്തിൽ എത്ര ആള് മരിച്ചു, രണ്ടാം ലോകമായുദ്ധത്തിൽ എത്ര ആള് മരിച്ചു, ഇതൊക്കെ കൊന്നതാരാ? അപ്പൊ ഇതുപോലെയാണ് എല്ലാം. കുറ്റങ്ങൾ കണ്ടെത്താനും കുറ്റങ്ങൾ പറയാനും 1000 നാക്കുണ്ടാവും, പക്ഷേ നല്ലത് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ സത്യത്തിനാണ് വിജയം, ആത്യന്തികമായ വിജയം. സത്യം വിജയിക്കുമെന്നും ധർമ്മം പുലരുമെന്നും നീതി ലോകം കാണുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും.
1: ലത്തീഫ് സാഹിബ്, നമ്മുടെ വിഷയങ്ങൾ കുറേ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളാണ് താനും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ലത്തീഫ് സാഹിബ് നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി പ്രവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം എന്ന പ്രോഗ്രാമായിരുന്നു. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കുറെ നാം മനസ്സിലാക്കി.
3: أعوذ بالله من الشيطان الرجيم.

0: ഇനി നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂടിലേക്കാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയാണ്.
1: ബാല്യത്തിലെ ചതിയിടങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് താജുദ്ദീൻ സുലാഹി നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് മാന്യ ശ്രോതാക്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓൺലൈൻ ക്ലാസ്സിൻ്റെയും കുട്ടികൾ വീടകങ്ങളിൽ തന്നെ കൂടുന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കുറേ വ്യക്തികളോടുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും ഒക്കെ മുന്നിലുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ മക്കൾ എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പരീക്ഷണമാണ്. അത് അനുഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെ അത് പരീക്ഷണമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന്. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു 8-ാം ക്ലാസ് മുതൽക്കുള്ള 7-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളുടെ പാരൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചില കാര്യങ്ങളിപ്പോൾ പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായ 2-3 പ്രവണതകൾ കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മതത്തോടൊരു വിമ്മിഷ്ടവും വിശ്വാസത്തോടൊരു അമർഷവുമൊക്കെ വെച്ച് പുലർത്തുന്ന വല്ലാത്തൊരവസ്ഥ. മതവും അതിൻ്റെ നിയമങ്ങളും തത്വങ്ങളുമൊന്നും മനസ്സിലേക്ക് അങ്ങോട്ട് കയറാതെ അതിലൊരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യം. ഇതിന് 2-3 തലങ്ങളുണ്ട്. ചില ആളുകളൊക്കെ മതവിശ്വാസം വിട്ടുകൊണ്ട് എനിക്ക് മതമല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുക തന്നെ ചെയ്യുന്നു. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, ഒരു പയ്യൻ എഴുതി വെച്ച വാചകം ഇങ്ങനെയാണ്, ഒരുപക്ഷെ മത രംഗത്തൊക്കെ നന്നായി പഠിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു കുട്ടിയാണ് എന്നത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാണ്. മതത്തെയും വിശ്വാസത്തെയും ഒക്കെ ബുദ്ധിയുടെ കട്ടർ കൊണ്ട് മെരുക്കിയെടുത്തിട്ടേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കും, അല്ലാത്തത് ഞാൻ ഒഴിവാക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണത്. എന്നാൽ നിസ്കാരം ഉണ്ടാകും, പള്ളിയിലേക്ക് നമ്മൾ കൂടെ വരുന്നുണ്ടാകും. പക്ഷേ ഒന്നിലും ഒരു ആത്മാർത്ഥമായ ഒരു സമീപനം കാണാതെ അങ്ങനെ അലസമായി അശ്രദ്ധമായി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കോലവും ചെയ്യലൊക്കെ വേറൊരു രീതിയിലായിരിക്കും. ഇങ്ങനത്തെ എല്ലാവരെയും സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, പലരെയും ഈ നിരീശ്വരവാദവും ഇത്തരം കാര്യങ്ങളൊക്കെ പിടികൂടുന്നു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വമ്പിച്ച നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പെൺകുട്ടികളാണെങ്കിൽ ഫെമിനിസം എന്നതൊരു പുതിയ ഫാഷനായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസം അതെന്താ, പെണ്ണിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗമാണ്. വീട്ടിലൊക്കെ പൊതുവേ നല്ല നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ കൊടുക്കും, ഹിജാബ് നിർദ്ദേശിക്കും, അവർക്ക് ആൺകുട്ടികളെ പോലെ ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയ്ക്ക് കൊണ്ടുപോകണം. ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്, മില്യൺ കണക്കിന് ആളുകൾ വ്യൂവേഴ്സായിട്ടുള്ള ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളുടെയും കൂട്ടുകാരികളൊക്കെ ക്യാമ്പസിലേക്ക് വരുന്നത്. എന്നിട്ട് എനിക്ക് ഭാര്യയാകണ്ട, എനിക്ക് അമ്മയാകണ്ട, എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലം. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സ്ത്രീകളെ ആക്ഷേപിച്ച ഒരു പുരുഷനെ കുറച്ച് സ്ത്രീകൾ പോയി കയ്യേറ്റം ചെയ്ത ഒരു സംഭവം, ആക്രമിച്ചൊരു സംഭവം നമ്മൾ കാണുന്നുണ്ടായി. രണ്ട് വിഭാഗവും ചെയ്തത് ശരിയല്ല എന്ന ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ശേഷം ആ സ്ത്രീ നടത്തിയ ചില സംസാരങ്ങളൊക്കെ കേട്ടാൽ, ഫെമിനിസത്തിൻ്റെ പേരിൽ രംഗത്ത് വന്ന ആ സ്ത്രീ നടത്തിയ ചില സംസാരങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും. എന്താണ്, ലൈംഗിക രംഗത്ത് സ്വന്തമായ ആസ്വാദനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില മെഷീൻസൊക്കെ എടുത്തുയർത്തി ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നടക്കം പറയുന്ന, അങ്ങനത്തെ ഒരു സർവ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ അടക്കം കൊണ്ടുപോകുന്ന ഒരു പുതിയ പ്രവണത സമൂഹത്തിൽ വളരെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നരകത്തെ സംബന്ധിച്ച് ഖതീബ് ഖുത്ബ പറഞ്ഞിറങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചത്രേ, ഈ നരകം എന്നൊക്കെ പറയണത് അതിൽ പറയുന്ന ശിക്ഷകളൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമല്ലാതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്ന ഇതൊന്നും ഒരു പക്ഷേ പാരൻസിൻ്റെ മനസ്സിൽ ഉണ്ടാകുകയില്ല. ഒരു കുട്ടി കോളേജൊക്കെ പോകുമ്പോൾ ക്യാമ്പസ്ക്ക് പോകുമ്പോൾ പരമാവധി ഉണ്ടാവും എന്താ വല്ല പ്രണയത്തിലും കുടുങ്ങോ വല്ല കള്ളുടിയനാകുമോ എന്നൊക്കെ ആയിരിക്കും. എന്നാൽ അതിലേറെ ഭീകരമായ ഇത്തരമൊരു തലം യഥാർത്ഥത്തിലുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അവർ കപടവിശ്വാസികളായി അവർ അവിശ്വാസികളായി യുക്തിവാദികളായി നിരീശ്വരവാദികളായി ജീവിച്ചു പോകുന്നു. അവർക്ക് അവരുടെ നിലപാട് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്ന സമയത്ത് മാത്രമായിരിക്കും പ്രത്യക്ഷപ്പെടുത്തുക. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമുക്കൊക്കെ അറിയുന്ന അവിഹിതങ്ങൾ എന്ന് പറയുന്നത്. പ്രണയം എന്ന് പേരിട്ട് നല്ല പേരിട്ട് അത് പ്രണയിക്കുക എന്നുള്ളത് അവകാശമാണ് എന്ന് വരുത്തി തീർത്ത് 18 വയസ്സ് തികയുന്ന അന്നൊരു കുറിപ്പും എഴുതി വെച്ച് ഇറങ്ങിപ്പോകുന്ന വല്ലാത്തൊരു രീതിയും പ്രവണതയും ഒക്കെ ആ കാര്യം നടത്താൻ വേണ്ടി എന്തെല്ലാമാണ് നമ്മുടെ കുട്ടികളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വാപ്പനെയും ഉമ്മനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് കോളേജിലെ ആവശ്യത്തിനൊന്നോ മറ്റോ പറഞ്ഞ് പാസ്പോർട്ടടക്കം എടുപ്പിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ വിദേശ നാട്ടിലെത്തി ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിളിച്ചു പറയുന്ന അത്ര ക്രൂരമായ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വരെ നമ്മുടെ കുട്ടികൾ പോവുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ വ്യക്തമായി അനലൈസ് ചെയ്യേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരോട് കുറച്ച് ക്രൂരമായി പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് അനുസൃതമായി ഇടപെടാത്ത ഒരു പ്രവാസിയോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ദിവസം ഫേസ്ബുക്കിലോ മറ്റോ ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റ് അവർ സ്വീകരിച്ചു. പിന്നീട് ഒരു ഹായ് വന്നു, പിന്നെ മെസ്സേജിങ് ആയി. പൊതുവെ എന്ത് ചെയ്തു, ആ സംഭാഷണങ്ങൾ തുടർന്നു. ഇപ്പം അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമാകുന്നു എന്നാണ്. അപ്പോൾ ഈ അവിഹിതങ്ങളിൽ പൊതുവെ പോയി ചാടാറുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർ പോലും ഇതിലൊക്കെ അകപ്പെടും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയാൽ വീണ്ടും അതിൽ പോയി വീണുപോകും. അപ്പം അവിഹിതങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളെടുത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക്, ഒരു വളരെ ചെറിയ ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്കിലാണല്ലോ ആ വണ്ടി മറിഞ്ഞു പോണത് എന്ന് പറയുന്നത് പോലെയാണ്. സംശുദ്ധമായ ജീവിതത്തിൽ നിന്ന് അവിശുദ്ധമായ ജീവിതത്തിലേക്ക് ഒന്ന് മനസ്സിൽ മറിയലാണ്. അവളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുന്നു. ആ നടന്നു വരുന്ന പയ്യൻ അവളെ ഒന്ന് നോക്കുമ്പോൾ അവളും നോക്കുന്നു. അപ്പോൾ ഷെയ്ത്താൻ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, നല്ലൊരു പയ്യൻ, നല്ലൊരു പെൺകുട്ടി അല്ലേ. പിന്നെ അവർ പല സ്ഥലത്തുനിന്ന് കാണുമ്പോൾ ഒന്ന് നോക്കുന്നു, ഒന്ന് ചിരിക്കണമെന്ന് ഷെയ്ത്താൻ ഒരു പ്രേരണ നൽകുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ വചനം ഇങ്ങനെയാണ്, വമൻ യഅഷു അൻ ദിക്രി റഹ്മാനി നുഖയ്യത് ലഹു ഷൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് മാറിയാൽ അവനെന്ത് ചെയ്യും, അള്ളാഹു ഷെയ്ത്താനെ അവനൊരു കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കും എന്നാണ്. പിന്നെ അപ്പോൾ ആ ഷെയ്ത്താനാണ് പിന്നെ ഡ്രൈവ് ചെയ്യണത്. അവളൊന്ന് നോക്കാൻ പറയും, ഒന്ന് നോക്കും, ചിരിക്കാൻ പറയും, ഒന്ന് ചിരിക്കും. പിന്നെ ആ വരാന്തയിൽ അടുത്ത ദിവസം വരുന്നത് അവർ തമ്മിൽ പരസ്പരം കാണാനായിരിക്കും. പിന്നെ ആ കാണുന്നിടത്തുനിന്ന് സംസാരമാകും, സംസാരത്തുനിന്ന് അടുത്ത് ചേർന്നിരിക്കലാകും, പിന്നെ അത് മടിയിലേക്ക് തല വെക്കലാകും, പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാകും. അങ്ങനെ ഓരോ വാതിലുകളും ഹയാഇൻ്റെ ഓരോ വിരികളും ലജ്ജയുടെ ഓരോ വിരികളും ഇങ്ങനെ അവരുടെ മുന്നിൽ തുറന്ന് തുറന്ന് തുറന്ന് അവരെ കെണിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നതുവരെ ഷെയ്ത്താൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുക. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ വളർച്ചാഘട്ടത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ആണാണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രണയിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പീസ് റേഡിയോ ശ്രോതാക്കളിൽ തന്നെ പെട്ട ചില രക്ഷിതാക്കളുടെയൊക്കെ സങ്കടങ്ങൾ നമുക്കറിയാം. അവരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം പ്രശ്നങ്ങൾ അവർ റീസോൾവ് ചെയ്ത് എത്രത്തോളം എത്തിയെന്ന് എനിക്ക് ധാരണയല്ല. ഏതായാലും ഒരു ഉമ്മ അവരുടെ മോന് കല്യാണം ആലോചിക്കുകയാണ്. ഇവനെങ്ങനെയാലും കല്യാണം വേണ്ട, കാരണം അവൻ പറയണത് എനിക്ക് പെണ്ണിനോടല്ല ആണിനോടാണ് ഇഷ്ടം, ഞാൻ ആണിനെ കല്യാണം കഴിച്ചോളാം എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാൽ രണ്ട് ആണുങ്ങൾക്കും രണ്ട് പെണ്ണുങ്ങൾക്കും കല്യാണം കഴിക്കാവുന്ന വിധം ഇന്ന് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വൈകാരികത എന്നൊക്കെ പറയണത് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്ന ഒരു സംഭവം വരാനുണ്ട്. അത് ചിലപ്പോൾ ഒരാണിന് ഒരാണിനോട് തോന്നാം അത് പ്രകൃതി വിരുദ്ധമാണ്, മതവിരുദ്ധമാണ്, അത് തെറ്റാണ്. പക്ഷെ അങ്ങനെ തോന്നി അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, ഞങ്ങളവിടെ ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിഹിതങ്ങളുടെ ഒരു വലിയ മേഖല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി പ്രതിസന്ധിയായി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു മേഖലയാണ് അഡിക്ഷൻ, വ്യത്യസ്തമായ കാര്യങ്ങൾക്കുള്ള അഡിക്ഷൻ. അത് സിഗരറ്റ് മുതൽക്ക് കഞ്ചാവ് മുതൽക്ക് അതേപോലെ തന്നെ സിഗരറ്റ് കഞ്ചാവ് അവിടുന്ന് തുടങ്ങിയാൽ പലപ്പോഴും ഗെയിം അഡിക്ഷൻ വരെയുള്ള, ഓൺലൈൻ അഡിക്ഷൻ വരെയുള്ള മേഖലകളിലേക്ക് പലപ്പോഴും പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ, ചെറിയ കുട്ടികൾ അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ കാർട്ടൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടിൻ്റെ വയറ്റിലേക്ക് കഴിക്കണ ആ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും ശാരീരികമായൊരു ഗുണം കുട്ടികൾക്ക് ഏകദേശം കിട്ടാൻ സാധ്യത കുറവാണ്. എന്താ കാര്യം, ഇത് ചവച്ചരക്കേണ്ട വിധം ചവച്ചരക്കണില്ല, അവിടെ ഇങ്ങനെ ഒരു മുയൽ എൻ്റെ പിന്നാലെ, ഒരു എന്താ പറയുക, ഒരു സിംഹം ഇങ്ങനെ കൂടുമ്പോൾ, ഒരു മാനിൻ്റെ പിന്നാലെ ഒരു സിംഹം ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മളൊരു കഷ്ണം മീൻ കൊടുക്കുന്നത്. അതങ്ങനെ വിഴുങ്ങും, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ കുറേ ഡോൾസ് ആയിരിക്കും, ആ ഡോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതും പക്ഷി പറക്കണതും ഒക്കെ കണ്ടാണ് അവൻ എന്ത് ചെയ്യണം കഴിക്കുന്നത്. ഇതൊന്നും ഒരു അപകടം ഉണ്ടാക്കണില്ല എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ പീസിലൂടെ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുകയും ചെയ്യും. അവിടെ മുതൽ ഒരു ഡിജിറ്റൽ അഡിക്ഷന്, മെഷീൻസിൻ്റെ ഒരു അഡിക്ഷന് കുട്ടികൾ പലപ്പോഴും വിധേയരാകുകയാണ്. ഫോണൊക്കെ ഇങ്ങോട്ട് വാങ്ങി വെച്ചാൽ ഉരുണ്ടും മറിഞ്ഞ് ബഹളുണ്ടാക്കുന്നു കുട്ടികൾ. എന്താ, ഈ ഓക്സിജൻ നിശ്ചലമായതുപോലത്തെ ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ഒരു പ്രത്യേകമായ ശ്വാസം മുട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള അഡിക്ഷൻ തൊട്ട് മദ്യവും മയക്കുമരുന്നും ലഹരിയുമൊക്കെ കുട്ടികൾക്ക് അഡിക്ഷനായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും മക്കൾ വീട്ടിൽ വരുന്നത് പേടിച്ച് വാതിൽ കുറ്റിയിട്ട് ഉറങ്ങുന്ന ഉമ്മമാരെ നമുക്കറിയാം. സ്വന്തം പെങ്ങൾ പ്രഗ്നൻ്റായപ്പോൾ അവ ചോദിക്കാനും പറയാനും പോവുകയാണ്, അവന് ആരാണിത് ചെയ്തത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ്, ആരാ, ഇവൻ തന്നെയാണ്, ഇവൻ തന്നെയാണ് അവളെ, അവർക്ക് ലഹരി കൊടുത്ത് അവളെ ഇത്തരം ഒരു അവസ്ഥയിൽ എത്തി. ഇങ്ങനത്തെ എത്ര സ്വന്തം ഉമ്മ മകനിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഉദാഹരണങ്ങൾ പത്രദ്വാര നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും വരില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം ഭീതിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മളാരും മറക്കരുത്. അത്രയും വലിയ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ, ഇപ്പം ലഹരിയിലൊക്കെ അകപ്പെട്ട പലരുമായും സംസാരിക്കുമ്പോൾ അവർ നഞ്ഞ് കുറച്ച് കഞ്ചാവ് വലിച്ച് ഒന്ന് ഉഷാറാകാൻ നിർത്തി പോകണമെന്നല്ല, വെള്ളടിച്ച് ഒന്ന് ഉഷാറാക്കാൻ നിർത്തി, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കണ പോലെ കയ്യിന്ന് പോണതാണ് സംഭവം. ഒരു കുട്ടി, 10-ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി, അവൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, സ്പോർട്സിൻ്റെ ദിവസം റബ്ബറും തോട്ടത്തിലിരുന്ന് മേലെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വട്ടിരുന്ന് എന്തോ കളിക്കണുണ്ട്, ചെന്നപ്പോൾ ഓരോരോ ഇത് നീട്ടി, ഒരു സിഗരറ്റ് നീട്ടിയപ്പോൾ ഒരു പഫ് എടുത്തു. ഒരു സിഗരറ്റ് അതിൻ്റെ ഉള്ളിലുള്ളത്, സിഗരറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം ഒഴിവാക്കിയിട്ട് അതിൽ കഞ്ചാവ് കയറ്റിയിട്ടാണ് ഇവരിത് വലിക്കുന്നത്. ആ ഒറ്റ പഫിൽ മൊത്തം അങ്ങോട്ട് കാണുകയാണ് അവൻ, ഒരു പുതിയ ആസ്വാദനത്തിൻ്റെ ലോകം. പിന്നെ ഇത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ പൊതുവേ കഞ്ചാവ് ലഹരി ലോബികളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സമ്പന്നരായ മക്കളുടെ, നല്ല സമ്പന്നരായ രക്ഷിതാക്കളുടെ മക്കൾ, നാട്ടിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റണ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റണ ആളുകളുടെ മക്കൾ, മഹല്ല് കമ്മിറ്റിയുടെ ആൾക്കാരുടെ കുട്ടികൾ, അധ്യാപകരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ, ഇവരൊക്കെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ലഹരി ഒരു വലിയ കച്ചവടമാണ്. ഇവിടുത്തെ പെട്രോളിയം ബിസിനസ്സിനേക്കാളും വലിയൊരു ലോകമാണ് ലഹരിയുടെ കച്ചവടം എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് ഡോളേഴ്സ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനം തടയാൻ ഇടപെടാൻ സാധ്യതയുള്ളതാരാണോ അവരുടെയൊക്കെ മക്കളെ ആദ്യം ലോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുക, ചെയ്യുക. നല്ല പൈസ ഉള്ള കുടുംബത്തിലെ കുട്ടികളെ പോയിട്ട് പിടിക്കും, കാരണം കച്ചവടം നടക്കും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇതൊരു നിശ്ചിത അളവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം വരും. ഒരു നിശ്ചിത അളവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി അവസ്ഥയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഓക്സിജൻ സിലിണ്ടറിൽ കണക്ട് ചെയ്യപ്പെട്ട ഒരാളെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ ഒന്നുമില്ല, വേ മനസ്സിലാക്കുക. ഒരു മീനിനെടുത്തിട്ട് കരയിലിട്ടാണ്ടാണ് അവസ്ഥ. എന്താ, അതേ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും ഈ കുട്ടികൾ അത് അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രയാസം അവർ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവർക്ക് സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ എന്ത് ചെയ്യും? പൈസ കിട്ടാതാകുമ്പോൾ പൈസ കിട്ടണ വഴി അവർ ആലോചിക്കും. അതിലുള്ള വഴിയാണ് എന്ത്? തൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവനെന്ത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു കസ്റ്റമറെ കിട്ടി. അതല്ലെങ്കിൽ മോഷണത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തെറ്റായ ലൈംഗിക പ്രവണതകൾക്ക് നിന്നൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അവന് ക്യാഷ് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാക്കുക, കൊട്ടേഷൻ ഏറ്റെടുക്കുക. അപ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിച്ച് മരണത്തിൻ്റെ വേദനയുള്ള, മരണത്തിൻ്റെ വേദന പാതി വേദനയുള്ള പ്രസവത്തിലൂടെ നമ്മൾ ജന്മം കൊടുത്തൊരു കുട്ടി ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ലീഡറാകുന്നതിൻ്റെ നാൾ വഴിയും അതിൻ്റെ ഒരു സൈക്കിളുമാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മക്കളും ഇങ്ങനത്തെയൊക്കെ കെണികളിൽ പോയി പലപ്പോഴും പെടാൻ സാധ്യതയുണ്ട്. ചില തെറ്റായ ജീവിതാനുഭവങ്ങൾ വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ കിട്ടണേ, പല വീട്ടിലും താമസിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നൊക്കെ എന്ത് ചെയ്യും? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ലൈംഗികത എന്താണെന്നും മറ്റൊക്കെ അറിയണതിൻ്റെ മുമ്പ്, അങ്ങനത്തെ ചില അവർക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയണതിന് മുമ്പ് ചില സ്പർശനങ്ങളും ചില ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ടാകും. അതൊക്കെ ആ കുട്ടിയുടെ കൈയും കാലും മുറിയണതിലേറെ വലിയ നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ തെറ്റായ ലൈംഗിക ബോധങ്ങൾ തലച്ചോറിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ശരീരത്തിലെ ശരീരം വളരുന്നത് പോലെ തന്നെ, ശരീരത്തിലെ നഖം വളരും പോലെ തന്നെ, മുടി വളരും പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ ലൈംഗിക ആസക്തി എന്നതും വളരുന്നുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് കൃത്യമായി സമയബന്ധിതമായി പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി പോയിട്ടില്ലെങ്കിൽ ഇത്തരം കെണികളിലൊക്കെ കുട്ടികൾ പോയി ചാടാനുള്ള സാധ്യതയെ ഒരിക്കലും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല എന്നാണ് തീർച്ചയായും രക്ഷിതാക്കളോട് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുട്ടി പെൺകുട്ടിയാണ്, അവൾ ക്യാമ്പസിൽ നിന്ന് വന്നതാണ്, അവൾ കുറേ അസ്വസ്ഥതകൾ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിളി ഒരു കൗൺസിലർക്ക് വരികയാണ്. അപ്പം അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി ഉടെ സ്വഭാവങ്ങൾ കേട്ടിട്ട് ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ പെൺകുട്ടിയാണല്ലോ, ഒരു പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു ഉമ്മാനോട് പറയാൻ കഴിയാത്തത് കൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞെടുത്തു. ആ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. എങ്ങനെ ഇത് കിട്ടിയത്, എങ്ങനെ ഇതിലേക്ക് എത്തിയത് മോളെ എന്നൊക്കെ ചോദിച്ച് വിശാലമായി ചോദിച്ചു വരുമ്പോഴാണ് കാമുകനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കാമുകൻ തരുന്ന ചുയിങ്കിനുള്ളിൽ എന്നും ഈ ലഹരി ഒളിച്ചിരിക്കുന്നുണ്ട്. നീ കുട്ടി അറിയണില്ല എത്ര വലിയ കെണിയിലേക്ക് കൊണ്ടുപോണത്. നിശ്ചിത സമയം ഉപയോഗിച്ച് കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി. അവൻ്റെ അടുത്തേക്ക് അവൾ സ്ഥിരം ചെല്ലണൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവനവൻ്റെ ആവശ്യങ്ങളൊന്നും നിർവഹിക്കാൻ സൗകര്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പണി. അവളൊരു സമയം ചെലവിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുന്നത്. അപ്പോൾ ഏത് തലത്തിലും ഇത്തരം ബോധ്യങ്ങളും ബോധങ്ങളും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ നമുക്ക് ബാക്കിയായി പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഒരു വാപ്പ പറഞ്ഞത് ലഹരി ഉപയോഗം കൊണ്ട് കുടുങ്ങിയിട്ട് മോനെ പറ്റി പറഞ്ഞത്, എൻ്റെ മോന് രാവിലെ കാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കും വൈകുന്നേരം അവനെ തിരിച്ച് ഒരു ആംബുലൻസിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അവൻ ആക്സിഡൻറ്റ് പറ്റി മരിച്ചിട്ടേ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ എനിക്ക് അത്ര നന്നായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ആ ചെറുപ്പക്കാരനൊരു പുതിയ ജീവിതത്തിലാണ്. അപ്പം ഞാൻ പറയുന്നത് അതറിഞ്ഞ ഒന്ന് രണ്ടാളുകൾ ആ വിഷയത്തിൽ ഇടപെട്ട് അവനെ നിർബന്ധപൂർവ്വം ലോക്ക് ചെയ്ത് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ കിട്ടിയ ഒരു നേട്ടമാണത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ആശങ്കകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഇതിന് പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ആശങ്കകളെക്കുറിച്ച് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്ന് വിലയിരുത്തണം. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അവൻ്റെ ക്യാമ്പസ് നമുക്കറിയോ, അവൻ്റെ പിന്നെ ക്യാമ്പസിലെ ഏത് പള്ളിയിൽ നിന്നാണ് അവൻ നിസ്കരിക്കലെന്ന് നമുക്കറിയോ, അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുടെ ജീവിത ചുറ്റുപാട് എന്താണെന്ന് നമുക്കറിയോ, അവൻ്റെ നാട്ടിലെ കൂട്ടുകാരാരാണ്, അവൻ എവിടേക്കാണ് ഇരിക്കലെന്ന് നമുക്കറിയോ. ഒരു CCTV പോലെ അവനെങ്ങനെ നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ വേണം. എന്നാൽ ആകെ കൂടെ ഇതിങ്ങോട്ട് നോക്കി ഒരു CBI പണിയെടുത്തിട്ട് കുട്ടികളെ ശ്വാസം മുട്ടിക്കുന്ന രൂപം ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ തലയിൽ തലച്ചോറ് തന്നെയാണെന്നും അവിടെ നെയ്ച്ചോറല്ല എന്നും നമ്മളൊന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തി നല്ല ചർച്ച യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിൽ ഉണ്ടാകണം. കുട്ടികൾക്ക് നമ്മളെടുത്ത് എന്തും ഷെയർ ചെയ്യാവുന്ന വിധമുള്ള ഒരു ഫ്രണ്ട്ലി അന്തരീക്ഷം, ഏറ്റവും നല്ല കൂട്ടുകാരൻ ഉപ്പയാണ്, ഏറ്റവും നല്ല കൂട്ടുകാരി ഉമ്മയാണ് എന്ന് പറയും വിധമുള്ള ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവരവരുടെ എല്ലാ മേഖലകളും പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പ്രത്യേക പ്രായത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണ ഒരു പ്രവണത വരും. അവിടെ മുതലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നടി ഒറ്റയ്ക്കിരിക്കണോ, ഇങ്ങോട്ട് വാടി എന്ന് പറയലല്ല. കുട്ടികൾ വാതിലടക്കുന്ന കൗമാരം എന്നുള്ള ടൈറ്റിലില് പീസ് റേഡിയോ ആരിസ്മോലിൻ്റെ കൂടെയുള്ള ഒരു സ്നേഹക്കൂടിലെ ഒരു എപ്പിസോഡിൽ ഇത്തരം ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ബോധത്തോടെ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. എൻ്റെ കുട്ടി എൻ്റെ ദുഃഖങ്ങൾ എന്ന എപ്പിസോഡ് വഴിയും ഒരുപാട് മേഖലകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരും എന്നത് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മൂന്ന് പ്രശ്നങ്ങൾ അഥവാ ദൈവനിഷേധ പ്രവണതയിൽ അധിഷ്ഠിതമായ വഴിതെറ്റലുകൾ, അവിഹിതവുമായി ബന്ധപ്പെട്ട വഴിതെറ്റലുകൾ, അതേപോലെ തന്നെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട വഴിതെറ്റലുകൾ, അത് ഇന്ന് ഏറ്റവും വലിയ അപകടങ്ങളായി നമുക്ക് മുന്നിൽ തലക്കുമുകളിലെ വാളുകളായി തൂങ്ങി നിൽക്കുന്നു നമ്മുടെ കുട്ടികളുടെ മുകളിൽ. അതിങ്ങനെ തൊട്ടു തൊട്ടില്ല, തട്ടി തട്ടിയില്ല, മുറിവേൽപ്പിച്ചു ഇല്ല എന്നുള്ള നിലക്ക് അതിങ്ങനെ നമ്മുടെ കുട്ടികളെ തൊട്ട് തലോടിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന ബോധം അനിവാര്യമായും നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് അതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ പരിഹാരങ്ങൾ പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് ഈസ്റ്റർഡേ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കുറിക്കുക, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ അറിയിക്കുക. അത് നമുക്ക് ശ്രോതാക്കളോട് പങ്കുവെക്കാൻ പറ്റും. അത് അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും വരാൻ ശ്രമിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, ഞങ്ങളുടെ സന്ധതികളിൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ സംതൃപ്തിയെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യണേ റബ്ബേ. നാഥ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രാരാബ്ധങ്ങൾ, പ്രതിസന്ധികൾ, അന്തസംഘർഷങ്ങൾ, മനോദുഃഖങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, കടലടിക്കും പോലെയുള്ള മനസ്സംഘർഷത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ നീ അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരത്തെ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ. അമീൻ അമീൻ ബർഹമിത്തിക്കയ അർഹമ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്.
0: അതെ, ബാല്യത്തിലെ ചതിയിടങ്ങൾ, ആ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിലാണ് താജുദ്ദീൻ സലാഹി നമ്മോട് സംസാരിച്ചത്.
1: തീർച്ചയായിട്ടും ഈ സ്നേഹക്കൂട് എന്ന ഈ ഒരു പ്രോഗ്രാം പീസ് റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ ധാരാളം ആളുകൾക്ക് ആശ്വാസം നൽകിയ ഒരു പ്രോഗ്രാമാണ്. പലപ്പോഴും കുടുംബങ്ങളിലുണ്ടാകുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഈ സ്നേഹക്കൂടിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ പീസ് റേഡിയോയിൽ ചർച്ച ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ സ്നേഹക്കൂട് എടുക്കുന്നതെങ്കിലും അത് നമ്മൾ കേൾക്കുമ്പോഴാണ് അത് എൻ്റെയും പ്രശ്നമാണല്ലോ എന്ന് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാം ൊക്കെ ധാരാളമായിട്ട് പീസ് റേഡിയോയിലുണ്ട്. സ്നേഹക്കൂട് എന്ന വിഷയത്തെ, ഈ ഒരു പ്രോഗ്രാമിനെയൊക്കെ നമ്മൾ മറ്റു നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
0: നമുക്ക് ഇനി ഒരു ഇടവേളയിലേക്ക് പോകാം.
3: ഉവൈസുൽ ഖർനിയെ കുറിച്ച് ഒരു കഥയുണ്ട്. ഉവൈസുൽ ഖർനിക്ക് കുറച്ച് പണം കൊടുക്കാൻ ഒരാൾ ചെന്നു. എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണം ആവശ്യമില്ല, എൻ്റെ അടുത്തൊരു നാണയമുണ്ട്. ആ ഒരു നാണയം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? വന്നയാൾ ചോദിച്ചു. ഉവൈസുൽ ഖർനിയുടെ സാരവത്തായ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ നാണയം തീരുന്നതുവരെ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പണം ഞാൻ സ്വീകരിക്കാം. നോക്കൂ, ഐസിയുവിൽ കിടക്കുന്ന രോഗിയെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു നിശ്ചയവുമില്ലാത്ത നിമിഷങ്ങൾ. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചെറിയൊരു ധാരണ പോലും ഇല്ലാതെയുള്ള ശ്വാസങ്ങൾ. ചെറിയൊരു സെക്കൻഡിൻ്റെ ഉടമ അവകാശം പോലും കയ്യിലില്ലാത്ത പാവങ്ങൾ. ഇണക്കവും പിണക്കവും സങ്കടവും സന്തോഷവും കൂടിച്ചേരലും വേർപിരിയലും കണ്ണീരും പുഞ്ചിരിയും ജയവും തോൽവിയും നിറം മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ചെറിയൊരു ജീവിതയാത്ര.
4: മാഷാല്ലാ, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെന്തെങ്കിലും പറയണോ എന്നുള്ളത് തന്നെ അറിയില്ല. കാരണം ഇനി ശ്രോതാക്കൾക്ക് ഒരുപാട് അതിൻ്റെ പിന്നിൽ പറയാനുണ്ടാവും. ജീവിതം അങ്ങനെയാണ്. നമ്മൾ എന്നുവെച്ച് വിഭവങ്ങളോ സൗകര്യങ്ങളോ ഒന്നും വേണ്ട എന്നോ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതില്ല എന്നോ ഒന്നും വാദമില്ല. പക്ഷെ ചില ആളുകളുടെ കെട്ടിമുറച്ചിലുകളും അതുപോലെ തന്നെ വാശിയും വക്കാണവും പിന്നെ പകയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ആർത്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഇവിടെ അങ്ങനെ നിലനിന്ന് പോകേണ്ടവരാണ്, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകേണ്ടവരല്ല എന്ന തോന്നലാണ് പല ആളുകളുടെയും ഭാവം കണ്ടാൽ നമുക്ക് തോന്നുക. കാരണം സമ്പത്തുണ്ടാക്കണ്ട എന്ന് ഇസ്ലാം ആരോടും പറയുന്നില്ല. എത്രയും സമ്പത്തുണ്ടാക്കാം, അത് ഹലാലായ മാർഗത്തിലായാലും മതി. കച്ചവടക്കാരനോട് ഇത്രയും നീ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എത്രയും ലാഭിക്കാം, പക്ഷെ അത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രമാവുക എന്നാണല്ലോ. ഇതിനപ്പുറത്ത് പക്ഷേ ചില ആളുകളുടെയൊക്കെ ഓട്ടം അല്ലെങ്കിൽ അവരുടെയൊക്കെ താല്പര്യം മറ്റുള്ളവനെ കടത്തിവെട്ടാനുള്ള ആഗ്രഹം, ഒരുത്തനെ തോൽപ്പിച്ച് മുന്നേറാനുള്ള മത്സരം, ഒരുത്തനെ തകർക്കാനുള്ള ആ ഒരു ഔത്സുക്യം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ തന്നെ നിലനിന്ന് പോകേണ്ടവർ തന്നെയാണോ എന്നിങ്ങനെ തോന്നിപ്പോവും. ഇവിടുന്ന് പോകേണ്ടവരല്ലേ എന്ന ആ ഒരു ചിന്ത നമുക്ക് വരും. എപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഐ സി യുയിൽ കിടക്കുന്ന ഒരാളെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നുവെച്ചാൽ, ഐ സി യുയിലും ഐ സി സി യുയിലും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ആ ഒരു ആ ചെറിയ ഗ്ലാസ്, ആ ഡോറിലൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ടാവും, ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള ഗ്രാഫിൽ ഈ ബീപ് ബീപ് ശബ്ദം ഇങ്ങനെ കേൾക്കും, പുറത്തേക്ക് ചെറിയൊരു ശബ്ദം കേൾക്കും. ആ ഗ്രാഫിലിങ്ങനെ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ് കാണിക്കുന്ന ഒരു പിന്നെ എക്കോ ആ സിസ്റ്റം ഇങ്ങനെ കാണിച്ചിരുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കൂടും, ചിലപ്പോൾ ഒന്ന് കുറയും. അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസം ഇങ്ങനെ കൂടി വരുന്നത് കാണും. പിന്നെ നമ്മളപ്പുറത്ത് ആ ചെയറിൽ പോയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നോക്കും. ഇതെന്താ നമ്മൾ നോക്കുന്നത്? പ്രതീക്ഷയോടെ ആ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ടോ ഒന്ന് വന്നെങ്കിൽ? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വിചാരിക്കുന്ന ഒരു നൂൽപ്പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഈ ഒരു ആളുകൾ. ഡോക്ടർമാർ ഓടി വരുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും സന്തോഷ വാർത്ത പറയാനായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു ഡോറിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മളൊരു ഓട്ടം ഉണ്ടല്ലോ, ഇപ്പുറത്ത് കാത്തിരിക്കുന്ന ആ രോഗിയുടെ ആളുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അവസാനം ഡോക്ടർ വന്ന് പറയാണ് ഇനി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊരു ഡോക്ടർ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു എൻഡ് വരെയാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്.
5: അല്ലെ, ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് മനസ്സിലായി. ഈ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. ആ സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു. അപ്പോൾ ആ മിടിപ്പ് നോക്കി കിടന്ന് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഐ സിയിൽ കിടന്ന് എണീക്കുന്ന ഒരു വേഗതയിൽ കഴിഞ്ഞ കാലം നമ്മളെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയതുപോലെ നമുക്ക് തോന്നും.
4: അതെ,
5: ഇന്നലെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ, അതായത് ഒരു നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന ഒരു ഒരു വയസ്സായിട്ടുള്ള നമ്മുടെ ഒരു ഒരു ഒരു സുഹൃത്ത് സുഹൃത്തെന്ന് പറയാം, എപ്പോഴും കാണുന്നൊരു കാക്ക. അപ്പോൾ അദ്ദേഹത്തെ കുറേ കാലമായല്ലോ കണ്ടിട്ട്, ഇതുവഴിയൊന്നും വരാറില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ സാധനം മുമ്പൊക്കെ എപ്പോഴും മുമ്പിലെടുത്ത് പോവായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കടയ്ക്കൊന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെന്ന് സംസാരിച്ചപ്പം തീരെ നേരല്ലേ, ഓരോ ഓട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറൊന്ന് തികഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്ന് 24 മണിക്കൂർ പിന്നെ പോരാ, ഇത് തീർന്ന് അത്രയും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ സമയം കിട്ടുന്നില്ല ആർക്കും, എല്ലാവർക്കും അങ്ങനെയാണ്. കാലൊക്കെ ആകെ മാറിയിട്ടും വേവേം തീർന്നു പോവുകയാണ് ഇത് എന്നുള്ളത് മൂപ്പര് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ ഈ ഓട്ടവും പാച്ചിലും ഒക്കെ കഴിഞ്ഞ് അവസാനം നമുക്ക് ബാക്കിയാവുക, എല്ലാം നമുക്ക് തിരക്കാണല്ലോ.
4: അതെ,
5: ആ തിരക്കുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴും സ്വലൈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പണം ഒരു മുഖ്യ കാര്യമായി മാറുകയും, നേരത്തെ പറഞ്ഞ നമ്മൾ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും അതൊരു രണ്ടാം കാറ്റഗറി ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവസാനം നമുക്കൊന്നിനും സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നതാണ്.
4: അതെ അതെ, നേരത്തെ ഈയൊരു നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു തന്നെ ആ ഒരു ചിന്ത തന്നെയാണ് വെച്ചാൽ, ഇന്നലെ കണ്ടവരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരിക. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പരിപാടികളൊന്നും നടക്കാതെ കാലം നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക, നമ്മൾ വിചാരിക്കാതെ രക്ഷപ്പെട്ടു പോവുക. കാലം കാലത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിൽ കുറേ നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നേരത്തെ ആ പറഞ്ഞ ഐ സിയുടെ വിഷയം തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം അടുത്ത് തൊട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ തന്നെ ഇപ്പം പെരിന്തൽമണ്ണ നമ്മളെ മൗലാന ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു സ്കൂളിലെ മിടുക്കനായ അതിസമർത്ഥനായ ഞങ്ങളുടെ സ്കൂൾ ലീഡർ നാലാം ക്ലാസ്സിലെ ഐമൻ ഗഫൂർ നല്ല മിടുക്കനായിരുന്നു പഠിക്കാനും അതുപോലെ തന്നെ കളിയിലും സ്പോർട്സിലും മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സമർത്ഥന ആയിരുന്നൊരു ഒരു പിഞ്ചു ബാലൻ 9-ാം വയസ്സുകാരൻ അവന് നന്നായി നീന്തൽ അറിയാമായിരുന്നു. അതുപോലെ തന്നെ അവനവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ അത് ഒരു ആളുകളോട് മുതിർന്നവരോട് ഇടപഴകുന്ന കാര്യത്തിൽ പോലും അതിസമർത്ഥമായ രൂപത്തിൽ അവന് ഒരു കുട്ടിത്തത്തിൽ നിന്ന് മികച്ച് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിപ്രഭാവമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അവൻ്റെ കൊച്ചനുജനും അതുപോലെ തന്നെ തൊട്ടയൽവാസിയിൽപ്പെട്ട ഒരു കുട്ടിയും ഒക്കെ ആയിട്ട് ഒരു പുഴവക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. ഒരു മുങ്ങാൻ നിൽക്കുന്ന നേരത്തെ ഇവൻ നേരെ ചെന്ന് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചാടി,
5: ഇവനെടുത്ത് ചാടി.
4: സാന്ദർഭികവശാൽ ആ രണ്ട് കുട്ടികളും രക്ഷപ്പെട്ടു. പക്ഷേ ഇവൻ വെള്ളത്തിനടിയിലാണ് എന്നുള്ളത് രക്ഷപ്പെടുത്തിയവർക്ക് അറിയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് സമയം കാലം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എന്തോ ഞങ്ങൾ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിച്ചെങ്കിലും അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ അള്ളാഹു അത് അത്ര ഒരു പിന്നെ അവനത്രേ കരുതിയിട്ടുള്ളൂ എന്ന് നമ്മൾ അതിൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അധ്യാപകരോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നമ്മുടെ മറ്റു വിദ്യാർത്ഥികളോ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പോലും അവൻ്റെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം സ്നേഹസമ്പന്നത മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തിരുന്നൊരു കുട്ടിയാണ് അവന്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പകയും വിദ്വേഷവും അതുപോലെ തന്നെ ആളാവലും ജാടയും ഒക്കെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. കാരണം നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ്. അടയാളപ്പെടുത്തലുകൾ നല്ല രൂപത്തിൽ അടയാളപ്പെടുത്തലുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും അവിടത്തേക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവും. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു റസൂൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് റസൂൽ അങ്ങനെ പെട്ടെന്ന് പോകുമ്പോഴുണ്ടാകുന്നൊരു സങ്കടവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വേദന വലുതായതുകൊണ്ട് തന്നെയായിരിക്കാം. മരണം എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മളത് സഹിച്ചേ പറ്റൂ. നമ്മൾ ആരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ കൂടപ്പുറപ്പുകളാണെങ്കിലും മരണം നമുക്ക് സഹിച്ചേ പറ്റൂ, നമ്മുടെ വിധിയാണ്. പക്ഷേ ഇവിടെ രണ്ട് രൂപത്തിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം അവർക്ക് വേണ്ടി അഥവാ അവൻ്റെ അവശേഷിപ്പുകാരായിട്ടുള്ളവൻ്റെ ബാക്കി ആയിട്ടുള്ള ആളുകളുടെ മാതാപിതാക്കളടക്കമുള്ള അവരുടെ മനസ്സുകളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നർത്ഥം. ഇപ്പം നേരത്തെ ഉവൈസ് ഉൽഖർണി പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ എന്തിനാണ് പണം
5: എൻ്റെ തോന്നിപ്പോകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്.
4: അതെ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചില്ലിക്കാശുണ്ടല്ലോ, ഇതെനിക്ക് മതിയാകുന്നതാണ്. എങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം നിന്ന് അവസാനിക്കുകയാണെങ്കിൽ, കാരണം അതാണ് ബാക്കിയാണ്, ആ കാശാട് ബാക്കിയാണ്. നേരെ മറിച്ച് എൻ്റെ ഈ പിന്നെ ഇത് ഉപയോഗിച്ച് തീർക്കാൻ എനിക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഇനിയും സമ്പാദിച്ചോളാം അല്ലേ. അതൊരു ചോദ്യമാണല്ലോ. ഉവൈസ് ഉൽഖർണിയുടെ ആ ഒരു ചോദ്യം നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ടാവാം. കയ്യിലുള്ള കാശ് ചെലവഴിക്കാൻ കഴിയാതെയാണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയാതെയാണ് പല ആളുകളും നമ്മളിൽ നിന്ന് വിട വാങ്ങുന്നത്. പിന്നെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരൊറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ദുനിയാവിൽ, 6-ആടി മണ്ണ്. അത് നമുക്ക് സ്വന്തമായിരിക്കും. ഒരു സെക്കൻഡ് പോലും, അതിൽ വായിച്ചല്ലങ്ങൾ, ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്വന്തമാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. പക്ഷേ നമുക്കിവിടെ സ്വന്തമാണെന്ന് പറയാൻ നേരത്തെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയാണോ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് അവിടെ തയ്യാറാക്കി വെച്ച 6-ആടി മണ്ണുണ്ടാവും. അവിടെ സുഖസൗകര്യങ്ങളോടുകൂടെ അന്തിയുറങ്ങാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇവിടുത്തെ ഈയൊരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാവണം. എൻ്റെ കയ്യിലുള്ള പൈസ പോലും എൻ്റേതല്ല, അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് നാളെ കഴിഞ്ഞോളണം എന്നില്ല എന്ന ചിന്തയിലാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുക നാളത്തേക്ക്.
5: ഈ ഒരൊറ്റ കാര്യം കൂടി പറയാം നമുക്ക്, അല്ലാഹുവെ കണ്ണടച്ചു തുറക്കുന്ന ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുതേ.
4: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയിലും അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണത്. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ.
5: അത്രയേ ഉള്ളൂ.
4: ഇതൊരു ചിന്തയാവട്ടെ, പല ഭാഗങ്ങളിലൂടെ നമ്മൾ പോയി. എന്തായാലും ശ്രോതാക്കൾക്ക് ബാക്കിയുള്ള അവസരങ്ങൾ നമുക്ക് നൽകാം. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, നഷ്ടങ്ങൾ സംഭവിച്ച ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും മനക്കരുത്തും നൽകട്ടെ, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: നമ്മൾ ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. അൽ ഉസൂൽ.
0: അതെ, ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത്, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ

സ്വീകരിക്കുന്നതിലും അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലും അവർ സ്വീകരിച്ചിരിക്കുന്ന അത്യുന്നതമായ മാതൃകയും അവർ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഉത്സാഹവും അങ്ങേയറ്റമുള്ള താൽപ്പര്യവും ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രോതാക്കൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അഥവാ സുന്നത്തുകൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രവാചകന്റെ സ്വഹാബത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ അവിടുത്തെ സുന്നത്തിലേക്ക് കയറിക്കൂടുന്നതിനെക്കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്തിയവരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത് മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കാര്യങ്ങൾ അവിടുത്തെ ദീനിലേക്ക് കൂട്ടിപ്പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും തികച്ചും ബോധവാന്മാരായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്ത്. ആ ഒരു സ്വഭാവവും ആ ഒരു നിലപാടും സ്വഹാബത്തിൽ നിന്ന് താബിഉകളും സ്വീകരിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. സ്വഹാബത്തിനെ പോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെയധികം കണിശതയും സൂക്ഷ്മതയും അവർ പുലർത്തിയിട്ടുണ്ട്. ഇബാദത്ത് ഇബ്നു സഈദ് അദ്ദേഹം പറയുന്നു, അൻ ഉഖബത്ത് ഇബ്നു നാഫിഉ അൽ ഫഹരി, അദ്ദേഹം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന വസീയത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. യാ ബനിയ്യ ലാ തഖബലു അൽ ഹദീസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മിൻ സിഖ, അല്ലയോ എന്റെ കുട്ടികളെ, മക്കളെ വിളിച്ച് അദ്ദേഹത്തിന്റെ വസീയത്താണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സിഖത്തായ സ്വീകാര്യന്മാരായ ആളുകളിൽ നിന്നല്ലാതെ സ്വീകരിക്കാൻ പാടില്ല എന്ന്. കാരണം ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന രീതി മെല്ലെ മെല്ലെ ആരംഭിച്ചിരുന്നു. തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി പ്രവാചകന്റെ ഹദീസുകളെ കരുവാക്കിയിരുന്ന ചില ബിദഅത്തിന്റെ കക്ഷികൾ ആ കാലഘട്ടത്തിൽ തല ഉയർത്തി തങ്ങളുടെ ഫിത്നകൾ പ്രചരിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ ശരിയായ ദീനിന്റെ വക്താക്കൾ ഈ ഒരു ഫിത്നയെ തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികളിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല, പൂർണ്ണമായ അദാലത്ത് അഥവാ ദീനിയായ സൂക്ഷ്മതയും വിശ്വാസപരമായ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നവരിൽ നിന്ന് മാത്രം ഹദീസുകൾ സ്വീകരിച്ചാൽ മതി എന്ന ഒരു നിലപാടും താബിഉകളിൽ പ്രമുഖർ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഉഖബത്ത് ഇബ്നു നാഫിഉവിന്റെ ഈ വസീയത്ത്. തന്റെ മക്കളോട് അദ്ദേഹം പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾ സിഖത്തുകളിൽ നിന്നല്ലാതെ സ്വീകരിക്കാൻ പാടില്ല എന്ന്. അപ്രകാരം തന്നെയാണ് താവൂസ്, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം സുലൈമാൻ ബിൻ മൂസ എന്ന വ്യക്തിയോട് പറഞ്ഞ ഒരു സംഭവം കാണാം. അദ്ദേഹം പറഞ്ഞു, സാവൂസിനോട് പറയാൻ, ഹദ്ദസനി ഫുലാൻ കൈത്ത വകൈത്ത്, എന്നോട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ, ഞാൻ അത് സ്വീകരിക്കണമോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംശയം.

0: താബിഈയായ താവൂസ് പറയുന്നു, ഇൻകാന സാഹിബുക് മലിയൻ ഫഖുദ് ബി അൻഹു, നിന്റെ സാഹിബ് അഥവാ നിന്നോട് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം സ്വീകാര്യനാണെങ്കിൽ, സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ, നിനക്ക് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ, ഫഹുദ് അൻഹു, അപ്പോൾ നീ അയാളിൽ നിന്നത് സ്വീകരിക്കുക. അതിൻ്റെ അർത്ഥം സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത വ്യക്തികൾ പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്നതു തന്നെയാണ് താബിഈകൾ സ്വീകരിച്ച നിലപാട് എന്നതാണ്. സഅദ് ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ല യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല സിഖാത്ത്, സിഖാത്തുകളല്ലാത്ത, സ്വീകാരന്മാരല്ലാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ ഏറ്റുപിടിക്കാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ കണിശമായ ചില വ്യവസ്ഥകളും അവർ വച്ചിരുന്നു. അത് പൂർണ്ണമായും അവർ പാലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് താബിഈകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അബൂ സിനാദ് അബ്ദുല്ലാ ബിൻ ദഖ്വാൻ അൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, അദറക്തു ബിൽ മദീനതി മിഅതൻ, ഞാൻ മദീനയിൽ നൂറോളം ആളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും മഅമൂൻ, എല്ലാവരും സത്യസന്ധരാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ മാ യുഅഖദു അൻഹുമുൽ ഹദീസ്, അവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. യുഖാൽ ലൈസ മിൻ അഹ്ലിഹി, അവർ ഹദീസിൻ്റെ ആളുകളായിരുന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സത്യസന്ധരാണ്, ദീനിയായ കാര്യങ്ങളിലുമൊക്കെ അവർക്ക് സത്യസന്ധതയുണ്ട്. പക്ഷേ ഒരു ഹദീസ് ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അയാളുടെ സത്യസന്ധത മാത്രം പോരാ. ആ ഹദീസ് മനഃപ്പാഠമാക്കാനുള്ള കഴിവും, അത് ഇസ്തിഹ്ലാർ, അത് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് പറയാനുമുള്ള കഴിവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു റാവി അഥവാ ഹദീസ് റിപ്പോർട്ടർക്ക് സ്വലാഹും അമാനത്തും എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വസ്തതയും ദീനിയായിക്കൊണ്ടുള്ള അയാളുടെ മികവുകളുമൊന്നും ലാ യക്ഫിയാനി ഫീ റാവിൽ ഹദീസ്, ഒരു ഹദീസിൻ്റെ റാവിക്ക് മതിയാവുകയില്ല. ഇത് ലം യുള്ളം ഇലൈഹ അൽ ഹഫ്ളു വല്ലബത്തു വൽ ഇത്ഖാൻ, ഹദീസ് പറയുന്നത് വിഷയത്തിലുള്ള ലബത്ത് എന്ന് പറഞ്ഞാൽ ഹൈഫുലിൻ്റെ കഴിവ്, ഹൃദ്യസ്ഥമാക്കിയത് പറയാനും അത് ഏത് ആവശ്യം വന്നാലും എപ്പോൾ വന്നാലും അത് മനസ്സിൽ നിന്ന് എടുത്തു പറയാനുമുള്ള ഓർമ്മശക്തി ആവശ്യമുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് കാണാം, ഞാൻ മദീനയിൽ അഥവാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെത്തിയപ്പോൾ അവിടെ 70 ചില്ലാനും ആളുകളെ ഞാൻ കാണുകയുണ്ടായി. പക്ഷേ ഞാൻ ആരിൽ നിന്നും ഹദീസ് സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു ദീനാർ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിൻ്റെ ബൈത്തുൽ മാൽ ധനകാര്യ വകുപ്പ് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ദീനാറ് പോലും കളവ് അല്ലെങ്കിൽ വഞ്ചന നടത്താത്ത രീതിയിൽ അവർ അതിനെ കൈകാര്യം ചെയ്യും. അത്രയും വിശ്വസ്തന്മാരാണ്. പക്ഷേ അവരിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിച്ചിട്ടില്ല. കാരണം ലിഅന്നഹും ലൈസൂ മിൻ അഹ്ലിഹി, അവർ ആരും തന്നെ ഹദീസിൻ്റെ ആളുകളായിരുന്നില്ല എന്നാണ്. എന്നാൽ ഷുഅബ അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കും. അദ്ദേഹം ഒരു യുവാവായിരിക്കെ തന്നെയും ഞങ്ങൾ ഹദീസ് സ്വീകരിക്കാറുണ്ട് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും സാന്ദർഭികമായി ഈ വിഷയത്തോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് താബിഈയല്ല, എങ്കിൽ കൂടിയും അവരൊക്കെ തന്നെയും പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെ കണിശമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരായിരുന്നു. ഇന്നഹാദൽ ഇൽമ ദീനുൻ ഫന്ദുറു അമ്മൻ തഅഖുദൂന ദീനകും. ഈ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അത് മതമാണ്, അതുകൊണ്ട് തന്നെ ആരിൽ നിന്നാണ് ആ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന വാക്കിന് അന്വർത്ഥമാക്കി പ്രവർത്തിച്ചവരായിരുന്നു അവരൊക്കെ തന്നെയും. മാത്രവുമല്ല, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം, ഖുദു അൽ ഇൽമ മിനൽ മഷ്ഹൂരീൻ. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. ഖുദു അൽ ഇൽമ മിനൽ മഷ്ഹൂരീൻ, പ്രശസ്തരായ ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഹദീസുകൾ ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇൽമു കൊണ്ടും വറഉ കൊണ്ടും തഖ്‌വ കൊണ്ടും ലബത്ത് കൊണ്ടുമെല്ലാം പ്രശസ്തരായ ആളുകൾ. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള താബിഈകളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ വളരെ കണിശത പുലർത്തിയവരായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നോക്കൂ നിങ്ങൾ. ഇതിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ ആഴവും പരപ്പും, അവർ അതിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിരുന്ന ത്യാഗ മനസ്ഥിതിയും എത്രമാത്രമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകും. അബുൽ ആലിയ അദ്ദേഹം പറയുന്നു, كنا نسمع الرواية عن أصحاب رسول الله صلى الله عليه وسلم بالبصرة. بصرية الوچ رسول الله صلى الله عليه وسلم ده صحابة تنده ريپورت كلا سمدچ ننجل كالكارون ده. إن صحابي إنه ده برنيو إن صحابي إنه برنيو إنه اللام بصرية الوچ ننجل پرواجگن ده صحابي كلا ده رواية تغل ريپورت كلا جنجل كالكارون ده. فلم نرضى حتى ركبنا إلى المدينة فسمعناها من افواههم. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടാറില്ല, ഞങ്ങൾ മദീനയിലേക്ക് വാഹനം പിടിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അത് നേരിട്ട് കേൾക്കുവോളം ഞങ്ങൾക്ക് തൃപ്തി വരാറുണ്ടായിരുന്നില്ല എന്ന് അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതവർ സഹിക്കുവാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഈ മേൽ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. ഇങ്ങനെ ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെട്ട ഒരു വിജ്ഞാന ശാഖ ലോകത്ത് ഹദീസിനെ പോലെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നതുകൂടി ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അള്ളാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്ന് ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്നതിൻ്റെ ഭാഗം രണ്ടാണ് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വൈബ്സിൽ മൂസ പി പിയുടെ കൂടെ ഞാൻ ഹനീഫ വണ്ടൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840840. www.peaceradio.com.
3: റേഡിയോ ഷെഡ്യൂളിൽ നമ്മൾ അടുത്തൊരു വളരെ മനോഹരമായ നമ്മുടെ ഊർജ്ജസ്വലത കൂടുതൽ വർദ്ധിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് പോകുന്നു. മധുരം ഖുർആൻ അല്ലേ.

0: മഷാല്ലാ, എത്രയാണ് ഈ ആശയത്തിൻ്റെ വൈപുല്യം എന്ന് നമുക്ക് നിശ്ചയപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിമനോഹരമായ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. അനാഥരായിട്ടുള്ള ആളുകളെയും ദരിദ്രരെയും സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞല്ലേ.
1: സൂറത്ത് ബലദ് 11 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
0: ഇപ്പോൾ ശരിക്കും ചുരമാർഗം തിരക്കി കടന്നില്ല എന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല.
1: അല്ല,
0: അതിന് കുറച്ച് തൻ്റെ ഇടവും മനസാന്നിധ്യവും ക്ഷമയും ഒക്കെ കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ചുരമാർഗം കടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആസ്വാദനം, അതിൻ്റെ പ്രതിഫലത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ആ ചുരമാർഗം?
1: അടിമയെ വിടുതലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അഥവാ
0: അടിമയെ
1: മോചിപ്പിക്കുക,
0: ഒരു മനുഷ്യനെ
1: ഫക്കുറക്കബ,
0: അവന് പാരതന്ത്രത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക,
1: അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം നൽകുക. അതിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ അതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒന്നുകൂടെ കുടുംബത്തിലുള്ള അനാഥക്കാവുമ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രാധാന്യതയും
0: പ്രയോറിറ്റി ലിസ്റ്റ്
1: കിട്ടുന്നു. എവിടെയെങ്കിലും കൊടുക്കുന്നതിനപ്പുറം കുടുംബത്തിൽ തന്നെ ആദ്യം നോക്കുക എന്നുള്ളതാണ്. മിക്കവാറും അതൊരു അത് ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നൊരു വലിയൊരു പാഠമാണത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകളിലും നമ്മൾ കേൾക്കാറുള്ള ഒരു ആക്ഷേപം, അതല്ല ആക്ഷേപമായിട്ടോ അതല്ലെങ്കിൽ ഒരു കുറവായിട്ടോ കേൾക്കും. അപ്പോൾ നാട്ടിൽ നല്ല എല്ലാവർക്കും കൊടുക്കും, നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം നോക്കും, പക്ഷേ
0: വീട്ടിലില്ല
1: അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ അവൻ ശ്രദ്ധിക്കാറില്ല. അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രയോറിറ്റിയാണ്. നമുക്ക് കൊടുക്കുമ്പോൾ രണ്ട് രൂപത്തിലാണ് റസൂൽ അതിൻ്റെ പ്രതിഫലം പറഞ്ഞു തന്നിട്ടുള്ളത്. കുടുംബത്തിലാകുമ്പോൾ ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ മറ്റുള്ളവന് പുറത്തുള്ളവന് കൊടുക്കുമ്പോൾ അത് സ്വതക്കയുടെ പ്രതിഫലമാകും. മറ്റേത് ഇസ്നാനിന്ന, രണ്ട് പ്രതിഫലം അവിടെ കിട്ടുന്ന ഒന്ന് കുടുംബബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലവും കിട്ടും. അത് ചില്ലറയെന്നല്ലോ. സിലത്തു റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എൻ്റെ അർശുമായി ബന്ധപ്പെട്ട് ഒക്കെ സംസാരിക്കണ പണ്ഡിതന്മാർ ആ ഒരു കാര്യം വരെ പറഞ്ഞു തന്നിട്ടുണ്ട്.
0: പക്ഷേ പലരും പരാജയപ്പെടൽ അവിടെയാണ് കുടുംബം, കാരണം അവിടെ എപ്പോഴും ഈഗോ അല്ലെങ്കിൽ അവരോടുള്ള പിന്നെ അത് വേണ്ട, മറ്റുള്ളവരിലേക്ക് പോകുന്ന പിശാച് വളരെ ബോധപൂർവം മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. കുടുംബം അവഗണിച്ച് എന്താ മറ്റുള്ള ആളുകൾക്ക് അത്രമേൽ എഫേർട്ട് എടുക്കുന്ന ആൾക്ക് സ്വന്തം കുടുംബത്തിൽ എന്തുകൊണ്ട് എടുത്തുകൂടാ? അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്.
1: അതെ, പിന്നെ ഒന്നുകിൽ മിക്കവാറും സംഭവിക്കുന്നത് ഒരു ഖ്യാതി ഉദ്ദേശിച്ചുകൊണ്ട് അല്ല, ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിൽ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, അതെന്തായാലും ഒരു കുടുംബമല്ലേ, കൊടുക്കേണ്ടത് തന്നെയാണല്ലോ എന്ന രൂപത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതങ്ങനെ എങ്ങാനും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമോ? ഇനി
0: മറ്റൊന്ന് അതിൻ്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട്
1: അറിയാത്തതുകൊണ്ടാണ്. അപ്പം ശരിക്കും അത് അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇരട്ടിച്ചു വരുന്നുണ്ട്. ഇത് പിന്നെ ആദ്യത്തെ ഖുർബ ഹക്കഹു, തൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഹക്ക് കൊടുക്കുക എന്നുള്ളത് അത് ആ ഒരു പിന്നെ പ്രാധാന്യത്തോടു കൂടെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും ഈ ചുരമാർഗം കയറിപ്പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ഈ ഖുർആൻ്റെ ഈ ആയത്തിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. മറ്റുള്ള ഒരാളെ സഹായിക്കുന്നതിനപ്പുറം, സഹായിക്കേണ്ട എന്നല്ല, അതിനപ്പുറം തൻ്റെ കുടുംബത്തിലെ അനാഥക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവനും ആദ്യമായിട്ട് പ്രയോറിറ്റി കൊടുക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ പ്രാധാന്യതയും പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുന്നു എന്നർത്ഥം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأصلي وأسلم على من أرسله الله رحمة للعالمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയം ഉള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ കാര്യങ്ങളാണല്ലോ ഈ വേളയിൽ നമ്മൾ പഠിച്ചു വരുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട ധാരാളം കർമ്മശാസ്ത്ര വിധികൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിലവസാനമായി നമ്മൾ മനസ്സിലാക്കിയത്, കൃത്യമായും വില നിശ്ചയിച്ചുകൊണ്ട് ഭരണാധികാരിക്ക് ഉത്തരവിറക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ്. ഇന്ന് ഇൻഷാ അള്ളാ ആധുനിക ലോകത്ത് കണ്ടുവരുന്ന കച്ചവടത്തിൻ്റെ പുതിയ ഒരു രൂപമായ ബൈഉസ്സറഫ് അഥവാ മണി എക്സ്ചേഞ്ച്, പണം കൈമാറ്റം, അതു സംബന്ധമായി ചില വിധികളെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയോ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളെ തിരിച്ചറിയുവാൻ പാസ്പോർട്ടുകളോ ഇതൊന്നുമില്ലായിരുന്നു. ഒരു മനുഷ്യന് മറ്റേത് രാജ്യത്തേക്കും എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഒരു പരിധിവരെ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന വിനിമയ മാർഗം ഒന്നുകിൽ സ്വർണ നാണയമോ അല്ലെങ്കിൽ വെള്ളി നാണയമോ ആയിരുന്നു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സ്വർണ നാണയം, അതാണ് ദീനാർ. അന്ന് നിലവിലുണ്ടായിരുന്ന വെള്ളി നാണയം, അതാണ് ദിർഹം. ഈ രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിനാണ് ബൈ ഉസ്വർഫ് എന്ന് പറയുക. ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നുണ്ടാവും, അത്തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള നാണയങ്ങൾ കൈമാറ്റം ചെയ്യേണ്ട ഒരാവശ്യമുണ്ടോ എന്ന്. ശരിയാണ്, വലിയ രണ്ട് കമ്പനികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിലകൊള്ളുമ്പോൾ അവർ ആ രാജ്യത്തുള്ള കറൻസി മുഖേനയാകുകയില്ല പലപ്പോഴും കൈമാറ്റം, മറിച്ച് ബാങ്ക് വഴി അതിൻ്റെ മൂല്യം കണക്കാക്കി ഡോളർ അല്ലെങ്കിൽ അതേപോലുള്ള ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു നാണയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും കൈമാറ്റം നടക്കുക. പലപ്പോഴും ഡോളറാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഈ പ്രധാനമായ ഡോളർ അവലംബിച്ചുകൊണ്ടുള്ള കച്ചവടത്തിന് പുറമെ പലപ്പോഴും ഇതല്ലാത്ത ഏത് രാജ്യത്തുള്ള നാണയങ്ങളും മറ്റൊരു രാജ്യത്തുള്ള നാണയങ്ങളുമായി കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെ കേരളക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും, നമ്മളൊരു ഉംറക്ക് പോവുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകേണ്ട അവസ്ഥ വന്നാൽ അതിനുള്ളൊരു സൗഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകിയാൽ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, അത് മക്കയിലാകട്ടെ മദീനയിലാകട്ടെ ജിദ്ദയിലാകട്ടെ, അവിടെ പോയി നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഈ പണം കൊണ്ട് വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ രൂപ അത് കൊടുത്ത് സൗദി റിയാല് വാങ്ങേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ആളുകൾ വിനോദയാത്രയ്ക്ക് അന്യരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, ടൂറിന് വേണ്ടി പോകുമ്പോൾ തങ്ങളുടെ കൈവശമുള്ള കറൻസി മാറ്റി ഏത് രാജ്യത്താണോ എത്തിപ്പെടുന്നത് ആ രാജ്യത്തുള്ള കാശ് പണം വാങ്ങൽ അനിവാര്യമായി തീരും. അപ്പോൾ ഒരു കൈമാറ്റമാണ്, അങ്ങോട്ട് ഈ കറൻസി കൊടുത്ത് ആ നാട്ടിലുള്ള കറൻസി ഇങ്ങോട്ട് വാങ്ങുക. ഇത് സത്യത്തിലൊരു കച്ചവടം കൂടിയാണ്. മക്കയും മദീനയുമൊക്കെ സന്ദർശിച്ച ആളുകൾക്കറിയാം, സറാഫിന്റെ കട അഥവാ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് വേണ്ടി വന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് അതിന് പകരമായി സൗദി അറേബ്യയിലെ റിയാല് വാങ്ങിക്കുന്ന സൗകര്യമുള്ള, അത് കൈമാറ്റം ചെയ്യുന്ന ധാരാളം കടകൾ കാണാൻ സാധിക്കും. ആ കടകൾ നടത്തുന്ന അവർ സ്വാഭാവികമായും ഒരു ഏർപ്പാടിൽ ഏർപ്പെട്ടു, ഒരു അക്കതിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിൽ അതിലൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരെടുക്കുന്നത്, അത്തരത്തിലുള്ള കച്ചവടങ്ങൾ അവർ നടത്തുന്നതും. എങ്കിൽ ആ കച്ചവടം അനുവദനീയമാണോ അല്ലേ? കച്ചവടം അനുവദനീയമാണെങ്കിൽ അത് എന്തെല്ലാം നിബന്ധനകൾ ഉള്ളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്? പലരും അതൊരു സംശയദൃഷ്ടിയോടുകൂടി ഇത് പലിശയുള്ള ഒരു ഏർപ്പാടാണല്ലോ എന്ന് ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും. കാരണം കാശ് കൊടുത്ത് കാശ് അധികം വാങ്ങുകയോ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുകയോ ചെയ്യുന്നു. ഒരിക്കലും ഇന്ത്യൻ രൂപ കൊടുത്ത്, 100 രൂപ ഇന്ത്യയുടേത് കൊടുത്ത് അതിന് സമാനമാണ് എന്ന് വിചാരിച്ച് 100 രൂപ അല്ലെങ്കിൽ 100 റിയാൽ കൊടുക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായും അതിലേറ്റ വ്യത്യാസം വരുന്നുണ്ടല്ലോ, പലിശ വരുന്നുണ്ടോ എന്നൊക്കെ പലർക്കും ചോദ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുവാൻ കാരണം. നിലനിൽക്കുന്ന നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എന്നുള്ള നിലയിൽ നമ്മൾ അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഒന്നാമതായി, ഇത്തരത്തിലുള്ള ബൈ ഉസ്സർഫ് എക്സ്ചേഞ്ച്, അതിനുള്ള ഇസ്ലാമികമായ വിധി അനുവദനീയമാണ് എന്നാണ്, ഹലാലാണ്, ജായിസാണ് എന്ന് തന്നെയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു സുബ്ഹാനഹു വതആല കച്ചവടം അനുവദനീയമാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ എല്ലാ കച്ചവടങ്ങളും ഇസ്ലാമിക ദൃഷ്ടിയ ഹറാമല്ലാത്ത എന്തെല്ലാം കച്ചവടങ്ങളുണ്ടോ ആ കച്ചവടങ്ങളെല്ലാം ഇതിലുൾപ്പെട്ടു. നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കായിദയാണ്, ഇടപാടുകളിലുള്ള ഇടപാടുകൾ മുആമലാത്ത് അത് എല്ലാം അനുവദനീയമാണ്. ഷറ എന്തെങ്കിലും ഹറാമാക്കി നിർത്തിയതൊഴിച്ച് ബാക്കി എല്ലാം അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർഫ് കച്ചവടം, രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുക, അത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, يا ايها الذين امنوا لا تاكلوا اموالكم بينكم بالباطل الا ان تكون تجاره عن تراض منكم. കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ആവർത്തിച്ച് നമ്മൾ ഓതിയ ഒരു ആയത്ത് കൂടിയാണിത്. പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ബാത്തിലായ രൂപത്തിൽ ഒരിക്കലും ഭക്ഷിക്കരുത് വിശ്വാസികളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മണി എക്സ്ചേഞ്ച്, രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം നടത്തുന്ന കച്ചവടം അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വിധി അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ അറിയേണ്ടതുണ്ട്. മഹാനായ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിബന്ധനകളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഒരേ നാണയ മാത്രമാണ് പരസ്പരം കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അവിടെ സ്വർണവും സ്വർണവും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന, അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന നിബന്ധനകളാവുന്ന രണ്ടെണ്ണം പാലിച്ചിരിക്കണം. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് കറൻസി അല്ലെങ്കിൽ നാണയം, രൂപ, ഡോളർ, റിയാൽ ഇതിനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഗണത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദ്യമുണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ, നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസിലൂടെ ഉണർത്തിയത്, നിശ്ചിതമായ 6 വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ്. ഈ ഒരു ഹദീസ് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹദീസ് കൂടിയാണ്. ഹദീസിലുള്ളത്, ലാ തബീഉ സ്വഹബ ബിസ്സഹബ്, നിങ്ങൾ സ്വർണവും സ്വർണവും പരസ്പരം കൈമാറ്റം ചെയ്യാൻ പാടില്ല. അബു സഈദ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ, അസ്സഹബു ബിസ്സഹബി, സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ, വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി, വെള്ളിയും വെള്ളിയും തമ്മിൽ പരസ്പരം ഇടപാട് നടത്തുമ്പോൾ, വൽ ബുർറു ബിൽ ബുർറി, ഗോതമ്പും ഗോതമ്പും തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ, വശ്ശഈറു ബിശ്ശഈരി, ബാർലിയും ബാർലിയും തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ, വത്തംറു ബിത്തംരി, കാരക്കയും കാരക്കയും പരസ്പരം വിൽക്കുമ്പോൾ, വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പും ഉപ്പും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ. ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ റിബൽ ഫളലും റിബൻ നസീഅയും വരുന്നത് സൂക്ഷിക്കണം. കച്ചവട വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പലിശയാണ് റിബൽ ഫളലും റിബൽ നസീഅയുമെന്ന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. റിബൽ ബുയൂ, കച്ചവടത്തിൽ ഉണ്ടാകുന്ന പലിശ. റിബൽ ഫളൽ എന്ന് പറയുമ്പോൾ എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അതിനേക്കാൾ അധികം വാങ്ങുക. റിബൻ നസീഅ എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ, ഒരു സ്ഥലത്ത്, കച്ചവട സ്ഥലത്ത് വെച്ച് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാതെ ഏതെങ്കിലും ഒരു വസ്തു പിന്തിപ്പിച്ച് നൽകുക. കാശ് ആദ്യം കൊടുത്ത് പിന്നീട് വസ്തു വാങ്ങുകയോ, അല്ലെങ്കിൽ വസ്തു ആദ്യം വാങ്ങി പിന്നീട് കാശ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് റിബൻ നസീഅ, വൈകിപ്പിക്കുന്ന രൂപത്തിലുള്ള പലിശയായിത്തീരും. ഈ രണ്ട് പലിശകളും, അഥവാ റിബൽ ഫളലും റിബൻ നസീഅയും, ഈ 6 ഇനത്തിൽ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. അത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതേപോലെ തന്നെ അബൂബക്രത റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഇതേ ആശയമുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതല്ലാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒട്ടനവധി സ്വഹാബിമാരിലൂടെ നിവേദനം ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസാണ് സ്വർണവും സ്വർണവും മറ്റ് 5 ഇനങ്ങളും, മൊത്തം 6 ഇനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവ ഒരേ അളവിലും ഓൺ ദ സ്പോട്ടിലും കൈമാറ്റം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. നമ്മുടെ ഇന്നത്തെ ചർച്ച നാണയവും നാണയവും തമ്മിൽ കൈമാറ്റം ചെയ്യുക, ഇന്ത്യൻ രൂപ കൊടുത്ത് എമിറേറ്റ്സ് ഇമാറാത്തിലുള്ള കാശ് ഇങ്ങോട്ട് വാങ്ങുക, ഇന്ത്യയുടെ രൂപ കൊടുത്ത് സൗദി അറേബ്യയിലെ റിയാൽ വാങ്ങുക, ഇന്ത്യയുടെ രൂപ കൊടുത്ത് അമേരിക്കയുടെ ഡോളർ വാങ്ങുക, ഇതിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടോ? കാരണം ഇതൊന്നും സ്വർണമോ വെള്ളിയോ അല്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുമ്പ് കാലങ്ങളിലൊക്കെ മൂല്യം കണക്കാക്കിയിരുന്നതും വിനിമയ വസ്തുവായി ഉപയോഗിച്ചിരുന്നതും സ്വർണവും വെള്ളിയും തന്നെയാണ്. കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ സ്വർണനാണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ലോകത്ത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു, സ്വർണവും വെള്ളിയും. മാത്രമല്ല, ഏതൊരു രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് ഒന്നുകിൽ അവിടെയുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള വെള്ളിയുടെയോ അളവും മൂല്യവും അനുസരിച്ചാണ്. അല്ലാതെ റിസർവ് ബാങ്ക് അവർക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നോട്ട് ഇന്ത്യൻ നോട്ട് അടിച്ചിറക്കുകയല്ലോ. ഈ രാജ്യത്ത് അടിച്ചറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്വർണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ വെള്ളിയുടെ മൂല്യം, ചില രാജ്യങ്ങൾ സ്വർണമാണ് പരിഗണിക്കുന്നതെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾ വെള്ളിയായിരിക്കും. എന്തു തന്നെയായിരുന്നാലും ശരി, കേവലം കുറെ കടലാസുകൾ അച്ചടിച്ച് വിടുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും മൂല്യം നോക്കി കണക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സകാത്തിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കറൻസികൾക്ക് സകാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച വരികയും ആ കറൻസികൾക്ക് സകാത്ത് കൊടുക്കൽ അനിവാര്യമാണ് എന്നും അത് ഒരു ബാധ്യതയാണ് എന്നും സൂചിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കറൻസിയായി ഇന്നത്തെ പോലുള്ള നോട്ട്, കടലാസിന്റെ നോട്ടുകളില്ലെങ്കിലും അന്നത്തെ കാലത്തെ അവിടെയുള്ള നാണയം സ്വർണവും വെള്ളിയുമായിരുന്നു. ഇന്ന് സ്വർണവും വെള്ളിയുമല്ലാത്ത രൂപത്തിൽ അതുപോലുള്ള നാണയങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് സകാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്രകാരം തന്നെ ഇവിടെ നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചിരിക്കണം. സ്വാഭാവികമായും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള രണ്ട് കറൻസികൾ അത് സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുന്നത് പോലെയാണ്, സ്വർണവും വെള്ളിയും കൈമാറ്റം ചെയ്യുന്നത് പോലെയാണ് ഇന്ത്യയിലുള്ള രൂപയും അമേരിക്കയിലുള്ള ഡോളറും തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളല്ല അവിടെയുള്ളത്. സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ ഒരേ മൂല്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും കൊടുക്കുകയും ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്വർണവും വെള്ളിയുമാണ് എങ്കിൽ കൊടുത്ത സ്വർണത്തേക്കാൾ കൂടുതൽ വെള്ളി തിരിച്ചു വാങ്ങാവുന്നതാണ്. പക്ഷേ ഒരു നിബന്ധന അവിടെ, കാലതാമസം മുഖേനയുണ്ടാകുന്ന പലിശ വരാതിരിക്കുവാൻ വേണ്ടി കച്ചവട സ്ഥലത്ത് വെച്ച് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ റിബൻ നസിയ വരുന്നതാണ്. ഇതുപോലെ വ്യത്യസ്ത മൂല്യങ്ങളുള്ള രണ്ട് നാണയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ ഒരേ മൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു റിയാലിന് ഇന്നത്തെ കാലത്ത് 15 or 17 rupees ഒരു റിയാൽ കൊടുത്താൽ 15 or 16 or 17 rupees ലഭിക്കുന്നതാണ് ഏകദേശം. അതിന് ഒരിക്കലും എതിർപ്പോ ഒരു ഹറാം എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവിടെ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട വിഷയം ഓൺ ദ സ്പോട്ടിൽ കച്ചവടം എവിടെ വെച്ചാണോ നടക്കുന്നത് അവിടെ വെച്ച് പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മക്കയിലും മദീനയിലുമൊക്കെയുള്ള സറാഫിന്റെ കട, പണം പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന കട, അവിടെ നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്ത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾക്ക് ആവശ്യം അതിന് തുല്യമായ രൂപത്തിലുള്ള സൗദി റിയാൽ തരുന്നു ഈ കച്ചവടം. ഈ കച്ചവടമാണ് അനുവദനീയം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകൾക്കും പുറമെ ബുദ്ധിപരമായ ഒരു ഊന്നൽ കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുക സ്വാഭാവികമാണ്. ആ ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി കയ്യിൽ പണം ആവശ്യമായി വരുന്നു. എന്നാൽ തൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പണം അതുകൊണ്ട് അന്യരാജ്യത്ത് വിനിമയം നടത്തുവാൻ സാധിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ കേവലം അതൊരു കടലാസത്തുണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ദറൂറിയായ അത്യാവശ്യമായ ഒരു വസ്തുവായി ഇത്തരത്തിലുള്ള കച്ചവടം സർഫ് അനിവാര്യമായി തീരുന്നു. ഇസ്ലാമാകട്ടെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതും ജനങ്ങളുടെ അത്യാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്നതുമാണ്. അതോടൊപ്പം കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, പലപ്പോഴും ബാങ്ക് വഴി നടത്തുന്ന മണി എക്സ്ചേഞ്ച്, അതിൻ്റെ ഇസ്ലാമികമായ മാനമെന്താണ്? ഇവിടെ ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചത് നേരിട്ട് കൊടുത്തുകൊണ്ടുള്ള പണം കൈമാറ്റമാണ്. കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് കൊടുത്ത കാശിന്റെ തുല്യമായ അതിന് അനുയോജ്യമായ രൂപത്തിലുള്ള മറ്റൊരു നാട്ടിലുള്ള കറൻസി തിരിച്ചു തരുന്നു. ഇതൊരു നിബന്ധനയുണ്ടെങ്കിൽ അനുവദനീയമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അത് അനുവദനീയമായി തീർന്നു. എന്നാൽ ഇതല്ലാത്ത ലോകം ഒന്നുകൂടെ വികസിച്ചപ്പോൾ മനുഷ്യർക്ക് അനിവാര്യമായി തരുന്ന മറ്റൊരു കച്ചവടം മറ്റൊരു രാജ്യത്തേക്ക് തന്റെ കയ്യിലുള്ള കാശ് കറൻസി അത് ഹവാല ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, ബാങ്ക് വഴി കൈമാറ്റം ചെയ്യുക, അതിന്റെ ഇസ്ലാമികമായ വശം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന സംശയം, നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ പലപ്പോഴും ബാങ്ക് വഴി നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് നേരെ ബാങ്കിൽ പോയി നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിന് തുല്യമായ ഇന്ത്യൻ രൂപ കൈവശം വാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈ കാശ് നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് എത്തണം, അല്ലെങ്കിൽ താൻ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് എത്തണം. അപ്പോൾ സ്വാഭാവികമായും ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നു. പണവും കൈമാറ്റം ചെയ്യുമ്പോൾ അസ്നാഫി സിത്തയിൽപ്പെട്ടതാണ് പണം എന്നതുകൊണ്ട്, അഥവാ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യത്തിന് അനുഗുണമാണ് എന്നതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കേണ്ടതുണ്ട്. അത് ബാങ്ക് വഴി നമ്മൾ പണം അയക്കുമ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ. അതേപോലെ തന്നെ പലപ്പോഴും ഒരു അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ അനുമതിയില്ലാത്ത ഹുണ്ടി ഏർപ്പാടുകൾ, ആ ഏർപ്പാടുകൾ നടത്തുമ്പോഴും ഗൾഫിൽ വെച്ച് ഒരാളുടെ കയ്യിൽ പണം കൊടുക്കുന്നു, അയാളിൽ നമ്മൾ പണം തിരിച്ചു വാങ്ങിയല്ല, മറിച്ച് ഇതിന് തുല്യമായ തുക ഇന്ത്യൻ രൂപ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക്, വീട്ടിലാകട്ടെ, സുഹൃത്തുക്കൾക്കാകട്ടെ, മാതാപിതാക്കൾക്കാകട്ടെ, അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ചർച്ച. കൈമാറ്റം നടക്കുന്നില്ല എങ്കിൽ അതിൽ റിബൻ നസീ, കാലതാമസം മുഖേനയുള്ള പലിശ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അതല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ അനുവദനീയവുമാണ്. പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലാണ് പ്രസ്തുത വിഷയത്തോട് പ്രതികരിച്ചത്. ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ, അള്ളാഹു ഇർഹംഹു, ഇത്തരത്തിലുള്ള ഏർപ്പാട് അനുവദനീയമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ബാങ്കിൽ പോയി ആ രാജ്യത്തുള്ള കറൻസി കൊടുക്കുമ്പോൾ അതേ സമയത്ത് തന്നെ പ്രസ്തുത കാശ് ആരിലേക്കാണോ എത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ അടുക്കിലേക്ക് എത്തുന്നില്ല, അയാളുടെ കൈവശം അത് വരുന്നില്ല, കാലതാമസം വരുന്നു. ഒരു പക്ഷേ ബാങ്ക് തന്നെ പറയും രണ്ട് ദിവസം കഴിഞ്ഞാലേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ കാലതാമസം വരുന്നു എന്ന കാരണത്താൽ പ്രസ്തുത കച്ചവടം, പ്രസ്തുത ഏർപ്പാട്, എക്സ്ചേഞ്ച് അനുവദനീയമല്ല എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുവദനീയമാണ്, ഹലാലാണ് എന്ന് തന്നെയാണ്. ഹലാലാണ് എന്ന് പറയുവാൻ അവർക്കുള്ള ന്യായം, നമ്മൾ ബാങ്കിൽ പോയി സൗദി അറേബ്യയിലെ റിയാൽ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പണം നൽകി എന്നതിൻ്റെ ഒരു ദൃഢത ബോധ്യപ്പെടുത്തുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ്, നമുക്ക് വസീഖത്ത് എന്ന അറബി ഭാഷയിൽ പറയും, അത് നമ്മൾക്ക് നൽകുന്നു. പിന്നീട് എന്തെങ്കിലും പണം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ബാങ്ക് നമ്മളുടെ കയ്യിൽ നൽകിയ വസീഖത്ത് അഥവാ നിങ്ങൾ പണം ഇത്ര അടച്ചു എന്നതിൻ്റെ ആ റെസിപ്റ്റ് ഒരു തെളിവും രേഖയുമായി തീരുന്നു. സത്യത്തിൽ തനിക്ക് ആ സമയത്ത് തന്നെ ഇന്ത്യൻ രൂപ ലഭിച്ചത് പോലെയുള്ള ഫലമാണ് ഈ ഒരു വസീഖത്തിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് അനുവദനീയമാണ് എന്നാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ നിലപാട്. ആ വിഷയത്തിൽ ലജ്നത്തുദ്ദായിമ, സൗദി അറേബ്യയിലുള്ള ഫത്വ ബോർഡ്, അവർ കൊടുക്കുന്ന ഒരു വിധി ഇതിനോടൊപ്പം വെച്ച് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുകയാണ്. പ്രസ്തുത ഫത്വയിൽ ഉള്ളത് യജൂസു തഹ്വീലുൽ വറഖിൻ നഖ്ദി ലിദൗലത്തിൻ ഇലാ വറഖിൻ നഖ്ദി ലിദൗലത്തിൻ ഉഖ്ര. ഒരു രാജ്യത്തുള്ള കറൻസി മറ്റൊരു രാജ്യത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത് അനുവദനീയമാണ്. അതിന്റെ മൂല്യങ്ങൾ പരസ്പരം വ്യത്യാസമുണ്ടായിരുന്നാലും ശരി, കാരണം അവ രണ്ടും രണ്ട് നാട്ടിലുള്ള വ്യത്യസ്ത മൂല്യങ്ങളുള്ള കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ലാക്കിൻ ബിഷർത്തി തഖാബുദി ഫിൽ മജ്ലിസ്, അവിടെ ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഈ ഏർപ്പാട് നടന്നത് അവിടെ വെച്ച് പരസ്പരം കൈമാറണം എന്ന ഒരു വ്യവസ്ഥ ഇതിന്റെ പിന്നിലുണ്ട്. ആ വ്യവസ്ഥ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ എന്താണ് ഇവിടെ കൈമാറ്റം ചെയ്യുക, പരസ്പരം ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം ചെയ്യുക, അതിന് സമാനമായ രേഖയാണ് വഖബ്ദു ശക്കി ഔ വറഖത്തുൽ ഹവാല ഹുക്മു ഹുക്മുൽ ഖബ്ദി ഫിൽ മജ്ലിസ്. ബാങ്ക് നൽകുന്ന ചെക്ക് ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ പണം എക്സ്ചേഞ്ച് ചെയ്ത മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത രേഖയാവുന്ന കടലാസാകട്ടെ, അതെല്ലാം തന്നെയും നമ്മൾ കൈവശം പെടുത്തി കഴിഞ്ഞാൽ, അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ചെക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാശ് അയച്ചു അടച്ചു എന്നതിൻ്റെ രേഖ അത് ലഭിച്ചു കഴിഞ്ഞാൽ, അത് സത്യത്തിൽ നമ്മൾ ആ പണം ഓൺ ദ സ്പോട്ടിൽ കൈവശം വെച്ചതുപോലെ തന്നെയാണ്, അതിന് കുഴപ്പമില്ല എന്നാണ് ലജ്നയുടെ ആ വിഷയത്തിലുള്ള വിധിയുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ പ്രവാസികൾ കൂടുതൽ ബന്ധമുള്ള, അല്ലെങ്കിൽ അവരെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഓരോ വിഷയങ്ങളിലേക്കും ഇങ്ങനെ പോകുമ്പോൾ, കച്ചവടത്തിന്റെ ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഈ വിഷയത്തിലുള്ള വ്യാപ്തിയും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എത്രമാത്രം സൂക്ഷ്മമായ പഠനങ്ങളാണ് നടത്തിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം പണം കൈമാറുമ്പോൾ ഉള്ള നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കറൻസി അഥവാ കടലാസ് രൂപ കൊടുത്ത് അതിന് പകരമായി കടലാസിൻ്റെ തന്നെയുള്ള ചില്ലറകൾ വാങ്ങാറുണ്ട്. 1000 രൂപ കൊടുത്ത് 10 രൂപയുടെ നോട്ടുകൾ വാങ്ങുമ്പോഴും അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള സർഫ് എക്സ്ചേഞ്ച് നടക്കുന്നു. അതുകൊണ്ട് എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം, പിന്നീട് ബാക്കി തരാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. സാമ്പത്തിക രംഗം വിശദമാക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിഅമാത്തുകളും ബറക്കാത്തുകളും ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് അനുഭവിക്കുന്ന, അവന്റെ അനുഗ്രഹത്തിന് വിധേയരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. അതവ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രകാശതീരം. അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.

0: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. ദാനം ചെയ്യുക, സ്വർഗം നേടുക. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുകയുണ്ടായത്. അതിൽ ദാനധർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് നാം പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. പലതവണ നാം കേട്ട ഒരു ഹദീസുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഓരോ മനുഷ്യരുടെയും അടുക്കിലേക്ക് ഈ രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുകയും അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ഇയാൾ നിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത ആളാണ് എങ്കിൽ ഇയാളുടെ സമ്പത്തിൽ നീ വർധനവുണ്ടാക്കണമേ. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ പര്യാപ്തമാവുന്ന കാര്യമാണ് സദഖ എന്നുള്ളത്. ഇന്ന് നേരം പുലരുമ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടോ, അതിന് നമ്മൾ അർഹരാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്ര രൂപയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലായെങ്കിൽ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയായിരിക്കും നമുക്കുണ്ടാവുക. രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന എന്താ? ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തി ഉൻസികൻ തലഫ, അല്ലാഹുവേ ഇയാൾ കൊടുക്കാൻ മടി കാണിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിക്കണമേ, ഉള്ളതും ഇല്ലാതാക്കണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മലക്കുകൾ നമുക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നാം ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് ഏതൊരു നന്മക്കും കൊതിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും അവിടെ. ഏതൊരു നന്മ ചെയ്യാനും മനസ്സ് പാകപ്പെടുന്ന സമയമാണ് മരണമെങ്കിൽ ആ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സദഖ നൽകാനായിരിക്കും. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനായിരിക്കും മരണാസനനായി കിടക്കുന്ന മനുഷ്യരോരോരുത്തരും ചിന്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തണം, നന്മകൾ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് അവൻ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലവഴിക്കാൻ, സദഖ നൽകാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വഅംഫഖൂ, നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. മരിക്കുന്നതിൻ്റെ മുൻപ് മനുഷ്യരെ, നിങ്ങൾ ഓരോരുത്തരും ദാനധർമ്മം ചെയ്യണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചിലവഴിക്കണം എന്ന് പറയുകയാണ്. കാരണം ആ മരണമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫയഖൂൽ, അവൻ പറയുന്നതാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരല്പസമയത്തേക്ക് എൻ്റെ മരണത്തെ നീയൊന്ന് നീട്ടിത്തരണമേ, എനിക്ക് ഒരല്പസമയം കൂടി ജീവിക്കാനുള്ള ഒരു സമ്മതം നീ നൽകണമേ, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ജീവിക്കണം. ഫഅസ്സദഖ, ഞാൻ ദാനധർമ്മം ചെയ്യാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം, യതീമായ മക്കൾക്ക് ഭക്ഷണം നൽകാം. വഅകും മിനസ്സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം അല്ലാഹുവേ, അതുകൊണ്ട് നീ എന്നെ കുറച്ച് സമയത്തേക്ക് എൻ്റെ മരണത്തെ നീ ഒന്ന് പിടിച്ചു നിർത്തണമേ, എനിക്ക് കുറച്ച് സമയമെങ്കിലും ദുനിയാവിൽ ജീവിക്കാനുള്ളൊരു അവസരം നീ നൽകല്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകാം അല്ലാഹുവേ എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതിൽ ആ ദാനധർമ്മവും ഉൾപ്പെടുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സദഖയെപ്പറ്റി അവിടെ എടുത്തു പറഞ്ഞത്? മരിക്കുന്ന നേരത്ത് എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ നേടിയെടുത്തതെല്ലാം, ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയതെല്ലാം, എൻ്റെ സാമ്രാജ്യം എനിക്ക് വെറുതെയായി എന്ന് തോന്നുന്ന എൻ്റെ സമ്പത്ത് മുഴുവനും വെറുതെയായി, എൻ്റെ എല്ലാവിധ ആസ്തികളും എനിക്ക് ഒന്നിനും പറ്റാത്തതായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം കൊടുക്കാൻ അവൻ്റെ മനസ്സ് പാകപ്പെടുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടൊരു കാര്യവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? നമുക്കെന്തൊക്കെ സമ്പത്തുകളുണ്ടോ, എന്തെല്ലാം സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ അവകാശം മാത്രമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ അയച്ചു തന്നിട്ട് ഇതിൽ 2,500 രൂപ നീ വേറൊരാൾക്ക് നൽകണം, ബാക്കിയുള്ള 97,500 രൂപ നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതെൻ്റെ അക്കൗണ്ടല്ലേ, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം ആർക്കൊക്കെ നൽകണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുന്നതിൽ അതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതാണ് പ്രിയമുള്ളവരെ സക്കാത്ത്, സ്വദക്ക എന്നൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു നിശ്ചിത സമ്പത്ത് തന്നിട്ട് അതിൻ്റെ 2.5% നീ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, യതീമായ മക്കൾക്ക് ഭക്ഷണം നൽകാൻ നീ അതിന് സന്നദ്ധത കാണിക്കണം, അത് നിൻ്റേതല്ല, മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചിട്ട് അതും കൊടുക്കാൻ നാം തയ്യാറാവുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, വളരെ ഗുരുതരമായ ശിക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അവൻ ആർത്തി കാണിക്കുകയാണ് സമ്പത്തിനോട്. അവൻ സമ്പത്ത് എത്ര കിട്ടിയാലും അതിനോട് മതി വരാത്തവനാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അവൻ്റെ താൽപ്പര്യം അത് കഠിനമായിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. ഒരിക്കലും ഒരിക്കലും നിർത്താത്ത ഒരു ലഹരിയായി മാറും ഈ സമ്പത്തിനെങ്ങനെ വാരിക്കൂട്ടുക എന്നുള്ള പ്രക്രിയ. എനിക്കത് വേണം, എനിക്കിത് വേണം, എന്തെല്ലാം നേടിയാലും ഒന്നിനോടും ആർത്തി മടുക്കാത്ത ഒരു മനസ്സായിരിക്കും മനുഷ്യൻ്റേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദാനധർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ദാനധർമ്മം ചെയ്യുക, അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജാരിയായ സ്വതക്ക് നൽകാം, പള്ളിക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാം, മദ്രസകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഏതേത് സംരംഭങ്ങളുണ്ടോ അതിലേക്കൊക്കെ നമുക്ക് ദാനധർമ്മം ചെയ്യാവുന്നതാണ്. അതിലൂടെയൊക്കെ ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ എല്ലാം പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാഅല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ദാനം ചെയ്യുക, സ്വർഗം നേടുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: രാജ്യസഭാംഗം. അദ്ദേഹം വടകരയിൽ നടത്തിയ ഒരു സംസാരമുണ്ട്,
1: ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട്.
0: ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇലക്ഷൻ വരും പോകും, ഇത് കേരളമാണ്, ഇവിടെ ആളുകളെ ഭിന്നിപ്പിക്കരുത്. നമ്മളത് ഒരു ശരിക്കും നമ്മളെ വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു പോയിൻ്റാണത്. കേരളം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷയുടെ ഒരു തുരുത്താണ്. ശരിക്കും പൊതുവിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയത്തിന് കീഴൊതുങ്ങാത്ത ഒരിടമായി നിലനിൽക്കുന്നു. തമിഴ്നാട് അതിലുണ്ട്, കർണാടക ഇടക്കൊന്ന് ബി ജെ പി രാഷ്ട്രീയം അധികാരത്തിൽ വന്നെങ്കിലും ഇപ്പോഴും അവിടെ ബി ജെ പിയുടെ വിരുദ്ധ ചിന്താഗതിക്കാരായ വളരെ ശക്തമായ മതനിരപേക്ഷ കക്ഷികളുടെ എന്താ പറയുക നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെ ഭരണം നിർവഹിക്കുന്നത്. കേരളം കുറച്ചുകൂടി ആ നിലക്ക് ശക്തമായി ഒരു വർഗീയ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പലതരത്തിലുള്ള കുതിരക്കച്ചവടവും നടത്തി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കേരളം ഒരിക്കലും പിടികൊടുത്തിട്ടില്ല. പരമാവധി ഉണ്ടാക്കാൻ സാധിച്ചത് ഇപ്പോൾ നടന്ന ഇലക്ഷനിലെ 3 സീറ്റ് മാത്രമാണ്. അവിടെ പോയി നോക്കിയാൽ തന്നെ അവിടെ മുഴുവൻ ആ ആശയം പറഞ്ഞ് വോട്ട് വാങ്ങിയതായി ആയിരിക്കുമോ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു ഈ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മുറിപ്പെടുത്തുന്നത് ഇവിടെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളെ തകർക്കുന്നത് അത് ഗുരുതരമായ അപരാധമാണ്. ആര് ചെയ്താലും ഗുരുതരമായ അപരാധമാണ്. ഇടതുപക്ഷത്ത് നിന്ന് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷത്ത് നിന്ന് നമ്മൾ ഒരു നിലക്കും ഇത് പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ നോക്കൂ, പൊതുവിൽ ഈ സെക്യുലറിസം എന്നത് തന്നെ ഇടതുപക്ഷം കാണുന്നത് എങ്ങനെയാണ്? മതരഹിതമായ ഒരാശയമായിട്ടാണ് ശരിക്കും അവർ കാണുന്നത്. ഇവിടെ മതങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരർത്ഥത്തിലല്ല, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട, മതരഹിതമായ ഒരു സെക്യുലറിസമാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അതിപ്പോൾ അങ്ങനെ പരസ്യമായി പറയാറില്ല, കുറച്ചുകൂടി പഴയ സാഹിത്യങ്ങളിലേക്ക് പോയാൽ അതായിരിക്കും അവർ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത്, അതായിരുന്നു അവർ ഊന്നിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മതപരമായ കാര്യങ്ങളെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലെ ടൂളുകളായി ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ശരിക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനം എടുത്തു നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് വിശേഷിച്ചും വേട്ടയാടപ്പെടുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്, അതിൽ തർക്കമില്ല. അതൊരു ഇരവാദം ഉന്നയിക്കുകയല്ല, യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം 15 മാർച്ച് യു എൻ അംഗീകരിച്ച ഒരു കാര്യമാണ്. കാരണം ആളുകളുടെ പൊതുബോധത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഫോബിയ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുകയും അതിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് അതിനേക്കാൾ കുറച്ചും കൂടി ശക്തമാണ്. മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഓരോ ഭാഗവും ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയും അതിൻ്റെ ആദർശ ഐഡിയോളജിക്കൽ ബേസായിട്ടുള്ള RSSഉം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില ഇസ്ലാമോഫോബിക് ടൂളുകൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് അത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക ഈ സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓരോ ബോധപൂർവമോ അല്ലാതെയോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച അത്ര അളവിലോ അല്ലാതെയോ ഇസ്ലാമോ ഫോബിയയെ ശക്തിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഈ പ്രചാരണങ്ങൾ കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്. ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് പൊതുമാധ്യമങ്ങളോട് പറയുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ആളുകൾ പങ്കുവെക്കുമ്പോൾ, വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലൊട്ടുക്കും അതിൻ്റേതായ അവർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു റിസൾട്ട് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്. അത് ചർച്ചയാക്കുമ്പോഴും മാധ്യമങ്ങളോട് സംവദിക്കുമ്പോഴും എന്തിനാണ് എല്ലാവരോടും പറയുന്നത്? അത് കേരളത്തിലൊട്ടുക്കും അതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പിന്നെ ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു പേര്, ഇപ്പോൾ ഈ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്നൊരു പേരൊക്കെ പുറത്തു വരുമ്പോൾ CPM പോലെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന്, ഇടതുപക്ഷത്തിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരെ മാറ്റി നിർത്തുന്നു, അന്വേഷണം നടക്കട്ടെ, അവർ കുറ്റവിമുക്തരായെന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട

0: ഭാഗങ്ങൾ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ. ഇത് കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും കാലങ്ങളായി ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് പറയുന്നതിന് പകരം അതിനെ വേറൊരു നിലക്ക് ഉപയോഗപ്പെടുത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് എന്നാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പിന്നെ നമ്മളിപ്പോൾ അതൊരു ഒരു വിഷയം എടുത്ത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ് എന്നല്ല ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും പ്രയാസകരമായ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിന്നെ CPM നേതാവിൽ നിന്നുണ്ടായൊരു പരാമർശമായിരുന്നു UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിച്ചു, മാറാട് ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്? ആരുടെ വോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ വർക്കൗട്ടാകുമെന്നാണ് ആ പരാമർശത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്? ഇത് വളരെ ഗുരുതരമായൊരു സംഗതിയല്ലേ? അത് ഒരു മാറാട് മാത്രമല്ല, എന്താണ് വേറൊരു പിന്നെ ഇവിടെ ഏറ്റവും ചർച്ചയായൊരു മണ്ഡലമായിരുന്നു പേരാമ്പ്ര. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതെന്നാണ്, കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു അനൗൺസ്മെൻറ്റ് അത് പിന്നെ ചെയ്തു. അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി വളരെ മാന്യമായൊരു നിലപാട് സ്വീകരിച്ചു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു. പലരും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് കൗമിലെ കുട്ടി എന്ന് പറയുമ്പോഴും ആരുടെ വോട്ടിനെ ആകർഷിക്കാനാണ് ആ വാചകം പ്രയോഗിക്കുന്നത്? എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരുടെ വോട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ആ വാചകങ്ങൾ പ്രയോഗിക്കുന്നത്? ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയല്ലേ? നമ്മൾ നോക്കൂ, കേരളത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ എനിക്ക് വളരെ അപകടകരമായി തോന്നിയൊരു പരാമർശമായിരുന്നു നേരത്തെ പിന്നെ CPIM സെക്രട്ടറി ആയിരുന്ന പാർട്ടി സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റേത്. അദ്ദേഹം ഒരിക്കൽ പറയേണ്ട, ഇവിടെ ഹസൻ, ആരിഫ്, കുഞ്ഞാലിക്കുട്ടി ത്രയം വരാൻ പോകുന്നു, ഒരു ഇലക്ഷൻ വരാനിരിക്കും, അതിൻ്റെ മുന്നിൽ അത്തരമൊരു വാചകം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ആരുടെ വോട്ടാണ് പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് അപരവൽക്കരിക്കുന്നത്? എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗാണ് ഈ വാചകം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മാറാട് പോലെയൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഒരിക്കലും നമ്മൾ വീണ്ടും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു ആ സമയത്തൊക്കെ, ശരിക്കും ഈ സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്താണ് അത് നടന്നത്. ഇനി അങ്ങനത്തെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്ര സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും? എത്ര തീവ്രമായ ആളുകളിലേക്ക് അതെത്തും? ഏതൊക്കെ തരത്തിൽ ആളുകളുടെ മനസ്സിനെ അത് ബാധിക്കും? എന്നിട്ട് ആ സംഗതി വീണ്ടും ഓപ്പൺ ചെയ്യണം, ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തുകയാണ്, ഒരു വിഭാഗം ആളുകളെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ ഭയപ്പെടുത്തുകയാണ്, എന്നിട്ട് വോട്ട് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് എന്താ പറയുക സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി പക്വമായ ഒരു നിലപാടിലേക്ക് ഈ ഇടതുപക്ഷം പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും വിവിധ പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും മുതിർന്ന പത്രമാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും ഇവിടുത്തെ വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു സംഗതിയുണ്ട്. എന്താണ് ഇവിടെ ഒരു പിന്നെ സാമൂഹികമായ ഭിന്നത ഉണ്ടാകുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സമീപനം ഇടപെടലുണ്ടായി, അല്ലെങ്കിൽ അത്തരമൊരു സമീപനം സ്വീകരിച്ചു എന്ന് ജനങ്ങൾ കരുതിയതുകൊണ്ടാണ് അത് കേരളീയ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഈ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ടിത് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത് ഒരു കൗതുകകരമായ അത്ഭുതകരമായ കാര്യമാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപഥം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല പ്രബോധനത്തിന്റെ തുടക്കം അവതരിപ്പിക്കുന്നത് മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, തൗഫീഖിനാൽ അവൻ്റെ ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച്, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇമാം നിർവഹിച്ച പങ്ക്, അദ്ദേഹം മതവിജ്ഞാനങ്ങളെ അറിയുന്നിടത്തും പഠിക്കുന്നിടത്തും പകർന്നുകൊടുക്കുന്നിടത്തും കാണിച്ച ശ്രദ്ധ, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും നമുക്ക് സാധിച്ചു. ഇമാമിൻ്റെ ചരിത്രത്തെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രബോധനം തുടങ്ങിയതിനെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. ആ കാര്യത്തെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണം. ഒട്ടേറെ പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. നാം നടത്തുന്ന ഈ കാലഘട്ടത്തിലെ ദഅവത്തിനോട് വലിയ സാമ്യതകൾ ഇമാം നിർവഹിച്ച പ്രബോധനത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ജീവിച്ച സാഹചര്യത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. വലിയ രൂപത്തിൽ ശിർക്ക് വ്യാപിച്ച കാലഘട്ടം, പുത്തനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം, ഒട്ടേറെ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർ മുന്നോട്ട് വന്ന് ഇത്തരം തെറ്റുകളെ, പ്രശ്നങ്ങളെ എതിർക്കാത്ത, തടയാൻ ശ്രമിക്കാത്ത ഒരവസ്ഥ. അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വലിയ ഒരു ഇടപെടൽ, ശക്തമായ ഒരിറക്കം നടത്തുന്നത്. ലോകത്ത് പ്രവാചകന്മാർ ശിർക്കിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് പ്രബോധനം തുടങ്ങിയത്. എല്ലാ പ്രവാചകന്മാരും ഏറ്റവും വലിയ ദുൽമായിട്ടുള്ള ശിർക്കിൻ്റെ അപകടത്തെക്കുറിച്ച് അവരുടെ സമൂഹങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ശക്തമായ രൂപത്തിൽ ശിർക്കിനെ പിഴുതെറിയാൻ, തുടച്ചു നീക്കാൻ അവർ പണിയെടുത്തിട്ടുണ്ട്. അവരുടെ പാത പിൻപറ്റിയാണ്, അവർ ചെയ്ത കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള പ്രബോധനം തുടങ്ങിയിട്ടുള്ളത്. ശിർക്കിനെതിരെ ശക്തമായി ശബ്ദിച്ചു അദ്ദേഹം. ഒരു നിലക്കും ശിർക്കിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന, അടുത്തു നിൽക്കുന്ന സമീപനം ഇമാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തേത്, ശക്തമായ സ്വരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, തൗഹീദ്, ഇസ്ലാമിൻ്റെ അടിത്തറ സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു, വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു പ്രവാചകന്മാരുടെ, അവരുടെ അനുചരന്മാരുടെ ദഅവത്തിൻ്റെ കാതൽ, മർമ്മം. അതുതന്നെയാണ് ഇമാമും മാതൃകയായി സ്വീകരിച്ചത്. നമ്മുടെ പ്രബോധനത്തിൻ്റെ രീതി ഇതിൽ നിന്ന് മാറ്റമുള്ളതല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരൽപ്പം പോലും ശിർക്കിനെ അനുകൂലിക്കുന്ന ദഅവത്ത് അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് ഈ കാലഘട്ടത്തിലും പരിചയമില്ല. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിലേക്കുള്ള ക്ഷണം, ഏത് കാര്യത്തിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവാക്യത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളാണ്, പ്രബോധന രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ കാണിച്ച രീതി, അവർ സ്വീകരിച്ച ശൈലി പിൻപറ്റുക, സ്വീകരിക്കുക എന്നതിൻ്റെ താൽപ്പര്യം. ദഅവത്ത് ഈ രൂപത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതാണ്, ലോകാവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ശക്തമായി എതിർത്ത എതിരാളികൾ, ശത്രുക്കൾ ഉണ്ടായി. ഷിർക്കിനെ അനുകൂലിക്കുന്ന, വളർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും അതിനെതിരെയുള്ള ശബ്ദത്തെ അനുകൂലിക്കാൻ കഴിയില്ല. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങൾക്ക് നേരെ നോക്കി നിൽക്കാൻ, കണ്ണടച്ച് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. പ്രവാചകന്മാർക്ക് ശത്രുക്കളുണ്ടായിരുന്നു. ഇക്കാലം അത്രയും വന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കും ശത്രുക്കളുണ്ടായിരുന്നു. ഇമാമിൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ശത്രുക്കളെ ഈ കാരണത്താൽ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. അവിടെയൊന്നും ഇമാം തളർന്നിട്ടില്ല. പ്രാർത്ഥനയും ക്ഷമയും പ്രമാണങ്ങളുടെ പിൻബലവും ആയുധമാക്കി ദഅവത്തുമായി അദ്ദേഹം മുന്നോട്ട് പോയി ഒട്ടേറെ പരിവർത്തനങ്ങൾ സമൂഹത്തിലുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു കാര്യം, അലംഭാവത്തോടെ, അശ്രദ്ധയോടെ ഈ കാര്യത്തെ നോക്കിക്കാണുന്ന ആളുകളും ഉണ്ടാകും. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും പിന്തുണ കൊടുക്കാതെ അതിനിടയിൽ കപട സ്വഭാവം ധരിച്ച് ജീവിക്കുന്ന ആളുകൾ, എവിടേക്കാണോ അവർക്ക് തൂങ്ങാൻ പറ്റിയത്, ഏത് ഭാഗത്താണോ തണൽ കിട്ടിയത്, അവിടേക്ക് ചായുന്ന, ചെരിയുന്ന അവസ്ഥ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. ഇമാമിൻ്റെ കാലഘട്ടത്തിലും അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം, തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നവർ. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ അനുയായികളായി, സഹായികളായി മാറാനുള്ള തൗഫീഖ് ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അവരാണ് പ്രവാചകന്മാരുടെ അനുയായികൾ. ഓരോ കാലഘട്ടത്തിലും വന്ന പണ്ഡിതന്മാർ അവർ നടത്തിയ പ്രബോധനത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഏറ്റെടുക്കാനും തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് കിട്ടിയവർ ആരാണോ അവരാണ് ആ പണ്ഡിതന്മാരുടെ സഹായികളായി, അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നവർ. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തൗഫീഖ് ലഭിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തുന്ന വിജ്ഞാന സദസ്സുകളിൽ ധാരാളം ആളുകൾ എത്താറുണ്ടായിരുന്നു. പണ്ഡിതന്മാരുടെ പിന്തുണയും സഹായവും ഇമാമി ലഭിച്ചിരുന്നു. ഇതേ അവസ്ഥ പ്രബോധന മേഖലയിൽ ഇന്നും നാം അനുഭവിക്കുന്നുണ്ട്. ശക്തമായി എതിർക്കുന്നവരുണ്ട്. മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാതെ കപട സ്വഭാവം കാണിച്ച് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിനെ ഉൾക്കൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരും ഉണ്ട്. മരണം വരെ സത്യത്തോടൊപ്പം നിൽക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇമാം പ്രബോധനം ആരംഭിച്ച കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ തിന്മക്ക് അനുകൂലമായി നിന്നിരുന്ന ആളുകൾ അവരിലുണ്ടായിരുന്നു. ശിർക്കിനും ബിദഅത്തിനും വെള്ളവും വളവും നൽകുന്ന, അതിനുവേണ്ട എല്ലാ പരിഗണനയും ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പണ്ഡിത വേഷധാരികളായ ആളുകൾ അന്നേ ഉള്ളതാണ്. അതിൻ്റെ മുമ്പും ഉണ്ട്. ഷിയാക്കളും സൂഫികളും ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വളർന്ന് പടർന്ന് വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള അലംഭാവവും അശ്രദ്ധയും അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കലുമായിരുന്നു. മറ്റൊരു വിഭാഗം ധൈര്യത്തോടെ പ്രതികരിക്കാൻ കഴിയാത്ത പണ്ഡിതന്മാരായിരുന്നു. ഷിർക്കിനെതിരെ ശബ്ദിക്കാൻ അവർക്കൊരു ധീരത ഉണ്ടായില്ല. പുത്തനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് മനക്കരുത്ത് കിട്ടിയില്ല. അതിനെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കാതെയും എതിർക്കാതെയും കഴിഞ്ഞിരുന്ന ആളുകൾ. ഇമാം ഇറങ്ങിയതോടെ ശക്തമായ ഇടപെടൽ ആ വിഷയത്തിലുണ്ടായി. മുഖം നോക്കാതെ ആർക്കു മുമ്പിലും തൗഹീദ് വിളിച്ചു പറയുന്ന, ഷിർക്കിനെതിരെ ശബ്ദിക്കുന്ന, ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രബോധനം തിളങ്ങിയ ഒരു കാലഘട്ടം. ആ അവസ്ഥ, ആ ഇറങ്ങൽ നമ്മോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രബോധകരായ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിക്കുന്നിടത്ത് ആളുകളെ പേടിക്കാൻ പാടില്ല. അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്. ആളുകൾക്കനുസരിച്ചല്ല ദീനിൻ്റെ വിഷയങ്ങളെ, നിയമങ്ങളെ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും. എല്ലാവർക്കും വേണ്ടി പഠിപ്പിക്കണം, എല്ലാവർക്കുമായി പറയണം. ആക്ഷേപങ്ങളെ ഭയക്കാൻ പാടില്ല. എതിർപ്പുകളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും, ശക്തമായ രൂപത്തിലുണ്ടാകും. പക്ഷേ അതിനെ ഭയക്കാൻ പാടില്ല. നരകശിക്ഷയെ പേടിക്കണം. മതവിജ്ഞാനത്തെ മറച്ചുവെക്കാൻ പാടില്ല. എതിർഭാഗത്ത് അറിവുള്ളവരുണ്ടല്ലോ, എതിർക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ എന്ന് കരുതി മതവിജ്ഞാനങ്ങളെ മൂടിവെക്കാൻ പാടില്ല. പ്രമാണങ്ങളിലുള്ളതിനെ മാറ്റി നിർത്തി അതിൽ ഇല്ലാത്തതിനെ സ്ഥാപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രമാണങ്ങൾ അവർക്ക് മുമ്പിൽ പരാജയപ്പെടുകയില്ല. അതിലുള്ളതാണ് എപ്പോഴും ഉയർന്നു നിൽക്കുക. അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കാൻ സാധിക്കണം. പണ്ഡിതന്മാർക്കും അവരെ ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന നേതാക്കൾക്കും പിന്തുണയും സഹായവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇമാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റം അതായിരുന്നു. ഷിർക്കിനെതിരെ ശബ്ദിക്കാൻ ആളുകളുണ്ടായി, ബിദ്അത്തിനെതിരെ ശബ്ദിക്കാൻ ആളുകളുണ്ടായി. മൗനം പാലിച്ചിരുന്ന പലരും പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് എന്താണോ അവർക്ക് നാം ചെയ്തു കൊടുക്കേണ്ട സഹായം, അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ശത്രുക്കൾക്ക് എല്ലാം ഒരുക്കിക്കൊടുക്കുന്ന, വഴി തുറന്നുകൊടുക്കുന്ന, അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന അപകടകരമായ അവസ്ഥ പ്രബോധകരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ എന്താണോ ഉള്ളത് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സാഹചര്യത്തിനും അവസരത്തിനുമൊത്ത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഷിർക്കിനെ അനുകൂലിക്കുന്നവർ അതിനുവേണ്ടി ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നു, ഹദീസുകളെ വളച്ചൊടിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി അതെല്ലാം പ്രമാണമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു ളുൽമിനെ, ഏറ്റവും വലിയ അക്രമത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പണികളെല്ലാം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ എത്രമാത്രം ഗൗരവമാണ് എന്നാലോചിക്കുക. എന്താണോ സത്യം അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആർക്കും വേണ്ടി അതിനെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് വിശ്വാസിക്ക് പറ്റിയതല്ല. അതുപോലെ ദഅവത്തിനെ ശക്തിപ്പെടുത്താൻ നമുക്കാവണം. ഏതെല്ലാം രൂപത്തിൽ ശക്തിപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ ശക്തിപ്പെടുത്തണം. ഇമാമിന് ആവശ്യം അതായിരുന്നു. അതിനുവേണ്ടി ഏതെല്ലാം രൂപത്തിലാണോ ഇടപെടേണ്ടത് ആ രൂപത്തിലൊക്കെ ഇമാം ഇടപെട്ടു. അതിനാൽ ദഅവത്തിൽ നല്ല ഫലം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഉണ്ടാവുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ്, ദഅവത്തിൽ ഇമാമിന് ലഭിച്ച ഫലങ്ങൾ എന്തെല്ലാം, ആ കാര്യത്തെ നമുക്ക് വിശദീകരിക്കാം. ഇമാമ് പ്രബോധനം തുടങ്ങാനുണ്ടായ സാഹചര്യവും തുടങ്ങിയ രീതികളും, അതിലൂടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ ഒരു ഉണർവ്, അത് എത്രത്തോളമായിരുന്നു എന്ന കാര്യങ്ങളുടെ ചുരുക്കമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിച്ചത്. ഇത് ഉൾക്കൊണ്ടാണ് നാം ഒരു പ്രബോധകനായി, പഠിതാവായി മാറേണ്ടത്. പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഇത്തരം വിലപ്പെട്ട കാര്യങ്ങളെ അതർഹിക്കുന്ന പരിഗണനയിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് സ്മൃതിപദം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ പ്രബോധനത്തിൻ്റെ തുടക്കം. വിഷയം അവതരിപ്പിച്ചത് മൂസ സൊലാഹി കാര.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ. Tune to reality.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 192-ാമത്തെ അധ്യായം, ബാബുൽ ഹസ്സി അലാ ഹുദൂരിൽ ജമാഅത്തി ഫി സുബ്ഹി വൽ ഇശാഇ, ഇശാ സുബ്ഹ് ജമാഅത്തിന് ഹാദിറാകാൻ, അതിനുവേണ്ടി സന്നിഹിതമാകാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അധ്യായം. ഫജ്ർ നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും ജമാഅത്തായി അത് നിർവഹിക്കുവാൻ വേണ്ടി മസ്ജിദുകളിലേക്ക് ഹാദിറാവുക, ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കുന്നതായ ഹദീസുകളാണ് ഈ ഒരു അധ്യായത്തിൽ നൽകിയിട്ടുള്ളത്. ജമാഅത്തിനു വേണ്ടി ഹാദിറാവുക, ഈ രണ്ട് നമസ്കാരങ്ങളും അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം അതേറെയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ അധ്യായത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഖാല അൽ ഹാഫിളു നവവി റഹിമഹുല്ലാഹു തആല, ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, ബാബിൽ ഹസ്സി അലാ ഹുദൂരിൽ ജമാഅത്തി ഫി സുബ്ഹി വൽ ഇശാഇ, ഇശാ സുബ്ഹ് ജമാഅത്തുകളിൽ ഹാദിറാവുന്നതിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അധ്യായം, യഅനി ഫിൽ ജമാഅ, ജമാഅത്തായി അത് നിർവഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. വനസ്സ അലാ ഹാതൈനി സ്വലാത്തൈൻ, പ്രത്യേകമായി ഈ രണ്ട് നമസ്കാരങ്ങളെ ഇവിടെ എടുത്തു പറഞ്ഞു. സ്വലാത്തിൽ ഇശാഇ വ സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും, ലിമാ ഫീഹിമ മിനൽ അജ്രിൽ കസീർ, ഈ രണ്ട് നമസ്കാരങ്ങൾക്കുമുള്ള വലിയ പ്രതിഫലങ്ങൾ, അതിന് ജമാഅത്തിന് വേണ്ടി എത്തിച്ചേരുന്നതിന് ലഭിക്കുന്നതായ പ്രതിഫലങ്ങളെ ഉണർത്തുകയാണ്. ഈ അധ്യായത്തിൽ 1071-ാമത്തെ ഹദീസായി ഇമാം നബവി റഹിമഹുല്ലാ കൊണ്ടുവരുന്നത്, അൻ ഉസ്മാൻ ബിനി അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ സല്ല അൽഇശാഅ ഫീ ജമാഅത്തിൻ فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله رواه مسلم. മഹാനായ ഖലീഫ, മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട മഹാനായ സ്വഹാബിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന് നേതൃത്വം നൽകിയ ഖലീഫമാർ, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനായ സ്വഹാബി കൂടിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തു എന്നതുകൊണ്ട് തന്നെ ദുന്നൂറൈൻ, രണ്ടു പ്രകാശത്തിനുടമ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നത് ചരിത്രം വ്യക്തമാക്കുന്ന വസ്തുതയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായ ധാരാളം ഹദീസുകൾ, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സ്വഹീഹുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ, ഏതൊരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, ഫകഅന്നമാ ഖാമ നിസ്ഫല്ലൈൽ, രാത്രിയുടെ പകുതിയും നമസ്കരിച്ചവനെ പോലെയാണ് അയാൾ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബഹ് നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചാൽ, ഫകഅന്നമാ സല്ലല്ലൈല കുല്ലഹു, അയാൾ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിന് ഏറെ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട്. പ്രത്യേകിച്ച് ഇഷ ഫജ്ർ നമസ്കാരങ്ങൾക്ക്, കാരണം ലിമാ ഫീഹിമാ മിൻ തർക്കിൻ ലിൻ നൗമി വൽ കസൽ. മടിയും അലസതയും നൗമും ഉറക്കവുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഇഷ നമസ്കാരം ജമാഅത്തായി മസ്ജിദിൽ വന്നുകൊണ്ട് ഒരാൾ ഇമാമിൻ്റെ പിറകെ ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് കാന ലഹു നിസ്ഫു അജ്രി ഖിയാമി ലൈലത്തിൻ, രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇഷാവും ഫജറു കൂടി നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് കാന ഖിയാമി ലൈലത്തിൻ, രാത്രി മുഴുവനും നമസ്കരിച്ച പോലെ, ലഹു അജ്റു ഖിയാമി ലൈല, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പോലെ. വമിൻ അസ്സാബിത്തി ഫീ കസീറിൻ മിനൽ ഹദീസ്, ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, അന്ന അജ്റ ഖിയാമി ലൈൽ കബീറുൻ ഇൻദല്ലാഹി അസ്സവജൽ, രാത്രി നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇഷാ നമസ്കാരം നിർവഹിച്ചാൽ രാത്രി പകുതിയും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കും. ഇഷാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഇഷാവും ഫജറും സുബഹും കൂടി ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ ഫദൽ, അള്ളാഹുവിൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലമാണ് രാത്രി മുഴുവനായി നമസ്കരിച്ചവൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നാണ്. വഫീ റിവായത്തി തിർമിദി, ഇമാം തിർമിദിയുടെ റിവായത്തിൽ സുനനിൽ കാണാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദൽ ഇഷാഅ, ആരെങ്കിലും ഇഷാ നമസ്കാരത്തിന് സാക്ഷിയായി, ഫീ ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് സംഘടിതമായി നമസ്കരിക്കുന്ന അവസ്ഥയിൽ, കാന ലഹു, അയാൾക്കുണ്ടാവും, ഖിയാമു നിസ്ഫി ലൈലത്തിൻ, രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ച പ്രതിഫലം, വമൻ സ്വല്ലൽ ഇഷാഅ വൽ ഫജ്റ, ആരെങ്കിലും ഫജ്ർ നമസ്കാരവും ഇഷാ നമസ്കാരവും നിർവഹിക്കുന്നു, ഫി ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട്, അവൻ ഒറ്റക്കല്ല, അവൻ വീട്ടിൽ നിന്നല്ല, മസ്ജിദിൽ പോയി ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ, കാന ലഹു കഖിയാമി ലൈല, അവന് രാത്രി നമസ്കരിച്ചവനെ പോലെയാണ് രാത്രി മുഴുവനായിട്ട്. ഖാല തിർമിദി, ഹദീസുൻ ഹസനുൻ സഹീഹ്, ഹദീസ് ഹസനൻ്റെ ദർജയിൽ, സഹീഹിൻ്റെ ദർജയിലുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, നമ്മളേറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഇഷാ നമസ്കരിച്ചാൽ പകുതിയും, ഇഷാവും ഫജറും കൂടി നമസ്കരിച്ചാൽ ഫുള്ളും, രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫജർ മാത്രം നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ എന്നതല്ല, ഇഷാവും ഫജറും കൂടി ലഭിച്ചാലാണ് അയാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നത്. വല്ലാഹു തആല അലം ലിമാ ഫീ ഹാതൈനി സ്വലാതൈനി മിനൽ മശഖ്ഖ. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അള്ളാഹു അലം, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നവൻ. ഈ രണ്ട് നമസ്കാരങ്ങളും വളരെ കുറച്ചൊക്കെ ഒരു കഷ്ടത, പ്രയാസം അനുഭവിച്ചുകൊണ്ടാണത് നിർവഹിക്കേണ്ട ഒരവസ്ഥ. വദാലിക അന്ന വഖ്ത സുബ്ഹ് സ്വലാത്തുൽ ഫജ്ർ വഹുൽ ഇസ്തിഗ്റാഖ് ഫിൻ നൗമി വറാഹ വസ്സുക്കൂൻ. സുബ്ഹ് നമസ്കാരത്തിൻ്റെ സമയമെന്നത്, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയമെന്നുള്ളത് അങ്ങനെ അഗാധമായ ഉറക്കിലും അതുപോലെ തന്നെ ഒരു വിശ്രമത്തിലും സമാധാനമായി ഉറങ്ങുന്ന, നല്ല ഉറക്കം കിട്ടുന്ന ഒരു സമയമാണ്. വഖ്തുൽ ഇഷാ, ഇഷാഇൻ്റെ സമയമെന്നത് അയ്തൻ അതേപോലെ തന്നെ, ഹുവ വഖ്തുൽ ഫറാഖ് മിനൽ അഅ്മാൽ, നമ്മുടെ ജോലികളിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആവുന്ന ഒരു സമയമാണ്. വഖദ് അമ്മദ്ദുലാം ഫി ഹാദൈനിൽ വഖ്തൈൻ, മാത്രമല്ല ഇരുട്ടു പടരുന്ന രാത്രിയിലുള്ള നമസ്കാരം കൂടിയാണിത്. വസ്വാറത്തി റാഹ, അപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം. വജാലിന ലൈലെ ലിബാസ, രാത്രിയെ വസ്ത്രമാക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പകലിനെ മഹീഷത്തിനുള്ള മാർഗമാക്കി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ രാത്രി നമ്മുടെ ജോലി ഭാരവും മറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്നൊരു സമയമാണ്. ആ സമയത്തും നമ്മൾ അശ്രദ്ധമാവാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുള്ളതായ ഈ ഒരു കാര്യം അത് നിർവഹിക്കുവാൻ ആ സമയങ്ങളിൽ ഏതൊരാൾക്ക് സാധിക്കുന്നുവോ അവന് നിശ്ചയമായും വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന ആളുകൾക്ക് അവൻ്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി കൊടുക്കും. ഇരുട്ടുള്ള സമയങ്ങളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മസ്ജിദിലേക്ക് പോയി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യം തന്നെയാണ്. അങ്ങേയറ്റത്തെ ഇഖ്ലാസും ഈമാനും സബറുമൊക്കെയുള്ള ആളുകൾക്കേ ഇതിന് സാധിക്കുകയുള്ളൂ. അതാണ് വ്യത്യസ്തമായ നിലക്കുള്ള പ്രയാസങ്ങൾ, രാത്രിയുടെ ഇരുട്ട്, ജോലി കഴിഞ്ഞിരുന്നിട്ടുള്ള ആ ഒരു ടയേർഡായിട്ടുള്ള ആളുകൾ, ക്ഷീണിച്ചിട്ടുള്ള ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുണ്ട്. റാഹത്തിനുള്ള റെസ്റ്റ് എടുക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ആ സമയത്ത് അത് നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. ഇവിടെ ഈ ഹദീസിൽ ഇശാ നമസ്കാരത്തിന് പ്രത്യേകമായി പറഞ്ഞത് നിസ്ഫുല്ലൈൽ രാത്രിയുടെ പകുതിയും നമസ്കരിച്ച പ്രതിഫലം അതേപോലെയാണ്. ഒമൻ സ്വല്ല സുബഹ ഫി ജമാഅത്തിൻ ഫക അന്നമാ സ്വല്ലല്ലൈല കുല്ലഹു, സുബഹി ഒരാൾ ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. പണ്ഡിതന്മാർ പറയുന്നു, ലൈസൽ മഖ്സൂദു അന്നഹു ഇദാ സ്വല്ല സുബഹ ഫി ജമാഅത്തിൻ മിൻ ഗൈരിൽ ഇശാ, ഇശാ ഇല്ലാതെ സുബഹി മാത്രം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫക അന്നമാ സ്വല്ലല്ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നമസ്കരിച്ച പോലെയാണ്. ല, അങ്ങനെയല്ല. സ്വല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫഹാദിഹി നിസ്ഫുല്ലൈൽ, ഇശാ നമസ്കരിക്കുമ്പോൾ രാത്രിയുടെ പകുദി നമസ്കരിച്ച പ്രതിഫലം. വസ്വല്ലൽ ഫജ്ർ ഫി ജമാഅത്തിൻ ഫഹാദിഹി നിസ്ഫുല്ലൈൽ, സുബഹി ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ രാത്രിയുടെ പകുതി, അത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഫയഹ്സുലു മിൻ മജ്മൂഇഹിമാ കഅന്നമാ സ്വല്ലല്ലൈല കുല്ലഹു, ഇത് രണ്ടും കൂടി ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് ഒരാൾക്ക് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നത് എന്നതാണ് ഇമാം ചെറുമതി റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതായ ആ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രണ്ട് റിവായത്തുകളിലുള്ള ലഫ്ളുകളിലുള്ള വ്യത്യാസം, ഫകഅന്നമാ സ്വല്ലല്ലൈല കുല്ലഹു എന്നത് ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ റിപ്പോർട്ടിൽ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയാണ്. മറ്റേ ഇമാം തിർമിദി റഹ്മഹുല്ലയുടെ റിപ്പോർട്ടിൽ കാനലഹു കഖിയാമി ലൈലത്തിൻ, അയാൾക്ക് രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇവിടെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ്. അത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ വിശുദ്ധ ഖുർആൻ മുഴുവനായും ഓതിയ പോലെയാണോ? ആ മുഴുവനായും ഓതിയ പ്രതിഫലം ലഭിക്കുമോ? ഇങ്ങനെയൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറാ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, ഖുർആനിൽ നിന്നൊരു അക്ഷരം ഓതിയാൽ, ഒരു ലെറ്റർ ഓതിയാൽ അവരെ ഒരു നന്മയാണ്, ഒരു ഹസനത്താണ്. വൽ ഹസനത്ത് ബി അഷ്രി അംസാലിഹ, ഒന്നിന് പത്തരട്ടിയാണ്. അലിഫ് ലാമീം എന്നുള്ളത് ഒരു ഹർഫല്ല, അലിഫും ലാമും മീമും മൂന്ന് ഹർഫുകളായിട്ടാണ്, അപ്പോൾ 30 കൂലിയാണ്. അപ്പോൾ ആ നിലക്ക് സൂറത്ത് ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതിയാൽ വിശുദ്ധ ഖുർആൻ ഖത്തം ചെയ്തവനെ പോലെയാകുമോ? പണ്ഡിതന്മാർ പറയുന്നത്, ചില പണ്ഡിതന്മാർ പറയുന്നത്, യഹ്സുലു ലഹു അജ്ർ ഖത്മ, ഖത്തം ചെയ്ത് പ്രതിഫലം ലഭിക്കും. പക്ഷേ അത് ഒരാൾ ഖുർആൻ ഖത്തം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, നേർച്ചയാക്കി, അല്ലെങ്കിൽ തീരുമാനിച്ചു, എന്നിട്ട് മൂന്ന് ഖുൽ ഹുവല്ലാഹു ഓതിയാൽ അതിന് പകരമാവുകയില്ല. പ്രതിഫലത്തിൻ്റെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും നൽകാൻ തയ്യാറാണ് ഈ ഇബാദത്തുകൾക്ക്, അതിന് പ്രേരണ നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇമാം നവവി റഹിമഹുല്ലാഹി ഈ ഹദീസുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാബുൽ ഹസ്സി അലാ ഹുദൂറിൽ ജമാ, ജമാഅത്തിന് ഹാജരാവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നോക്കൂ സഹോദരങ്ങൾ, എത്ര എത്ര പ്രതിഫലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, സ്വലാത്തുൽ ഫജ്ർ കഴിഞ്ഞുകൊണ്ട് ഒരാൾ, മൻ സ്വല്ലൽ ഖദാത ഫി ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായിക്കൊണ്ട് ഫജ്ർ നമസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാ, പിന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ എടുത്തുകൊണ്ടിരുന്നു, ഹത്താ തത്ലു അശം, സൂര്യൻ ഉദിക്കുന്നതുവരെ, സുമ്മ സ്വല്ല റക്കഅത്തൈനി, എന്നിട്ട് പിന്നെ രണ്ട് റക്കഅത്ത് നമസ്കരിക്കുന്നു, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, അയാൾക്ക് പൂർണ്ണമായ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്, പൂർണ്ണമായ പ്രതിഫലം, പൂർണ്ണമായ പ്രതിഫലം എന്ന് മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുകയുണ്ടായി. എന്താണിത് അറിയിക്കുന്നത് സഹോദരങ്ങളെ? അതിൻ്റെ മഹത്വമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൻ്റെ, ദിക്ർ ചെയ്ത് പള്ളിയിലിരിക്കുന്നതിൻ്റെയൊക്കെ മഹത്വം. എന്നാൽ ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിയത്താക്കി, സുബഹ് കഴിഞ്ഞിട്ട് ഫജ്ർ വരെ ഇരുന്ന് രണ്ടരക്കാത്ത് നമസ്കരിച്ചാൽ അവൻ്റെ ഹജ്ജിൻ്റെ കടമ വീടുമോ? ഇല്ല. എന്നാൽ പ്രതിഫലം അള്ളാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. കുടുംബത്തിന്റെ പ്രാധാന്യം, ലിബറൽ ചിന്തകൾ കുടുംബത്തിന്റെ അടിത്തറ പൊളിക്കുമ്പോൾ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൾ റൌഫ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മറ്റു ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ക്യാമ്പസുകൾ ഒരു വിജ്ഞാന കേന്ദ്രങ്ങൾക്കപ്പുറം തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മകൾ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ

വിഭാഗത്തിൽ അതിനെ വിശദീകരിക്കാം. എൽ ജി ബി ടി ക്യു എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ ഓരോ സാങ്കേതിക അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആണിന് ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പെണ്ണിന് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അങ്ങനെ അവരെ വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ജീവികളുമായി, മൃഗങ്ങളുമായി ഉള്ള രതി വരെ നടത്താമെന്ന ആശയങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ അപ്പുറം ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നശിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബജീവിതമാണ്. ഈ പ്രകൃതി മതമായ ഇസ്ലാം അവിടെയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. തീർത്തും പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു വിഷയങ്ങൾ കൃത്യമായി പ്രകൃതിപരമായി അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ വിഹിതമായ രൂപത്തിൽ നിന്ന് അവിഹിതമായ രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റപ്പെടുമ്പോഴാണ്, പലപ്പോഴും നമുക്കറിയാലോ ഈ ഓസോൺ പാളിയിൽ അതിലെ വിള്ളലിന് കാരണമെന്ത് എന്ന് സയൻസിൻ്റെ ആളുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം വന്നത് ഭൂമിയിൽ ആളുകൾ ചെയ്ത കൃത്രിമത്വങ്ങളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കത്തിപ്പും അതിൻ്റെ മലിനമായ വായുവുമാണ് അതിനെ നശിപ്പിച്ചത്. അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങളെപ്പോഴും അത് അപകടങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്യാമ്പസുകളിൽ ഇത്തരം ആശയങ്ങൾ അടിച്ചുവിടുക എന്നത്. ഈ ആശയങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുക, ആ ആശയങ്ങൾക്ക് കൊടിപിടിക്കുക എന്നതെല്ലാം ഇത്തരം കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ ഇളക്കുന്ന കാര്യമാണ് എന്നതാണ്. ഇത് ക്യാമ്പസുകളിൽ സാധാരണ നിലക്ക് കുട്ടികൾക്കിടയിലുള്ള വിഷയങ്ങൾ മാത്രമായി ചുരുങ്ങിയ ഒരു വിഷയമല്ല, മറിച്ച് പത്താം ക്ലാസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് പോലും അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വിഷയങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് പാഠപുസ്തകങ്ങളിലും ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ അടിവരയിടേണ്ട വിഷയമാണ്. ഇവിടെയാണ് പ്രകൃതിയുടെ മതമായ ഇസ്ലാമിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിപ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പോലും വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ, അല്ല പറയാണ് ഈ ലോകത്തെ അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ്. അത് ചിന്തിക്കുന്നവർക്കെന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൽ ജി ബി ടി ക്യുവിൻ്റെ ആശയങ്ങൾ എടുത്തു വച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാണും ആണുമായി രതിയിലേർപ്പെടാൻ പാടില്ല. അവരൊരിക്കലും ഇണയാവുകയുമില്ല. അവരൊരിക്കലും കല്യാണം കഴിക്കാനും പാടില്ല. അത് ഇസ്ലാമിൻ്റെ എന്നല്ല, പ്രകൃതിക്കു തന്നെ വിരുദ്ധമായ വിഷയമാണ്. ഒരു പെണ്ണും ഒരിക്കലും ഇണയാവുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മാന്യമായ സാമാന്യമായ ബുദ്ധി വെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാൻ, നിങ്ങളൊന്ന് മനസ്സുകൊടുക്കാൻ ഒന്ന് തയ്യാറായാൽ ഈയൊരു ആശയം തന്നെ തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ഈ ഒരു രൂപത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നു. ഇനിയുള്ള കാലത്തിൽ മുഴുവൻ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയാണ്. ആണുങ്ങളെല്ലാം ആണുങ്ങളെ വിവാഹം കഴിക്കുന്നു, പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നു എന്ന രൂപത്തിൽ തീരുമാനമെടുത്താൽ ഇനി ഒരു അടുത്ത തലമുറ, ഒരു ബേബി ഈ ലോകത്തുണ്ടാവോ? ഒരു കുഞ്ഞുവാവ ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവൂല എന്നുള്ളതാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയിലെ മതം എന്നത് അത് തന്നെയാണ്. ആ പ്രകൃതി മതമാണ് ഇസ്ലാം. ആ പ്രകൃതി മതം തന്നെ പറയുന്നു, ആണും ആണും ഇണയല്ല, പെണ്ണും പെണ്ണും ഇണയല്ല, മറിച്ച് ആണും പെണ്ണുമാണ് ഇണ. ഒരു പുരുഷന് സ്ത്രീയാണ് ഇണ, ഒരു സ്ത്രീക്ക് പുരുഷനാണ് ഇണ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നല്ല. ആളുകളുടെ വിചാരം ഇതൊക്കെ പുതിയ കാലഘട്ടത്തിലെ ആധുനിക വേർഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും തള്ളിക്കളയാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ അറിയാത്തൊരു സത്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിൻ്റെ 80-ാമത്തെ ആയത്തിൽ ഈ ഒരു ആശയത്തിൻ്റെ, ഈ മ്ലേച്ഛമായ പ്രവൃത്തിയുടെ തുടക്കക്കാരാരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്കു മുമ്പ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ അവരാണ് ആദ്യമായി ഈ ഒരു സംഗതി തുടങ്ങിവെക്കുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്, വലൂത്തൻ ഇസ് ഖാല ലി ഖൗമിഹി അതഅതൂനൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ്

0: ഒരാളും കണ്ടിട്ടില്ലാത്ത, കൊണ്ടുവരാത്ത ഏറ്റവും മ്ലേച്ഛമായ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ കാര്യത്തെക്കുറിച്ചാണ് ഫാഹിഷത്ത് എന്ന് പറയുന്നത്. ആ ഫാഹിഷത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് തൻ്റെ സമുദായത്തോട് ലൂത്ത് നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്. അവരെന്താ ചെയ്തത്? അവർ പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളുടെ അടുക്കലേക്ക്, ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു. എന്തിന്? ലൈംഗികമായ ദാഹങ്ങൾ തീർക്കുവാൻ വേണ്ടി. അതിലൂടെ കുടുംബ പശ്ചാത്തലങ്ങൾ തകരുകയാണ്, കുടുംബ ജീവിതങ്ങൾ തകരുകയാണ്. ഒരിക്കലും ഒരു ആണിന് ആണ് ഇണയല്ല എന്നും പെണ്ണിന് പെണ്ണ് ഇണയില്ല എന്നും ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ഇണ എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലഖൗമി യതഫക്കറൂൻ. അല്ലാഹ് പറയാണ്, ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണെന്ത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ആണിന് ആണ് ഇണയല്ല, ആണിന് പെണ്ണാണ് ഇണ, പെണ്ണിന് ആണാണ് ഇണ. അതാണ് പ്രകൃതി, ആ രൂപത്തിലാണ് മനുഷ്യൻ്റെ ശരീരപ്രകൃതി പോലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം മ്ലേച്ഛത പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു വരുന്ന ഗൗരവമായ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മളൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളാണ്. അതായത്, സ്വന്തം മാതാവ് പോലും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന ഒരു തരത്തിലേക്ക് ഇത്തരം ആളുകൾ പറയുന്നുണ്ട്. ശരിക്ക് പച്ചക്ക് പറയുകയാണെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളുകളാണിവർ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത്രയും മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് അവരുടെ ആദർശങ്ങളെ, അവരുടെ ആശയങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്യാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൻ്റെ ബാക്കി, ആ വിവാഹ സംവിധാനവും അതുപോലെ ഇണ സംവിധാനങ്ങളെല്ലാം എന്തിന്? അതിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം പറഞ്ഞെടുത്ത് ലിത്തസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയാനെന്നാണ്. ഒരു പെണ്ണ് ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്, അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം ലിത്തസ്കുനു ഇലൈഹ. ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ജീവിതത്തിൽ. ടെൻഷൻ ഇല്ലാത്ത മനുഷ്യർ ഒരുപക്ഷെ വളരെ വിരളമായിരിക്കാം. അങ്ങനെ താൻ അനുഭവിക്കുന്ന ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഡിപ്രഷനുകൾ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത് എവിടെ നിന്നാണ്? തൻ്റെ ഇണയിൽ നിന്നാണ്. ലിത്തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ. അല്ല പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്തു എന്നാണ്. വലിയൊരു ആശയമാണ് ഇവിടെ പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കാൻ. അല്ലേ, എത്ര പ്രയാസമുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനു വേണ്ടി പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ, നേരെ തിരിച്ചും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ പരസ്പരം സ്നേഹമുള്ളതുകൊണ്ടാണ് കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായി നമ്മളെ ഏർപ്പെടുത്തിയ സംവിധാനമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസത്തിന് കൂടെ നിന്ന് എല്ലാം സഹകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം ഇസ്ലാമിൻ്റെ ആ ഒരു വചനമൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട, വിശാലമായ ഹൃദയത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയ രണ്ട് ദമ്പതിമാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ആ ഒരു കാരുണ്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വാർദ്ധക്യത്തിലെത്തിയ രണ്ടു പേരിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയാൽ ആ രണ്ടാമത്തെ ആൾ അധികമൊന്നും ജീവിച്ചിരിക്കില്ല. കാരണം അവർക്കിടയിലുള്ള ആ ഒരു കാരുണ്യവും സ്നേഹവും അത്ര ബോണ്ടായിരിക്കും. അത്ര കൃത്യമായാണ് ഇസ്ലാം ആ ഒരു വിവാഹബന്ധവും കുടുംബജീവിതവും ആ കുടുംബത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെ മൊത്തം തകർത്ത് കളയുകയാണ് ഇത്തരം മ്ലേച്ഛമായ ചിന്തകൾ കൊണ്ടു നടക്കുന്ന, ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ LGBTQ അതുപോലെയുള്ള ലിബറൽ ചിന്തകൾ മുഴുവൻ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാന തആലയുടെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ രഹസ്യാവയവം, അവരുടെ ഗുഹ്യാവയവം അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനു, അവർ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ അവരെ അല്ലാതെ അവർ ഉപയോഗിക്കുകയില്ല. ഇന്നഹും ഗൈറു മലൂമിൻ, അത് തെറ്റല്ലാത്ത വിഷയമാണ്. എന്നാൽ അതിനുശേഷമുള്ള ആയത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഫമനിബ്തഗാ വറാ അദാലിക ഫ ഉലൈക ഹുമുൽ ആദൂൻ. അല്ല പറയാണ്, അതല്ലാത്ത മാർഗത്തിലൂടെ, അവിഹിതങ്ങളായ മാർഗത്തിലൂടെ, വിഹിതമായ മാർഗം അത് നന്മയാണെന്നും പുണ്യമാണെന്നും പഠിപ്പിച്ചു. എന്നാൽ അവിഹിതമായ മാർഗത്തിലൂടെ ആരെങ്കിലും ഇത്തരം ലൈംഗികമായ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഇനി ഹെട്രോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ഹോമോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ശരി, അതെല്ലാം ഹറാമാണെന്നും അതെല്ലാം തിന്മയാണെന്നും അത് പാടില്ലാത്തതാണെന്നും അതിലൂടെ ഒരു വലിയ ഒരു കുടുംബ സംവിധാനത്തെ തകർത്തു കളയുകയാണ് എന്നുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തെയും തകർത്തു കളയുന്ന ഇത്തരം ലിബറൽ ചിന്തകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറണമെന്നും പ്രകൃതി മതത്തിലേക്ക് തിരിച്ചു മടങ്ങണമെന്നും പ്രകൃതി എന്താണോ നമ്മോട് പറയുന്നത് അത് നമ്മൾ അനുശാസിച്ചുകൊണ്ട് പ്രകൃതി മതത്തെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിലാണ് വിജയമുള്ളത്, അതിലാണ് സമാധാനമുള്ളത്, അതിലാണ് നന്മയുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റൌഫ് അൽഹിക്കമി.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ കേൾക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു, വലിയ സ്റ്റോപ്പ് പിന്നെ കഴിഞ്ഞു, ലൈവ് ക്വിസ് കഴിഞ്ഞ് രണ്ട് അടുത്തൊരു സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തിരുമൊഴികളിൽ നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേൾക്കുന്നത് ബഹുമാനിയായ കെ ബിയുടെ സംസാരങ്ങൾ തന്നെയാണ്. ഇൻഷാല്ലാ തിരുമൊഴിയിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله تعالى يبغض كل عالم بالدنيا جاهل بالآخرة. പ്രിശോദാക്കളെ, സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു തിരുമൊഴിയാണ് വായിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. ഹിജ്റ കോമ്പ് 21-ലാണ് അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. ഹിജ്റ 59 മദീനയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഹിജ്റ 7-ാം കൊല്ലം 28-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തുന്നത്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും നബിയോടൊപ്പം നബിയുടെ സന്തത സഹചാരിയായി ദീൻ പഠിച്ചും മനസ്സിലാക്കിയും മനഃപ്പാഠമാക്കിയും അദ്ദേഹം ജീവിച്ചു എന്നതാണ് ചരിത്രം. പിന്നീട് അനവധി ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ഉത്തമനായ ഒരു അധ്യാപകനുമായി മാറി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല യുബ്ഗൈദു കുല്ല ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറതി. നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല യുബ്ഗൈദു, അവൻ വെറുക്കുന്നു അല്ലെങ്കിൽ കോപിക്കുന്നു ആരോട്? കുല്ല ആലിമിൻ ബിദ്ദുനിയാ, ഭൗതിക കാര്യങ്ങളിൽ അറിവുള്ളവനോട്, ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ളവനോട് അല്ലാഹുവിന് കോപമാണ്. എന്നാൽ എന്തിനോടൊപ്പം? ജാഹിലിൻ ബിൽ ആഖിറ, പരലോകത്തെക്കുറിച്ച്, പരലോകരക്ഷയ്ക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവും അവനില്ലതാനും. അങ്ങനെയുള്ളവൻ പരലോക കാര്യങ്ങളെക്കുറിച്ച് നാളത്തെ വിജയത്തിനു വേണ്ടി, നാളെ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ, ശാശ്വതമായ രക്ഷയ്ക്കു വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. എന്നാലോ ഭൗതികവുമായ ജീവിതവിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ, അതിലുള്ള നെട്ടോട്ടത്തിൽ, അത് സമാഹരിക്കുന്നതിലൊക്കെ നല്ല ധാരണയുണ്ട് താനും. അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹുവിന് കോപമാണ്, അള്ളാഹുവിന് വെറുപ്പാണ്, അങ്ങനെയുള്ളവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഹദീസിൻ്റെ താല്പര്യം. അപ്പോൾ അറിവ് വളരെ പ്രധാനമാണ്. ഭൗതിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള അറിവ് തെറ്റല്ല, അറിവ് നേടണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ശാശ്വതമായ ലോകത്തേക്കുള്ള രക്ഷയ്ക്കുള്ള, ശാശ്വത രക്ഷയ്ക്കുള്ള അതിനുള്ള അറിവ് നേടാനൊരു ശ്രമവും നടത്താതിരിക്കുക എന്നത് വലിയ കുറ്റമാണ്. അള്ളാഹുവിന് അങ്ങനെയുള്ളൊരു വെറുപ്പാണ്. അതുകൊണ്ടാണ് ഭൗതിക നേട്ടത്തിനുള്ളത് മാത്രം അറിഞ്ഞാൽ മതി എന്ന ചിന്ത ഒരിക്കലും ഒരാൾക്കും ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല എന്ന് നാം അറിയേണ്ടത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, അള്ളാഹുവിന് ഇങ്ങനെ ഭൗതിക കാര്യങ്ങളിൽ അറിവുള്ള എല്ലാവരോടും ദേഷ്യമാണ്, വെറുപ്പാണ്, അവൻ പരലോകത്തെക്കുറിച്ച് അറിവില്ലാത്തവനായിരിക്കെ എന്ന് സൂചിപ്പിക്കുമ്പോൾ, ദുനിയാവിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. കച്ചവടം, വ്യാവസായിക മേഖല, അതേപോലെ തന്നെ ഐശ്വര്യമുണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രസിദ്ധിയും അല്ലെങ്കിൽ പണവും ലഭിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. എന്നാൽ അതോടൊപ്പം അവൻ അള്ളാഹുവിൽ നിന്ന് അകലുന്നു, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകലുന്നു, മതനിയമങ്ങളെ പരിഗണിക്കുന്നില്ല. അങ്ങനെയുള്ളവനോടാണ് അള്ളാഹുവിന് ഉറപ്പ്. രണ്ടുമുണ്ടെങ്കിൽ അതേറ്റവും ഖൈർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ജാഹിലിൻ ബിൽ ആഖിറ എന്ന് പറയുമ്പോൾ, പരലോകത്തിൻ്റെ കാര്യത്തിൽ ജാഹിലാണ് എന്ന് പറയുമ്പോൾ, അവന് പരലോകത്തിൽ ഉപകാരപ്പെടുന്ന, അവൻ്റെ മീസാൻ നടക്കാനാകുന്ന, ഉപകാരപ്പെടുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാകുന്ന, സ്വർഗത്തിലേക്കെത്താൻ കാരണമാകുന്ന, നാളത്തെ ഹിസാബ് വിചാരണ കഠിനമാകാതിരിക്കാൻ പറ്റുന്ന അനവധി നിരവധി കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഒരറിവുമില്ല, ധാരണയില്ല, അറിയാനോട്ട് ശ്രമവുമില്ല, പഠിക്കുന്നുമില്ല, പ്രാവർത്തികമാക്കുന്നുമില്ല. ദുനിയാവ് മാത്രമാണ് അവൻ്റെ ചിന്ത, അതിനെക്കുറിച്ച് മാത്രമാണ് അവൻ്റെ പഠനം, അവൻ്റെ ഗവേഷണം. എങ്കിൽ അങ്ങനെയുള്ളവൻ വലിയ നഷ്ടത്തിലാണ്, അള്ളാഹുവിൻ്റെ കോപത്തിനാണ് അവൻ വിധേയനാവുക എന്ന വളരെ ശക്തമായ ഒരു താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ദുനിയാവിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് എന്ന് ചുരുക്കം. പരലോകം അവർക്കൊരു പ്രശ്നമല്ല. ചെറിയ സമയം പോലും അതിന് മാറ്റിവെക്കാനുമാകുന്നില്ല, സമയം അതിനുണ്ടാക്കുന്നുമില്ല എന്നതാണ് ഇവിടെ ഈ ആക്ഷേപത്തിന് കാരണം. പ്രിയമുള്ളവരെ, ശാശ്വത വിജയം അത് നിസ്സാരമായി കാണുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ശാശ്വത വിജയത്തിനുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അങ്ങനെ ജീവിതവിശുദ്ധി വരുത്താനും അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചാടാതിരിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നന്മയുടെ മീസാനം നിറക്കാനും സമയമുണ്ടാകണം, താല്പര്യമുണ്ടാകണം. അങ്ങനെ താല്പര്യമില്ലാത്തവനെക്കുറിച്ചാണ് ഇവിടെ ശക്തമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായി നാളേക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കേൾക്കാനും ശ്രദ്ധിക്കാനും പഠിക്കാനും മാറാനും ഒക്കെ ആഗ്രഹമുണ്ടാകണം, മനസ്സുണ്ടാകണം. എത്രയോ കാലം ജീവിച്ചിട്ടും മതനിയമങ്ങളുടെ അടിസ്ഥാനം പോലും അറിയാത്തവരായി മാറുന്നുണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തുമ്പോഴും ദീനീ വിഷയങ്ങൾ എത്രയോ വർഷക്കാലം ഈ ആയുസ് ലഭിച്ചിട്ടും ദീനിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ പോലും കൃത്യമായ ധാരണയില്ലാതെ അറിയാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വചനം നൽകുന്നത്. പഠിക്കുക, പകർത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

كان على ربك حتما مقضيا ثم ننجي الذين اتقوا وإن

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്ത് ആല ഇംറാനിലെ 136-ാമത്തെ വചനമാണ്. أعوذ بالله من الشيطان

0: المستخلصين فيها ونعم أجر العاملين. ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഉലായിക്ക, ഉലായിക്ക അവിടെ മദ്ദുണ്ട്, മദ്ദ് മുത്തസിൽ, ഉലായിക്ക എന്ന് അല്പം ദീർഘമായി ഓതുക. ജസാഉഹും, ജസാഉന്റെ അവിടെയും മദ്ദ് മുത്തസിലുണ്ട്. ജസാഉഹും, ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം. ജസാഉഹും മഗ്ഫിറ, മീമിന് ശേഷം മീമ് തന്നെയാണ് വന്നിട്ടുള്ളത്, ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് ഗുന്നത്തോടെ ഓതണം. മഗ്ഫിറത്തുമ്മി എന്നുള്ളിടത്തും അൽ ഇദ്ഗാം ബിഗുന്നയാണ്. അതേപോലെ മിർ റബ്ബി അൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നൂനുസാക്കിനയിൽ പിന്നെ ലാമിറായ് ഈ രണ്ട് അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നാൽ ഗുന്നത്തില്ലാതെ ചേർത്ത് ഓതണം. അതുകൊണ്ട് മിൻ റബ്ബിഹിം അല്ല മിർ റബ്ബിഹിം, ആ നൂനവിടെ ഉച്ചരിക്കേണ്ടതില്ല. മിർ റബ്ബിഹിം വജന്നാത്തു, ജന്നാത്തിൽ നൂനി ശബ്ദുണ്ട്. വജന്നാത്തുജിരി, തുജിരി എന്നത് തൻവീൻ, ലമ്മു തൻവീൻ ഉണ്ട്. അതിനുശേഷം ത ആണ്, ഇഹ്ഫ ആണ്, ഇഹ്ഫാന്റെ അക്ഷരമാണ് വന്നിട്ടുള്ളത്. 15 അക്ഷരങ്ങൾ അതിൽപ്പെട്ടതാണ് ത. അതേപോലെ മിൻ തഹ്തിഹ എന്നതും ഇഹ്ഫ തന്നെയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, ഖ ഖ എന്ന് തന്നെ ഉച്ചരിക്കണം. ഖാലിദീന ഫീഹ അവിടെ നിർത്താവുന്നതാണ്, ജായിസ്. വനിഅമ അജറുൽ ആമിലീൻ നാം, അതാണതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് അതിൻ്റെ മാന? ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളുടെ വിശേഷണങ്ങൾ ഉണർത്തുകയുണ്ടായി. ഉലായിക്ക, അക്കൂട്ടർ, ആ വിഭാഗം ആളുകൾ, ജസാഉഹും അവരുടെ പ്രതിഫലം, മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, മഗ്ഫിറത്തുൻ പാപമോചനമാണ്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള. ഓ ജന്നാത്തിൻ, സ്വർഗങ്ങളാണ്, തജിരി ഒഴുകുന്നു, സഞ്ചരിക്കും, മിൻ തഹ്തിഹ, ആ സ്വർഗത്തിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തു കൂടി, അൽ അൻഹാർ, ആ നദികൾ, നെഹർ, അൻഹാർ, അരുവികൾ, ഖാലിദീന സ്ഥിരവാസികളായിരിക്കും, നിത്യവാസികളായിരിക്കും, ഫീഹ ഫിൽ ജന്ന, ആ സ്വർഗത്തിൽ, ആ സ്വർഗങ്ങളിൽ. വന്യമ്മ, എത്രയോ നല്ലതാണ് അജറു, പ്രതിഫലം, അൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവരുടെ. അതായത് ഇങ്ങനെയൊക്കെയുള്ള മുത്തഖികളായ, സ്വർഗമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ വിശേഷണങ്ങളുള്ള ആളുകൾ, അവർക്കുള്ള പ്രതിഫലം നേരത്തെ ഒന്ന് ഉണർത്തി ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ, സ്വർഗാവകാശികളാണ്, മുത്തഖികളാണ് എന്നൊക്കെ. വീണ്ടും ഒന്നുകൂടി ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ, സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്ന, കോപമൊതുക്കി വെക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന മഹസനീയങ്ങളായ ആളുകൾ, തിന്മകൾ ചെയ്തു പോയാൽ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തിന്മകളിൽ ഉറച്ചു നിൽക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഉലായിക്ക, അക്കൂട്ടർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ ദോസ്, അവർ, ആ ആളുകൾ, ദാലിക്ക, തിൽക്ക, ഉലായിക്ക, ദൂരെയുള്ള ആളുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയാനാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനാണ് പിന്നെ ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് ലിൽ ബഈദ്, ദൂരെയുള്ള, ഫാർ, ദൂരെയുള്ള ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഉലായിക്ക എന്ന് പറയുക. കുറേ ആളുകളുണ്ടെങ്കിൽ അക്കൂട്ടർ. അപ്പം ആ പറയപ്പെട്ട ആളുകൾ, നേരത്തെ പറഞ്ഞ ആളുകൾ, ഇവിടെ ഉള്ള ആളുകളെക്കുറിച്ചാണെങ്കിൽ ഹാദ, ഹാദിഹി, ഹാ ഉലായ്, ദീസ്, ഈ ആളുകൾ, ഇക്കൂട്ടർ എന്ന് പറയും. ഹാ ഉലായി, ഉലായിക്ക, ഹാ ഉലായി, ഇക്കൂട്ടർ, ഉലായിക്ക, അക്കൂട്ടർ. നാം, ജസാഉഹും അവരുടെ പ്രതിഫലം, ജസാ എന്ന് പറഞ്ഞാൽ അജിർ, സവാബ്, അതായത് റിവാർഡ്, അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഈ സിഫത്തുകളൊക്കെയുള്ള വിശേഷണങ്ങളുള്ളവരായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്താണ്. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ്. ജസായ, ജസാഅത്ത് എന്നൊക്കെ അതിന് പ്ലൂറൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും പ്രതിഫലം ജസായ എന്ന് പറയും, ജസാഇൻ്റെ ജമ്മായിട്ട്. മഗ്ഫിറത്ത് പാപമോചനമാണ്, മഗ്ഫിറത്താണ് അവർക്ക്. മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്. അതായത് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കൊടുക്കുന്നതാണ്, മാപ്പാക്കി കൊടുക്കുന്നതാണ്, എല്ലാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആ നിലക്കാണ് അവർക്കുള്ള പ്രതിഫലം ഉള്ളത് എന്നുകൂടി നമ്മളവിടെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ യുവജന്നാത്ത്, തോട്ടങ്ങളാണ്, സ്വർഗങ്ങളാണ്. തജിരി, ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹ, ആ തോട്ടങ്ങൾക്ക് താഴെ, അൽ അൻഹാർ, നദികൾ. ജന്നത്തിൻ്റെ ജമ്മാണ് ജന്നാത്ത്, സ്വർഗത്തിന് ജന്നത്ത് എന്നാണ്, തോട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്ലൂരല് ബഹുവചനമാണ് ജന്നാത്ത്. ജന്നാത്തും തജിരിമിൻ തഹ്തിൽ അൻഹാർ, ധാരാളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജന്നത്ത് പലതുണ്ട്. ജന്നത്തു, ജന്നാത്തു അദിൻ, ജന്നാത്തുൽ ഫിർദോസ്, ജന്നത്തുൽ മഅ്വ, ജന്നാത്തു, ജന്നാത്തുൽ മഅ്വ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള പേരുകൾ സ്വർഗത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ തോട്ടങ്ങൾ ജനത്ത്, അതിലേറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്, ഉന്നതിയിലുള്ളത് ജനത്തിൽ ഫിർദൗസാണ്. അതുപോലെ തന്നെ ആ സ്വർഗങ്ങൾക്ക്, തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്, നെഹർ, അൻഹാർ, റിവർ, നദി, പുഴകൾ എന്നാണ്. ഫിഹാ മിനൻ നഈമിൽ മുഖീമി വൽ ബഹജ വസ്സുറൂർ വൽ ബഹ, ആനന്ദകരമായ നിത്യതയുടെ വളരെ, വൽ ഖൈരി വസ്സുറൂർ, നന്മയും സന്തോഷവും ഉണ്ടാക്കുന്നു, വൽ ഖുസൂർ വൽ മനാസിലുൽ അനീഖ അൽ ആലിയ, ഉന്നതമായ വീടുകളും കൊട്ടാരങ്ങളുമുള്ള, വൽ അഷ്ജാറുൽ മുസ്മിറ അൽ ബഹിയ, അതെ വളരെ ഫലപുഷ്ടമായ ഫലങ്ങളുള്ള മരങ്ങളുള്ള, വൽ അൻഹാറുൽ ജാരിയാത് ഫീ തിൽക്കൽ മസാകിനി ത്വയ്യിബാത്ത്, ആ വിശുദ്ധമായ വീടുകൾ, ആ പാർപ്പിടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നതായ നദി, നദികൾ ഒഴുകുന്നതായ ഒരു കേന്ദ്രം, അങ്ങനെയൊക്കെയുള്ളത്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. ലാ യഹൗലൂന യഹവ്വിലൂന അൻഹ, അവരതിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. വലാ യബ്ഗൂന ബിഹ ബദലൻ, ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുകയില്ല. വലാ യുഗയ്യിറു മാഹും ഫീഹി മിനൻ നഈം, അവർ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളിൽ, അനുഭൂതികളിൽ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയേയില്ല. വനിഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള. അമിറു ലില്ലാഹി ഖലീല, അവർ അള്ളാഹ്ക്ക് വേണ്ടി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ഫഉജിറു കസീറ, അവർക്ക് ധാരാളം പ്രതിഫലം നൽകപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അത്രയും അവർക്ക് നൽകിയതായ കാര്യങ്ങൾ, അവിടേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ സ്വർഗീയ ലോകത്തേക്ക്, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചതായ അനുഭൂതികളിലേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചത്. സൂറത്തുൽ അങ്കബൂത്തിലെ 58-ാമത്തെ വചനം, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾക്ക്, ലനുബവ്വി അന്നഹു മിനൽ ജന്നതി ഗുറഫ, സ്വർഗങ്ങളിൽ നിന്ന് റൂമുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതാണ് ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. നിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലതാണ് എന്നാണ്, എത്രയോ വളരെ നല്ലതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിക്കുന്നത്. സൂറത്തു സുമറിൽ കാണാം, വഖാലു അൽഹംദുലില്ലാഹി അല്ലദി സദഖനാ വഅദഹു, അള്ളാഹുവിനാണ് സർവസ്തുതി, നമ്മളോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമായി പാലിച്ചിട്ടുണ്ട്. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്ന, അതെ സ്വർഗത്തിൽ നിന്ന് അനന്തരമെടുത്ത് അവിടെ റെഡിയാക്കി വെച്ചു സ്വർഗം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. ഫനിഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് സത്യവിശ്വാസികളായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്ക്. ഒരിക്കലും അള്ളാഹു അമലുകളൊക്കെ ഒന്നും പാഴാക്കുകയില്ല. വസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അജ്ർ എന്ന് പറഞ്ഞ സവാബ്, പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹ്സിനീങ്ങളിൽ നിന്ന്, മുത്തഖികളിൽ നിന്ന്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കി കളയുകയില്ല. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഒരിക്കലും തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുകയില്ല. എന്നെന്നും നിത്യവാസികളായി അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് അവർ അതിൽ കഴിഞ്ഞുകൂടും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അവൻ്റെ റഹ്മത്താണ്, അവൻ്റെ മഗ്ഫിറത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സൽക്കാരമാണ് ഏറ്റവും വലിയ ഒരു സമ്മാനമായി കൊണ്ടാണ് അവരീ വലിയ സ്വഭാവത്തിന് ഉടമകളാണ്. അതെല്ലാം അവരുടെ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് അവർ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന് കൃത്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചു എന്നാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, മാലാ ഐനുൻ റഅത്ത് വലാ ഊദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത അത്ര അനുഭൂതികളാണ് സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ഫഖ്റഉ ഇൻഷഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൂറത്തു സജദയിലെ ഈ ആയത്ത് ചോദിക്കോളൂ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമായിക്കൊണ്ട് അവർക്ക് നാം ഹൈഡാക്കി മറച്ചു വെച്ചത് എന്താണെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. കൺകുളിർക്കുപ്പിക്കുന്നതായ അനുഭൂതികൾ, അതെ. അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, അബു ജഅ്ഫർ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ പറഞ്ഞത്, അല്ലദീന ദക്കറ അന്നഹു അഅദ്ദ ലഹുൽ ജന്ന അല്ലതി അർളുഹ സമാവാത്ത് വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹു സ്വർഗമുണ്ട്, ഒരുക്കി വെച്ചവരായ ആളുകൾ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകി. മുത്തഖികളായ ആളുകൾ വസഫഹും ബിമാ വസഫഹും ബിഹി, അവരെ വിശേഷിപ്പിച്ചതിനോടൊപ്പം വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. ഹൗല ഇല്ലദീന ആദിഹി സിഫത്തുഹും, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ. ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം. സവാബുഹും മിൻ അഅമാലിഹിം അല്ലതി വസഫഹും തആല തക്കറുഹു അന്നഹും അമിലൂഹ, അവർ ചെയ്തതായ, അവർ ജീവിതത്തിൽ അവർക്കുണ്ടായതായ ഈ ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾക്ക് ഉടമകളായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം. മഗ്ഫിറത്തും മിൻ റബ്ബിഹിം അഫുവുല്ലഹും മിൻ അല്ലാഹ്, അല്ലാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കുന്നതാണ്. മിൻ ഉഖൂബ അൻ ഉഖൂബത്തിഹിം, അവരുടെ ശിക്ഷകളിൽ നിന്ന്. അലാമാ സലഫ മിൻ ദുനൂബിഹിം, മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾക്ക്. വലഹും അലാമാ അതാഉല്ലാഹ ഫീഹി മിൻ അഅമാലിഹിം, അവർ അല്ലാഹുവിനെ അനുസരിച്ചതിൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായിക്കൊണ്ട്. ബിൽ ഹസന മിൻഹാ, അതെ, അവർ നന്മയിൽ അള്ളാഹുവിനനുസരിച്ചു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ജന്നാത്ത് അൽ ബസാത്തീൻ, അൽ ബസാത്തീൻ ബുസ്താന ജമ്മു ബസാത്തീൻ, അതാണ് തോട്ടങ്ങളാണ്. തജരി മിൻ തഹ്തി അൽ അൻഹാർ, തജരി ഖിലാൽ അഷ്ജാരിഹ അൽ അൻഹാർ വഫി അസ്ല അസാഫിലിഹ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ആ മരച്ചുവടുകൾക്കിടയിലൂടെ നദികൾ ഒഴുകുന്നതായ. ജസാ അല്ലഹും അലാ സ്വാലിഹി അഅമാലിഹിം, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണത്. ഖാലിദീന ഫിഹ ദാഇമിൽ മഖാം ഫി ഹാദിഹിൽ ജന്നാത്തിൽ ലത്തി വസഫ, ഈ വർണ്ണിച്ചതായ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് നിത്യതയുടെ, അതല്ലെങ്കിൽ ശാശ്വതമായി കൊണ്ട് അവർക്കെന്നൊന്നും ജീവിക്കാവുന്നതാണ്. അവിടെ മരണമില്ലാത്ത ലോകമാണ്. ആസ്വാദനങ്ങളുടെ യാതൊരു ദുഃഖമില്ല, വിഷമമില്ല, യാതൊരു സങ്കടങ്ങളുമില്ലാതെ നാൾക്കുനാൾ അവിടെ നന്മകളും അതുപോലെ തന്നെ അനുഭൂതികളും ആസ്വാദനങ്ങളും ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു സ്വർഗീയ ലോകം. എത്ര നല്ല പ്രതിഫലം കർമ്മങ്ങൾ തയ്യാറുണ്ടോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് ധൃതിപ്പെട്ട് റബ്ബിലേക്ക് മത്സരിച്ചു കൊണ്ട്. സാബിഖു ഇല മഗ്ഫിറത്തി മിർ റബ്ബി, റബ്ബിലേക്കിൻ്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ധൃതിപ്പെടാൻ. വനിഅമ ജസാ ഉൽ ആമിലീന ലില്ല, അള്ളാഹുക്ക് വേണ്ടി അമൽ ചെയ്ത ആളുകളുടെ അവരുടെ പ്രതിഫലം എത്ര നല്ലതാണ്. അതെ, ഉലായിക ജസാഉഹും മഗ്ഫിറത്തു മിർ റബ്ബിഹിം എന്ന ഈ ഒരായത്ത്, സവാബുൽ മുത്തിഈൻ, അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്കുള്ള പ്രതിഫലം, അത് ഏറെ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരാൾക്കും ഒട്ടും കുറവ് വരുത്തുകയില്ല. അതാണ് സഹോദരങ്ങളെ, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്ത് സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നതായ വലിയ സമ്മാനമാണ്. മിൻ അൻവാഇൽ മഷ്റൂബാത്ത്, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളിൽ ആ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നതായ അരുവികൾ, പാലിൻ്റേതുണ്ട്, മദ്യത്തിൻ്റേതുണ്ട്, അതുപോലെ തന്നെ തെളിമയാർന്ന വെള്ളത്തിൻ്റേതുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് തേനിൻ്റെ അരുവികൾ, പാലിൻ്റെ അരുവികൾ എല്ലാം അവിടെയുണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല യംദഹു തആല അൽ ജന്ന, സ്വർഗത്തെ അനുഗ്രഹമായിക്കൊണ്ട് അവിടെ മദ്ഹ് ചെയ്തു പറയുകയാണ്, എത്ര നല്ല പ്രതിഫലമാണ്. ആര് നൽകും? അല്ലാഹു അല്ലാതെ ആരാണ് ഈ ഇത് നൽകാൻ കഴിവുള്ളവൻ? അല്ലാഹു സുബ്ഹാനഹു വതആല ഉടമപ്പെടുത്തിയ, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക് തൻ്റെ സമ്മാനമായി അവർ ചെയ്ത അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഈയൊരു പ്രതിഫലം, ആ പ്രതിഫലം നേടിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. വഫി ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുൻ ഖിതാമുഹു മിസ്ക്, അതെ, കസ്തൂരിയുടെ സുഗന്ധമുള്ളതായ അതിൻ്റെ മൂടികൾ, അതിൻ്റെ അടപ്പുകൾ, അതെ, അവിടുത്തെ പാനീയങ്ങൾ എല്ലാം ഉണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നത്, അതാണ് സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള പ്രതിഫലം. എന്നാൽ സത്യനിഷേധികൾക്ക് അതിൻ്റെ നേർ വിപരീതവുമായിരിക്കും. അപ്പം അതുകൊണ്ട് മുത്തഖികളായി, മഹ്സനീങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി നേടുന്ന ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ ഉടമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: അല്ലാഹു ബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി
2: വാണിയമ്പലം.

وإن منكم إلا واردها

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ലോകത്തിന് മാർഗദർശനമായി റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും ആശ്വാസവും സന്തോഷവും നൽകുന്ന സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ വിവിധ പരീക്ഷണങ്ങളിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോഴും വല്ലാത്തൊരാശ്വാസമാണ് ആ പ്രഖ്യാപനം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ഹസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ ശരീരത്തെ, നമ്മുടെ ധനത്തെ വിലക്ക് വാങ്ങി. പകരം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം തരാം എന്ന വ്യവസ്ഥയിൽ നോക്കൂ. ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വതാല വാങ്ങിക്കഴിഞ്ഞ ശരീരവുമായി, റബ്ബ് വാങ്ങിക്കഴിഞ്ഞ സമ്പത്തുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അഥവാ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വതാലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായി, അവന്റെ തൃപ്തിക്കനുസൃതമായി മാത്രമേ നാം പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ആയത്ത് നൽകുന്ന സുപ്രധാനമായ സന്ദേശം. സ്വർഗത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ, സ്വന്തം ധനത്തെ റബ്ബ് സുബ്ഹാനഹു വതാലക്ക് നൽകിക്കഴിഞ്ഞ ആളുകളുടെ ഏഴു പ്രത്യേകതകൾ റബ്ബ് സുബ്ഹാനഹു വതാല സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇതോരോന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഈ സംസാരിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗവാസികളുടെ 112-ാമത്തെ ആയത്തിന്റെ സമാപനം വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സുവിശേഷം അറിയിക്കുക എന്നാണ്. ആ സുവിശേഷം അറിയപ്പെടുന്ന സത്യവിശ്വാസികളുടെ ഏഴ് പ്രത്യേകതകൾ, ഏഴ് അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്ന ഏഴ് കാര്യങ്ങൾ. അത്തായിബൂൻ, അവർ റബ്ബ് സുബ്ഹാനഹു വതാലയിലേക്ക് തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. തെറ്റായ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ തിരിച്ച് ശരിയായ പാതയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ആത്മാർത്ഥമുള്ള അടിമകൾ. അൽ ആബിദൂൻ, റബ്ബ് സുബ്ഹാനഹു വതാലക്ക് ഇബാദത്തെടുക്കുക എന്നത് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അൽ ഹാമിദൂൻ, റബ്ബ് നൽകിയിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്നും നന്ദിയാൽ നുരഞ്ഞു പൊന്തുന്ന ആ ഒരു ഹംദ്, അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തൗബയെ പോലെ തന്നെ ഉണ്ടാകുമെന്നർത്ഥം. അസ്സായിഹൂൻ, പണ്ഡിതന്മാർ ചുരുക്കിയതിനെ വിശദീകരിച്ചത് നോമ്പ് നോൽക്കുന്നവർ എന്നതാണ്. റമദാനിനെ നോമ്പിനോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും റബ്ബ് സുബ്ഹാനഹു വതാല വ്യാഴവും തിങ്കളും നമുക്ക് നോമ്പ് നൽകി, എല്ലാ മാസവും 13, 14, 15 നോമ്പ് നൽകി, വേറെയും പല പിന്നെ സുന്നത്ത് നോമ്പുകൾ നമുക്ക് നൽകി. അങ്ങനെ നോമ്പ് എന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ആയിരിക്കും. അർറാകിഊന സാജിദൂൻ, അതെ, അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് റുകൂവും സുജൂദും ചെയ്യുന്നവർ, അഥവാ നമസ്കാരം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവരും ആയിരിക്കും. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ലിസ്റ്റ് എന്നോണം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പശ്ചാത്തപിക്കുന്നവർ, ആരാധനയിൽ ഏർപ്പെടുന്നവർ, സ്തുതികീർത്തനം ചെയ്യുന്നവർ, നോമ്പ് അനുഷ്ഠിക്കുന്നവർ, കുമ്പിടുകയും സാഷ്ടാംഗം നടത്തുകയും ചെയ്യുന്നവർ അഥവാ നമസ്കരിക്കുന്നവർ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവർ, ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നോക്കൂ, ആറെണ്ണം ജീവിതത്തിൽ നാം നേരിട്ട് ചെയ്യേണ്ട ഒന്നാണെങ്കിൽ ഏഴാമത്തെ ഒന്നായി അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പായി പറഞ്ഞത് അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുങ്കർ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവർ. നാം മനസ്സിലാക്കിയ സത്യത്തെ ഒരിക്കലും പിടിച്ചുവെക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമല്ല. സ്വന്തക്കാരോടും മറ്റുള്ളവരോടുമെല്ലാം മരണം വരെ നമസ്കാരം പോലെ, തൗബ പോലെ, ഹംദ് പറയുന്നത് പോലെ, നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുന്നത് പോലെ മരണം വരെയും നന്മയിലേക്കുള്ള ക്ഷണവും തിന്മയുടെ വിപാടനവും തിന്മയെ തടയലും ജീവിതത്തിന്റെ ഭാഗമായുണ്ടാകും. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവർക്ക് വബശ്ശിരി സ്വാബിരീൻ, റബ്ബ് സുബ്ഹാനഹു വതാലയുടെ സുവിശേഷം, സന്തോഷവാർത്ത അവരെ അറിയിക്കുക. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി പീസ് റേഡിയോ. Tune to reality. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മഴക്കാല രോഗപ്രതിരോധം, മഴക്കാല രോഗപ്രതിരോധം ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്,
2: കൂടെ പീസ് റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തൊടി.
3: ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യജാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് വണ്ണിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗവുമായി എത്രമാത്രം ബന്ധമുണ്ട്, ഇങ്ങനെ